0: സിസ്റ്റം എന്ന് പറയുന്ന അതാണ് ഈ ബി പിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ആർ ബി സി ഈ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഹോർമോൺ, അത് ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയിലാണ്. ഈ വൃക്കയിലുള്ള എറിത്രോപോയറ്റിൻ തന്നെ ഹോർമോണാണ് ആർ ബി സി, അഥവാ നമ്മുടെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ളത് ഇതിലൂടെ പ്രവർത്തന മേഖലയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു ഫംഗ്ഷനുണ്ട്. പക്ഷേ ഇതൊരു 10 സെൻറ്റിമീറ്ററോളം മാത്രം വലിപ്പമുള്ള ഒരു ഓർഗനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
1: പക്ഷേ ഒട്ടനവധി പ്രവർത്തനങ്ങൾ.
0: അതെ അതെ.
1: ഒന്ന്, സാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ അത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്താണ് അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്?
0: അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5.5 ലിറ്ററോളം ബ്ലഡുണ്ട്. ഇതിനെ ഒരു ദിവസം കണക്കിടലെടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40 തവണ വരെ ഈ 10 സെൻറ്റിമീറ്ററോളം മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ 180 ലിറ്ററോളം ബ്ലഡ് ഈ 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത്രയും പവർഫുള്ളായിട്ട് അതിൻ്റെ ഫങ്ഷൻ ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 60 മുതൽ 70% വരെ ഇതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നമുക്ക് വൈകിയാണ് ലക്ഷണങ്ങൾ കാണാനുള്ള സ്റ്റേജുകളുണ്ട്. ഇതിന് അസുഖങ്ങൾ പല സ്റ്റേജുകളായിട്ടാണ് നിർണ്ണയിക്കുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസിന് പല സ്റ്റേജുകൾ, 5 സ്റ്റേജുകളായിട്ടും പറയാറുള്ളത്. അപ്പോൾ 4ാമത്തെയോ 5ാമത്തെയോ സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സൈലൻറ്റ് കില്ലർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും വൈകി കാണാനുള്ള കാരണം 60% അല്ലെങ്കിൽ 70% വരെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിയാൻ ലേറ്റ് ആവുന്നത്.
1: അപ്പോൾ വളരെ വൈകിയേ ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. നോർമലി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആദ്യം പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
0: ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാലുകളിൽ നീര് വരിക, അതുപോലെ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഫേസിൽ കണ്ണിൻ്റെ അടിയിൽ മുഖത്തൊക്കെ ആയിട്ട് കാൽ നീര് വയ്ക്കുക, അതുപോലെ മൂത്രത്തിൽ പത നുര പോലെ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാം, അതുപോലെ ഭയങ്കര ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇതെല്ലാം ഓരോ സ്റ്റേജുകൾ ബേസ്ഡ് ആണ്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂക്ഷ്മയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്.
1: ഇപ്പോൾ നിങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൂത്രത്തിലെ പത എന്നുള്ളത് പറഞ്ഞു. അത് ഭയങ്കര അപകടകരമാണോ അതോ അത്ര നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണോ? എന്താ
0: ഇത് സ്ഥിരം പേഷ്യൻസ് നമ്മളോട് ഒന്ന് ചോദിക്കാറുള്ളതാണ്. മൂത്രത്തിൽ ഇങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ നുര കാണുന്നുണ്ട്, അത് നമ്മൾ കിഡ്നി ഫെയിലിയറിൻ്റെ കാരണമാണോ എന്ന് പല പേഷ്യൻസും ഒന്ന് ചോദിക്കാറുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു അളവ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ മൂത്രത്തിൽ കാണുന്ന എല്ലാ നുരയും ഒരു കിഡ്നി ഫെയിലിയറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുക, നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഈ പത കാണാം, മൂത്രത്തിൽ പത കാണാറുണ്ട്. അതുപോലെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ എടുക്കുന്ന സമയത്തും നമുക്ക് മൂത്രത്തിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയത് കാരണം അതിൽ നമുക്ക് പത കാണാം. അപ്പോൾ അതുകൊണ്ട് മൂത്രത്തിൽ കാണുന്ന നുര എപ്പോഴും ഒരു കിഡ്നി ഫെയിലർ ആണെന്ന് ധരിക്കേണ്ട. എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് മൂത്രത്തിൽ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്.
1: ഇപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഉപ്പ് കൂടിയാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ?
0: അത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം എന്നൊരു സംഭവമുണ്ട്. ഈ സോഡിയം നമ്മളെ ബ്ലഡിനകത്ത് കൂടിക്കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ പ്രത്യേകത അത് ജലാംശത്തെ നിലനിർത്തും, അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കും, നമ്മുടെ ബോഡിയിൽ നീരുണ്ടാക്കും. ഈ നീരുണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസ് നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂട്ടാനും അത് കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
1: ഈ വൃക്കയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റിയ പരിശോധനകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കും.
0: അത് രണ്ട് തരത്തിലാണ് വൃക്കയുടെ ടെസ്റ്റുകളുള്ളത്. നമ്മളൊന്ന് യൂറിനിൽ ചെയ്യാറുണ്ട്, മറ്റൊന്ന് ബ്ലഡിലാണ് ചെയ്യാറുള്ളത്. യൂറിനിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നോർമലായിട്ട് ചെയ്യാറ് സാധാരണ ചെയ്യാറുള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷനാണ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതുപോലെ തന്നെ രക്താണുക്കളുണ്ടോ, അതുപോലെ പഴുപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് പുറമെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. ഇതും നമ്മൾ യൂറിനിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ രക്തത്തിൽ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ടെസ്റ്റുകളാണ് ഉള്ളത്.
1: ഇപ്പം നിങ്ങൾ പറഞ്ഞു ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിൻ പറഞ്ഞു, അത് നോർമൽ ആണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമില്ല എന്ന് കേൾക്കാറുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്?
0: യഥാർത്ഥത്തിൽ ക്രിയാറ്റിൻ നോർമലാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ്, അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് വിഷയം എന്താണെന്ന് വെച്ചാൽ, ക്രിയാറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു അറിവ് വേണം. ക്രിയാറ്റിൻ എന്ന് പറയുന്ന സത്യത്തിൽ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നൊരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു കെമിക്കലല്ല, അത് ആക്ച്വലി നമ്മുടെ മസിലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്. മസിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിലോ ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാലും അത് കിഡ്നി ക്രിയാറ്റിൻ കൂടണമെന്നില്ല, അന്നേരം ചെക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ക്രിയാറ്റിൻ നോർമലായിരിക്കും. മാത്രമല്ല, ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ലേറ്റ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ സ്റ്റേജ് ഇച്ചിരി കൂടി കഴിഞ്ഞാൽ മാത്രമേ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് ക്രിയാറ്റിൻ നോർമലായ സ്ഥിതിക്ക് അത് എപ്പോഴും കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
1: അപ്പോൾ ഇസ്ലാമിലെ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം, അതുപോലെ തന്നെ ഇറക്കിറക്കുകളായിട്ട് മൂന്നിറക്കുകളായിട്ട് കുടിക്കണം, അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൃക്കകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ലിറ്റർ വരെ വെള്ളം കുടിക്കാം എന്നുള്ളൊരു വിഷയം അറിഞ്ഞാൽ നന്നായിരുന്നു.
0: ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അപ്പം പക്ഷേ അതിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കൂടുതലും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. ഒരു മിതമായ അളവിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം. ഇപ്പം നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങളെ പുറന്തള്ളലാണ് കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ ഒരു വെള്ള ലെവലുണ്ട്, അത് അത്ര തന്നെ മുന്നോട്ട് പോകണം. അത് കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നീര് വയ്ക്കാനും കാര്യങ്ങൾക്കും കാരണങ്ങളാണ്. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനും അതുപോലെ കിഡ്നി സ്റ്റോൺസിനും കാരണങ്ങളാണ്. അപ്പം മിതമായൊരു അളവിൽ ഈ നമ്മുടെ വെള്ളം കുടിക്കേണ്ടതാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് നമുക്ക് അങ്ങനെ തുറന്ന് ഒരു പൊതുവേ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരാളിന് ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ആ ഒരു വ്യക്തിക്ക് കിഡ്നിക്ക് അസുഖമുണ്ട്, വളരെ ലേറ്റായിട്ട് സ്റ്റേജ് 4 അല്ലെങ്കിൽ സ്റ്റേജ് 5 ആണെങ്കിൽ അവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു അളവുണ്ടാകും, അത് കുറയ്ക്കേണ്ടി വരും, ഇത്ര അളവ് പാടില്ല. ഇനി ഹാർട്ടിന് അസുഖം, ഹാർട്ട് ഫെയിലിയർ ആൾക്കാർ, അവർക്കും ഈ ഒരു അളവ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒരു ഇത്ര എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അവരുടെ ജോലി, അവരുടെ ആരോഗ്യം, അവരുടെ അന്തരീക്ഷം. സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്ക് 3 ലിറ്ററിന് മാത്രം മതിയാവില്ല, പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അവർക്ക് ചിലപ്പോൾ ഒരു 4 ലിറ്ററോളം വേണ്ടി വരും. അവർ ഇത്രയും ചൂടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ 4 ലിറ്റർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം ഒക്കെ കണക്കിലെടുത്തേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവെ ഒരു ആരോഗ്യമുള്ള മനുഷ്യന് 3 ലിറ്റർ വെള്ളമാണ് വേണ്ടത്.
1: ഇപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഇടയിലുള്ളൊരു പിന്നെ ഒരു ശൈലിയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വേദന, തലവേദന ഇങ്ങനെയൊക്കെ വന്നാൽ വേദന പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഈ വേദന സംഹാരികൾ കൂടുതൽ കഴിക്കുന്നത് വൃക്കയെ തകരാറാക്കുമോ? എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം?
0: തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള വേദന സംഹാരികൾ നമ്മളെ വൃക്കയുടെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. ഇതിനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ബ്ലഡിലുള്ള കെമിക്കലാണ്. അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇപ്പം നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളിൽ മിക്കതും ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ രക്തപ്രവാഹം, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ കിഡ്നിക്കകത്ത് ചെറിയ സൂക്ഷ്മ രക്ത കുഴലുകളുണ്ട്, നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ പറയുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഇതിനെ ഇവർ ബ്ലോക്ക് ചെയ്യും, അപ്പം സാരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് പ്രവർത്തനത്തിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് NSAIDs ഉൾപ്പെട്ടിട്ടുള്ള ഡൈക്ലോഫിനാക്ക്, ഐബുപ്രൂഫൻ, നാപ്രോക്സൻ ഇതുപോലുള്ള മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും വെറുതെ ഓവർ ദി കൗണ്ടർ വാങ്ങിച്ച് കഴിക്കരുത്. ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിക്കുന്ന കാര്യമല്ല ഇത്. നിരന്തരം വെറുതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നു.
1: അപ്പോൾ അത് വെറുതെ ഇത് അങ്ങനെ വാങ്ങിക്കൊടുക്കണ പോലെ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടും ഡോക്ടർ പരിശോധിച്ച് പിന്നെ അവരുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ അനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേദന സംഹാരികൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതിലെ നിർദ്ദേശമായിട്ട് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഷുഗർ, പ്രമേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കുമോ? അതോ എന്താണ് അതിൽ പറയാനുള്ളത്?
0: ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഏകദേശം 45% കിഡ്നി ഫെയിലിയറിന് കാരണം പ്രമേഹമാണ്, ഡയബറ്റീസ്. അതിൽ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് 90% കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതേപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷറും ഈ കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബ്ലഡ് പ്രഷറുള്ളവരാകട്ടെ ഷുഗർ ഉള്ളവരാകട്ടെ അത് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ മുന്നോട്ട് പോവുക, ബുദ്ധിമുട്ടില്ലാതെ ദീർഘകാലം മുന്നോട്ട് പോകുന്നതാണ്.
1: നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നാണ്.
0: അതെ, തീർച്ചയായിട്ടും.
1: ഈ ഹെർബൽ മരുന്നുകൾ പലരും അത് ആ രംഗത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അത് എത്രത്തോളം പ്രയോജനകരമാണോ അല്ലേ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.
0: ഈ ഹെർബൽ എന്ന വിഷയത്തിൽ, നമ്മളെ ഹെർബൽ എന്ന് പറയുമ്പം അതിലൊരു നേച്ചുറൽ എന്നുള്ളൊരു വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം അത് പ്രകൃതിപരമായിട്ടുള്ളതല്ലേ, അത് വലിയ അപകടമില്ല എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിൽ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ ലെവലിൽ അത് എവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. മാത്രമല്ല ഹെർബൽ പ്രൊഡക്ട്സിൽ മിക്കതും അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് അത് നമ്മുടെ കിഡ്നിക്ക് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാക്കും, കിഡ്നിക്ക് വിഷമാണത്. അതറിയാതെ പലരും ഈ ഹെർബൽ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുകയും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു ഹെർബൽ മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് അവർക്ക് കഴിക്കാൻ പറ്റാവുന്നതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കഴിക്കാവൂ.
1: ഇപ്പം ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ, ഇപ്പോൾ ഡോക്ടർമാരൊക്കെ സമീപിച്ച ചില ആളുകൾ, അല്ലെങ്കിൽ പൊതുവെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ആ വിഷയത്തിൽ യാഥാർത്ഥ്യം എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
0: ഇതിനൊരു ഒറ്റ ഉത്തരമില്ല. കാരണം കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം, എന്നാൽ തീരെ കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിക്ക് അസുഖങ്ങൾ സ്റ്റേജുണ്ട്, ഈ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ പറയുക. പക്ഷേ എന്നിരുന്നാൽ കൂടെ ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം പൊട്ടാസ്യം, ഇതൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പം കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം പുറന്തള്ളില്ല, ഫ്രൂട്ട്സിലുള്ള പൊട്ടാസ്യം ഈ രക്തത്തിലുള്ള പൊട്ടാസ്യത്തെ കൂട്ടുകയും അത് ഹാർട്ടിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കൺസേൺ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ പൊട്ടാസ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം ആപ്പിൾ, നമ്മുടെ ഗോവ പേരക്ക എന്ന് പറയുന്നത്, പിന്നെ പെയർ, സ്ട്രോബെറി, ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം ധാരാളം കഴിക്കാം. ധാരാളം അല്ലെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ, അത് സേഫാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്രൂട്ട്സിൽപ്പെട്ട മാങ്ങ, അതുപോലെ പിന്നെ വാട്ടർമെലൻ, ഇത് അതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ എക്സ്ട്രാ റിച്ച് ഇൻ പൊട്ടാസ്യം ആണ്. അപ്പോൾ ഇത് മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് 3 വരെയുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, പക്ഷേ പൊട്ടാസ്യം കൂടുതലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
1: ഓക്കെ, ജസാക്കുമുള്ള ഖൈർ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ച് ഇത്ര വിശാലമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർക്ക് പീസറയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരെയാണ്. തങ്ങളുടെ അറിവും ആരോഗ്യവും അള്ളാഹു നിലനിർത്തട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രോതാക്കളോട് പറയാനുള്ളത്, ശ്രോതാക്കൾ പ്രത്യേകിച്ച്, ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് തീർച്ചയായും ആരോഗ്യമുള്ള മനസ്സും അതുപോലെ തന്നെ ആത്മാവും നിലനിൽക്കുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം, ഏറ്റവും മൂല്യവത്തായ അനുഗ്രഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇഹലോകവും പരലോകവും ഒക്കെ അള്ളാഹു ഖൈറിലും ബർക്കത്തിലുമാകട്ടെ.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യവിചാരം, വൃക്കകളുടെ സംരക്ഷണം വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ട് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
3: പ്രിയമുള്ളവരെ, ഒരു മരത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ചിന്തയിൽ 400 വർഷം പഴക്കമുള്ള ഷജറത്തുൽ ഹയാത്ത്, ജീവന്റെ മരം എന്ന് പറയുന്ന ഒരു മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കമൻ്റ് ചെയ്യാം. ബഹ്റൈനിലാണ് ആ മരമുള്ളത്. നമുക്ക് ഗൂഗിളിൽ അടിച്ചെടുത്താൽ തന്നെ ആ മരത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മരമാണ്, ഒരു 9-10 മീറ്റർ ഉയരമുള്ള ഒരു മരം. ശുദ്ധജലങ്ങളൊന്നും അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നുമില്ല. പക്ഷെ അതിൻ്റെ വേരുകൾ സാധാരണ ഒരു മരത്തിൻ്റെ നെക്കളപ്പുറത്ത് 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ആ പ്രദേശത്ത് മഴ പിന്നെ വെള്ളത്തിൻ്റെ സാധ്യതകളൊക്കെ വളരെ വിരളമാണ്. ഒരു 40 മീറ്റർ അകലെയായിട്ടൊക്കെയാണ് ഇതിൻ്റെ ബഹ്റൈൻ തലസ്ഥാനമായിട്ടുള്ള മനാമയിൽ നിന്ന് 40 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു മരമുള്ളത് എന്ന്. അപ്പം മരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ മരത്തിൻ്റെ എന്നെ വിശേഷം പറയാനല്ല, ആ ഈ ഒരു മരത്തിൻ്റെ സവിശേഷത പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തനീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ പറയുന്നത് അബ്ദുൾ സാറിന് എങ്ങനെ തോന്നിയിട്ടുണ്ടെന്നറിയില്ല, വയനാട്ടിലൂടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ചെറിയ യാത്രയാണെങ്കിൽ പോലും ഈ മരങ്ങൾ എങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ചില മരങ്ങൾ അതിമനോഹരമായ സൗന്ദര്യമുള്ള മരങ്ങൾ, ഓരോ മരങ്ങൾക്കും അതിൻ്റെ ഇലകളാവട്ടെ അത് റോട്ടിലേക്ക് ഇങ്ങനെ തോന്നി എന്തൊക്കെയോ നമ്മോട് പറയുന്ന പോലെ നമുക്ക് തോന്നും. പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള യാത്രയിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് മരങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ ഡെയിലി നമ്മൾ പോകുന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെയുള്ള മരങ്ങൾക്ക് ചില സവിശേഷതകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. മരത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലൊക്കെ മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഇലയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്, ഒക്കെ നമുക്ക് ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു മരം ഷജറത്തുൽ ഹയാത്ത്, അത് പ്രതികൂലമായ ഒരു നിലക്കും നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത, ചുറ്റും ഒരു മരങ്ങളുടെ സാന്നിധ്യമില്ലാത്തൊരു പ്രദേശത്ത് ഒരു മരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ 400 വർഷത്തിലധികം ആയിട്ട് നിലനിൽക്കുന്ന ഒരു മരം, ഇതെന്താണ് നമുക്ക് നൽകുന്ന പാഠം? പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളിലും ചില അപൂർവതകളിൽ, ചില സാധാരണമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പ്രകൃതിയിലുണ്ടാവും, ഇതിലൊക്കെ ഒരു മനുഷ്യനെ നർത്ഥത്തിൽ നമുക്ക് എന്ത് ചിന്തിക്കാനുണ്ട്?
4: തീർച്ചയായും വളരെയധികം കാര്യങ്ങൾ ഉണ്ട്. പ്രതികൂലമായ കാലാവസ്ഥകൾ അല്ലെ, മനുഷ്യനും ഒരുപാട് വരാം പ്രതികൂലമായ. സാമ്പത്തികമായുള്ള കമ്മി, അതൊരു പ്രതികൂല അവസ്ഥയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, അതേപോലെ ബുദ്ധിപരമായ ചില വെല്ലുവിളികളൊക്കെ, അല്ലെങ്കിൽ പിന്നെ അവയവങ്ങൾക്കുള്ള പരിമിതികൾ ഒക്കെ മനുഷ്യന് വെല്ലുവിളികളാണ്. പക്ഷേ ഈ ഒരു മരത്തെപ്പോലെ ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു സർവൈവ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന് ഈ മരത്തിൽ നിന്നുള്ള വളരെ വലിയ ഒരു പാഠം തന്നെയാണ്.
3: സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നിലനിന്നു പോവുക എന്ന് പറയുന്നതല്ല മികവ്, പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴിയുക, സർവൈവ് ചെയ്യാൻ കഴിയുക എന്ന്, അതും മനുഷ്യനിൽ അങ്ങനെ ഒരു കഴിവുണ്ട്. അത് ഈ പ്രകൃതിയിൽ പലതിനും വന്ന് കൊടുത്ത പോലും നമുക്കതുണ്ട്. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്, ഇവിടെ ഇങ്ങനെ ജീവിച്ച് സർവൈവ് ചെയ്ത് പോകുന്നുള്ളതല്ല, ജീവിതത്തിൻ്റെ ഒരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മരണാനന്തരമാണ്. പക്ഷെ മരിക്കുന്നവരെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും, ചില താല്പര്യങ്ങൾ നമുക്കുണ്ടാവും, അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾക്ക് ജീവിതം കടന്നു പോകണം, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. അതിൽ നമുക്ക് പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ തേടി പിടിക്കേണ്ട കാര്യങ്ങളുണ്ട്. മരത്തിൻ്റെ വേര് പറയുന്നൊരു കാര്യം, മരത്തിൻ്റെ വേര് അവിടെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള നനവ് മാത്രം ഉൾക്കൊണ്ട് അങ്ങോട്ട് നനവ് വന്നതല്ലല്ലോ, ഈ അതിൻ്റെ ഒരു 50 മീറ്റർ ആഴത്തിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് എന്ന് വരെ നിഗമനം പറയുന്നത് ശാസ്ത്രീയം അതിൻ്റെ കയ്യിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വേര് നനവിനെ വെള്ളത്തെ തേടി പോവുകയാണ്. അപ്പം ആ തേടിപ്പോകുന്നതിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തേടിപ്പോവുക തന്നെ വേണ്ടി വരും. കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സക്സസ് ആകാൻ ചാൻസ് കുറവാണ്.
4: നമ്മളെ കേരളീയരെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടതുണ്ടെങ്കിലും ഒരു കാലത്ത് നമുക്കിത് പറയേണ്ടതില്ല. കാരണം കേരളത്തിലെ ഒരു ദാരിദ്ര്യമായ സാഹചര്യം, അതിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾ, ആദ്യം ബർമ്മയിലേക്കാണ് ആളുകൾ പോയിരുന്നത്, പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഇപ്പം യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ആ മരുഭൂമിയിൽ ആളുകൾ ചെന്ന് കഷ്ടപ്പെട്ട് അവിടുത്തെ സാഹചര്യങ്ങളോട് മല്ലിട്ട് നമ്മുടെ നാട്ടിലേക്ക് ക്യാഷ് അയച്ച് കുടുംബത്തിനെയും വളർത്തി നാടിനെയും വളർത്തി കേരളം ഇന്ന് കാണുന്ന ഒരു എല്ലാ വിഷയത്തിലും നമ്പർ വൺ ആയതിൻ്റെ ഒരു പ്രധാന കാരണം ഗൾഫിലുള്ള ആളുകളുടെ അധ്വാനം തന്നെയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലേക്ക് പറിച്ചു നട്ടാലും അവിടെ സർവൈവ് ചെയ്ത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവ് നമ്മുടെ പഴയ തലമുറക്ക് ഉണ്ടായിരുന്നു.
3: അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് ഇപ്പം നല്ല പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നിയ കാര്യം, ഈ നമ്മൾ ഏതൊരു സംഗതിയുടെയും ബാഹ്യവും ആന്തരികവുമായ കാര്യമുണ്ട്. ആന്തരികമായ വളർച്ചയാണ് പലപ്പോഴും ബാഹ്യമായ വളർച്ചക്ക് കരുത്തായി തീരുന്നത്. അപ്പം ആ മരത്തിൻ്റെ ആന്തരികമായൊരു വളർച്ച ആ വേരിൻ്റെ വളർച്ചയാണ്. ആ വേരിൻ്റെ വളർച്ചയാണ് അതിൻ്റെ ഭയമായ ആ മരം അത്രയും ഉയരത്തിൽ അവിടെ ഇപ്പോഴും പച്ചപ്പോടുകൂടി നിലനിൽക്കുന്നത് വേര് വളരുന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ വളരുന്നത് അവൻ്റെ ആന്തരിക വളർച്ച ഉണ്ട്, മനസ്സിൻ്റെ വളർച്ച. ആ മനസ്സിൻ്റെ വളർച്ച ഏറ്റവും അധികം ആ വളരാൻ അവനെ അതിനാ വളർച്ചയ്ക്ക് ഏറ്റവും ജീവൻ കൊടുക്കുന്നത് ആത്മാവിൻ്റെ ആ ഒരു ജീവൻ തന്നെയാണ്. ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി ശരീരത്തിൻ്റെ കനമോ ശരീരത്തിൻ്റെ മുടിപ്പോ അതിനൊന്നും പ്രസക്തിയില്ലാതെ പോണം. അപ്പം ആത്മാവിനെ വളർത്താൻ വേണ്ട പോഷണമാണ് അത് തേടി പിടിച്ച് നമ്മൾ എത്തുമ്പോൾ നമ്മളെന്ന മനുഷ്യൻ വളരുന്നു.
4: വളരണം, ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം, അതോടൊപ്പം തന്നെ ഈ തവക്കുൽ, ഇസ്തിഖാമ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ.
3: പിന്നെ ഒരു വേറെ പുസ്തകത്തിൽ വായിച്ചു ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ ചെടികൾ നട്ടു വളർത്തിയ ചെടികളൊന്നും വലിയ മരങ്ങളാവാറില്ല, മറിച്ച് സ്വയമേ വളർന്ന് സ്വന്തം അതിൻ്റെ നനവ് കണ്ടെത്തിയ അല്ലെങ്കിൽ വേരുകൾ സ്വന്തമായിട്ട് വളർന്ന മരങ്ങളാണ് വലിയ മരങ്ങളായി മാറാറുള്ളത് എന്നാണ്. നട്ടു വളർത്തുന്നൊക്കെ ചെറിയ കുഞ്ഞു ചെടികളായിട്ട് നിലനിൽക്കും. അപ്പോൾ ഒരു എന്താണ് സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടെത്തി അന്വേഷിച്ച് മറ്റുള്ളവരുടെ തണലിൽ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആളുകളായി മാറുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാവില്ല.
4: അപ്പോൾ ഒരു പാഠം കൂടി അതിൽ
3: അതുകൂടി അതിൽ നമുക്ക് ചേർത്ത് വെക്കാം. വീഡിയോ വരുമ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ മരത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷജറത്തുൽ ഹയാത്ത് അല്ലെങ്കിൽ പിന്നെ ജീവൻ എന്താണ് ജീവമരം, ട്രീ ഓഫ് ലൈഫ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ആ മരത്തെ കുറിച്ച് കാണാൻ പറ്റും.
4: അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള എന്തെങ്കിലും ശ്രദ്ധേയമായ കാര്യങ്ങൾ, മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് ഫീഡ്ബാക്ക് സെഷനിലൂടെ കൈമാറാം.
3: ഓക്കെ.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
7: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
8: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
9: سيد الاستغفار
8: اللهم انت ربي لا اله الا انت
7: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوه നീയാണ് എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. പക്ഷികളുടെ ശബ്ദവും പ്രഭാതത്തിൻ്റെ കാറ്റും അള്ളാഹുവിൻ്റെ മഹത്വത്തെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രഭാതം നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനവും വിശ്വാസവും നിറയ്ക്കട്ടെ. അള്ളാഹുവിൻ്റെ സ്മരണയോട് ആരംഭിക്കുന്ന ദിവസം ഏറ്റവും മനോഹരമായ ദിവസമാണ്. നോക്കൂ പ്രിയമുള്ളവരെ, ICU കിടക്കുന്ന ഒരു രോഗിയെ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരു നിശ്ചയവുമില്ലാത്ത നിമിഷങ്ങൾ, ഇനി എന്ത് സംഭവിക്കുമെന്ന് ചെറിയൊരു ധാരണ പോലുമില്ലാതെയുള്ള ശ്വാസങ്ങൾ, ചെറിയൊരു സെക്കൻഡിൻ്റെ ഉടമ അവകാശം പോലും കയ്യിലില്ലാത്ത പാവങ്ങളാണ് നമ്മൾ. ഇണക്കവും പിണക്കവും സങ്കടവും സന്തോഷവും കൂടിച്ചേരലും വേർപ്പിയലും കണ്ണീരും പുഞ്ചിരിയും ജയവും തോൽവിയും നിറം മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ചെറിയൊരു ജീവിതയാത്ര. അനിശ്ചിതത്വമാണ് ഈ ആയുസ് നിറയെ, അഥവാ അങ്ങനെയാണ് ഈ ജീവിതം സൃഷ്ടാവായ അള്ളാഹു തയ്യാറാക്കി വച്ചിരിക്കുന്നതെന്ന് ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചറിയുന്നു. സത്യവിശ്വാസിക്ക് ഈ അനിശ്ചിതത്വം അതിരുകളില്ലാത്ത ആനന്ദം നൽകുന്നുണ്ട്. ഓരോ നിമിഷത്തിൻ്റെയും ഉടമാവകാശിയായ ദയാലുവായ രക്ഷിതാവിനോടുള്ള അടുപ്പവും ആത്മബന്ധവും വർദ്ധിപ്പിക്കാൻ ഈ അനിശ്ചിതത്വം നമുക്ക് പ്രേരണ നൽകുന്നുണ്ട്. അള്ളാഹു അവനോടുള്ള ഇഷ്ടവും അടുപ്പവും നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം.

പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് 2026 ജൂലൈ 6 ഞായർ. ഹിജർ വർഷം 1448, സഫർ 11. കൊല്ലവർഷം 1201, കർക്കിടകം 10.

അപ്പോൾ മഷാല്ലാ, മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ശ്രോതാക്കളെ നമുക്കൊന്നിങ്ങനെ വന്നവരെ ഒന്ന് നോക്കി പോവാല്ലേ? ജമീല വി പി കാളിക്കാവ്, അൽഹംദുലില്ലാ, മഷാല്ലാ, ജസാകല്ലാ. ഹുസൈൻ കാ എടത്തനാട്ടുകരയിൽ നിന്നും, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഴ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇറങ്ങാൻ നേരത്ത് പെട്ടെന്നൊരു നല്ല മഴ പെയ്തു. അപ്പം പല പല സ്ഥലത്തും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഉമ്മർകുട്ടി കോട്ടക്കൽ, അവരൊന്നും പറയാതെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും വന്നിട്ടില്ല. ജുവൈന എൻ പറവൂർ, സെറീന ഹസൻ, കെ പി പെരിന്തൽമണ്ണ, മുഹസിന മഞ്ചേശ്വരം, സെനിയ കെ എ കാഞ്ഞിരമറ്റം, താഹിറ ടി കെ കാസർഗോഡ്, ഷാഹിദ വെള്ളാങ്കല്ലൂർ, ആരിഫ കുന്നപ്പള്ളി, തൻസി സീനത്ത് പാലക്കാട്, ജമീല വി കെ പൂനൂർ, നബീസത്ത് കൊല്ലം മഞ്ചാലമൂട്, സഫിയ കെ തിരുരങ്ങാടി, സഫിയ എടപ്പാൾ, ഷെറീന അത്താണിക്കൽ, ഇമ്രാൻ എൻ വി, കുമരനല്ലൂർ, മുസ്തഫ വള്ളിത്തോട്, സഫിയ വടുതല, അമ്ര ബിൻ തിയാസിർ തുടങ്ങിയ കുറേ ആളുകൾ. സമീറ എം പി പുളിക്കലും, ജംഷീർ മാട്ടൂൽ, നാദിറ ഐ ടി മുഴിക്കൽ, ആയിഷ അങ്ങാടിപ്പുറം, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറേ ആളുകൾ നേരത്തെ സലാം പറഞ്ഞ കൂടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും, ഇനി വായിച്ചവർക്കും, സലാം പറഞ്ഞത് വായിച്ച ആളുകൾക്ക്, എല്ലാത്തവർക്കും, അയച്ച എല്ലാവർക്കും മൊത്തത്തിൽ നമുക്ക് സലാം അടക്കം. വലൈക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തുഹു. ഇന്നലെ നല്ല വെയിലായിരുന്നു അല്ലേ? ഇന്ന് ചില സ്ഥലത്ത് മഴയില്ല, ചില സ്ഥലത്ത് മഴയുണ്ട്. ഷാജിദ വീട്ടി വല്ലപ്പുഴ പറഞ്ഞത് ഇവിടെ മഴയില്ല എന്നാണ്. ഷാദിയ ഒറ്റപ്പാല, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, റുഖിയ ചെമ്പക്കുത്ത്, ഷിയാബ് കൽപ്പറ്റ വയനാട്, അവരും ഇങ്ങനെ ഏതായാലും നിങ്ങളൊക്കെ സലാം പറഞ്ഞ കൂടെ വന്നുകൊണ്ടേ ഇരിക്കുക. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകണ്ടേ? അപ്പം പ്രോഗ്രാം അതിമനോഹരമായ കേൾവിയിലേക്ക് കാതുകൂർപ്പിച്ചിരിക്കുന്ന നമുക്ക് പീസ് റേഡിയോ തരുന്ന നന്മയുടെ ഈ വസന്തം, ഇൻഷാല്ലാ അത് കേട്ടുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകണം. ഇതാ നമുക്കിനി മധുരം ഖുർആനിൻ്റെ ആ ശ്രവണ മനോഹരമായ കേൾവിയിലേക്ക് പ്രവേശിക്കാം.

0: മാഷാല്ലാ. പ്രിയമുള്ളവരെ, മധുരം ഖുറാനിൽ നമ്മൾ മിഷാരിയ റാഷിദ് അൽ അഫാസിയുടെ ശബ്ദമാണ് കേട്ടത്. സൂറത്ത് അംബിയയിലെ 30-ാമത്തെ വചനം. അവിശ്വസിച്ച ആളുകൾ കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത്. അന്നസമാവാത്തു വല്ലാർ, ആകാശവും ഭൂമിയും, അത് പരസ്പരം ഒട്ടി നിൽക്കുന്ന ഒന്നായിരുന്നു, അടഞ്ഞു നിൽക്കുന്നതായിരുന്നു. എന്നിട്ട് അവ രണ്ടും നാം പിളർത്തിയിരിക്കുകയാണെന്ന്, എല്ലാ ജീവവസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നുണ്ടാക്കുകയും ചെയ്തു, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലയോ? മനുഷ്യൻ്റെ ചിന്തയെ, മനുഷ്യൻ്റെ ബുദ്ധിയെ ഈ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ പരമാർത്ഥമായ പടച്ചറബിലേക്ക് അല്ലാഹു ശ്രദ്ധ ക്ഷണിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് വചനങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് അംബിയയിലെ 30-ാമത്തെ വചനം. ഫീഡ്ബാക്കിലേക്കൊന്ന് ജസ്റ്റ് കൂടി ഒന്ന് തിരിച്ചു വരികയാണെങ്കിൽ, ഇതാ ഷാജിദ കാലിക്കറ്റും മൂൽ സൂചരമംഗലം, ഇന്ന് ഒറ്റക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നെസ്റു ഉടനെ തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇൻഷാല്ലാ, വരുന്ന മഴയായതുകൊണ്ടോ എന്തോന്നറിയില്ല, എത്തുമായിരിക്കും ഇൻഷാല്ലാ. അബു വി എ, അസ്സലാം അലൈക്കും, ഇവിടെ മഴ ഇല്ല, മാഷ ഒറ്റക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒറ്റക്കല്ല, കുറച്ച് സമയത്തിനകം ഇൻഷാല്ലാ നസറുല്ലാ സലായി എത്തുമെന്ന് വിചാരിക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ ചെറുതായ മഴയുണ്ട്. അപ്പോൾ മഴയുടെ കാലമാണല്ലോ, മഴക്കാലത്തിൻ്റെ ഓർമ്മകളിലാണ് നമ്മളുള്ളത്. അപ്പോൾ മഴ നൽകി എപ്പോഴും നമുക്ക് എപ്പോഴും ഇങ്ങനെ ഈ മഴ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താവുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പതിയെ മഴയെ മറന്നു പോകും. എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മളൊരു അത് അതിൻ്റെ ഒരു പതിവ് സമ്പ്രദായമായി മാറും. നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ മഴയെ ശ്രദ്ധിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴ കിട്ടാതെ ഇങ്ങനെ വേനൽ വരണ്ടുണങ്ങി നിൽക്കുന്ന സമയത്ത് ഒരിത്തിരി മഴ, ഒരു രണ്ട് തുള്ളി മാനത്തുനിന്ന് ഇങ്ങനെ ഒന്ന് ഇറ്റി വീണാ പോലും നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കും, ആസ്വദിക്കും, അനുഭവിക്കും അല്ലേ? അതുപോലെയാണ് ജീവിതത്തിൽ പല കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു വില നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് പോലെ തോന്നുമെന്നാണ്. നഫീസ കാടാമ്പുഴ, സഫിയ കെ തിരുരങ്ങാടി, അതുപോലെ ജമീല വി കെ പൂനൂർ, ആളുണ്ട് ഇൻഷാല്ലാ, നസറു എത്തിയിട്ടുണ്ട്. അതുപോലെ മുർഷിദ് പടിഞ്ഞാറങ്ങാടി, ആസിയ കെ തിരുവേഗപ്പുറ, റജീന സുനീർ മാളികം പീടിക, സഫിയ വി കെ പത്തപ്പിരിയം, റസിയ ചങ്ങാനി, ഇവരൊക്കെയുണ്ട്. സബീല പാലക്കാട്, ഫാത്തിമ പി വി രാമനാട്ടുകര, മുഗൾ സൂചർമംഗലം ഒക്കെ. അപ്പോൾ സലാം പറഞ്ഞു വന്നവരാണ്. വാലൈക്കും സലാം വറഹമത്തുല്ലാഹി വബറകാത്തുഹു. നസ്രു, നമ്മളപ്പോൾ മധുരം ഖുറാൻ കഴിഞ്ഞ് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വൈകി. ഞാനേ കഴിഞ്ഞ തവണ ഇതുപോലെ ഇപ്പോൾ വരും എന്ന് പ്രതീക്ഷിച്ച് ഗ്രീൻ വാലിയിൽ കഴിഞ്ഞ തവണത്തെ ലൈവിലെ പിന്നെ ജസീലിനെ ഇപ്പോരും പറഞ്ഞിങ്ങനെ കുട്ടികൾക്ക് ഇപ്പൊ വേവും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അറിഞ്ഞില്ലേ, അവസാനം 8 മണിയേറ്റവും ആളെത്തില്ല എന്നിപ്പോ പറഞ്ഞ പോലെ ആവല്ല, വരുമായിരിക്കും
1: അല്ലെ. ഞങ്ങള് നമ്മളെ അവിടുന്ന് പിന്നെ ഒന്നാമതേ നേരത്തെ ഞങ്ങള് ഞാൻ കേട്ടുകൊണ്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ, ഞങ്ങള് ഹനീഫ സാഹിബിന്റെ കൂടെയാണ് പോകുന്നത്, വണ്ടൂർ ഞാൻ ബസ് കാത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച ബസ് ആദ്യം കിട്ടിയില്ല, നാലേമുക്കാലിന്റെ ഇടയിൽ ഒരു ബസ് വരാറുണ്ട്, അതൊന്നുമില്ല. അപ്പം തൊട്ടടുത്ത് ഒരു അടുത്ത 5:10 ആകുമ്പോഴേക്ക് ഹനീഫ് സാഹിബ് എത്തി. അല്ല, അത് ശക്തമായ മഴ, കയറി ഒരു 2 കിലോമീറ്റർ പോയിട്ടില്ല അപ്പോഴേക്കും മഴ. അപ്പൊ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് വരാങ്ങൾ വിട്ടോന്ന് പറഞ്ഞ് മറ്റേ രണ്ടാളുടെ നനയുന്നൊരവസ്ഥ ഉണ്ടാവണ്ടല്ലോ, അങ്ങനെ ചെറിയൊരു താമസം ഉണ്ടാകാൻ കാരണം. പിന്നെ അടുത്ത ബസ് വന്നപ്പം നമുക്ക് ഏകദേശം എത്താവുന്ന സമയമാണ് ആ ബസ്, പക്ഷെ ഡ്രൈവർ പുതിയതാണ്. പിന്നെ പറഞ്ഞ പോലെ മഴയുടെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ
0: തന്നെയാണ് നമ്മളിന്ന് പറഞ്ഞു തുടങ്ങി. അനിശ്ചിതത്വങ്ങളാണ്
1: അത് കേട്ടോണ്ടിരിക്കുന്നു. ചെറുതായിട്ട് ഫസ്റ്റ് ഒന്ന് കട്ടായി തോന്നുന്നു നിങ്ങളെ ഫസ്റ്റ് തുടക്കം. എന്തായാലും മധുരം കുറാൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ
0: ഇനി നമുക്കുള്ള മധുരം കുറവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകുന്നത് പീസ് ടൈം ഒന്ന് വായിക്കണമെന്ന് തോന്നുന്നു.
1: അതെ,
0: പീസ് ടൈമിൽ ഇന്നത്തെ സന്ദേശം എന്താണ്?
1: പീസ് ടൈമിൽ നിന്ന് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായത് നല്ല ഓർമ്മപ്പെടുത്തലുകളാണ്. അത് ദിവസവും നൽകുന്ന റേഡിയോയാണ് പീസ് റേഡിയോ. ഒരു ശ്രോതാവിൻ്റെ
0: മെസ്സേജ് ആണല്ലേ?
1: മെസ്സേജാണ്.
0: അപ്പോൾ ഒരു ശ്രോതാവിൻ്റെ മെസ്സേജ് ആണെങ്കിലും ഒരുപാട് ശ്രോതാക്കൾ മനസ്സുകൊണ്ട് പറയുന്ന കാര്യമാണ് പലപ്പോഴും പീസ് ടൈമിൽ ഉണ്ടാവാറുള്ളത് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: പിന്നെ വേറെന്തൊക്കെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ ചോദിക്കാം. കുറേ കാലമായി നമ്മൾ
1: ഇരുന്നിട്ട് പറയാം. ഞാൻ ഇന്നലെ ആവശ്യപ്പെട്ടപ്പോഴേക്ക് ചാടി ആയിക്കോട്ടെ എന്ന് പറയാനുള്ള, ഇന്ന് വീട്ടിൽ വിശേഷം, ഒരു ചെറിയ എൻ്റെ കുടുംബത്തിൽ ചെറിയ വിശേഷങ്ങൾ നടക്കുന്ന ഒരു കല്യാണം നടക്കുന്ന ദിവസമാണ്
0: തന്നെ.
1: അപ്പം എന്നാലും നമ്മൾ ഒന്നിച്ചിരിക്കുന്ന ആ ഒരു സന്തോഷം അത് പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളത്.
0: എൻ്റെ ഇടക്ക് അങ്ങനെ അങ്ങനെ മിസ്സായി പോയി കുറേ ദിവസമായിട്ട്.
1: അതെ അതെ അതെ അതെ.
0: ഞാനിങ്ങനെ പോരുമ്പോഴേ ഈ ജാമിയ ബേരിയ കമാൽ, പിന്നെ അതിൻ്റെ പിറകിൽ നമ്മളിങ്ങനെ രാവിലെ ഇരുന്ന് ആ നിന്നതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനതിങ്ങനെ ആലോചിച്ചു പോയത്.
1: ബീഹാറിലെ
0: ബീഹാർ

0: എന്ന ഒരു സന്ദേശമാണ് ബഹുമാനനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം നമ്മളുമായി കൈമാറുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അറിവോടുകൂടെയും അവൻ അനുവാദത്തോടുകൂടെയുമാണ് ഈ ലോകത്ത് നടക്കുന്നത് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹുവിനെ നമ്മൾ ഹക്കീം എന്ന അള്ളാഹുവിനെ വിശേഷിപ്പിച്ചൊരു നാമമാണ് ഹക്കീം. എല്ലാ കാര്യങ്ങളെയും അതതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുന്നവൻ, അങ്ങേയറ്റത്തെ യുക്തി ജ്ഞാനമുള്ളവൻ എന്നൊക്കെ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റും. അഗാധ ജ്ഞാനമുള്ളവൻ എന്നൊക്കെ അതിന് നമ്മൾ സാധാരണ പരിഭാഷ പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അത് ചരിത്രത്തിൽ പല സംഭവങ്ങളും നമ്മൾ കാണുന്നതാണ്. അതിലേറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്, ലോകത്ത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഭരണകൂടമായിരുന്നു ഫിറൌനിൻ്റെ ഭരണകൂടം. ആ ഫറോവയുടെ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാനോ, അവിടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ബനു ഇസ്രായേലിക്ക് വേണ്ടി പ്രതികരിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ഭാവിയിൽ തന്നെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിക്കൂടാ എന്ന നിലക്കാണ് ആൺകുട്ടികളെ, ബനു ഇസ്രായേലിലെ മുഴുവൻ ആൺകുട്ടികളെയും കൊന്നു കളയാനും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കാനും ഫിറൌൻ തീരുമാനിച്ചു. ആ ഫിറൌന് തന്നെ ഉണ്ടായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ കുട്ടിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന നിലക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് ഉമ്മു മൂസ, മൂസാ നബിയുടെ മാതാവ് മൂസാ നബിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, നദിയിൽ ഒഴുക്കുന്നത്. നാം ആലോചിക്കണം, തനിക്കെതിരെ ഒരു ശത്രു വളർന്നു വരാതിരിക്കാനും തൻ്റെ ഭരണകൂടത്തിന് ഭീഷണിയാകാതിരിക്കുവാനും വേണ്ടി ഫിറൌൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വംശഹത്യ, അതിൽ ഫിറൌനിന് അവസാനം കുറിക്കാൻ അള്ളാഹു ജന്മം നൽകിയ നിയോഗിച്ച ആ മൂസാ നബി അലൈഹിസ്സലാം മാത്രം വളർന്നു. ആ മൂസാ നബി അലൈഹിസ്സലാം വളരുന്നത് എവിടെയെന്നറിയോ, എല്ലാവരെയും കൊന്നുകളയാൻ ഓർഡറിട്ട ഫിറൌന്റെ കൊട്ടാരത്തിലാണ് വളരുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ആ പോരാട്ടങ്ങൾക്കൊടുവിൽ ഫിറൌൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്, ആ മുഴുവൻ പ്രതാപവും നഷ്ടപ്പെട്ട് അവൻ്റെ എല്ലാ തോട്ടങ്ങളിൽ നിന്നും ഉദ്യാനങ്ങളിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും അവരെ മുഴുവനും പുറത്തിറക്കുന്ന മനോഹരമായ കാഴ്ച വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ അതിൽ കാണുന്നുണ്ട്. സത്യത്തിൽ ഈ സംഭവം ഓർമ്മ വരാൻ കാരണം കേവലം ഒരു നീതിപീഠത്തുണ്ടായിരുന്ന ഒരു പരാമർശം, പാറ്റകൾ എന്ന് പറയുന്ന ഒരു പരാമർശം. ആ പരാമർശം ഒരുപക്ഷേ ഭരണകൂടങ്ങൾക്ക് ചിലപ്പോഴെല്ലാം അനുകൂലമായ സംസാരങ്ങൾ വന്നു പോകാറുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് അത്തരമൊരു സംസാരം വന്നപ്പോൾ അതിനെതിരെ പുതിയ ജെൻ സിയുടെ പ്രതികരണം എത്ര ശക്തമാണെന്ന് ആലോചിക്കുന്നു. ഒരു ശക്തമായ ഒരു പ്രതിപക്ഷത്തിന് പോലും സാധിക്കാത്തതാണ് ഒരു മന്ത്രിയുടെ രാജി എന്ന് പറഞ്ഞാൽ. എന്തെല്ലാം സംഭവങ്ങളുണ്ടായത്, ആ പ്രസ്താവന പറഞ്ഞ നീതിപീഠത്തിൽ തന്നെ അതിൻ്റെ തിരുത്തു വന്നു. അതേപോലെ തന്നെ എന്തെല്ലാം ഈ പുതിയ സമരക്കാർ ആവശ്യപ്പെട്ടു, ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടു, ഇന്ത്യയിലെ ജനാധിപത്യം വീണ്ടും ഒന്ന് ഉണർന്നു, ഭരണകൂടത്തിൻ്റെ അനീതികളെ ചോദ്യം ചെയ്യുവാനുള്ള ഒരു മനക്കരുത്ത് ജനങ്ങൾ ആർജിച്ചു. അതേപോലെ തന്നെ ഒരു പാർട്ടിക്കും അടിയറ വയ്ക്കാത്ത, തങ്ങളുടെ ഭാവിയും നാടിലെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വലിയ തലമുറയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഒരു പാറ്റവിളിയിൽ നിന്നുണ്ടായത് എന്നാലോചിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അതന്നെ നമ്മൾ പറയുന്നത്, ഈ ഒരു വലിയ അത്ഭുതങ്ങളായിട്ടാണ് ഇപ്പോൾ എന്തിട്ട് സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും അത് എന്തെങ്കിലും ഒരു അന്യായത്തെ, ഭരണകൂടത്തിൻ്റെ അന്യായത്തിനെതിരെ ആരെങ്കിലും ഒന്ന് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ആ ശബ്ദിക്കുന്ന വ്യക്തിയെ ദേശദ്രോഹിയായും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ ശത്രുവായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് അത് അങ്ങനെ വിളിക്കുന്നതിൻ്റെ ഒരു പിന്നെ സാധ്യത പോലും, അതിൻ്റെ വില പോലും നഷ്ടപ്പെടുത്തി കളയാൻ കഴിഞ്ഞു. കാരണം വളരെ ശക്തമായി നിഷ്പക്ഷമായി ഈ സമരത്തെ അനുകൂലിച്ച മുഴുവൻ ആളുകളെയും ആ പേര് വിളിച്ചപ്പോൾ ആ പേരും ഇനി വിളിക്കാൻ പറ്റാത്ത വിധം അപ്രസക്തമായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു നിസ്സാരമായ പാറ്റവെളിയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു മഹാവിപ്ലവം, മഹാസമരം, പ്രതിഷേധം എന്തുമാത്രം അത്ഭുതകരമായ ഫലങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ കണ്ട ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ. തീർച്ചയായും എന്തുതന്നെ നടന്നു

0: ാലും സത്യത്തിനും നീതിക്കൊക്കെ ഒരു കാലത്ത് വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതും അങ്ങനെ ഒരു വാഗ്ദാനം ഉള്ളതും ഒക്കെ സത്യമാണെന്ന് പുലരുന്ന ചില സന്ദർഭങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായ പ്രാർത്ഥനയും അർപ്പണബോധവും നീതിക്കൊപ്പം നിൽക്കുവാനുള്ള സന്മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു നല്ല ഭാവിയെ പ്രതീക്ഷിക്കാനാകും എന്ന ശുഭകരമായ വാർത്തകളാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സമാധാനവും സന്തോഷവുമുള്ളൊരു നാടായി മാറാൻ നമ്മുടെ നാടിന് സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും.
1: പ്രാർത്ഥനകളിൽ പറഞ്ഞ പോലെ നമ്മളെ മാറ്റങ്ങൾ നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറമായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. എന്തായാലും ജാമ്യവും മാന്യവുമായിട്ടുള്ള സംസാരമാണ്.
2: അതെ, പുലരിവട്ടം
1: പുലരിവട്ടം മാഷാല്ലാ,
2: സമകാലികം കൂടിയാണ് അല്ലേ?
1: അതെ അതെ. ഒരു ഞാൻ തന്നെ ഇങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. കാരണം ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അത്തരമൊരു വാർത്ത കിട്ടിയതിൻ്റെ പിറ്റേ മണിക്കൂറുകൾ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ അതിൻ്റെ ഒരു സന്ദേശം നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത്, അത് ബഹുമാനായ ഹാരിസ് മൗലവി അദ്ദേഹം അത് ആ ടൈമിൽ അപ്ഡേറ്റ് ആയിട്ട് ആ ഒരു റെക്കോർഡിങ് കാര്യവും നടക്കുന്നുണ്ടാണ് സംഭവമൊക്കെ. അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ലാ. പിന്നെ ഇത് വെറും ഒരു ഡൽഹിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ ഒരു രൂപത്തിൽ നടക്കേണ്ടതല്ല, നമ്മുടെ മനസ്സുകളിലും അല്ലേ ഈ ഒരു മാറ്റങ്ങൾക്ക് ശരിക്ക് എന്നെക്കൊണ്ട് ചിലപ്പോൾ പറ്റൂല എന്ന് തോന്നുന്നൊരവസ്ഥ വരുമ്പോൾ അല്ല, ഒരു പാറ്റ വിളിക്ക് പോലും പറ്റിയെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താവുന്ന കുറേ കാര്യങ്ങൾ അതിൽ ഇങ്ങനെയുള്ള സാധ്യമാണ് എന്നുകൂടെ അതിലൊരു ഉൾവിളി നമുക്കുണ്ടാവണം എന്നുള്ളതാണ്.
2: നമ്മൾ വിചാരിക്കുന്നിടത്തും നമ്മൾ തീരുമാനിക്കുന്നിടത്തും അല്ല ലോകത്തിൻ്റെ കിടപ്പുള്ളത്.
1: അതെ,
2: അത് ഏത് സമയത്തും അതിൽ ട്വിസ്റ്റുകൾ
1: സംഭവിക്കാവുന്നതാണ്.
2: അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണുമ്പോൾ അത് ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിനൊന്നും സാധ്യതയല്ല, അപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ വിലയിരുത്തും.
1: അതെ അതെ,
2: അതാണല്ലോ പൊതുവെ സംഭവിക്കല്ലേ
1: തന്നെ. തീർച്ചയായിട്ടും
2: ആ വിലയിരുത്തലിലൊന്നും പലപ്പോഴും എന്തില്ല, അതുപോലെ ആയിക്കൊള്ളുന്നില്ല പലതും. ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞല്ലോ.
1: നമ്മുടെ കബീർ പാലക്കാട് കെ വി, അദ്ദേഹം പുലരിവട്ടം ഇല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
2: നേരത്തെ ചോദിച്ചായിരിക്കും ചിലപ്പോൾ.
1: ഒരു 44 സെക്കൻഡിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പിന്നെ കട്ടെന്തായാലും വന്നോ എന്നുള്ളത് നോക്കുക. പിന്നെ ഞാൻ പോകുന്നപ്പോൾ ഒന്നിനോട് പ്രാവശ്യം ഇങ്ങനെ
2: കട്ടായി പോയി,
1: കട്ടായി പോയി. അങ്ങനെ സംഭവിച്ചാണോന്ന് അറിയില്ല. എന്തായാലും സൗദ മുട്ടം സലാം പറഞ്ഞ നമ്മളൊപ്പമുണ്ട്. റുഖയ്യ വടക്കുമുറി, അസ്സലാമു അലൈക്കും, ആമീൻ എന്ന് അവരുടെ മെസ്സേജ് വന്നു. സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു സന്ദേശം തന്നെയാണ് കിട്ടിയത്. നീതി പുലർത്തുക, ഏതായാലും സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞു തരുന്ന ഉസ്താദിന് അള്ളാഹു ആഫിയത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്.
2: ആമീൻ.
1: ജമീല വി കെ, പൂനൂർ, എത്ര ദൂരം യാത്ര ചെയ്ത് രാവിലെ തന്നെ ഞങ്ങളുടെ കൂടെ കൂടാനും നല്ല അറിവുകൾ പകർന്നു തരാനും എത്തുന്ന സാറന്മാർക്ക് അള്ളാഹു ആരോഗ്യമായുസ് നൽകട്ടെ എന്ന പ്രാർത്ഥന അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു. മൈമൂന ചീക്കിലോട്, അസ്സലാമു അലൈക്കും. മാഷാല്ലാ, സന്ദർഭോചിതമായ വിഷയം, സത്യം നീതി എല്ലാ കാലത്തും വിജയിക്കും. പുലരിവട്ടവുമായി ബന്ധപ്പെട്ടൊരു കമൻറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നതാണ്.
2: നാം ഓരോരുത്തരും അറിയേണ്ട കാര്യം തന്നെയാണ് മൗലവി പറഞ്ഞു തരുന്നത്. നല്ല സന്ദേശമായിരുന്നു എന്ന് ഷൈബായും വളപ്പെട്ടു വായിച്ച് സലാം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഒരു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: സൈനബ സൈനാബി പി എൻ കാലിക്കറ്റ്, മുഹമ്മദ് കൈപ്പമംഗലം, മറിയം ബി പി എന്താണ് പടിഞ്ഞാറ്റുമുറി അല്ലേ, മറിയം ബി പടിഞ്ഞാറ്റുമുറി, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, ഉമ്മുക്കുൽസു ചിറമംഗലം. തുടക്കത്തിൽ തന്നെ മധുരം ഖുറാൻ കേൾക്കുമ്പോൾ മനസ്സിലൊരു സമാധാനമാണ്, അൽഹംദുലില്ല. റാബിയ മീത്തൽ മങ്ങാട്, കാസർഗോഡ്, അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മിൻഹാജ് ഇസ്മായിൽ സലാം പറഞ്ഞിട്ടുണ്ട്. മുനീർ ചെമ്നാട്, മുനീർ ചെമ്നാട് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ശ്രദ്ധിക്കായിട്ടാണെന്ന് അറിയില്ല. മുനീർ ചെമ്നാട് നമ്മൾ സ്ഥിരമായൊരു ശ്രോതാവും അതേപോലെ തന്നെ നമുക്ക് സലാം അറിയിക്കുന്ന ആളുമാണ്. റസിയ മാളിയക്കൽ, അരീക്കോട്, എല്ലാവരും സലാം പറഞ്ഞിരിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ വീണ്ടും നമ്മളത് ഓർമ്മിക്കാം. അസ്സലാമു അലൈക്കും. ഹസീന നൂറുദ്ദീൻ ദമ്മാമിൽ നിന്ന്, റുഷ്ദ കാളികാവ്, മറന്നു പോയതാണോ ആങ്കറിൻ്റെ സ്കിൽ ആരൊക്കെയാണുള്ളത് എന്ന് നേരത്തെ ചോദിച്ചാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഒരു നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോഴേ ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആനശ്രദ്ധ മഞ്ഞപ്പെട്ടി വരുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട്. കാരണം ഒറ്റക്കാണെന്ന് തോന്നിപ്പോവും ചില സ്ഥിരമായി കേൾക്കുന്ന ശ്രോതാക്കളെ. എന്തായാലും ഇതിൻ്റെ പല ആംഗിളുകൾ ശ്രദ്ധിക്കും എന്ന് തോന്നുന്നു. തുടക്കുമ്പോൾ തന്നെ റേഡിയോക്ക് ഒരു ഒരു ചാലുണ്ടല്ലോ, ഒരു വേ. അപ്പം ഡേറ്റ് പറയുന്നു, ഇതിൻ്റെ ഒരു സന്ദേശം നമ്മൾ അറിയിക്കുന്നു, പിന്നെ ഞങ്ങൾ ആങ്കർ സ്കില്ലിൻ്റെ ആൾക്കാരാണെന്ന് പറയുന്നു. അപ്പം അത് വിട്ടു അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ക്യാച്ച് ചെയ്യുന്നുണ്ട്.
2: ശരിയാണ്.
1: അപ്പം അപ്പം ഞാനത് അത് പറയണ്ടെന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം
2: ശ്രദ്ധിച്ചിട്ടില്ല.
1: ആ ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ഒരു മെസ്സേജ് അയച്ചു, ശ്രദ്ധ മഞ്ഞപ്പെട്ടി വരുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചല്ലേന്ന് പറഞ്ഞിട്ട്.
2: സാധാരണ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു മിസ് കോൾ വരുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ ഇപ്പോൾ പി ആർ എം എസിൽ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു.
1: യെസ്, യെസ്, യെസ്. അങ്ങനെ നേരെ ഇതിലേക്ക് അറേഞ്ച് ചെയ്യല്ലോ. മാഷാല്ലാ, മധുരം ഖുറാനിൽ തുടങ്ങി പുലരി ഈ പുലരിയിലും പീസ് റേഡിയോടൊപ്പം ഇന്നും ലൈവിൽ നല്ല സമാധാന വാക്കുകൾ കേൾക്കാൻ അനുഗ്രഹിക്കട്ടെ ആമീനെന്ന് സെറീന ചമൽ.
2: അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി നിന്നാൽ ചെങ്കുറ്റത്തോടെ നേടിയെടുക്കാമെന്ന് തെളിയിച്ചു സമകാലികമായ വിഷയം പറഞ്ഞെന്ന് ഉസ്താദിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് സഫിയടപ്പൾ പറഞ്ഞത്.
1: മൈമൂന പാറപ്പുറവും അതേപോലെ തന്നെ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ 6 പെൺമക്കളാണ്, ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുന്നുണ്ട്, ഇടക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട്. ഈ സ്നേഹം എന്നും നിലനിർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നും അവരുടെ മെസ്സേജ് പൂർത്തിയാക്കുമ്പോൾ അവർ.
2: പിന്നെ റസ്നി ഹാജിയാർപ്പള്ളി പറഞ്ഞത് പുതുതലമുറ രാഷ്ട്രീയ ബോധമുള്ളവരാണെന്ന് തെളിയിച്ചൊരു സമരമായിരുന്നു.
1: തീർച്ചയായിട്ടും അല്ല, ഇത് ഇന്ത്യ ഒട്ടാകും ഒട്ടാകെ അതുപോലെ തന്നെ ഇന്ത്യക്കാരുള്ളിടത്തും, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്കാരുള്ളിടത്തും, പിന്നെ അതുപോലെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്.
2: അതെ അതെ, നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇതൊന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ളതല്ലേ.
1: ഒരു മാത്രമല്ല, ഇതിനു മുമ്പേ ഇപ്പം പഞ്ചാബി ഒരു കർഷക സമരമൊക്കെ വന്നപ്പോഴും അതൊക്കെ ശരി
2: വർഷം അല്ല, എത്ര മാസങ്ങൾ നീണ്ടുനിന്നിട്ടും, വർഷങ്ങളോളം നീണ്ടുനിന്നിട്ട്,
1: മാസങ്ങളോളം നീണ്ടുനിന്ന 4 മാസത്തോളം അവരതിനു
2: വേണ്ടിയിട്ട്, 4-5 മാസത്തോളം എന്നിട്ട് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അമിത കോൺഫിഡൻസ് ആണ്, ഇവരെ സമരം കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല.
1: അപ്പം ഇതൊരു രാജ്യമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ആ ടോണൊക്കെ വന്നിരുന്നത്. പക്ഷേ ആ ഒരു ബലത്തിലായിരുന്നു അവരുടെ ഇപ്പോഴത്തെ ഒരു കേന്ദ്ര സർക്കാർ അനുകൂല സംഘടനകളായിട്ടുള്ള ആളുകളുടെ ചർച്ചകളിൽ നിന്നൊക്കെ, ചാനൽ ചർച്ചകളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അവർ ഭയങ്കര കോൺഫിഡൻസ് ആണ്. നിങ്ങൾ എന്ത് തന്നെ അവിടെ ഇളക്കി മറിച്ചാലും അവരുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പോകണില്ല. അപ്പം മിക്കവാറും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യും, അവരെ പിരിച്ചുവിടാൻ വേണ്ടി മാത്രമുള്ള ഒരു ആയിക്കോട്ടെ എന്നാൽ ശരി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പിരിച്ചുവിടുന്നൊരു സംഭവം ഉണ്ടാവാറുള്ളത്. പിന്നെ രണ്ടാമത് ഒരുമിച്ച് കൂടുമ്പോഴേക്കുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റിലായിരിക്കാം ഇവർ എന്ത് ചെയ്തത്, ഇതൊന്നും അങ്ങനെ നടക്കാൻ പോകുന്നില്ല എന്ന് കാണണം എന്ന രൂപത്തിലൊക്കെ. പിന്നെ ഗോപാലൊക്കെ സംസാരിച്ചതിൻ്റെ ഇടയിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും ഇങ്ങനെ അരിശം കൊള്ളുന്ന രൂപത്തിലുള്ള വർത്തമാനമൊക്കെ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. അത്രയും കോൺഫിഡൻസിലായിരുന്നു, സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ജനാധിപത്യം ശരിക്ക് നമ്മൾ ഉൾക്കൊണ്ടതിൻ്റെ ആ ഒരു കാമ്പിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മറ്റുള്ളത്. അപ്പം അവിടെ തന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കേണ്ട കാര്യം, ശ്രദ്ധിക്കാതെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ മുന്നിൽ നിർത്തി, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ മുന്നിൽ നിർത്തിയിട്ടാണ് ഈ ഒരു വിഷയമൊക്കെ കത്തിക്കാൻ സാധിച്ചിരുന്നതെങ്കിൽ ഇത് അവിടെ പരാജയപ്പെടുമായിരുന്നു.
2: തീർച്ചയായിട്ടും
1: ഒന്ന്, അത് നമ്മളൊക്കെ ജെൻസി പിള്ളേരെന്ന് പറയുന്ന ആ കുട്ടികൾ, അവർക്ക് ലോകം തിരിയാത്തവർ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചലനങ്ങൾ അറിയാത്തവർ വെറും മൊബൈലിലും സ്ക്രീനിലും അഡിക്റ്റ് ആയിട്ടുള്ളവർ എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്ര കണിശമായിട്ടും കൃത്യമായിട്ടും കട്ടറായിട്ടാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. അവർക്ക് ശരിക്കും ഒരു പൊളിറ്റിക്കലി അതുപോലെ തന്നെ ജനാധിപത്യ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്
2: കാഴ്ചപ്പാടുണ്ട്,
1: നല്ല കാഴ്ചപ്പാടുണ്ട്. അത് അവിടെ ഡൽഹിയിൽ മാത്രമല്ല, ഇപ്പൊ പാട്നയിൽ സമാന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇതിനോടുള്ള ഐക്യദാർഢ്യ സമ്മേളനം നടക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്, ബോംബെയിൽ നടക്കുന്നുണ്ട്. രണ്ടിടത്തും നമ്മൾ കേട്ട ശബ്ദം ഒരേപോലെ.
2: അതാണ് പെട്ടെന്നൊരു തീരുമാനം, വേഗത തണുപ്പിച്ചേ മറ്റു, അല്ലെങ്കിൽ രാജ്യമാകെ പടരും.
1: അതെ,
2: അപ്പോ ബംഗ്ലാദേശും നേപ്പാളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്, ശ്രീലങ്കയൊക്കെ.
1: അതെ അതെ അതെ,
2: അതുകൊണ്ടാണ്
1: നേപ്പാൾ നമ്മളന്ന് ചെല്ലുന്ന സമയത്തല്ല
2: സമയത്താണ് പ്രശ്നം.
1: അപ്പൊ ജെൻസ് ഇറങ്ങിക്കഴിഞ്ഞാൽ, പിള്ളേർ ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കും. അത് അതുവരെ എടുത്തിട്ടാണ് നിങ്ങൾ നേപ്പാളിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ ഒക്കെ നടന്ന പോലെ ഇവിടെ നടക്കുമെന്നൊന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവിടുത്തെ അതിൻ്റെ അനുകൂല നേതാക്കന്മാരും കാര്യമൊക്കെ ചർച്ച നടത്തിയിരുന്നത്. പക്ഷേ ഇത് പാട്നയിലും ബോംബെയിലും അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പം രാജസ്ഥാനിൽ പഞ്ചാബിൽ രാജസ്ഥാനിൽ ഇതിൻ്റെ ഒരു ആലോലികൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ബീഹാറിൻ്റെ പല ഭാഗങ്ങളിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ അവരെക്കുറിച്ച് നമ്മളെന്താ പറയുക, യൂത്ത് വളർന്നു വരുന്ന യുവതലമുറ അല്ലേ, അവർക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല, രാഷ്ട്രീയത്തിലും വലിയ താല്പര്യമില്ല, ആ രാഷ്ട്രീയവാദികൾ അങ്ങനെയൊന്നുമല്ല, ശരിക്കും നല്ല കൃത്യമായ ധാരണ
2: ബോധ്യപ്പെട്ടു,
1: ബോധമുള്ള കുട്ടികളാണ്. എന്തായാലും പുലരിവിടത്തിൽ സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു മനോഭാവവും ഒരു ഐക്യചിന്തയും ഒക്കെ വളർന്നു വരട്ടെ എന്ന് നമുക്ക് ഇൻഷാല്ലാ ആഗ്രഹിക്കാം,
2: പ്രതീക്ഷയാണ്. ഇൻഷാല്ലാ ഇൻഷാല്ലാ. റേഡിയോ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, റേഡിയോയിൽ നമുക്ക് റേഡിയോക്കുള്ള സംഭാവന നൽകുന്നത്, റേഡിയോ സഹായിക്കുന്നത്, ശാരീരികവും മാനസികവുമായ സാമ്പത്തികമായ ഒക്കെ സഹായങ്ങളും റേഡിയോ ആഗ്രഹിക്കുന്നുണ്ട്. റേഡിയോയിലെ ആപ്പിൽ ഡൊണേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിന്നീട് കാണുന്ന വിൻഡോയിൽ ഡൊണേറ്റ് നൗ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത വിൻഡോയിൽ സംഖ്യ എത്രയാണെന്ന് പേ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കൊടുത്തൊരു സംഖ്യ അത് പറ്റുന്ന ആളുകൾ അതല്ല നമുക്ക് കഴിയുന്ന എന്താണെന്നുള്ളതും നമുക്കതിലേക്ക് ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് പ്രൊസീഡ് ടു പേ എന്നുള്ള ഇതിലേക്ക് സെലക്ട് ചെയ്യുകയും യു പി ഐ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഓപ്ഷനുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് പേയ്മെൻറ്റ് പൂർത്തിയാക്കാം.
1: ഇൻഷാല്ലാ. സമയം 6:29 കഴിഞ്ഞ് 55 സെക്കൻഡ്, അതിൻ്റെ ഒരു 26 ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ലൈവ് ക്വിസ് പറയാറുണ്ട്. അപ്പോഴേക്കും 3-4 ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. ജമീലൊക്കെ വി പി ഒക്കെ
2: ചോദ്യം ചോദിക്കുന്നുണ്ട്,
1: 3-4 ആളുകൾ ചോദിച്ചു. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇൻഷാല്ലാ ക്വിസിലേക്ക് പ്രവേശിക്കാം.
2: അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോളൂ. ക്വിസിൻ്റെ ചോദ്യം ഇതാണ്, കയ്യിൽ ഫോണൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ടല്ലോ. ചോദ്യം ഇതാണ്, ഖുർആനിൽ ദുന്നൂൻ മത്സ്യത്തിൻ്റെ ആൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻ എ മൂസ നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ബി യൂസുഫ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ സി അയ്യൂബ് നബി അലൈഹിസ്സലാം, ഓപ്ഷൻ ഡി യൂനുസ് നബി അലൈഹിസ്സലാം.
1: ചോദ്യം 3 പ്രാവശ്യമാണ് ആവർത്തിക്കുക, അതിൻ്റെ ഉത്തരത്തിനുള്ള ഓപ്ഷനുകളും 3 പ്രാവശ്യമാണ് പറയുക. നിങ്ങൾ ഫീഡ്ബാക്കിൽ മോർണിംഗ് ലൈവ് ക്വിസ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തുക. ഒരു പ്രാവശ്യം ചോദ്യം കേട്ടു, അതിൻ്റെ ഉത്തരത്തിലുള്ള ഓപ്ഷനുകൾ കേട്ട് കഴിഞ്ഞു, മോർണിംഗ് ലൈവ് ക്വിസിൽ തന്നെയാണ് നമ്മൾ ഉത്തരം അയക്കേണ്ടത്. ഫീഡ്ബാക്ക് വഴി ABCD ലെറ്ററാണ് നമ്മൾ അയക്കേണ്ടത്, അതല്ലാതെ പേരുകളല്ല എന്ന്, നമ്മൾ പ്രത്യേക ഉത്തരമല്ല ടൈപ്പ് ചെയ്ത് അയക്കേണ്ടത്. വളരെ എളുപ്പമാണ്, ABCD ഏതെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കും ഉത്തരം. ശരി ഉത്തരത്തിനുള്ള ഓപ്ഷൻ അത് മാത്രമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടതുള്ളൂ. ഖുർആനിൽ ദുന്നൂൻ അഥവാ മത്സ്യത്തിൻ്റെ ആൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആര് എന്നാണ് ചോദ്യം. എ മൂസ നബി അലൈഹിസ്സലാം, ബി യൂസുഫ് നബി അലൈഹിസ്സലാം, സി അയ്യൂബ് നബി അലൈഹിസ്സലാം, ഡി യൂനുസ് നബി അലൈഹിസ്സലാം.
2: ചോദ്യം ഒരിക്കൽ കൂടി, ഖുർആനിൽ ദുന്നൂൻ മത്സ്യത്തിൻ്റെ ആൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? എ മൂസ നബി അലൈഹിസ്സലാം, ബി യൂസുഫ് നബി അലൈഹിസ്സലാം, സി അയ്യൂബ് നബി അലൈഹിസ്സലാം, ഡി യൂനുസ് നബി അലൈഹിസ്സലാം. ഓക്കെ,
1: ബീപ് ശബ്ദം കേട്ട് കഴിഞ്ഞ ഉടനെ അത് അവസാനിക്കും. ഇൻഷാല്ലാ നമുക്കതിൻ്റെ ചോദ്യം അല്ല ഉത്തരമയക്കാനുള്ള ഉത്തരത്തിൻ്റെ ഓപ്ഷൻ അയക്കാനുള്ള സമയം അവസാനിക്കും. പെട്ടത് തന്നെ എല്ലാവരും അയച്ചു തുടങ്ങുക.
2: അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണെന്നുള്ളതാണ്, ശരിയാണ്, ക്വസ്റ്റ്യൻ ഈസി ആയിട്ടാണ്. പക്ഷേ പിന്നെ ഇനി അറിയാത്ത ആളുകൾ ഉണ്ടായേക്കാം, നമ്മൾ നമ്മളുടെ ലെവൽ വെച്ചിട്ട് ബാക്കിയുള്ളവരൊന്നും എല്ലാവരെയും കാണാൻ പറ്റില്ലല്ലോ.
1: ചെറിയ
2: പുതിയ ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. ഏതായിരുന്നാലും വിജയ് അതിൽ ഈസി ആയിട്ട് ഉത്തരം ശരിയാണെന്ന് ഉറപ്പിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നതൊക്കെ സന്തോഷം. ഇനി നമുക്ക് ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്, വിജയികളിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും സെലക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് ഇൻഷാല്ലാ പിന്നീട് പോവാം. നമ്മുടെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ, അദ്ദേഹം ഇന്നൊരു പിന്നെ ലൈവിൽ ചേരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷെ ഇന്ന് വയനാട്ടിലേക്കുള്ളൊരു യാത്രയിലാണ്, പ്രകൃതി ഭംഗികളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് കൂടെ റേഡിയോ ഒക്കെ കേട്ട് ഇങ്ങനെ പോവാണ്, അതിൻ്റെ ഒരു വൈബാണ് അറിയിച്ചത്.
1: അതെ, ഒരു ഭാഗത്ത് കാഴ്ചയും മറ്റൊരു ഭാഗത്ത് കേൾവിയും അല്ലേ, മാഷാല്ലാ, അത് വലിയൊരു വൈബാണ്.
2: കാഴ്ചയുടെ മാധുര്യവും കേൾവിയുടെ മാധുര്യവും ഒക്കെ ഉണ്ട്.
1: അബ്ദുൽ റസാഖ് കുഞ്ചത്തൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു, ഇന്നത്തെ ചോദ്യം വളരെ എളുപ്പമായിരുന്നു, ഉത്തരം എങ്ങനെയെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ചോദ്യം എളുപ്പവും ഉത്തരവും ഈസി എന്ന് ഇമ്രാൻ എൻ കെ എൻ വി കുമരനല്ലൂർ. ഹാജറ കടമ്പഴിപ്പുറം, 3 ദിവസങ്ങളിലായി വരുന്ന ചോദ്യങ്ങളെല്ലാം എളുപ്പമുള്ളതാണല്ലോ. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങൾ കുറച്ച് ടൈറ്റായിട്ടുള്ള ചോദ്യങ്ങളാവണം.
2: അങ്ങനെ ഇങ്ങനെ പറയണേ മുറക്ക് വേഗം ചെയ്യും നമ്മൾ ഇതിൻ്റെ വിങ് എന്നാൽ പിന്നെ കുറച്ച്
1: ടൈറ്റ് എടുക്കാന്ന് പറയും. അപ്പോഴാണ് ഇത്ര ഇത്ര വേണ്ടാന്നുള്ളത് പിന്നെ ആളുകൾ സൂചിപ്പിക്കാറുള്ളത്. ചോദ്യം വളരെ സിമ്പിൾ എന്ന് ഷക്കീല എടപ്പാളും സൂചിപ്പിച്ചിട്ടുണ്ട്.
2: ഇന്നലെ നടന്നൊരു പ്രശ്നത്തെയാണ് എൻ കെ മുഷറഫ് പറയണത്.
1: ആ
2: അത് ഹനീഫ വണ്ടൂരിനെതിരെയുള്ളതാണ്.
1: അത് ശരി.
2: അതേ ഇന്നലെ ആങ്കർ ഡെസ്കിൽ 3 പേരുണ്ടായിരുന്നു. സഫീർ അലിക്കമി വന്നപ്പോൾ ഹനീഫ വല്ല മുങ്ങി.
1: ആ തുടക്കത്തിലെ
2: ഹനീഫ വണ്ടൂർ അവിടുന്ന് സ്കിപ്പായി പോയി. അത് എന്തേ എന്നാണ് ചോദിക്കുന്നത്, അതിന്റെ ഉത്തരം
1: കിട്ടുമായിരിക്കും.
2: സാധാരണ രണ്ടാൾക്കാരാണല്ലോ ഉള്ളത്.
1: മൂന്നാമത്തെ ഒരാൾ എങ്ങനെ വന്നു എന്നുള്ളത്
2: തമാശയായിട്ട് ചോദിച്ചായിരിക്കും.
1: ജംഷീർ മുട്ടിൽ ഇവിടുന്ന് തുടങ്ങട്ടെ ഫാസ്റ്റിസ്റ്റ് ഭരണകൂടത്തിന്റെ നാശം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനകളും ഉണ്ടാവണം. നമ്മളൊരു മുദ്രാവാക്യങ്ങളോ മാത്രമേ പോരല്ലോ. ഇൻഷാല്ലാ പ്രാർത്ഥനകൾക്ക് തന്നെ തടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നുമില്ലല്ലോ.
2: ഹാരിസ് മൊലയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും കോരി തരിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ വാർത്തയിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കൂടി ആയപ്പോൾ അല്ലാഹു ഈ പീസ് റേഡിയോ പ്രവർത്തിക്കുന്ന അവർക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഇന്നലെ ഇവിടെ നേരിട്ട് കേൾക്കാൻ തരം കിട്ടി അൽഹംദുലില്ലാ കൗൺസിൽ വെച്ചിട്ട് എന്ന് ഹാജറ കടമ്പഴിപ്പുറം.
1: കെ സി അബ്ദുൽ നാസർ തിരൂർക്കാട്, മാഷാല്ലാ സമകാലികവും പുലരിവട്ടവും ഒരുമിച്ച് ആസ്വദിച്ചു അൽഹംദുലില്ലാ. മുംതാസ് പാലപ്പുഴ കാക്കങ്ങാട്, അവരും നമ്മൾ അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് അസ്ലം ഖോർഫുഖാൻ ഷാർജയിൽ നിന്ന് സലാം പറഞ്ഞ് നമ്മളൊപ്പമുണ്ട്. അതുപോലെ തന്നെ ഹൈറുന്നിസ ചെർപ്പുളശ്ശേരി സലാം പറഞ്ഞിരിക്കുന്നു.
2: ചിറക്കൽപ്പടിയിൽ നിന്ന് സാജിയ, പുതിയ പുതിയ പേരുകളായിട്ട് നമ്മളിങ്ങനെ.
1: ഫാത്തിമ സാലിഹ ചുങ്കത്തറ സലാം പറഞ്ഞ കൂടെയുണ്ട്. അബ്ദുൽ കരീം തുമിനാട്, കുട്ടി അഹമ്മദ് പേരസ്നൂർ, അതുപോലെ തന്നെ ഐഷ പേരസ്നൂർ, സുഹൈല മംഗലശ്ശേരി മഞ്ചേരി, എല്ലാവരും സലാം പറഞ്ഞ് നമ്മോടൊപ്പം. വാലേക്കും സലാം വറഹമത്തുള്ള.
2: നിസ്സാരമായ പാറ്റവിളിയിൽ നിന്നും വലിയ വിജയം കിട്ടി, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നുള്ള സന്ദേശമായിരുന്നു അത് എന്ന് സെറീന ഹസൻ കെ പി പെരുന്നൽമണ്ണ.
1: ഫെബിൻ വാഴക്കാട് പറഞ്ഞത് നല്ല നാളുകൾ ഉണ്ടാവട്ടെ എന്നാണ്. നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തരുന്ന ഉസ്താദിനും അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഉമ്മുകുൽസു ചിറമംഗലം.
2: കിസു മിസ്സായ സങ്കടമാണ് അൻവർ എൻ ടി മുട്ടിലെ ലൈവിൽ ഇപ്പോഴാണ് കയറിയത്. ജമീല വി പി വടകര ഓർക്കാട്ട്, പി പി വടകര ഓർക്കാട്ടിൽ നിന്ന് ചോദ്യം വളരെ ഈസിയായി, പക്ഷേ ധൃതിയിൽ ഉത്തരം മാറിപ്പോയി.
1: ആ അവിടെയാണ് ഈ ഉത്തരം അല്ല ചോദ്യം എളുപ്പമാകുമ്പോഴേ പെട്ടെന്ന് തന്നെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഒറ്റയടിക്ക് അങ്ങ് പിന്നെ എന്ത് ചെയ്യും, ഉത്തരം തെറ്റിപ്പോവും.
2: അതെ,
1: ഈ പ്രത്യേകിച്ച് ഈ കേട്ടറ്റ് പരീക്ഷയിലൊക്കെ
2: ആ അങ്ങനെ സംഭവിക്കും അല്ലേ. ശരിയാണ്,
1: ഈ കറുപ്പിക്കുന്നവരോട് എളുപ്പം. അപ്പോൾ അഥവാ അവിടെ ബോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ
2: പിന്നെ രക്ഷയില്ല.
1: അപ്പം ആലോചിച്ച് ഉത്തരം, അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് 25 സെക്കൻഡ് ഉണ്ട്. എന്ത് ചെയ്യണ്ട, ചാടി പുറപ്പെടേണ്ട. 3 പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോഴേക്ക് ആ 3-ാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ ശരിക്കും എന്ത് ചെയ്താൽ മതി, ഉത്തരയാക്കാം. ഞാൻ നമ്മളൊക്കെ തന്നെ പലപ്പോഴും ഉത്തരം വെറുതെ എങ്കിലും കേൾക്കുമ്പോൾ ഒന്ന് അയച്ചു നോക്കാന്ന് പറയുമ്പോഴേ ഈസിയാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ചോദ്യം തന്നെ ഉത്തരം അയച്ചിടും. പിന്നെയാണ് ആ ചോദ്യം, അതല്ലല്ലോ ഉദ്ദേശം. രണ്ട് ചില കൺഫ്യൂഷൻസ് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും എന്നുള്ളത് ചിന്തിച്ചാൽ മതിയാവും.
2: എൽ കെ ജി കുട്ടികൾക്കുള്ള ചോദ്യം പോലെ തോന്നിയത്, നാദിറൈഡി മുഴിക്കൽ
1: ഉണ്ടാവും. അത് എൽ കെ ജി കുട്ടികൾക്കും പങ്കെടുക്കണമല്ലോ. അപ്പോൾ അവരെയും കൂടെ ഇൻഷാല്ലാ നമുക്ക് പരിഗണിക്കാം എന്ന് വിചാരിച്ചാൽ മതി. മൈമൂനാ തെക്കേപ്പോയിൽ കരിക്കുളം സലാം പറഞ്ഞ് നമ്മളിപ്പം ഉണ്ട്. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. അബ്ദുൾ റസാഖ് കുഞ്ചത്തൂർ നേരത്തെ വായിച്ചു എന്ന് തോന്നുന്നു, പീസ് റേഡിയോ പ്രവർത്തകർക്ക് അള്ളാഹു അനുഗ്രഹം നൽകട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് അബ്ദുൾ റസാഖ് കുഞ്ചത്തൂർ. ഐഷ ടി എം എ ബഷീർ അബു ബഷീരി അബു തലശ്ശേരി, അദല നൗറിൻ, അതുപോലെ തന്നെ നസീമ എടത്തനട്ടുകര, ഇവരെല്ലാം സലാം പറഞ്ഞിട്ടുണ്ട്.
2: പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ടെന്നാണ് സീങ്ക പറഞ്ഞത്. പുതിയ ശ്രോതാക്കൾ
1: നമുക്കെന്നല്ലേ ശരിക്കും, നമുക്കെന്നത് ഒരു ഇപ്പം ചില പേരുകളൊന്നും നമുക്ക് പരിചയമില്ലാത്ത ചില അവരുണ്ടാവാം, ശ്രോതാക്കളായിട്ടുണ്ടാവാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പിന്നെ ഒരു കുടുംബത്തെ ഒരു കുടുംബ സന്ദർശനം കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യും, ബ്യൂസ് റേഡിയോ ഓണാക്കി വെക്കും. അപ്പോൾ നമ്മൾ ഒരു കാഴ്ച വഴിയിൽ വെച്ച് നമുക്ക് ഒരു സുഹൃത്ത് ആദർശ സുഹൃത്തും അവരുടെ കുടുംബങ്ങളായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇവരുടെ പിന്നെ സഹോദരിയാണ്, നമ്മളെ സുഹൃത്ത് നമ്മുടെ ആദർശക്കാരൻ നമ്മളൊപ്പം ഉള്ള ഒരാൾ, പക്ഷെ അവരുടെ സഹോദരി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ആദർശത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയോടൊപ്പം ഒന്നും അല്ല. പക്ഷെ അവർക്ക് ആരോ പരിചയപ്പെടുത്തി കൊടുത്താണ് ഈ വിസ
2: കേൾക്കും.
1: അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ ഇത് രാവിലെ അടുക്കളയിൽ വെക്കും, അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ തിരിച്ച് അതിലേക്ക് അസ്സലാമു അലൈക്കും ഒന്നും ഞാൻ അയക്കാറില്ല എന്നോട് ഇങ്ങോട്ട്. അതെങ്ങനെ അയക്കലെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ അപ്പം തന്നെ എടുത്തിട്ടുണ്ട് ചെയ്തു, ഫീഡ്ബാക്ക് കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് അയക്കാറുള്ളത്. നിങ്ങൾ ഇതിലുണ്ടാവാറുണ്ടോ
2: ചോദിച്ചിട്ടുണ്ട്.
1: അതല്ല, അപ്പം നമുക്ക് പേര് ഞങ്ങൾ സുഹൃത്തുക്കൾ അങ്ങോട്ടും പറഞ്ഞ് കേട്ടപ്പോൾ നിങ്ങൾ ഇതിലുണ്ടാവാറുണ്ടോയെന്ന് ചോദിച്ചു. ആ ഞാനും ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് ശനിയോ ഞായറോ ഒക്കെ ഞങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പല ശ്രോതാക്കളും നമുക്ക്
2: അങ്ങനെ ഒരുപാടുണ്ട്. ഉത്ര അല്ല, പേരൊന്നും അറിയോ, സലാം പോലും അറിയിക്കാതെ
1: സ്ഥിരമായി കേൾക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെയുള്ള നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളല്ലാത്ത ആ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ പറയുമ്പോഴേ കൂടുതൽ സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുക. നമ്മളാളുകൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇപ്പം അത്ര ഒരു കേൾക്കണമല്ലോ, നമ്മൾ തന്നെയാണല്ലോ ഇത് കേൾക്കേണ്ടത് നമുക്ക് തോന്നും. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പം കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ആളും തരമൊന്നും നോക്കണ്ട, ആളുകളിലേക്ക് ഇത് സേവ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യുക, പിന്നെ അവരുടെ മൊബൈലൊന്നും കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇത് കേൾക്കാം. ഇപ്പം കല്യാണ വിരുന്നുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തന്നെയാണെങ്കിലും ഒരു 10 ആളുകൾ കൂടിയിരിക്കുന്നിടത്ത്
2: എന്ന് പറഞ്ഞു കൊടുക്കാൻ
1: പറ്റും. സന്തോഷം മാത്രമല്ല ആൾക്കാർക്ക് ഷെയർ ചെയ്യേണ്ടത്, അല്ലേ? ഒന്നുകിൽ അസുഖത്തിനെ കുറിച്ച് പറയാനുണ്ടാവും, കിടപ്പിൽ ആയിട്ടുള്ള ആളുകൾ. അപ്പം ഈ കിടപ്പ് രോഗികൾക്കൊക്കെ ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അവർക്ക് സ്ഥിരമായി കിടപ്പ് രോഗിന് പ്രായമൊന്നുമില്ല. ഏത് ഇപ്പം ഇന്നലെ കൊണ്ടോട്ടി മിനിഞ്ഞാന്ന് ഞങ്ങളൊരു പിന്നെ ഈ അസുഖബാധിതരായിട്ടുള്ള ആളുകൾ മാത്രം പ്രവേശിക്കുന്ന ഒരു ഒരു ഗൃഹം സന്ദർശിക്കാൻ പോയി. 32 വയസ്സുകാരൻ, അവൻ്റെ അത്ര തന്നെ വയസ്സിൽ ഒരു 29-27 വയസ്സുള്ള അവൻ്റെ ഭാര്യ കോരിക്കൊടുക്കുന്ന കഞ്ഞിയുടെ വെള്ളം ഇവിടെ കോരി കൊടുക്കുമ്പോഴേക്ക് ഇപ്പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്ന അത് തുടച്ച് വൃത്തിയാക്കുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് തൊട്ടപ്പുറത്തുള്ള ഒരു വയസ്സായ ഒരാളിരുന്ന് കരയുക. അപ്പോൾ പിന്നെ സംസാരം കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ പോകുന്നപ്പോൾ ഞങ്ങളങ്ങനെ എനിക്കത് കണ്ടിട്ട് സഹിച്ചില്ല അയാൾ പറയാം. കാരണം നമ്മളെ ചെറുപ്പമൊക്കെ നമ്മൾ ആലോചിച്ചു, എന്തുമാത്രം സന്തോഷത്തിലാണ് ആ സമയത്തൊക്കെ നമ്മൾ കഴിഞ്ഞു പോകുന്നത്. പക്ഷെ ഇപ്പോൾ ആ കുട്ടികൾ നോക്കേ, അവർ ജീവിച്ച് തുടങ്ങണുള്ളൂ.
2: അതെ അതെ,
1: 29 വയസ്സ് 28 വയസ്സ് എന്നൊക്കെ പറഞ്ഞാലും അവർ ജീവിച്ച് തുടങ്ങുള്ളൂ. ഈ സമയത്ത് അവൾ അവനെ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ, എന്നയാളാ പഴയ അദ്ദേഹത്തിൻ്റെ കാലം ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ, എന്നയാളാ പഴയ അദ്ദേഹത്തിൻ്റെ കാലം ആത്മകഥ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ശരിക്കും റേഡിയോ മുമ്പിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ കേൾക്കാനുണ്ടല്ലോ, ഇതിങ്ങനെ ആ റേഡിയോയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാനും ഒന്നുമില്ലെങ്കിൽ ആ ഖുർആൻ്റെ വചനങ്ങൾ കേൾക്കാനോ കാര്യങ്ങളൊക്കെ ഒരു കിട്ടൂലേ. അപ്പോൾ അത് നിങ്ങൾ, ഞാൻ ശ്രോതാക്കളോട് സാന്ദർഭികമായിട്ട് പറയണം, ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും ചെയ്യേണ്ടത് നമുക്കിത് അവർക്ക് ഉപകാരപ്പെടുമോ ഇല്ലേ എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഒരാപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ,
2: അത്രേ ഉള്ളൂ.
1: നിങ്ങൾ വേണമെങ്കിൽ ഇത് കേട്ടോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നുമില്ല, അതിൽ ആക്ഷേപം കിട്ടുക അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയല്ല. ആർക്കും നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു പിന്നെ ഒരു ആപ്പാണ് നമ്മുടെ റേഡിയോ ആപ്പ് എന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ്.
2: പിന്നെ നിരന്തരമായി ഈ വിജയികളിൽ ഈ കൂടുതൽ ആവർത്തിച്ച് ചില പേരുകൾ വരുന്നതിൻ്റെ ഒരു പരിഭവം പറയുന്നുണ്ട്.
1: നമുക്ക് സിസ്റ്റത്തിന് അങ്ങനെ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ? ഞാൻ ചിലപ്പോൾ എനിക്കും അങ്ങനെ തോന്നാറുണ്ട്, 2-3 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് 1-2 പേരുകൾ ഇങ്ങനെ ആവർത്തിച്ച്
2: പറയാനായിട്ട് വരുന്നതെന്ന്. അപ്പൊ ഇനി അതിൽ ചില പ്രോംപ്റ്റ് കൊടുക്കേണ്ടി വരും സിസ്റ്റത്തിന്.
1: അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ടെക്നിക്കൽ വിങ് അത് ശ്രദ്ധിക്കുമെന്നാണ് അവരവിടെ പറഞ്ഞ് ശരിക്കുന്നുണ്ട്. ടെക്നിക്കൽ വിങ് അവരെന്ത് ചെയ്യണോ അവിടെ ശ്രദ്ധിക്കട്ടെ. പിന്നെ സ്ഥിരമായിട്ട് ഓരോ പേരുകൾ, അത് അത് പ്രശ്നം എന്താ അറിയോ, എനിക്കെൻ്റെ പേരെന്തായാലും ഒന്നും ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നവരായിരിക്കും ഇത് കൂടുതൽ ശ്രദ്ധിക്കുക. ഇന്നലെ അവരെ പേര് വന്നു, ഇന്നും അവരെ പേര് വന്നു, മിനിഞ്ഞാന്ന് അവരെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം ഇത് സിസ്റ്റം തെരഞ്ഞെടുക്കുന്നതാണ് എന്നുള്ളത് തെളിയുന്നത് മതി എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം ഒരാളെ പേരെന്നെ മാത്രം ഇരുന്നാണ്ട് ഇവിടെ ആൾ തിരഞ്ഞെടുക്കുമല്ലോ. എന്തായാലും ഇൻഷാല്ലാ അതിനൊരു പരിഹാരം ഉണ്ടാവുന്നുള്ളത് നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് നോക്കാം.
2: അസ്മാബി പെരിന്തൽമണ്ണ പറഞ്ഞ് ഈ നല്ല മഴയത്തും എസ്പെഷ്യലി സൺഡേ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി എത്തുന്ന നിങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ അണിയറ പ്രവർത്തകർക്കൊക്കെ നല്ല നന്മയും ബർക്കത്തും ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. നമ്മളെ ഷെഡ്യൂളിലേക്ക് നമുക്ക് പോകാം. കുറേ സമയം നമ്മളിങ്ങനെ വിശേഷം പറഞ്ഞിരിക്കുമ്പോൾ കാമ്പുള്ള പ്രോഗ്രാമിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. മോർണിംഗ് ലൈവ് ഗ്യൂസിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ടോക്കാണ്.
1: അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂരിൻ്റെ ഒരു മിനിറ്റ് സംസാരം നമുക്കൊന്ന് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലിബറലിസത്തെ ഇത്രമാത്രം ശക്തമായിട്ട് എതിർക്കുന്നത്. അത് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും നല്ല ഒരു ആശയമല്ലേ, ജനാധിപത്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയൊരു ആശയമല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരേ ഒരു ഉത്തരം, നാളിതുവരെ ഈ ലോകം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ മതങ്ങളിലൂടെ സാമൂഹ്യ പരിഷ്കരണങ്ങളിലൂടെ എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ധാർമ്മികതയുടെ, നന്മയുടെ, കുടുംബ പശ്ചാത്തലത്തിലുള്ള, സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ള, രാഷ്ട്രീയത്തിലുള്ള, ദേശീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ വേണ്ട എല്ലാ നന്മകളെയും അത് അതിന്റെ വേരറുത്തുകൊണ്ട്

0: അവസാനിപ്പിക്കുമെന്ന ഭയപ്പാട് തന്നെയാണ് ഈ ലിബറലിസത്തോടുള്ള സന്ധി ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഈ കലാപത്തിന്റെ യഥാർത്ഥ കാരണം.
1: മാഷാ, ഇനി അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല,
2: അത്രത്തോളം
1: ആ ഒരു മിനിറ്റിൽ സാറ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ രണ്ട് വലിയ കുട വാങ്ങിച്ചു, ചെറിയ കുട ഉണ്ടോ? ഞാൻ ഇന്നലെ അന്വേഷിച്ചിരുന്നു, അതിന് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അറിയാമെങ്കിൽ ഒന്ന് പറയുക. ഇപ്പോൾ കുടക്ക് നല്ല പ്രചാരണമുണ്ട് എന്ന് തിരുവങ്ങാടി എന്നും സഫിയാത്ത പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുട ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കി.
2: ചെറിയ കുട ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്,
1: വലിയ കുട തന്നെ ഉള്ളൂ അല്ലേ. എന്തായാലും ചെറിയ കൂടെ കൂടി വേണം എന്നാണ് അവരുടെ ആ ഒരു മെസ്സേജിൽ നിന്ന്
2: മനസ്സിലാവുന്നത് അല്ലേ.
1: നമുക്ക് ഇൻഷാല്ലാ പർച്ചേസിംഗ് ടീമിനോട് ഒന്ന് അത് ശ്രദ്ധയിൽപ്പെടുത്താം. റേഡിയോ കേൾക്കുന്ന ആളുകളിലും മിക്ക പേരും മെസ്സേജ് അയക്കാത്തവരുണ്ട്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് മെസ്സേജ് അയക്കാൻ വളരെ ഒരു എളുപ്പമുള്ള ഉപകാരമുള്ള കാര്യമാണല്ലോ എന്ന് പറയാറുണ്ട് എന്ന് അവർ അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്.
2: ഒരു ഒരു ചെറിയൊരു കഥ പറയട്ടെ. പണ്ട് ഒരു നല്ല സ്നേഹനിധികളായ രണ്ട് ദമ്പതികൾ ഇങ്ങനെ കടൽ യാത്ര പോകണം. അപ്പോൾ ബോട്ടിലിരുന്നിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആഴക്കടലിലെത്തുമ്പോൾ ആടിയൊലയാണ്. അപ്പം ഇങ്ങനെ കാറ്റും കൂളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനിടയിൽ ഭർത്താവ് ഭയങ്കര അസ്വസ്ഥനാണ്. എന്താ ചെയ്യുക, ഭയങ്കര ആശങ്കയോടുകൂടി ഇങ്ങനെ നിൽക്കണം, എന്താവും എന്താവും. പക്ഷെ ഭാര്യ തൊട്ടപ്പുറത്തിരുന്നിട്ട് വളരെ സന്തോഷത്തിൽ സമാധാനത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട, ഒരു കുഴപ്പമില്ല. അപ്പം അത് കുറേ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ അവളങ്ങനെ ഒട്ടും നിലക്കും പരിഭവങ്ങളില്ല, അല്ലെങ്കിൽ ആശങ്കകളോ അസ്വസ്ഥതകളോ ഒന്നുമില്ല. അപ്പം ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, അല്ല നിനക്കൊരു ബേജാറുമില്ലാത്തത് എന്താണ്? ഇതിപ്പോൾ ഇങ്ങനെ ആടി ഒലഞ്ഞ് നമ്മൾ വീണു പോകുന്നതിൽ പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിനക്കൊരു പേടിയില്ലല്ലോ, എന്താ? അപ്പം അവള് കയ്യിൽ ഉണ്ട ബാഗിൽ നിന്നും ഒരു ഒരു ഒരു ഒരു ഒരു ആയുധം, ഒരു കത്തി എടുത്തു. എടുത്തിട്ട് ഭർത്താവിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ വല്ല പേടിയുണ്ട് ചോദിച്ചു. ഇതിൽ എനിക്കൊരു പേടിയില്ല ജി അല്ലേ, എല്ലാം കത്തി വെക്കണത് കണ്ടോ, എനിക്ക് ഈ ഒന്നും കാട്ടില്ല എന്ന് എനിക്കറിയാം, അത്രയേ ഉള്ളൂ. പടച്ചവനിലാണ് നമ്മളെ വിശ്വാസം.
1: അതെ,
2: കാറ്റും കൂടൊക്കെ അല്ല, നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആളല്ലേ, ഒന്നും സംഭവിക്കൂല, അങ്ങനെ കരുതിയാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് കഥ. അതൊരു കഥയാണെങ്കിലും
1: ഇതൊരു കഥയല്ല, വലിയ കഥയാണ്. ഇതിലപ്പുറത്തേക്ക് എന്തോ ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പോലെ ശ്രോതാക്കളൊന്നും ഉണ്ടാവും, ഇനിയിപ്പോ എന്താ പറയാന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. ഏതായാലും ആ കഥ അവിടെ നിന്നിട്ടുണ്ട്,
2: അവിടെ അവസാനിച്ചിട്ടുണ്ട്.
1: പക്ഷേ കഥയുടെ ചിന്ത അവിടെ നിന്ന് കുറേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ശ്രോതാക്കൾ അതിൻ്റെ ഒരു ചെറിയ കഥയാകുമ്പോഴേ, ഇപ്പം ചെറുപ്പത്തിൽ നമ്മൾ, ഞാനൊരു കഥ പറയട്ടെ നിൽക്കും, ആ കഥ മതി അല്ലേ, അങ്ങനെയുള്ള കളിയൊക്കെ ഉണ്ടല്ലോ. അന്ന് പോലെയുള്ള ചില പെട്ടെന്നുള്ള വാക്കുകൾ അവസാനിക്കുന്ന ചില കഥകളിൽ ഒരുപാട് പിന്നെ തത്വങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും. അത്ര നല്ലൊരു കഥ, വളരെ പക്ഷെ പെട്ടെന്ന് അവസാനിച്ചു എന്നുള്ളതാണ്.
2: അല്ല, നമ്മൾ പിന്നെ ചില അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള നമ്മുടെ ഇഷ്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും ചിലപ്പോൾ ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളോട് നമ്മളെ തൃപ്തിപ്പെടുത്തുന്നതും ഇല്ല, ഒന്നും സംഭവിക്കില്ല. ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. കഴിഞ്ഞു പോയ ഒരു മനുഷ്യനെ ലൈഫ് ഏറ്റവും സെക്യൂർ ആക്കുന്ന കാര്യം ഒന്ന് അവൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്, അവൻ ചെയ്ത കാര്യങ്ങൾ, ആ നന്ദി, നന്ദിയോടെയുള്ള മനസ്സ്. അത് ഇപ്പോൾ ഓർത്തുകൊണ്ട് ജീവിക്കും. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഹോപ്പാണ്, പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ആരിൽ നിന്നാണ്? പടച്ചവനിൽ നിന്നാണല്ലോ.
1: അല്ല, ഇതിലിപ്പേ ഫസ്റ്റ് ഇന്ന് നമ്മളെ റേഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ ബസ്സിലാണ്, നിങ്ങളതിൻ്റെ സ്റ്റാർട്ടിങ് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. വിശ്വാസിക്ക് ഓരോ ശ്വാസവും ഇനി എന്തെന്നുള്ളതിനെ കുറിച്ചൊരു പ്രശ്നമൊന്നുമില്ല, കിട്ടുന്ന ശ്വാസം അത്രയും അവൻ ആനന്ദമാണ് അല്ലേ. അപ്പം ആ ഒരു മധുരവുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ വന്നാലും ഇനി വലിയൊരു കലാപം ഉണ്ടായാലും അതിനൊരു ദുരന്തം ഉണ്ടായാലും അവനെ സംബന്ധിച്ച് ഇപ്പം ഈ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന കത്തി പോലെയാണ് അല്ലേ, അള്ളയാണല്ലോ.
2: അതെ അതെ,
1: ഇതിൻ്റെ എല്ലാം പിന്നെ ഒരു ഒരു ഒരു എൻഡ് എത്തിക്കുന്നതും ഇതിൻ്റെ തുടക്കവും അള്ളാഹു തന്നെയാണ്, ഒരു സംശയമില്ലല്ലോ. അപ്പോൾ എന്താണോ അള്ളാഹു നമുക്കതിൽ തന്നിട്ടുള്ളത് അത് നമുക്ക് സന്തോഷമാണ്. അത് മുസ്ലിമിനോ മുഅ്മിനല്ലാതെ കഴിയുകയില്ല. റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രശ്നം വന്നാലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും അവൻ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവനാണെങ്കിൽ എന്തില്ല, അവന് മുന്നിൽ കാണുന്ന ഈ ഒരു കത്തി പ്രശ്നമല്ല, മുന്നിൽ കാണുന്ന ഒരു പ്രതിബന്ധം പ്രശ്നമല്ല. അത് എന്താ തീരുമാനിച്ചിട്ടുണ്ടാവും നടക്കും.
2: നേരെ മറിച്ച് ആ കത്തി ഒരു ഭ്രാന്തന്റെ കയ്യിൽ, ഒരു ശത്രുവിന്റെ കയ്യിലാണെന്ന് വെച്ചാൽ കത്തി പോയിട്ട് അവന്റെ നോട്ടം പോലും പേടിജനകമായിരിക്കും.
1: അതെ അതെ അതെ അതെ, തന്നെ തീർച്ചയായിട്ടും. അല്ല, തവക്കുൽ വലിയൊരു വിഷയം തന്നെയാണ്. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ ഈ ഒരു ജൻസി പ്രശ്നം, ഇപ്പൊ ഇപ്പത്തെ പ്രശ്നം ഉണ്ടല്ലോ, അത് നമ്മുടെ മുസ്ലിം സഹോദരൻ കുറച്ചും കൂടെ ഒരു തീവ്ര സംഘടന എന്ന് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള നമ്മുടെ സംഘടനയിൽപ്പെട്ട നമ്മളൊരു സുഹൃത്തിനെ സംസാരിച്ചപ്പോൾ പുള്ളി ഇതൊന്നും നടക്കാൻ പോണില്ല, ഏത് മുന്നിൽ നിർത്തിയിരിക്കുന്ന ആളുകളെന്നും വിശ്വസിച്ചാണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും വിജയിക്കാൻ പോകണില്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുസത്തിൽ നിൽക്കണ അത് വേണം അങ്ങനെ. അപ്പം ഇത് ഇവരിലൂടെയോ വിജയിക്കുള്ളൂ, നമ്മൾ പറയുന്ന ആശയം സ്വീകരിച്ചാലേ വിജയിക്കുള്ളൂ എന്ന് പറയുന്ന ആ ഒരു തത്വത്തിലേക്ക് പോകും. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചതാണ്, അപ്പം തവക്കുൽ നിന്നൊക്കെ ഒരു വിശ്വാസമല്ലേ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ശത്രുവിനെ കൊണ്ട് നമുക്ക് വിജയം തരുന്ന റസൂലിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിച്ചിട്ടില്ലേ, പിന്നെന്താ ഇവരെ നമുക്ക് മുമ്പിൽ നിർത്തിക്കൂടാന്നുള്ളത്. അതായത് നമ്മളൊരു ഒരു ചിലപ്പോൾ ഒരു ഇതിൻ്റെ ഭാഗമായിരിക്കാം, ഒരു സ്ട്രാറ്റജി അവരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കാം, പാറ്റകളെ ഒന്ന് മുന്നിൽ നിർത്തിയിട്ട് അവർ ചെയ്യട്ടെ, പിന്നെ ഇവിടുന്ന് സപ്പോർട്ട് കൊടുക്കാം. അപ്പോഴേക്ക് ഇവിടുന്ന് എന്താ മുസ്ലിങ്ങൾക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നേതാക്കന്മാർ ഇത്ര മന്ത്രിമാരുണ്ടായിട്ട് എന്താ അല്ലെങ്കിൽ ഇത്ര മല്യന്മാരുണ്ടായിട്ട് നമ്മളെന്താണ് പോകാത്തത്, നമ്മളെന്താ മുമ്പിൽ നിൽക്കാത്ത ഇന്ന് എങ്ങനെയുള്ള ആവലാതികൾ ഇങ്ങനെ വെറും പരാതി പറഞ്ഞുകൊണ്ടിരിക്കണമുണ്ടല്ലോ. പരാതി അല്ല ശരിക്കത്, അത് അവനവൻ്റെ ഭീതിയാണ്. വെറുതെ പേടിച്ചുകൊണ്ടിരിക്കുക, ശത്രു ഉണ്ട് അവൻ അങ്ങനെ ചെയ്യും, മറ്റേതാക്കും മറിച്ചാക്കും അങ്ങനെ ഉണ്ടല്ലോ. അപ്പം തവക്കുലൊരു വിഷയം തന്നെയാണ്. എന്നാൽ ശരിക്കും തവക്കുള്ള ഒരാളെ സംബന്ധിച്ച് ഒന്നൊരു പ്രശ്നമില്ലാത്ത അവസ്ഥ വരാറുണ്ട്. പലപ്പോഴും നമ്മൾ വീണു എന്ന് തോന്നുന്ന നേരമൊക്കെ ഉണ്ടാവില്ലേ, കുറച്ചോ ഇനി എന്താ ചെയ്യാം, പല ഈ ശമ്പളമൊക്കെ തീർന്ന് ഒരു 20-25 ആകുന്ന സമയത്തായിരിക്കും ഒരു ഹോസ്പിറ്റൽ കേസ് വരിക. ചിലപ്പോൾ അതിൻ്റെ മേലെ കടത്തിൻ്റെ മേലെ കട ഉണ്ടാവാം, ആ കടമൊക്കെ വരുന്ന ഇനി പറയാ എന്താണ് ചെയ്യാന്നുള്ളത് അല്ലേ. നമ്മളവിടെ ചെല്ലുമ്പോഴേ ഒരു പാരസെറ്റമോള് തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ
2: ശരിയാ
1: അല്ലേ. അപ്പം തവക്കുല്ല ഒരുപാട് നമുക്ക് വിശ്വാസിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നേടാണ്ട്. ആ ഊരി പിടിച്ച കത്തി എന്തല്ല നമുക്ക് വേദന ഉണ്ടാവേണ്ടതല്ല, അത് പിടിച്ചിരിക്കുന്ന ആള് നമുക്ക് ഏറ്റവും സമാധാനം നൽകുന്നവരാണ് എന്ന് വിചാരിച്ചാൽ മാത്രമേ.
2: സാജിയ ചിറക്കൽപ്പടിയിൽ നിന്നും, ഞാനൊരു സ്ഥിരം ശ്രോതാവാണ്, ഇതിൻ്റെ തുടക്കം മുതൽ കേൾവിക്കാരിയുമാണ്. രാവിലെ മദ്രസയുള്ളത് കൊണ്ട് അഭിപ്രായമിടാനൊന്നും കഴിയാറില്ല. ഇന്ന് മദ്രസക്ക് അവധിയാണ്, ലൈവ് ക്വിസിൽ എന്നും പങ്കെടുക്കാറുണ്ട്, ഇന്നലെ വിജയവും ആയിട്ടുണ്ട്.
1: വലിയ രസമാറുന്നുണ്ട്. ജമീല വി പി കാളികാവ്, ഞാൻ നേരത്തെ ഒരു ജമീല വി പിയെ വായിച്ചു, അപ്പൊ ഇവരെന്ത് കാളികാവ് എഴുതാത്തത് എന്ന് ഞാൻ നോക്കി. ഇപ്പൊ ജമീല വി പി കാളികാവ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പുതിയ ഒരു ജമീല കൂടി വന്നോ. അത് വി പി തന്നെയാണ് തോന്നുന്നത് എനിക്ക് തോന്നാ. നേരത്തെ വായിച്ചപ്പോ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിയെ ജമീല വി പി അത് കാളികാവ് എഴുതാത്തത് എന്നുള്ളത്. അപ്പൊ അവര് തിരിച്ചിങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, പുതിയ ഒരു ജമീല വന്നിട്ടുണ്ടോ എന്നുള്ളത്.
2: സജ്ജന കാവനൂര് പറഞ്ഞത്, എന്റെ മൂത്താപ്പൊക്കെ ഞാൻ റേഡിയോ പരിചയപ്പെടുത്തി കൊടുത്തു, അന്ന് മുതൽ മൂത്തമ്മ അതിന്റെ സ്ഥിരം ശ്രോതാവാണ്. മൂത്തമ്മക്ക് തൃശൂർ മധുരകത്താണ് മുത്തമ്മാന്റെ വീട്. റിട്ടയർഡ് ടീച്ചറാണ്, റേഡിയോ കേൾക്കുമ്പോൾ നല്ല സമാധാനമാണെന്ന് പറയും. മുത്തമ്മക്ക് അല്ലാഹു ആരോഗ്യവും ആയുസ്സും നൽകട്ടെ, ആമീൻ. നഫീസ വി കാര കണ്ടോ സുലൈ, ഇത് ചെറിയ കഥയല്ല, ഒരുപാട് വലിയ ചിന്ത. സലീമ ഒതുക്കുങ്ങൽ, ഇത് കഥയല്ല കാര്യമാണ്, അല്ലാഹുള്ള വിശ്വാസം.
1: സാജിയ ചെറുക്കൽപ്പടി മറ്റൊരു കൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ഥിരം ശ്രോതാവാണ്, ഇതിൻ്റെ തുടക്കം മുതൽ കേൾവിക്കാരിയാണ്. രാവിലെ മദ്രസയുള്ളത് കൊണ്ട് അഭിപ്രായം വിടാൻ കഴിയാറില്ല, ഇന്ന് മദ്രസക്ക് അവധിയാണ്. ലൈവ് നേരത്തെ വായിച്ചാണല്ലോ, ലൈവ് ക്വിസ് എന്നും പങ്കെടുക്കാറുണ്ട്, ഇന്നലെ വിജയിയായി. ഓക്കെ, ജമീല വി പി കളി നല്ല സിസ്റ്റമല്ല പ്രശ്നം, ഭാഗ്യമാണ് പ്രശ്നം. വി ടി സലാം സാർ ഒരു പ്രാവശ്യം ക്വിസിൽ പങ്കെടുത്തപ്പോഴേക്കും അന്ന് ഫസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്.
2: ഞാൻ അന്ന് ആദ്യത്തെ ഫസ്റ്റ് ആദ്യത്തെ വിജയമായി പോയി, ഞാനും തന്നെ അത്ഭുതപ്പെട്ടു പോയി. അത് കഥ ചിരിച്ചു ചിന്തിച്ചു തുടങ്ങിയപ്പോഴേക്കും കഥ തീർന്നുപോയി. കഥ തീർന്നുപോയതിൻ്റെ വരുവാണ് ജമീല വി പി കാളിക്കാവ്.
1: ഓക്കെ, സെലീന ഒതുക്കുങ്ങൽ, ആ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആളുകൾ നമുക്ക് പുതിയതായിട്ടുള്ള ജമീല വി കെ പൂനൂർ, കഥയിൽ മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. അള്ളാഹു കൂടെ ഉണ്ടല്ലോ, എന്ന് പൂനൂരിൽ നിന്നും ജമീല.
2: അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ വാക്കുകൾ ചിന്തക്ക് വക നൽകുന്നതാണ് എന്ന് അബ്ദുൽ ഹമീദ് സി കേഴിയൂർ.
1: നല്ലൊരു പാഠം ഉൾക്കൊള്ളുന്ന കഥ എന്ന് സഫിയ അടപ്പാൾ കമൻ്റ് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, വീട്ടിയുടെ കഥ കേൾക്കാൻ വെയിറ്റിംഗ് ആണ്. സാജിദ വീട്ടി
2: വല്ലപ്പോഴും ഞാൻ രണ്ട് വലിയ കുട വാങ്ങിച്ചു, ചെറിയ കുട ഉണ്ടോ? വായിച്ചതാണല്ലേ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് കഥയും ചിന്തയുമായിട്ട് നമുക്ക് പോവാം. ഒരു സ്ഥലത്ത് തന്നെ മാത്രം പറയണമെന്നൊന്നുമില്ലല്ലോ. വഴിയിലൂടെ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് പറയേണ്ട സന്ദർഭങ്ങൾ, കഥകളിലൂടെയും ചരിത്രങ്ങളിലൂടെ ഒക്കെ പോവാം നമുക്ക്
1: ഇൻഷാല്ലാഫിക്കുണ്ടെങ്കിൽ പേര് എല്ലാ ദിവസവും വരും, സിസ്റ്റത്തെ തള്ളി പറയരുത്. എന്ന് ഹുസൈൻ വി എം
2: എടത്തിനാട്ടുകാരാണ്.
1: പുള്ളിയുടെ പേരാണോ അങ്ങനെ കൂടുതൽ വരാറുള്ളത് നമുക്കറിയില്ല. എന്തായാലും അത് കാര്യമാണ് പുള്ളി പറഞ്ഞത്. അള്ളാൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തെ തള്ളി പറയേണ്ടതില്ലല്ലോ. ഓക്കെ, ഇൻഷാ അള്ളാ. നമുക്ക്
2: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.
1: യെസ്.

0: മാഷല്ലാ. ഇന്ന് 2448 ദിവസമായി നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തു വിടാൻ തുടങ്ങിയിട്ട്. 2427-ാമത്തെ എപ്പിസോഡിനാണ് ഇപ്പോൾ നമ്മൾ കാതോർത്തത് കേട്ട് കഴിഞ്ഞത്. ആനുകാലികമായി നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് അറിയേണ്ടുന്നൊരു വിഷയവും കൂടെ ഇപ്പം വിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു ആയത്തിൽ നമ്മൾ അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ നമുക്ക് അതിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കും ഇൻഷാല്ലാ.
1: നോക്കൂ, പിന്നെ നമുക്ക് പീസ് റേഡിയോയിലെ പ്രോഗ്രാമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഇനി ഒരു ഈ ഒരു സന്ദർഭത്തിൽ പൊതുവെ സ്റ്റാറ്റസ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് റേഡിയോയിലെ വ്യത്യസ്ത പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുന്നൊരു സന്ദർഭമാണിത്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് ഖുർആൻ പാഠങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ടല്ലോ റേഡിയോയിൽ. ഖുർആൻ പാഠങ്ങൾ എന്നുള്ളത് ഞായറാഴ്ച മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്
0: അല്ലേ, ശനിയാഴ്ച 8:30
1: തത്സമയ സംപ്രേഷണമുള്ള പ്രോഗ്രാം, അല്ലാത്ത സമയം റിവൈൻഡിലും കിട്ടും. അപ്പോൾ ഖുർആൻ പാഠങ്ങൾ കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരു പക്ഷേ ഇതിൽ, ഇല്ലെങ്കിൽ ചില ആളുകൾക്ക് ഈ സമയം നമ്മളിത് പരിചയപ്പെടുത്തുന്നത് കേൾക്കാൻ പറ്റുന്നു. ആ പ്രോഗ്രാമിനെ ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു ഒരു സ്ലോട്ട് നമ്മൾ പരിചയപ്പെടുകയും ചെയ്യണം.
0: വ്യത്യസ്ത പണ്ഡിതന്മാരുടെ, പ്രഭാഷകരുടെ, പ്രബോധകരുടെയൊക്കെ സംസാരം ഈ ഒരു ഖുർആൻ പാഠങ്ങളെന്ന ആ ഒരു പ്രോഗ്രാമിൽ വരാറുണ്ട്. അതിൽ ഇബ്രാഹിം സലഫി പുലാമന്തോൾ പങ്കെടുക്കാറുണ്ട്, അനൂസ് മഞ്ചേരി, അതുപോലെ തന്നെ സുഹൈൽ പറവന്നൂർ, അബ്ദുറൌഫ് അൽഹിക്കമി പോലുള്ള പ്രബോധകരും പ്രഭാഷകരും പണ്ഡിതന്മാരും ഒക്കെ അതിൽ ഈയൊരു ഖുർആൻ പാഠങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഇബ്രാഹിം സലഫി പുലാമന്തോളുടെ ഒരു അല്പസമയത്തെ സംസാരം നമുക്കൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തരുന്ന സൂറത്തു ആലു ഇമ്രാനിലെ 30-ാമത്തെ ആയത്താണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. മനുഷ്യൻ്റെ മുഴുവൻ നന്മകളും തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുന്നിൽ ഹാജറാക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ നന്മ തിന്മകൾ അവൻ്റെ മുന്നിൽ ഹാജറാക്കുന്നത് എന്തിനാണ്? അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരിപൂർണമായ ഒരു നീതിയെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നന്മകൾ പ്രവർത്തിച്ചവരെ സ്വർഗത്തിലേക്കും തിന്മകൾ പ്രവർത്തിച്ചവരെ നരകത്തിലേക്കും പറഞ്ഞയച്ചാൽ പോരെ? പക്ഷെ അള്ളാഹു അത് ചെയ്യുന്നില്ല. അതിനു പകരം സ്വർഗത്തിലേക്ക് പോകുന്ന ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, ഞങ്ങൾ ചെയ്ത നന്മകൾ സ്വർഗപ്രവേശനത്തിന് കാരണമായിട്ടുണ്ട് എന്നത്. നരകത്തിലേക്ക് പോകുന്ന ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, ഞങ്ങൾ നരകാവകാശികൾ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരിപൂർണമായ ഒരു നീതിയെയാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത രൂപത്തിലാണ് പരലോകത്ത് വിചാരണ ചെയ്യുന്നത്. അതിൽ ഒരു രൂപമാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്. മുന്നിൽ കൊണ്ടുവന്ന അള്ളാഹു നന്മകളെയും തിന്മകളെയും ഹാജറാക്കും. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂഇ. നന്മ തിന്മകൾ മുന്നിൽ കൊണ്ടുവന്ന അള്ളാഹു അതിനെ ഹാജറാക്കും. അതുപോലെ അള്ളാഹു വിചാരണ ചെയ്യുന്ന മറ്റൊരു രൂപമാണ് അള്ളാഹു മീസാൻ പരലോകത്ത് സ്ഥാപിക്കും, അഥവാ നന്മ തിന്മകൾ തൂക്കി നോക്കാനുള്ള ത്രാസുകൾ. അള്ളാഹു പറഞ്ഞില്ലേ, വനലഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. പരലോകത്ത് അള്ളാഹു നീതിയുടെ ത്രാസുകൾ സ്ഥാപിക്കും. അപ്പോൾ നീതിയുടെ ത്രാസുകൾ അള്ളാഹു പരലോകത്ത് സ്ഥാപിക്കുന്നത് എന്തിനാണ്? നമ്മൾ ചെയ്തിട്ടുള്ളതിൽ കൂടുതൽ നന്മയാണോ തിന്മയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എന്നാൽ അള്ളാഹു പറഞ്ഞു, ഒരു അണുമണിത്തൂക്കം നന്മയാണ് ഒരാൾ ചെയ്തത് എങ്കിലും തിന്മയാണ് ഒരാൾ ചെയ്തത് എങ്കിലും അതയ്യിനാ ബിഹാ, നാം അത് കൊണ്ടുവരും. വഖഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യാൻ നാം തന്നെ മതിയായതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഗ്രന്ഥം നൽകും. നമ്മൾ ചെയ്തു കൂട്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. മായിൽ ഫിലുമിൻ കൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാന്യന്മാരായ രണ്ട് നിരീക്ഷകന്മാർ നമ്മുടെ ഓരോ ലഫ്ലുകളും ഒപ്പിയെടുക്കുന്നുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ അറിയുന്നുണ്ട്. അവർ രേഖപ്പെടുത്തി വെക്കുന്ന ആ കാര്യങ്ങൾ കിതാബ് നമുക്ക് പരലോകത്ത് അള്ളാഹു നൽകും. അത് നിവർത്തി വെക്കപ്പെട്ട രൂപത്തിൽ, കിതാബം മൻഷൂറ, പരത്തി വെക്കപ്പെട്ട രൂപത്തിൽ നൽകുന്നതാണ്. എന്നാൽ അള്ളാഹു പറയും, ഇഖ്റ കിതാബക്, നിന്റെ ഗ്രന്ഥം നീ വായിച്ചോ. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതിയാകുന്നതാണ്. കാരണം നമ്മൾ ചെയ്തു കൂട്ടിയത് മുഴുവൻ ആ ഗ്രന്ഥത്തിലുണ്ടാകും. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. ഇതാര് പറയുന്നതാണ്? ഇത് കുറ്റവാളികൾ പറയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയല ഫത്തറൽ മുജ്രിമൂന മുഷ്ഫിഖ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫിലാണ് അത് പറയുന്നത്. കുറ്റവാളികൾ അവരുടെ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് എന്താണ്? ഫത്തറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ. ആ ഗ്രന്ഥത്തിലുള്ളതിലേക്ക് നോക്കിയിട്ട് അവർ ഭയപ്പെട്ടുകൊണ്ട് പറയുന്നതാണ്. വയഖൂലൂൻ, അവർ പറയും, യാ ലൈതനാ, ഞങ്ങളുടെ നാശമേ. മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ചെറുതും വലുതുമായ ഒന്നും ഇതിൽ രേഖപ്പെടുത്തപ്പെടാതെ ക്ലിപ്തപ്പെടുത്തപ്പെടാതെ പോയിട്ടില്ലല്ലോ. വവജദൂമാ അമിലു ഹാദിറ, അവർ പ്രവർത്തിച്ചത് അവർ കാണുകയും ചെയ്യും. അപ്പം അള്ളാഹു ഇങ്ങനൊരു ഗ്രന്ഥം നമുക്ക് നൽകും. അത് നല്ലത് ചെയ്തവർക്ക് വലത് കൈയിലും ചീത്തത് ചെയ്തവർക്ക് ഇടത് കൈയിലുമാണ് നൽകുക. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കുന്ന മറ്റൊരു രൂപമാണ് സാക്ഷികളെ കൊണ്ടുവരും. വശാഹിദിൻ വമഷ്ഹൂദ്, അള്ളാഹു സാക്ഷികളെ കൊണ്ടുവരും. അള്ളാഹു പറഞ്ഞില്ലേ, യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി സംസാരിക്കുന്ന ദിവസം. അപ്പോൾ ഭൂമി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തതും ആൾക്കൂട്ടത്തിൽ ചെയ്തതും രാത്രിയിൽ ചെയ്തതും പകലിൽ ചെയ്തതും ബെഡ്റൂമിൽ വെച്ച് ചെയ്തതും ബാത്റൂമിൽ വെച്ച് ചെയ്തതും വഴിയോരങ്ങളിൽ വെച്ച് ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഇതെല്ലാം ഭൂമി കാണുന്നുണ്ട്. ഭൂമി ഇതിനെല്ലാം സാക്ഷിയാണ്. ഇവിടെ നിർജീവമായി കിടക്കുന്ന ഈ ഭൂമി പരലോകത്ത് വാചാലമാകും. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭൂമി സംസാരിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത സാക്ഷികളെ കൊണ്ടുവന്ന് പരലോകത്ത് നമ്മളെ വിചാരണ ചെയ്യും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പൂർണ്ണമായ അതിൽ അവൻ്റെ നീതിയെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നീതിമാനായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ഓർമ്മ നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്രാഹിം സലഫി പുലാമന്തോള ആണ് ഇപ്പോൾ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ ഒരു സ്ലോട്ടിൽ നമ്മോട് സംസാരിച്ചത്. ഇൻഷാല്ലാ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ശനിയും ഞായറും, ഞായറാഴ്ച മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്, ഞായർ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്കും ശനിയാഴ്ച 8:15 ഇത് സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഇത് കേൾക്കാൻ, ആ സമയത്ത് കേൾക്കാൻ കഴിയാത്തവർക്ക് തീർച്ചയായിട്ടും റിവൈൻഡിലും ഖുർആൻ പാഠങ്ങൾ ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
1: സുലൈഖ തിരുവാലി പറഞ്ഞത്, എൻ്റെ മോള് രോഗം കൊണ്ട് ചെറിയ പ്രയാസത്തിലാണ്, പ്രാർത്ഥന ഉൾപ്പെടുത്തണം, അള്ളാഹു എത്രയും പെട്ടെന്ന് ശമനം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
0: ആമീൻ.
1: നല്ലൊരു പ്രോഗ്രാമാണ് ഖുർആൻ പാഠങ്ങൾ, നല്ല മെസ്സേജ് ഉണ്ടാവാറുണ്ട് അൽഹംദുലില്ലാഹ്. ജമീല വി പി കളിക്കാവ്, സൗജ കുളക്കാട്, മനസ്സ് നിറഞ്ഞ ഒരു ഖുർആൻ പാരായണമായിരുന്നു നേരത്തെ നമ്മളത് കേട്ടത്,
0: സ്റ്റാറ്റസ് വീഡിയോ കേട്ടത്
1: അല്ലേ. കൂടെ ഇവിടെ കിട്ടുമെന്നാണ് അലി പീട്ടി ചോദിക്കുന്നത്. കൂട വലിയ കൂടെ ഉണ്ട്, റേഡിയോക്ക് വിളിച്ചാൽ കിട്ടും, ചെറിയ കൂടെയുടെ കാര്യത്തിലാണ് കൺഫ്യൂഷൻ ഉള്ളത്. ഇന്ന് ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ പ്രഖ്യാപനമാണോ? ഷാജിദ വീട്ടി വല്ലപ്പോഴത് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എല്ലാ സന്തോഷങ്ങളും സമാധാനം നൽകില്ല, എന്നാൽ ഏതൊരു തരത്തിലുള്ള സമാധാനവും നമുക്ക് സന്തോഷം നൽകുന്നു. സമാധാനവും സന്തോഷം നൽകുന്ന ഇസ്ലാം എന്ന മാലയിലെ മുത്തുക്കളായ അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ തിരഞ്ഞെടുപ്പിന് പകരം ഏകനായ അള്ളാഹു നന്ദി ചെയ്ത് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ കൂട്ടായ്മയിൽ അതിനുള്ള നല്ല മാർഗമാണ് ഈ കൂട്ടായ്മ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട്ടിൽ നിന്ന് വായിച്ച മെസ്സേജ്.
0: ആ നേരത്തെ നമ്മുടെ ജമീല പി പി, ഇത് ജമീല വി പി കളിയാണ്. ഇവർ ജമീല പി പി വടകര ഓർക്കാട്ടേരി, അവർ പറഞ്ഞിരിക്കുന്നു, ഞാൻ സ്ഥിരം ശ്രോതാവാണ്, ഇന്നാണ് ഞാൻ ഫീഡ്ബാക്ക് അയക്കുന്നത്. അപ്പോൾ നമുക്ക് തെറ്റിയിട്ടില്ല, ഞാനത് വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ മനസ്സുകൂടെ അങ്ങനെ ഇതെന്താണ്. പിന്നെ കളികാവല്ല
1: ആണ്, പിന്നെ ജമീല വീക്കുണ്ട്.
0: ഓക്കെ, അലി പി ടി സലാം പറഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അലി പി ടിയും സ്ഥിരം ശ്രോതാവും, എന്നാൽ ഇന്ന് മെസ്സേജ് അയച്ച ആളുമാണെന്ന് തോന്നുന്നത്. ഞാൻ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ പുതിയതായിട്ടുള്ള പിന്നെ ആളുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ജമീല വി കെ എന്നും ഉള്ള ആണുണ്ടല്ലോ, ജമീല വി കെ പൂനൂര്, അങ്ങനെ ഒരാളുണ്ടല്ലോ.
1: അങ്ങനെ ആളുണ്ട് അറിയാം,
0: അത് പറഞ്ഞതും അവർ തന്നെയാ കേട്ടോ, ജമീല വി കെ ആണ് പറഞ്ഞത്.
1: പിന്നെ അൻസദ് പറഞ്ഞൊരു കാര്യം, സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, എൻ്റെ സൺസ്ക്രീൻ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, കാണിക്കും ഞാൻ നെച്ച് വെള്ളം തട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് അലിജാബിലേക്ക് പോകേണ്ട ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട സന്ദർഭമല്ല. പക്ഷേ അത് നമ്മൾ ടെക്നിക്കൽ വിങ്ങിനോട് പറയാം അൻസദിൻ്റെ ക്വസ്റ്റ്യനെ. അൻസദ് ഒന്ന് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ നേരെ ഒന്ന് കോപ്പി ചെയ്തിട്ട്
0: നേരെ
1: അലിജാബ എന്നുള്ളതിലേക്ക് ഒന്ന് അയച്ചാൽ മതി, സിമ്പിളാണ് പരിപാടി.
0: പിന്നെ അത് പുള്ളിക്കാരന് മാത്രമല്ല അത് പിന്നെ അത് ഉപകാരപ്പെടുക, മനസ്സിലായല്ലോ. നമ്മളിപ്പം അലിജാബയിലേക്ക് തട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കല്ലത്, അലിജാബയിലേക്ക് വന്നാളൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്, ഇത് സമാന ചിന്തയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ശ്രോതാക്കളിലുണ്ടാവാം. അപ്പം അത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തോടു കൂടെ ബാക്കിയുള്ള ആളുകളിലേക്കും ഇത് പഠിക്കാനുള്ള അവസരം കിട്ടുമെന്ന് കൂടി നമ്മളത് മനസ്സിലാക്കാം.
1: പിന്നെ കുറച്ചുകൂടി ആധികാരികമായ ആ വിഷയത്തെ ചർച്ച ചെയ്യുന്നൊരു സെഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം അതിനുണ്ടാവും
0: തീർച്ചയായിട്ടും.
1: പിന്നെ പിന്നെ ഒരു ഒരു ഒരു നല്ലൊരു സജഷൻ ആയിട്ട് എനിക്ക് തോന്നി, സജഷൻ പറഞ്ഞാൽ ഇപ്പോൾ സെഫി എടപ്പാൾ പറഞ്ഞത് ഈ കുട ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ലേഡീസ് ബാഗ് കൂടി കൊണ്ടുവരാൻ പറയുമോ എന്നാ ഉണ്ട്, നമുക്ക് ലേഡീസ് ബാഗ് ഉണ്ട്,
0: ബാഗ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല,
1: ഉണ്ടെങ്കിൽ അത് നല്ല
0: നല്ലതായിരിക്കും. തൊപ്പിയുണ്ട്, ക്യാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പേനകളുണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ് ഐറ്റംസ്, ടീ ഷർട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ലേഡീസ് ബാഗ് വന്നിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഏതായിരുന്നാലും നല്ലൊരു ഓർമ്മപ്പെടുത്തല്ല.
0: അതെ അതെ, അല്ലെങ്കിൽ
1: സാദിഖ് മധൂര് പറഞ്ഞത് പാലക്കാടിൽ നിന്ന് പ്രോഫ്കോണിന്റെ രജിസ്ട്രേഷൻ ഡേ ആണ്.
0: ഹനീന സുൽഫി കൊട്ടാരക്കര, അവർ പറഞ്ഞ ഖുർആൻ സ്റ്റാറ്റസിന്റെ ആയത്തും അതിന്റെ സൂറത്ത് നമ്പറും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം, പറയുകയാണെങ്കിൽ നന്നാകും എന്നൊരു പിന്നെ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസം മുതൽ അങ്ങനെ അത് പിന്നെ സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ആ സ്റ്റാറ്റസ് വീഡിയോ കാണുമ്പോൾ അതിലുണ്ട്, അത് സ്റ്റാറ്റസ് വീഡിയോ
1: കാണുമ്പോൾ
0: ആ വീഡിയോയിൽ നമുക്കത് കാണാൻ പറ്റും. അതിന് താഴെ ഏത് സൂറത്താണ് എത്ര താഴത്താണ് എന്നുള്ളത് കറക്റ്റായി ഉണ്ടാവും. അതുകൊണ്ടാണ് മിക്കവാറും ഇതിൽ നമ്മളിവിടെ സൂചിപ്പിക്കാൻ നമുക്ക്
1: തയ്യാറാവാത്തത്. ഇൻഷാല്ലാ നമ്മൾ കെ വിയുടെ തിരുമൊഴി അല്ലേ, കെ വിയുടെ തിരുമൊഴി നമ്മളുടെ ഇത് കൂടിയാണ്
0: റേഡിയോ തിരുമൊഴി എന്നല്ലേ. അതെ, ഓക്കെ, ഇൻഷാല്ലാ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: പ്രേമുള്ളവരെ, അപ്പോൾ തിരുമൊഴികളിൽ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ബഹുമാനായ കെ വി മുഹമ്മദ് അലി വലിയ നന്മകളോടൊപ്പം എത്തുന്ന വചനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് തിരുമൊഴികളിൽ സംസാരിക്കുന്നത്. കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രമുഖരെ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന സഹീഹ് തറഗീബിലും അതേപോലെ തന്നെ സിൽസിലത്തു സഹീഹിലേക്ക് വന്നിട്ടുള്ള ഒരു വചനത്തിൻ്റെ അവസാന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ബാക്കി ഭാഗമാണ് കേൾപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നു, ഫമൻ ലന്ന ബിൽമാലി അൻ യുൻഫിഖഹു വഖാഫൽ അദൂവ അൻ യുജാഹിദഹു വഹാബൽ ലൈല അൻ യുഖാബിദഹു ഫലിയക്സർ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇവ ഇത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ നബിയിൽ നിന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് എന്ന നിലക്കും വിശദീകരണങ്ങളുണ്ട്. ആശയം ഇങ്ങനെയാണ്, ഫമൻ ലന്ന സ്വാദ് ലാദാണ്, ലാദ് ലന്ന ബിൽമാൽ, ലന്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഖീല എന്നാണ് അർത്ഥം. ബഖീല ബിൽമാൽ, ആരെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നന്മയിൽ ഉപയോഗിക്കാൻ അവൻ ഭയപ്പെടുന്നുവെങ്കിൽ, പിശുക്ക് കാണിക്കുന്നുവെങ്കിൽ, അതാണ് ലന്ന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഉപയോഗിക്കാൻ പിശുക്ക് കാണിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുക, അങ്ങനെ വല്ലവരും ഭയപ്പെടുന്നുവെങ്കിൽ, അയ്യുൻഫിഖഹു ചെലവഴിക്കുന്ന കാര്യത്തിൽ, വഖാഫൽ അദൂവ അയ്യുജാഹിദഹു ശത്രുവിനോട് സമരം നടത്താൻ ഭയപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ, വഖാഫ അൽ അദൂവ അൻ യുജാഹിദഹു ശത്രുവിനോട് സമരം നടത്താൻ ഭയപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ, വഹാബൽ ലൈല അൻ യുഖാബിദഹു വഹാബൽ ലൈല അൻ യുഖാബിദഹു രാത്രി വിഷം സഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ, രാത്രി നമസ്കാരം നിർവഹിക്കാൻ അവൻ ഭയപ്പെടുന്നുവെങ്കിൽ, കാബദ യുഖാബിദു പറഞ്ഞാൽ വിഷമം സഹിക്കുക എന്നാണ്. അപ്പോൾ രാത്രി ഉറക്കൊഴിച്ച് രാത്രി നമസ്കാരം നിർവഹിക്കുന്നതിനെ വല്ലാണ്ട് ഭയപ്പെടുന്നു എങ്കിൽ, ഫലിയുക്സിർ അവൻ അധികരിപ്പിക്കട്ടെ, മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ, ഈ വചനങ്ങൾ അവൻ അധികരിപ്പിക്കട്ടെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ വചനങ്ങൾ അവൻ വർദ്ധിപ്പിക്കട്ടെ എന്നതാണ് ഇവിടെ നാം വായിക്കുന്നത്. അപ്പോൾ നാല് വചനങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, ഈ നാല് വചനങ്ങൾ പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ എന്ന നിലക്ക് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ചില റിപ്പോർട്ടുകളിൽ ഫൽയുക്സിർ, അപ്പോൾ അവൻ അധികരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. സാധാരണ ഉപയോഗിക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് പദങ്ങളെ വന്നിട്ടുള്ളത്. എന്നാൽ നമ്മളിപ്പോൾ വായിച്ച ഹദീസിൽ ഫൽയുക്സിർ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ എന്നുമാണ് വന്നിട്ടുള്ളത്. ഈ നാല് പദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നു എന്നർത്ഥം ഈ വചനത്തിൽ. അപ്പോൾ ഈ വചനങ്ങൾ വളരെ വളരെ മഹത്വമേറിയതാണ്, അതുകൊണ്ട് ഇവ അവൻ അവതീകരിപ്പിക്കട്ടെ എന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാനുള്ള പിശുക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുവിനോട് ഏറ്റുമുട്ടാനുള്ള പേടി, രാത്രി ഉറക്കൊഴിച്ച് റഹ്മാനായ റബ്ബിനു വേണ്ടി നമസ്കരിക്കാൻ നിന്ന് നമസ്കരിക്കാനുള്ള താല്പര്യമില്ലായ്മ, ഇങ്ങനെ ആണെങ്കിൽ അവൻ ഈ

0: അത് ലഭിക്കുന്നു. അതും അതിന് പകരം നിൽക്കാൻ മാത്രം ഗുണമുള്ളതാണ്, മഹത്വമേറിയതാണ് ഈ നാല് വചനങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അക്ബർ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കാണാം. മറ്റൊരു വിശദീകരണം, ഒരാളിങ്ങനെയൊക്കെ നന്മകൾ, നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യമാണല്ലോ, അത് ചെയ്യുന്നതിൽ ഭയവും ആലസ്യവും ഉണ്ടെങ്കിൽ അപ്പോൾ നന്മകൾ വളരാൻ, നന്മകൾ വളരാനും ആ ഭയം നീങ്ങാനും അതിലൊക്കെ കൂടുതൽ താല്പര്യമുണ്ടാകാനും ഈ വചനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നന്മകൾ വളരാൻ ഉതകുന്നതാണ്, ആ നന്മകൾ വളരാൻ ഈ വചനങ്ങൾ കാരണമാകും എന്ന വിശദീകരണങ്ങളും ഇവക്ക് വന്നിട്ടുണ്ട്. എന്നൊന്ന് നിലനിൽക്കുന്നതായ ആ സൽക്കർമ്മങ്ങളിൽപ്പെട്ടവയാണ് ഈ നാല് വചനങ്ങൾ എന്നതും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ നാല് വചനങ്ങൾ ഏറെ മഹത്വമേറിയതാണ്, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളാണ്. വിശ്വാസികൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, അവൻ്റെ നാവുകളിലും ചുണ്ടുകളിലും വന്നുകൊണ്ടിരിക്കേണ്ട വചനങ്ങളാണ്. ഒരുപാട് മഹത്വമുള്ളതാണ്, ഒരുപാട് പ്രതിഫലമുള്ളതാണ്, മീസാനിൽ ഒരുപാട് കനം തൂങ്ങുന്നതാണ്, ആകാശ ഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. മാത്രവുമല്ല ഓരോ വചനങ്ങൾക്കും അനവധി നന്മകൾ രേഖപ്പെടുത്തുകയും അനവധി ചെറുപാപങ്ങൾ വായിക്കപ്പെടുകയും ചെയ്യുന്ന വചനങ്ങളാണ് ഈ നാല് വചനങ്ങളും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ. അതുകൊണ്ട് ഇവ അധികരിപ്പിക്കണം. വലിയ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകളുടെ അതേ സ്ഥാനത്ത് നിൽക്കാൻ മാത്രം മഹത്വമേറിയതാണ് ഇവ. അതല്ലെങ്കിൽ അങ്ങനെയുള്ള അതുപോലെയുള്ള നന്മകൾ വളരാൻ വർദ്ധിപ്പിക്കേണ്ട, അത് വളരാൻ ഉതകുന്ന കാരണമാകുന്ന വചനങ്ങളാണിവ. അതുകൊണ്ട് ഇവ വർദ്ധിപ്പിച്ച് ദുനിയാവിലും ആഖിറത്തിലും വലിയ നേട്ടം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ ക്ഷമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്വിസിൽ മാഷ് ജയിച്ച നിലക്ക് ഒരു സമ്മാനമായാലോ? നിങ്ങള് ക്വിസിൽ ജയിച്ചിരുന്നു അല്ലേ?
2: ഇന്നലെ ഒന്നല്ല, ആകെ വന്നൊരു ദിവസം ഞാൻ വെറുതെ, നമുക്ക് ഇതെങ്ങനെ ഒരു ശ്രോതവായി എങ്ങനെ ഉണ്ടാവും അറിയാൻ
1: വേണ്ടിട്ട്.
2: പക്ഷെ അതിൽ ഫസ്റ്റ് പേര് വന്നു എന്നുള്ളതാണ്.
1: സമ്മാനം
2: നമ്മള് ദിവസം ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റിയ സമ്മാനം ഇതിന്റെ മുന്നേ
1: ചെയ്തോണ്ടിരിക്കണല്ലേ. പറഞ്ഞ പോലെ പൂച്ച മേളന്ന് വീണാലേ നാല് കാലിലെ താഴെ പതിക്കുള്ളൂ എന്ന് പറയാറുണ്ട് എന്ന പോലെയാണ്. നിങ്ങളോട് കളിച്ചിട്ട് കാര്യമില്ല. അബൂവിയെ അങ്ങനത്തെ ഒരു ഒരു സംഭവം പറഞ്ഞേ ഉള്ളൂ.
2: അബൂവിയെ പറഞ്ഞല്ലേ,
1: അങ്ങനെ സമ്മാനം
2: നമുക്ക് സമ്മാനം തന്നേ. അബൂവിയെ അതുപോലെ മുമ്പരിസും പറഞ്ഞ അവസാനം സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ഒരു വിഭവം ഉണ്ടാക്കിന്, ചക്കയുടെ ജാം. ഓർമ്മയുണ്ടോ?
1: അത് ശരി,
2: ചക്കയുടെ ജാം അയച്ചെന്ന്.
1: അപ്പൊ പിന്നെ എന്തായാലും ഇത് ക്വിസിൽ ജയിച്ച മാഷിന് ഒരു സമ്മാനമായാലോ വേണ്ടെന്ന് പറയണ്ട അല്ലേ?
2: വേണ്ടെന്ന് പറയണ്ടല്ലേ.
1: ഓക്കെ ഓക്കെ,
2: അങ്ങോട്ട് കൊടുക്കാനല്ല വിചാരിച്ചേ,
1: ഇങ്ങോട്ട് തരാനാണോ? അങ്ങോട്ട് തരാന് അല്ല, മുമ്പേ സമ്മാനം തന്ന സ്ഥിതിക്ക് എന്തായാലും തിരിച്ച് വീണ്ടും തരാൻ തന്നെ ആയിരിക്കും ആഗ്രഹം. ഇൻഷാല്ലാ ആയിക്കോട്ടെ. അപ്പൊ അത് ചക്ക ആവണ്ട, അതിനേക്കാൾ കുറച്ച് വലുതായിക്കോട്ടെ. ഇൻഷാല്ലാ ഇന്നത്തെ
2: അടിപൊളിയായിരുന്നു.
1: തിരുമൊഴിയും നല്ല അറിവ് പകർന്നു തന്നു അൽഹംദുലില്ലാ. ജമീല വി കെ പൂനൂര്, ജമീല വി പി കാളികാവും പറഞ്ഞിരിക്കുന്നു അൽഹംദുലില്ലാ ഗുഡ് ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന്.
2: കെ വിയുടെ വാക്കുകൾ എത്ര നല്ല ഗുണപാഠം തരുന്നതാണ്. ഇത്ര എളുപ്പ എത്ര എളുപ്പത്തിലുള്ള ദിക്റുകൾ നേടാനും അത് പുണ്യം കരസ്ഥമാക്കാനും കഴിയുക എന്നുള്ളത്, അതിന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ എഴിയൂർ അയച്ച മെസ്സേജ്.
1: അൻവർ എൻ ടി മുട്ടിൽ ഒരു കച്ചവട മൈൻഡോടുകൂടി വേറെ സംഭവം പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ സ്റ്റാൻഡുണ്ട്, റെഡി ഉണ്ടേ, ആ ടീപോയിൽ വെക്കാൻ പറ്റിയ, വളരെ യൂസ്ഫുൾ ആയത്. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. റേഡിയോ നേരത്തെ ബാഗ് ചോദിച്ചില്ലേ, അപ്പോൾ അതേപോലെ റേഡിയോക്ക് പിന്നെ സംഭവമാണ്. ജമീലമാർ കൂടുതലുണ്ടെങ്കിൽ ഓപ്ഷൻ ഇട്ട് പേര് വിളിക്കേണ്ടി വരും, എ ബി സി ഡി എന്ന്.
2: അതുകൊണ്ടാണ് പേരും സ്ഥലവും ഇനീഷ്യലൊക്കെ പ്രധാനമാവുന്നത്.
1: അതെ അതെ അതെ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് സ്ഥലം വെക്കണം, പേര് വെക്കുമ്പോൾ എന്ന് പറയാം. മാഷാല്ലാ, ഖുർആൻ അർത്ഥവും പഠിക്കാനും കൂടുതൽ ജീവിതം നന്നാക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതേപോലുള്ള എത്ര എത്ര ഗുണപാഠമായ വിഷയങ്ങൾ ഉണ്ട്, വളരാനും പകർത്താനും സാധിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കെ.
2: രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ.
1: ലൈവിൽ വേറെ അൻവർമാർ വരുന്നത് വരെ പേരിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. അൻവർ അൻവർ എൻ വി മുട്ടിൽ, എം ടി മുട്ടിൽ.

0: ഇല്ല തോന്നുന്നു അല്ലേ.
1: മനാഫ് കെ വി പാലക്കാഴി, അദ്ദേഹം ടാപ്പിംഗ് തൊഴിലാളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൂടെയുണ്ട്, മെസ്സേജ് അയക്കാൻ ടൈമില്ല. ആയിക്കോട്ടെ, ഇൻഷാല്ലാ.
0: എത്ര എത്ര മരം കഴിഞ്ഞാവല്ലേ.
1: അത് ലാസ്റ്റിലേ ഒരു ടാപ്പിംഗുകാരെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വാചാലമാവാറുണ്ട്. കാരണം നമ്മളെ ഒരു കുലത്തൊഴിൽ എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ മുമ്പ് ചെറുപ്പത്തിൽ പഠിച്ചൊരു ഒരു തൊഴിലാണ് ടാപ്പിംഗ്. അത് ആസ്വദിച്ച് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് റേഡിയോ ഒക്കെ കേട്ടാണ്ട് ചെയ്യുമ്പോൾ അവർ ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. ഒറ്റക്കാണ്, വേറെ ആരും ഉണ്ടാവില്ല. നല്ല പുലിയോ അതൊക്കെ വന്നെങ്കിലേ പിന്നെ കൂട്ടുകാരേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ലല്ലോ. ഒരു തോട്ടത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വലിയ തോട്ടമൊക്കെ ആണെങ്കിൽ അഞ്ചോ ആറോ ബ്ലോക്കുകളൊക്കെ ഉള്ളതാണെങ്കിൽ എന്നാലും അവർ എപ്പോഴേ കണ്ടുമുട്ടുള്ളൂ അറിയോ. ഇങ്ങനെ തിരിച്ചിങ്ങനെ വരുമ്പോൾ ഒരു രണ്ട് മരത്തിൻ്റെ ഒപ്പം കൂടുമ്പോഴേ കണ്ടുമുട്ടുള്ളൂ, രണ്ട് രണ്ട് ദിക്കിലായിരിക്കും. അപ്പോൾ അത് മാഷാല്ലാ നല്ലൊരു, ഞാൻ ആ ജോലി എപ്പോഴും ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ ആ ഒരു ജോലിയുടെ ആയിരുന്നു വരുന്നത്.
0: മാഷാല്ലാ, എന്നും വ്യത്യസ്തമായ ഹദീസുകളിലൂടെ നന്മകൾ മാത്രം പറഞ്ഞു തരുന്ന കെ വി ഉസ്താദിനെയും പി ആർ ഫാമിലി അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ.
1: പാലക്കാട് ഇന്ന് പ്രൂഫ് കോൺ രജിസ്ട്രേഷൻ്റെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം, ഒരു ഒരു അറിയിപ്പ് സാധിക്കുന്ന നേരത്തെ പറഞ്ഞല്ലേ. ഓക്കെ, അല്ലാ.
0: അബുഖാന് ഞങ്ങൾക്ക് സ്വന്തമായ അഡ്രസ്സൊക്കെ ഉണ്ട് അബുഖാൻ, അമീർട്ടി അടുത്ത നാട്ടുകാര. പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ കെ വിയുടെ സംസാരം നമ്മൾ കേട്ടു കഴിഞ്ഞല്ലോ,
1: തിരുമൊഴികൾ കേട്ടു. ഇനി നമുക്ക് നേരെ വഴിവിളക്ക് പോസ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ. നമുക്ക് വഴിവിളക്ക് പോസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറയാറുണ്ട്, പിന്നെ 10-11 ഭാഷകളിൽ നമുക്ക് നമ്മുടേതായ ചെറിയ രൂപത്തിൽ പോലും ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാവുന്ന ഒരു ഒരു ഒരു ഒരു അവസരമാണ് വഴിവിളക്ക് പോസ്റ്റർ. ഒന്ന് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് അയച്ചു കൊടുത്താൽ മാത്രം മതിയാകും. എല്ലാ ദിവസവും നമുക്ക് വഴിവിളക്ക് പോസ്റ്ററുകൾ വരാറുണ്ട്. ഇപ്പോൾ 2605 പോസ്റ്ററാണ് അല്ലെങ്കിൽ വഴിവിളക്ക് സന്ദേശമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഈ സൃഷ്ടിപ്പ് വെറുതെയല്ല. ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും നാം കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല. ശരിയായ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നാം അവയെ സൃഷ്ടിച്ചത്. പക്ഷേ അവരിൽ അധിക പേരും അറിയുന്നില്ല. ഇന്നത്തെ വഴിവിളക്ക് പോസ്റ്ററിൻ്റെ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്.
0: മാഷാല്ലാ.
1: വിശുദ്ധ ഖുർആനിലെ 44 അധ്യായം 38-39 വചനങ്ങളുടെ അർത്ഥമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
0: അപ്പോൾ വഴിവിളക്കിന് ശേഷം നമുക്ക് ചില അപ്ഡേറ്റ്സുകളൊന്നും അറിയിക്കണം എന്ന് തോന്നുന്നു. ഇപ്പം പീസ് റേഡിയോയുടെ കീഴിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന നിരവധി പ്രയോജനപ്രദമായ ഓൺലൈൻ കോഴ്സുകൾ നടന്നു വരുന്നുണ്ടല്ലോ. നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളും ഈ ഒരു അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇന്നലെ എൻ്റെ ഒരു നാട്ടുകാരി, അപ്പോൾ അവർ നമ്മളെ പണ്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് ഇരുന്നുണ്ടായിരുന്നത്, ഒരു നമ്മളെ ഒരു ഈ ഒരു കുടുംബവും നമ്മുടെ ആദർശ കുടുംബവുമായി അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞ് അവരിതുപോലെ ഈ യൂട്യൂബുകളിലൂടെ ആദ്യം ചെയ്തു, ഇങ്ങനെ ഇങ്ങനെ ഓരോ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് ഈ ആദർശത്തെ മനസ്സിലായി അവർ മാത്രം. പിന്നെ അവർ റേഡിയോ കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, 500 നെക്സ്റ്റ് ഇത് ക്ലാസ് ഞാൻ യൂട്യൂബിലാണ്
1: കേൾക്കാറുള്ളത്.
0: അതുകൊണ്ട് അത് എനിക്ക് കിട്ടാൻ എന്താ വഴി, ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു 500 കേട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് അത് അടുത്തത് കൂടി കേൾക്കാൻ, അത്ര എന്തൊരു ആത്മാർത്ഥമായിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിന് വാശി പിടിച്ച് കുട്ടികൾക്ക് അറിയില്ല എന്നതുപോലെ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ റേഡിയോയിലെ നമ്പർ കൊടുത്തിട്ട് വേഗം ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, എന്നിട്ട് അറിയിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച്, നമ്മൾ ഒരു കാര്യത്തോടുള്ള ഒരു ഇഷ്ടം, ഒരു അതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലായി കഴിഞ്ഞാൽ അതിനേതറ്റം വരെ, സാധാരണ മനുഷ്യൻ എന്താണ്, ഒരു വസ്തുവിനാണ് പൊതുവെ എന്താ ചെയ്യുക, അത്രയും വാശി പിടിച്ച് എങ്ങനെയെങ്കിലും അവൻ അയച്ചു തരും, ആ സാധനം തരുമെന്ന് ചോദിക്കാം. പക്ഷേ ഇത് നമ്മുടെ ആത്മാവിനുള്ള ഒരു ഒരു വിഭവം, അത് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ ആ ഒരു എഫേർട്ട് എടുക്കുന്നതൊക്കെ കണ്ടപ്പോഴേ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ, റേഡിയോ അപ്ഡേറ്റ്സിലെ 500 കോഴ്സ് അത് നമ്മൾ ഓൾറെഡി എപ്പോഴും പറയുന്ന കാര്യമാണ്. നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ അതും കേൾക്കാനും പഠിക്കാനൊക്കെ ഉള്ളൊരു തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ കൂടി, പിന്നെ അതൊരു തൗഫീഖാണല്ലോ.
1: യെസ്.
0: ഇപ്പോൾ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. റേഡിയോ 500 കോഴ്സിൻ്റെ കൂടെ തന്നെ ഏറ്റവും അനിവാര്യമായ മറ്റൊരു കോഴ്സ്, ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്.
1: ഇപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ രക്ഷിതാക്കൾ കേട്ടിരിക്കേണ്ട അല്ലേ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ അതിൽ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്.
0: കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സ്. ഈ പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ പാരൻറ്റിങ് ഒരുപാട് പാരൻറ്റിങ് സൈക്കോളജി കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അത് സ്ഥിരമായിട്ട് യൂട്യൂബുകളിലൂടെ വീഡിയോസുകളൊക്കെ ഉണ്ട്,
1: മോട്ടിവേഷൻ
0: ആ മോട്ടിവേഷൻ രൂപത്തിലുണ്ട്. പക്ഷെ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു കേവല പാരൻറ്റിങ്ങിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇസ്ലാമിക് പാരൻറ്റിങ്, ഇസ്ലാമികമായിട്ട് എങ്ങനെ കുട്ടികൾ വളർത്താം, ഈ കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പോകുന്നത്
1: ഇൻഷാല്ലാഹ്.
0: ആരൊക്കെയാണ് അപ്പോൾ ഒരുപാട് പണ്ഡിതന്മാരുടെയും കൗൺസിലേഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷാകർത്തർ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രോഗ്രാം അതാണ് ഇസ്ലാമിക്. അത് അതിലെല്ലാവരും എൻറോൾ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവാം ഇൻഷാല്ലാഹ്.
1: നിങ്ങൾ നേരത്തെ പിന്നെ ഇത് പറഞ്ഞല്ലോ, അന്നൂറിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പോൾ ഈ അറബി ഭാഷ പഠനം എൻ്റെ മൊഡ്യൂൾ 2 നമ്മൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ സലീം സുലൈമിയുടെ ക്ലാസ് കേട്ടിട്ട്. അപ്പം സലീം സുലൈമിയുടെ ക്ലാസ് ഇൻഷാല്ല അറബി ഭാഷ പഠന കോഴ്സിൻ്റെ 2 മൊഡ്യൂള് 25-ാം തീയതി ജൂലൈ 25-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഖുർആനും അതുപോലെ തന്നെ ഹദീസും കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഒരു അറബി ഭാഷയോട് നമുക്ക് ടച്ച് ഉണ്ടാവാനും ശരിക്കും നമുക്ക് ഉപകാരപ്പെടുന്നൊരു ഒരു ക്ലാസ്സാണത്. അപ്പം അതും ഈ പറഞ്ഞ പോലെ അത് മാത്രം വേണമെന്ന് ആഗ്രഹിച്ചാണ്ട് പിന്നെ പഠിക്കുന്ന ആളുകളുണ്ട്. അത് നമ്മൾ വിളിച്ചു ചോദിച്ച് നിങ്ങളതൊന്നിൻ്റെ ഇതൊന്ന് അയച്ചിരി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ് ഞാൻ വിട്ടുപോയി അതിൻ്റെ ഒന്ന് ലിങ്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം റേഡിയോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, റേഡിയോ തന്നെ ഇതിൻ്റെ ഒരു നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവരോ ഒന്നും ആയിരിക്കില്ല, എന്നാലും റേഡിയോ കേൾക്കുക എന്നുള്ളതൊരു ശീലമാക്കി കുറേ ആൾക്കാരുണ്ടാവും. അത് അത് കേട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു പ്രയാസമാണ് അവർക്ക്. ഇനി എന്ത് വീട്ടിൽ എന്ത് പിന്നെ തിരക്കുണ്ടെങ്കിലും എന്ത് വിശേഷങ്ങളും, ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വീട്ടിൽ കുടുംബത്തിൽ വിശേഷം നടക്കുന്ന ദിവസമാണ്. അപ്പോൾ മൂത്തപ്പങ്ങൾ ഇപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ടു, അല്ല ഇന്ന് റേഡിയോ പോയിരിക്കുകയാണോ, ഇന്ന് വീട്ടിൽ ഇങ്ങനെ വിശേഷമുള്ള ദിവസവും പോയിരിക്കുകയാണോ എന്ന്. അപ്പോൾ അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
0: അതെ അതെ.
1: അപ്പോൾ വേണമെങ്കിൽ തിരിച്ചെനിക്ക് അങ്ങോട്ട് പറയാം, അപ്പോൾ ഇന്ന് ഞാൻ എന്താ റേഡിയോ ഇട്ടിരിക്കുകയാണോ അങ്ങോട്ട് ആയിക്കോട്ടെ ചോദിക്കാം. അപ്പോൾ ഇത് കേട്ട് അല്ലെങ്കിൽ ഇത് ശീലിച്ച ഒരാളെ സംബന്ധിച്ച് അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തോ ഒരു കുറവ് പോലെയൊക്കെ തോന്നും.
0: ഇല്ല എന്നാ ഞാൻ പറഞ്ഞപ്പോഴേ എന്തുകൊണ്ട് എന്നുള്ള, എന്തുകൊണ്ട് റേഡിയോ എന്ന സ്പേസ്, റേഡിയോ അക്യുറേറ്റുള്ള സ്പേസിലേക്കാണ് പോയി വീണത്.
1: അതെ
0: കറക്റ്റ്. രാവിലെ
1: ആ ടൈം
0: ഒരു വീട്ടിൽ മറ്റെന്തായിരിക്കും രാവിലെ ഉണ്ടാവുക? രാവിലെ മോർണിംഗിൽ വീട്ടിൽ ഒരു ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വാപ്പാർക്ക് ചിലപ്പോൾ പലവരുണ്ട്, പക്ഷെ വീട്ടിൻ്റെ അകത്ത് രാവിലെ എന്തുണ്ടാവുക? ഈ പാത്രത്തിൻ്റെ ഒച്ചയും ശബ്ദവും, കുട്ടികളോട് ചീത്ത പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒന്ന് അവിടെ പ്രഭാതത്തിലുള്ള ആ ഒരു കേൾവി നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് സ്പേസാണ്
1: ടൈപ്പ്.
0: അപ്പം ആ സ്പേസ് ഉപയോഗിക്കുന്ന സ്ത്രീകളായിട്ടുള്ള, സഹോദരിമാരായിട്ടുള്ള, ഉമ്മമാരായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ എത്രയോ മടങ്ങ് വെറുതെ സമയം പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരിലേക്ക് കൂടി എത്തിക്കാനുള്ള വഴിയെന്ത്?
1: അതെ അതെ.
0: അതുകൂടി നമ്മളെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ പോരാ, കുറച്ചുകൂടി വൈഡാവേണ്ടതുണ്ട് എന്നുള്ളതാണ്.
1: അല്ല അത് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രോതാക്കളായിട്ടുള്ള ഇപ്പം ഇത്തരം ആളുകളുണ്ടല്ലോ, ഇപ്പം ഞാൻ സഹോദരിയെ പറഞ്ഞല്ലോ, എൻ്റെ ബംഗളെ പറഞ്ഞല്ലോ, അപ്പോൾ അവരൊന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിൻ്റെ ഒരു പിന്നാലെ നമ്മളെ സംഘടനാ
0: പോകുന്ന ആളുകളല്ല,
1: പക്ഷെ അവർ സ്ഥിരം കേൾവി. രാവിലെ കുട്ടികൾ മദ്രസക്ക് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുവോളം ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പറയാം. അപ്പോൾ രാവിലത്തെ ലൈവ്, നമ്മളെ ഈ മോർണിംഗ് ലൈവിൻ്റെ ഈ ഒരു സമയം 2 മണിക്കൂറുണ്ടല്ലോ, ഇത് കേട്ടാൽ തന്നെ ഏകദേശം നമ്മുടെ ആ റേഡിയോയുടെ പീക്ക് കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ അന്നൂറിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ അറബിക് ഭാഷ പഠന കോഴ്സുകളെ കുറിച്ച്, അതുപോലെ നമ്മളെ നേരത്തെ ഖുർആൻ പാഠങ്ങളെ കുറിച്ച് ഇന്ന സമയത്ത് അത് ഉണ്ടാകും എന്ന് നമ്മൾ അറിയിപ്പ് കൊടുക്കൂടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ എന്നാൽ അതൊന്ന് കേൾക്കണമല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവാം. എന്തായാലും റേഡിയോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ടൈമിനാണ് അവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും നമുക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവാറുണ്ട്, നമുക്കും ഇതിനൊപ്പം പ്രാർത്ഥിക്കേണ്ടതുണ്ട്.
0: ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ ഭർത്താവ് കേൾക്കുന്നുണ്ട്, ഭാര്യ കേൾക്കുന്നുണ്ട്, എൻ്റെ കുട്ടിയൊക്കെ ഇതിൽ ബന്ധമുള്ളതെന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ മദ്രസ.
1: യെസ്, ഈ മദ്രസ കോഴ്സുണ്ട്.
0: അപ്പോൾ ഈ മദ്രസയിലെ വിജ്ഞാനവും സ്വഭാവവിശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകളാണ്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. കോഴ്സ് ആരംഭിക്കുന്നത് ജൂലൈ 24-ന്. ജൂലൈ 24 പറഞ്ഞാൽ
1: കഴിഞ്ഞു.
0: എൻറോൾമെൻ്റ് പീസ് റേഡിയോ ആപ്പിൽ കഴിയും. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75,000 രൂപയുടെ സ്കോളർഷിപ്പ് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കിട്ടുന്നുണ്ട്.
1: കഴിഞ്ഞ ഈ മദർസയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത്തരമൊരു സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: അതെ അതെ.
1: അപ്പം തീർച്ചയായിട്ടും
0: പിന്നെ മുമ്പ് ഉണ്ടായിരുന്ന റേഡിയോ മാത്രമായിരുന്നു, ഇപ്പം സ്റ്റുഡൻസ് കൂടി ഇതിലേക്ക് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി അത് വിശാലമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി. അപ്പോൾ കുറച്ചും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഈ മദ്രസ പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ അറിയാം, പലർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ മദ്രസ.
1: എന്തായാലും മാഷാ അല്ലാഹ് പ്രോഗ്രാമിൻ്റെ തുടർച്ചയിൽ നമുക്കിനി ഒരു സ്വരം കേൾക്കേണ്ടതുണ്ട്.

0: മാഷാല്ലാ, മുബീൻ പട്ടാണിയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ട ഈ വരികൾ അവസാനിക്കരുതെന്ന് ഇങ്ങനെ തോന്നിച്ചാൽ അവസാനിപ്പിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധവും, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറയുന്ന ആ ഒരു സംഭവവും, അത് അദ്ദേഹത്തിന് സാധിക്കില്ല കഴിയില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനവും, എന്നാലും അത് ചെയ്തേ പറ്റൂ എന്നുള്ള നിർബന്ധം അതിന് വഴങ്ങി ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ മുകളിൽ കയറുന്നു, പൂർത്തിയാക്കാൻ കഴിയാതെ ഇറങ്ങുന്നു. ഇതൊക്കെ ചരിത്രത്തിലൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴേ ഇതൊക്കെ ഒരു നേതാവിനെ ആത്മീയമായി എത്രമാത്രം അവർ സ്നേഹിച്ചിരുന്നു. മരണശേഷമാണ്, കാലങ്ങൾ കഴിഞ്ഞിട്ട്, വർഷങ്ങൾ കഴിഞ്ഞിട്ട്, റസൂൽ മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ റസൂലിൻ്റെ പേരെന്ന് പറയുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാത്ത ആ ബിലാലിൻ്റെ ആ ഒരു ഗദ്ഗദം, ആ തൊണ്ടയിടറിയുള്ള കരച്ചിലും, ഇനി ഞാനിവിടെ നിൽക്കില്ല എന്നുള്ള, അതൊക്കെ ചരിത്രത്തിലൂടെ ഇങ്ങനെ ഒരു ഗാനത്തിന്, അതൊരു മ്യൂസിക്കിൻ്റെ ആകുമ്പോഴേ കാര്യമൊന്നുമില്ലാതെ കേൾക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും. ഞാൻ ഇടക്ക് നമ്മൾ ഇടക്ക് സൂചിപ്പിക്കാറുണ്ട്, നമ്മളെ മക്കളും അങ്ങനെ പാടാൻ കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പം മുബീൻ പട്ടാണി ഇത് കേൾക്കുമ്പോൾ, ഇപ്പം മുബീൻ പട്ടാണി അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും അല്ലേ. ഒരു സന്ദേശമാണ് ശരിക്കും പാട്ടിലൂടെ നമ്മൾ കൈമാറുന്നത്. ഒരു അതും പാട്ടൊരു ദാവത്താകുന്ന
1: ഹൃദ്യമായിട്ടായിരിക്കും അത് കേൾക്കുക എല്ലാവരും അല്ലേ.
0: അതെ. അപ്പം വരികൾ എഴുതാൻ കഴിയുന്ന ആളുകളുണ്ടാവാം, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലൊക്കെ വരികൾ എഴുതാൻ കഴിയുന്ന ആളുകളുണ്ടാവാം. അവർക്ക് ഇതേപോലെ ചരിത്രങ്ങളെ പാട്ടുകളാക്കിയിട്ട് തങ്ങളുടെ വരികൾ സൃഷ്ടിക്കാനും അത് റേഡിയോ ഒക്കെ അയച്ചുതരാനും ഒക്കെ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ലാ അതിന് ശ്രമം നടത്തണമെന്ന് കൂട്ടത്തിൽ സാന്ദർഭികമായിട്ട് പറയാൻ. ഒപ്പം നമ്മളെ കുട്ടികൾക്ക് പാടാനറിയാവുന്ന നമ്മുടെ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, പെൺകുട്ടികളെ നമ്മൾ പിന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത് ഒരു 7-ാം ക്ലാസ് വരെയുള്ള അല്ലേ കുട്ടികളെ ശബ്ദമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. 12 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ നമുക്ക് പാടിപ്പിക്കാറുണ്ട്. ആൺകുട്ടികൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മദ്രസ പ്രായം കഴിഞ്ഞാലും സ്കൂളിലും കോളേജ് തലത്തിലൊക്കെയുള്ള കുട്ടികൾ ഇതേപോലെ പാടുന്നവരുണ്ടാവാം. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു സർഗശേഷിയെ നമുക്ക് എന്ത് ചെയ്യാം, റേഡിയോയിലൂടെ കൂടെ അത് കേൾക്കട്ടെ, ആളുകൾ കേൾക്കട്ടെ, സ്കൂളുകളിലും അതുപോലെ തന്നെ മറ്റു സ്റ്റേജുകളിലും പാടുന്നതിനപ്പുറം. അപ്പം നമ്മുടെ മദ്രസ സർഗവസന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നല്ല കുട്ടി പാടുന്ന കുട്ടികളെ കുട്ടികളുണ്ട്, പക്ഷെ അവരൊന്നും ചാൻസ് ഉണ്ടെന്നറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞിട്ടും ഇത് ഗൗനിക്കാഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട് അവർക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, അവരുടെ ആ സൃഷ്ടികൾ കൊണ്ടുകൊണ്ട് വരാം. പിന്നെ മാത്രമല്ല കുട്ടികൾക്ക് മാത്രമായിട്ട് നടത്തുന്ന പ്രോഗ്രാമുകളിലൊക്കെ അവർക്ക് പങ്കെടുക്കുകയും ചെയ്യാം. ഇൻഷാല്ലാ അതിന് നമ്മളെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ, നമ്മളോ നമ്മുടെ കുടുംബക്കാരോയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബോധപൂർവ്വം നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്.
1: എനിക്ക് തോന്നുന്നത് ഇപ്പോഴേ ഇപ്പം നബിയെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു ചിന്ത, ഒരു പക്ഷേ നമ്മൾ കേട്ട ചരിത്രമാണെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ഈ മഷ്റൂബ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിൻ്റെ ഒരു ഭാഗം,
0: അതെ,
1: അതായത് അതിൽ ഒരു സൈഡിലാണ് കുറച്ച് ഉയർന്ന ഒരു വീടിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം, അത് ഖിസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പം അയക്ക് അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു വിവരം കേട്ടു നബി നബിയുടെ ഭാര്യമാരൊക്കെ വിവാഹമോചനം നടത്തിയെന്ന്. അപ്പം ഉമർ റളിയല്ലാഹുവിൻ്റെ മോളുണ്ടല്ലോ,
0: മകളുണ്ട്.
1: അപ്പം അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയാണ്. ഹഫ്സയുടെ ആദ്യം ഹഫ്സയുടെ വീട്ടിലെ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ നബി, തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. നബി അവിടെ നിൽക്കുമ്പോൾ നബി വീടിൻ്റെ മുകളിലെ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ ഭാര്യമാരെയൊക്കെ തൊലാക്ക് ചൊല്ലി എന്നുള്ളൊരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിക്കൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നബിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, അപ്പം നബി ആ കിടക്കുന്ന ആ മഷ്റൂബയുടെ ഭാഗത്ത് നബിയുടെ സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു കട്ടിൽ ആണ് നബി കിടക്കുന്നത്. അപ്പോൾ അവിടെ റബാഹ അദ്ദേഹമുണ്ട്, മൗല നബിയുടെ മൗലയായ അവരവിടെ വൃത്തിയനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നബി ഒന്ന് കാണാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. 2-3 തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മടങ്ങി പോരാണല്ലോ, വിഷമത്തോടു കൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂൽ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴി ചൊല്ലിയോ, എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമമുണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്നിങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഞാൻ കയറുമ്പോൾ മുൽത്തജിഉൻ അലാ ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വെച്ചിട്ടില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹു ബൈനഹു ഫിറാഷ്, അതിൻ്റെ ഇടയിലൊരു ഒരു വിരിപ്പൊന്നുമില്ല, ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരി കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാനവിടെ നബി ആ റൂ സ്റ്റോർ റൂം വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയണം, ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കരച്ചിൽ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മാ യുബ്കി കൈബൻ അൽ ഖത്താബ്, എന്തേ കരഞ്ഞത്? അത് ചോദിച്ചപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, റസൂലേ, യാ നബിയ അല്ലാ വമാലില അബ്കി വഹാദൽ ഹസീർ ഖദ അസ്റ ഫി ജംബിക്, എങ്ങനെ കരയാതിരിക്കും? നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ എണീറ്റപ്പോൾ പുറം മൊത്തം പരുക്കനായ ഓല ഉണങ്ങിയ ഓലയുടെ പാടുകളാണ്. ഈ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ്, ഇവിടെ ഈ നാല് സാധനം എനിക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാഖ ഖൈസറും വഖിസറ ഫി സിമാരി വല്ലൻഹാ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങ് എത്ര ഇങ്ങനെയൊരു വിഷമം, ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ട് ആ കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, ഫഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നൽ ഖത്താബ് അലാ തർളാൻ തകൂന ലനൽ ആഖിറ വലഹുമ ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ലോ ഉമറെ, നമുക്ക് പരലോകമാണുള്ളത്, അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമർ റളിയല്ലാഹു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം, നമ്മൾ കേട്ടതായിരിക്കാം. പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം, അപ്പോൾ നമ്മളൊക്കെ എന്തോ ഇല്ലാത്തത് കൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാകുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചു തന്ന റസൂൽ
0: തന്നെ.
1: സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പര ഉണ്ടായിട്ടുണ്ട്, പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്, ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്,
0: യെസ്,
1: കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ, അപ്പോൾ നമ്മളത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും അവിടെ അവസാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അലാത്തറുള്ള നമുക്ക് നീ മനസ്സിലാക്കണല്ലേ, തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് അവർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിൻ്റാണിത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്നാ റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാവാതെ. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ സഹധർമ്മിണിക്കോ ഭാര്യക്കോ തോന്നിയേക്കാം ഇത് അങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പോൾ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിൻ്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ്
1: അതാണ് കണ്ടെത്തേണ്ടത്. പിന്നെ അതുമല്ല, റസൂലിന്റെ ഏറ്റവും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാര് അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
0: അതെ അതെ അതെ.
1: പക്ഷെ നബി അതിന് എത്ര സംയമനത്തോ, എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ നബി ആ വിഷമം സഹിച്ച് അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോഴേ, അപ്പോൾ അതിങ്ങനെ
0: ഒരു പാഠമാണത്. പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
1: എനിക്കൊണ്ട് ആ സംഭവത്തിന് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഇങ്ങനെ മാറി ഏകദേശം ഒരു മാസത്തോളൊക്കെ ഇങ്ങനെ
0: ഇണക്കവും മാറി. റേഡിയോ ഒരു തരത്തിൽ അഡിക്റ്റാണ്. ലൈവ് തുടങ്ങിയത് മുതലാണ് അതിനായതെന്ന് തോന്നുന്നു. ആങ്കർമാരും ടെക്നിക്കൽ ടീമും ശ്രോതാക്കളുമാണ് ഇതിനെ ഇത്രയും മനോഹരമാക്കുന്നത്. സെൽമ ഫറൂഖ്. നല്ലൊരു മെസ്സേജ് അല്ലേ?
1: അതെ അതെ അതെ.
0: കാരണം ലൈവ് തുടങ്ങിയത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ തോന്നലുണ്ട് എന്തിനോ ഇത്ര അല്ലേ, ഭയങ്കര റിസ്ക് എടുത്തൊക്കെ ചിലപ്പോൾ പോരുമ്പോഴേ ഇതൊക്കെ ആരെങ്കിലും കേൾക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ അത്രമാത്രം ഇതിനെ ഉൾക്കൊള്ളുന്നവരുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്.
1: ആദ്യ ഫസ്റ്റിലൊക്കെ എനിക്കിങ്ങനെ, ഞാൻ ഫസ്റ്റ് ലൈവിൽ വന്ന സമയത്ത് ഫസ്റ്റ് വന്നത് താജുക്കി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് പിന്നെ സലാമ് അടുത്ത ദിവസം വരണം. അപ്പോൾ പറഞ്ഞ് ഞാൻ ഇങ്ങനെ മുഖം ഒന്നിങ്ങനെ ചുളിച്ച് ഇഞ്ഞ് അല്ല വരണം, ഇത് നമുക്കൊരുപാട് ഹെയർ ഉണ്ടാക്കുന്ന കാര്യമാണ്, വന്ന് എങ്ങനെയെങ്കിലും റിസ്ക് എടുത്ത് വരണം കേട്ടോ എന്നുള്ളത് പറഞ്ഞപ്പോൾ പിന്നെ അതിൽ നിന്ന് പിന്നെ പിറ്റത്തെ ദിവസം വന്നു. അങ്ങനെ പിന്നെ വിളിക്കുമ്പോൾ പിന്നെ എനിക്ക് നോ പറയാൻ തോന്നാറില്ല. നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ എന്താണെങ്കിലും കുറേ ആളുകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ.
0: അത് മാത്രമല്ലേ, അപ്പോൾ പോരുമ്പോഴേ അതൊരു വലിയ പ്രാർത്ഥന കൂടിയാണല്ലോ. മാഷാ അല്ല, അത് അള്ളാഹു നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാ. ഇഷ്ടഗാനം, എൻ്റെ ഇഷ്ടഗാനം, എൻ്റെ നാട്ടുകാരനായ മുബീൻ പട്ടാണിയാണ് സിംഗർ എന്നതിൽ വളരെ സന്തോഷം. നേരത്തെ നിങ്ങൾക്കൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞ ആളല്ലേ, എന്ന പോലെ മുബീനൊരു സമ്മാനമൊക്കെ കൊടുക്കാവുന്നതാണ് നാട്ടുകാർ എന്നുള്ള ആൾക്കല്ലേ. അൻവർ മുട്ടിൽ പറഞ്ഞിരിക്കുന്നു, വീടിൻ്റെ അകത്തളങ്ങളിൽ എപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന ഒരു വാക്കാണ്, ഇനിയിപ്പോൾ എന്താ കറി വെക്കുക, രാത്രി ഇപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ. പീസ് റേഡിയോയുടെ സ്ഥിരം കേൾവിക്കാരായാൽ പീസ് ആയാൽ തീരും ഈ കൺഫ്യൂഷൻ. ഓ യെസ്, സൂപ്പർ സ്വരം മുബിൻ പട്ടാണി, നന്നായി പാടി. സീനത്ത് പാലക്കാട്. സമീറ കെ എം തിരൂർ, സ്വരമില്ലേ എന്ന് സ്വരം വരുന്നതിന് തൊട്ട് മുമ്പ്
1: ചോദിക്കുന്നില്ലോ.
0: ഓരോരുത്തരും അപ് ടു ഡേറ്റഡ് ആണ്. നമ്മൾ സമയം അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈം ഇവിടെ പ്രോംപ്റ്റ് വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. നമ്മളെ മുമ്പിൽ ആ ടൈം നോക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്യണം എന്നുള്ളത് നമ്മളെ ശ്രോതാക്കൾ നമ്മളോട് ഉണർത്തുകയാണ്.
1: അബ്ദുൽ ഹമീദ് സി കെഴയൂർ പറഞ്ഞ പുതിയൊരു അറിവ് കിട്ടിയിട്ടുണ്ട്, ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ചില ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ റസൂലിൻ്റെ ജീവിത ഉമ്മത്തിനും ലോക നേതാക്കൾക്കും വലിയ മാർഗമാണ്, ഗുണപാഠമുണ്ട്, പഠിക്കാനും പ്രാവർത്തികമാക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ.
0: നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരി, പുതിയ പേരാന്ന് തോന്നണം. ഞാൻ രാവിലെ അടുക്കളയിൽ റേഡിയോ കേട്ടുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. മാഷാല്ലാ. അപ്പോൾ പിന്നെ ചിലപ്പം മെസ്സേജ് തിരിച്ചയക്കാനും സമയം കിട്ടാറില്ല എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ ഒരു ഇത് പറഞ്ഞല്ലോ, ഒരു പരിഭവം പറഞ്ഞല്ലോ, കുറേ ആളുകൾ കേൾക്കുന്നുണ്ട് പക്ഷെ മെസ്സേജ് അയക്കാറില്ല,
1: സമയം കിട്ടാറില്ല. ഉൾക്കൊള്ളുന്നു, 100% ഉൾക്കൊള്ളുന്നു.
0: മടിയിൽ ഉറങ്ങുന്ന കുഞ്ഞിനേക്കാൾ ഹൃദയത്തിൽ ഈമാൻ ഉറങ്ങാതിരിക്കാൻ നോക്കൂ. ലോകം കൊടുക്കുന്ന നേട്ടങ്ങൾ മാഞ്ഞു പോകും, ദീന് നൽകുന്ന വെളിച്ചം ഒരിക്കലും മങ്ങുകയില്ല. മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് സ്വത്തോ സ്ഥാനമോ അല്ല, റബ്ബിനെ അറിയുന്ന ഹൃദയവും സുന്നത്തിനെ വഴിയിലൂടെ നടക്കുന്ന ജീവിതവുമാണ്. സുന്നത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന ജീവിതവുമാണ്.
1: ക്യുസിൻ്റെ വിജയികളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. വിജയികളെ പ്രഖ്യാപിക്കേണ്ട ഇൻഷാല്ല, വിജയികളെ സെലക്ട് ചെയ്ത ആളുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇൻഷാല്ല. എൻ്റെ റെഡി ക്യുസിൻ്റെ ആ ഒരു ലേക്ക് നോക്കട്ടെ, നോക്കിയിട്ട് റെഡിയാവുന്ന മുറക്ക് നമുക്ക് ഇൻഷാല്ല നമുക്ക് വായിക്കാം.
0: ഉമ്മുകുൽസു ചിറമംഗലം പറഞ്ഞിരിക്കുന്നത്, നേരത്തെ വായിച്ചത് സുഹൈബ് കാരടൻ്റെയാണ്. പീസ് റേഡിയോ ഓണാക്കിയാൽ 12 മണിവരെ ഞാൻ ഓഫാക്കാറില്ല, കാരണം വൈബ്സ് കേൾക്കാത്തവർക്ക് വലിയ നഷ്ടമാണ്. അത്രക്കും നല്ല നല്ല പ്രോഗ്രാമുകൾ അതിലുണ്ട്. ലൈവ് കഴിഞ്ഞ ഉടനെ വൈബ്സിലേക്ക് നമ്മൾ കയറാറുണ്ടല്ലോ, വൈബ്സ് കഴിഞ്ഞാൽ ഉടനാണ് അത് ഓഫാക്കാറുള്ളത് എന്ന്. ബറക്കല്ലാഹു ഫീക്കും. സൂപ്പർ സോങ് പാടിയവർക്ക് അള്ളാഹു പാടിയവർക്ക് അഭിനന്ദനങ്ങൾ. ബഷീർ അബൂബക്കർ. അൽഹംദുലില്ലാ, നല്ല ഗാനം.
1: ആയിഷ സബീന ബാലുശ്ശേരിയിൽ നിന്നും ഖുത്ബയുടെ വിഷയം ഇതായിരുന്നു. ആയിഷ ബാലുശ്ശേരി ആ ബൈച്ചു നമ്മൾ ഖുത്ബ കേൾക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി.
0: ആ നിങ്ങൾ ബാലുശ്ശേരിയിലെ ഖുത്ബ അല്ലേ, അത് മനസ്സിലായി, ശ്രോതാക്കൾക്കും അത് മനസ്സിലായി.
1: ഓക്കെ, പിന്നെ നമുക്ക് ടെക്നിക്കൽ ആ ഒരു നമ്മുടെ ക്യുസിൻ്റെ വിജയികളുടെ സെലക്ഷനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ.
0: വിജയികളായോ ആയില്ലേ എന്നുള്ളതല്ലേ. അസ്സലാമു അലൈക്കും. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇത് കേൾക്കാഞ്ഞാൽ മനസ്സിലൊരു വിഷമമാണ്. എന്ത് തിരക്കിലായാലും എങ്ങനെയെങ്കിലും കേട്ടുപോകും. ആ ശബ്ദം വീട്ടിലില്ലെങ്കിൽ വീടൊരു മരിച്ച വീട് പോലെയാണ് എന്ന് റേഡിയോ കേൾവിക്കാരിയായിട്ടുള്ള സഹോദരിയുടെ ഒരു കമൻ്റാണ്. ഇസ്ലാമിക് പാരൻറ്റിങ് എന്ന് തുടങ്ങും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇസ്ലാമിക് പാരൻറ്റിങ് റേഡിയോയിലുണ്ട് എന്ന് പറഞ്ഞാൽ
1: ഇൻഷാല്ലാ നമ്മളത് പിന്നെ ഉടനെ തന്നെ അറിയിക്കും. അതിൻ്റെ എൻറോൾമെൻ്റ് ബാക്കി കാര്യങ്ങളൊക്കെ എൻറോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയിക്കും ഇൻഷാല്ലാ.
0: തീർച്ചയായിട്ടും
1: അതിലേക്കുള്ള ശ്രമത്തിലാണുള്ളത്.
0: അൻവറൻമുട്ടി പറഞ്ഞിരിക്കുന്നത് 500 ഖുർആൻ പഠനം ഒരു 3-4 ക്ലാസ് അടുപ്പിച്ച് കേട്ടാൽ പിന്നെ അതൊരു വൈബായി മാറും. തീർച്ച എൻ്റെ അനുഭവമാണ്. മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു,
1: മനസ്സിലായില്ല.
0: ഖുർആൻ 500 ഒരു 3-4 ക്ലാസ് സ്ഥിരമായിട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു വൈബായി മാറും. അത് കേൾക്കാതിരിക്കാൻ പറ്റൂല. അപ്പം അതെൻ്റെ അനുഭവമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഫൈനൽ എക്സാം 7, 8, 9 ദിവസങ്ങളിൽ പിന്നെ നടക്കുമെന്നും അദ്ദേഹത്തിൻ്റെ തന്നെ പാരന്റിങ് തുടങ്ങിയോ എന്ന് വീണ്ടും
1: ചോദിക്കുന്നുണ്ട്.
0: ആളുകൾ
1: അത്രയും താല്പര്യത്തോടുകൂടി
0: മലപ്പുറമാണ് ചോദിച്ചിട്ടുള്ളത്.
1: ഇബ്നു മൈദൂന്റെ മെസ്സേജ് ഒന്ന് വായിച്ചോ.
0: ഇല്ല, വായിച്ചിട്ടില്ല.
1: ഇല്ല, പാട്ടു കരയിച്ചു, ശേഷം വന്ന ചരിത്രം കരയിപ്പിച്ചു. ഈ അടുത്തൊരു പ്രഭാഷണത്തിൽ നബിയുടെ വഫാത്തിന് ശേഷം നബിയെ ഖബർ അടക്കി തിരിച്ചു വരുന്ന അനസിനോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു വാക്ക് കേട്ട് കണ്ണു നിറഞ്ഞുപോയി. നബിയുടെ മുകളിലേക്ക് മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞു അനസയെന്ന്, നിങ്ങളുടെ മനസ്സുകൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ച ആ വാക്ക്, അതിനെ കുറിച്ചാണ് ഇബ്നു മൈദൂ. ഇബ്നു മൈദൂ പുതിയ നമ്മൾ കേട്ടില്ല അല്ലേ, ഇടക്ക് വരൂ.
0: ബഷീർ തൂതയുടെ കംപ്ലൈൻറ്റ് എന്താ പറയുക, ജമീൽ വി കെ കാളികാവും ജമീല വി പി കാളികാവും ജമീല വി പിയും വി കെയും ഒപ്പത്തിനൊപ്പം മുന്നേറുന്നുണ്ട്. മെസ്സേജിൽ പറയാൻ പാടില്ലല്ലോ.
1: നമ്മളെ വിജയികളെ റെഡി ആയിട്ടുണ്ട്. വിജയികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകളിലേക്ക് പോകും. റെഡിയല്ലേ?
0: ഓക്കെ
1: ഓക്കെ. അപ്പോൾ വായിക്കാം. അദ്ല നൗറിൻ,
0: അബ്ദുൽ ഖാദർ എം ടി മാവിലാടം,
1: സഹല കെ പാറ,
0: നബീസ,
1: ഇയാദ് പകര,
0: ഷംല കെ എച്ച്,
1: അബ്ദുസലാം ടി പി,
0: ഇഷൽ മറിയം,
1: മുജീബ് സി കെ,
0: ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറ,
1: ഷുഹൈബായം വളപട്ടണം,
0: റുഖിയ പി ചെമ്പക്കുത്ത്,
1: സഫീദ കെ കൊണ്ടോട്ടി,
0: സയിദ
1: സോറി
0: സയിദ
1: കെ കൊണ്ടോട്ടി.
0: ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ഇതിൽ 1-2 പേര് നമുക്ക് പരിചയമുള്ളതുണ്ട്, അവരെ നമുക്ക് ലാസ്റ്റ് പറയാം. അവരെന്തായാലും നമുക്ക് സമ്മാനം തരണം. അദല നൗറിൻ,
1: അബ്ദുൽ ഖാദർ എം ടി,
0: സഹല കെ പാറ,
1: നബീസ,
0: ഇയാദ് പകര,
1: ഷംല കെ എച്ച്,
0: അബ്ദുസലാം ടി പി,
1: ഇഷൽ മറിയം,
0: മുജീബ് സി കെ,
1: ഫാത്തിമ സ്വാലിഹ ചുങ്കത്ര,
0: ഷുഹൈബ വളപട്ടണം,
1: റുഖിയ പി ചെമ്പക്കുത്ത്,
0: സയിദ കെ കൊണ്ടോട്ടി.
1: ഓക്കെ,
0: ഇത്രയും ആളുകളാണ് ഇന്നത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വിജയികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇതിൽ അബ്ദുസലാം ടി പി നമുക്കൊരു സമ്മാനം തരേണ്ടത്.
1: നമ്മളെ സലാമാഷാണ്
0: സമ്മാനം. അതെ,
1: അദ്ദേഹത്തിന് നിങ്ങൾക്ക് എപ്പോഴും പിടി, നമ്മൾ പിന്നെ എപ്പോഴും കാണൂല, നിങ്ങൾക്ക് എപ്പോഴും പിടിച്ച് സമ്മാനം വാങ്ങാം.
0: തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സമ്മാനം നമുക്ക് കിട്ടേണ്ടതുണ്ട്.
1: അല്ല, അപ്പോൾ സലാം സുലായി സ്ഥിരം ശ്രോതാവാണോ?
0: ആ, പുള്ളി സ്ഥിരം, അവിടെ സ്ഥിരം ശ്രോത, ഞാൻ പറഞ്ഞത് പുള്ളിക്കൊന്നും സ്ഥിരം ശ്രോതാവാണെങ്കിൽ പോലും ഒരു നിമിഷം പോലും ഫീഡ്ബാക്ക് ആക്കാൻ സമയം കിട്ടിക്കൊള്ളുന്നില്ല. അതെ, ഫുൾ ടൈം
1: മൾട്ടി ടാസ്ക് ആയിരിക്കും അവിടെ ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലേ.
0: അതെ അതെ,
1: കാതിന് വേറൊന്നും കൈക്ക് വേറൊന്നും. അതെ,
0: കേൾവി ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ടാവാം, ഒപ്പം പുള്ളിയുടേതായിട്ടുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. എന്തായാലും ഇൻഷാല്ലാ നമ്മൾ ഇനിയൊരു അറിയാമൊരു നന്മ അവിടത്തേക്ക് നമുക്ക് നീങ്ങേണ്ടതുണ്ട്. ചില സ്ലോട്ടുകൾ നമ്മൾ അവസാനിക്കാറായി, നമ്മുടെ ടൈമും ഏകദേശം തീരാറായി. 2 മണിക്കൂർ നേരത്തെ നമ്മുടെ ശ്രോതാക്കൾ പറഞ്ഞതുപോലെ തന്നെ 2 മണിക്കൂർ പോയതറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത്രയും ഒരു ഒഴുക്കായിരുന്നു റേഡിയോയുടെ കൂടെ നമ്മളുണ്ടായിരുന്നത്. അറിയാം ഒരു നന്മ.
2: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 8 വർഷം മുമ്പ് ഇവിടുത്തെ ഷെയ്ഖിൻ്റെ ചിലവിൽ ഹജ്ജ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നു. അതോടുകൂടി എൻ്റെ നിർബന്ധമായ ഹജ്ജ് വീടുമോ? അതോ എനിക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഞാൻ വേറെ ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ്.
3: തീർച്ചയായും അത് മതിയാകും. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്. ചിലർക്ക് സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകും. അവർക്ക് ആ പണം നൽകിയതും അല്ലാഹുവാണ്. നമുക്ക് നമ്മുടെ പണം ഇല്ലാതെ തന്നെ അവിടെ പോയി ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തന്നതും അല്ലാഹുവാണ്. അപ്പം അല്ലാഹുവിൻ്റെ ഔദാര്യമാണ് സമ്പത്തും അതേപോലെ തന്നെ സാഹചര്യങ്ങളുമെല്ലാം. ഒരാളുടെ നിർബന്ധ ഹജ്ജ് വീടാൻ ഏത് രൂപത്തിലാണ് എങ്കിലും ബുദ്ധിയും വിവേകവുമായി കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഹജ്ജ് തന്നെ മതിയാകും അയാളുടെ ഹജ്ജ് വീടാൻ. അതുകൊണ്ട് സഹോദരൻ്റെ ഹജ്ജ് വീടിയിട്ടുണ്ട്, ഇനി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അത് പുണ്യമാണ്, ഐച്ഛികമായ ഹജ്ജേ ആകൂ, സുന്നത്തായ ഹജ്ജേ ആകൂ. അദ്ദേഹത്തിൻ്റെ നേരത്തെ ആദ്യം ചെയ്ത ഹജ്ജ്, അതാണ് അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിട്ടുള്ള ഹജ്ജ്, അത് വീടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അഅലം.
0: മാഷാല്ലാ, വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്കറിയേണ്ടുന്ന വളരെ നല്ല ഒരു നന്മ, ഒരു ചോദ്യോത്തരം ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ കല്യാണത്തിൻ്റെ തിരക്കിനിടയിൽ കാനോത്ത് മറന്നുപോകുന്നത് ചോദിക്കുന്നുണ്ട്.
4: ആ മറ്റേ ഉത്തരം പറഞ്ഞതിൻ്റെ
0: ഉത്തരം ഏതാണെന്ന് പറഞ്ഞിട്ട്,
4: അത് നേരത്തെ അവരെല്ലാവരും പറഞ്ഞില്ല വളരെ ഈസി, വളരെ ഈസി, ബുദ്ധിമുട്ടുണ്ടെന്ന് ആരും പറഞ്ഞില്ല.
0: അതുകൊണ്ട് ഓപ്ഷൻ ഡി, യൂനുസ് നബി അലൈഹിസ്സലാം, അതായിരുന്നു ഉത്തരം.
4: മത്സ്യത്തിൻ്റെ ആള് ദുന്നുൻ എന്നുള്ളത് ഏത് പ്രവാചകനെ വിശേഷിപ്പിക്കപ്പെട്ടതാണെന്നുള്ളത്. ദുന്നുൻ എന്നുള്ളത് മത്സ്യത്തിൻ്റെ പ്രവാചക, മത്സ്യത്തിൻ്റെ ആളെന്നുള്ളത് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്.
0: പിന്നെ പേര് പറയാൻ
4: സൈനബ കരുവാങ്കലിലാണ് ചോദിച്ചിട്ടുള്ളത്, ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൻസർ ഒന്നുകൂടി പറയാമോ? റയ്ഹാന ബിബാനു തുടർച്ച. അതായത് ചോദ്യം ആൻസറും കൂടി പറയാം. മത്സ്യത്തിൻ്റെ ആൾ അഥവാ ദുന്നൂൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകൻ ആര് എന്നായിരുന്നു ചോദ്യം.
0: ഓപ്ഷൻ ഡി,
4: യൂനുസ് അലൈഹിസ്സലാം.
0: പിന്നെ ആങ്കർമാർക്ക് ഒട്ടും ആശങ്ക വേണ്ട, കേൾവിക്കാർ ഒരുപാടുണ്ട്, കൂടെ ഇതിൽ പ്രവർത്തിക്കുന്ന പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രാർത്ഥനകൾ ലഭിക്കും ഇൻഷാഅല്ലാഹു എന്ന് നിലനിർത്തി തരട്ടെ.
4: അൽഹംദുലില്ലാഹ്.
0: ഒരു ശ്രോത വായിച്ചതാണ് പേര്.
4: ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സീനത്ത് പാലക്കാട്.
0: പിന്നെ അൻവർ എൻ ടി മുട്ടിൽ ഇങ്ങനെ ഇടക്ക് നല്ല നർമ്മമായിട്ട് വരുന്നുണ്ട്. ഈ ജമീലമാരുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണല്ലോ, ആര് വാഴും ആര് വീഴും.
4: ജമീലമാരിപ്പോൾ രണ്ട് മൂന്നാളുകൾ വന്നല്ലേ. അടുക്കളയിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു മെസ്സേജെങ്കിലും അയക്കാതിരിക്കാറില്ല അൽഹംദുലില്ലാഹ് എന്ന് സഫിയ എടപ്പാൾ. ഇപ്പോൾ പറഞ്ഞ പോലെ സഫിയയും സഫിയ എടപ്പാളും സഫിയ കേത്തിരുരങ്ങാടി രണ്ടാളും ഇഞ്ചോടിഞ്ച് മത്സരം നടന്നുകൊടുക്കുന്നുണ്ട്.
0: ഓക്കെ.
4: തൊട്ടപ്പുറത്ത് സഫിയ കേടുന്നുണ്ട്, ഞാനൊരു യാത്രയിലാണ്, ഞാൻ പിന്നീട് കേൾക്കാം എന്നാണ് പറഞ്ഞത്.
0: ഇൻഷാല്ലാ. അപ്പോൾ നമ്മളെ സമയം ഒന്നിനെയും കാത്തിരിക്കാറില്ല, അതിൻ്റെ വഴിക്ക് പോവും. നമ്മളതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാണ് വേണ്ടത്. സമയം നമുക്കിവിടെ അവസാനിച്ചിരിക്കുകയാണ്. മോർണിംഗ് ലൈവ് ഷോ അവസാനിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റായി. പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇതിൻ്റെ അവസാനം കുറിക്കുകയാണ്. ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷം അറിയിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. നമ്മളിതിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ നേരെ തുടങ്ങുന്നത് മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം റേഡിയോ വൈബ്സാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ ഹനീഫ വണ്ടൂർ, മുസ്തഫ അൻസാരി എന്നിവരാണ് ചേരുന്നത്. മോർണിംഗ് ലൈവ് ഷോയിൽ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് നസറുല്ലാ സലാഹി, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വീട്ടി അബ്ദുൽ സലാം. അപ്പോൾ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ. അമ്മാ ബാദ്, പ്രിയ ശ്രോതാക്കളെ, നമ്മൾ 2 മണിക്കൂറിൻ്റെ മോർണിംഗ് ഷോ ലൈവിൽ നിന്നും റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ ഹനീഫ വണ്ടൂർ, കൂടെ ഞാൻ മുസ്തഫ അൻസാരി എ പി കാട്. പതിവ് പോലെ നമ്മൾ ഇന്ന് ഇൻസൈറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാനൊരു ടെക്സ്റ്റ് വായിക്കാം. ബിസ്മില്ലാ. അന സുഹൈർ കതബ്തു സമന തൂഫിയ ഉമർ സനത്ത് 24. അള്ളാഹുവിൻ്റെ നാമത്തിൽ, ഞാൻ സുഹൈർ, ഉമർ മരണപ്പെട്ട വർഷമാണ് ഞാനിത് എഴുതുന്നത്, അഥവാ ഹിജ്റ 24. വിശുദ്ധ ഖുർആനിൻ്റെ വിശ്വാസ്യതയ്ക്കെതിരെ ഒരു കാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ തൊടുത്തുവിട്ട ഒരു ആരോപണം, മല പോലെ അവർ കൊണ്ടുവന്നൊരു ആരോപണം, എലി പോലെ തിരിച്ചുപോയത് സൗദി അറേബ്യയിൽ ഇന്നും നിലവിലുള്ള അൽ ഹിജ്റെന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ചുവന്ന മണൽക്കല്ലിൽ കോറിയിട്ട ഞാനിപ്പോൾ വായിച്ച വാക്കുകൾക്ക് മുന്നിലാണ്. ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ എഴുത്ത് അറിയാവുന്ന സുഹൈർ എന്നു പേരുള്ള ഏതോ ഒരു അറബി അദ്ദേഹത്തിൻ്റെ എങ്ങോട്ടേക്കോ ഉള്ള യാത്രക്കിടയിൽ അൽ ഹിജ്റിലെ ഖാഉൽ മുഅ്തദിലിലെ ഒരു ചുവന്ന മണൽക്കല്ലിൽ കോറിയിട്ട വാക്കുകളാണിത്. അന സുഹൈർ, ബിസ്മില്ലാ, അന സുഹൈർ കതബ്തു സമന തൂഫിയ ഉമർ സനത്ത് 24. അള്ളാഹുവിൻ്റെ നാമത്തിൽ, ഞാൻ സുഹൈർ, ഉമർ മരണപ്പെട്ട വർഷമാണ് ഞാനിത് എഴുതുന്നത്, അഥവാ ഹിജ്റ 24. അന്നേരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ഏതോ ഒരു വസ്തു ഉപയോഗിച്ച് തൻ്റെ യാത്രക്കിടയിൽ ഈ ചുവന്ന മണൽക്കല്ലിൽ ഈ വരികൾ കോറിയിടുമ്പോൾ, പിൽക്കാലത്ത് ഇസ്ലാമിനെതിരെ ക്രിസ്ത്യൻ മിഷണറിമാർ ഉന്നയിക്കാറുള്ള, അല്ലെങ്കിൽ ഉന്നയിക്കാൻ സാധ്യതയുള്ള ഇസ്ലാമിക വിമർശകന്മാർ എടുത്ത് കാണിക്കാൻ വലിയൊരു ആരോപണമായി ഉയർത്തിക്കാട്ടാൻ സാധ്യതയുള്ള ഒരു ആരോപണത്തിൻ്റെ മുനയൊടിക്കുകയാണ് താൻ ചെയ്യുന്നത് എന്നൊരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിരിക്കാൻ ഒരിക്കലും ഇടയില്ല. ഇന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പലതരത്തിലുള്ള കൈയെഴുത്തു പ്രതികൾ ലോകത്തെ പല മ്യൂസിയങ്ങളിലും പല പുരാതന കൈയെഴുത്തു പ്രതി ശേഖരങ്ങളിലുമുണ്ട്. ഇതിൽ സമർഖന്ദ്, അതുപോലെ തന്നെ തോപ്കാപ്പി മ്യൂസിയം പോലെയുള്ള കൊട്ടാരത്തിലുള്ള വിശുദ്ധ ഖുർആനിൻ്റെ കൈയെഴുത്തു പ്രതികൾ, ഉസ്മാനി മുസ്ഹഫുകൾ എന്നറിയപ്പെടുന്ന ഈ പുരാതന കൈയെഴുത്തു പ്രതികളിലൊക്കെ, അതിലൊക്കെയുള്ള അക്ഷരങ്ങൾക്ക് കുത്തുകളിട്ടിട്ടുണ്ട് എന്നും, ഈ കുത്തുകളിടുന്ന അറബി അക്ഷരങ്ങളിൽ കുത്തുകൾ ഉപയോഗിക്കുന്ന, പുള്ളികൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം, അത് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അറബി ഭാഷയിൽ ഉണ്ടായത് എന്നും, അഥവാ ഹിജ്റ 1-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷമാണ് എന്നും, അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഖുർആൻ പ്രതികൾ, ഇതിലൊക്കെ പുള്ളികളുണ്ടല്ലോ, കുത്തുകളുണ്ടല്ലോ, അപ്പോൾ ഇതൊന്നും ഒരാധികാരിക ഇല്ലാത്തതുമാണ് എന്നൊക്കെയാണ് അവരുടെ വാദം. അതുമാത്രമല്ല, ഈ കൈയെഴുത്തു പ്രതികളിലൊക്കെയുള്ളത് കൂഫി ലിപിയാണ്. അപ്പോൾ ഇതിലൊക്കെ കൂഫി ലിപിയാണ്. ഹിജ്റ വർഷമുണ്ടായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം കഴിഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ഖുർആൻ പകർത്തി എഴുതി വിവിധ പട്ടണങ്ങളിലേക്ക് അയക്കുന്നത്. അതുമാത്രമല്ല, ഈ ഖുർആൻ പ്രതികളൊക്കെ ഈ ഇങ്ങനെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന, പ്രവാചക കാലത്തോളം പഴക്കമുണ്ടെന്ന് അവകാശപ്പെടുന്ന പുരാതനമായിട്ടുള്ള കൈയെഴുത്ത് പ്രതികളിലൊക്കെ കൂഫി ലിപിയാണ് എന്നും, അപ്പോൾ ഈ കൂഫി ലിപി അതിലുണ്ടായതുകൊണ്ട് തന്നെ അതിനാധികാരികത ഇല്ല എന്നുമാണ് ഇവരുടെ മറ്റൊരു വാദം. അഥവാ കൂഫ പട്ടണം ഉണ്ടാകുന്നത് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം, പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ്. അപ്പോൾ അതിനും വളരെ ചുരുങ്ങിയ കാലങ്ങൾക്ക് ശേഷമാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വിശുദ്ധ ഖുർആനിൻ്റെ കൈയെഴുത്ത് പ്രതികൾ പല നാടുകളിലേക്ക് അയക്കപ്പെടുന്നത്. അപ്പോൾ ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു പട്ടണമുണ്ടായി, പിന്നെ അതിൻ്റെ പേരിലൊരു ലിപിയൊക്കെ ഉണ്ടാകണമെങ്കിൽ പിന്നെയും വർഷങ്ങളോ ഒരു പക്ഷേ 10 ആണ്ടുകളോ 100 ആണ്ടുകളോ എടുത്തേക്കാം. അപ്പോൾ അതിന് ആ പട്ടണമുണ്ടായി വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഖുർആൻ കൈയെഴുത്ത് പ്രതികൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വിവിധ നാടുകളിലേക്ക് അയക്കപ്പെട്ടു എങ്കിൽ അതിലുള്ളത് കൂഫി ലിപിയുമാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല എന്നുമാണ് അവരുടെ മറ്റൊരു വാദം മൊത്തത്തിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ. അഥവാ അറബി ഭാഷയുടെ ലിപി പരിണാമത്തെക്കുറിച്ച്, അതിൻ്റെ വികാസത്തെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ ഒരു കടന്നുവരവിനെക്കുറിച്ചൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാന ധാരണകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തരമൊരു ആരോപണം അവർക്ക് ഉന്നയിക്കാൻ സാധിക്കുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ, നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. പ്രവാചകൻ്റെ ജീവിതകാലത്ത് പ്രധാനമായും മൂന്ന് ലിപികളാണെന്ന് സമൂഹത്തിലുണ്ടായത്. ഒന്ന് ഹിജാസി അല്ലെങ്കിൽ മാഇൽ എന്നറിയപ്പെടുന്ന ലിപി, മറ്റൊന്ന് മഷ്ക്ക്, മൂന്നാമത്തേത് ഖൂഫി. ഇങ്ങനെ മൂന്ന് തരം ലിപികൾ. ഈ മൂന്ന് തരം ലിപികളിലും എഴുതപ്പെട്ട ഖുർആൻ കയ്യെഴുത്തു പ്രതികൾ ഉണ്ട് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്ന് പല മ്യൂസിയങ്ങളിലായിട്ടാണെങ്കിലും ഇതിൻ്റെ മുഴുവനായി പലയിടത്തും ലഭ്യമല്ലെങ്കിലും ഭാഗികമായെങ്കിലും ഈ കയ്യെഴുത്തു പ്രതികളിൽ എഴുതപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ പുരാതനകാല കയ്യെഴുത്തു പ്രതികൾ ലഭ്യമാണ്. എന്നാൽ ഉസ്മാനി മുസഫുകളായി അറിയപ്പെടുന്ന ഈ ഒന്നാം നൂറ്റാണ്ടിലെയും മറ്റും കയ്യെഴുത്ത് പ്രതികളൊക്കെയും പ്രധാനമായും കൂഫി ലിപിയിലാണ്. അതുകൊണ്ടാണ് ഖുർആൻ്റെ ചരിത്രപരതയെയും ആധികാരികതയെയും ഒക്കെ ചോദ്യം ചെയ്യാനായി വിമർശകർ ഈ കൂഫി ലിപി എന്ന് എടുത്തു കാട്ടുന്നത്. വാസ്തവത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കൂഫി ലിപി, കൂഫ പട്ടണം ഉണ്ടായത് ഉമറുള്ളാഹിൻ്റെ കാലത്താണെങ്കിലും ഈ കൂഫി ലിപി അതിനു മുമ്പേ സമൂഹത്തിൽ, അറബ് സമൂഹത്തിൽ പ്രചരിച്ച ഒന്നായിരുന്നു. അത് കൂഫ പട്ടണം ഉണ്ടാകുന്നതിന് മുമ്പ് അന്ന് അതിൻ്റെ പേര് വേറെ ആയിരിക്കാം, പക്ഷേ ഈ ലിപി മുമ്പേ ഉണ്ട്. പിന്നീട് കൂഫ പട്ടണം വരികയും ഔദ്യോഗികമായി കൂഫ പട്ടണത്തിൽ അത് ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് അങ്ങനെ വന്നതുകൊണ്ടാണ് അതിന് കൂഫി ലിപിൻ്റെ പേര് വന്നത്. ലിപി മുമ്പേയുണ്ട്, പിന്നീട് പട്ടണം വന്നു, ആ പട്ടണത്തിൽ അത് ഔദ്യോഗികമായി ഉപയോഗിക്കാൻ പെടാതെ തുടങ്ങി. അപ്പോൾ ആ പട്ടണത്തിൻ്റെ പേരിൽ അതറിയപ്പെടുകയും ചെയ്തു. ഇത് വിമർശകർക്ക് അറിയാതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായൊരു കാര്യം. ജർമ്മൻ ഓറിയൻ്റലിസ്റ്റും അതുപോലെ തന്നെ പുരാതന അറബി ലിപി ശാസ്ത്രകാരനുമായിരുന്ന ബേൺഹാർഡ് മോറിറ്റ്സ് എന്ന ശാസ്ത്രകാരൻ അദ്ദേഹത്തിൻ്റെ എൻസൈക്ലോപ്പീഡിയ ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഇത് സമർത്ഥിക്കുന്നുണ്ട്. ഹിജ്റ വർഷം 17 അഥവാ ക്രിസ്താബ്ദം 638 കൂഫ എന്ന് പറയുന്ന പട്ടണം ഉമറുള്ളാഹിൻ്റെ ഖിലാഫത്ത് കാലത്ത് നിർമ്മിക്കപ്പെടുന്നതിന് മിനിമം 100 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും, കൂഫ നിൽക്കുന്നത് ഇറാഖിലാണല്ലോ, മെസപ്പൊട്ടോമിയ, ആ മെസപ്പൊട്ടോമിയയിൽ ഈ കൂഫി ലിപി പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് ഈ മോറിറ്റ്സ് വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. അദ്ദേഹം എൻസൈക്ലോപ്പീഡിയ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 387-ാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നു, ഓൾദോ ദ സ്ക്രിപ്റ്റ് ദാറ്റ് ഇസ് കൂഫിക് ഇറ്റ്സെൽഫ് വാസ് നോൺ ഇൻ മെസപ്പൊട്ടോമിയ അറ്റ്ലീസ്റ്റ് 100 years ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് കൂഫ, വി മേ കൺജക്ചർ ദാറ്റ് ഇറ്റ് റിസീവ്ഡ് ഇറ്റ്സ് നെയിം ഫ്രം ദ ടൗൺ ഇൻ വിച്ച് ഇറ്റ് വാസ് ഫസ്റ്റ് പുട്ട് ടു ഒഫീഷ്യൽ യൂസ്. കൂഫ പട്ടണം ഉണ്ടാകുന്നതിന് മിനിമം 100 കൊല്ലങ്ങൾക്ക് മുമ്പെങ്കിലും ആ ലിപിയുണ്ട്. പിന്നെ ആ കൂഫ പട്ടണം ഉണ്ടായി, അവിടെ ഒഫീഷ്യൽ യൂസിന് വേണ്ടി ഈ ലിപി ഉപയോഗിച്ചതുകൊണ്ട് അതിൻ്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇറാഖിലെ തന്നെ അൻബാർ, അതുപോലെ തന്നെ ഹീറ തുടങ്ങിയ മെസപ്പൊട്ടോമിയൻ നഗരങ്ങളിൽ നേരത്തെ പ്രചാരത്തിലുണ്ടായിരുന്ന ലിപിയാണ് ഈ പറഞ്ഞ കൂഫ ലിപി എന്നും, കൂഫ പട്ടണത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ചെറിയ ചില മാറ്റങ്ങളോടുകൂടി അതൊരു കൂഫി ലിപിയായി അറിയപ്പെട്ടു എന്നുമാണ് അമേരിക്കൻ ചരിത്ര പണ്ഡിതയും കയ്യെഴുത്തു പ്രതി വിദഗ്ധയും ലിപി ശാസ്ത്രജ്ഞയും ഒക്കെയായ നാബിയ അബോട്ട് നിരീക്ഷിക്കുന്നത്. അതുപോലെ കെൻഡക്കിയിലെ ആസ്ബറി കോളേജിലെ ചരിത്ര വിഭാഗം ഹെഡും ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇസ്ലാമിക് സ്റ്റഡീസ് പ്രൊഫസറുമായ അവർ 1939 എഴുതിയ തൻ്റെ ദ റൈസ് ഓഫ് ദ നോർത്ത് അറബിക് സ്ക്രിപ്റ്റ് ആൻഡ് ഇറ്റ്സ് ഖുർആാനിക് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകത്തിൽ അത് വിശദമായി വിശദീകരിക്കുന്നത് കാണാം, ആ പുസ്തകത്തിൻ്റെ 17-ാമത്തെ പേജിൽ. അതുപോലെ ദ സ്പ്ലെൻഡർ ഓഫ് ഇസ്ലാമിക് കാലിഗ്രാഫിയുടെ കർത്താക്കളായ ഖാത്തിബിയും മുഹമ്മദ് സിജിൽമാസിയും അഭിപ്രായപ്പെടുന്നത് വിഖ്യാത ഗ്രന്ഥമായ അൽ ഫിഹ്റസ്ത് എന്ന അറബിയിലെ പ്രശസ്ത ഗ്രന്ഥമായ അൽ ഫിഹ്റസ്തിൻ്റെ കർത്താവായിരുന്ന ഹിജ്റ 390 മരണപ്പെട്ട ഇബ്നു നദീം, അദ്ദേഹമാണ് ഈ ഹീറയിൽ നിന്ന്, ഹീറ പട്ടണത്തിൽ നിന്ന് രൂപം പ്രാപിച്ച ഈ ലിപിക്ക് കൂഫി ലിപി എന്ന് പേരിട്ടത് എന്നാണ്. അപ്പോൾ അദ്ദേഹമാണ് ആ പേര് അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി, അപ്പോൾ അതിന് പേര് ഇട്ടുകൊടുത്തത് എന്നാണ്. ഏതായിരുന്നാലും ഹിജ്റ 17-ാം വർഷം നിർമ്മിക്കപ്പെട്ട നഗരമായ കൂഫയിൽ അതിനുശേഷം ഉണ്ടായതല്ല ഈ ലിപി എന്നതും, കൂഫ എന്ന പട്ടണം ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പല ആരുടെ അഭിപ്രായം പ്രകാരം ഹീറ പട്ടണത്തിൽ അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ മിനിമം ആ ലിപി പ്രചാരത്തിലുണ്ടായിരുന്നു, നിലവിലുണ്ടായിരുന്നു എന്നും നമുക്ക് ചരിത്ര വസ്തുതയായി തന്നെ മനസ്സിലാക്കാം. ഇനി ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആണ് ഇത് ഉണ്ടായത് എന്ന് ഉറപ്പിക്കാവുന്ന വിശുദ്ധ ഖുർആൻ്റെ മറ്റു പല കയ്യെഴുത്ത് പ്രതികളുമൊക്കെയും, ഖുർആൻ അല്ലാത്ത മറ്റു പല പുരാതന ലിഖിതങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഖുർആൻ്റെ കയ്യെഴുത്ത് പ്രതിയിലാണല്ലോ ഈ സംശയം ഉന്നയിക്കുന്നത്. അപ്പോൾ ഖുർആൻ അല്ലാത്ത മറ്റ് സമാനമായ ലിപിയിൽ എഴുതപ്പെട്ട കയ്യെഴുത്ത് പ്രതികൾ ലഭ്യമാണ് എന്നത് തന്നെയാണ് ഖുർആൻ അത്രത്തോളം ചരിത്രപരതയും ആധികാരികതയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തെളിവുകളിലൊന്ന്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ലിഖിതം, സുഹൈറിൻ്റെ ലിഖിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്ന്. സൗദി അറേബ്യയിലെ ഇന്നും ഉള്ള അൽ ഹിജ്റിന് സമീപത്തുള്ള കാവുൽ മസ്ജിദിൽ അവിടെ ഒരു പാറയിൽ ഒരു ചുവന്ന മണൽക്കല്ലിൽ കൊത്തിവെക്കപ്പെട്ട രൂപത്തിലാണ് ഈ രേഖയുള്ളത്. ബിസ്മില്ലാ അന സുഹൈർ എന്ന് തുടങ്ങുന്ന നമ്മൾ നേരത്തെ വിശദീകരിച്ച ആ രേഖ സൗദി അറേബ്യയിലെ തന്നെ റിയാദിലെ സുപ്രീം കമ്മീഷൻ ഫോർ ടൂറിസം മെമ്പറും ഇപ്പോൾ നിലവിൽ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള കിങ് അബ്ദുള്ള പ്രൊജക്ടിൻ്റെ ജനറൽ സൂപ്പർവൈസറുമായിരുന്ന അലി ഗബ്ബാൻ, അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 1999 തങ്ങളുടെ ഒരു പര്യവേക്ഷണത്തിനിടയിലാണ് ഈ പറയുന്ന രേഖ ആദ്യമായി കണ്ടെത്തുന്നത്. കൂഫി ലിപിയിൽ എഴുതപ്പെട്ടതാണെന്ന് മാത്രമല്ല, ഇതിന് പുള്ളികളുണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുത്തുകളും പുള്ളികളും ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട കാലത്ത് ഈ കൂഫി ലിപിയിലുള്ള കുത്തുകളുള്ള എഴുത്തിന് പ്രചാരമുണ്ടായിരുന്നു എന്നതിന് വളരെ കൃത്യമായൊരു രേഖ തന്നെയാണല്ലോ ഈ പറയുന്ന രേഖ. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെ കൂഫി ലിപി പ്രചാരത്തിലുണ്ടെങ്കിൽ പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് സ്വാഭാവികമായിട്ടും ആ ഖുർആൻ പ്രതികൾ പകർത്തി എഴുതുമ്പോൾ അതിലും ആ ലിപി ഉപയോഗിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ ഓഫ് ഡോക്യുമെൻ്ററി കളക്ഷൻസിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സുഹൈറിൻ്റെ ഈ ഒരു ചുവന്ന മണൽക്കല്ല് ലിഖിതം അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായി തന്നെ ഇൻ്റർനെറ്റിൽ അവൈലബിളായ സോഴ്സുകൾ ഉപയോഗിച്ച് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനവും വായനയും ഒക്കെ നടത്താവുന്നതാണ്. അതുപോലെ കെയ്റോ മ്യൂസിയം ഓഫ് അറബ് ആർട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള ഹിജ്റ വർഷം 31 രചിച്ചതായി സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന അബ്ദുറഹ്മാൻ ബിൻ ഖൈർ അൽ ഹാജിരിയുടെ ഖബർ ഫലകം, അതിലും സമാനമായ ലിപി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ തന്നെ ദർബ് സുബൈദയിലെ വാദി ഷാമിയയിലെ കച്ചവടബാധയിൽ നിന്ന് 1970 ലഭിച്ച ഒരു ശിലാഫലകം, ഇതിലൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിനെ പിന്തുണയ്ക്കുന്ന സമാനമായ ലിപി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വാദി സബീർ, സൗദി അറേബ്യയിൽ തന്നെ വാദി സബീറിൽ നിന്ന് ലഭിച്ച ഹിജറ 46 രചിച്ചതായി സാക്ഷ്യപ്പെടുന്ന ഒരു ചുമർ ഫലകം, ഇതൊക്കെയും ഇതിനുള്ള തെളിവ്, ഇതൊക്കെയും കൂഫി ലിപിയിൽ എഴുതപ്പെട്ടതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് സ്വഹാബിമാരുടെ ജീവിതകാലത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തൊക്കെ കൂഫി ലിപിയിലുള്ള രചനകൾക്ക് അന്ന് ഇപ്പോൾ ഈ പുസ്തകങ്ങളൊന്നും വലിയ പ്രചാരത്തിലില്ലെങ്കിലും ഇതുപോലുള്ള രചനകൾ, ഇതുപോലെ ലിഖിതങ്ങൾ കല്ലിലും അതുപോലെ തന്നെ ചുമരിലുമൊക്കെ എഴുതി വെക്കുന്ന ലിഖിതങ്ങൾക്ക് ഈ ലിപി അവരന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ്റെ ചരിത്രപരതയും ആധികാരികതയൊക്കെ ചോദ്യം ചെയ്യാൻ ഇതുപോലുള്ള മുനയൊടിഞ്ഞ വിമർശനങ്ങൾക്കൊന്നും കഴിയില്ല എന്നത് ഒന്നും കൂടുതൽ കൂടുതൽ നമുക്ക് ഇതിലൂടെ ബോധ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ്റെ ആഴത്തിൽ ഉൾക്കൊള്ളാൻ നിഷ്പക്ഷമായി മറ്റുവിധ ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ വില കുറഞ്ഞ വിമർശനങ്ങളും മുനയൊടിഞ്ഞ ആരോപണങ്ങളും കൊണ്ട് വിമർശകർ വരുമ്പോഴൊക്കെയും ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് പുറത്തു നിന്ന് ചിന്തിക്കുന്ന സഹോദരന്മാരോടുകൂടി വിശുദ്ധ ഖുർആനെക്കുറിച്ച് ഒരു ആവൃത്തിയെങ്കിലും പഠിക്കാനും വായിക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതൊക്കെയും ബോധ്യപ്പെടുത്തുന്നത്. മറ്റേത് ഗ്രന്ഥങ്ങളെയും പോലെയല്ല വിശുദ്ധ ഖുർആൻ. ലോക സൃഷ്ടാവ് അവൻ്റെ സൃഷ്ടികൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ആദർശം വിശദീകരിക്കുന്ന, നയനിലപാടുകൾ വിശദീകരിക്കുന്ന, ഒരു ജീവിതം മുഴുവൻ ഒരു മനുഷ്യൻ്റെ ജനനം എന്നല്ല, ജനനത്തിൻ്റെ മുമ്പ് മുതൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വരെയും പരാമർശിക്കുന്ന എല്ലാവിധ തലങ്ങളെയും സർവതല സ്പർശിയായ ഈ ഗ്രന്ഥം, അത് ഓരോ മനുഷ്യനും വായിച്ചിരിക്കേണ്ടതാണ്. ഖുർആൻ മനുഷ്യരാശിയോട് ആഹ്വാനം ചെയ്യുന്നത് തന്നെ, പ്രവാചകനെ നിയോഗിച്ചത് ഒരു സമൂഹത്തിലേക്ക് മാത്രം, അറബ് ജനതയിലേക്ക് മാത്രം, ഖുറൈശികളിലേക്ക് മാത്രം, ആ സൗദി അറേബ്യയിലെ ആ ഒരു പരിമിതമായ ഒരു സ്ഥലത്തേക്ക് മാത്രം, ആ മരുഭൂനിവാസികൾക്ക് വേണ്ടി മാത്രം എന്നല്ല. ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ആഹ്വാനം ചെയ്യാൻ പറഞ്ഞത് ലോക ജനതയ്ക്കുള്ള പ്രവാചകനാണ്, ദൂതൻ, ദൈവദൂതനാണ് ഞാൻ എന്നാണ്. അപ്പോൾ ആ ലോക ജനതയ്ക്ക്, ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവൻ ഉള്ള പ്രവാചകൻ, ആ പ്രവാചകന് ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് അവതരിപ്പിച്ചു കൊടുത്ത മനുഷ്യരാശിക്ക് മുഴുവനുമുള്ള ഈ സന്ദേശം വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതിൻ്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളാനും നമ്മളൊരൽപ്പം സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. അതിനെതിരെയുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമൊക്കെ വളരെ സിമ്പിളായി നമുക്ക് മുനയൊടിക്കാൻ കഴിയുന്നു എന്നത് തന്നെ ആ ഗ്രന്ഥത്തിൻ്റെ ആധികാരികതയെയും ചരിത്രപരതയെയും ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ, സത്യങ്ങൾ ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും, ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ ബാറക്കല്ലാ. ഇന്നത്തെ ഇൻസൈറ്റിൽ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നാം കേട്ടത്. നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. പീസ് റേഡിയോ സ്വരം.
3: അബവാ ഇന്ദേശത്ത് ആമീന ബിവേ അന്ത്യസ

ങ്ങളിലും പ്രവർത്തനങ്ങളിലും ഭാഗവാക്കാകാൻ ആരുമില്ല. അതാണ് തൗഹീദുൽ റുബൂബിയ്യ. റുബൂബിയ്യത്തിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കൽ. അപ്രകാരം തന്നെ ഉലൂഹിയത്തിലും അവൻ ഏകനാണ്. അഥവാ അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്ന ആരാധനകൾ, അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിൽ ലഹു ദഅവത്തുൽ ഹഖ്, ന്യായമായ പ്രാർത്ഥന അവനുള്ളതാണ്, അവനോട് നടത്തേണ്ടതാണ്. ബലില്ലാഹ ഫഅബുദ് വകും മിനശ്ശാകിരീൻ, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുക. അള്ളാഹു അല്ലാത്തവർക്ക് ആരെങ്കിലും ഇബാദത്തിൻ്റെ വല്ലതും സമർപ്പിച്ചാൽ അത് നന്ദികേടാണെന്നർത്ഥം. സ്വർഗം നിഷിദ്ധമാക്കുന്ന, നരകം നിർബന്ധമാക്കുന്ന, സൽക്കർമ്മങ്ങളെല്ലാം തകർത്ത് കളയുന്ന, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാ അപരാധമാണ്. പടച്ച റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ഒരു സംഗതി അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും സമർപ്പിക്കുക എന്നത്. ആ ഭാഗം കൂടി ക്ലിയറായി കഴിഞ്ഞാൽ തൗഹീദിൻ്റെ രണ്ടാമത്തെ തലം തൗഹീദുൽ ഉലൂഹിയ ക്ലിയറായി. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയില്ല. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരാൾ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, സന്താന ലബ്ധിക്ക് വേണ്ടി അള്ളാഹു അല്ലാത്ത ആരുടെയും മുന്നിൽ അവർ നേർച്ചകളോ വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒന്നും നടത്തുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മാതൃക കാണിച്ചതുപോലെ റബ്ബി ഹബ്ലി മിനസ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻ കദുരിയ്യതൻ തയ്യിബ, അള്ളാഹുവേ നല്ലൊരു സന്താനത്തെ നീ എനിക്ക് നൽകണേ എന്നായിരുന്നു ആ രണ്ട് പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത്. അതേപോലെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അപ്പോൾ ശിർക്കൻ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം അവലംബിച്ച്, അവനിൽ മാത്രം തവക്കുലാക്കി, അവനോട് മാത്രം സങ്കടങ്ങളും ആവലാദികളും പറഞ്ഞ് പടച്ചറബുമായിട്ടുള്ള നല്ല ഒരു ബന്ധം രൂഢമൂലമാക്കാൻ, ശക്തിപ്പെടുത്താൻ നമുക്ക് പ്രചോദനമാകുന്ന, കരുത്ത് നൽകുന്ന ഒരു നാമമാണ് അൽ വാഹിദ്, അൽ അഹദ് എന്നീ നാമങ്ങൾ. ആ പടച്ചറബിന് അവൻ പരിചയപ്പെടുത്തി തന്ന കുറേ നാമങ്ങളുണ്ട്, കുറേ വിശേഷണങ്ങളുണ്ട്. ആ നാമങ്ങളിലും വിശേഷണങ്ങളിലുമെല്ലാം അവൻ ഏകനാണ്, അദ്വിതീയനാണ്. വലം യക്കുൽ ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ ആരുമില്ല. അവൻ്റെ കാരുണ്യത്തിലും അവൻ്റെ കേൾവിയിലും അവൻ്റെ സഹായത്തിലും എന്ന് വേണ്ട അവൻ്റെ എല്ലാ വിശേഷണങ്ങളിലും അള്ളാഹുവിനെപ്പോലെ ഇന്നയാൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ലോകം മുഴുക്കി നിയന്ത്രിക്കുന്നത് ഏകനായ അള്ളാഹു മാത്രമാണ്. മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ്. സന്താനത്തെ നൽകുന്നത് അള്ളാഹുവാണ്. രോഗം ശിഫയാക്കുന്നത് അള്ളാഹുവാണ്. നമുക്ക് റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. ഇതിലൊന്നും വേറൊരാൾക്കും പങ്ക് ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വേറൊരാളും ലോകത്തിൻ്റെ മുദബ്ബിറല്ല, നിയന്താവല്ല. വേറൊരാളും നമ്മെ നിയന്ത്രിക്കുകയോ നമ്മുടെ സാക്ഷാൽ ഉടമസ്ഥത അവകാശപ്പെടുന്നവരോ അല്ല. അവരൊക്കെ ചില നിമിത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ദുർബലരായ സൃഷ്ടികൾ. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം കിട്ടാൻ അവരുടെ വഴിയായി എങ്ങനെ നമ്മൾ വിശന്ന് ഒരു കടയിലേക്കോ അല്ലെങ്കിൽ ഹോട്ടലിലേക്കോ വീട്ടിലേക്കോ ചെന്ന് അവിടെയുള്ള ഭക്ഷണം നമുക്ക് വിളമ്പിത്തരുന്നത് അല്ലെങ്കിൽ എടുത്തു തരുന്നത് ആ കടക്കാരനോ വീട്ടുകാരനോ ആയിരിക്കാം. പക്ഷേ അവരല്ല വാസ്തവത്തിൽ നമുക്ക് ഭക്ഷണം നൽകുന്നത്. ആ ഭക്ഷണം ഉണ്ടാക്കുകയും ഭക്ഷ്യയോഗ്യമാക്കി വിഭവസമൃദ്ധമായ രീതിയിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചതുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലും സൃഷ്ടികൾ അവരുടെ കർമ്മങ്ങളായി അർപ്പിക്കുന്ന ആരാധനകളിലും എല്ലാം അള്ളാഹു ഏകനാണ്. അവനെപ്പോലെ അത് അവകാശപ്പെടുന്ന ഒരാളുമില്ല. അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. സൃഷ്ടികൾക്ക് ആ ഏകത്വഭാവം ഇല്ല എന്നതാണ് സവിശേഷമായ ഒരു വസ്തുത. സൃഷ്ടിലോകത്ത് അഥവാ പദാർത്ഥ ലോകത്ത് ഏകത്വമില്ല, ദ്വൈതഭാവമാണുള്ളത്. തീർച്ചയായും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് വഹ്ദാനിയത്ത്, ഏകത്വം എന്നത്.
കുൽ ഹുവല്ലാഹ്.

0: അഹു അഹദ്, അവൻ തികച്ചും ഏകനാണ്. അൽ വാഹിദ്, അവൻ ഒരുവനാണ്. ഇത് അംഗീകരിക്കാത്തവർ മുസ്ലിങ്ങളല്ല. അള്ളാഹുവിനെ പോലൊരാളുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിനെ പോലൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മക്കയിലെ മുശ്രിക്കുകൾ പോലും പറഞ്ഞത് അള്ളാഹുവിനെ പോലെ ഒരല്ലയുണ്ട് എന്നല്ല, മറിച്ച് അള്ളാഹു അത്യുന്നതനായ സർവശക്തനായ ഒരു ആരാധ്യനാണ്. അവരുടെ തൽബിയത്തിൻ്റെ വാക്കുകൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മുസ്ലിങ്ങൾ ചെല്ലുന്നത് പോലെ ഹജ്ജിൻ്റെയും ഉംറയുടെയും വേളയിൽ അവർ തൽബിയത്ത് പറയുമായിരുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, അള്ളാഹു എന്നിൻ്റെ വിളിക്കതാ ഉത്തരം ചെയ്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, ആധിപത്യവും അധികാരവും എല്ലാം നിനക്കാണ്, സർവസ്തുതികളും നിനക്കാണ് എന്ന് പറഞ്ഞ് തൽബിയത്ത് നിർത്താതെ ഒരു വാചകം കൂടി അവർ ചേർത്ത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കുമ്പോൾ അവരോട് പറയും, മതി, നിർത്തു, ഇതാണ് ശരി. പക്ഷെ അവർ കൂട്ടിച്ചേർത്തൊരു വാചകം അവരുടെ വിശ്വാസം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇല്ലാ ശരീകൻ ഹുവലക്, അള്ളാഹുവെ ഞങ്ങൾ ചില പങ്കുകാരെ സ്വീകരിച്ചിട്ടുള്ളത് അവർ സ്വയം ഉണ്ടായവരാണെന്നോ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നവരാണ് എന്നോ അള്ളാഹുവിനെ പോലെയുള്ള അള്ളാഹു ആണ് എന്നോ അല്ലെങ്കിൽ സ്രഷ്ടാവ് രക്ഷിതാവാണ് എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് പറഞ്ഞിട്ട് അവർ വിശദീകരിക്കുകയാണ്. തംലിക്കുഹു വമാമലക്, ഇല്ലാ ശരീകൻ ഹുവലക് തംലിക്കുഹു വമാമലക്, ആ പങ്കുകാരൊക്കെയും നിൻ്റേതാണ്, അവരുടമപ്പെടുത്തുന്നതൊക്കെയും സാക്ഷാൽ നിൻ്റേതാണ്, അവർക്ക് സ്വതന്ത്രമായ കഴിവുകളില്ല എന്ന് പറഞ്ഞിട്ടും ആ വിശ്വാസം അവരെ വിശ്വാസികളാക്കി മാറ്റിയില്ല, മുഅ്മിനീങ്ങളാക്കിയില്ല, മുവഹ്ഹിദീങ്ങളാക്കിയില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും അവന് നാം സമർപ്പിക്കുന്ന ആരാധനകളിലും ഒക്കെ അവൻ ഏകനാണ്, അവന് മാത്രമേ അത് ഉള്ളൂ, അർഹതയുള്ളൂ എന്ന് അംഗീകരിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളും ആവുന്നുള്ളൂ. തൗഹീദ്, ആ ഏകദൈവ വിശ്വാസം ദീനിൻ്റെ അടിത്തറയാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി ഒന്നിനും നിലനിൽപ്പില്ല. വുളു ഇല്ലാതെ നമസ്കാരം നിർവഹിക്കുന്നവനെ പോലെ, വുളുവില്ലാതെ ഒരാൾ നമസ്കാരം നിർവഹിച്ചാൽ നമസ്കാരം നിർവഹിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ, ആ നമസ്കാരം ബാത്തിലാണ് എന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ ഭാഗം തൗഹീദിൻ്റെ ഈ ആശയം ക്ലിയർ ആകാതെ ഒരാൾ നോമ്പെടുത്തിട്ടോ സക്കാത്ത് കൊടുത്തിട്ടോ സദഖ ചെയ്തിട്ടോ ഹജ്ജ് ചെയ്തിട്ടോ ഉംറ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് അൽ വാഹിദ്, ഏകനായ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ ഏകത്വം എല്ലാ മേഖലയിലും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഔന്നത്യവും ആധിപത്യവും വലിപ്പവും ഗാംഭീര്യവും ഒക്കെയാണ് ആ ഒരു നാമവും വിശേഷണവും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അവന് പ്രത്യേകിച്ച് ആരോടും ഒരടുപ്പമോ അകൽച്ചയോ ഇല്ല, വെറുപ്പോ ദേഷ്യമോ ഇല്ല. ഇല്ല ബിത്തക്വ, അള്ളാഹുവിനെ അംഗീകരിച്ച് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് സൂക്ഷ്മത ജീവിതം നയിക്കുന്ന ആ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ, അറബികൾക്ക് അനറബികളെക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ ഒന്നും യാതൊരു പ്രത്യേകതയുമില്ല. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുകയും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുകയും ചെയ്തവരാരാണോ അവരോട് അള്ളാഹുവിന് പ്രത്യേകമായ അടുപ്പവും സ്നേഹവും സാമീപ്യവും ഒക്കെ ഉണ്ടാകും എന്നല്ലാതെ, അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ പിന്നെ അവന് സന്താനമില്ല, അവന് ഭാര്യയില്ല, പിതാവില്ല, അവനേകനാണ്, ആ ഒരു അർത്ഥത്തിൽ സർവ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ അർഹതയുള്ളവരും സാധ്യതയുള്ളവരുമാണ്. അവൻ്റെ അടുപ്പവും ഇഷ്ടവും തേടൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിക്കൽ ഏറെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. അള്ളാഹുവിൻ്റെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഏകനാണ്, അവനാണ് എല്ലാറ്റിൻ്റെയും ആധിപത്യമുള്ളവൻ, എല്ലാറ്റിൻ്റെയും നയന്താവ് അവനാണ്. ആ പടച്ചെറുപ്പിൻ്റെ അടുപ്പവും ഇഷ്ടവും നേടാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫിക്കും. നാം ഇതുവരെ കേട്ടത് അസ്മാ ഉൽ ഹുസ്നയായിരുന്നു. ബഹുമാനായ പണ്ഡിതൻ ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുകയുണ്ടായി. അള്ളാഹുവിൻ്റെ നാമങ്ങളിലെ അൽ വാഹിദ് എന്ന നാമം ഇന്ന് അദ്ദേഹം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഇനി നാം കുട്ടികളുടെ പ്രോഗ്രാമായ കഥ പറയാം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
2: ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടിയാണ്. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുമായി ബന്ധപ്പെട്ട കഥയാണ്. അതിൻ്റെ ഭാഗം മൂന്നാണ്. നമ്മോടൊപ്പം അള്ളാഹുണ്ട് എന്ന ടൈറ്റിലാണ് ഇന്നത്തെ കഥ നാം കേൾക്കാൻ പോകുന്നത്.
3: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സിദ്ദീഖ് എന്ന പേര് അബൂബക്കർ റളിയല്ലാഹുവിന് ലഭിച്ചിട്ടുള്ള കഥ കേട്ടല്ലോ. ഇന്ന് നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രകഥ പറഞ്ഞാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ കാര്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. നബിയും സഹാബിമാരും മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് ഹിജ്റ പോയത് അല്ലേ, അതിൽ സംശയമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയ കഥ ഓർമ്മയുണ്ടോ? ആ, അതറിയാത്ത കുട്ടികൾക്ക് ആ കഥയുടെ ഒരു ഭാഗം നമുക്ക് കേൾക്കാം. കേട്ടാലോ, മക്ക മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ വീണ്ടും വീണ്ടും ഉപദ്രവിച്ചു. ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതായപ്പോ അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഹിജ്റ പോകാൻ അനുമതി നൽകി. അന്ന് യസ്രിബ് എന്നറിയപ്പെട്ട മദീനയിലേക്കാണ് അവർ അങ്ങനെ ഹിജ്റ പോയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഏറെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഖുറൈശികൾ ഗൂഢാലോചന നടത്തി. അന്നേരം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് യാത്രയായി. ഒരു ദിവസം രാത്രിയിലാണ് അവർ പോയത്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ അള്ളാഹു അവരെ സഹായിച്ചു. മദീനയിലേക്ക് നേരിട്ടുള്ള വഴിയിൽ ശത്രുക്കളിങ്ങനെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും വേറൊരു വഴിയാണ് തെരഞ്ഞെടുത്തു പോകുന്നത്. മൂന്ന് പകലും രാത്രിയും അവർ ഒരു ഗുഹയിൽ ഒളിച്ചു താമസിച്ചു. ആ ഗുഹയുടെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? അതെ, ആ ഗുഹയുടെ പേര് ഗാർ സൗർ ഗുഹ എന്നാണ് അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മ റളിയല്ലാഹു അൻഹ രാത്രിയിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി. ആരുമറിയാതെ സഹോദരൻ അബ്ദുള്ളയുടെ കൈവശം കൊടുത്തയച്ച കഥയുണ്ട്. മക്കയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും രക്ഷപ്പെട്ട വിവരം അപ്പോഴേക്കും ഖുറൈശികൾ അറിഞ്ഞു. അപ്പം മുഹമ്മദ് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും എവിടെയുള്ളത്? ഈ സൗർ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രവാചകനെ പിടിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് നൂറൊട്ടകം സമ്മാനവും പ്രഖ്യാപിച്ചു. നബിയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടെത്താൻ പലരും സംഘമായി പുറപ്പെട്ടു. പിടിച്ച ആളുകൾക്ക് എത്ര ഒട്ടകാന്നോ, നൂറൊട്ടകാണ് സമ്മാനമായി കൊടുക്കുന്നത്. നൂറൊട്ടകം ചില്ലറ കാര്യമാണോ? അത്ര വലിയ സമ്പത്താണ്. ശത്രുക്കൾ സൗർ ഗുഹയ്ക്ക് സമീപമെത്തി ഇങ്ങനെ അന്വേഷിച്ച് അവിടെ സമീപത്തെത്തി. അവിടെ നിന്നിങ്ങനെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തുണ്ടല്ലോ ഗുഹയിലിരുന്ന് ശത്രുക്കൾ നേരിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടി വന്നു. എന്നിട്ട് നബിനോട് ചോദിച്ചു, നബിയെ, അവർ നമ്മെ ഇപ്പം കാണും, കണ്ടാ പിന്നെ നമ്മുടെ കഥ എന്താവും? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? അബൂബക്കർ, ഭയപ്പെടേണ്ട, നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. എത്ര വലിയ സന്ദേശമാണല്ലേ! നബിയുടെ വാക്കുകൾ അബൂബക്കർ റളിയല്ലാഹുവിന് വലിയ ആശ്വാസം നൽകി. ശത്രുക്കൾക്ക് ഗുഹയിലിരിക്കുന്ന അവരെ കണ്ടെത്താൻ സാധിച്ചതുമില്ല. ഈ സംഭവം നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ അബൂബക്കറിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാഹിബ്, സഹചാരി എന്ന രൂപത്തിലാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. അവർ രണ്ടുപേരും, നബിയും അബൂബക്കറും, ആ ഗുഹയിലായിരുന്ന സന്ദർഭം അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ദുഃഖിക്കേണ്ട, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന്. ഈ കഥ കേട്ടല്ലോ, ഇത് സൗർ ഗുഹയുമായി ബന്ധപ്പെട്ട് അബൂക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചപ്പോ ഒരു വലിയ സന്ദേശം ഇന്നല്ലാഹ മഅന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂക്കർ റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ച കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ച കഥയാണ്. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്കെന്താ പഠിക്കാനുള്ളത്? കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. അപ്പൊ കൂട്ടുകാരെ, ഇതിന്റെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കേൾക്കാം അല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക്, അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാർക്കല്ലാ. ഏതൊരു വിശ്വാസിക്കും ഒരു ഉറപ്പായും ഒരു സംരക്ഷണമുണ്ട്, അള്ളാഹു കൂടെയുണ്ട് എന്ന അബൂബക്കർ റളിയല്ലാഹുവിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹു കൂടെയുണ്ട് എന്ന കഥയാണ് ഇന്ന് നാം കേട്ടത്. ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നിന്നുമുള്ള കഥയുടെ ഭാഗം 3 ഇന്ന് അബ്ദുസലാം വീട്ടിൽ നമ്മോട് പങ്കുവച്ചത്. ഇനി പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
2: ജനക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജാഫർ വിളയൂരാണ്, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പാലക്കാട് ജില്ലാ ട്രെയിനർ. കൂടെ ഇബിനു അലി എടത്തനാട്ടക്കരയും. ഹജ്ജ് യാത്ര അറിഞ്ഞിരിക്കേണ്ട ഒരുക്കങ്ങൾ എന്ന വിഷയത്തിലാണ് ഇന്ന് ജനക്ഷേമത്തിൽ നാം കേൾക്കാൻ പോകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായ ഒരു കാലഘട്ടമാണിപ്പോൾ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷ കൊടുത്ത് നറുക്കെടുപ്പിലൂടെ അവസരം കിട്ടി, പണമടച്ച് 2-3 ഘട്ടങ്ങളിലായി ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് കുത്തിവെപ്പും മറ്റും നടത്തി പോകാനുള്ള മാനസികമായും ശാരീരികവുമായ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുകയാണ് നമ്മുടെ ഹാജിമാർ. സ്വാഭാവികമായും യാത്രയുമായി ബന്ധപ്പെട്ട്, ലഗേജുമായി ബന്ധപ്പെട്ട്, മക്കയിലും മദീനയിലുമുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളും ആശങ്കകളുമൊക്കെ ഹാജിമാർക്കുണ്ട്. ഒരുപക്ഷെ അതിലേറെ ഹാജിമാരുടെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിന് തയ്യാറായവർക്ക് വേണ്ടി, അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി പീസ് റേഡിയോ ജനക്ഷേമ പരിപാടി ഇന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ക്ലാസ്സുകൾ ഹാജിമാർ കേട്ടിട്ടുണ്ടാവും, അതിൽ മിക്കവാറും ആത്മീയമായ കാര്യങ്ങളായിരിക്കാം കൂടുതൽ. പക്ഷേ ഇവിടെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ നമ്മോട് സംവദിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി, ജാഫർ വിളയൂർ. 25 വർഷമായി അദ്ദേഹം ഈ ഹജ്ജ് സേവന രംഗത്ത് ഉണ്ട്. 6 അദ്ദേഹം പാലക്കാട് ജില്ലയുടെ ജില്ലാ ട്രെയിനർ കൂടിയാണ്. ജീവസന്ധാരണത്തിന് വേണ്ടി അദ്ദേഹം ഹെൽത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, കുലുക്കല്ലൂരിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. നമുക്ക് ജാഫർ സാറിനെ പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, അസ്സലാമു അലൈക്കും.
5: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: സാർ ഇവിടെ പുതിയ ആളല്ല.
5: അല്ല, കഴിഞ്ഞ ഒത്തിരി തവണ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട്, ഇതേ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനക്ഷേമ പരിപാടിയിൽ സംസാരിച്ചിട്ടുണ്ട്.
4: നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു നീണ്ട മുഖവരിയുടെ ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു.
5: തീർച്ചയായിട്ടും
4: അതിൻ്റെ സമയവും വൈകിയിരിക്കുന്നു. മാനസികമായി ഹാജിമാർ റെഡിയാണ്, അതേപോലെ ശാരീരികമായി എക്സർസൈസും നടത്തവും മറ്റൊക്കെ ഇട്ട് ആ രംഗത്തും അവർ റെഡിയാണ്. പൈസ അടച്ചു, കുത്തിവെപ്പ് നടത്തി, ക്ലാസ്സുകൾ കഴിഞ്ഞു, അങ്ങനെ റെഡിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാക്കിങ്ങിന് തുടങ്ങാം, ലഗേജ് പാക്കിങ്ങിൽ തുടങ്ങാം. എത്ര കൊണ്ടുപോകാം, എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകരുത്, എന്തൊക്കെ ശ്രദ്ധിക്കണം?
5: കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഹജ്ജുമാർക്ക് 2 സാങ്കേതിക പഠന ക്ലാസ്സുകൾ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൽ 2 സാങ്കേതിക പഠന ക്ലാസ്സുകൾ തീർന്നു. ഇനി 3rd ക്ലാസ്സിലേക്ക് സംസ്ഥാനത്ത് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് ജില്ലാ ബേസിൽ, മണ്ഡലം ബേസിലൊക്കെ ആയിട്ട് ഹജ്ജ് കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിലായിട്ട് അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തുടക്കം മുതൽ തന്നെ ലഗേജുമായി ബന്ധപ്പെട്ടും എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ കൊണ്ടുപോകരുത് എന്നുള്ളതും, ഓരോ വ്യക്തിക്കും എത്ര ലഗേജ് കൊണ്ടുപോകാം, ആ കൊണ്ടുപോകുന്നതിൻ്റെ രീതി എങ്ങനെയെന്നുള്ളതും തുടക്കം മുതലേ ഹാജിമാർക്ക് ട്രെയിനർമാർ മുഖേന പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 3rd ക്ലാസ്സിൽ, എല്ലാ ക്ലാസ്സിലും അത് വളരെ നല്ല രീതിയിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഇനി നടക്കാൻ പോകുന്ന ക്ലാസ്സുകളിൽ അതിന് കൂടുതൽ പ്രാധാന്യം നടത്തിക്കൊണ്ട് പറഞ്ഞു കൊടുക്കണം,
4: ഒരു റിഫ്രഷ്മെൻ്റ്
5: തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മളെ കയ്യിൽ പിശക് പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ വളരെ നല്ല രീതിയിൽ ആ കാര്യത്തെ ഓരോ ഹാജിയെയും ഓരോ ഹാജിയുടെ കൂടെ പോരുന്ന ആളുകളെയും ഓരോ ഹാജിയുടെ ബന്ധുവിനെയും ഈ കാര്യം വളരെ ഊന്നി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
4: പറ്റിക്കപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട്,
5: പലപ്പോഴും
4: ബന്ധുക്കൾക്കും മറ്റൊക്കെ കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഹാജിമാർ സാധുക്കളാണ് പൊതുവെ, അവർ അതിലൊക്കെ വീഴാനും സാധ്യതയുണ്ട്,
5: തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ തുടക്കം മുതലേ, ഇപ്പോൾ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുമ്പത്തെ വർഷമാണെന്നറിയില്ല, ഒരു ഹാജിയുടെ കയ്യിൽ നിന്ന് തൂക്ക് പിടിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ എത്തി നമ്മുടെ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നാണത് കണ്ടത് എന്നാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോന്നുന്നത്.
4: അതെ അതെ.
5: ആ അപ്പോൾ ഹാജി അതറിയില്ല എന്ന് പറഞ്ഞു ആദ്യം, പിന്നെ അവരെ മാറ്റി യാത്ര അവരെ മാറ്റി വെച്ച് മറ്റുള്ളവരൊക്കെ യാത്ര ചെയ്ത് ഇപ്പം എൻ്റെ പിൽഗ്രിംസിനെയൊക്കെ വിട്ട് ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിനൊക്കെ വിധേയമാക്കുകയുണ്ടായി. സംഭവം ഏതായാലും അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ ആ തൂക്ക് പിടിച്ചത് വിദേശത്ത് നിന്നായിരുന്നില്ലെങ്കിൽ ചിത്രം മറ്റൊന്നായിരുന്നു.
4: സത്യത്തിൽ അതൊരു കുട്ടികൾക്കുള്ള കളിത്തോക്കായിരുന്നു അല്ലേ?
5: അതെ അതെ അതെ. എങ്ങനായാലും പ്രഥമ ദൃഷ്ടിയാൽ അത് വളരെ വളരെ വലിയ ഭീതിക്ക് കാരണമാകുകയുണ്ടായി. അപ്പോൾ അത് എന്നല്ല, മറ്റ് പല വസ്തുക്കളും കൊണ്ടുപോകും അറിയാണ്ട ഹാജിമാരെന്ത് ചെയ്യുന്നുണ്ട്, ചതിയിൽ പെടുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ പാക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം ഇതിൽ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്നുണ്ട്, ഓരോ ഹാജിനോട് നമ്മൾ പറയുന്നുണ്ട്, എന്ത് നിങ്ങളുടെ ലഗേജ് പാക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഒരുക്കി കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ സാന്നിധ്യം നിർബന്ധമാണെന്നുള്ളത്. കാരണം ഇത് സ്ക്രീനിങ്ങിൽ കാണുമ്പോൾ, ഇത് നമ്മൾ എക്സ്റേയിലൂടെയാണല്ലോ പോകുന്നത്, ആ സമയത്ത് കാണുമ്പോൾ നമ്മളുടെ സാന്നിധ്യത്തിലാണിത് പാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കത് പറയാൻ കഴിയും, ഇന്നെന്ന സാധനമാണെന്ന് പറയാൻ കഴിയും. അതേസമയം അവ്യക്തമായി അത് കാണുമ്പോൾ, നമ്മളുടെ സാന്നിധ്യത്തിലല്ല എങ്കിൽ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നങ്ങളാണ്. മാത്രമല്ല അത് പൊട്ടിക്കേണ്ടി വരും. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രത്യേകിച്ച് വയസ്സായ ഹാജിമാരൊക്കെ പോകുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് മക്കൾ വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത ആ ഒരു ഫിനിഷിങ് പിന്നെ കിട്ടിക്കൊള്ളുന്നില്ല. അത് ഉടനീളം അവർക്ക് പ്രയാസങ്ങൾ,
4: ബേജാറാവും
5: ചെയ്യും.
4: നമുക്ക് ലഗേജ് രണ്ട് ബാഗിൽ കൊണ്ടുപോകാം, അതുപോലെ ഹാൻഡ് ബാഗും കൊണ്ടുപോകാം.
5: തീർച്ചയായും രണ്ട് 47 കിലോനാണ് ഒരു ഹാജിക്ക് ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകാവുന്ന ഭാരം. ഇതിൽ രണ്ട് പാക്കുകളായിട്ട് 20 കിലോന് 20 കിലോന് അങ്ങനെ 40 കിലോന് പ്ലസ് നമ്മുടെ കയ്യിലെ ഹാൻഡ് ബാഗിൽ 7 കിലോനാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് ചില ഹാജിമാർക്ക് ഒരു തോന്നലുണ്ട്, ഇതൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്, 20 കിലോ കൊണ്ടുപോകണം,
4: 47
5: തികക്കണം എന്നുള്ളത്. അത് പ്രത്യേകം നമ്മൾ ഹാജിമാരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്, പ്രത്യേകിച്ച് വയസ്സായ ഹാജിമാർ. അത് മാത്രമല്ല, ഈ കൊണ്ടുപോകുന്നത് ഈ ഹാജിമാർക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മക്കത്തേക്ക് എത്തും അല്ലെങ്കിൽ ജിദ്ദയിലേക്ക് എത്തും, പിന്നീട് ഇത് ഓരോ മൂവ്മെൻറ്റും ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാനൊക്കെ വളരെ പ്രയാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഹാജിമാരുടെ ഊന്നി പറയാറുണ്ട്, വളരെ കുറച്ച് ലഗേജ്, ആവശ്യ കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം സാധനങ്ങൾ എടുത്തിട്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് രണ്ട് പേര്, ചിലപ്പോൾ 3 പേര് അല്ലെങ്കിൽ 4 പേര് 5 പേര് ഒക്കെ പോകുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളെടുത്ത അതേ സാധനങ്ങൾ മറ്റാളെടുക്കാതിരിക്കുക, വസ്ത്രങ്ങൾ ഒഴിച്ചിട്ട് മറ്റു കാര്യങ്ങൾ എടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല പ്ലാനിങ്ങിലൂടെ പോവുകയാണെങ്കിൽ പരമാവധി ലഗേജ് ചുരുക്കി സുഗമമായ രീതിയിൽ പോകാനും പറ്റും.
4: അപ്പോൾ 20+20+7 അങ്ങനെ 47 കിലോ ലഗേജ് കൊണ്ടുപോകാം. പാക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഹാജിമാരുടെ സാന്നിധ്യം ആവശ്യമാണ്, എന്തൊക്കെ എവിടെയൊക്കെയാണ് വെച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം.
5: തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അപരിചിതമായ സ്ഥലത്തു നിന്ന്, ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ബന്ധുക്കളൊക്കെ നമുക്ക് ഹജ്ജ് ക്യാമ്പ് വരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാലും ഹജ്ജ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഉണ്ടാകും അതെല്ലാം ശരിയാക്കാൻ. അവിടെ നിന്ന് കഴിഞ്ഞാലും പിന്നെ ഹജ്ജ് ഉദ്യോഗസ്ഥന്മാരും എന്ത് ചെയ്യും, എയർപോർട്ടിൽ നിന്ന് അവരും വിട പറയും, പിന്നെ നമ്മൾ മറ്റ് എയർപോർട്ടിൽ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അപ്പോൾ അപരിചിതമായ പല ആളുകളും പല സാധനങ്ങളും ഇന്നെന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ബന്ധുവിന് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ശുദ്ധ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് നമ്മളോട് പറയും. നിഷ്കളങ്കമായ ഹാജിമാർ, വയസ്സായ ഹാജിമാർ അതെന്ത് ചെയ്യും, അത് സന്തോഷപൂർവ്വം വാങ്ങിച്ച് അത് വിദേശത്ത് ചെന്ന് പിടിക്കപ്പെട്ടാൽ അതവിടെ നിരോധിച്ച സാധനങ്ങളാണെങ്കിൽ അത് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഹജ്ജ് കമ്മിറ്റിക്കും ഉണ്ടാക്കും പ്രയാസങ്ങൾ, അതേസമയം ഈ പിൽഗ്രിംസിനും ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കും. സത്യത്തിൽ ഇത് അദ്ദേഹം നിരപരാധിയായിരിക്കും.
4: അതൊരു സേവനം എന്നുള്ള നിലക്ക് ചെയ്തു കൊടുത്തതായിരിക്കും അദ്ദേഹം.
5: തീർച്ചയായിട്ടും അതെ അതെ. അപ്പോൾ ആ കാര്യം വളരെ ഊന്നി നമ്മൾ ഓരോ ഹാജിമാരോടും വളരെ വളരെ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്.
4: അതേപോലെ ബാഗിൽ സ്റ്റിക്കറുകൾ ഹജ്ജ് കമ്മിറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഹജ്ജുമാർക്ക് മഫ്തയിൽ സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. അതെന്താണ് ചെയ്യേണ്ടത്?
5: ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമുക്ക് ഓരോ ഹാജിക്കും 2 സ്റ്റിക്കർ 3 സ്റ്റിക്കർ വീതം എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഹാജിമാർക്കും കൊടുക്കുന്നുണ്ട് ബാഗിന്. അത് ആ ബാഗിൽ തുന്നി പിടിപ്പിക്കണം. നേരത്തെ സ്റ്റിക്കറായിരുന്നു, അപ്പോൾ അത് പറഞ്ഞു പോകാനുള്ള സാധ്യത നിലനിന്നതുകൊണ്ട് ഓരോ ബാഗിലും അത് തുന്നി പിടിപ്പിച്ച് കൊണ്ടുപോകാനാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ലഗേജ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും അതുപോലെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് നമ്മളത് കൊടുത്തിട്ടുള്ളത്.
4: ഈ സ്റ്റിക്കറിൽ കവർ നമ്പർ, ഹാജിയുടെ പേര്,
5: ഹാജിയുടെ പാസ്പോർട്ടിലുള്ള പോലെയുള്ള പേര്, അതുപോലെ ഹജ്ജ് കമ്മിറ്റി കൊടുക്കുന്ന കവർ നമ്പർ KLR, അതുപോലെ KLF അല്ലെങ്കിൽ
4: KLWM
5: അതായിട്ട് അങ്ങനെ തിരിച്ചു കൊടുക്കും.
4: ഓക്കെ. അതേപോലെ തന്നെ ലഗേജുമായി ബന്ധപ്പെട്ട് ലഗേജ് 2 ബാഗും പിന്നെ ഹാൻഡ് ബാഗും ഒന്നുമാണ്. സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവർ പോകുന്നത് ഹജ്ജ് ക്യാമ്പിലേക്കാണ്. ക്യാമ്പിൽ പോകുന്നതോടുകൂടി 2 ലഗേജ് ബാഗുകളും അവർ സ്വീകരിച്ച് റെസിപ്റ്റ് കൊടുത്തിട്ട് കൊണ്ടുപോകും. പിന്നെ ഹാജിയുടെ കയ്യിൽ ആ ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അതിൽ മിനിമം എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നൊന്ന് പറഞ്ഞു
5: പറയാം. ഇത് 7 കിലോണാണ് അതിൻ്റെ പരമാവധി അതിൽ തൂക്കം അനുവദിച്ച് വെക്കുന്നത്. അതിൽ 2 ജോഡി ഇഹ്റാം വസ്ത്രം അതിൽ പറയുന്നുണ്ട്. പിന്നെ സാധാരണ 1 ജോഡി വസ്ത്രം പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്ന തോർത്ത്, ബ്രഷ്, പേസ്റ്റ്, പിന്നെ നമ്മളന്നവിടെ താമസിക്കുന്നതാണ് ഒരു ലുങ്കി ഒക്കെയാണ് അതിൽ വെക്കാൻ വേണ്ടി പറയുന്നത്. അതുപോലെ നമ്മൾ ഹെൽത്ത് കാർഡ് നമ്മൾ കയ്യിൽ കരുതണം. അതുപോലെ പാസ്പോർട്ട് പോലെയുള്ള ഡോക്യുമെൻസൊക്കെ നമ്മൾ കയ്യിൽ കരുതണം.
4: പവർ ബാങ്ക്, മൊബൈൽ ഫോൺ ചാർജർ, മൊബൈൽ, അതൊക്കെ നമുക്ക് ഹാൻഡ് ബാഗിലാണ് വെക്കേണ്ടത്.
5: അതെ അതെ അതെ അതെ.
4: പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, ഒരു വിമാനത്തിൽ കയറുമ്പോൾ മറ്റാരെങ്കിലും അപായപ്പെടുത്താൻ സാധ്യതകളിൽ ഒന്നും പാടില്ല.
5: കയ്യിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്.
4: അങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ തോക്ക്,
5: അതെ അതെ,
4: ഈവൻ
5: ഇൻസുലേഷൻ
4: ടാപ്പ് പോലുള്ള സാധനങ്ങൾ പോലും പാടില്ല എന്നാണ്. അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
5: അത്തരം വസ്തുക്കളൊന്നും കൊണ്ടുപോകരുത്. നമ്മൾ നേരത്തെ പറയാറുണ്ട് എങ്കിൽ പോലും ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ ഹജ്ജ് ക്യാമ്പ് വളണ്ടിയർമാർ ഹാജിമാർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്താൽ പോലും അവിടെ വളരെ ഒന്നും കൂടിയും അവരെ സ്ക്രീൻ ചെയ്തിട്ട് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്.
4: കുറേ ഹാജിമാർ മിക്കവാറും KLR എന്ന് പറയുമ്പോൾ റിസർവ്ഡ് കാറ്റഗറിയാണ്, കുറച്ച് പ്രായമൊക്കെ ഉണ്ട്.
5: തീർച്ചയായിട്ടും
4: മരുന്ന് നിർബന്ധമാണ്, സ്ഥിരമായി മരുന്ന് കഴിച്ച്
5: തീർച്ചയായിട്ടും
4: കഴിക്കുന്നവരായിരിക്കും. മരുന്ന് എന്തായാലും കൊണ്ടുപോലും നിർബന്ധമാണ്.
5: തീർച്ചയായിട്ടും.
4: എന്തൊക്കെയാണ് മരുന്നുമായി ബന്ധപ്പെട്ട്?
5: മരുന്ന് പ്രധാനമായിട്ടും പിന്നെ കൊണ്ടുപോകുന്നതിൽ പല ആൾക്കും പല രീതിയിലാണ് മരുന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ 3 പാക്കാക്കിയിട്ടാണ്, വ്യത്യസ്തമായി 3 പാക്കുകളായിട്ടാണ് ഇടാൻ പറയുന്നത്. അതിൽ ഇൻസുലിൻ ഉണ്ടാവും, നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുണ്ടാവും. ഈ ഇൻസുലിനൊക്കെ സാധാരണ രീതിയിൽ ഹാജിമാർക്ക് ആകുലത ചോദിക്കും. എന്ത്, അവർ വീട്ടിൽ നിന്ന് ഫ്രിഡ്ജിലാണ് അത് വെച്ച് സൂക്ഷിച്ച് സമയത്തിന് അത് എടുത്ത് വെച്ച് വീണ്ടും അവർ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് പോരുന്ന ഒരു സംവിധാനമാണത്. അതേസമയം അവർക്കൊരു ആകുലതയാണ്, ഇനി ഹജ്ജ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി, നഷ്ട അതിൻ്റെ പൊട്ടൻസി നഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ യാതൊരുവിധ ആശങ്കക്കും വകയില്ല. കാരണം അവർ ഹജ്ജ് ക്യാമ്പിലേക്ക് സുരക്ഷിതമായി ക്രമീകരിച്ച ശീതീകരിച്ച രീതിയിൽ ആ മരുന്ന് എത്തിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ താമസമക്കത്തിലെ താമസ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ അത് ആ നിശ്ചിത താപനില സൂക്ഷിച്ച് എത്തിക്കാനുള്ള സംവിധാനം ഹജ്ജ് കമ്മിറ്റി ചെയ്തു കൊടുക്കുന്നുണ്ട്.
4: മരുന്ന് കൊണ്ടുപോകുമ്പോൾ മരുന്ന് 2-3 പാക്കറ്റായിട്ട് വെക്കണം.
5: പാക്കറ്റായിട്ട്
4: ലഗേജുകളിൽ
5: തീർച്ചയായിട്ടും,
4: കുറച്ച് ഹാൻഡ് ബാഗിൽ വെക്കണം
5: തീർച്ചയായിട്ടും. അതെ.
4: അതേപോലെ അതിന്റെ പ്രിസ്ക്രിപ്ഷൻ ബില്ലുകളിലേക്ക് കോപ്പികൾ വെക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം.
5: അത് നമ്മൾ ഇങ്ങനെ 3 പാക്കറ്റൊക്കെ ആക്കാൻ പറയുന്നത് വെച്ചാൽ അത് നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളത് കൊണ്ട്, ഏതെങ്കിലും ഒന്ന് പെട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ മിസ്സിങ് വന്നാലും മറ്റതിൽ അത് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനും അടുത്തതൊന്ന് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ശേഖരിക്കുന്നത് വരെ നമുക്ക് ബ്രേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്.
4: ലഗേജുകളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയൊക്കെ ഹാജിമാർക്ക് നിർദ്ദേശങ്ങളും മറ്റും നൽകിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനർമാരാണ്.
5: അതെ അതെ.
4: ട്രെയിനർമാരിൽ നിന്ന് പതുക്കെ അവർ മാറിയിട്ട് SHIമാരുടെ ഒരു കൺട്രോളിൽ വരികയാണ്.
5: തീർച്ചയായിട്ടും.
4: സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ, അതായത് ഹാജിമാരുടെ കൂടെ പോകുന്ന ആളുകൾ. അവരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുമ്പോൾ ഹജ്ജ് ക്യാമ്പിലേക്ക് പോവുക എന്നുള്ളതാണ്. ഹജ്ജ് ക്യാമ്പ് എന്താണ്, എങ്ങനെയാണ്?
5: നമുക്ക് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ, അതായത് ഇവരെ കൂടെ പോരുന്ന വളണ്ടിയർമാരുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പേ നമ്മുടെ വന്നിട്ട് നമ്മൾ ഏറെക്കുറെ 16 വർഷങ്ങളൊക്കെ ആയി. സാധാരണ ഇതിലെ ഹജ്ജ് ഇൻസ്പെക്ടർമാർ, അന്ന് കാദിമിൽ ഹുജ്ജാജ് എന്നാണ് ഇവർക്ക് പേരുണ്ടായിരുന്നത്, അവരൊക്കെ മിക്കവാറും ഈ ഹാജിമാരെ കാണാറ് ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ പകുതി ആളുകൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടും കുറച്ച് ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാണ്ടിരുന്നിട്ടും എങ്ങനെയായാലും പൂർണ്ണമായിട്ടും അവർ ഈ ഹാജിമാരെ കാണൽ ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കുറച്ച് കാലങ്ങളായിട്ട് വളരെ വിപുലമായ നല്ല രീതിയിലുള്ള ഈ മുന്നൊരുക്കങ്ങൾ കാരണം നേരത്തെ തന്നെ ഇപ്പോൾ 2 ക്ലാസ് നടത്തിയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-ാമത്തെ ക്ലാസ് മുതൽ തന്നെ വോളണ്ടിയർമാർ അല്ലെങ്കിൽ SHIമാർ, സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ, അവർ ഈ ഹാജിമാരെ കാണുകയുണ്ടായി. അതുപോലെ ഹാജിമാർക്ക് തിരിച്ചവരെ കാണാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് ഓരോ വളണ്ടിയറിനും ഓരോ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർക്കും 150 ഹാജിമാരുടെ ചുമതലയാണുള്ളത്. ഈ ഹാജിമാരുടെ പേര് വിവരങ്ങൾ, ഫോൺ നമ്പറുകൾ എല്ലാം നേരത്തെ ഹജ്ജ് കമ്മിറ്റി അവർക്ക് കൊടുത്തു. അവരുടെയൊക്കെ സംസാരിച്ച് അവരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ഹജ്ജ് കമ്മിറ്റി യഥാസമയത്ത് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ വരിതിയിലാക്കി. ഇപ്പോൾ അവർ നല്ലൊരു ഫാമിലിയായി, നല്ലൊരു സെറ്റപ്പായി. ഇപ്പോൾ ട്രെയിനർമാർക്ക് സ്വാഭാവികമായിട്ടും അവരെ മാസങ്ങളോളം അവരെ താലോലിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ അവരിലേക്ക് കൊടുക്കുമ്പോഴൊരു വിഷമം സ്വാഭാവികമായിട്ടും ട്രെയിനർമാർക്ക് തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് ഇനി അവരെ സ്വീകരിച്ച് അവരാരൊക്കെയാണെന്നുള്ളതൊക്കെ കണ്ട് മനസ്സിലാക്കി അവരൊരുമിച്ചാണ് ഇനി അവരവിടെ അങ്ങോട്ട് യാത്ര പോകുന്നത്. ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ തലേ ദിവസം തന്നെ സ്റ്റേറ്റ് ഇൻസ്പെക്ടർക്ക് തൻ്റെ കൂടെ പോരുന്ന ഹാജിമാരെ കാണാനുള്ള അവസരം ഉണ്ടാവും.
4: സൈറ്റിലൊക്കെ നോക്കുമ്പോൾ 48 hours മുമ്പ് റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ 24 മണിക്കൂർ മുമ്പ്, ഫ്ലൈറ്റിൻ്റെ ടൈമിൻ്റെ 24 മണിക്കൂർ മുമ്പ് ഹജ്ജ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തവണ പിന്നെയും സമയം കുറയുന്നു കേൾക്കുന്നു. 12 മണിക്കൂർ തൊട്ട് 24 മണിക്കൂറിന് ഇടയിൽ സമയം മതി, അത്ര കുറഞ്ഞ സമയത്തിന് മുമ്പ് റിപ്പോർട്ട് ചെയ്താൽ മതി പറയുന്നുണ്ട്. ശരിക്കും ഈ ഹജ്ജ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഓരോ ഫ്ലൈറ്റിനും അനുസരിച്ച് ഒരു താൽക്കാലികമായി ഒന്ന് അവിടെ ക്യാമ്പ് ചെയ്ത് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഇഹ്റാമിനൊക്കെ സഹായിച്ച് ഒരുമിച്ച് ഫ്ലൈറ്റിലേക്ക് കൊണ്ടു അവർക്ക് കയറ്റാനുള്ള ഒരു സംവിധാനമാണല്ലോ.
5: അതെ അതെ.
4: അതിൽ എങ്ങനെയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ? രേഖകളും ലഗേജുമായിട്ടൊക്കെ ഹാജിമാർ എംബാർക്കേഷൻ പോയിന്റിൽ, എന്നുവെച്ചാൽ ഹജ്ജ് ക്യാമ്പിൽ, നമുക്കുള്ളത് കണ്ണൂരുണ്ട്, അതേപോലെ കോഴിക്കോടുണ്ട്, പിന്നെ കൊച്ചിയിലുണ്ട്. അപ്പോൾ അവിടെ എത്തുന്നു, അതിന് ശേഷമുള്ള നടപടിക്രമങ്ങളൊന്ന് പറയാം.
5: അതായത് സൈറ്റിൽ മാത്രമല്ല, ഈ പിൽഗ്രിംസിന് ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് അവരുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് മെസ്സേജ് വരാറ്, 48 hours മുമ്പേ ഹജ്ജ് ക്യാമ്പിൽ എത്തണമെന്നും പറഞ്ഞിട്ട്. ഇത് സ്വാഭാവികമായിട്ടും ഹാജിമാർ നമ്മളോട് നിരന്തരം ട്രെയിനർമാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ 48 hours, നിങ്ങൾ 24 hours പറഞ്ഞിട്ട്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ 24 hours മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹജ്ജ് ക്യാമ്പിൽ നമ്മൾ ഓരോ ഹാജിയും റിപ്പോർട്ട് ചെയ്യണമെന്നാണുള്ളത്. അതേസമയം ഇപ്രാവശ്യം അത് 12 hours ചുരുക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം 12 hours ചുരുക്കാനുള്ള കാരണം ഈ സമയത്തുള്ള കാലാവസ്ഥ വ്യതിയാനമാണ്. അമിതമായിട്ട് ചൂടും അതോ ഹജ്ജ് ക്യാമ്പിൽ ഉള്ള പരിമിതികളൊക്കെ വെച്ചും കണ്ടാണ് അത് ചുരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ 48 hours മുമ്പാണ് നമ്മൾ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള ഹാജിമാർ റിപ്പോർട്ട് ചെയ്യേണ്ടത് 2 ദിവസം മുമ്പ് തന്നെയാണ്. അതായത് 48 hours.
4: ഇപ്പോഴും അങ്ങനെ തന്നെ
5: കാരണമുണ്ട്. നമ്മളുടെ കേരളത്തിലെ പോലെയുള്ള ഒരു സംവിധാനമല്ല അവിടെയൊന്നും ഉള്ളത്. അവിടെ ഹജ്ജിന് വിളിച്ച് അപേക്ഷയൊക്കെ കൊടുത്ത് പണമടപാടും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ നീങ്ങും. പക്ഷേ ഒരു ഹാജിയെ ഹജ്ജിലേക്ക് കൊണ്ടുവരാൻ, ഹജ്ജ് കർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ, അതിൻ്റെ ബോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപേക്ഷ മുതൽ, അപേക്ഷ സമർപ്പിച്ച് നറുക്കെടുപ്പെടുത്ത് അതിനുശേഷം മറ്റു ഓരോ ഘട്ടങ്ങളിലും നമ്മൾ എന്തു ചെയ്യാണ്, ഒരു നിശ്ചിത നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക ടീം തന്നെ വാർത്തെടുത്ത് അല്ലെങ്കിൽ ആയിരങ്ങളെ അപേക്ഷ ക്ഷണിച്ച് ഇൻ്റർവ്യൂ ചെയ്തെടുത്ത് അതിൽ നിന്ന് നല്ല പരിജ്ഞാനമുള്ള ആളുകളെ തിരഞ്ഞെടുത്തിട്ടാണ് ഓരോ ഹാജിയിലേക്കും എത്തിക്കുന്നത്. അങ്ങനെ ഈ ഹാജി ഹജ്ജിന് പോകുമ്പോഴേക്കും അദ്ദേഹത്താണ് നന്നായിട്ട് പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതേസമയം മറ്റ് സ്റ്റേറ്റുകളിൽ അതല്ല. അവർ ശരിക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് തന്നെ എവിടുന്നാണ്, ഈ ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സമയം രണ്ട് ദിവസം എങ്കിലും വേണം എന്നതുകൊണ്ടാണ് അവരങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ബോംബെ ഹജ്ജ് കമ്മിറ്റി കൊടുക്കുമ്പോൾ മെസ്സേജ് കൊടുക്കുമ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് വിടുന്നത് കൊണ്ടാണ് നമ്മുടെ ഹജ്ജുമാർക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി 12 മണിക്കൂർ ആക്കിയത് ഒരു കണക്കിന് നല്ലതാണ്, വളരെ നല്ലതാണ്, പരിമിതമായ. അതേസമയം 12 മണിക്കൂർ എന്ന് വെക്കുമ്പോൾ ചില ഫ്ലൈറ്റ് രാത്രിയിലാണെങ്കിൽ അവർ അർദ്ധരാത്രിയിൽ 12 മണിക്ക് എത്തണം എന്നല്ല അതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് എത്താം, അതിന് കുഴപ്പമൊന്നുമില്ല.
4: ലഗേജുകൾ റെഡിയാക്കി, പാസ്പോർട്ടും ഹജ്ജ് കാർഡും അനുബന്ധ രേഖകളും റെഡിയാക്കി ഹജ്ജ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അവരെ സ്വീകരിച്ച് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കുന്നു, പിന്നെ അവർക്ക് ഇഹ്റാമിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഫ്ലൈറ്റിൻ്റെ ടൈം അനുസരിച്ച് അവരോട് റെഡിയാകാൻ പറയുന്നു. ഫ്ലൈറ്റിലേക്ക് ഹജ്ജ് ക്യാമ്പിൽ നിന്ന് വാഹനങ്ങളിൽ എത്തിച്ചിട്ട് എയർപോർട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ ലഗേജിൻ്റെ പാക്കിങ്ങും അതുമായി ബന്ധപ്പെട്ട രേഖകൾ കാര്യങ്ങളാണ് സംസാരിച്ചത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ തുടരാം. ജാഫർ വിളയൂർ സാറ് ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഒരു അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: വഅലൈക്കും അസ്സലാം.
2: ജനക്ഷേമത്തിൽ നാം ഇതുവരെ കേട്ടത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പാലക്കാട് ജില്ലാ ട്രെയിനർ ജാഫർ വിളയൂരും
1: അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഇബ്നു അലി എടത്തനാട്ടുകരയും
2: നടത്തിയ സംസാരമായിരുന്നു. ഹജ്ജ് യാത്ര അറിഞ്ഞിരിക്കേണ്ട ഒരുക്കങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു സംസാരം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുന്നു.
6: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോൾ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി. എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല.
9: നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
7: Peace Radio. Tune to reality.

0: പതിവ് പോലെ റേഡിയോ വൈബ്സിൽ നാം ഏവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. മറ്റൊരു പ്രോഗ്രാം സ്നേഹക്കൂട്, കൗമാരം കയറ്റവും ഇറക്കവും എന്ന ഭാഗം രണ്ടാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നാം കേൾക്കാൻ പോകുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളോടൊപ്പമുള്ളത് കുവൈത്തിലെ അമേരിക്കൻ സ്കൂളിലെ അധ്യാപകൻ അഷ്റഫ് മദനി എഗരൂറാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കൗമാരം പ്രയാസങ്ങളും സാധ്യതകളും രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യാം, ഇതുപോലുള്ള ഒരുപാട് ചർച്ചകൾ നടന്നു. കൗമാരം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വളർച്ചയിലെ ഒരു കാലഘട്ടം മാത്രമല്ലേ എന്നതിനും, അതുപോലെ ചിലർക്കെങ്കിലും കൗമാരം പ്രതിസന്ധിയും പ്രശ്നവുമാണ് എന്നതിനെല്ലാം വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവിടെ പൂർത്തിയായത്. തുടർന്ന് അതിനോടനുബന്ധമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. പല മക്കളും ഇപ്പോൾ രക്ഷിതാക്കൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടും അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചാൽ പോലും മക്കൾ വ്യത്യസ്തമായിട്ട് ഇതിലൊന്നും നിൽക്കാതെ മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്നൊരവസ്ഥ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. എത്ര അടുത്ത് പിടിച്ചാലും അവരങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന അവസ്ഥ. ഇത്തരം സന്ദർഭങ്ങളിൽ രക്ഷിതാക്കൾക്കും ആ ഒരു മക്കൾക്കും എന്തൊരു നിർദ്ദേശമാണ് നൽകാനുള്ളത്?
2: സ്നേഹവും ഇസ്ലാമിക ചിട്ടയും ഈ പറയുന്ന ഇസ്ലാമിക കുടുംബജീവിതത്തിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പരമാവധി പാലിക്കാൻ ശ്രമിച്ചാലും നല്ല വീടുകളിലെ കുട്ടികൾ മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങൾ ഈ ഒരു പ്രായത്തിലെത്തുമ്പോഴേക്കും അകന്നു പോകുന്നു. അതായത് അവരൊരു വീട്ടിലൊരു ക്വയറ്റ്, എന്നാൽ അവർ ഇതിനൊന്നും അവർ അങ്ങനെ കേൾക്കും, ചിലപ്പോൾ പ്രതികരിക്കൂല, പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായി അവരിൽ ഇങ്ങോട്ട് വരുന്നില്ല. അവർ ആ ബന്ധം കൗമാരാകും തോറും ബന്ധം അകന്നകന്നു പോകുക. അകന്നു പറഞ്ഞാൽ പിണക്കല്ല, അവർ അവരുടേതായ ഒരു ലോകത്താണ്. അവർ വരുന്നു, ഭക്ഷണം കഴിക്കാനിരിക്കുന്നു, എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോകണം നിർബന്ധിച്ചാൽ പോകുന്നു, വീണ്ടും അവരുടെ ലോകത്തേക്ക് പോകുന്നു. അവരുടെ കുട്ടികൾ, അവരുടെ ഫോണ്, അവരുടെ നെറ്റ്, അവരുടെ ജോലി, അവരുടെ സൗഹൃദം, അവരുടെ കോഴ്സ്, അങ്ങനെ മാതാപിതാക്കൾക്കൊരു പ്രത്യേകിച്ച് ഇനി അവൻ്റെ കാര്യത്തിൽ ഒരു റോളില്ല. ഇവനാണ് ഈ വിഷയങ്ങളിലൊന്നും ഒരു പ്രാധാന്യമില്ല. ചിലപ്പോൾ ജോലിൻ്റെ വിഷയത്തിൽ തന്നെ പഠിപ്പിൽ തന്നെ ഒരിതില്ല. അപ്പോൾ ഈ അവർ മറ്റ് നിന്ന സൗഹൃദമൊക്കെയാണ്. ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സത്യത്തിൽ പ്രവാസികളും കൂടിയാണ്, പ്രവാസികളായ രക്ഷിതാക്കൾ. ഇപ്പോൾ പ്രവാസ ലോകത്ത് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വീടുകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രക്ഷിതാക്കളുടെ അത്താണി അധ്യാപകരാണ്, സ്കൂൾ അധ്യാപകരെക്കാളും കൂടുതൽ ഉസ്താദുമാർ. അപ്പോൾ ഒരു കുട്ടി ഒരു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് വരെയൊക്കെയാണ് ഒരു സ്കൂൾ പ്രായത്തിലാണ് ഒരു ഉസ്താദുമായുള്ള ബന്ധം ഉണ്ടാവുന്നത്. അപ്പം ഒരു 8-ാം ക്ലാസ് 9-10-ാം ക്ലാസ് മേലോട്ട് വരും തോറും ഈ കുട്ടി മദ്രസുമായും ഉസ്താദുമാരുമായുള്ള കണക്ഷൻ വിട്ട്. അപ്പോൾ ഇവിടെ ആദ്യം രക്ഷിതാക്കളുണ്ട്, രക്ഷിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഉസ്താദുമാരുണ്ട്. ഈ രണ്ട് കണക്ഷനും പൊട്ടി കുട്ടി സ്വതം. അപ്പോൾ ഉസ്താദിൻ്റെ നേരിട്ട് അവൻ്റെ ക്ലാസ്സിൽ, ഇപ്പോൾ CRE ഒക്കെ ആണെങ്കിൽ ഓക്കെ, CRE പോലും ഇല്ല, ഒരു 8-ാം ക്ലാസ് വരെ 6-ാം ക്ലാസ് വരെ മദ്രസ കഴിഞ്ഞ് പോയൊരു കുട്ടിയെ ഒരു ഉസ്താദിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടിയെ എന്ത് ചെയ്യും? രണ്ട്, ഈ കുട്ടി ചെന്നുപെടുന്നത് ആരെ കയ്യിലാണ്? ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളീയർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ ഞങ്ങളെപ്പോലെ പ്രവാസികളായ ആളുകളുടെ പ്രതിസന്ധി വേറൊന്നാണ്, ഇതിനേക്കാൾ കുറച്ച് അപകടം. അവിടുത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൊതു കമ്മ്യൂണിറ്റി ആയിരിക്കും. ഒരു ഏറ്റവും ചുരുങ്ങിയ വൃത്തത്തിലാണ് ഞാൻ പറയുന്നത്, ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഇന്ത്യൻ സ്കൂളായിരുന്നു, മാക്സിമം കുട്ടികളും ഇന്ത്യൻ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഒന്നോ രണ്ടോ അപൂർവം കുട്ടികളെ നമ്മളെപ്പോലത്തെ ഈ അമേരിക്കൻ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടാവുള്ളൂ. ഈ ഇന്ത്യൻ സ്കൂളുകളിലുള്ള കുട്ടികൾ ആരാ? ഒന്ന് ഗോവ, ഡൽഹി, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള നോൺ ഇസ്ലാമിക് പശ്ചാത്തലത്തിൽ റിലീജിയസ് അത്ര അല്ലാത്ത, എന്നാൽ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നൽകുകയും മറ്റ് എല്ലാ ഭൗതിക സൗകര്യങ്ങളിലും ഭൗതിക എൻ്റർടൈൻമെൻറ്റുകളിലും മാതാപിതാക്കൾ ഇൻട്രാക്ട് ചെയ്യാത്ത, കൈകടത്താത്ത ഒരു സ്വതന്ത്ര ലോകം. അപ്പോൾ അവിടെ നമ്മളുടെ ഇസ്ലാമിക കുടുംബജീവിതത്തിൽ ചിട്ടകളുണ്ട്, ഒരുപാട് ലിമിറ്റുകളുണ്ട്, ലിമിറ്റേഷൻസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു ഡു ആൻഡ് ഡു നോട്ട്, അതൊരു വല്ലാത്ത ഒരു ഈ കുട്ടികൾ ഫീൽ ചെയ്യുന്നു. അപ്പോൾ സ്കൂൾ പ്രായത്തിൽ മദ്രസാട്ട് വിട്ടാൽ പിന്നെ കുട്ടികൾ ആരുടെ കൂടെയാണ്? അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ മിക്സ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ 8-ാം ക്ലാസ്സിൻ്റെ മേലോട്ടുള്ള ഒരു ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടിയുടെ സൗഹൃ വലതയും എന്ന് പറയുന്നത് അവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അവരുടെ ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവർക്ക് ഗോവയായാലും കർണാടകയായാലും ഡൽഹി ആയാലും ഇനി നൈബർ തൊട്ടടുത്ത് ഇനി കുറച്ച് പാകിസ്ഥാൻസ് ബംഗ്ലാദേശ് അങ്ങനെ ഏഷ്യൻ കമ്മ്യൂണിറ്റി ആയിരിക്കും മിക്കവാറും ഈ നമ്മുടെ കുട്ടികൾ. ഇപ്പോൾ ഇന്ത്യൻ സ്കൂളിൽ തന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടാകും. അറബ്സ് ഉണ്ടാകും ചിലപ്പോൾ, ഈ പിന്നെ തേർഡ് വേൾഡ് കൺട്രി ആയ ലബ്നാൻ അതുപോലത്തെ സാധാരണ അറബ് അവരുണ്ടാവാം ചില ഇന്ത്യൻ സ്കൂളുകളിൽ. അതുപോലെ തന്നെ പാകിസ്ഥാൻ കുട്ടികളുണ്ടാവും, ബംഗ്ലാദേശ് കുട്ടികളുണ്ടാവും, ശ്രീലങ്കൻ കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹി, ഗോവ, മറ്റ് കേരളം, മറ്റുള്ള ഈ മറ്റുള്ള വീട്ടിൽ. അപ്പോൾ ഇവരുടെ സൗഹൃദം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് മാതിരിയല്ല. അവരുടെ നമ്മളൊക്കെ ഒരു ഏരിയയിലുള്ള കളി ഗ്രൗണ്ട്, നമ്മുടെ ഗ്രൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൈബ്രറി, നമ്മുടെ ഗ്രാമപ്രദേശം, അവിടെ ഉള്ള കുട്ടികളായിട്ടുള്ളവരെ ഇവർ ഒന്ന് വാട്സപ്പ്, ഫോണില്ലാത്ത ഒറ്റ കുട്ടിയിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പോൾ ഇവരെവിടെയാണെങ്കിലും ഒരു പക്ഷേ ഇവർ വണ്ടി കയറിപ്പോകും. അപ്പോൾ ഒരു പ്രദേശത്ത് തന്നെ ഞാൻ പറഞ്ഞ എല്ലാ സ്ഥലത്തുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെ ഇവർ ഗ്രൗണ്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ റെസ്റ്റോറൻറ്റുകളിൽ വെച്ചോ സ്കൂളുകളിൽ വെച്ചോ അല്ല മാത്രം കാണുന്നത്. ഇവർ പലപ്പോഴും ഹോംവർക്ക് ചെയ്യാൻ അതുപോലെ തന്നെ പ്രൊജക്റ്റ് കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ വീടുകളിൽ ഇവർ സന്ദർശിക്കുന്നു. ഇത് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം സ്കൂൾ നമ്മുടെ ഉസ്താദുമാരുടെ കൈകൾ ഒന്നും ഇവരുണ്ടാവില്ല. പിന്നെ ഇവർ രക്ഷിതാക്കൾക്ക് ഈ സമയം കഴിഞ്ഞാൽ രക്ഷിതാക്കൾ തന്നെ എൻഗേജ് ആയിരിക്കും. ഞങ്ങൾ തന്നെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രക്ഷിതാക്കളും മക്കളും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു. അപ്പോൾ ഈ കുട്ടികൾ രക്ഷിതാക്കൾ പലപ്പോഴും ഇത് പറയുമ്പോൾ കുട്ടികളെടുത്ത് നിന്നുണ്ടാകുന്ന ഒരു റെസ്പോണ്ട് ഉണ്ട്. ഇത് നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉപ്പ നിങ്ങൾ നോക്കി ജോസഫ് ഏട്ടൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ പിന്നെ ഇന്നാലിന്നാളെ വീട്ടിൽ അവരുടെ ഒന്നും വീട്ടിൽ ഞാൻ പോയല്ലോ. അവിടുത്തെ അമ്മയും അച്ഛനും ഒന്നും എപ്പോഴും അവരുടെ മക്കളോട് ഡു ആൻഡ് ഡു നോട്ട് പറയുന്നില്ലല്ലോ. നിങ്ങൾ എവിടെ തൊട്ടാലും മോനെ ആ കൈയ്യോണ്ട് തിന്നരുത്, ഈ കൈയ്യോണ്ട് തിന്നണം, നീ അത് ചെയ്യ്, ഇത് ചെയ്യല്ലേ, അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കല്ലേ, ലോട്ട് ഓഫ് എന്താ പറയുക റെസ്ട്രിക്ഷൻസ് എപ്പോഴും എപ്പോഴും അതൊരു എന്താണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വീട്ടിലൊക്കെ എന്താവും, ആ കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നാൽ ഹലാസ്, അവരുടെ ജോലിയിലേക്ക് അവർ പോകുന്നു. അവർക്ക് ഹോംവർക്ക് ചെയ്യേണ്ട ഹോംവർക്ക് ചെയ്ത് ടി വി കാണാനുള്ള ടി വി കണ്ട് അവർക്ക് വായിക്കുകയാണെങ്കിൽ വായിച്ച് പുറത്തു പോകുകയാണെങ്കിൽ ജെ സി ഒക്കെ എടുത്തിട്ട് അവർ പുറത്തു പോയി. നിങ്ങൾ എത്ര മണിക്കെത്തണം, ഇത്ര മണിക്കെത്തരുത്, അപ്പോഴേക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ ഈ കുട്ടികൾ 2 കൊല്ലം 3 കൊല്ലം ഈ കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ വീടുകളിൽ ലോട്ട് ഓഫ് ഫ്രീഡം. ഇതൊരു ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. നമ്മളെ വീടുകളിലാണെങ്കിൽ ഫ്രീഡം കുറവ് എന്നൊരു ഫീലിംഗ് ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഈ ഫീലിംഗാണ് ഈ നേരത്തെ പറഞ്ഞ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫീലിങ്ങിനെ നമ്മൾ എങ്ങനെ അതിജയിക്കും എന്നുള്ളതാണ്. ഈ അതിജയിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വഴി ആ വീടുകളിൽ അല്ലെ ആ ഒരു ജനറേഷനിൽ ഇല്ലാത്ത ഒന്ന് നമ്മളുണ്ടാക്കുക എന്ന് മാത്രമാണ്. ആ ജനറേഷനിൽ നിങ്ങൾക്കറിയാം, നമ്മൾക്കറിയാം, ഈ ഒരു പ്രായത്തിൽ ഒരു പാരൻസും ഒരു സമൂഹവും ഈ പ്രായത്തിലുള്ള ഒരു തലമുറയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ സമ്മതിക്കാത്ത ഇഷ്ടപ്പെടാത്ത ഒരു ഫാക്റ്റാണ് ഡെത്ത്, മരണം. ഇപ്പോൾ നമ്മളെ എം എസ് എമ്മിൻ്റെ പരിപാടികൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രോഫ്കോൺ പോലുള്ള പരിപാടികൾ ഇത്രയും വിജയിക്കുന്നത്? ആ പ്രായത്തിൽ ലോകത്തൊരു സംഘടനയും ആ ഏജിലുള്ള ഒരു ജനറേഷനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് മരണം ചർച്ചയാക്കുന്നില്ല. നമ്മൾ അവിടെ ചർച്ചയാക്കുന്നത് മരണം, ഈ ലൈഫ്. ഇതിനൊരുപാട് പളവളപ്പുകളുണ്ട്, പക്ഷേ ഈ പളവളപ്പുകളെല്ലാം അസ്തമിച്ചു പോകുന്ന ഒരു സത്യമുണ്ട്, അതാണ് മരണം. അത് ഏത് നേരവും വരാം, ഇതാരും പറയാൻ ഇഷ്ടപ്പെടാത്ത. ഈവൻ ഒരു പാരൻസ് പോലും യുവത്വത്തിലുള്ള ഒരു കുട്ടിയോട് അവനോട് മരണം ഡിസ്കസ് ചെയ്യാൻ അവർ മരണം ഉണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കും. കാരണം അവരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുട്ടി ഇനി മരണത്തെക്കുറിച്ച് ആലോചിച്ച് ഓർക്കല്ലാണ്ടായി, കോളേജ് പഠിക്കുന്നത് ഒഴിവായി. നമ്മൾ അവിടെ നേരിട്ട് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്താ, നിങ്ങൾ ഉറങ്ങുന്നത് പോലെ ഒരു ദിവസം മരിക്കും, നിങ്ങൾ ഉണരുന്നത് പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം ഉള്ളത്. അവിടെ ഇവിടെ അള്ളാഹു നമ്മളെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് അത് രേഖപ്പെടുത്തിയത് പടച്ച റബ്ബ് നാളെ നമ്മുടെ കയ്യിൽ തരും. ഇഖ്റ കിതാബക വഖഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ, നിന്റെ വേർഡ്, നിന്റെ ഗ്രന്ഥം നീ വായിക്ക്. അപ്പം ഈ ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ മാത്രം മതി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒന്ന് ടൈം മാനേജ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം. എന്താ അങ്ങനെയുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ലൈഫ് എന്ന് പറയുന്നത് എന്താണ് എന്ന് മരണത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഇൻസിഡൻസുകൾ ഉണ്ടാവുന്നില്ല. നേരിട്ട് വെറും ഒരു മരണം എന്ന് മാത്രമല്ല, ഇൻസിഡൻസുകളെ ഉപയോഗപ്പെടുത്താം. അതായത് നമ്മൾ പോയി വന്ന ഒരു മരണ വീട്ടിൽ പോയി വന്ന ഇത്, അവൻ്റെ കൂടെ പഠിച്ച ആളുകൾ മരിച്ചത്, അല്ലെ അവളുടെ എന്തെങ്കിലും സംഭവിച്ചത്, അല്ലെ ഇപ്പോൾ റാഗിങ്ങിൻ്റെ പേടിച്ചിട്ടും റാഗിങ് ചെയ്തിട്ടും മെഡിക്കൽ വിദ്യാർത്ഥികൾ വരെ വിദ്യാർത്ഥിനികൾ വരെ ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ് നമ്മൾ കാണുന്ന ഏറ്റവും അപകടകരമായി. അപ്പോൾ അതോടുകൂടി അവർക്ക് എന്ത് കിട്ടി? അപ്പം അങ്ങനെയുള്ള ഒരു ചിന്ത ഈ കുട്ടികളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ടാണ് മോനെ അല്ലേ മോളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ അപ്പം നമുക്ക് ഒരു ചിട്ടയില്ലെങ്കിൽ ഈ ലൈഫിന് അള്ളാഹു ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും തീരും. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മൾക്ക് ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഈ ലൈഫ് ഓരോന്നും നമുക്ക് പ്രൊഡക്റ്റീവ് ആവണം ഓരോ നിമിഷവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അജണ്ടകൾ നമ്മളെ തീരുമാനിക്കേണ്ടത്. യൂസ്ഫുള്ളായ ഉപകാരപ്രദമായ കർമ്മങ്ങളെ കൊണ്ട് നിറക്കപ്പെടേണ്ടതാണ് ജീവിതം, ഇല്ലേ നമുക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു നല്ല മനസ്സ്, അങ്ങനത്തെ മനസ്സുകൾ ആ ഒരു ഇതിലേക്ക് അവരെ കൊണ്ടുവന്നാൽ ഈ മാറ്റങ്ങൾ നമുക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ കുറേ കാര്യങ്ങൾ അവർ രക്ഷിതാക്കളുമായുള്ള ബന്ധം അവർ തിരിച്ചു വരികയും കൂടുതൽ സമയം ഞാൻ വീട്ടിൽ ചിലവഴിക്കണം മാതാപിതാക്കൾ, അപ്പം അതായത് അവർക്ക് എപ്പോഴും ഒരു കോൺഫിഡൻ്റ് ഉണ്ടാവണം. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ, ഇതൊരു വലിയ പോയിൻ്റാണ് സൈക്കോളജിക്കലായി ഈ ടേമിൽ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ അവർക്ക് എൻ്റെ ഫീലിംഗ് ഒന്നും അറിയില്ല. ദേ ആർ നോട്ട് കെയർ മീ. നിങ്ങൾ എൻ്റെ ഫീലിംഗ് കെയർ ചെയ്യുന്നില്ല, എൻ്റെ നീഡ്സ് കെയർ ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളെ മോന് കേട് വന്നാൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, അങ്ങനെ പറയുന്ന യുക്തിപരമായി സംസാരിക്കുന്ന കുട്ടികൾ പോലുണ്ട്. നിങ്ങളെന്തിനങ്ങനെ പറയുന്നത്? നിങ്ങൾ നാളെ പഠിച്ചതിൻ്റെ അടുത്ത് കുറ്റപ്പെടും, നിങ്ങൾക്ക് പേടിയാകും, നിങ്ങൾക്ക് ശിക്ഷ കിട്ടും, അതൊക്കെ നിങ്ങളെ കാര്യം നടക്കുക. നിങ്ങളെ നിങ്ങളെ മോനെ പറ്റി എല്ലാവരും നല്ലത് പറയണം. മോനെ എൻ്റെ ഇങ്ങി പറയില്ല, എൻ്റെ വീട്ടിൽ ഇന്നാളെ മോന് അല്ല എങ്ങനെയല്ലേ. അപ്പം നിങ്ങളെ പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. ഇന്നത്തെ പ്രൊഫഷണൽ കോളേജുകളിലാണ് കുട്ടികളിൽ ഭൂരിപക്ഷവും പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ഇതില്ല. എൻ്റെ കെയർ, എൻ്റെ കരിയർ, ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ്, ഇങ്ങനെ പോയാലാണ് രക്ഷപ്പെടുള്ളൂ, ഇങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റിയിൽ ജോലി കിട്ടുള്ളൂ. ഇപ്പം മോനോട് അല്ലെ മകളോട് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതിനെപ്പറ്റി അത്ര അറിയാത്തൊരു മോൾ എന്താ പറയുക, നിങ്ങൾ റിലീജിയസായി നടക്കും, നിങ്ങൾ മോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നതിൽ നിങ്ങൾക്ക് പേടി, മറ്റുള്ള ആക്ഷേപിക്കുന്നതിൽ പേടി. പക്ഷേ നിങ്ങൾക്കറിയില്ല ഇതൊക്കെ ആയാൽ നമ്മുടെ ഭാവി, ഫ്യൂച്ചർ, നമ്മുടെ ഫ്യൂച്ചറിന് അത് പ്രോബ്ലമാണ്, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്നൊക്കെ നമുക്ക് മാർക്കിട്ട് വെക്കും. ഇപ്പോൾ വലിയ ഹൈ വലിയ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ക്യാമ്പസ് ഇൻ്റർവ്യൂ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഗ്രാജുവേറ്റ് ആകുന്നതിൻ്റെ ഒരു മാസം മുമ്പ് ഒരു വർഷം മുമ്പ് വലിയ വലിയ കമ്പനികൾ, അതായത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്തുള്ള ലോഡ്ജുകളിൽ ഫ്ളാറ്റുകളിൽ അവർ റൂം എടുത്ത് കൂടുകയാണ് എക്സിക്യൂട്ടീവുകൾ. എന്തിന്? ഈ പിന്നെ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകുന്ന കുട്ടികളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ്റർവ്യൂ ചെയ്ത് ക്യാമ്പസ് ഇൻ്റർവ്യൂ ചെയ്ത് പൊക്കിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ആ വന്ന് അവിടെ അവർ കൂടി നിന്ന് കുട്ടികളെ വിളിച്ചിട്ട് വെറും ഒരു ഇൻ്റർവ്യൂ ചെയ്യല്ല ചെയ്യുന്നത്. ഓരോ കുട്ടിൻ്റെയും പേഴ്സണാലിറ്റി അവർ വായിച്ചെടുക്കുന്നത്, ഇവൻ എങ്ങനെയാണ്, കഴിഞ്ഞ വർഷം എങ്ങനെയാണ്, റിലീജിയസ് സ്റ്റാറ്റസ് എന്താണ്, പിന്നെ മറ്റുള്ള വിഷയങ്ങൾ എങ്ങനെയാണ്, ഫ്ലെക്സിബിളാണോ. അപ്പോൾ ഒരു ഹിജാബൊക്കെ ഒരു ധരിക്കുന്ന ഒരു താടിയൊക്കെ ഒരു വെച്ചൊരു കുട്ടിയാണെങ്കിൽ ഈസ് നോട്ടബിൾ, അവൻ ഭയങ്കര സ്മാർട്ടാണ്. ഇതിൽ ഇൻ്റർവ്യൂവിൽ പോലും സ്മാർട്ടാണെങ്കിൽ പോലും അവരവരുടെ സ്റ്റഡി റിപ്പോർട്ട് കാണും. ഈ സ്റ്റഡി റിപ്പോർട്ട് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക. അപ്പോൾ പറയും, നിങ്ങൾക്കിതൊന്നും അറിയില്ലപ്പാ, ഉമ്മക്ക് അറിയില്ല ഫ്യൂച്ചറിൽ, നമ്മൾ എൻ്റെ ഫ്യൂച്ചറാ പ്രോബ്ലം. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവരുടെ ഫീലിംഗ് കെയർ ചെയ്യുന്നുണ്ട് എന്ന് അവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. അവരുടെ ആവശ്യങ്ങളോടൊപ്പം അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, ആശങ്ക ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു, പിന്നെ അവർ പ്രൊട്ടക്ഷൻ ഷെൽട്ടർ തേടി അവർ വരിക മാതാപിതാക്കൾ. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, മക്കൾക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവർ ഷെൽട്ടർ തേടി ഷെൽട്ടറായി ഞങ്ങളെ കാണണം. ഷെൽട്ടറായി അവർ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെ കണ്ടാൽ മാതാപിതാക്കൾക്ക് കിട്ടേണ്ട സമയം എങ്ങോട്ട് പോകും? ഈ ആളുകളെ ഇരുത്തേക്ക് അവർ പരമാവധി അവിടെ പോയി കൂത്തിരിക്കാൻ, അവരുമായി ഡിസ്കഷൻ ചെയ്യാൻ, അവരുമായിട്ടുള്ള അവരെ സജസ്റ്റ് ചെയ്തിരുന്ന ബുക്കും ഫിലിമും കാണാൻ, അങ്ങനെയൊക്കെയാണ് അവർക്ക് താല്പര്യമുണ്ടാവും. മറിച്ച് എൻ്റെ പ്രോബ്ലം ഒരു വന്നാൽ ഞാൻ അത് ഉപ്പനോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, ഉമ്മനോട് ഡിസ്കസ് ചെയ്യട്ടെ, കാരണം ഉമ്മക്കും ഉപ്പക്കും അതിൽ കുറച്ചൊരു നല്ല താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതാണ് ചുരുക്കത്തിൽ പഠിച്ച് അഭിനയിക്കേണ്ട ഒരു കലയാണ്.
1: അതായത് മക്കൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളിൽ പരിഗണിക്കുകയും അവർക്ക് ആ ഒരു റെസ്പെക്ട്
2: കൊടുക്കുകയും,
1: അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം
2: ചെലവഴിക്കുന്നതാണ്, അവരോടൊപ്പം ഉണ്ടാവണം. എസ്പെഷ്യലി എക്സാം ഡേയ്സിലൊക്കെ നമ്മുടെ വലിയ മാതാപിതാക്കൾ വലിയ കുട്ടികളാണെങ്കിൽ പലപ്പോഴും പിന്നെ നമ്മുടെ എക്സാമിൻ്റെ ഒക്കെ ആ ടൈം വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സമ്മർദ്ദം ഉണ്ടാവും. അപ്പം നമ്മളെ ആളുകൾ പറയുന്ന ഈ മോളോ വായിച്ചോ, ഇനി കുറച്ചുകൂടി വായിച്ചോ, അവരും കിടന്നുറങ്ങും. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ അവരുടെ കുട്ടികൾക്ക് ഒരു നല്ല ഭയങ്കര സ്ട്രിക്റ്റൊക്കെ ഉള്ള എക്സാമൊക്കെ വരുന്ന ടെൻഷനൊക്കെ അനുഭവിക്കുന്ന പേഴ്സണാലിറ്റി ഡിപ്പെൻസ് കുട്ടികളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചാണ്. ചില കുട്ടികൾ വീക്കായിരിക്കും, അപ്പം

0: ാക്കുന്നത് ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ സാധന. നമ്മൾ പോലും സ്നേഹം ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ ഒരു ഇപ്പോൾ വലിയ ഒരാളാണെങ്കിൽ പോലും നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാൾ എഴുന്നേറ്റ് നമ്മളെ സ്വീകരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ വിഷമം ചോദിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ മക്കളും ഈസ് ജസ്റ്റ് ഹ്യൂമൺ. അവർക്ക് പുറത്തുനിന്നുള്ള എല്ലാ മോടികൾക്കപ്പുറം ഒരുപാട് ഫീലിങ്ങുകളുണ്ട്. നമ്മളതിൻ്റെ വൈകൃതമായ ഒരു തലത്തിലേക്ക് മാത്രമേ കാണുള്ളൂ, എന്നാൽ നല്ല കലയ തലത്തിൽ ഉണ്ട്. അതും കൂടി കെയർ ചെയ്യാൻ പറ്റിയാൽ രക്ഷിതാക്കളോടൊപ്പം മക്കൾ എപ്പോഴും ഒരു ഭാഗമായി, എ പാർട്ട് ഓഫ് ഹിസ് ബോഡി അതായിട്ട് തന്നെ നിൽക്കും എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്.
1: തീർച്ചയായും നമ്മളെ മക്കളോടൊപ്പം ഒരു ഒത്തുപിടിച്ച് അല്ലെങ്കിൽ അവരെ ചാരി പിടിച്ച് ഒന്ന് സ്നേഹത്തോട് പുറത്തൊക്കെ ഒന്ന് കൊട്ടി അവർക്കൊരു ഒരു എക്സാമിന് പോകുമ്പോൾ ഒരു നല്ലൊരു ഉപദേശം കൊടുത്ത് നീ ജയിക്കും അല്ലെങ്കിൽ നിനക്ക് കഴിയും എന്നുള്ള ആ ഒരു പോസിറ്റീവ് ഉപദേശങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞയക്കുക. എന്നിട്ട് അവരെ നമ്മളെ കൂട്ടത്തിൽ നടത്തിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പല മക്കൾ എത്ര കൂട്ടിപ്പിടിച്ചാലും അല്ലെങ്കിൽ എത്ര സ്നേഹത്തോട് പെരുമാറിയാലും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്താലും ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഒരു കൈവിട്ടു പോകൽ, അഥവാ അവരെ എങ്ങനെ ഇങ്ങോട്ട് വലിച്ചാലും വരില്ല, അല്ലെങ്കിൽ ഒരു നല്ല ഒരു കൂട്ടത്തിൽ ഒരു ഒരു കുടുംബപരമായ ഒരു ഒരു പരിപാടിക്ക് വിളിച്ചാൽ പോലും അവർ കൂടെ പോരാതെ തികച്ചും രക്ഷിതാക്കളിൽ നിന്നും അകന്നു നിൽക്കുന്ന പല മക്കളുമുണ്ട്. അങ്ങനത്തെ മക്കളെ എങ്ങനെ നമ്മളെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനും ഒരു ഒരു ഒരു നല്ല ഒരു കുട്ടിയായിട്ട് നമുക്ക് കാണിക്കാനും മാതൃകയാക്കാനൊക്കെ ഉള്ള രീതിയിലുള്ള,
0: ഇപ്പോൾ നമ്മുടെ ചോദ്യം പൂർണ്ണമായി ഈ ടീനേജ് പ്രായത്തിലേക്ക് വന്നോടുകൂടി മാതാപിതാക്കളും അല്ലെങ്കിൽ ഒന്നുകിൽ പിതാവ്, പലപ്പോഴും അങ്ങനെയാണ്, മാതാവുമായുള്ള ഒരു ചെറിയൊരു റിലേഷൻ അവിടെ നിർത്തി പിതാവുമായുള്ള പരമാവധി ബന്ധങ്ങൾ കുറച്ച്, അല്ലെങ്കിൽ അത് പിതാവിൻ്റെ ഭാഷയിൽ അവൻ കൈവിട്ടുപോയി, അവനിനി നന്നാവൂല, അവനെക്കൊണ്ട് കാര്യമില്ല, ഞാൻ അവനെ വിട്ടേച്ചതാണ്, ഇതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കേസുകൾ നല്ല കുടുംബങ്ങളിൽ, അതായത് നല്ല രക്ഷിതാക്കളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നല്ലതല്ലാത്ത രക്ഷിതാക്കളെന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഇതിൻ്റെ കുട്ടികളെ പിന്നെ മരണവും ഭൗതികവും പാരത്രികവുമായ വിജയം ഒരുപോലെ കാണാത്ത രക്ഷിതാക്കളെക്കുറിച്ചാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും സ്വഭാവദൂഷ്യമല്ല. എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, ഇതൊരു റിയാലിറ്റിയാണ്. പക്ഷെ അതിനും ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. ഇതിലാദ്യം നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് പ്രതീക്ഷ കൈവിടാൻ പാടില്ല എന്നതാണ്. എനിക്കൊരുപാട് എക്സാമ്പിളുകൾ അതിന് പറയാൻ കഴിയും, പക്ഷേ ഞാൻ അതിൻ്റെ ബ്രീഫ് ആദ്യമായി ഞാൻ രക്ഷിതാക്കളോട് പറയുന്നത്, നിങ്ങളുടെ മക്കൾ ഇനി എന്തായി എത്ര തന്നെ കൈവിട്ടു പോയി എന്ന് നിങ്ങളുടെ ഭാഷയിൽ, അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ക്വാളിറ്റിയിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും, എത്ര പെട്ടുപോയാലും ആ കുട്ടികളെക്കുറിച്ചുള്ള പ്രതീക്ഷ നിങ്ങളൊരിക്കലും കൈവിടരുത്. ഇന്നല്ലെങ്കിൽ നാളെ അവർ മാറ്റം സംഭവിക്കും. രണ്ട്, ഒരിക്കലും ആ ഒരു അവസ്ഥ കണ്ട് മക്കൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കരുത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ച മൂന്ന് പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. രണ്ടാമത്തേത്, അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മക്കൾക്കെതിരെ ഒരിക്കലും പ്രാർത്ഥിച്ചു പോരുത്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, ചില സമയങ്ങളുണ്ട് ഒരടിമയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ആ സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ പ്രാർത്ഥനയും സമയവും കൂട്ടിമുട്ടിപ്പോയാൽ അള്ളാഹു കബൂൽ ചെയ്ത് കളയും. അതുകൊണ്ട് മക്കൾക്കെതിരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കരുത്. രണ്ടാമത്തേത്, അവരെക്കുറിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ വിടരുത്. എത്ര കൊല്ലം കൊണ്ട് മാറുന്ന നിങ്ങൾ പറയുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് മാറും, ചിലപ്പം ഒരാഴ്ച കൊണ്ട് മാറും, 2 കൊല്ലം കൊണ്ട് മാറും. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ സ്കൂളിലെ സിസ്റ്റം അനുസരിച്ച് ഒരു കാലഘട്ടം എലിമെൻ്ററി മുതൽ 12ാം ക്ലാസ് വരെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ടേമിൽ 12 കൊല്ലം ഞാനൊരു കുട്ടിയെ പഠിപ്പിക്കും ആ ഒരു സിസ്റ്റത്തിൽ. അപ്പോൾ ഒരു കുട്ടിയുടെ 12 കൊല്ലത്തെ ആറ്റിറ്റ്യൂഡ്, വളർച്ച, ബിഹേവിയർ ഒക്കെ അതിൻ്റെ ചേഞ്ചസ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എല്ലാ സ്ഥാപനത്തിലുള്ള അധ്യാപകർക്കാണ് ഇത് കാണാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ചില കുട്ടികൾ പിന്നെ സമൂഹത്തിൽ വളരെ ഉയർന്ന വളരെ സ്വതന്ത്രമായ ലോകത്ത് ജീവിക്കുന്ന സാമ്പത്തികമായ ഉന്നതയിലുള്ള

0: കുവൈറ്റ് നാഷണാലിറ്റിയിലുള്ള തന്നെ റോയൽ ഫാമിലിയിലെ കുട്ടികളായിരിക്കും. പക്ഷെ ചില കുട്ടികൾ വളരെ റൂഡ്, വളരെ റഫായിട്ട് പെരുമാറും. അധ്യാപകരെ കണ്ണീര് കുടിപ്പിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ, കണ്ണീര് കുടിപ്പിക്കും. പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾക്കറിയാം, വലിയ ഉന്നത സ്ഥാപനങ്ങളിലൊക്കെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരൊരു അത്ര ഭയങ്കര അധികാരം ഉണ്ടാവില്ല. കുട്ടികൾക്കായിരിക്കും കൂടുതൽ അധികാരം ഉണ്ടാവും, കാരണം പാരൻസിൻ്റെ ഫീസ് അതിൻ്റെ ബലത്തിലാണ് സ്ഥാപനങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷേ അതൊന്നുമല്ല പ്രശ്നം. വളരെ പ്രയാസപ്പെട്ട കുട്ടികൾ, പ്രയാസപ്പെടുത്തുന്ന ആറ്റിറ്റ്യൂഡ് മോശമായ കുട്ടികളുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഉപദേശിക്കും, രണ്ട് പ്രാവശ്യം ഉപദേശിക്കും, പിന്നെ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യും, പിന്നെ നമ്മൾ അത് പാരൻസ് മീറ്റ് വിളിക്കും, പിന്നെ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണമെങ്കിൽ ആ കുട്ടികളെ ഡിസ്മിസ് ചെയ്യാനുള്ള സജഷൻ കൊടുക്കാം പ്രിൻസിപ്പൽസ്. ഒരു വർഷം നീണ്ട ഒരു ഒന്നിലധികം അഞ്ചോ ആറോ അധ്യാപകർ ഒരേ റിമാർക്ക് എഴുതിയാൽ കുട്ടീനെ നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യും, ആ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല, വെയ്റ്റിംഗ് ലിസ്റ്റിലേക്ക് മാറ്റും. അതൊക്കെ അപ്പോൾ എൻ്റെ അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടാവില്ല. എന്നാൽ എനിക്ക് വളരെ പ്രയാസം ഉണ്ടാക്കിയ ഒരുപാട് കുട്ടികൾ, പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഞാൻ അതിനൊക്കെ ഓരോ നല്ല നിലയിലും കുട്ടികളായിട്ട് ഇങ്ങനെ കാത്തിരുന്ന്, പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, എട്ടാം ക്ലാസ് വരെ ഏറ്റവും ബാഡ് ബിഹേവിയറിൽ പെരുമാറിയ കുട്ടി ഒമ്പതാം ക്ലാസ് നിന്ന് പെട്ടെന്ന് നല്ല കുട്ടിയായി മാറി. പത്താം ക്ലാസ് വരെ വളരെ ബാഡായിട്ട് ബിഹേവ് ചെയ്ത കുട്ടി പതിനൊന്നാം ക്ലാസ് മുതൽ ഭയങ്കര റെസ്പെക്റ്റബിൾ, ഒബീഡിയൻറ്റ്, ഹാർഡ് വർക്ക്. അതേപോലെ തന്നെ പതിനൊന്നാം ക്ലാസ് വരെ റിലീജിയസ് അല്ലാത്ത, റിലീജിയസ് എന്ന് പറഞ്ഞാൽ നമ്മളാ ഉദ്ദേശിക്കുന്നത് ശരിക്കും ദീനിച്ചിട്ട, ഈ മ്യൂസിക്, പിന്നെ അതുപോലെ തന്നെ ബാഡ് സൈറ്റുകളിലുള്ള വിഹാരം, പുറത്തു പോകൽ, ഉറക്കൊഴിക്കൽ, സ്ലീപ്ലെസ് നൈറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള ജീവിച്ച കുട്ടി ഒരു വർഷം കഴിഞ്ഞ് പന്ത്രണ്ടാം ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോൾ അവൻ ഏറ്റവും അവിടുത്തെ ടോപ്പ് റിലീജിയസ്, താടി വരെ വളർത്തുന്നൊരു കുട്ടി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആ കുട്ടി ആ വെക്കേഷനിൽ കിട്ടിയ ഏതോ ഒരു ഇതിൽ എന്ത് ചെയ്തു, സാക്കിർ നായിക്കിൻ്റെ വീഡിയോ ക്ലിപ്പ് കാണുകയും അങ്ങനെ സാക്കിർ നായിക്കിനെ പരിചയപ്പെട്ട് പിന്നെ അതിൻ്റെ ഒരു ഭയങ്കര ഇതായി മാറി. അങ്ങനെ അദ്ദേഹം നല്ല നല്ല സ്കോളേഴ്സിൻ്റെ ഒക്കെ സൈറ്റൊക്കെ ഈ കുട്ടി തപ്പാൻ തുടങ്ങി. പിന്നെ അവൻ സ്കൂളിൽ ഏറ്റവും നല്ല ഒരു കുട്ടിയായി മാറി. അതേപോലെ തന്നെ പന്ത്രണ്ടാം ക്ലാസ്സിൽ വരെ ഒബീഡിയൻ്റ് അല്ലാത്ത വളരെ ബാഡായ ഒരു കുട്ടി പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്ന് നല്ല കുട്ടിയായി മാറി. നല്ല കുട്ടി, എല്ലാം ഹാർഡ് വർക്ക്, പഠിപ്പാൻ അവന് ബുദ്ധിപരമായി കുറച്ച് കഴിവ് കുറവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരിക്കലും രക്ഷിതാക്കൾ എഴുതി തള്ളരുത് മക്കളെ. കാരണം ആരായി മക്കൾ, ആരായി മനുഷ്യക്കുഞ്ഞ്? മനുഷ്യക്കുഞ്ഞെന്ന് പറഞ്ഞാൽ വലഖദ് കറംന ബനി ആദം, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയും, ആദം സന്തതിയെ നാം ആദരിച്ചിരിക്കുന്നു. അതിന് വേറൊരു മീനിങ് എന്താ, സൃഷ്ടാവായ അള്ളാഹുവിനാൽ ആദരവ് ലഭിച്ച ഒരു മെറ്റീരിയലാണ് ഹ്യൂമൻ. രണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ മനുഷ്യൻ്റെയും ഹൃദയം അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക, എൻ്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്യണേ. റസൂൽ ഏറ്റവും പ്രാർത്ഥിച്ചിരുന്നതാണ്, എപ്പോഴും മാറും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, റസൂലെ, ഞങ്ങളെ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുവോ, ഞങ്ങൾ ഇനിയും അവിശ്വാസികളാകുമോ? അപ്പോൾ റസൂൽ പറഞ്ഞ മറുപടിയാണിത്. അപ്പോൾ ഇത് മക്കളിൽ പെടൂലേ, ഇത് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഈ കുട്ടികൾ എന്നും മാറും. അതേപോലെ തന്നെ നമ്മൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ധൃതി കാണിക്കും ഈ കൗൺസിലിങ്ങിൻ്റെ അടുത്ത്. കൗൺസിലിംഗ് ഇന്നൊരു പ്രധാനമായ ഒരു പ്രതിഭാസമാണ്. പക്ഷെ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം കുട്ടികളെ, പക്ഷെ കുട്ടികൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യരുത് നമ്മൾ മെൻ്റലായിട്ടാണ് ഈ വാപ്പ കൊണ്ടുപോകുന്നത്, ഞാൻ വരില്ല, ഇനി ഒന്നും ഇങ്ങോട്ട് പോകാൻ. അതേ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ അവരെ പറഞ്ഞേക്കാം, എന്തെന്ന്, ഇന്ന് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് എൻ്റെ കരിയറിനെ കുറിച്ചോ അതുപോലെ തന്നെ ഏത് കോഴ്സ് സജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ട് പറഞ്ഞയക്കുക. അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളോട്, ഇവരിലത്തെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ആളുകളോട് നമ്മൾ അവരറിയാതെ നമ്മൾ ആ രക്ഷിതാക്കൾക്ക് അറിയേണ്ട ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്, അവരെ പറഞ്ഞു നോക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം, എൻ്റെ അനുഭവത്തിലുള്ള കുവൈത്തിലെ ഭരണാധികാരികളിലെ ഏറ്റവും ടോപ്പിലുള്ള ഒരാളുടെ പേരക്കുട്ടി. അവർ പന്ത്രണ്ടാം ക്ലാസ് വരെ ഏകദേശം അവൻ അമേരിക്കയിൽ ജീവിച്ചതാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഫ്രീ ആയിട്ട് ജീവിച്ചു. രണ്ട്, ആ ഫാമിലിയിലെ തന്നെ ഏറ്റവും ടോപ്പിലുള്ള, അവരുടെ സ്വാതന്ത്ര്യവും സെക്യൂരിറ്റിയും എല്ലാം നിങ്ങൾക്ക് ഓർത്താൽ മതി. ടീനേജ് ആകുമ്പോഴേക്കും അതും ജീവിച്ചത് ഫ്രീ ലോകത്താണെങ്കിൽ അമേരിക്കൻ സിറ്റുവേഷനിൽ ആ കുട്ടി ജീവിച്ചു. അങ്ങനെ 12-ാം ക്ലാസ് അവൻ സക്സസ് ആവില്ല, തിരിച്ചു വന്നു. ഞങ്ങളെ സ്കൂളിൽ അവനെ ചേർത്തി, അഡ്മിഷൻ കൊടുത്തു. പ്രൈവറ്റ് ആയതുകൊണ്ട് അവൻ ഒരു വർഷം കൂടി ഇയർ സെക്കൻഡ് ഒരു ശ്രമം കൂടി നടത്താൻ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുക, കുട്ടിയല്ല, 12-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരൻ, ആ കുട്ടി എൻ്റെ അടുത്ത്, ഇസ്ലാമിക് മുസ്ലിമായ എല്ലാ ആളുകളും, ബാപ്പ മുസ്ലിമാണെങ്കിൽ നമ്മളെ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഇസ്ലാമിക് സ്റ്റഡീസ് നിർബന്ധമായിട്ട് പഠിക്കണം. അതിലൊരു ജനറൽ സബ്ജക്റ്റിൽ പെട്ടതാണ്. അങ്ങനെ ഒരു ഇസ്ലാം എന്നുള്ള സബ്ജക്റ്റിൽ വരുമ്പോൾ ഏകദേശം എന്തായാലും എൻ്റെ അടുത്ത് വരും, നോൺ അറബ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ അറബിക് ലാംഗ്വേജ് സ്ട്രെങ്ത് അല്ലെങ്കിൽ. അപ്പോൾ ഈ കുട്ടി വലിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഇവനൊന്നും അറിയില്ല, അലിഫ്ബ ഒന്നും അറിയില്ല. ഫസ്റ്റിൽ അവിടെ വളർന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റഡീസിലൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല, അറബി പഠിച്ചിട്ടില്ല. അറബികളാണ് രാജ്യത്തിൻ്റെ ഉന്നത പദവിയിലുള്ള ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. പക്ഷേ അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, അറബ് ലോകത്ത് പഠിക്കുമ്പോഴാണ് അറബി പഠിക്കേണ്ടതുള്ളൂ, പുറത്ത് ലോകത്തായതുകൊണ്ട് ഞങ്ങൾ അറബി പഠിച്ചിട്ടില്ല, അതിന് അവസ്ഥ സ്കൂൾ അറബി ഇല്ലയെന്നൊരു പറയാം. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല, കാരണം നമ്മൾ നോൺ അറബിക് വേൾഡിൽ ജീവിച്ചിട്ടും മദ്രസയും സംവിധാനം. അപ്പോൾ അവരങ്ങനെയല്ല, സ്കൂളിൽ അറബി ഇല്ലാത്തതുകൊണ്ട് അറബി പഠിച്ചിട്ടില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ ഈ കുട്ടിയേക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ഡാർവിനിങ് സിദ്ധാന്തം മറ്റ് കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ച് അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ കുട്ടീനെ, ആ കുട്ടീൻ്റെ സിറ്റുവേഷൻ അറിഞ്ഞാൽ, ആ കുട്ടിയിൽ ഇസ്ലാം ഒരു ഫാക്റ്റാണ്, ഇസ്ലാം ഒരു അപ്ലിക്കബിളാണ്, ഇസ്ലാം ഒരു റിയലിസ്റ്റിക്കാണ്, അതാണ് എൻ്റെ മനസ്സിലുള്ള ഐഡിയ. ഈ ഐഡിയ ആ കുട്ടിക്ക് കിട്ടാൻ തക്കത്തോണാണ് ഞാൻ ക്ലാസ്സിൽ എൻ്റെ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നതിനേക്കാളും ഈ ഐഡിയ ഈ കുട്ടിക്ക് കിട്ടാനുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ടോപ്പിക് തന്നെ ഡിസൈൻ ചെയ്യുക. അപ്പം ഇങ്ങനെ സംസാരിച്ചിരുന്ന് പല ദിവസം ക്ലാസ്സിൽ ഈ കുട്ടി വന്നു, മറ്റു പല ക്ലാസ്സിൽ ഈ കുട്ടി പോവില്ല, ഈ ചെറിയ പോവില്ല. അങ്ങനെ ഇവൻ ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഒരുപാട് ഇസ്ലാമിക് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് അതേമാതിരിയുള്ളൊരു ടീച്ചിങ് അല്ല ഇത്, ഞാൻ മനസ്സിലാക്കി ഇസ്ലാം അല്ല ഇയാൾ പറഞ്ഞിരുന്നത് എന്നൊക്കെ അയാൾ എന്തോ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ. അങ്ങനെ ഈ ഉമ്മ വളരെ ടോപ്പിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, അവർ സ്കൂളിൻ്റെ അഡ്മിനെ വിളിച്ചു, ഇന്ന് ഹൈസ്കൂളിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അഡ്മിൻ നേരെ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡിന് വിളിച്ചു, അവർക്ക് അത്ര ഓർമ്മ ഉണ്ടാവില്ല ആരാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഒരു നോൺ അറബിക്കായ സ്റ്റാഫാണ്, അറബി അല്ലാത്ത, അറബികളിൽ രണ്ടാമത്തത് ഞാൻ നാറ്റീവ് ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് സ്പീക്കർ അല്ല, അറബിക്ക് നാറ്റീവ് അറബിക്കും അല്ല. അപ്പം നമ്മൾ കൊടുക്കുന്ന നോട്ട്സിലൊക്കെ പലപ്പോഴും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൂടായില്ല, കാരണം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിനാണെങ്കിൽ അറബി മാത്രം അറിയാവുന്ന ഒരായതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന നോട്ട് അത്ര ക്ലിയറായിട്ട് പരിശോധിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അപ്പം ഡിപ്പാർട്ട്മെൻറ്റിന് വിളി വന്നു, ഇന്നാളെ വിളിച്ചത്, അമീറിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളെ വിളിച്ചത്. അപ്പോൾ അവർക്കാകെ പേടിയായി, കാരണം എന്താ കംപ്ലയിൻ്റ് ഉണ്ടോ, എൻ്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ. അപ്പോൾ അവരെന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു, ആരാണ്, നീ എന്തോ കൊടുത്തിരുന്നോ, പേപ്പർ കൊടുത്തില്ലെന്നെങ്കിലും. കാരണം ഈ മൗലികവാദം ഒക്കെ നമ്മളെ ചില സംഗതികളൊക്കെ നമ്മൾ കണിശമായി എഴുതി കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര റെസ്ട്രിക്റ്റായിട്ട് തോന്നും. അങ്ങനെ ഇസ്ലാമിക് ഫണ്ടമെൻ്റൽ അങ്ങനെ ചില കംപ്ലയിൻറ്റുകളൊക്കെ പല ഭാഗത്തുനിന്നും പിന്നെ ഇഖ്തിലാത്തും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളെ ആളുകൾ, ഈ അമേരിക്കൻ ഫാമിലികളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും, ഉമ്മ അമേരിക്കക്കാരത്തി, ഉപ്പ കുവൈറ്റി. അപ്പോൾ അവിടെയൊക്കെ ഡിസ്കസ് ചെയ്യും ഇതൊക്കെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ, ജിഹാദ് എന്ന വേർഡൊക്കെ കാണുമ്പോൾ ഒക്കെ അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയോ എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം എന്നെ വിളിച്ചത്, പിന്നെ അവർക്കാണല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഏതായാലും അവരൊരു നമ്പർ തന്നിട്ടുണ്ട്, ഈ നമ്പറിൽ ഇങ്ങ് വിളിക്കണം എന്ന്. അങ്ങനെ ഞാൻ ഫോണിൽ എടുത്ത് ഒരു പോയി മൊബൈലിൽ വിളിച്ചു, ആരാണ്, അപ്പം എന്നോട് വളരെ ഗൗരവത്തിൽ ചോദിച്ചു, ഹു ആർ യു, നീ എവിടെയാണ്, എന്താ നിൻ്റെ നാഷണാലിറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ഹിന്ദിയാണ്, ഇന്ത്യനാണ് അങ്ങനെയൊക്കെ ഒക്കെ. പിന്നെ അവരുടെ ട്യൂണ് മാറി, ഞാൻ ഇന്ന ആളുടെ ഉമ്മയാണ്, സാലിമിൻ്റെ ഉമ്മയാണ്, അവൻ ഇവിടെ വന്നിട്ട് നിങ്ങളെക്കുറിച്ച് എന്തെന്നില്ലാതെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ച കാര്യങ്ങൾ അവനോട് പറയരുത്, നിങ്ങളുടെ ഒന്നൊരു എന്തോ ഒരു ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്, അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അവനോട് വ്യഭിചാരത്തെക്കുറിച്ചും ഡ്രഗിനെക്കുറിച്ചും നല്ലോണം ഉപദേശിച്ചു കൊടുക്കണം, ഞാൻ വിളിച്ചത് നിങ്ങൾ പറയരുത്. അപ്പോൾ സത്യത്തിൽ അതൊരു പ്രാക്ടിക്കബിൾ ടൂളാണ് അവർ ചെയ്തത്. അവർ പറയുന്നതിന് പകരം, അല്ലെ, എന്നെ അവിടെ വിളിച്ച് ഇതാ ഇവൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, ക്ലാസ്സിൽ പോകുന്നില്ല, നേരെ ഹോട്ടലിലാണ് പോകുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ആ കുട്ടിയെ ഞാൻ പരിശോധിച്ചപ്പോൾ ആ കുട്ടി നഖം കടിക്കുന്നൊരു സ്വഭാവമുണ്ട്. നമ്മളെ പാരൻസൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, ടീനേജ് കുട്ടികൾ നഖം കടിക്കുന്നത് നിങ്ങൾ കണ്ടാൽ മിക്കവാറും അവർ ഡ്രഗ് ഉപയോഗിക്കുന്നവരാകും എന്ന് സംശയിക്കണം, ചിലർ ചെറിയ അടയാളങ്ങളാണ്. അപ്പോൾ പിന്നെ ഇവൻ ഡ്രഗ് ഉപയോഗിക്കാറുണ്ടാവണം, അപ്രായത്തിലൊക്കെ ഉള്ള ചില കുട്ടികളൊക്കെ ആ സ്ഥലത്ത് ഉപയോഗിക്കും. അപ്പോൾ ആ ഒരു ട്യൂൺ നമ്മൾ ഉപയോഗിക്കുന്നില്ല. വേറൊന്ന്, നമ്മുടെ രക്ഷിതാക്കൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുള്ള് എഴുതി തള്ളും, ഇനിയൊന്നും നന്നാകില്ല. അതേ സ്ഥാനത്ത് എൻ്റെ അടുത്ത് വന്ന് നമ്മൾ ഒരു സംഗതി മാറാൻ എത്ര കാലം എടുക്കണം. ഇപ്പോൾ നമുക്കറിയാം ക്ഷമ സബർ പഠിപ്പിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന സബർ എന്ന് പറഞ്ഞാൽ വേദന ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നതിനാണ് സബർ. ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം എപ്പോഴാണ് കിട്ടുക? യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെയും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെയും കഥയിൽ തന്നെ നമുക്കറിയാം, യൂസുഫിനെ പ്രവാചകനായ യാക്കൂബ് നബി, പ്രവാചകനായ യാക്കൂബ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് യൂസുഫ് നബിയുടെ മിസ്സിങ്. ഈ പ്രാർത്ഥനയ്ക്ക് അള്ള ഉത്തരം കൊടുക്കുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്? എത്ര ടേൺ, എന്തെല്ലാം മേഖലകളിലൂടെ കടന്നു പോയിട്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം മാതാ പിന്നെ സ്വപ്നത്തിൽ നമ്മൾ കണ്ട പിന്നെ 10 നക്ഷത്രങ്ങളും പിന്നെ സൂര്യനും ചന്ദ്രനും സുജൂദി ചെയ്യുന്നതിനെ യാഥാർത്ഥ്യമാകുന്നത്? എന്നാൽ നമ്മൾ വിചാരിക്കുന്ന എന്താ, നമ്മൾ ദ്വാരക്കുന്ന ഒരു ദിവസം കൊണ്ട് കിട്ടണം, രണ്ട് ദിവസം കൊണ്ട് കിട്ടണമില്ല. എത്ര, എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ്, കുവൈത്തിലുള്ള ഒരു രക്ഷിതാവ്, നമ്മളെ തന്നെ ഒരു രക്ഷിതാവ്, മലയാളി രക്ഷിതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ സ്റ്റുഡൻറ്റ്, ഞാനാണ് ആ കുട്ടിയെ ചെറുപ്പം മുതൽ മദ്രസ്സിൽ പഠിപ്പിച്ച്. അപ്പോൾ ഉസ്താദേവൻ പറ്റപ്പോയി, നമ്മൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഗോവക്കാരും മറ്റുള്ളൊക്കെയാണ്, നമ്മൾ പറഞ്ഞിടത്തിലൊന്നുമില്ല, പഠിക്കാൻ ഇഷ്ടമില്ല, പിന്നെ അവനിങ്ങനെ വൈകുന്നേരം അവിടെ നടക്കും, എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടി ജോലിക്ക് പോവുകയാണ് ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവനെ അദ്ദേഹം നാട്ടിൽ നിന്ന് വന്നൊരു ഒരു എഞ്ചിനീയർ കൊണ്ടൊരു എക്സ്പേർട്ട്, എഡ്യൂക്കേഷണൽ എക്സ്പേർട്ടായ ഒരു മലയാളി വന്നപ്പോൾ അവനെ ഇത് ചെയ്യിപ്പിച്ചു കൊടുത്തു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഇതായിരുന്നു, നിങ്ങളൊരിക്കലും പ്രതീക്ഷ നശിപ്പിക്കരുത്, മാറും. കാരണം എൻ്റെ അനുഭവമായിരുന്നു മാറുമെന്നത്, അനുഭവമാണ്, ഞാൻ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലുണ്ടായ അനുഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷ നശിക്കരുത്, നിങ്ങൾ പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ നിങ്ങൾ ശ്രമിക്കുക, ഒരു ക്വയറ്റായിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവർ, നിങ്ങൾ അവനെ വിട്ടു എന്ന് അവന് ഫീൽ ചെയ്യരുത്, അവൻ നിങ്ങളെ വിട്ടാലും നിങ്ങൾ അവനെ വിട്ടു എന്ന് ഫീൽ ചെയ്യരുത്. അൽഹംദുലില്ലാഹ്, 1.5 വർഷം കഴിഞ്ഞില്ല, 2 വർഷത്തിൻ്റെ ചുവടെ കഴിഞ്ഞപ്പോഴേക്കും ഈ പിതാവിൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം മറ്റൊരു പരിപാടി കണ്ട് പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അഷ്റഫ് നിങ്ങൾ പറഞ്ഞത് കംപ്ലീറ്റ് ശരിയാണ്, മോൻ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്, മാറുന്നുണ്ട്, ഇപ്പം സജീവമാണ്, പള്ളിയിൽ വരുന്നു, നമ്മുടെ പരിപാടികൾക്ക് വരുന്നു, ജോലിക്ക് പോകുന്നു, അതരസം ജോലിക്ക് പോകുന്നു, പ്ലസ് അവൻ പുതിയൊരു കോഴ്സിനെ രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ ഒരു കംപ്ലൈൻ്റും ഇല്ല. അപ്പം എന്തുകൊണ്ടാണത്? നമ്മുടെ രക്ഷിതാക്കൾ പട്ടെഴുതി തള്ളും. പിന്നെ രണ്ടാമത്തത്, പിന്നെ ഇതിൻ്റെ ചില കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾ പറ്റ വിട്ടുപോവാൻ, അത് വിദ്യാഭ്യാസപരമായ ഒരുപാട് പ്രതിസന്ധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് കുട്ടികൾക്ക് ഉള്ള ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നിടത്ത്, ഇപ്പോൾ പ്രവാസികളായ രക്ഷിതാക്കളും അല്ലാത്തവരും, പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം എൻ്റെ മുമ്പിൽ തന്നെ ഒരു കേസുണ്ട്, പിന്നെ പ്രവാസിയായ വാപ്പ ഉമ്മ, മകൻ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടിൽ കാറുണ്ട്, ബൈക്കുണ്ട്, നെറ്റുണ്ട്, പ്ലസ് ടുവിൽ നല്ല മാർക്കോട് കൂടി പാസ്സായ മകൻ, എൻജിനീയറിംഗ് കോളേജിൽ കൊണ്ടുപോയി ചേർത്ത്, 2.5 മാസം അവിടെ കംപ്ലീറ്റ് ആയില്ല, കുട്ടി തിരിച്ചു പോന്നു, ഒരു കൊല്ലം മിസ്സായി, പോയില്ല, എന്ത് പറഞ്ഞിട്ട് പോകാൻ പറ്റും. ഇപ്പം ഈ കൊല്ലം വീണ്ടും ശ്രമിച്ചു, ഇപ്പം ഇന്ന് ഈ മാസം ഓഗസ്റ്റ് ആവാനായില്ലേ, ജൂലൈ ലാസ്റ്റായി, ഏകദേശം അഡ്മിഷനൊക്കെ കംപ്ലീറ്റ് ആയി, ഇതുവരെ എവിടെയോ അവനെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ പ്രധാന കാരണം എന്താ? പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ലൈഫിൻ്റെ ഒരു ടേസ്റ്റ് ഈ കുട്ടി എന്തായി, അറിഞ്ഞുപോയി. റെസ്പോൺസിബിലിറ്റി ഇല്ല, ടെൻഷൻ ഇല്ല. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ വളർന്ന ഒരു കുട്ടി പെട്ടെന്ന് നമ്മളൊരു ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയെന്ന് വെച്ചോ, അവിടെ ഒരു സ്ട്രിക്ട് ഒരു ഒരു ടൈം ടേബിളുണ്ട്, അവിടെ അടങ്ങിയിരിക്കണം, അവിടെ താമസിക്കണം, ഫോൺ ഉപയോഗിക്കുന്നതിന് സ്ട്രിക്റ്റ് ഉണ്ട്, ഉദ്ദേശിക്കുന്ന സമയത്ത് നെറ്റ് കിട്ടില്ല, വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള. അപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ പറയുന്ന പ്രാഥമിക സൗകര്യങ്ങൾ ഒഴുക്കുന്നിടത്തിൽ നമുക്ക് വരുന്ന വീഴ്ചകൾ, ആവശ്യത്തിൽ ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ, പിന്നെ വാൺസ് നീഡ്സ് അല്ലേ, അതേപോലെ തന്നെ ഇത് രണ്ടും അല്ലാത്ത അനാവശ്യം, അത് മൂന്നാമത്തെ. സത്യത്തിൽ നമ്മളുടെ പാരൻറ്റിങ്ങിൽ നമുക്ക് വരുന്ന ഒരു പ്രോബ്ലം, നമ്മൾ മക്കളിൽ തന്നെ സൃഷ്ടിക്കുന്ന ഒരു പ്രോബ്ലം, നീഡ്സിനേക്കാൾ അപ്പുറത്ത് വാൺസിനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾ ആഗ്രഹിക്കുന്നത് വാൺസാണ്, അത് എനിക്കിന്നത് വേണം, ഇന്നത് കിട്ടിയാൽ തിരക്കേടില്ല. അപ്പം നീഡ്സ് നമ്മൾ, കുട്ടികൾ അറിയുന്നില്ല അത് നീഡ്സാണെന്ന്, നമ്മളത് പ്രൊവൈഡ്, അത് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഈ നീഡ്സ്, അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കപ്പുറം വാൻസിൽ നമ്മളൊരു കൺട്രോൾ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റീസ് പഠിക്കും. അപ്പോൾ നമ്മൾ കുട്ടിയെ ചെറിയ മാതാപിതാക്കൾ, ചെറിയ കുട്ടികളിൽ പോലും നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബാഗ് എടുക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെ നമ്മൾ ബാഗും ബുക്ക് പിന്നെ കൊടയും ഇതെല്ലാം എടുത്ത് കായ് പിടിച്ചിട്ടാണ് ഓട്ടോറിക്ഷയിലേക്ക് പോകുക. എന്നിട്ട് കുട്ടി നമ്മളെ ലിച്ചു കൊടുത്തിട്ട് ഇട്ട് വെച്ചു കൊടുക്കും. ഈ കുട്ടിക്ക് ഇറങ്ങാനും വേഗം എടുത്തിറങ്ങും. ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടിയും
1: ഇറങ്ങിപ്പോരും.
0: അപ്പം എന്നിട്ട് ഓട്ടോ ആടെ വെച്ചേക്കും. എന്നിട്ട് നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നില്ല. നമ്മൾ ഇതിൽ പഠിക്കേണ്ട ഏറ്റവും കൗമാരത്തിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളെ റെസ്പോൺസിബിലിറ്റീസ് പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരേണ്ടതാണ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാണ്ടല്ല.
1: അതെ, പ്രവാസികളിലുള്ള ഒരു മാനസികരമായ ഒരു വിഷമം എന്താ വെച്ചാൽ എനിക്ക് ചെറുപ്പത്തിലൊന്നും കിട്ടിയിട്ടില്ല, അപ്പം എൻ്റെ മക്കൾക്ക് ഈ ഒരു പ്രയാസം വരെ വിചാരിച്ചിട്ട് ഇതൊക്കെ അഡ്വാൻസ് ആയിട്ടാണ് വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. അതോടെ ശരിക്കെന്ന് വെച്ചാൽ മക്കൾക്ക് പിന്നെ ഇത് ഫ്രീ ആയല്ലോ. അമ്മയും ബാപ്പയും ഗൾഫിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓൻ്റെ സ്വാതന്ത്ര്യം പറയും വേണ്ട. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ വരുന്ന ഒരു പ്രയാസങ്ങളാണ്. അപ്പം അത് രക്ഷിതാക്കളെ ഭാഗത്തുനിന്നും നല്ലൊരു ശ്രദ്ധ, ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിന് കൊടുക്കുന്ന സംഭവം അതൊരു സംഗതിയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ട്, അതുപോലെ നമ്മൾ മക്കൾക്ക് ക്യാഷ് നൽകുന്നതാണെന്നുണ്ടെങ്കിൽ പോലും മക്കളോട് നമുക്ക് ചോദിക്കാൻ പറ്റണം, നിങ്ങൾ ഇത്ര രൂപ ഞാൻ അയച്ചു, എന്ത് ചെലവഴിച്ചു. പൊതുവേ മാതാക്കളിലാണ് ശരിക്കും എന്താ വെച്ചാൽ മാതാക്കളിലാണ് എപ്പോഴും മക്കൾ മാതാക്കളോട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. കാരണം വാപ്പാനോട് ചോദിക്കാൻ പേടിയുണ്ടാവും, അല്ലെങ്കിൽ ഉമ്മാനെ കൊണ്ട് ചോദിപ്പിക്കും, എന്നിട്ട് അതിങ്ങനെ മേടിച്ചെടുക്കും. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു മാതാവാണെന്നുണ്ടെങ്കിലും കൂടുതൽ കൊടുത്ത് മക്കളെ വഷളാക്കുന്നതിലുപരി ആ കൊടുക്കുന്നത് ഒരു നിയന്ത്രിതമായ രീതിയിൽ കൊടുക്കുകയും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ചെലവഴിച്ചു. പല മക്കളും രണ്ടും മൂന്നും പ്രാവശ്യം ഫീസ് വാങ്ങിക്കൊണ്ടുപോയി ദൂർത്തടിച്ച് കളയുന്നൊരവസ്ഥ ഉണ്ട്. അതിനൊക്കെ ഒരു ഭാഗത്ത് മാതാക്കളാണ് സൈഡ് നിന്ന് കൊടുക്കുന്നതെന്ന് തന്നെ ഇന്നിൻ്റെ ഓരോ അനുഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ഒരു രീതിയിൽ എൻ്റെ മകൻ നന്നാവണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുമ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് നല്ലൊരു നോട്ടം, അതായത് അതിനെ ഒരുപാട് ഓവർകം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഒരു പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരുപാട് ചോദ്യം ചെയ്യുന്നതിലുപരി ഒരു സ്നേഹത്തോടെ ഒരു ഗുണദോഷത്തോടു കൂടി, അഥവാ ആദ്യം നിൻ്റെ ഗുണം പറഞ്ഞ് പിന്നെ ദോഷം പറയുന്നൊരവസ്ഥ നമ്മളിൽ ഉണ്ടാവണം. അതായത് നീ ഇന്നത് ഇന്നത് ചെയ്തതൊക്കെ നന്നായിട്ടുണ്ട്, ഇന്ന് ഇതും കൂടി ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ അവരെ ഒരു മോട്ടിവേഷൻ രീതിയിലും അവരെ പരിഗണിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടും.
2: ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ സ്നേഹക്കൂടിൽ കൗമാര പ്രായത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ, കൗമാരം കയറ്റവും ഇറക്കവും അതിൻ്റെ ഭാഗം രണ്ടാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
0: അൽ ഉസൂൽ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ട വളരെ ആഴത്തിലുള്ള പഠന സെഷനാണ് അബ്ദുൽ മാലിക് സലഫി നേതൃത്വം നൽകുന്ന ഈ പഠന സെഷനിൽ. സ്വഹീഹായ ഹദീസുകൾ ഖുർആനിന് എതിരാവുമോ എന്ന വിഷയത്തിലാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് എതിരാവുകയില്ല, തെളിഞ്ഞ ബുദ്ധി ഒരിക്കലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ തിരസ്കരിക്കുകയില്ല എന്നുള്ളതിൻ്റെ ചില തെളിവുകളും ചില വസ്തുതകളുമാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെക്കുറിച്ച് ഒന്നുകിൽ അജ്ഞത കൊണ്ടോ അതല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ ചില ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധമായ വേദഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനോട് തട്ടിച്ചു നോക്കിക്കൊണ്ടാണ് പ്രവാചകൻ്റെ ഹദീസുകളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ വിശുദ്ധ ഖുർആനിന് എതിരായിക്കൊണ്ട് ഹദീസുകൾ വന്നാൽ അതൊരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരുപാട് ഹദീസുകളെ ഈ ഒരു പേരു പറഞ്ഞുകൊണ്ട് ചില ആളുകൾ നിഷേധിക്കുവാൻ വേണ്ടി തയ്യാറാകാറുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഏതെങ്കിലും അവിടെ നിന്നും ഇവിടെ നിന്നും ഓതി ഈ ആയത്തിന് ഇന്ന ഹദീസ് എതിരാണ്, അതുകൊണ്ട് ആ ഹദീസ് നമുക്ക് സ്വീകാര്യമല്ല എന്നു പറയുന്ന ഒരു പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വാദത്തിൻ്റെ വസ്തുത എത്രമാത്രമുണ്ട് എന്നു മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ചില അസുലുകൾ, ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അത് വഹയാണ്, അത് പ്രവർത്തനമാണെങ്കിലും കൗലാണെങ്കിലും ഫിഅലാണെങ്കിലും തഖ്രീറാണെങ്കിലും പ്രവാചകൻ്റെ വാക്കാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും അംഗീകാരങ്ങളാണെങ്കിലും ഒക്കെ വഹയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ വഹയായതുപോലെ തന്നെ وَمَا يَنْتِقُ عَنِ الْهَوَىٰ إِنْ هُوَ إِلَّا وَحْيٌ يُوحَىٰ. അപ്പോൾ ഖുർആനും വഹയാണ്, പ്രവാചകന്റെ ഹദീസുകളും വഹയാണെങ്കിൽ ഒരു വഹി മറ്റൊരു വഹീന് എതിരാവുകയില്ല എന്നത് അറിയപ്പെട്ട സംഗതിയാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രവാചകൻ ഒന്നുകൂടി ഇക്കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലുഹു മഅഹു, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്, ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ അതുപോലത്തെ ഒന്നും നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളാകുന്ന സുന്നത്തുകളും അള്ളാഹുവിൻ്റെ വഹയാണ്, അതുകൊണ്ട് തന്നെ ഖുർആനിന് സുന്നത്തെതിരാവുക, ഹദീസ് ഖുർആനെതിരാവുക, ഖുർആൻ ഹദീസിനെതിരാവുക എന്ന ഒരു സംഗതി ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ചുരുക്കി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഹദീസുകൾ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ടാവും, തിരിച്ചുമുണ്ടാകാം. ഇനി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അത് ഹദീസിൽ സിയാദത്തൻ അധികമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകാം. എന്തു തന്നെയാണെങ്കിലും പ്രവാചകനിലേക്ക് ചേർത്തപ്പെടുന്ന സ്വഹീഹായ ഹദീസുകൾ, അത് വിശുദ്ധ ഖുർആനിന് എതിരാകുന്നു അല്ലെങ്കിൽ എതിരാണ് എന്ന രീതിയിലുള്ള പ്രചരണം ശരിയല്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ, പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ തങ്ങളുടെ ബുദ്ധിക്കും ഇച്ഛക്കും തങ്ങളുടെ ഹവകൾക്കും എതിരാകുന്നതുകൊണ്ട് നിഷേധിക്കുവാനുള്ള ഒരു ചുളിവായി അല്ലെങ്കിൽ ഒരു ദുർബലവാദമായിക്കൊണ്ട് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് പറഞ്ഞത്? വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ് മാ നുസില ഇലൈഹിം, പ്രവാചകരെ നിങ്ങൾക്ക് നാം ഇറക്കിയിരിക്കുന്ന ദിക്ർ, നിങ്ങളിലേക്ക് നാം ദിക്ർ ഇറക്കിയിരിക്കുന്നു, ലിതുബയ്യന ലിന്നാസ്, നിങ്ങൾ ആളുകൾക്ക് ബയാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടി, മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട ഒന്ന്. അപ്പോൾ ഖുർആൻ വിശദീകരിക്കാൻ വേണ്ടി പ്രവാചകൻ അള്ളാഹു ദിക്ർ നൽകി, ഹദീസുകൾ നൽകി, ആ ഖുർആൻ എങ്ങനെയാണ് അതിൻ്റെ വിശദീകരണം എതിരാവുക? ഖുർആൻ വിശദീകരിക്കാനാണ് അള്ളാഹു ഹദീസുകൾ കൊടുത്തതെങ്കിൽ ആ ഖുർആന് എതിരാകുന്നൊരു വിശദീകരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നടത്തുകയില്ല. അതുകൊണ്ടുതന്നെ ഈ വാദം അടിസ്ഥാനരഹിതമാണ്. പ്രവാചകൻ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഒരു സ്വഹീഹായ ഹദീസ് അതൊരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരാവുകയില്ല. എന്നാൽ ചില ആളുകൾ ഈ വിഷയത്തിൽ ഒരു ഹദീസ് എന്ന പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന പേരിൽ ചില കാര്യങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസായിക്കൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ചില സംഗതികളിൽപ്പെട്ട ഒരു സംഭവമാണ്. അവർ പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന പേരിലാണ്. ഇദാ ജാഅക്കും അന്നി ഹദീസുൻ ഫഅരിദുഹു അലാ കിതാബില്ലാഹ് ഫമാ വാഫഖ ഫഖുദൂഹു വമാ ഖാലഫ ഫതർകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നു എന്ന് പറയപ്പെട്ടുകൊണ്ട് ഈയൊരു ഹദീസ്, ഇത് ഹദീസല്ല, നിങ്ങൾക്ക് എന്നിൽ നിന്നൊരു ഹദീസ് വന്നു കിട്ടിയാൽ ഫഅരിദുഹു അലാ കിതാബില്ലാഹ്, നിങ്ങൾ അതിനെ അള്ളാഹുവിൻ്റെ കിതാബുമായി കൊണ്ട് തട്ടിച്ചു നോക്കണം, ഖുർആനുമായി കൊണ്ട് തട്ടിച്ചു നോക്കണം. ഫമാ വാഫഖ, ആ ഖുർആനിനോട് യോജിക്കുന്നതാണെങ്കിൽ ഫഖുദൂഹു, ആ ഹദീസ് നിങ്ങൾക്ക് സ്വീകരിക്കാം. വമാ ഖാലഫ്, ആ ഖുർആനിനോട് യോജിക്കാത്ത മുഖാലഫത്താണെങ്കിൽ അത് നിങ്ങൾ ഫത്രുഖൂ, നിങ്ങളതിനെ തള്ളിക്കളയണം. ഇത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ സിന്ദീഖുകളായ, മതനിഷേധികളായ വ്യാജവാദികൾ കെട്ടിയുണ്ടാക്കിയ, ഇസ്ലാമിനെ പൊളിക്കുവാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ മൗളുആയ നിർബിനമായ ഹദീസാണ് എന്നത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇമാം ബൈഹഖിയുടെ മഅരിഫത്തു സുനനിൽ ആസാറിൽ അത് കൃത്യമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മിഫ്താഹുൽ ജന്ന ഫിൽ ഇഹ്തിജാജ് ബിസ്സുന്ന എന്ന് പറയുന്ന ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥത്തിലും ഈ വിഷയം വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്ത് മതി, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം, അത് മുഴുവൻ സ്വീകരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ഖുർആനുമായി കൊണ്ട് തട്ടിച്ചു നോക്കൂ, ആ ഖുർആനിനോട് യോജിച്ചത് മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ഈ ആയത്തിനെതിരാണ്. ഈ ഹദീസ് തന്നെ ഇവരുടെ വാദപ്രകാരം വിശുദ്ധ ഖുർആനിനോട് തട്ടിച്ചു നോക്കണമെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഹദീസ് ദുർബലമാണ്. കാരണമെന്താണ്? ഒമാ അത്താക്കുമ്പോൾ റസൂൽ ഫഹദുഹു എന്ന ആയത്തിനെതിരാണ് ഈ ഹദീസ്. ഇവർ ഹദീസായിക്കൊണ്ട് പറയുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം അതുപോലും വമ ആതാക്കുമുർ റസൂൽ, കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്തു നിങ്ങൾക്ക് കൊണ്ടുവന്നുവോ അത് സ്വീകരിക്കണം എന്ന് അള്ളാഹു പറയുന്നു. ഇതിൽ പറഞ്ഞതോ ഖുർആനോട് യോജിക്കാൻ സ്വീകരിക്കണം, ഖുർആനെതിരായി. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, അങ്ങനെ ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചില ആളുകൾ കെട്ടിയുണ്ടാക്കിയ മനുഷ്യനിർഭിതമായ ഹദീസാകുന്നു എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അത് വഹയാണെന്ന് ഞാൻ പറഞ്ഞു, ഒരു ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് കൃത്യമായിക്കൊണ്ട് തെളിയണമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൃത്യമായിക്കൊണ്ട് അത് റസൂലുള്ളാഹി പറഞ്ഞതാണ് എന്ന് തെളിയണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നമ്മുടെ മുമ്പത് വിശദീകരിച്ചിട്ടുണ്ട്. അലുസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. അഞ്ചു നിബന്ധനകൾക്ക് വിധേയമാകണം. ആ അഞ്ചു നിബന്ധനകളിൽപ്പെട്ട ഒന്നാണ് ഷാദാകാൻ പാടില്ല. ഷാദെന്ന് പറഞ്ഞാൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി തന്നേക്കാൾ വിവരവും തന്നേക്കാൾ സിഖത്തായ ഔസഖായ റാവിമാർ, സ്വീകാരന്മാരായ റാവിമാർ ഉദ്ധരിച്ച ഹദീസിന് എതിരാകാതിരിക്കണം ഈ റാവിയുടെ ഹദീസ്. അപ്പോൾ മാത്രമേ ആ ഹദീസ് സ്വഹീഹാവുകയുള്ളൂ. അങ്ങനെ സ്വഹീഹായി വന്നിട്ടുള്ള കാര്യങ്ങൾ അത് വിശുദ്ധ ഖുർആന് എതിരാകുന്ന ഒരു രീതിയില്ല. ഒരുപക്ഷെ പ്രത്യക്ഷമായ നോട്ടത്തിൽ ചില ആളുകളുടെയൊക്കെ പരിശോധനയിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ഖുർആനെതിരാവുകയില്ലേ എന്ന് ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രവാചകൻ ഖുർആനെതിരായ ഒന്നും തന്നെ സംസാരിക്കുകയില്ല, സംസാരിച്ചിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹുറിമത്ത് അലൈക്കുമുൽ മൈത്ത, നിങ്ങൾക്ക് ശവം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ പ്രവാചകൻ്റെ ഹദീസുകൾ കാണാം, രണ്ട് ശവം നമുക്ക് ഹലാലാണ്. അപ്പോൾ ഈ ആയത്തിന് എതിരാണോ ഈ ഹദീസ്? ഒരിക്കലുമല്ല. ദമം, രക്തം നിങ്ങൾക്ക് ഹറാമാണ്. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തു വദ്ദമു. പക്ഷെ പ്രവാചകൻ പറയുന്നു, ദം എന്ന് പറഞ്ഞാൽ പ്ലീഹ പോലെയുള്ള രക്തക്കട്ടകൾ നിങ്ങൾക്ക് ജായിസാണ്, അത് നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമാണ് എന്ന് പ്രവാചകൻ പറയുമ്പോൾ ഈ ഹദീസ് വിശുദ്ധ ഖുർആൻ എതിരാകുമോ? ഇല്ല. ആ ആയത്തിന് വിശദീകരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ വിശദീകരിച്ചു, ആ വിശദീകരണം വിശുദ്ധ ഖുർആന്റെ ഉമൂമിനെ ഖുസൂസാക്കുന്നു, ചിലപ്പോൾ ഖാസായതിനെ ആമാക്കുന്നു, അഥവാ നിർണിതമായിക്കൊണ്ട് പറഞ്ഞതിനെ വ്യാപകമാക്കിക്കൊണ്ട് ആമായി മൊത്തത്തിൽ പറയുന്നു, മൊത്തത്തിൽ പറഞ്ഞതിനെ പരിമിതപ്പെടുത്തി പറയുന്നു. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാം. അതൊക്കെ ഖുർആനെതിരാണ് എന്നു പറയുന്ന രീതി ഒരിക്കലും ശരിയല്ല. ചുരുക്കത്തിൽ, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും എതിരല്ല. അത് എതിരാകുന്ന പ്രശ്നവുമില്ല. സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും ഖുർആനെതിരല്ല. അത് സിഹറിൻ്റെ ഹദീസായിരുന്നാലും ദജ്ജാലിൻ്റെ ഹദീസായിരുന്നാലും അതുപോലെ തന്നെ ഖബ്ര ശിക്ഷയുടെ ഹദീസായിരുന്നാലും മിഅ്റാജിൻ്റെ ഹദീസായിരുന്നാലും എന്നുവേണ്ട, ഇന്ന് ആളുകൾ ഖുർആനെതിരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒറ്റ ഹദീസുകളും വിശുദ്ധ ഖുർആനെതിരല്ല. അതുകൊണ്ടാണ് ഇമാൻ ഇബിൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട്: നഹ്നു നഖൂലു ഖൗലൻ കുല്ലിയൻ നുഷ്ഹദുല്ലാഹു മലായികത്തഹു, അല്ലാഹുവിനെയും അവൻ്റെ മലക്കുകളെയും സാക്ഷി നിർത്തി ഞാൻ ഒരു വാക്ക് പറയുന്നു. അൻലൈസ ഫി ഹദീസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുഖാലിഫുൽ ഖുർആൻ വലാ മാ യുഖാലിഫുൽ അഖൽ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസുകളിൽ ഖുർആനെതിരായതോ മനുഷ്യൻ്റെ ബുദ്ധിക്കെതിരായോ ആയ ഒരു കാര്യവും തന്നെ ഇല്ല എന്ന് ഇബിൻ ഖയ്യിം, ഷെഖുലിസ്ലാം ഇബ്നു തൈമിയയുടെ പ്രഗത്ഭനായ ശിഷ്യനാണ് ഇബിൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, മഹാപണ്ഡിതനാണ്. എന്നിൽ അദ്ദേഹം പറയുകയാണ്, ആരെങ്കിലും അങ്ങനെ വാദിച്ചുകൊണ്ട് ഖുർആനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഹദീസുകളെ തള്ളുന്നുണ്ടെങ്കിൽ ഫഹു മുതാബിഖുലിൽ ഖുർആൻ, അതൊക്കെ തന്നെയും ഖുർആനോട് യോജിച്ചതായിരിക്കും, ഖുർആനെതിരാകുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് ഇത്തരത്തിലുള്ള ഫിത്നകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ പറഞ്ഞ സ്ഥിരപ്പെട്ട ഒരു സ്വഹീഹായ ഹദീസ് ഒരിക്കലും ഖുർആനിനോട് എതിരാകുന്ന രീതി ഉണ്ടാവുകയില്ല. അങ്ങനെ വാദിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് ഖുർആൻ മനസ്സിലായിട്ടില്ല, അതല്ലെങ്കിൽ ആ ഹദീസിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ല. രണ്ടാൽ അല്ലാതെ ഹദീസ് ഒരിക്കലും ഖുർആനെതിരാകുന്ന രീതി ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ബാറക്കല്ലാഹു ഫീക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ സ്വഹീഹായ ഹദീസുകൾ ഖുർആനിനെതിരാവുമോ എന്ന വിഷയത്തിൽ അധികരിച്ചുകൊണ്ട് അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്.
0: ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ വീണ്ടും റേഡിയോ വൈബ്സിൻ്റെ കൂടെ കൂടാൻ അടുത്ത ദിവസം നമ്മൾ മുന്നോട്ട് വരിക. പീസ് റേഡിയോ അതിൻ്റെ പ്രയാണം തുടരുന്നു. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 127-128 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ അവസാനത്തെ രണ്ടായത്തുകൾ 127-128 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم واصبر وما

0: സൂറത്തുന്നഹ്ല് മുഴുവനായിട്ട് നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആദ്യ ആയത്ത് മുതൽ എല്ലാ ദിവസവും സൂറത്ത് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത സൂറത്ത് പഠനം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ സൂറത്തുകളൊക്കെ നന്നായി റിപ്പീറ്റ് ചെയ്യാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: ما شاء الله بارك الله فيكم نامي دوري كيتد Peace Radio حفظ القرآن وشد قرآن ما نفاد ما كن دنائي Peace Radio ركنا حفظ القرآن انا پروگرام اللي نم سورة النحل لے 127-128 وجنگ لان انا نام پڑی چد کلاس ادتد حافظ جعفر السلفي
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ മുഖമൊഴി, അനീതിക്കെതിരെ നിലകൊള്ളുക. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: അനീതിക്കെതിരെ നിലകൊള്ളുക. അക്രമവും അനീതിയുമില്ലാത്ത ഭൗതിക ലോകമെന്നത് അസാധ്യമാണ്. കാരണം മനുഷ്യൻ തിന്മകളിലേക്ക് കൂടുതൽ ചായ്വ് കാണിക്കുന്ന പ്രകൃതമുള്ളവനാണ്. മനുഷ്യരുള്ള കാലത്തോളം തിന്മകളുമുണ്ടാകും, അക്രമവും അനീതിയുമുണ്ടാകും. പ്രവാചകന്മാരൊഴിച്ച് ആരും പാപമുക്തരല്ല. എന്നാൽ ചിന്താശേഷിയുള്ള മനുഷ്യന് തെറ്റിൽ നിന്നകന്ന് നിൽക്കാനും തെറ്റ് ചെയ്യാനും കഴിയും. തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യം ചെയ്യാതിരിക്കുക എന്നത് മൂല്യബോധത്തിൻ്റെ അടയാളമാണ്. അക്രമവും അനീതിയും കൊടികുത്തി വാഴുമ്പോൾ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നതിന് പകരം അതിനെതിരെ ശബ്ദിക്കാനാണ് ശ്രമിക്കേണ്ടത്. സാധാരണക്കാരൻ ചെയ്യുന്ന അനീതിയും അക്രമവും വാഗ്ദാന ലംഘനവും ഒരു ഭരണാധികാരിയോ ന്യായാധിപനോ ചെയ്യുന്ന അക്രമവും അനീതിയും വാഗ്ദാന ലംഘനവും ഒരുപോലെയല്ല. അങ്ങനെയല്ല സമൂഹത്തെ ബാധിക്കുക. ഭരണാധികാരിയുടെയും ന്യായാധിപന്റെയും അനീതി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കും. ജനങ്ങളിലാകമാനം ഭീതി പരത്തും. നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്കയുണ്ടാക്കും. ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കേന്ദ്ര സർക്കാരും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും പക്ഷപാതപരവും വർഗീയവുമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം പള്ളികൾക്ക് താഴെ ക്ഷേത്രാവശിഷ്ടങ്ങളോ വിഗ്രഹങ്ങളോ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായി പരിശ്രമിക്കുന്നു. കോടതികൾ അതിനെല്ലാം കൊടിപിടിക്കുന്നു. മുസ്ലിമായ ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റു ചെയ്താൽ അയാളുടെ കുടുംബത്തെ മുഴുവൻ തെരുവിലിറക്കി വീട് തകർത്ത് കളയുന്നു. ഭരണാധികാരികളുടെ അഴിമതി, സ്വജനപക്ഷപാതിത്വം, വ്യാജ ഏറ്റുമുട്ടൽ, കൊലപാതകങ്ങൾ, ഭരണത്തെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി ജയിലിലടക്കൽ, പട്ടിണി പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും കോർപ്പറേറ്റുകളെ വാരിപ്പുണരുകയും ചെയ്യൽ, ഇങ്ങനെ ഒട്ടനേകം കലാപരിപാടികൾ നമ്മുടെ രാജ്യത്ത് നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്നതിനേക്കാൾ വലിയ വാർത്തകൾ ഇരുമ്പുമറയ്ക്കകത്ത് ഉണ്ട് എന്നതാണ് നേര്. അന്യായം അഥവാ അക്രമം എന്നത് അർത്ഥമാക്കുന്നത് ഒന്നിനെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കലാണ്, മാറ്റിസ്ഥാപിക്കലാണ്, ദുരുപയോഗം ചെയ്യലാണ്, പരിധി ലംഘിക്കലാണ്. ശരിയായ പാതയിൽ നിന്നുള്ള വ്യതിയാനമായിട്ടാണ് സത്യമെന്തെന്നറിഞ്ഞിട്ടും കളവു പറയലാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സമ്പത്തുകൊണ്ടോ സ്വാധീനം കൊണ്ടോ അധികാരം കൊണ്ടോ ആരെയും ഉപദ്രവിക്കാനോ ആരോടെങ്കിലും അനീതി കാണിക്കാനോ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അക്രമികളെ സഹായിക്കാൻ ഇഹലോകത്ത് പലരും ഉണ്ടാകും, എന്നാൽ പരലോകത്താരും ഉണ്ടാകില്ല. അക്രമകാരികൾക്ക് യാതൊരു സഹായിയുമില്ല. അധ്യായം 22 വചനം 71. ഈ ബോധ്യമാണ് ഉമർ ബിൻ ഖത്താബിനെ പോലുള്ള ഭരണാധികാരികളെ ലോകം കണ്ട ഏറ്റവും നീതിമാന്മാരായ ഭരണാധികാരികളാക്കി മാറ്റിയത്.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, അനീതിക്കെതിരെ നിലകൊള്ളുക. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സരസവും സാരസമ്പൂർണവുമായ സമഗ്രമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രതിസന്ധികളിൽ തളരാതിരിക്കുക. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം രചിച്ച ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പ്രതിസന്ധികളിൽ തളരാതിരിക്കുക. എഴുത്ത് ഹാരിസ് ബിൻ സലീം. പലപ്പോഴും നാം ഉദ്ദേശിക്കുന്നതിന് വിപരീതമായി നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഉദാഹരണത്തിന്, മക്കളോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറേണ്ട മാതാവ് ചിലപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടേക്കാം. അധ്യാപകർ വിദ്യാർത്ഥികളോടും മേലുദ്യോഗസ്ഥർ കീഴ്ജീവനക്കാരോടും പരുഷമായി പെരുമാറുന്നതിനും കാരണങ്ങൾ മറ്റൊന്നല്ല. ഇതിനു പിന്നിൽ വ്യക്തികളുടെ സ്വഭാവദൂഷ്യത്തെക്കാളുപരി അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളുമാണ് പ്രകടമാകുന്നത്. ആത്മനിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്. ഏറ്റവും വലിയ ഏകാധിപതിയും ക്രൂരനുമായ ഫിറഔന്റെ അടുത്തേക്ക് പോകാൻ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിയോട് കൽപ്പിക്കുന്നുണ്ട്.

0: മാനസിക സമ്മർദ്ദങ്ങളില്ലാത്തവരായി ആരുമില്ല. ചിലപ്പോൾ നിസ്സാരമായ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് ചിന്തിക്കുമ്പോഴാണ് മനസ്സസ്വസ്ഥമാകുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമുക്ക് വലിയ ആശ്വാസമാണ് നൽകുക. പ്രയാസങ്ങളെ ഒരു ബാധ്യതയായി കാണുന്നതിനു പകരം അവയെ ആശ്വാസത്തിലേക്കുള്ള മുന്നോടിയായി കാണാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ മാത്രമേ അള്ളാഹു നൽകുകയുള്ളൂ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നാം നിരാശപ്പെടാറുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാണ് അള്ളാഹു പറയുന്നത്. നാം വെറുക്കുന്ന ഒരു കാര്യം നമുക്ക് ഗുണകരമായേക്കാം, അതുപോലെ നാം അതിയായി ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ദോഷകരമായേക്കാം. അതിനാൽ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ തൃപ്തിയടയുക എന്നതാണ് പ്രധാനം. പ്രതിസന്ധികളിൽ മനുഷ്യൻ ഒറ്റയ്ക്കാണെന്ന ചിന്തയാണ് അവൻ നിരാശയിലേക്ക് തള്ളിവിടുന്നത്. എന്നാൽ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ അടുത്തുണ്ട് എന്നാണ് പറയുക എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഏകാന്തതയിലും വിഷമഘട്ടങ്ങളിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ അവനോട് പറയുക. വിഷാദവും നിരാശയും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. പിശാചാണ് മനുഷ്യനെ നിരാശയിലേക്ക് നയിക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരാൾക്കൊരിക്കലും ആശ കൈവിടാൻ കഴിയില്ല. പാപങ്ങൾ ചെയ്തു പോയാൽ പോലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുതെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളിൽ ദിക്റുകളിൽ നിന്ന് അകലുമ്പോഴാണ് നിസ്സാര പ്രശ്നങ്ങൾ പോലും ഭീകരമായി തോന്നുന്നത്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മെ നിരാശപ്പെടുത്തിയേക്കാം. അവരല്ല നമ്മുടെ യഥാർത്ഥ രക്ഷകർ, മറിച്ച് അള്ളാഹുവാണ് എന്ന തിരിച്ചറിവ് ഇത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാകണം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രതിസന്ധികളിൽ തളരാതിരിക്കുക. പ്രൊഫസർ ഹാരിസ് ബിൻ സലീം എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാം കേൾക്കാം. സൂഫിസം, ആത്മീയതയോ തത്വചിന്തയോ, ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: സൂഫിസം, ആത്മീയതയോ തത്വചിന്തയോ, എഴുത്ത് മുഹമ്മദ് ഫയാസ് നാദാപുരം. സത്യത്തെ അന്വേഷിക്കുക എന്ന ആശയം മനുഷ്യ മനസ്സിനൊപ്പം ചരിത്രത്തിലുടനീളമുള്ള ഒന്നാണ്. ഏത് സമൂഹത്തിലും സത്യത്തെ അന്വേഷിക്കുന്നത് തങ്ങളുടെ പ്രധാന ജോലിയായി കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ എപ്പോഴും കാണാം. സത്യത്തെ തേടിയുള്ള അവരുടെ കഠിനമായ യാത്രക്കിടയിൽ അവർ വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയേക്കാം. അത് സത്യത്തെ ഭാവനയേക്കാൾ വിചിത്രമാക്കുന്നു. നിങ്ങളൊരു വലിയ മതിലിന് മുന്നിൽ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആ മതിലിന് പിന്നിൽ രഹസ്യങ്ങളും വിചിത്ര കഥകളും നിഗൂഢതകളും നിറഞ്ഞ ഒരു ലോകമുണ്ട്. ആ മതിലിൽ നിന്ന് ഓരോ ഇഷ്ടിക മാറ്റുമ്പോഴും നിങ്ങൾ ചിഹ്നങ്ങളും കടങ്കഥകളും കണ്ടെത്തുന്നു. നിങ്ങളൊരു ഭ്രമണപഥത്തിൽ അകപ്പെട്ടതുപോലെ തോന്നും. അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് പ്രയാസകരമാണ്, അല്ലെങ്കിൽ അസാധ്യമാണ്. നിങ്ങൾ വായിക്കുന്ന ഓരോ വാക്കിനു പിന്നിലും മറഞ്ഞിരിക്കുന്ന മറ്റൊരു അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഓരോ വാചകത്തിനും രണ്ട് വശമുണ്ട്. എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു ബാഹ്യവശവും രഹസ്യത്തിൻ്റെ ആളുകൾക്ക് അല്ലാതെ മറ്റാർക്കും മനസ്സിലാകാത്ത മറ്റൊരു ആന്തരിക വശവും. നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. എന്നാൽ അവർക്ക് അവരുടേതായ പ്രത്യേക ലോകവും വ്യത്യസ്തമായ ഭാഷയും മറ്റാർക്കും അറിയാത്ത രഹസ്യങ്ങളുമുണ്ട്. തങ്ങളുടെ പക്കൽ മറ്റാരുടെയും പക്കലില്ലാത്ത അറിവുണ്ടെന്നവർ പറയുന്നു. കാരണം അതവർ അദൃശ്യകാര്യങ്ങളിൽ നിന്നും ഗൈബിയായ കാര്യങ്ങളിൽ നിന്നും പ്രചോദനങ്ങളിൽ നിന്നും ഇൽഹാം ദർശനങ്ങളിൽ നിന്നും റുഅയ സ്വീകരിക്കുന്ന അറിവാണ്. സൂഫികളുടെ ആശയമാണിത്.

0: അപ്പോൾ ആരാണ് സൂഫികൾ? എന്തുകൊണ്ട്, എങ്ങനെയാണ് അവർ ഈ ഘട്ടത്തിലെത്തിയത്? യഥാർത്ഥത്തിൽ മറ്റാർക്കും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു രഹസ്യം അവരുടെ പക്കലുണ്ടോ? സൂഫിസത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? സൂഫിസം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും വിചിത്രമായൊരു വിഭാഗത്തെക്കുറിച്ചാണ് നാം പറയുന്നത്. സൂഫിസത്തെക്കുറിച്ച് സൂഫിസം ആശയം എന്ന നിലയിൽ എന്താണെന്നും അതെവിടെ നിന്ന് വന്നുവെന്നും എന്തുകൊണ്ടാണ് തസവ്വുഫ് രൂപപ്പെട്ടതെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് തൊരീക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകമെമ്പാടും നൂറുകണക്കിന് സൂഫി തൊരീക്കത്തുകളുണ്ടായത്? ഈ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്താണ്? തസവ്വുഫിനോടുള്ള പണ്ഡിതന്മാരുടെ നിലപാടെന്താണ്? വിശാലമായ സൂഫി ലോകത്തേക്ക് കടക്കുന്നതിനും അത് വിവരിക്കാൻ ശ്രമിക്കുന്നതിനും മുമ്പ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ആദ്യം അറിഞ്ഞിരിക്കണം. സൂഫികൾക്ക് സംസാരിക്കുന്നതിൽ പ്രത്യേകവും വ്യത്യസ്തവുമായൊരു ശൈലിയുണ്ട്. നമ്മൾ ശീലിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണത്. സൂഫികളുടെ പുസ്തകങ്ങളും സംസാരങ്ങളും ഒരു രഹസ്യ കോഡിൽ എഴുതിയ പുസ്തകങ്ങൾ പോലെയാണ്. പുസ്തകത്തിനുള്ളിൽ ബാഹ്യമായ അർത്ഥങ്ങൾ നിങ്ങൾ കാണും. എന്നാൽ അതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു ആന്തരികാർത്ഥമുണ്ടാകും. അതെപ്പോഴും പ്രതീകങ്ങളും സൂചനകളും ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതായി കാണാം. രഹസ്യങ്ങൾ ഒളിച്ചുവെക്കുന്ന ശൈലി. അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്റെ മറുപടി അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെയാണ്. അബ്ബാസി കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളിലും സൂഫികളിലും ഒരാളായി കണക്കാക്കപ്പെടുന്ന അൽ ഹജ്ജാജ് തൻ്റെ കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വിവരമില്ലാത്തവൻ ഈ അറിവുകൊണ്ട് ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ ഞാൻ എൻ്റെ അറിവിൻ്റെ മുത്തുകൾ ഒളിച്ചുവെക്കുന്നു. ഇതിനു മുമ്പ് അബുൽ ഹസൻ അൽ ഹുസൈനിലേക്ക് ഇത് സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് ഹസനോട് ഇത് വസിയത്ത് ചെയ്തിട്ടുമുണ്ട്. തൻ്റെ പക്കലുള്ള അറിവുകളെയും ബൗദ്ധിക മുത്തുകളെയും ജനങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒളിച്ചുവെക്കുകയാണെന്ന് ഹല്ലാജ് ഇവിടെ സമ്മതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തൻ്റെ പക്കലുള്ള ഈ കാര്യങ്ങൾ സാധാരണ ജനങ്ങളറിഞ്ഞാൽ അവർ കുഴപ്പത്തിലാകും. ഹല്ലാജ് തുടരുന്നു: എൻ്റെ ഉള്ളിലെ അറിവിൻ്റെ മുത്തുകൾ ഞാൻ വെളിപ്പെടുത്തിയാൽ നീ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരിൽ പെട്ടവനാണ് എന്നെന്നോട് പറയപ്പെടും. മുസ്ലിങ്ങളായ പുരുഷന്മാർ എൻ്റെ രക്തം ഹലാലാക്കും. അവർ തങ്ങൾ ചെയ്യുന്ന ഏറ്റവും മോശമായ കാര്യങ്ങളെ നല്ലതായി കാണുന്നു. തൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞാൽ ജനങ്ങൾക്കത് മനസ്സിലാകില്ലെന്നും അതിനാൽ അവർ തൻ്റെ മേൽ കുഫ്ർ അവിശ്വാസം ആരോപിച്ച് തൻ്റെ രക്തം ചിന്താൻ മടിക്കില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. സൂഫികൾ മനുഷ്യരെ രണ്ടായിത്തിരിക്കുന്നു. അഹ്ലുല്ലാഹിർ ബാഹ്യജ്ഞാനമുള്ളവർ, വാക്കുകളെ അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിലെടുക്കുന്ന സാധാരണക്കാരാണിവർ. ഇവരെ അവർ അഹ്ലുൽ റുസൂം, അഹ്ലുൽ ഔറാഖ് അല്ലെങ്കിൽ ആമ്മത്ത്, സാധാരണക്കാർ എന്ന് വിളിക്കുന്നു. അഹ്ലുൽ ബാത്തിൻ, ആന്തരിക ജ്ഞാനമുള്ളവർ, ഇവർ സൂഫികൾ തന്നെയാണ്. വാക്കുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥാർത്ഥം മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും. ഇവർ തങ്ങളെ അഹ്ലുൽ ഹഖീഖത്ത് അല്ലെങ്കിൽ ഖാസത്ത്, പ്രത്യേക വിഭാഗം എന്ന് വിളിക്കുന്നു. അറിവുകൾ ഒളിച്ചുവെക്കൽ. തൻ്റെ കാലത്തെ ഏറ്റവും പ്രശസ്തരായ സൂഫി നേതാക്കളിലും ഫിഖ് പണ്ഡിതന്മാരിലും ഒരാളായിരുന്നു ജുനൈദുൽ ബഗ്ദാദി. താൻ ഈ വിജ്ഞാനത്തെ ഭംഗിയായി എഴുതിവെക്കുകയും പിന്നീട് അത് ഭൂഗർഭ നിലവറകളിൽ ഒളിച്ചുവെക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ജുനൈദ് അറിവിനെ ഒരു നിധി പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇക്കാര്യം നൂറ്റാണ്ടുകളായി ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. സൂഫികൾ എന്തുകൊണ്ടാണ് തങ്ങളുടെ അറിവുകൾ ഇത്തരത്തിൽ ഒളിച്ചുവെക്കുന്നതെന്ന് ആർക്കും അറിയുമായിരുന്നില്ല. ഒടുവിൽ ഷാദിലി തുരീക്കത്തിൻ്റെ ഏറ്റവും പ്രധാന തൂണുകളിലൊരാളായ ഇബ്നു അത്തായില്ല അൽ ഇസ്കന്ദരിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. സൂഫികൾ ഇദ്ദേഹത്തെ മുർഷിദു സാലിക്കീൻ, വഴി നടത്തുന്നവരുടെ വഴികാട്ടി, ഖുതുബുൽ ആരിഫീൻ, ആരിഫുകളുടെ നേതാവ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. വെറുമൊരു ആരിഫ് മാത്രമല്ല, ആരിഫുകളുടെ ഖുതുബ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണിത് പറയുന്നത്. സൂഫികൾ എന്തുകൊണ്ടാണ് അസ്പഷ്ടമായ പദങ്ങളും വിചിത്രമായ വാക്കുകളും ഉപയോഗിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഇബ്നുൽ അത്താഹ് പറഞ്ഞു: നമ്മുടെ ഈ അറിവിനോടുള്ള അസൂയ, പ്രത്യേക സ്നേഹം കൊണ്ടും അതിനോടുള്ള ബഹുമാനം കൊണ്ടും മാത്രമാണ് നമ്മളങ്ങനെ ചെയ്തത്. നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ളവരല്ലാത്ത മറ്റാരും അത് കുടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അറിയാതിരിക്കാൻ വേണ്ടി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂഫിസത്തെ മനസ്സിലാക്കാനുള്ള താക്കോലുകളാണ്. ആ താക്കോൽ എന്നത് രഹസ്യാത്മകതയും ഒളിച്ചുവെക്കലുമാണ്. സൂഫി പദോൽപ്പത്തിയിലെ പ്രതിസന്ധികൾ. ആദ്യമായി നമ്മൾ അറിയേണ്ടത്, സൂഫി എന്ന വാക്കിന് അറബി ഭാഷയിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അതായത്, ഒരു അറബി വാക്കിൽ നിന്നും ഇതിന് നേരിട്ടുള്ള വ്യുൽപ്പത്തിയോ ഭാഷാപരമായ നിയമമോ ഇല്ല. ഹിജ്റ 4-5 നൂറ്റാണ്ടുകളിലായി ജീവിച്ചിരുന്ന സൈനുൽ ഇസ്ലാം, ഇമാമു സുഫിയ എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന പ്രമുഖ പണ്ഡിതനായ അബുൽ കാസിം അൽ ഖുഷൈരി പറഞ്ഞു, ഈ നാമത്തിന് അറബി ഭാഷയുടെ ഭാഗത്തു നിന്ന് ഒരു വിൽപ്പത്തിയോ നിയമമോ സാക്ഷ്യം വഹിക്കുന്നില്ല. ഇതൊരു ലഖബ് പദവി നാമമാണെന്നാണ് വ്യക്തമാകുന്നത്. ഇത് സൂഫികളുടെ ഇമാമിൻ്റെ വാക്കുകളാണ്, എൻ്റേതല്ല. എന്നാൽ ചില സൂഫികൾ ഈ സൂഫി എന്ന വാക്കിന് അറബി അടിസ്ഥാനം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അത് സൂഫ് ആട്ടുരോമം എന്ന വാക്കിൽ നിന്നാണ് വന്നതെന്ന് ചിലർ പറഞ്ഞു. അത് സൊഫാ വിശുദ്ധി എന്നതിൽ നിന്നാണെന്ന് മറ്റു ചിലർ പറഞ്ഞു. സുഫ എന്നതിൽ നിന്നാണെന്ന് പറഞ്ഞവരുമുണ്ട്. നമസ്കാരത്തിലെ വരി എന്നർത്ഥമുള്ള സൊഫ് എന്നതിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഈ വ്യാഖ്യാനങ്ങളിൽ ഓരോന്നും പരിശോധിച്ചാൽ അത് ദുർബലമാണെന്നും സ്ഥിരീകരിക്കപ്പെടാത്തതാണെന്നും കാണാം. ഉദാഹരണത്തിന്, കമ്പിളി വസ്ത്രം ധരിക്കുന്നത് സന്യാസത്തിൻ്റെ അടയാളമായതിനാൽ സൂഫ് കമ്പിളി എന്നതിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നവർക്കുള്ള മറുപടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കമ്പിളി വസ്ത്രം ധരിക്കുന്നത് പതിവായിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അത് പ്രവാചക ചര്യയുമായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന വസ്ത്രം ഹിബർ ആയിരുന്നു. അത് അടിസ്ഥാനപരമായി പരുത്തി കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഉമ്മുൽ മുമിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കമ്പിളി വസ്ത്രം ധരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വരികയും കമ്പിളിക്ക് ദുർഗന്ധം വരികയും ചെയ്തപ്പോൾ അത് ഉടൻ തന്നെ ഊരിവെച്ചു. അതുകൊണ്ട് തങ്ങളെ സത്യത്തോടെ ഏറ്റവും അടുത്തവരാണെന്ന് അവകാശപ്പെടുന്ന സൂഫികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പവിത്രമായ ശരീരത്തിൽ ഇഷ്ടപ്പെടാത്ത, ജനങ്ങളോട് ധരിക്കാൻ കൽപ്പിക്കാത്ത ഒരു വസ്തുവിൻ്റെ പേര് തങ്ങൾക്ക് നൽകുകയില്ല എന്നത് ഉറപ്പാണ്. ഇനി ഇത് സുഫ എന്നതിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നവർ മദീന മുനവ്വറയിൽ പ്രവാചകൻ്റെ പള്ളിക്കുള്ളിലുണ്ടായിരുന്ന അഹ്ലു സുഫ എന്ന ഉത്തമരായ ആളുകളിലേക്ക് തങ്ങളെ ചേർത്ത് പറയുകയാണ് ചെയ്യുന്നത്. മസ്ജിദ് നബവി ആദ്യമായി നിർമ്മിച്ചപ്പോൾ അതിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു സുഫ. ഭക്ഷണവും പാർപ്പിടവുമില്ലാത്ത മുഹാജിറുകളെ സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ മദീനയിൽ പ്രവാചകൻ്റെ അടുത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ കയ്യിൽ പണമോ താമസിക്കാൻ സ്ഥലമോ ഇല്ലാത്തവർക്ക് വേണ്ടി തയ്യാറാക്കിയ സ്ഥലമായിരുന്നു അത്. അവർ പൊതുവെ വളരെ ദരിദ്രരായിരുന്നു. അഹ്ലു സുഫയുടെ ജീവിതം നോക്കിയാൽ അവർക്ക് ആരാധനയിൽ പ്രത്യേകമായ യാതൊരു രീതിയും ഉണ്ടായിരുന്നില്ലെന്ന് കാണാം. മറിച്ച് അവർ പ്രവാചകൻ്റെ സുന്നത്തും ആരാധനാരീതികളും കൃത്യമായി പിന്തുടരുന്നവരായിരുന്നു. പ്രവാചകൻ്റെ കാലത്തോ ഖുലഫാ ഉർറാഷിദുകളുടെ കാലത്തോ അവർക്ക് സൂഫികൾ എന്ന് പേരുണ്ടായിരുന്നില്ല. ഇനി സൂഫിസം എന്നത് സൊഫാ വിശുദ്ധി അല്ലെങ്കിൽ സൊഫ് വരി എന്ന തരത്തിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നതാകട്ടെ, അത് ഭാഷാപരമായി ആയതിനേക്കാൾ കാവ്യാത്മകമായ വ്യാഖ്യാനമാണ്. അതിന് യഥാർത്ഥ തെളിവൊന്നുമില്ല. ദശലക്ഷക്കണക്കിന് അനുയായികളും മുരീദുകളുമുള്ള ഒരു കൂട്ടമാണ് സൂഫികൾ. എന്നാൽ സൂഫി എന്ന പദത്തിൻ്റെ ഉത്ഭവം എന്താണെന്ന് ആർക്കും അറിയില്ല. ചരിത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ വാക്ക് അറബി ഭാഷയ്ക്ക് പുറത്തുനിന്നും ഇസ്ലാമിക ചിന്തയ്ക്ക് പുറത്തുനിന്നും കടമെടുത്തതാണെന്നാണ്. അത് രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ് വരുന്നത്. അതിലോരോന്നും മറ്റേതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആദ്യത്തെ ഉത്ഭവം ഗ്രീക്ക് പദമായ സോഫിയ ആണ്. ഇതിൻ്റെ അർത്ഥം ജ്ഞാനമെന്നാണ്. ഗ്രീക്ക് തത്വചിന്തകർ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. രണ്ടാമത്തെ ഉത്ഭവം ഹിബ്രു പദമായ സോഫി എന്നതിൽ നിന്നാണ്. ഇത് ഉത്ഭവിച്ചതെന്നും പറയപ്പെടുന്നു. ജൂതന്മാരുടെ രഹസ്യ വിജ്ഞാന സദസ്സുകളിൽ ഷെയ്ഖ് അല്ലെങ്കിൽ വഴികാട്ടി എന്നതിനാണ് ഈ പേര് വിളിച്ചിരുന്നത്. അറബി വൽക്കരിക്കപ്പെട്ട വിദേശ പദങ്ങൾ. ഭാഷാപണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യം ഇതാണ്. ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ നടന്ന വലിയ തർജ്ജമാ പ്രസ്ഥാനത്തിന് ശേഷമാണ് സൂഫി എന്ന വാക്ക് അറബി നാവിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. അന്നത്തെ സാംസ്കാരിക അന്തരീക്ഷവും തർജ്ജമകളുടെ ഒഴുക്കും അറബി ഇതര ഭാഷകളിലെ പല വാക്കുകളും അറബി വൽക്കരിക്കാനും അറബി ഡിക്ഷണറിയുടെ ഭാഗമാക്കാനും കാരണമായി. ഉദാഹരണത്തിന്, ഫൽസഫ തത്വചിന്ത, മുസീഖ സംഗീതം, അസ്തർലാബ് ആസ്ട്രോലാബ് തുടങ്ങിയ വാക്കുകൾ യഥാർത്ഥ അറബി വാക്കുകളല്ല, അറബി വൽക്കരിക്കപ്പെട്ടവയാണ്. അതിനാൽ അവയുടെ കൂട്ടത്തിൽ സൂഫി എന്ന വാക്ക് പ്രത്യക്ഷപ്പെട്ടത് വിചിത്രമായ ഒന്നല്ല. ബഹുമുഖ പ്രതിഭയും തത്വചിന്തകനും സഞ്ചാരിയുമായിരുന്ന അബൂ റൈഹാൻ അൽ ബിറൂനി പല ഭാഷകളിൽ പ്രാവീണ്യമുള്ളയാളാണ്. പറയുന്നത് കാണാം, ഗ്രീക്ക് ഭാഷയിൽ സുഫ് എന്നാൽ ജ്ഞാനമെന്നാണ്. അതിൽ നിന്നാണ് ഫിലോസഫർ ഫൈലുസൂഫ് എന്ന പേര് വന്നത്. ഇസ്ലാമിൽ ഒരു കൂട്ടർ അവരുടെ ഗ്രീക്കുകാരുടെ അഭിപ്രായത്തോടടുത്തപ്പോൾ അവരും ആ പേരിൽ വിളിക്കപ്പെട്ടു. അതായത്, തർജ്ജമാ പ്രസ്ഥാനങ്ങൾ വ്യാപിച്ചതോടെ അറബികളും മുസ്ലിങ്ങളും തങ്ങൾക്ക് മുമ്പ് പേരില്ലാതിരുന്ന പുതിയ പ്രതിഭാസങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും വിദേശനാമങ്ങൾ നൽകാൻ തുടങ്ങി. എന്നാൽ സംശയാസ്പദമായ കാര്യമെന്തെന്നാൽ ഈ സാദൃശ്യം പേരിൽ മാത്രമല്ലായിരുന്നു, മറിച്ച് അത് അഖീദയിലും വിശ്വാസത്തിലും എത്തിച്ചേർന്നു. ചില പുരാതന പാശ്ചാത്യ തത്വചിന്തകളോടടുത്തായിരുന്നു ഈ വിശ്വാസം. അതിലൊന്നാണ് ഗ്രീസിലെ ഏലൂസിനിയൻ രഹസ്യങ്ങൾ, ഗ്രീക്ക് പുരാണങ്ങളിലെ ഡിമീറ്റർ ദേവതയെ ആരാധിക്കുന്നതിനുള്ള സൂഫി രീതിയിലുള്ള ആചാരങ്ങൾ അതിൽ കാണാം. ദൈവങ്ങളുമായി ഐക്യപ്പെടുക, ഇത്തിഹാദ് എന്ന ലക്ഷ്യത്തോടെയുള്ള സംഗീതം, നൃത്തം, നിലവിളികൾ എന്നിവ അതിലുണ്ടായിരുന്നു. ഈ സാദൃശ്യം ജ്ഞാനവാദം എന്ന ആശയത്തോടും തുടർന്നു. ജ്ഞാനവാദം എന്നത് എല്ലാ കാര്യങ്ങളിലും സൂഫിസത്തോട് തികച്ചും സാദൃശ്യമുള്ള ഒന്നാണ്. ആന്തരിക ജ്ഞാനത്തെക്കുറിച്ചുള്ള ധ്യാനം, ലോകത്തിൽ നിന്ന് പൂർണ്ണമായി വേർപ്പെടൽ തുടങ്ങിയവ ഉദാഹരണം. അതുകൊണ്ടാണ് ചില പ്രമുഖ സൂഫി പണ്ഡിതന്മാർ സൂഫിസം ഗ്രീസ് വഴിയാണ് ഇസ്ലാമിക സമൂഹങ്ങളിൽ എത്തിയത് എന്ന് പോലും വിശ്വസിക്കുന്നത്. ഷിഹാബുദ്ദീൻ അസ്ഹറുവർത്താനി താൻ സ്വപ്നത്തിൽ അരിസ്റ്റോട്ടലിനെ കാണുകയും തസവ്വുഫിൻ്റെ ഹുത്തുബകളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതെ, ഗ്രീസിലെ അതേ അരിസ്റ്റോട്ടിൽ. ആൻഡലൂസിയക്കാരനായ അബുൽ ഹസൻ അഷ്ഉത്തരി, പ്ലേറ്റോ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ എന്നിവരെ അൽഹല്ലാജിനൊപ്പം ഒരേ പദവിയിലാണ് പ്രതിഷ്ഠിക്കുന്നത്. അവരെയെല്ലാം ജ്ഞാനത്തിൻ്റെ ഷെയ്ഖുമാരായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ചുരുക്കത്തിൽ, സൂഫി എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് കടമെടുത്തത് മാത്രമല്ല, അത് തത്വചിന്താപരമായ പാക്കേജോടെയാണ് വന്നത്. അത് ഇസ്ലാമിക അറബി പൊതുബോധത്തിലേക്ക് കടന്നു വന്നത് തർജ്ജമകളുടെയും മറ്റു സാംസ്കാരികതയിലേക്കുള്ള തുറന്നിലടുകളിലെയും കാലഘട്ടത്തിലാണ്. ജാഹ്ലിയ കാലത്തോ പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കാലത്തോ സഹാബികളുടെയോ താബീകളുടെയോ കാലത്തോ ഇതുണ്ടായിരുന്നില്ല എന്നത് ഉറപ്പാണ്. അന്ന് സംഭവിച്ചത് ഇത്രമാത്രമാണ്. വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിലുടനീളം സുഹാദ് ഭൗതിക വിരക്തർ അല്ലെങ്കിൽ ഉബ്ബാദ് ആരാധനകൾ മുഴിയവർ എന്നറിയപ്പെടുന്ന ചില ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയോ അവരുടെ സുഹുദും ആരാധനയും തമ്മൾക്കറിയാവുന്ന ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സുഹുദിന് അല്പം അകലേക്ക് പോയി. അവർ മറ്റു നാഗരികതകളിലെ മറ്റു ഗ്രൂപ്പുകളെപ്പോലെ ആരാധനാരീതികളിലും സുഹുദിലും സമാനമാകാൻ തുടങ്ങി. അങ്ങനെ മറ്റു നാഗരികതകളിലെ ആ ഗ്രൂപ്പുകളിലേക്ക് വിളിക്കപ്പെട്ടിരുന്ന അതേ പേര് ഇവർക്കും നൽകപ്പെട്ടു. അങ്ങനെ സുഹാദ്, ഉബ്ബാദ് എന്നുപോലുള്ള പേരുകൾക്ക് പകരം അവർ സൂഫികൾ എന്നറിയപ്പെടാൻ തുടങ്ങി. നിർവചനങ്ങളിലെ വൈവിധ്യവും തർക്കങ്ങളും. സൂഫിസത്തിൻ്റെ നിർവചനം തന്നെ തർക്കവിഷയമാണ്. തസവ്വുഫിനെ പുറത്തുനിന്ന് വിമർശിച്ച പണ്ഡിതന്മാർക്കിടയിൽ മാത്രമല്ല, സൂഫി പണ്ഡിതന്മാർക്കും നേതാക്കൾക്കുമിടയിൽ തന്നെയാണ് ഈ തർക്കം. സൂഫികൾ തസവ്വുഫിന് ഒരൊറ്റ നിർവചനത്തിൽ യോജിച്ചിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ഓരോ നിർവചനം നൽകി. സൂഫി പ്രമുഖനായ ജുനൈദുൽ ബാഗ്ദാദിയോട് തസവ്വുഫിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാതൊരു ബന്ധവുമില്ലാതെ നീ അള്ളാഹുവോടൊപ്പം ആയിരിക്കുക എന്നതാണ്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, തസവ്വുഫ് എന്നത് സമാധാനമില്ലാത്തൊരു ഉടമ്പടിയാണ്. ഇതേ ജുനൈദ് തന്നെ മൂന്നാമതൊരു നിർവചനത്തിൽ പറയുന്നു, സൃഷ്ടികളോട് യോജിക്കുന്നതിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കലും പ്രകൃതിപരമായ സ്വഭാവങ്ങളിൽ നിന്ന് വേർപെടലുമാണ്. ജുനൈദിന് മാത്രം സൂഫിസത്തിന് മൂന്ന് നിർവചനങ്ങൾ. നമുക്ക് ജുനൈദിനെ വിട്ട് തസവ്വുഫിൻ്റെ മറ്റൊരു പ്രമുഖനിലേക്ക് പോകാം. ഹിജ്റ മൂന്നാം നൂറ്റാണ്ടിലെ സൂഫി പ്രമുഖനായ സംനൂൻ ഇബ്നു ഹംസയുടെ വാക്കുകൾ. അദ്ദേഹം തസവ്വുഫിനെ നിർവചിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, നീ ഒന്നിൻ്റെയും ഉടമയാകാതിരിക്കലും നിന്നെ ആരും ഉടമപ്പെടാതിരിക്കലുമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു നിർവചനം, മനുഷ്യവർഗത്തിലെ പൂർണ്ണതയുള്ള ആളുകൾ തങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെ പടവുകളിൽ എങ്ങനെ ഉന്നതിയിലേക്ക് ഉയരുന്നു എന്ന് മനസ്സിലാക്കുന്ന വിജ്ഞാനമാണ് തസവ്വുഫ്. കൗതുകകരമായ കാര്യം എന്തെന്നാൽ, തസവ്വുഫിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനകോശം, കിതാബുല്ലുമ എഴുതിയ സൂഫികളുടെ ചരിത്രവും തത്വങ്ങളും വിവരിച്ച അബു നസർ അസ്സറാജ് അത്തൂസി പറഞ്ഞു, തസവ്വുഫിൻ്റെ നിർവചനങ്ങൾ നൂറിലധികം വരും. കൊല്ലപ്പെട്ട സുഹ്റവർദിയുടെ അഭിപ്രായത്തിൽ അത് ആയിരത്തിലധികം വരുമെന്നാണ്. 2000-ൽ വരുമെന്ന് പറഞ്ഞവരുമുണ്ട്. ഇവയെല്ലാം പരസ്പരവിരുദ്ധമായ നിർവചനങ്ങളാണ്. ഇവിടെ ചിലർ ചോദിച്ചേക്കാം, ഇതൊരു നല്ല കാര്യമല്ലേ? വൈവിധ്യമെന്നത് നല്ലതും ആരോഗ്യകരവുമായൊരു കാര്യമല്ലേ? യഥാർത്ഥത്തിൽ സൂഫിസത്തിൻ്റെ കാര്യത്തിൽ ഈ വൈവിധ്യം ആരോഗ്യകരമായ ഒന്നല്ല. സൂഫിസത്തിൻ്റെ ഉത്ഭവവും പരിണാമവും. യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മൾ സൂഫിസത്തിൻ്റെ ഉത്ഭവം പരിശോധിക്കൽ നിർബന്ധിതരാണ്. ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിലാണ് സൂഫി എന്ന വാക്ക് വ്യാപിക്കാൻ തുടങ്ങിയത്. ചില സൂഫികൾ പറയുന്നത് ഈ ലഖബ് ആദ്യമായി നൽകപ്പെട്ടത് ഇസ്ലാമിലെ പ്രമുഖ പണ്ഡിതനും ആദ്യകാല ഖാദിമാരിലൊരാളുമായിരുന്ന ഹസനുൽ ബസരി എന്നാണ്. അദ്ദേഹം ഹിജ്റ ഒന്നാം നൂറ്റാണ്ടിലെയും രണ്ടാം നൂറ്റാണ്ടിലെയും ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായിരുന്നു. മറ്റ് ചില സൂഫികൾ പറയുന്നത് ഈ പേരാദ്യമായി ലഭിച്ചത് അന്നത്തെ മറ്റൊരു പ്രധാന പണ്ഡിതനായിരുന്ന അബൂ ഹിഷാം അൽ കുഫിക്കാണ് എന്നാണ്.
1: മഷാല്ലാ. പീസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. സൂഫിസം, ആത്മീയതയോ തത്വചിന്തയോ, ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. ക്ലാസ് എടുക്കുന്നു സമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ജീവിതപാഠം എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ച മുതൽ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ എവിടെയും ചർച്ചാവിഷയം രോഗമാണ്. രോഗത്തെക്കുറിച്ചും രോഗത്തിൻ്റെ ഭയാനകതകളെ സംബന്ധിച്ചും പടർന്നു പിടിക്കുന്ന രോഗത്തിൻ്റെ ഭീകരതയെക്കുറിച്ചുമൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് രോഗവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്? ഒരു മുസ്ലിമായ മനുഷ്യൻ രോഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അതാണ് ഇൻഷാ അല്ലാ നമ്മളിവിടെ വിശദീകരിക്കുന്നത്. ഒരു പക്ഷേ രണ്ടോ അതല്ലെങ്കിൽ മൂന്നോ എപ്പിസോഡുകൾ കൊണ്ട് ഈ വിഷയം നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വിശിഷ്ടമായ ധാരാളം നാമങ്ങളുണ്ട്. അള്ളാഹു ഖുർആനിലെ സൂറത്തു അഅ്റാഫിൽ പറയുന്നുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥ

ിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മ മൻ അഹ്സഹ ദഖല അൽജന്ന. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100-ൽ 1 കുറവ്. അതാരെങ്കിലും സായത്തമാക്കിയാൽ, അതാരെങ്കിലും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്നാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഒരു നാമമാണ് അള്ളാഹു ഷാഫിയാണ് എന്നുള്ളത്. അള്ളാഹു ഷാഫിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു രോഗങ്ങൾ ശിഫയാക്കുന്നവനാണ് എന്നാണ് അർത്ഥം. രോഗങ്ങൾ യഥാർത്ഥത്തിൽ 2 തരമുണ്ട്. ഒന്ന്, മനുഷ്യനെ ബാധിക്കുന്ന, മനുഷ്യനെ ശാരീരികമായി ബാധിക്കുന്ന രോഗം. 2, മനുഷ്യനെ ആത്മീയമായി ബാധിക്കുന്ന രോഗം. ഈ 2 രോഗങ്ങളും അള്ളാഹുവാണ് ശിഫയാക്കേണ്ടവൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞു, വയഷ്ഫി സുദൂറ ഖൗമി മുഅ്മിനീൻ, മുഅ്മിനുകളായ ആളുകളുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്നവൻ, ഹൃദയങ്ങൾക്ക് ശമനമേകുന്നവൻ അള്ളാഹുവാണ്. മറ്റൊരു സ്ഥലത്ത് ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് കാണാം, ഇത് മരിൽ തുഫഹു വയഷ്ഫീൻ, രോഗം വന്നാൽ ശിഫയാക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു ശുഅറയിലെ 80-ാമത്തായത്തിൽ. അപ്പോൾ ഈ 2 ആയത്തുകളിൽ 2 തരത്തിലുള്ള രോഗങ്ങൾക്കും ശിഫയേകുന്നവൻ അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് ഈ ആത്മീയമായ രോഗങ്ങൾ? എന്താണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ? എന്താണ് ആത്മീയമായ രോഗങ്ങൾ? പക, വെറുപ്പ്, വിദ്വേഷം, കോപം, അനീതി, അഹങ്കാരം, അസൂയ, ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്ന ആത്മീയമായ രോഗമാണ്. ആ രോഗങ്ങൾക്ക് ശമനം വേണം. ആ രോഗങ്ങളുണ്ടായാൽ നഷ്ടപ്പെടുന്നത് പരലോകമാണ്. അസൂയ പാടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വിദ്വേഷവും വെറുപ്പും ഉണ്ടാകരുത്, കോപിക്കാൻ പാടില്ല, അനീതി കാണിക്കരുത്. എത്രയെത്ര ആയത്തുകളും ഹദീസുകളുമാണ് ഈ വിഷയത്തിൽ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കുക. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല, അത് വലിയൊരു വിഷയമാണ്. ജീവിത പാഠങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിലെ ഓരോന്നും വിശാലമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇതൊക്കെ കുറ്റകരമാണ്, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ശാരീരികമായ രോഗങ്ങൾ അത് വേറെണ്ട്. ശാരീരികമായ രോഗങ്ങൾ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ വിഷയമാണ്. സഹോദരങ്ങളെ, ശാരീരികമായ രോഗങ്ങൾ ധാരാളമുണ്ട്. അവിടെ നമ്മൾ അറിയണം, എന്ത് പ്രയാസമുണ്ടായാലും, ശാരീരികമായും മാനസികമായും എന്തു തന്നെയായാലും, ആ പ്രയാസങ്ങൾ നീക്കാൻ സാധിക്കുന്നവൻ അല്ലാഹുവാണ്. സൂറത്തു അൻആമിലെ 17-ാമത്തായത്തിൽ അല്ലാഹു പറഞ്ഞു, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇയംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു പ്രയാസം ഉണ്ടായാലേ ആ പ്രയാസത്തെ ദൂരീകരിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ഖൈറ് നൽകുന്നവനും അല്ലാഹുവാണ്, ഷർറ് നൽകുന്നവനും അല്ലാഹുവാണ്. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ഇത് ഖൈറും ഷർറും അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. ഇത് മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ നമ്മൾ അറിയണം, ഏത് രോഗമുണ്ടായാലും ആ രോഗത്തിന് അല്ലാഹു മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ രോഗത്തിന് ശിഫ നൽകുവാൻ വേണ്ടി മരുന്നുണ്ട്. ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കും, ഇപ്പോഴും പറയുന്നില്ലേ മരുന്ന് കണ്ടെത്താത്ത രോഗമുണ്ട് എന്ന്. കൊറോണക്ക് മരുന്നില്ല, പിന്നെന്താ മരുന്നുണ്ട് എന്ന് പറയുന്നത്? സഹോദരങ്ങളെ, ഈ വാചകം എൻ്റെതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാ. അല്ലാഹു ഒരു രോഗം ഇറക്കിയിട്ടില്ല അതിന് മരുന്നില്ലാതെ, അത് മരുന്നില്ലാതെ. പക്ഷെ പ്രശ്നം എന്താണ്? എന്താ പ്രശ്നം? ഷിഫാ അൻ അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹിലഹു, അതാണ് പ്രശ്നം. മരുന്ന് ഇല്ല എന്നല്ല നമ്മൾ പറയേണ്ടത്, മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ്. മരുന്ന് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. കുറേ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ക്യാൻസറിന് മരുന്നില്ല, ഇന്നോ ക്യാൻസറിന് മരുന്നുണ്ട്.
ക്യാൻസർ ഇപ്പം രോഗമല്ല, അങ്ങനത്തെ

0: അവസ്ഥയിലേക്കെത്തി. എത്രയോ ആളുകൾ ക്യാൻസർ ബാധിക്കുന്നു, അവരെ ചികിത്സ നടക്കുന്നു, ആ ചികിത്സയിലൂടെ അവരുടെ രോഗം ശിഫയാകുന്നു. അപ്പോൾ മുമ്പെന്താ പറഞ്ഞിരുന്നത്? മരുന്നില്ല എന്നാണ്. ഇന്ന് നമ്മളതിന് മരുന്ന് കണ്ടെത്തി, രോഗം നിർണയിക്കാനുള്ള വഴികൾ കണ്ടെത്തി, അതിനെ പിടിച്ചു കെട്ടാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുൻപിലുണ്ടായി. അപ്പോൾ ഇന്ന് ഏതെങ്കിലുമൊക്കെ രോഗത്തിന് മരുന്ന് ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ വരും കാലഘട്ടങ്ങളിൽ അത് കണ്ടെത്തും. അത് കണ്ടെത്താം. അള്ളാഹു എല്ലാ രോഗങ്ങൾക്കും മരുന്നിറക്കിയിട്ടുണ്ട് എന്നാണ് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് ലോകത്ത് ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ കൊറോണ വൈറസിനെ കുറിച്ചാണ് ചർച്ച അല്ലേ. എത്രയോ ആളുകൾ, ഇപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം തന്നെ 150 ആളുകൾ ചൈനയിൽ കൊല്ലപ്പെട്ടു എന്നാണ്. ടോട്ടൽ കണക്ക് കിടക്കുകയാണെങ്കിൽ 2000 മുകളിൽ ആളുകൾ, ഞാനിത് സംസാരിക്കുന്നത് വരെയുള്ള സമയത്ത് 2000 ആളുകൾ ഈ രോഗം ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും ഇന്ത്യയിലും കൊറോണ വൈറസ് ബാധിച്ച ആളുകളുണ്ട്, പക്ഷെ അപകടമല്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മൃഗങ്ങൾ, മനുഷ്യർ, പക്ഷികൾ തുടങ്ങിയ സസ്തനികളിൽ രോഗകാരിയാകുന്ന ഒരു കൂട്ടം RNA വൈറസുകളാണ് കൊറോണ എന്ന് അറിയപ്പെടുന്നത്. അതാണ് കൊറോണ എന്ന് പറഞ്ഞാൽ മുഖ്യമായും ശ്വസന നാളിയെയാണ് കൊറോണ വൈറസ് ബാധിക്കുക. ജലദോഷം, ന്യൂമോണിയയുമൊക്കെയാണ് ഈ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളായി ഈ രോഗവുമായി ബന്ധപ്പെടുന്ന ഡോക്ടർമാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ രോഗം ഗുരുതരമായാൽ വലിയ പ്രയാസങ്ങളുണ്ടാകും, വൃക്കസ്തംഭന ഉണ്ടാകാം, അതേപോലെ തന്നെ ന്യൂമോണിയ ഉണ്ടാകാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാമെന്നൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ശാസ്ത്രരംഗത്തുള്ള ആളുകൾ, ആരോഗ്യമേഖലയിലുള്ള ആളുകൾ പറയുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് എന്താ നമ്മുടെ വിശ്വാസം? രോഗമുണ്ടോ, അതിന് മരുന്നുണ്ട്. രോഗമുണ്ടോ, മരുന്നുണ്ട്. പ്രാർത്ഥന ഏറ്റവും വലിയ മരുന്നാണ്. രോഗവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചില ചികിത്സാ രീതികളുണ്ട്, അത് നമ്മൾ അറിയണം. ഒന്നാമതായി അറിയണം, രോഗമുണ്ടായാൽ ചികിത്സിക്കണമെന്നുള്ളതാണ്. ചികിത്സിക്കാതിരിക്കാൻ പാടില്ല. ഈ അടുത്ത കാലത്ത് ഏതോ പിന്നെ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഡെഡ് ബോഡി എടുത്തു വെച്ച ആളുകളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. രോഗമുണ്ടായിട്ട് ചികിത്സിക്കാത്ത ആളുകളെക്കുറിച്ചും നമ്മൾ വായിക്കാറുണ്ട്. അത് തെറ്റാണ്. രോഗമുണ്ടോ, ചികിത്സിക്കണം. റസൂലുള്ളാഹി പറയാണ്, ഇന്നല്ലാഹ ഖലഖ ദാഅ വദബ ഫതദാവ വലാ തദാവ ബിഹറാമിൻ. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹു രോഗം സൃഷ്ടിച്ചിട്ടുണ്ട്, അതിന് മരുന്നും സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചികിത്സിക്കണം. രോഗമുണ്ടായാൽ നിങ്ങൾ ചികിത്സിക്കണം. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഹറാമുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. ഹറാമുകൊണ്ട് ചികിത്സ അല്ല. രോഗമുണ്ടോ, ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും, മരുന്ന് കഴിക്കേണ്ടി വരും, അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ ചികിത്സിക്കാൻ പാടില്ല. എത്രയോ ആളുകൾ നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ ചികിത്സിക്കുന്നുണ്ട്. രോഗമുണ്ടായാൽ നൂലൂതി കെട്ടാൻ പോകുന്ന ആളുകളുണ്ട്, ചരട് കയ്യിൽ കെട്ടുന്ന ആളുകളുണ്ട്, പിഞ്ഞാണം എഴുതി കുടിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം മാറുവാനുള്ള ചികിത്സയായി പഠിപ്പിച്ചതല്ല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടത്, രോഗം ബാധിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യണം? അല്ലാഹു അനുവദിച്ചു തന്ന മാർഗങ്ങളിലൂടെയാണ് ചികിത്സ നടത്തേണ്ടത്. കൊറോണ ബാധിച്ച ഒരാൾ പറഞ്ഞത് ഞാൻ ചികിത്സിക്കൂല എന്നാണ്, ഞാൻ പ്രാർത്ഥന മാത്രം നടത്തുന്ന. അതുപോലെ പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥന വേണം, അതിൻ്റെ കൂടെ ചികിത്സിക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. രോഗമുണ്ടായാൽ ചികിത്സിക്കണം. രോഗം അല്ലാൻ്റെ പരീക്ഷണമാണ് സഹോദരങ്ങളെ. രോഗമുണ്ടായാൽ അതിലൂടെ ലഭിക്കുന്ന വമ്പിച്ച നേട്ടങ്ങളെക്കുറിച്ച് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാൻ റസൂൽ പറയാണ്, അള്ളാഹുവിന് ഒരടിമയെ ഇഷ്ടമായാൽ ഇത അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അള്ളാഹുവിനൊരു സമൂഹത്തെ ഇഷ്ടമായാൽ അള്ളാഹു വരെ പരീക്ഷിക്കുന്നതാണ്. ഫമൻ റളിയ ഫലഹു റിളാ വമൻ സഖിത ഫലഹു സുഹ്. അപ്പോൾ രോഗം പരീക്ഷണമാണ്. അള്ളാഹു നമ്മളെ ഇഷ്ടമായത് കൊണ്ടാണ് രോഗം വരുമ്പോൾ ക്ഷമിക്കുന്നത്, വിശ്വാസിക്ക് നന്മയാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ. സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്, അവനെല്ലാ കാര്യവും നന്മയാണെന്ന്. എല്ലാ കാര്യം, അവൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും അവന് നന്മയാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. ലോകത്ത് രോഗം ബാധിച്ച് അതിൽ ക്ഷമിച്ച് പ്രതിഫലം ആഗ്രഹിച്ച് ജീവിച്ച ആളുകൾ, അവരെ നാളെ പരലോകത്ത് മറ്റുള്ള ആളുകൾ കാണുന്നൊരവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ലോകത്ത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ രോഗമുണ്ടായി, അവർ ക്ഷമിച്ചു, പ്രതിഫലം ആഗ്രഹിച്ചു, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം മറ്റുള്ള ആളുകൾ കാണുകയാണ്. അവർ കാണുമ്പോൾ അവരാഗ്രഹിക്കുന്നതാണ്. എന്താ ആഗ്രഹിക്കുന്നത്? ഒന്നുകൂടെ ലോകത്തേക്ക് മടങ്ങി വരാനും, അങ്ങനെ ഈ ലോകത്തേക്ക് മടങ്ങി വന്ന് ഇവിടെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടാനും ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാനും. എന്നിട്ട് പടച്ചവൻ്റെ അടുക്കലെത്തിയിട്ട് അള്ളാഹു ആ ക്ഷമിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രതിഫലം സ്വന്തമാക്കാനും ആളുകൾ ആഗ്രഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാൻ റസൂൽ പറഞ്ഞു, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ വൽ മുഅ്മിനതി ഫീ നഫ്സി വവലദിഹി ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി മിൻ ഖതീഅ. പാപമുണ്ടായാൽ, സഹോദരങ്ങളെ, രോഗമുണ്ടായാൽ ആ രോഗം നിമിത്തം നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ രോഗമുണ്ടായാൽ ഖൈറാൻ, അത് കരുതി രോഗം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം എന്നല്ല, രോഗം വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. രോഗം വന്നാൽ അത് പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കണം, അത് ഖൈറാണ് എന്നപ്പോൾ മനസ്സിലാക്കണം, പ്രതിഫലം ആഗ്രഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് രോഗമുണ്ടായി, അങ്ങനെ രോഗമുണ്ടായ സമയത്തും അവന് ആരോഗ്യമുള്ള സമയത്ത് ചെയ്ത് അതേ കൂലി കിട്ടും. ഇപ്പം നമ്മൾ നിസ്കരിക്കുന്ന ആളുകളാണ്, തഹജ്ജുദ് നിസ്കരിക്കലുണ്ട്, തഹിയ്യത്ത് നിസ്കരിക്കലുണ്ട്, സുന്നത്ത് നോമ്പ് നോൽക്കലുണ്ട്, എല്ലാ സൽക്കർമ്മം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ഒരാൾ രോഗിയായി, അങ്ങനെ രോഗിയായാൽ ആ രോഗം കാരണം അയാൾക്ക് ഈ നന്മകളൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, കാരണം ശരീരം കൊണ്ട് കഴിയുന്നില്ല, രോഗമാണ്. സഹോദരങ്ങളെ, അത്തരം സന്ദർഭങ്ങളിൽ അവനെന്ത് കിട്ടുന്നതാണ്? അവൻ ഈ പ്രതിഫലം കിട്ടും, നോമ്പ് നോറ്റ, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്ത കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീഥിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് രോഗത്തെ ഖൈറായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, രോഗത്തെ ഖൈറായി മനസ്സിലാക്കി രോഗമുണ്ടാകുമ്പോൾ ക്ഷമിക്കുക. പരിശുദ്ധ ഇസ്ലാം ചികിത്സിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചികിത്സകൾ നമ്മൾ നടത്തുക. അതേപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏതാനും ചില ചികിത്സാ രീതികളുണ്ട്. ആ ചികിത്സാ രീതികൾ ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായത് മനസ്സിലാക്കാനും ഖൈർ ഉൾക്കൊള്ളുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.

0: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് ഇന്നത്തെ മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഖാരി അഹമ്മദ് ബിൻ അലി അൽ അജ്മി, അദ്ദേഹം സൂറത്തുൻ നബഇന്റെ വചനങ്ങളാണ് അധ്യായം 78 ആ പാരായണത്തിലേക്ക് കാതോർക്ക.
3: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

وفتحت السماء فكانت أبوابا وسيرت

0: المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا.
1: ما شاء الله വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബഇലെ മുഴുവൻ ആയത്തുകളുടെയും പാരായണം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. മധുരം ഖുർആനിൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽ അജ്മിയാണ് പാരായണം നിർവഹിച്ചത്.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് ഡയലോഗ് മതനവീകരണവും പ്രമാണങ്ങളും, അവതരിപ്പിക്കുന്നത് അബ്ദുൽ മാലിക് സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും മൗലികമായ ഒരു സവിശേഷത എന്നുള്ളത് അതിൻ്റെ പ്രോജ്ജലമായ പ്രമാണങ്ങളാണ്. 14 നൂറ്റാണ്ടുകളായി മാനവരാശിയുടെ മുമ്പിൽ വെല്ലുവിളിച്ച് നിലകൊണ്ട് ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളുടെ പ്രോജ്ജ്വലത തന്നെയാണ് ഇസ്ലാം പരിഷ്കരിക്കേണ്ടതില്ല എന്ന് നാം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിൻ്റെ കലാമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, യുരീദൂന അൻ യുബദ്ദിലു കലാം അല്ലാഹ്, അല്ലാഹുവിൻ്റെ ഈ കലാമിനെ പരിഷ്കരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വീണ്ടും കാണാം, ഹത്ത യസ്മ കലാം അല്ലാഹ്, അല്ലാഹുവിൻ്റെ കലാം അവർ കേൾക്കുമാർ. അതേപോലെ തന്നെ വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാം അല്ലാഹ്, ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രയോഗിച്ച പദത്തിൻ്റെ അർത്ഥം അല്ലാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സംസാരം എന്നാണ്. അപ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സംസാരിച്ചതാണ്. അല്ലാഹുവിൻ്റെ സംസാരം ഒരിക്കലും മാറ്റം വരുത്തേണ്ടതില്ലാത്ത വിധം അന്യൂനമാണ്. അല്ലാഹുവിൻ്റെ സംസാരത്തെ എഡിറ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്ന മനുഷ്യന്മാർ അവർ ബുദ്ധിശൂന്യരാണ്. അല്ലാഹുവിൻ്റെ ആ പരിശുദ്ധമായ കലാമിനെ അവൻ സംരക്ഷിക്കുമെന്ന് അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സല്ല ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായ പ്രവാചകൻ്റെ ഹദീസുകളും അത് നിലകൊള്ളുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിടെ സംരക്ഷിച്ച് നിലനിർത്തും. അതിൻ്റെ നേർ സാക്ഷ്യമാണ് 14 നൂറ്റാണ്ടുകളായി ഒരു മാറ്റത്തിരുത്തലുകളും എഡിറ്റിങ്ങുകളും ആവശ്യമില്ലാത്ത വിധം വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളും ഇന്ന് നമുക്ക് മുന്നിൽ വഴി കാണിച്ച് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അത്ഭുതമാണ്. ആ വിശുദ്ധ ഖുർആൻ ഇതര വേദഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമാകുന്നത് പലതരത്തിലാണ്. നമുക്കറിയാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിക്ക് ഒരു വേദഗ്രന്ഥം കയ്യിൽ കൊടുക്കുകയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും അങ്ങനെ തന്നെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു എഴുതപ്പെട്ട വേദഗ്രന്ഥം കയ്യിൽ കൊടുക്കുകയല്ല അല്ലാഹു ചെയ്തത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയങ്ങളിലേക്കാണ് ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടും. നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക്, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം താങ്കളുടെ ഹൃദയത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത? നമ്മളെല്ലാം പഠിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം പലതവണ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. ആ ശുദ്ധീകരിക്കപ്പെട്ട പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ജിബ്രീൽ ഓതിക്കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നു, ഹൃദ്യസ്ഥമാക്കുന്നു. പ്രവാചകന്റെ ഹൃദയങ്ങളിലാണ് ഖുർആൻ ആദ്യമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകന്റെ ഹൃദയങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി സൂക്ഷിക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹൃദയത്തിലാണ്. ആ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് 14 നൂറ്റാണ്ടുകളായി ഇന്നും വിശുദ്ധ ഖുർആൻ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സദസ്സിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരുപാട് ആളുകളുണ്ടാകും. ലോകത്ത് ഇത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രം അവകാശപ്പെടാനുള്ള ഒരു വലിയ സംഗതിയാണ്. മുസ്ലിമീങ്ങൾ ഒരു 100 ആൾ ഒരുമിച്ച് കൂടിയാൽ അതിൽ ഒരാളെങ്കിലും ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ ഖുർആൻ മനഃപ്പാടമാക്കിയവരുണ്ടാകും. ലോകത്തൊരു സമുദായത്തിനും അവകാശപ്പെടാനില്ലാത്ത വിധം ഈ വിശുദ്ധ മതത്തിൻ്റെ വേദഗ്രന്ഥം എപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണിത്. അള്ളാഹു ഇത് വിശദമാക്കിയിട്ടുണ്ട്. ബൽഹു ആയാത്തും ബയ്യനാത്തുൻ ഫീ സുദൂരില്ലദീന ഉത്തുൽ ഇൽം. ഈ വിശുദ്ധ ഖുർആന്റെ സംരക്ഷണം ഇൽമ് നൽകപ്പെട്ട ഹൃദയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ പ്രതികളും ഏതെങ്കിലും ഒരു വ്യക്തി നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ നിമിഷ നേരം കൊണ്ട് ആ ഖുർആൻ പുനഃസൃഷ്ടിക്കുവാൻ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് യാതൊരുവിധ പ്രയാസവുമില്ല. അപ്പൊ ഖുർആനിൻ്റെ സംരക്ഷണം ഹൃദയങ്ങളിലുണ്ട്. അത് ഇന്നും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് ഹൃദയങ്ങളിൽ മാത്രമല്ല, ടെക്സ്റ്റായിട്ടും എഴുത്തായിട്ടും നിലവിലുണ്ട്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വഹയിറങ്ങുന്ന സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ ചില സഹാബത്തുണ്ടായിരുന്നു. കുത്താബുൽ വഹൈ, വഹൈ എഴുതി വെക്കാൻ പ്രത്യേകമായ പരിശീലനം ലഭിച്ച നല്ല അഭ്യസ്ത വിദ്യരായ സഹാബത്ത് അവരെ പ്രവാചകൻ പ്രത്യേകമായി കൊണ്ട് തെരഞ്ഞെടുത്ത് അവരെ അതിന് നിയോഗിച്ചിരുന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. അവർ എഴുതിയതാണ് നമ്മുടെ കയ്യിലുള്ള ഇന്നത്തെ മുസ്ഹഫായി അറിയപ്പെടുന്ന

വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കണം. ഇന്ന് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം തന്നെ എഴുതിയതാണ് എന്നുള്ളതിൻ്റെ ജീവിച്ചിരിക്കുന്ന രേഖകൾ നമ്മളെല്ലാവരും ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ഹഫിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല. മദീനയിൽ നിന്നും അതുപോലെ തന്നെ ഔദ്യോഗികമായി ഖുർആൻ പ്രിന്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പുറത്തിറക്കുന്ന മുസ്ഹഫുകളിൽ നമുക്ക് സ്ക്രീനിൽ കാണാകുന്ന പോലെ ഇപ്രകാരം ഒരു എഴുത്ത് കാണാൻ കഴിയും. എന്താണത്? നമ്മളിന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആൻ, അത് ലോകത്തിൻ്റെ ഏത് പ്രസ്സിൽ നടിച്ചാലും ഒരു അക്ഷരത്തിന് പോലും മാറ്റം വരുത്താൻ സാധ്യമല്ലാത്ത വിധം അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ മുസ്ഹഫിൽ എഴുതപ്പെടുന്ന കുതിബ ഹാദൽ മുസ്ഹഫ് وضبط على ما يوافق رواية حفص بن سليمان ابن المغيرة الأسدي الكوفي لقراءة الإمام عاصم بن أبي النجود الكوفي التابعي عن أبي عبد الرحمن عبد الله بن حبيب السلمي عن عثمان بن عفان وعلي بن أبي طالب وزيد بن ثابت وأبي بن كعب رضي الله عنهم عن النبي صلى الله عليه وسلم نمال إنه وذي كنت ركن قرآن هذا رسول الله صلى الله عليه وسلم وريكم التنى സനദാണ്, പരമ്പരയാണ് നമ്മുടെ മുസ്ഹഫിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക. എന്താണ് എഴുതിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതുപോലെ, പ്രവാചകൻ എഴുതാൻ നിർദ്ദേശിച്ചതുപോലെ അലി ബിൻ അബീ ത്വാലിബും ഉസ്മാൻ ബിൻ അഫ്ഫാനും അതുപോലെ തന്നെ സൈദ് ബിൻ സാബിത്തും ഒക്കെ എഴുതിയതുപോലെയുള്ള അതേ എഴുത്ത് തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല, ഒരു ഹറഫിൽ പോലും വ്യത്യാസമില്ല, ഒരു അലിഫിൽ പോലും വ്യത്യാസമില്ല. ഇത് ആർജവത്തോടുകൂടി പറയാൻ ഇന്ന് ഭൂമിക്ക് മുകളിൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ചു പറയുന്നത്, ഇതിന് തിരുത്തേണ്ട ആവശ്യമില്ല. ഇത് തിരുത്താൻ ശ്രമിക്കുന്നവർ വിഡ്ഢികളാണ്. ഞാനൊരു ഉദാഹരണം കാണിക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ 69-ാമത്തെ ആയത്ത് നിങ്ങൾ മറിച്ചു നോക്കൂ. ആ ആയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതിൽ ഒരു അക്ഷരം പോലും മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതിന് ജീവിച്ചിരിക്കുന്ന തെളിവാണിത്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, വൽഖിമാ ഫീ യമീനി തൽഖഫു മാ സനഊ ഇന്നമാ സനഊ കൈദു സാഹിരിൻ വലാ യഫ്ലഹു സാഹിറു ഹൈസു അത. സ്ക്രീൻ നിങ്ങൾക്ക് കാണാം, ഒരു ആയത്തിൽ രണ്ട് തവണ സാഹിർ എന്ന പദം വന്നിരിക്കുന്നു. ആ രണ്ട് സാഹിർ എന്ന പദവും രണ്ട് രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഒരു ആയത്തിൽ ഒരേ പദം രണ്ട് രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ളത്? ആദ്യത്തെ സാഹിർ എന്നത് സീനും ഹാം കൂട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ സാഹിർ സീനിന് ശേഷം അലിഫിട്ട് കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സംഭവിച്ച കയ്യബദ്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് സൈദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബും എഴുതിയത് അതേപോലെ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരേക്കും ലോകത്തുള്ള കോടിക്കണക്കിന് മുസഹഫുകളുടെ പ്രതികളിൽ ഈ അലിഫിലിൽ മാറ്റം വന്നിട്ടില്ല. ആദ്യത്തെ സാഹിർ സീനിട്ടതിന് ശേഷം മുകളിലാണ് അലിഫിട്ടുള്ളത്. സീനും ഹാം കൂട്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ 7 രൂപങ്ങളിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരാഴ്ച തന്നെ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ഓതി കൊടുക്കും സഹാബത്തിന്. ആ 7 ഓത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള എഴുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ നിർദ്ദേശിച്ചത്. ഇവിടെ സൈദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടെ എഴുതിയപ്പോൾ ഇന്നമാ സനഉ കൈദു സാഹിരിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് അത് ഓതാൻ കഴിയണം. അതേപോലെ തന്നെ ഇന്നമാ സനഉ കൈദു സിഹിരിൻ എന്നും പ്രവാചകൻ ഓതിയിട്ടുണ്ട്. കൈദു സാഹിരിൻ എന്നും ഓതിയിട്ടുണ്ട്, കൈദു സിഹിരിൻ എന്നും റസൂൽ ഓതിയിട്ടുണ്ട്. അപ്പോൾ കൈദു സിഹിരിൻ എന്ന് ഓതിയാലും ഈ മുസ്ഹഫിൽ ഓതാൻ കഴിയണം. അതുപോലെ തന്നെ കൈദു സാഹിരിൻ എന്ന് ഓതാൻ കഴിയണം, കൈദു സിഹിരിൻ എന്ന് ഓതാൻ കഴിയണം. രണ്ട് രൂപത്തിലും ഓതാൻ കഴിയണമെങ്കിൽ സീനും ഹാവും കൂട്ടി എഴുതണം. അതേ സമയത്ത് തൊട്ടടുത്ത് വരുന്ന വലായു ഫിലുഹു സാഹിറു എന്ന് പറയുന്നത് അവിടെ റസൂല്ല വലായു ഫിലുഹു സാഹിറു എന്ന് മാത്രമേ ഓതിയിട്ടുള്ളൂ, അവിടെ സിഹിർ എന്ന് ഓതിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 14 ലോകത്ത് മുസ്ഹഫ് അടിക്കുന്ന ഒരു പ്രസ്സുകാരന് തോന്നിയോ? എന്താണ് ഒരു ആയത്തിൽ ഒരേ പദം ആവർത്തിച്ചപ്പോൾ ഒരു സ്ഥലത്ത് അലിഫിട്ടു, മറ്റേ സ്ഥലത്ത് അലിഫ് വിട്ടു? അത് അബദ്ധമല്ലേ? അബദ്ധമല്ല. ഇതാണ് ഞങ്ങൾ മുസ്ലിമീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖുർആനിൽ ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വന്നിട്ട്

അത് മാറ്റേണ്ട ആവശ്യവുമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്ത് പരിശോധിക്കാം. പ്രവാചകന്റെ ഹദീസുകൾ ഈ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചതുപോലെ തന്നെ ഒരു വ്യത്യാസവുമില്ലാതെ ക്രോഡീകരിക്കപ്പെട്ടതാണ്. ചില ആളുകൾ എങ്കിലും സംശയിക്കുന്നതാണ്, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഖുർആനൊക്കെ ഉണ്ട്, റസൂലുള്ളാഹിന്റെ ഹദീസൊക്കെ ഉണ്ടോന്നാ. വിശുദ്ധ ഖുർആൻ എന്നുണ്ടോ അന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുമുണ്ട്. ആർക്കും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം മനസ്സിലാക്കിക്കോളൂ. എന്ന് ഖുർആനുണ്ടോ അന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുമുണ്ട്. എന്ന് ഖുർആൻ എഴുതപ്പെട്ടിട്ടുണ്ടോ അന്ന് പ്രവാചകന്റെ ഹദീസുകളും എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജഹാലത്തിന് ഇസ്ലാം ഉത്തരവാദിയല്ല. നിങ്ങൾ നോക്കൂ, എത്രമാത്രം ശക്തമായ പ്രവർത്തനങ്ങളിലൂടെയാണ് പരിശുദ്ധമായ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഒരു ഹദീസ് സ്വഹീഹായി വരാൻ ഒരുപാട് കടമ്പകളുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അഞ്ച് മർഹലുകൾ കടന്നുകൊണ്ടാണ് ഒരു ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തുക. അതല്ലാതെ ഖാല റസൂലുള്ളാഹി എന്ന് കേട്ടാൽ ഓ ഇത് ഇസ്ലാമിൽ പ്രമാണം എന്നാരും പറയാറില്ല. അങ്ങനെയാണ് ചില ആളുകൾ ഹദീസിനെ മനസ്സിലാക്കിയത്, തെറ്റാണ്. ഒരു ഹദീസ് റസൂൽ ഉദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം അതിൻ്റെ സനദിലേക്ക് പരിശോധിക്കും. അത് മർഫു ആണോ, പ്രവാചകൻ പറഞ്ഞതാണോ, സഹാബിമാർ പറഞ്ഞതാണോ, താബിങ്ങൾ പറഞ്ഞതാണോ പരിശോധിക്കും. രണ്ടാമത്തത്, ഈ ഹദീസിൻ്റെ വിഷയത്തിൽ വന്നിട്ടുള്ള മുഴുവൻ തുർക്കുകളും അഥവാ മുഴുവൻ സനദുകളും ഒരുമിച്ച് കൂട്ടും. മൂന്നാമത്തെ ഘട്ടം, ആ ഒരുമിച്ച് കൂട്ടിയ സനദുകളെ മുഴുവനും പഠന വിധേയമാക്കും, സൂക്ഷ്മമായ പഠനങ്ങൾക്ക് വിധേയമാക്കും. നാലാമത്തെ ഘട്ടം, ഈ ഹദീസിന് സമാനമായ ഇതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റു ഹദീസുകളുണ്ടെന്ന് പരിശോധിക്കും. അഞ്ചാമത്തെ കാര്യമാണ്, ഈ ഹദീസ് സ്വഹീഹാണോ ളഈഫാണോ, പ്രവാചകൻ പറഞ്ഞതാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ഇത് വളരെ ശ്രമകരമായ പ്രക്രിയയാണ്. ഞാൻ ചില ഒറ്റ ഹദീസിൻ്റെ ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഹദീസുകളെ പരിഹസിക്കുന്ന, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കൊച്ചാക്കുന്ന ഒരുപാട് വിവരമില്ലാത്ത ആളുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. അവർക്ക് എന്താണ് ഹദീസ്? ഖുർആനാണെങ്കിലൊക്കെ ഹദീസാണെങ്കിലും ഇങ്ങോട്ട് പറയണ്ടെന്ന. ഈ ഖുർആൻ നമുക്ക് കിട്ടിയ കൈകളിലൂടെ തന്നെയാണ് ഹദീസ് കിട്ടിയത്. ഖുർആൻ എഴുതി വെച്ച കൈകളിലൂടെ തന്നെയാണ് ഹദീസും എഴുതപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഈമാനിൽ ഒന്നൊരു പിന്നെ ബുഖാരിയിലെ 9-ാമത്തെ ഹദീസ്, ആ ഹദീസിനെ സംബന്ധിച്ച് നമുക്ക് ചെറുതായിട്ടൊരു പഠനം നടത്താം. ഹദീസ് ഇങ്ങനെയാണ്, قال حدثنا عبد الله بن محمد قال حدثنا ابو عامر اللقدي. രണ്ട് പേര് മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് സ്ക്രീൻ നോക്കാം. ഇത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസാണ്, സ്വഹീഹ് ഹദീസാണ്. ഹദീസിന്റെ മത്തിരുന്ന അൽ ഈമാനു ബിൽ ഉംവ സബഊന ശുഅബ വൽ ഹയാഉ ശുഅബതു മിനൽ ഈമാൻ. ഈമാൻ 70 ചില്ലാലം ശാഖകളാണ്, ലജ്ജ അതിന്റെ ഒരു ഭാഗമാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുമ്പോൾ എത്ര ശ്രമകരമായ പഠനങ്ങളാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളത്. അതിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദ് അബ്ദുല്ലാഹിബിനു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹിബിനു മുഹമ്മദ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, അബ്ദുല്ലാഹിബിനു മുഹമ്മദ് എന്ന വ്യക്തിയിൽ നിന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ശരി, ഈ അബ്ദുല്ലാഹിബിനു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നറിയണം. അദ്ദേഹം ഏത് നാട്ടുകാരാണെന്നറിയണം. അദ്ദേഹം എവിടെ ജനിച്ചു എന്നറിയണം. അദ്ദേഹം ഏതൊക്കെ നാടിലേക്ക് യാത്ര ചെയ്തു എന്നറിയണം. അദ്ദേഹം ആരൊക്കെ കണ്ടുമുട്ടിയെന്നറിയണം. അദ്ദേഹം ആരിൽ നിന്നൊക്കെ ഹദീസുകൾ സ്വീകരിച്ചു എന്നറിയണം. അതിന് ഈ അബ്ദുല്ലാഹിബിൻ മുഹമ്മദിനെ പോലെയുള്ള വേറെയും ഒരുപാട് അബ്ദുല്ലാഹിബിൻ മുഹമ്മദ്മാരുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ മൊത്തം ഏകദേശം 23 അബ്ദുല്ലാഹിബിനു മുഹമ്മദ്മാരുണ്ട്. 23 അബ്ദുല്ലാഹിബിൻ മുഹമ്മദ്മാർ. ഈ 23 അബ്ദുല്ലാഹിബിൻ മുഹമ്മദ്മാരിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുല്ലായെ കണ്ടെത്തണം. ഇതൊന്നും ഒരു ദിവസം കൂടെ നടക്കുന്ന, ഒരു നിമിഷം കൂടെ നടക്കുന്ന പ്രക്രിയയല്ല. ഒരുപാട് മനുഷ്യാധ്വാനങ്ങൾ ഇതിൻ്റെ പിന്നിൽ ആവശ്യമുണ്ട്. അങ്ങനെ ഈ 23 അബ്ദുല്ലാഹിബിനു മുഹമ്മദ്മാരിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുല്ലാഹിബിനു മുഹമ്മദ് ആരാണ്, അതെങ്ങനെ കണ്ടെത്തുക? സഹീഹുൽ ബുഖാരിയിലുള്ള അബ്ദുല്ലാഹിബിനു മുഹമ്മദ്മാരെ കണ്ടെത്തണം. അത് 11 ആളുകളാണ്. ഈ 11 ആളുകളിൽ നിന്നാണ് ഇനി നമുക്ക് ഇമാം ബുഖാരിയുടെ ഉസ്താദായിട്ടുള്ള അബ്ദുല്ലാഹിബിനു മുഹമ്മദിനെ കണ്ടെത്തേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മഹാന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഉസ്താദായി കൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ളത് അബ്ദുല്ലാഹിബിനു മുഹമ്മദ് ബിനു അബ്ദുല്ല ജഅഫർ ബിനു യമാൻ അൽ ജുഫി അൽ മുസ്നദി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, മൊത്തം അബ്ദുല്ലമാരെ കണ്ടെത്തി, അതിൽ നിന്ന് സഹീഹുൽ ബുഖാരിയിലെ അബ്ദുല്ലമാരെ

0: കണ്ടെത്തി. അതിൽ നിന്ന് ഇമാം ബുഖാരിയുടെ അബ്ദുള്ളയെ, ഇമാം ബുഖാരി ഉദ്ധരിച്ച അബ്ദുള്ളയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ വലിയ ശ്രമകരമായ ജോലിയാണ്. അതിനുശേഷം ഈ വ്യക്തി ഇദ്ദേഹം സ്വഹീഹാണോ, അദ്ദേഹത്തിന് സ്വീകാര്യത എത്രമാത്രമുണ്ട് അത് പരിശോധിക്കണം. അതെവിടെ പരിശോധിക്കാം? അതിന് പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ പതിനായിരക്കണക്കിന് ആളുകളെ ജീവചരിത്രം എഴുതിയിട്ടുള്ള പിന്നെ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ പരിധി ഈ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വീകാര്യനാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇമാം ദഹബയും ഇബ്നു ഹജർ അസ്ഖലാനിയും മഹാരഥന്മാരെ മുഴുവൻ പണ്ഡിതന്മാരും ഈ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, തീർന്നിട്ടില്ല. അബ്ദുള്ള സ്വീകാര്യനായാൽ മാത്രം പോരാ, ഈ അബ്ദുല്ലാഹിബിനു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഇമാം ബുഖാരിയെ കണ്ടിട്ടുണ്ടോ എന്നാണ് അടുത്ത പരിശോധന. ഇമാം ബുഖാരിയെ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ സനദ് മുറിഞ്ഞു പോകും. അങ്ങനെ ഇമാം ബുഖാരിയെ കണ്ടിട്ടുണ്ട് എന്ന് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടെങ്കിലേ ആ ഹദീസ് സഹിയായി സ്വീകരിക്കാൻ പറ്റൂ. ഇമാം ബുഖാരി പറഞ്ഞോട്ട് സ്വീകരിക്കൂല, ഇമാം ബുഖാരി ആര് പറഞ്ഞാലും സ്വീകരിക്കൂല, വ്യക്തമായ തെളിവ് വേണം. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഇദ്ദേഹം അബ്ദുല്ലാഹിബിന് മുഹമ്മദ് പറഞ്ഞ വ്യക്തി ബുഖാറക്കാരനാണ്, ഇമാം ബുഖാരിയുടെ നാട്ടുകാരനാണ്. രണ്ടാമത്തെ കാര്യം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തെ വാസത്തിൽ വെച്ചുകൊണ്ട് നേരിട്ട് പിന്നെ ഇറാഖിൽ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹത്തെ കണ്ടതായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായി ഇമാം ബുഖാരി ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സനദിലെ ലക്ഷക്കണക്കിന് ഹദീസിൻ്റെ ഒരു സനദിലെ ഒരു പരമ്പര പരിശോധിക്കാനാണ് ഇത്ര സമയമെടുത്തിട്ടുള്ളത്. ഇനിയോ, ഇനി ആ ഹദീസിൻ്റെ രണ്ടാമത്തെ വ്യക്തി ആരാണ്? മഹാനായ അബ്ദുല്ലാഹിബിൻ മുഹമ്മദിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തി അബൂ ആമിർ അഖദി എന്ന് പറയുന്ന വ്യക്തിയാണ്. അബൂ ആമിർ അഖദി, ആ ഈ അബൂ ആമിറിനെ കണ്ടെത്തുക എന്നുള്ളത് ആദ്യത്തെ വ്യക്തിയെ കണ്ടെത്തുന്നേക്കാൾ കുറച്ചുകൂടി പ്രയാസമാണ്. കാരണം അബൂ ആമിർ എന്നത് ഒരു മനുഷ്യൻ്റെ പേരല്ല, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്, കുനിയത്താണ്. കുനിയത്ത് അറിയപ്പെട്ട ആളുകളുണ്ടാകും, അവൻ്റെ പേര് ചിലപ്പോൾ അവ്യക്തമായിരിക്കാം. ചിലപ്പോൾ പേരിൽ അറിയപ്പെട്ട ആളുകളുണ്ടാകും, അവർ കുനിയത്ത് അവ്യക്തമായിരിക്കാം. അപ്പോൾ ആരാണ് ഈ അബൂ ആമിർ? ഇത് കണ്ടെത്തണം. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അബൂ ആമിർ ഇമാം ബുഖാരിയുടെ ഉസ്താദായ അബ്ദുല്ലാഹിബിൻ മുഹമ്മദിൻ്റെ ഉസ്താദിനെ അബൂ ആമിർ ആരാണെന്നാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ മുഹമ്മദിൽ നിന്ന് അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ച അബൂ ആമിർ ആരാണെന്ന് പരിശോധിക്കണം. അപ്പോൾ ചരിത്രത്തിൽ നമുക്ക് രണ്ട് അബൂ ആമിറിനെ കാണാൻ കഴിയും. ആരാണത്? അബൂ ആമിറിൻ്റെ പേര് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അത് അബ്ദുൽ മലിക് ബിൻ അംർ. അബ്ദുൽ മലിക് ബിൻ അംർ, രണ്ട് അബ്ദുൽ മലിക് ബിൻ അംർ ഉണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ട് അബ്ദുൽ മലിക് ബിൻ അംർ ഉണ്ട്. അതിൽ ഇമാം ബുഖാരിയുടെ പരമ്പരയിൽ വന്ന അബ്ദുൽ മലിക് ബിൻ അംർ ഏതാണ്? കാരണം ഈ അബ്ദുൽ മലിക് ബിൻ അംറിന് പ്രത്യേകതയുണ്ട്. ഒരു അബ്ദുൽ മലിക് ബിൻ അംർ സ്വഹീഹാണ്, മറ്റേ അബ്ദുൽ മലിക് ബിൻ അംർ ളഈഫാണ്. അപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച അബ്ദുൽ മലിക് ബിൻ അംർ ആരാണ്? അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിലൊന്നാമത്തെ അബ്ദുൽ മലിക് ബിൻ അംർ ബിൻ ഖൈസ് അൽ അൻസാരിയാണ്. ഇതൊക്കെ കൃത്യമായി കൊണ്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ഹദീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സഹീഹ് എന്നോ ളഈഫ് എന്നോ ഒന്നൊക്കെ പരിശോധിക്കുന്നത്. ഇനി മാത്രവുമല്ല, ഈ ഹദീസിൻ്റെ സരദിലുള്ള ആളുകളെ സംബന്ധിച്ച് അയാൾ സ്വീകാര്യനാണോ അല്ലെന്ന് പരിശോധിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പിന്നെ അബൂ ഹാത്തിമിൻ്റെ ജർഹുൽ തഅദീൽ, ഇമാം ബുഖാരിയുടെ താരിഖുൽ കബീർ, അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാന്റെ സിഖാത്തുകൾ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വീകാര്യനാണോ അല്ലേ എന്ന് പരിശോധിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഹദീസും ലോകത്ത് എഴുതി വച്ചിട്ടില്ല, മുസ്ലിമീങ്ങൾ അതൊട്ട് സ്വീകരിക്കുകയും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും സഹോദരന്മാരെ, ഇങ്ങനെ റാവിമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിശ്രമങ്ങൾ നടക്കും. ഇനിയോ, റാവിമാരെ സംബന്ധിച്ച് പണ്ഡിതന്മാർ 12 കാറ്റഗറിയാക്കി തിരിച്ചിട്ടുണ്ട്. ഹദീസിൻ്റെ റിപ്പോർട്ടർമാരെ അവരുടെ കാലഘട്ടം അനുസരിച്ചുകൊണ്ട് 12 അതുപോലെ തന്നെ അവരുടെ സ്വീകാര്യത അനുസരിച്ചുകൊണ്ടും 12 തിരിച്ചതായിക്കോ നമുക്ക് സ്ക്രീനിൽ കാണാം. ഇങ്ങനെ 12 തുബക്കയിൽ ഒരു റാവിയെ കിട്ടിയാൽ, ഒരു റിപ്പോർട്ടറെ കിട്ടിയാൽ ആൾ ഏത് തുബക്കയിൽപ്പെട്ട ആളെന്ന് പരിശോധിക്കും. അയാളുടെ കാലഘട്ടം ഏതാണ്? അയാൾ സഹിയാണോ ളഈഫാണോ? ഇതൊക്കെ പരിശോധിച്ചു കൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു വിധി പ്രഖ്യാപിക്കാറുള്ളത്. ഇങ്ങനെ അത്ഭുതകരമായ ഒരുപാട് പ്രക്രിയകൾ കടന്നുകൊണ്ടാണ് പരിശുദ്ധമായ ഹദീസുകളെ മുസ്ലിമീങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇനിയും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഒരു റാവിയെ സംബന്ധിച്ചു തന്നെ രണ്ട് പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു, എന്ത് ചെയ്യണം? അതിനും പണ്ഡിതന്മാർക്ക് നിയമങ്ങളുണ്ട്. ഇനി ഒരേ പേരിൽ തന്നെ രണ്ട് വ്യക്തിമാരുണ്ടാവുക, ആ രണ്ട് വ്യക്തിമാർ ചിലപ്പോൾ ഒരാളിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ടാവുകയില്ല, മറ്റയാൾ മറ്റയാളിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ, വളരെ സൂക്ഷ്മം, വളരെ സസൂക്ഷ്മം നിർവഹിക്കേണ്ട അത്ഭുതകരമായ പ്രക്രിയകളാണ്. ഈ പ്രക്രിയകളുടെ മുഴുവൻ നെത്തീജയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത് രണ്ടാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇമാം ബുഖാരി ബുഖാറയിൽ നിന്നും ഇമാം മുസ്ലിം നൈസാബൂരിൽ നിന്നും അവർക്ക് കിട്ടിയ ചില ഹദീസുകളൊക്കെ കെട്ടിപ്പെറുക്കിയെടുത്ത് അത് മുസ്ലിമീങ്ങൾ പ്രമാണമെന്ന രീതിയിൽ കൊണ്ടു നടക്കുന്നു. അങ്ങനെയല്ല സഹോദരന്മാരെ, ഹദീസിനെ കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് അതിൻ്റെ പിന്നിലുള്ള പ്രോജ്ജലമായ ത്യാഗത്തെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്രവാചകനിലേക്ക്, ആ പ്രവാചകൻ പറഞ്ഞ പ്രമാണങ്ങളിലേക്ക്, ആ പ്രമാണങ്ങളുടെ സനദുള്ള ഒരേ ഒരു ഉമ്മത്ത് ഈ മുസ്ലിം സമുദായം മാത്രമാണ്. ലോകത്ത് ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെടാൻ കഴിയോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാചകം, അരവാചകം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു അരവാചകത്തിൻ്റെ ഒരു പരമ്പര ഇല്ല. മഹാനായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു അരവാചകത്തിൻ്റെ പരമ്പര ജൂതന്മാർക്ക് ഉദ്ധരിക്കാൻ കഴിയോ? ഇല്ല. അതേസമയത്ത് മുസ്ലിമീങ്ങൾ മതമായി കൊണ്ടു നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പരമ്പര ഉദ്ധരിക്കാൻ നമുക്ക് കഴിയും. അത് ഖുർആനിനുമുണ്ട് പരമ്പര, ഹദീസിനുമുണ്ട് പരമ്പര. അത് ഈ ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ പരമ്പരകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ മതത്തെ പരിഷ്കരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ടവൻ കൊണ്ടുവരണം. അത് സാധ്യമല്ല. കാരണം അത് അല്ലാഹു തന്നെ പറഞ്ഞതല്ലേ, ഇന്നാ നഹ്നുസല്ല ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. അത് അള്ളാഹ് സംരക്ഷിച്ചിട്ടുണ്ട്. ലോകത്ത് ആരെങ്കിലും കള്ള ഹദീസുകൾ എഴുതാൻ വേണ്ടി പരിശ്രമിച്ചാൽ, അബ്ദുല്ലാഹി ബിൻ മുബാറക് അബ്ദുല്ലാഹി പറയുന്നു, അവൻ പ്രഭാതത്തിൻ്റെ സൂര്യോദയത്തിൻ്റെ മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരാൾ ഉദ്ദേശിക്കുകയാണ് ഇന്നൊരു കള്ള ഹദീസ് സമൂഹത്തിൽ പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ, സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും സമൂഹം വിളിച്ചു പറയും, ഇവൻ കള്ളനാണ്, ഇവനെ സൂക്ഷിക്കണം. ലോകത്ത് ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയ കള്ളന്മാരുടെ ലിസ്റ്റുകൾ പണ്ഡിതന്മാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി നബിയിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളുടെ പരമ്പരകൾ പിന്നെ പണ്ഡിതന്മാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം സുരക്ഷിതമായ പ്രമാണങ്ങളാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ അത് പ്രോജ്ജലമാണ്, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അത് പരിഷ്കരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ ഹദീസുകളും അങ്ങനെ തന്നെ. അതൊരിക്കലും തന്നെ പരിഷ്കരിക്കേണ്ട ആവശ്യമില്ല. ഇന്നാ നഹ്നുസല്ല ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നൂറല്ല പതിനായിരം പ്രാവശ്യം അത് സത്യമായി ലോകത്ത് നിലകൊള്ളുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമുള്ളതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകൾ സഹീഹ് ബുഖാരി മനഃപ്പാടമുള്ളവർ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. സഹീഹ് മുസ്ലിം മനഃപ്പാടമുള്ളവർ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുതുബു സിത്തയും കുതുബു തിസ്അയും എല്ലാം മനഃപ്പാടമുള്ള പതിനായിരക്കണക്കിന് ഹദീസുകൾ സനദ് സഹിതം മനഃപ്പാടമുള്ളവരെ ഇന്ന് ആടു മുമ്പിലും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. വേറെ ആർക്കും അത് സാധിക്കൂല. ആ സാധിക്കാത്തതിൻ്റെ ഇസ്ലാമിൻ്റെ പ്രോജ്ജലതയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതാകുമ്പോഴാണ് ഇതൊന്ന് പരിഷ്കരിക്കണം, ഞങ്ങളതൊക്കെ പരിഷ്കരിച്ചല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്നും പരിഷ്കരിക്കൂ എന്ന് അർത്ഥശൂന്യമായ വാക്കുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ അടിത്തറ പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങളുടെ പ്രോജ്ജലത നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ് മതനവീകരണവും പ്രമാണങ്ങളും. സംസാരിച്ചത് അബ്ദുൽ മാലിക് സലഫി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ വാങ്ങിയ ഗുണഭോക്താക്കളും 30 September വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഫിഷറീസ് ഓഫീസുകളിൽ ലഭ്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ശുചീകരണ തൊഴിൽ ഏർപ്പെടുന്നവരുടെ മക്കൾക്ക് സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയിൽ അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷം സർക്കാർ എയ്ഡഡ്, സർക്കാർ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 15 August അപേക്ഷിക്കണം. പദ്ധതിക്ക് ജാതിമത വരുമാന പരിഗണനകൾ ഇല്ല. അപേക്ഷകർ സ്കൂളിൽ നിന്നും ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന ഓൺലൈനായി നൽകണം. കൂടുതൽ വിവരങ്ങൾ അതത് ബ്ലോക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കുന്നതാണ്. പ്രീമെട്രിക് സ്കോളർഷിപ്പ് സംബന്ധിച്ച് വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0471-2737-251.
3: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 kilo ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 lakh+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ, ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനെ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിൽ ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഫത്ഹിലെ അഞ്ചാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുന്നത്. അതിനു മുമ്പ് ആദ്യ വചനം മുതൽ നമുക്ക് പാരായണം ചെയ്യാം.

وَيُكَفِّرَ عَنْهُمْ سَيِّئَاتِهِمْ

ويكفر عنهم سيئاتهم وكان ذلك عند الله وكان ذلك عند الله

ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما ويكفر

0: ആറാമത്തെ ആയത്ത് മുതൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ.
2: പീസ് റേഡിയോ. റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ജീവിതം ക്രമീകരിക്കുവാൻ ആറു വഴികൾ. ഭാഗം ഒന്ന് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് അനൂസ് മഞ്ചേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു മോട്ടിവേഷനാണ് ജീവിതത്തിൽ ലക്ഷ്യം വേണമെന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ ലക്ഷ്യം നമുക്ക് കൃത്യമായിട്ട് എന്താണ് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ ഉതകുന്ന അല്പം ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്ന, നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥതയാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫ. ഇഖ്ലാസിനെ ഊന്നിപ്പറഞ്ഞൊരായത്ത് സൂറത്തുൽ ബയ്യിനയിലെ അഞ്ചാമത്തെ ആയത്ത്. അപ്പോൾ ഇഖ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം അള്ളാഹുമായിട്ട് അടുക്കാനും പരലോകത്ത് വിജയിക്കാനുമുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇബാദത്തുകളുടെ ഒരു ആത്മാവാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് ഇഖ്ലാസ് ഇല്ലാത്ത ആരാധനകൾ എന്ന് നമുക്ക് ഒരുപാട് പണ്ഡിതന്മാരുടെ കൗലിലൂടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നമുക്കറിയാം ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസായിട്ടുള്ള ഇന്നമല്ലഅമാലു ബിന്നിയാത്തു വഇന്നമാലികുല്ലിംരിഇൻ മാനവ, തീർച്ചയായും പ്രവർത്തനങ്ങൾ ഉദ്ദേശങ്ങളെ നിയ്യത്ത് അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നുള്ളതാണ്. നാം ഒരു ദിർഹം ദാനം ചെയ്താലും ഒരു സുബഹി നിസ്കരിച്ചാലും അതിൻ്റെ പിന്നിലെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം. പടച്ചവനെ കാണിക്കാനാണോ അതോ പടപ്പുകളെ കാണിക്കാനാണോ എന്ന് നാം സ്വയം ചോദിക്കണം. ഇഖ്ലാസ് ഇല്ലാത്ത അമല് കാറ്റിൽ പറക്കുന്ന കരിയില പോലെയാണ് അല്ലെ. ഒരു ചെറിയ പ്രവൃത്തി പോലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്ക് വഴി തുറക്കുന്നുള്ളതാണ്. ദാഹിച്ചു വലഞ്ഞ നായ്ക്ക് വെള്ളം കൊടുത്ത വേശ്യക്ക് സ്വർഗം ലഭിച്ചത് അവളുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഒരുപാട് അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകളാണ്. ആ അമലു സ്വാലിഹാത്തുകൾ ചെയ്തിട്ട് പിന്നീട് അതൊന്നും ഉപകരിക്കാത്തൊരവസ്ഥയിൽ പരലോകത്ത് വരുന്ന ഒരുപാട് വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ഡിതന്മാരുണ്ട്, സ്വതക്ക കൊടുക്കുന്ന ഏറ്റവും വലിയ ദാനധർമ്മിയുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് ധർമ്മസമരം ചെയ്ത ആൾ, ഇവരൊക്കെ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് ഇഖ്ലാസിൽ ഭംഗം വരുന്ന കാരണത്താൽ അവർ നാളെ ഖേദിക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നന്നാവാൻ വേണ്ടി, ലക്ഷ്യം കരസ്ഥമാക്കാൻ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് അത് ഇഖ്ലാസാണ്. നമ്മുടെ ജീവിതം അള്ളാഹുമായി ക്രമീകരിക്കാനുള്ള രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് അത് സ്മരണയാണ്, അഥവാ ദിക്ര് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദിക്ര് എന്നുള്ളത് കേവലം നാവ് കൊണ്ട് ചൊല്ലുന്ന വാക്കുകളല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെങ്ങലയാണ് ദിക്ര് എന്ന് പറയുന്നത്. ലേ ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അപ്പോൾ നമ്മൾ റബ്ബിനെ എന്താക്കും, ധാരാളമായിട്ട് നമ്മൾ ഓർക്കണം. ആ അള്ളാഹുവിനെ എല്ലാ സമയത്തും നമ്മൾ സ്മരിക്കണം. ഇങ്ങനെ സ്മരിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ അള്ളാഹിനെ ഓർക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ അവന് എല്ലാ തലത്തിലുമുള്ള ഒരു ധാർമ്മിക ബോധം നിലനിർത്തിയിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹു നമ്മെ സ്മരിക്കുക എന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ എന്താണുള്ളത് അല്ലേ? നാം വിജനമായിട്ടുള്ള ഒരിടത്തിരുന്ന് അള്ളാഹുവെ സ്മരിക്കുമ്പോൾ അള്ളാഹു അവൻ്റെ മലക്കുകളുടെ സദസ്സിൽ നമ്മെക്കുറിച്ച് പരാമർശിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്ര ചൊല്ലുന്നവനെയും ചൊല്ലാത്തവനെയും ഒരു വലിയ സത്യത്തോട് ഉപമിക്കുന്നത് കാണാൻ പറ്റും. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീന ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. തന്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവന്റെയും സ്മരിക്കാത്തവന്റെയും ഉപമ ജീവനുള്ളവന്റെയും മരണപ്പെട്ടവന്റെയും ഉപമ പോലെയാണ്. അപ്പൊ അള്ളാഹുവിനെ നിരന്തരം സ്മരിക്കുന്ന ഒരു വ്യക്തി അവൻ ലൈവാണ് അല്ലെ, ജീവിതത്തിൽ അവൻ എപ്പോഴും ലൈവാണ്. എന്നാൽ അള്ളാഹിനെ ഓർക്കാത്തൊരു ദേഹം അവന് ജീവച്ഛവമാണ്, ജീവനില്ലാത്ത ജീവനറ്റതാണ് എന്നുള്ളതാണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്. അതായത് ദിക്റില്ലാത്ത ഹൃദയം ഒരു ശവപ്പറമ്പ് പോലെയാണെന്നുള്ളതാണ്. അവിടെ സമാധാനമോ വെളിച്ചമോ ഉണ്ടാവില്ല. ശരീരം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ആത്മാവ് മരവിച്ച അവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ റബ്ബിനെ ധാരാളമായിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ ദിക്ര എന്ന് പറയുന്നത്, ഈ സ്മരണ എന്ന് പറയുന്നത്, അള്ളാഹുവിനെയോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് അല്ലെ, ടെൻഷനുകൾ വർദ്ധിക്കുന്ന സമയത്ത് ഒരു മരുന്നിനേക്കാൾ വേഗത്തിൽ ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മൾ കേട്ടൊരായത്താണ് സൂറത്തുർ റഅദിലെ ആയത്ത്. അപ്പോ ദിക്ര കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന ആൾക്ക് എന്താണ്, അവന്റെ ഹൃദയങ്ങളിൽ സമാധാനം ഉണ്ടാവും അല്ലെ, അവന്റെ ഹൃദയം എന്താവും, സമാധാനത്തിലാവും. അപ്പൊ ദിക്ര് പരമാവധി നമ്മൾ എന്താക്കണം, ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, മത്സ്യത്തിന് വെള്ളം എങ്ങനെയോ അതാണ് വിശ്വാസിക്ക് ഒരു ദിക്ര എന്ന് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ മത്സ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കുക. ജോലി തിരക്കുകൾക്കിടയിലും നാവുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നത് നമ്മുടെ മനസ്സിന് നൽകുന്ന ആശ്വാസം എന്താണ്, അത് വേറെ തന്നെയാണ്. ഒരുപാട് ദിക്റുകൾ നമുക്കറിയാം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഒരുപാട് ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഈ ദിക്റിനുള്ള സ്ഥാനം കൊടുക്കേണ്ട പോലെ കൊടുത്തിട്ടില്ല എന്നുള്ളത് എന്താണ്, ഒരു വാസ്തവമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ദുനിയാവിൻ്റെയും അതുപോലെ തന്നെ ആഖിറത്തിൻ്റെയും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട ദിക്റിന് നമ്മൾ എന്താക്കണം, സമയം കണ്ടെത്തേണ്ടതുണ്ട്. തിരക്ക് പിടിച്ച ജീവിതമാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള തിരക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ തിരക്കിനിടയിലും നമ്മുടെ നാവിന് കനമില്ലാത്ത ദിക്റുകളൊക്കെ നമുക്ക് എന്താക്കാം, ചൊല്ലാൻ പറ്റും. നാളെ തുലാസിൽ കനം തൂങ്ങും എന്ന് പറഞ്ഞതാണ് എന്ത്, ദിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന് എന്താണ്, ഒരു സമാധാനം, ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രയാസങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളില്ലാത്ത, ടെൻഷനില്ലാത്ത, ഡിപ്രഷനുകളൊന്നും ഇല്ലാത്ത ഒരു ജീവിതമാണ് ഇത്. ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, അള്ളാഹുവിലുള്ള സ്മരണ കൊണ്ട് ജീവിതത്തെ എന്താക്കണം, ധന്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുള്ളൂ. അള്ളാഹുവിനെ നല്ല നിലയിൽ കാണാൻ എന്നാലേ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ദിക്റും അതുപോലെ തന്നെ ഇഖ്ലാസും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ലക്ഷ്യം, പരലോകം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് സ്റ്റെപ്പുകളാണ് ഇഖ്ലാസും ദിക്റും. അപ്പം ഇത് മനസ്സറിഞ്ഞ് നമ്മൾ എന്താക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ ഉതകുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ അല്ലെ. ഇഖ്ലാസും അതുപോലെ ദിക്റും, ആദ്യത്തെ ഊന്നിപ്പറഞ്ഞ ഇഖ്ലാസ് അത് നമ്മൾ ഒന്നും കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്, അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്. പലപ്പോഴും ആളുകളുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് ഇത് റബ്ബിൻ്റെ അടുത്ത് നിന്ന് എനിക്കതിനുള്ള പ്രതിഫലം ലഭിക്കുമോ എന്നുള്ളതാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആളുകളുടെ അടുത്ത് നിന്ന് എന്താക്കും, കയ്യടി നമുക്ക് നല്ല രീതിയിൽ ലഭിക്കും. പക്ഷേ അതിലുപരി പടച്ച റബ്ബിൻ്റെ അടുത്തുള്ള പ്രതിഫലമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ, ഇഖ്ലാസും ദിക്റും, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടുകൂടി, അത് പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടിയിട്ട് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ യാഥാർത്ഥ്യമായിട്ടുള്ള അല്ലെങ്കിൽ വരാനിരിക്കുന്ന പരലോകവും അതുപോലെയുള്ള സംഗതികളും ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ജീവിതം ക്രമീകരിക്കുവാൻ ആറു വഴികൾ. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അനൂസ് മഞ്ചേരി.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ കഥ പറയാം. ആദ്യമായി അബിസീനിയയിലേക്ക് പുറപ്പെട്ട കുടുംബം. അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വി ടി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? എത്ര മനോഹരമാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങൾ. ഇപ്പം മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങൾ കഥ പറയാൻ പരിപാടിയിൽ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നോക്കൂ, ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരുപാട് മർദ്ദനങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഹിജ്റ പോകാൻ നബി അനുവാദം കൊടുക്കുകയാണ്. അനുവാദം ചോദിച്ചു വന്നു, നബി കൊടുത്തു. അങ്ങനെ മുസ്ലിങ്ങൾ അബിസിനിയിലേക്കാണ് ആദ്യത്തെ ഹിജ്റ പോകുന്നത്. ആദ്യമായി അബിസിനിയിലേക്ക് പുറപ്പെട്ട കുടുംബം ഉസ്മാൻ റളിയല്ലാഹുവും ഭാര്യ റുഖയ്യയുമായിരുന്നു എന്ന് ചരിത്രം. 11 പുരുഷന്മാരും 3 സ്ത്രീകളുമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിനും കുടുംബത്തിനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹു അവർക്ക് സൗഖ്യം നൽകട്ടെ. ഇബ്രാഹിം, ലൂത്ത് എന്നിവർക്ക് ശേഷം ആദ്യമായി കുടുംബസമേതം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോകുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ. അതുകൊണ്ടാണ് നബി അങ്ങനെ പ്രാർത്ഥിച്ചത് അല്ലേ? ആ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നന്മയുടെ കാര്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹുവിനു മുന്നേറിയിരുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ ദാനശീലനായിരുന്നു. എത്ര വലിയ പണമുണ്ടായിരുന്നു അദ്ദേഹത്തിന്! ഈ പണത്തിൽ അധികവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. നല്ല പണമുള്ളതുകൊണ്ട് തന്നെ സ്വഭാവം മോശമായിട്ടുണ്ടോ? ഇല്ല, നല്ല സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പെരുമാറ്റം എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന പെരുമാറ്റം. തൻ്റെ സ്വഭാവം കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കൂലെന്ന് അദ്ദേഹത്തിന് എപ്പോഴൊരു ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവഗുണം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനുമായി ആഴത്തിൽ ബന്ധം പുലർത്തിയൊരു വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു. ഖുർആൻ മുഴുവനും അദ്ദേഹം മനഃപാഠമാക്കി. ഖുർആനിലെ ഒരു പേജെങ്കിലും മറിക്കാതെ പോകുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് തനിക്ക് ഏറെ വെറുപ്പുള്ളത് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ആലോചിച്ചു നോക്കുന്നു കൂട്ടുകാരെ, ഖുർആൻ ഓതാത്തൊരു ദിവസം, ഖുർആന്റെ പേജ് മറിക്കാത്തൊരു ദിവസം ഉണ്ടാവുന്നത് അത്രയും വെറുപ്പുള്ളൊരു ദിവസമായിരിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഖുർആൻ അദ്ദേഹം ഓതാറുണ്ടായിരുന്നു എന്നല്ലേ നമുക്ക് കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നല്ലോ ഉസ്മാൻ റളിയല്ലാഹുവിനു. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടു. എല്ലാ വെള്ളിയാഴ്ചകളിലും അദ്ദേഹം അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഉസ്മാൻ ബിനു അഫ്ഫാർ റളിയല്ലാഹുവിനു ഖബറിൻ്റെ അരികിൽ കൂടെ ഇങ്ങനെ നടന്നു പോയാൽ അദ്ദേഹം താടി രോമങ്ങൾ നനയുമാറി കരയുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, നിങ്ങൾ നരകത്തെ ഓർത്ത് കരയാതെ ഖബർ കണ്ടിട്ടാണോ ഇങ്ങനെ കരയുന്നത്? അപ്പോ ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, പരലോകത്തിലെ ഒന്നാമത്തെ ഇടം ഖബറാകുന്നു. ഒരാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതവന് വളരെ എളുപ്പമാകും. അതിൽ നിന്ന് രക്ഷപ്പെടാത്തവന് ബാക്കിയുള്ളതെല്ലാം പ്രയാസകരമായിരിക്കും. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം പറഞ്ഞു, ഖബറിനേക്കാൾ ഭീകരമായതും മോശമായതുമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. കൂട്ടുകാരെ, തൻ്റെ ജീവിതകാലം മുഴുവൻ രാവും പകലും വ്യത്യാസമില്ലാതെ നന്മകളിൽ മുന്നേറാൻ ശ്രമിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പോലും ഖബറിനെയും പരലോകത്തെയും ഓർത്ത് കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നാം നമ്മുടെ പരലോക വിജയത്തിനു വേണ്ടി ഇത്രയധികം ശ്രദ്ധിക്കണം അല്ലേ? അപ്പോൾ നമുക്കും ഈ കഥയിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പ്രചോദനമുണ്ടാവട്ടെ. നന്മയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. ആദ്യമായി അബിസീനിയയിലേക്ക് പുറപ്പെട്ട കുടുംബം. കഥ അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുസ്സലാം വീട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സ്നേഹിക്കാൻ ഇനി സമയം തികയാത്തവരും പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്വരം, സ്വരമാധുരിയും അർത്ഥസമ്പൂർണവുമായ ഗാനങ്ങൾ ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന സ്വരത്തിൽ ഇന്ന് മധുരപതി ഗുരു നബിയാർ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ആലപിക്കുന്നത് ബദറുദ്ദീൻ പാറന്നൂർ.

തരുളരെ മുളികൈ പൊന്താലത്തള മരുബെളിവൈ ചൊങ്കാലൊളി പളപള മിന്നണ തളമതിനൊളി തെളിവായി ചിന്താര തെളിവുട ശജറിൽ ചൊന്താര തിരുനബിയരികിൽ ചൊണ്ടാരിരു കൗസിന്നളവിൽ തിരുഹദ്റത്തിലൊളിവ

0: മധുരഗപതി ഗുരുനബിയാർ എന്നു തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് സ്വരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ആലപിച്ചത് ബദറുദ്ദീൻ പാറന്നൂർ. സ്വരം സമാപിക്കുന്നു.
1: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യ പണ്ഡിതൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. മാന്യ സഹോദരങ്ങളെ, പീസ് റേഡിയോയുടെ മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശങ്ങളിലേക്ക് അവരെ സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ആ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പ്രവാചകന്മാരെ നിഷേധിക്കുകയും അവർ കൊണ്ടുവന്നതിനെ പരിഹസിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അവർ അവരുടെ കൈകളിലുള്ള അറിവുകൊണ്ടും അവരുടെ കൈകളിലുള്ള സംഘശക്തി കൊണ്ടും ആയുധബലം കൊണ്ടും അഹങ്കരിക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പോലും വെല്ലുവിളിക്കുകയും ചെയ്തു. പ്രവാചകന്മാർ വളരെ ശക്തമായ താക്കീതുകളാണ് അവർക്ക് നൽകിയിട്ടുള്ളതെങ്കിലും തങ്ങളുടെ ആൾബലം കൊണ്ടും സംഘബലം കൊണ്ടും തങ്ങളുടെ ആരോഗ്യം കൊണ്ടും മറ്റു പ്രതാപങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന വ്യാജദൈവങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലും അവർ പ്രവാചകന്മാരോട് ധിക്കാരം കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ വന്നെത്തുന്ന സന്ദർഭത്തിൽ അവരുടെ കേൾവിക്കോ കാഴ്ചകൾക്കോ ഹൃദയങ്ങൾക്കോ അവർ ആരാധിച്ചിരുന്ന വ്യാജദൈവങ്ങൾക്കോ അവരുടെ സന്നാഹങ്ങൾക്കോ ഒന്നും തന്നെ അവരെ സഹായിക്കാൻ സാധിച്ചില്ല എന്നു മാത്രമല്ല, അവരുടെ കൈകളിലുണ്ടായിരുന്ന ഒരു സന്നാഹങ്ങളും ഒരു ശക്തിയും അവർക്ക് ഉപയോഗപ്പെടുകയും ചെയ്തിട്ടില്ല. ഈ കാര്യത്തിന് പല സമൂഹങ്ങളുടെയും ശിക്ഷയുടെ ചരിത്രം നമുക്ക് തെളിവുകൾ നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഹ്ഖാഫിൽ ആദ് സമൂഹത്തിലേക്ക് നിയോഗിതനായ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സമൂഹം

ലഅരിദും മുംതിറുന. അവർ താമസിച്ചിരുന്ന താഴ്വാരത്തിന് അഭിമുഖമായി കൊണ്ട് ഒരു വലിയ മേഘം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഹാദ ആരിദും മുംതിറുന, നമുക്ക് മഴ നൽകാൻ വേണ്ടി ഉള്ള മേഘമാണിത് എന്നവർ ആശ്വസിച്ചു. പക്ഷേ ബൽ ഹുവ മസ്തഅജൽതും ബിഹി, എന്നാൽ നിങ്ങൾ തിരക്കുകൂട്ടിയ ആ ശിക്ഷയാണിത്. റീഹു ഫീഹ അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയുള്ള ഒരു കാറ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ശക്തമായ ഒരു കാറ്റിനെ, പല ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കാറ്റിനെ അള്ളാഹു അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അവർ കരുതിയത് അത് അവർക്ക് മഴ നൽകാൻ വേണ്ടി പോകുന്ന മേഘമാണ് എന്നാണ്. എന്നാൽ അള്ളാഹു അവരെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഒരു കാറ്റിനെ ആ നാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ആ കാറ്റ് അവിടെ നിർവഹിച്ച ദൗത്യം? തുദമ്മിറു കുല്ല ഷൈഇം ബി അംരി റബ്ബിഹ. ആ കാറ്റ് അതിൻ്റെ രക്ഷിതാവിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം സകലതിനെയും നശിപ്പിച്ചു കളഞ്ഞു. ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും, അവർ താമസിച്ചിരുന്ന അവരുടെ വീടുകളല്ലാതെ മറ്റൊന്നും അവിടെ അവശേഷിക്കാത്ത രൂപത്തിൽ ആ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവനായി അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു കളഞ്ഞു. കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, അതിക്രമകാരികളായ ആളുകൾക്ക് അപ്രകാരമാണ് നാം പ്രതിഫലം നൽകുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോടും പ്രവാചകന്റെ സമൂഹത്തോടും ഓർമ്മപ്പെടുത്തുകയാണ്. വലഖദ് മക്കന്നാഹും ഫീമാ ഇം മക്കന്നാകും ഫീഹി വജഅൽനാ ലഹും സമഅം വഅബ്സാറം വഅഫ്ഇദ, നിങ്ങൾക്കൊന്നും നൽകിയിട്ടില്ലാത്ത വിപുലമായ സൗകര്യങ്ങൾ ആ സമൂഹങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. കേൾവിയും കാഴ്ചയും ഹൃദയവും അത് വേറെയും അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഫമാ അഗ്ന അൻഹും സമഉഹും വല അബ്സാറുഹും വല അഫ്ഇദതുഹും മിയ ഷൈഇൻ ഇദ്കാനൂ യജ്ഹദൂന ബിആയാത്തില്ലാ വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിയൂൻ. എന്നാൽ അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നെത്തിയപ്പോൾ അവരുടെ കേൾവിയോ കാഴ്ചയോ അവരുടെ ഹൃദയങ്ങളോ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല. കാരണം അവർ അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്നവരായിരുന്നു. അങ്ങനെ അവർ യാതൊന്നിനെയാണോ പരിഹസിച്ചത്, ആ ശിക്ഷ അവരെ വലയം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർ അല്ലാഹുവിൻ്റെ വചനങ്ങളെ കളിയാക്കി. പ്രവാചകൻ താക്കീതു ചെയ്ത അഥവാ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം താക്കീതു ചെയ്ത ശിക്ഷയെ അവർ പരിഹസിച്ചു, കളിയാക്കി. എന്നാൽ അവരുടെ സ്വാധീനമോ അവരുടെ കഴിവുകളോ അവരുടെ കേൾവിയോ കാഴ്ചയോ ഹൃദയങ്ങളോ അവർക്ക് ഉപകാരപ്പെട്ടില്ല. അവർ അല്ലാഹുവിൻ്റെ ശിക്ഷയെയും വചനങ്ങളെയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്തതിനാൽ ആ ഭയാനകരമായ ശിക്ഷ അവരെ പിടികൂടുകയും അവർ മുച്ചൂടും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അവരുടെ വീടുകളല്ലാത്ത ഒന്നും അവിടെ കാണപ്പെടാത്ത രൂപത്തിൽ അവർ നശിപ്പിക്കപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുന്നു, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ച ആളുകളോട്, അതിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട്. വലഖദ് അഹ്ലക്നാ മാ ഹൗലകും മിനൽ ഖുറാ വസറഫ്നല് ആയാതി ലഅല്ലഹും യർജിഊൻ, നിങ്ങളുടെ ചുറ്റിലുമുള്ള ധാരാളം പട്ടണങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മടങ്ങാൻ വേണ്ടി, അതേപോലെ തന്നെ അവർ മടങ്ങാൻ വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വതആല വചനങ്ങളെ കൃത്യമായി വിശദീകരിക്കുന്നു. അപ്പോൾ പൂർവീക സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ഭയാനകരമായ ഇത്തരം ശിക്ഷകൾ, അവരുടെ സംഘബലമോ ആയുധമോ അതേപോലെയുള്ള അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളൊന്നും തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ സഹായിച്ചിട്ടില്ല, അവർക്ക് സാധിച്ചതുമില്ല. അതിനെല്ലാം പുറമെ ഫലൗല നസറഹുമുല്ലദീന തഖദു മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹ, എന്തുകൊണ്ട് അല്ലാഹുവിന് പുറമെ അല്ലാഹുവിലേക്ക് അവർക്ക് സാമീപ്യം നൽകും എന്ന് അവർ കരുതിയിരുന്ന ഇലാഹുകൾ, ആരാധ്യന്മാർ അവരെ സഹായിച്ചില്ല. ബൽ വല്ലു അൻഹും വദാലിക ഇഫ്കുഹും വമാക്കാനു യഫ്തറൂൻ, മറിച്ച് ആ ആരാധ്യന്മാരെല്ലാം അവരിൽ നിന്ന് തെറ്റിപ്പോയി. അതെല്ലാം അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ചില കളവുകൾ മാത്രമായിരുന്നു. എന്നു പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് സാമീപ്യം നൽകുന്ന ആളുകളെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരെയും അതേപോലെ തന്നെ പുണ്യപുരുഷന്മാരെയും ആരാധിച്ചിരുന്ന ആളുകൾ, അത് യഥാർത്ഥത്തിൽ അവരുടെ സങ്കല്പങ്ങളും ജൽപ്പനങ്ങളുമായിരുന്നു. അവയൊന്നും തന്നെ അവർക്ക് ഉപകാരപ്പെട്ടില്ല. എല്ലാ അർത്ഥത്തിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, പ്രവാചകന്മാരെ ധിക്കരിക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടയാൻ ഒരു കാലഘട്ടത്തിലെയും മനുഷ്യരുടെ സന്നാഹങ്ങൾക്ക് സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ.
വൽഹംദുലില്ലാഹി റബ്ബിൽ.

0: العالمين.
1: ജസാക്കും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കളോടൊപ്പം ചേർന്ന് സംസാരിച്ചത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപ്പൊ എനിക്കെന്നറിയാം, ശരിക്കും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഒരു സംഭവം അത് ഭയങ്കര ഒരു സ്വാധീനമായി തോന്നി. അതായത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ശിഷ്യന് ജയിലിൽ ഇരിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു വാചകം, ജയിലാണ് അദ്ദേഹത്തിന് അടച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വക്കാന യഖൂലു ഫീ മഹ്ബസിഹി ഫിൽ ഖൽഅ, ആ ഖൽഅയിൽ അദ്ദേഹം പറയാണ്, ലൗ ബദൽതു മിൽ അഹാദിഹിൽ ഖൽഅ ദഹബൻ, ഈ ജയിലറ മുഴുവനും സ്വർണ്ണമായിട്ട് ആ സ്വർണം ഞാൻ ചെലവഴിക്കുകയാണെങ്കിൽ, മാ അദല ഇന്ദി ശുക്ര ഹാദിഹിൻ ന്യാമ, അതൊരിക്കലും എനിക്ക് ഈ ജയിലിൽ പിന്നെ അള്ളാഹുവിന് ദിക്റു ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പടച്ചോനുമായി ഇബാദത്തിലേക്ക് മുഴുകാൻ കിട്ടിയ ഒരു അവസരം, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമത്തായി ഞാൻ മനസ്സിലാക്കുകയാണ്. ആ നിയമത്ത് ഒരിക്കലും ഈ ഭൂമി അല്ലെ ഈ റൂമ് നിറയെ കല നിറയെ സ്വർണം നിറച്ചിട്ട് അത് ചെലവഴിക്കുകയാണെങ്കിൽ പോലും അതിന് തുല്യമാകൂല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്. അപ്പം ഇത് ശരിക്ക് എന്താണ് നമുക്ക് ഒരു ഒരു വിശ്വാസിക്ക് നൽകുന്ന പ്രചോദനം, അത് വല്ലാത്തൊരു പ്രചോദനമാണ്.
3: നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ തുടർച്ചയാണിത്. അതായത് വ്യക്തി എന്നുള്ള നിലക്ക് അവനവൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ, ഘട്ടങ്ങളെ, അതിലെ അനുഗ്രഹത്തെയാണ് ഓർത്തെടുക്കുന്നത്. അപ്പം ജയിലിൽ അടക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ഒരു അനുഗ്രഹമായി മനസ്സിലാക്കുന്നു, അതിൻ്റെ പുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. ഒരാൾ രോഗിയാകുമ്പോൾ ആ രോഗിക്കുള്ള ഒരുപാട് ഓഫറുകളുണ്ട്. ആ ഓഫറുകളിലേക്ക് മനസ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗപീഠകൾക്കിടയിലും അയാൾക്കൊരു പ്രതീക്ഷയും ഒരാശ്വാസമൊക്കെ ഉണ്ടാകും. ഇതിപ്പം എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെയുള്ളൊരു കാര്യമുള്ളൂ, എൻ്റെ ഇമാം പോകാതിരുന്നാൽ മതി എന്നുള്ളൊരു മനോനില ഉണ്ടാകും.
2: അതെ. അപ്പോൾ ശരിക്ക് ഇബ്നുൽ ഖയ്യിം വീണ്ടും അദ്ദേഹം പറഞ്ഞ പോലെ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകം നമുക്കൊക്കെ അറിയാം, അതിൽ അദ്ദേഹം പറയുന്നത് മാ യസ്നൗ അഅദാ ഉബി, എൻ്റെ ആദർശ ശത്രുക്കൾക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റുക.
3: അതെ.
2: അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്,
3: ഇന്ന ജന്നത്തി ബുസ്താനി ഫിസദരി.
2: ആ അതെ, ഇന്ന ജന്നത്തി ബുസ്താനി ഫിസദരി ഇൻ റുഹ്തു ഫഹിയ മഅി ലാ തുഫാരിഖുനി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇൻ ഹബസി അത് ഖൽവ വഖത്ലി ഷഹാദ വഇഖ്റാജി മിൻ ബലദി സിയാഹ. ആ ശരിക്ക് ഒരാളെ ഒരു ഒരു വിശ്വാസിനെ ഇവിടെ പരമാവധി ചെയ്യാൻ പറ്റുന്ന ഒന്നുകിൽ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ നാട് കടത്താൻ പറ്റും, അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുവിടാൻ പറ്റും. ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് സംഗതിയാണ്. ആ മൂന്നിനെ അദ്ദേഹം സ്വീകരിച്ച ആ വാചകം. എൻ്റെ ബാക്കിയാണ് നേരത്തെ ആ പറഞ്ഞ ഈ ഇത്, അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇത് മൊത്തം എനിക്ക് പിന്നെ സ്വർണമായി ചെലവഴിക്കാൻ കിട്ടുന്നതിനേക്കാളും വലിയ പിന്നെ ഖൈറായി ഞാൻ നിയമത്തായി ഇത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യം പറയാണ് അദ്ദേഹം പറഞ്ഞതായിട്ട്.
3: അതിന്റെ ആശയം കൂടി പറഞ്ഞോളൂ, അപ്പോഴായിരിക്കും ശ്രോതാക്കൾക്ക് വ്യക്തത വരിക.
2: അതായത് ഷെയ്ഖുൽ ഇസ്ലാം തൗഹീദിന് വേണ്ടി ശരിക്ക് പിന്നെ പ്രബോധന ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നെ നമുക്കറിയാം തൗഹീദിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അറിവുകൊണ്ടും ജിഹാദ് ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു ജീവിത രൂപമാണ് സത്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം.
3: അതെ.
2: അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാമിനെ കൊണ്ട് ജയിലിലടക്കാണ് ബിദഅത്തിന്റെയും ഷിർക്കിന്റെയും ആളുകള്. അപ്പോ അതിനെ അദ്ദേഹം സ്വീകരിക്കുകയാണ്. അതായത് പിന്നെ ആളുകള് ദുനിയാവില് വിചാരിക്കുന്നത് ദുനിയാവിലെ പിന്നെ സുഖമാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്, അല്ലെങ്കിൽ കുറെ സുഖങ്ങളും മനുഷ്യന്മാർ സങ്കല്പിച്ച സംഗതികളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണ്, എന്റെ സ്വർഗവും എന്റെ
3: പിന്നെ ജന്നത്തീവ ബുസ്താനി ഫീ സദരി, എന്റെ സ്വർഗവും എന്റെ പൂന്തോപ്പും ഒക്കെ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ എന്നെ
2: എവിടെ
3: കൊണ്ടിട്ടാലും എനിക്കത് ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഫീലിംഗ് കിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ ഞെട്ടിക്കണ്ട എന്നാണ് എന്റെ അർത്ഥം.
2: അതായത് ഞാൻ എവിടെ പോയാലും അതെന്റെ കൂടെ വരും. എന്റെ വീടല്ല ശരിക്ക്, ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിലിങ്ങനെ ഇരിക്കുക, ആ സുഖത്തിൽ എ സിയിൽ ഇരിക്കുക, അല്ലെ റൂമിൽ ഇരിക്കുക, അല്ലെ വണ്ടിയിൽ ഇരിക്കുക, അങ്ങനെയല്ല ഷെയ്ഖുൽ ഇസ്ലാം കണ്ടത്. അദ്ദേഹം കണ്ട സ്വർഗം എന്താണ്, അള്ളാഹുന്റെ ദീനിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അതിലുള്ള ആസ്വാദനമാണ്
3: ശരിക്കും. നിങ്ങൾ എന്നെ ജയിലിലടച്ചാൽ എനിക്ക് ഒഴിഞ്ഞിരിക്കാന് അതുക്കാർ ചൊല്ലാന് ഒക്കെ ഉള്ള ഒരു സമയമായിട്ട് ഞാൻ എടുക്കും. പിന്നെ ഒരു വാചകം കൂടി ഉണ്ട്, വഇൻ ഖത്ലി ഷഹാദ, ഇനി ഞാൻ അങ്ങനതിൽ കൊല്ലപ്പെട്ടാൽ അതെനിക്ക് രക്തസാക്ഷിത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയെ ശത്രുവിനൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് നമ്മളിപ്പോൾ ഒരു ED വണ്ടി വരുമോ, അതല്ലെങ്കിൽ എന്തോ സംഭവം വരുമോ, അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയ ഇത്തരം ഒരു കടുത്ത വിശ്വാസത്തിൻ്റെ മാനസികാവസ്ഥയോടുകൂടെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന സമാധാനത്തിൻ്റെ ലോകം വളരെ വലുതാണ്, വളരെ വലുതാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തക്ബീറിൻ്റെ, തഹ്മീദിൻ്റെ, തഹലീലിൻ്റെ ഒരു ആയുധങ്ങൾ അണിഞ്ഞ്, അതായിരിക്കും അവരുടെ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അത് ഒരു വെടിയുണ്ടകൾക്കും അതിനെ തുളച്ചു കയറാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഫിസിക്കൽ ബോഡിയെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും,
2: എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ
3: പറ്റുന്നുണ്ടാകും, പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിനെ ഒരാൾക്കും തളർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള എപ്പോഴോ പറഞ്ഞ പഞ്ചിൽ പറഞ്ഞൊരു ഡയലോഗൊന്നും അല്ലത്. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റും. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും കുളിച്ച് ഫ്രഷായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ജയിലിൻ്റെ കവാടം വരെ വരുമായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോൾ ഷെയ്ഖേ പറ്റൂലല്ലോ, അത് ശരി, ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു, എനിക്ക് ഈ ദൂരം വരെ വരാം, ഞാൻ പള്ളി വരെ പോകാൻ വേണ്ടിയാണ് വന്നത്, പക്ഷെ എൻ്റെ മുന്നിൽ ഈ കൽത്തുറങ്കിൻ്റെ
2: ഇരുമ്പ്
3: വാതിലുകളുണ്ട്, ആ ഇരുമ്പ് വാതിലുകൾ വരെ വരിക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, അത് തുറന്ന് തന്നെ വിടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഇനി നിങ്ങളോട് ആണ് പഠിച്ചവൻ എന്ത് ചെയ്യുക ചോദിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് പല തടസ്സവും പറഞ്ഞിട്ടാണ്. എത്രയാണോ പറ്റുക, പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളത് ഇതിമെന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മരണാനന്തരം, അദ്ദേഹം ജയിലിലാണല്ലോ മരിക്കണത്, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു, എവിടോ വായിച്ചു പോയിട്ടുണ്ട് ഞാൻ, എൻ്റെ ശേഖ് നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നത്, അപ്പോൾ അദ്ദേഹം മറന്നു എന്നാണ് എന്നെ കൊടുത്ത ഉത്തരം. അദ്ദേഹം ഏറ്റെടുത്ത മഹാദൗത്യങ്ങൾക്ക് മുന്നിൽ വിവാഹം മറന്നുപോയ ജീവിതാനുഭവമായിരുന്നു. മയ്യത്താണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ ജനാസയും കൊണ്ട് പതിനായിരങ്ങൾ അങ്ങനെ ഒഴുകിയപ്പോൾ അതിൻ്റെ പിന്നിൽ യാസീനോദി ആളുകളുണ്ടായിരുന്നു. യാസീനോദി ആളുകൾ അദ്ദേഹത്തിൻ്റെ വിമർശകരായിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്ത സ്റ്റാൻഡുകൾ അന്നത്തെ ഇസ്ലാമിക ശത്രുവിനെതിരിൽ, കുരിശു യുദ്ധത്തിൻ്റെ ആളുകൾക്കെതിരിൽ, താർത്താരികൾക്കെതിരിൽ അതേപോലെ തന്നെ എടുത്ത സ്റ്റാൻഡുകൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ, അതിലൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഞങ്ങൾ ഓതുന്നൊരു യാസീന് കൊണ്ടെങ്കിലും ആ പഴച്ചുപോയ മനുഷ്യൻ രക്ഷപ്പെടണം എന്നുപോലും ആഗ്രഹിച്ചു. അവരുടെ ഉള്ളിൽ അദ്ദേഹത്തിന് പഴച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന ധാരണകൾ ചില വ്യക്തികൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുകയാണ് ചെയ്തത്. നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ആളുകൾക്ക് ശംസുൽ ഉലമ, ഖമറുൽ ഉലമ എന്ന് പേരിടുന്ന പോലെ ഇട്ടതല്ല, മറിച്ചൊരു ഒരു ജനത മുഴുവൻ ഒന്നിച്ച് നൽകിയ പേരായിരുന്നു അത്. അപ്പം അതിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഈ ഒരു മനോനില തന്നെയാണ്.
2: ശരിക്കും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ശരിക്കും വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്യുമ്പോഴേ, ഇപ്പം നബി പറയാണ് എന്താണ്, ദാഖ തുഅമൽ ഈമാൻ, ഈമാനിന് രുചിയുണ്ട് നടന്നത്, ടേസ്റ്റ് അത് അനുഭവിക്കാരാ, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയ. അത് ശരിക്കും ബോധ്യപ്പെട്ട് ഒന്ന് ശരിക്കും അയാൾക്ക് ഈമാനൊരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ആ ടേസ്റ്റാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആ ടേസ്റ്റ് വരുമ്പോൾ പിന്നെ ജയിലോ ഒന്നൊരു വിഷയമാണില്ല ശരിക്കും.
3: അതെ,
2: ജനങ്ങളുടെ സപ്പോർട്ടുണ്ടോ, പരിഹാസമുണ്ടോ, ബഹിഷ്കരണമുണ്ടോ, ഒന്നൊരു വിഷയമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണില്ല. ശരിക്കും നബി പറഞ്ഞാണ് ദാഖ തുഴമൽ ഈമാൻ അല്ലേ, ഈമാനിന് ശരിക്ക് ഒരു തുഴമ രുചിയുണ്ട് എന്നാണ്, അത് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അവിടേക്ക് നമ്മൾ എത്തണം,
3: അവിടേക്ക് എത്തണം. അതിനുള്ള തോഫീഖ് നൽകട്ടെ.
4: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് കുടുംബം. മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി. ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ. പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ. കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം. എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭ അവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു. മുജീബ് റഹ്മാൻ സുലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان الا على الظالمين والصلاه والسلام اللتمان الاكملان على المبعوث رحمه للعالمين وعلى اله وصحبه اجمعين اما بعد باب الصدق سهل بن حنيف ابن وهب الانصاري اللوسي ابو سعيد صحابي من السابقين سهل بن حنيف അദ്ദേഹം അൽ-അൻസാരി അൻസാരികളിൽപ്പെട്ട സ്വഹാബിയാണ്. അല്ലൗസ്, ഔസ്, ഖസ്റജ് ഗോത്രങ്ങളിൽ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അബൂ സഈദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. സ്വഹാബിയാണ്. മിനസ്സാബിഖീൻ അഥവാ ആദ്യകാലത്ത് തന്നെ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുള്ള, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള സ്വഹാബികളിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊന്നിച്ച് എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയപ്പോൾ അൻസ്വാരികളെയും മുഹാജിറുകളെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരാക്കി നിശ്ചയിച്ചു കൊടുത്തിരുന്നല്ലോ. അതിൽ അലി റളിയല്ലാഹു അൻഹുവിനെയും സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിനെയുമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരായി നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു ബസ്റയിൽ ഇദ്ദേഹത്തെ ഭരണമേൽപ്പിച്ചതായി ചരിത്രത്തിൽ കാണാം. അലി റളിയല്ലാഹുവിനോടൊന്നിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള ജമൽ പോലെയുള്ള യുദ്ധത്തിലൊക്കെ അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അദ്ദേഹം 40 ഹദീസുകൾ രേഖപ്പെടുത്തിയതായി അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ സ്വഹാബിയാണ്, ഇദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നാമിനി പറയാൻ പോകുന്ന ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അഥവാ വല്ലൊരുത്തനോ ആരെങ്കിലും ഒരാൾ രക്തസാക്ഷിത്വം സത്യസന്ധമായി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാൽ അല്ലാഹു തആല അവനത് നൽകും. രക്തസാക്ഷികളുടെ പദവികളിലേക്ക് അല്ലാഹു തആല അവനെ എത്തിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസ്. മൻ സഅലല്ലാഹ തആല അഷ്ഷഹാദ, ആര് അല്ലാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിക്കുന്നുവോ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബല്ലഗഹുല്ലാഹു തആല, അല്ലാഹു തആല വ്യക്തിയെ എത്തിക്കും. മനാസില ശുഹദാഇ, രക്തസാക്ഷികളുടെ പദവികളിലേക്ക് എത്തിക്കും. വയിൻ മാതഅല ഫിറാശി, ആ രക്തസാക്ഷിത്വം ചോദിച്ച വ്യക്തി തൻ്റെ വിരിപ്പിൽ കിടന്നാണ് മരിച്ചതെങ്കിൽ പോലും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യം, നമ്മുടെ അധ്യായമായുള്ള ബന്ധം ബിസിദ്ഖിൻ മൻ സഅലല്ലാഹു തആല അഷ്ഷഹാദത ബിസിദ്ഖിൻ, സത്യസന്ധമായി സത്യസന്ധതയോടുകൂടെ അയാളെ രക്തസാക്ഷിത്വം അന്വേഷിച്ചാൽ ചോദിച്ചാൽ അത് അല്ലാഹു തആല നൽകും എന്നാണല്ലോ പറഞ്ഞത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം ലഭിക്കണം എന്ന് സത്യസന്ധമായി തേടിയാൽ എന്ന ഈ ഹദീസ്, അതിന് പല ഫവായിദുകളും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട അധ്യായം പഠിച്ചപ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ആത്മാർത്ഥമായി കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പക്ഷേ ന്യായമായ തടസ്സം കാരണം അവർക്കത് ചെയ്യാൻ സാധിക്കാതെ പോയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കതിനുള്ള പ്രതിഫലം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിക്കവേ, നാം താണ്ടിക്കടക്കുന്ന ഏതൊരു താഴ്വരയും ഏതൊരു വഴിയും ഏതൊരു വഴിയിലൂടെ നാം പോകുന്നുവോ, അങ്ങനെ പോകുമ്പോഴൊക്കെ ചില ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം അവർക്കും ലഭിക്കുന്നതാണ്. അതിന് കാരണം അവർക്ക് നമ്മുടെ കൂടെ പോരാതിരിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട് ഉള്ളത് കൊണ്ടാണ് അവർ നമ്മുടെ കൂടെ വരാതിരുന്നത്, രോഗവും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ നിയ്യത്തെ പരിഗണിച്ച് അവർക്കതിനുള്ള പ്രതിഫലം നൽകും. 700-ലധികം കിലോമീറ്റർ അപ്പുറമുള്ള തബൂക്കിൽ പോയി 20 ദിവസം അവിടെ താമസിച്ച് യുദ്ധം നിർവഹിച്ച് മദീനയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന ദീർഘമായ യാത്ര, അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതിനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം നമ്മുടെ കൂടെ യുദ്ധത്തിന് വരാതെ മദീനയിൽ നിൽക്കുന്ന, നമ്മുടെ കൂടെ വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച, ന്യായമായ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് വരാതിരുന്ന ആളുകൾക്കും ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതേപോലെയാണ് ഇവിടെയും. ഒരാൾ രക്തസാക്ഷിത്വം ആഗ്രഹിച്ചു, അതുതന്നെ ഫീ സബീലില്ല എന്ന ഉപാധിയുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം, അതിന് പറയപ്പെട്ട നിബന്ധനകളുണ്ട്. വെറുതെ ആളുകളെ ഉപദ്രവിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറയുന്ന വളരെ അനിവാര്യമായ ഘട്ടത്തിൽ ശക്തമായ നിബന്ധനകൾക്ക് വിധേയമായി ഉണ്ടാകുന്ന ആ ജിഹാദ് ഉണ്ടായാൽ ഞാനും അതിൽ പങ്കെടുക്കും എന്നൊരാൾ ആഗ്രഹിച്ചാൽ, അതിനല്ലാഹുവിനോടവൻ തേടിയാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ശുഹദാഇൻ്റെ ദറജയിലേക്ക് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഈ ആഗ്രഹിച്ച വ്യക്തിക്കും നൽകും. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഫളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദാരമായി നൽകുന്ന പ്രതിഫലമാണ് എന്നതാണ്. വേറെ ഹദീസിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു ഹദീസിൽ കാണാം, മൻ മാത്ത വലം യഗ്സു വലം യുഹദ്ദിസ് ബിഹി നഫ്സ മാത്ത അലാ ശുഅബത്തിൻ മിൻ നിഫാഖ്. ജിഹാദ് ചെയ്യണം അല്ലെങ്കിൽ ഗസ്വ ചെയ്യണം എന്ന് മനസ്സിനോടൊന്ന് പറയുക പോലും ചെയ്യാതെ വല്ലവനും മരണപ്പെട്ടുപോയാൽ അവൻ കാപ്പട്യത്തിൻ്റെ ഒരു ശാഖയുമായിട്ടാണ് മരിച്ചു പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാ പറഞ്ഞത് അന്നദാലിക്കാന അല അഹ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്ക് മാത്രം ബാധകമായ കാര്യമായിരുന്നു എന്നാണ്. എന്നതിനെ വിശദീകരിച്ചതായി കാണാം. ഏതായിരുന്നാലും സദുദ്ദേശത്തോടുകൂടെ സത്യസന്ധമായി ഇങ്ങനെ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള പ്രതിഫലം നൽകും എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ആ പ്രതിഫലം കിട്ടണമെങ്കിലും രക്തസാക്ഷികളുടെ ആ മർത്തബയിലേക്ക് ഉയരാൻ സാധിക്കണമെങ്കിലും ദീൻ നിശ്ചയിച്ചിട്ടുള്ള കർശനമായ നിബന്ധനകളും ഉപാധികളുമൊക്കെ അയാൾ പാലിക്കുള്ള അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഫീ സബീലില്ലാ എന്ന ഉപാധി വെച്ചിട്ടുള്ളത്, അതിൻ്റെ നിബന്ധനകൾ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ജിഹാദിൻ്റെ ഇനങ്ങൾ വിശദീകരിക്കുമ്പോൾ ജിഹാദും ബിൻ നിയ്യ എന്നർത്ഥത്തിൽ പറയുന്ന ഒരു ജിഹാദുണ്ട്. ഈ രീതിയിൽ മനസ്സുകൊണ്ടത് ആഗ്രഹിക്കുന്ന ജിഹാദിനെ സംബന്ധിച്ചാണ് ആ പറയുന്നത് എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാം വിധം പഠിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: Peace Radio. Tune to reality.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപ്പൊ നമ്മളെ അടുത്ത ഇതിലേക്ക് പ്രവേശിച്ചാലോ?
3: തീർച്ചയായിട്ടും.
2: നമ്മൾ എന്താ കേൾക്കുന്നത്?
3: ഖുർആൻ കേൾക്കാം.
2: ഖുർആൻ കേൾക്കാം. കേൾക്കുന്നതിൽ ഏറ്റവും സുന്ദരമായത്
3: ഖുർആനാണ്,
2: ഒരു സംശയം വേണ്ട.
3: ആ ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ വൈദാ ഖുരിഅൽ ഖുർആൻ
2: ശ്രദ്ധിച്ച്
3: കേൾക്കണം. അപ്പൊ നമ്മളെ
2: എത്ര കേട്ടാലും മടുക്കാത്ത ഖുർആൻ പാരായണത്തിലേക്ക്. ആരാണ് ഖാരി?
3: ഖാരി അബ്ദുറഹ്മാൻ ബിനു അബ്ദുൽ അസീസ് സുദൈസ് റഹ്മത്തുള്ളാഹി അലൈഹി, സുപരിചിതനാണ്.
2: അദ്ദേഹം സൂറത്തുൽ മുൽക്ക് ആണ് അല്ലേ ഇന്നത്തെ മധുരം ഖുർആനിൽ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് സൂറത്തുൽ മുൽക്ക് പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിന്റെ ശബ്ദത്തിലൂടെ സൂറത്തുൽ മുൽക്ക് ഒന്ന് കേൾക്കാം.

0: മാഷാല്ലാ, ഈ ഖുർആൻ ജംഷീർ സലായി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് വല്ലാത്തൊരു കുളിർമയാണ്. ഇത് മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ഒരു ആശ്വാസമാണ് ഖുർആൻ എന്നുള്ളത്.
1: പ്രിയ ശ്രോതാക്കളെ, കൃത്യമായ ആരോഗ്യ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണല്ലോ. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് അലർജി ചികിത്സിച്ച് ഭേദമാക്കാമോ, ഈ വിഷയം സംസാരിക്കുകയാണ് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഹ്സനുൽ സമാൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. പീസ് റേഡിയോയുടെ ആരോഗ്യ വിചാരത്തിലെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം അലർജിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. നമുക്കറിയാം, അലർജിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ് വിട്ടുമാറാത്ത തുമ്മലും അതുപോലെയുള്ള ജലദോഷവും. ഈ വിട്ടുമാറാത്ത തുമ്മല്, അതുപോലെ ജലദോഷം, അതിൻ്റെ കൂടെ ചില ആളുകൾക്ക് തൊണ്ടയിൽ ചൊറിച്ചിൽ, ചെവിയിൽ ചൊറിച്ചിൽ, ചിലപ്പോൾ കണ്ണിൽ ചൊറിച്ചിൽ, ഈ രൂപത്തിലാണ് അലർജി നമ്മളെ ബാധിക്കാറുള്ളത്. എന്താണ് ഈ അലർജിയുടെ കാരണമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അലർജിയുടെ ചികിത്സ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ അലർജി എന്ന് പറയുന്ന അവസ്ഥ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ആ വ്യക്തിയിലെ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ആ ശരീരത്തിന് ഇഷ്ടപ്പെടാത്ത ചില വസ്തുക്കളുമായി ഇടപെടുമ്പോൾ ശരീരം പ്രതികരിക്കുന്ന ഒരു രീതിയാണ് അലർജി. അത് ശരീരം പ്രതികരിക്കുന്ന രീതി ചിലപ്പോൾ വ്യത്യസ്തമാകാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള വിട്ടുമാറാത്ത തുമ്മലാകാം, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം, മൂക്കൊലിപ്പ് പോലെ ആകാം. ചില ആളുകൾക്ക് തൊണ്ടയിലെ ചൊറിച്ചിലും മറ്റും കണ്ണിലെ ചൊറിച്ചിലുമൊക്കെ ആകാം. ഈ ഒരു അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ആളുകൾ ചോദിക്കാറുള്ളത്. ഈ ഒരു അവസ്ഥ ആ വ്യക്തിയുടെ ഒരു പ്രകൃതമായ സ്ഥിതിക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നൊരവസ്ഥയായ സ്ഥിതിക്ക് ഇത് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. ചിലപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് ആളുകൾക്ക് ഉണ്ടാകും. കാരണം കുടുംബത്തിലൊക്കെ മറ്റു വ്യക്തികൾക്കും ഇതുപോലെ അലർജി കാണുന്നത് സാധാരണമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയെ നമുക്ക് കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ നിയന്ത്രിച്ച് തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനുള്ള ചികിത്സകളാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശരീരം പ്രതികരിക്കുന്ന ഈ ഒരു അവസ്ഥ, ഈ രീതിയെ നമുക്ക് മാറ്റിയെടുക്കുന്ന മരുന്നുകളായിരുന്നു പണ്ട് കാലത്ത്, അതായത് ഗുളിക രൂപത്തിലുള്ള മരുന്നുകളായിരുന്നു പണ്ട് കാലത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് ചില പ്രയാസങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. കാരണം സ്ഥിരമായി എല്ലാ ദിവസവും ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ ചില മരുന്നുകൾക്ക് ചില ഉറക്കക്ഷീണം കൂടുതലുണ്ടാക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഈ മരുന്നുകളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയും ക്ഷീണമില്ലാത്ത തരത്തിലുള്ള ഗുളികകൾ സ്ഥിരമായി കഴിക്കുന്ന രീതിയിലേക്ക് വന്നു. അതിനു പുറമെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കൊടുക്കാറുള്ളത് മൂക്കിലടിക്കുന്ന നാസൽ സ്പ്രേ പോലുള്ള മരുന്നുകളാണ്. ഇത്തരം നാസൽ സ്പ്രേകളുടെ ഗുണമെന്തെന്ന് വെച്ചാൽ, ഇത്തരം സ്പ്രേകൾക്ക് യാതൊരു സൈഡ് എഫക്റ്റുകളോ മറ്റു ദോഷഫലങ്ങളോ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സ്പ്രേ നമുക്ക് ഉപയോഗിക്കുന്നത് ഒരു ചിലപ്പോൾ ഒരു 3 മാസത്തോടൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയും, അതുപോലെ ഈ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നമുക്കിത് ക്രമേണ നിർത്തി തുടങ്ങുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ സീസൺ വരുമ്പോൾ, പ്രത്യേകിച്ച് തണുപ്പ് സീസണ്, അല്ലെങ്കിൽ പൊടിയൊക്കെ ഉള്ള സീസൺ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പ്രേ കൂടിയാണിത്. അപ്പോൾ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മരുന്നും, അതുപോലെ ഈ ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് മിക്കവാറും ഈ ലക്ഷണങ്ങൾ, ഈ തുമ്മൽ, ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കുമെന്നുള്ളതാണ് ഈ അലർജിയുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: താങ്ക് യു ഡോക്ടർ. ആരോഗ്യ ചിന്തകളിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പലപ്പോഴും നമുക്കൊക്കെയുള്ളൊരു ആശങ്കയാണ് അലർജിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ. ഈ ഒരു ആശങ്ക അകറ്റാൻ ഈ ഒരു എപ്പിസോഡിലൂടെ സാധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അലർജി ചികിത്സിച്ച് ഭേദമാക്കാമോ എന്ന ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കുകയായിരുന്നു ഡോക്ടർ അഹ്സനുൽ സമാൻ.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: ഇനി നമുക്ക് നമ്മൾ സാധാരണ ശ്രോതാക്കളോട് പറയാറുള്ള, അതായത് ഒരു അനുഭവം, അതായത് റേഡിയോയിലൂടെ ഉണ്ടായ ഒരു ശ്രോതാവിൻ്റെ ഒരു അനുഭവം നമ്മൾ വായിക്കാറുണ്ട്.
0: യെസ്.
4: അപ്പോൾ ഇന്ന് നമ്മൾ പീസ് ടൈമിൽ എന്താണ് ആരാണ് ഇന്ന് ശ്രോതാവിൻ്റെ പേരില്ല,
0: ഇല്ല, പക്ഷെ നമുക്ക് എന്താന്ന് നോക്കല്ലേ.
4: അതെ, പീസ് റേഡിയോ കേട്ട ശേഷം പല കാര്യങ്ങളിലും കൂടുതൽ ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടാക്കിയിട്ടുണ്ട്. കേൾക്കുന്നവർക്ക് അറിവ് നൽകുന്നതിലുപരി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പീസ് റേഡിയോയുടെ പ്രത്യേകത. അതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ.
0: അതെ,
4: പീസ് റേഡിയോ കേട്ടാൽ എന്തുണ്ടാവണം, ജീവിതത്തിൽ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നല്ല സ്വഭാവങ്ങളിലേക്ക് വരണം, നന്മകൾ എന്ത് ചെയ്യണം ചെയ്യണം, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങണം, അറിവ് വർദ്ധിപ്പിക്കണം. അപ്പോൾ പീസ് റേഡിയോ വിജയിച്ചു എന്നുള്ളതാണ് ഈ ശ്രോതാവിൻ്റെ മറുപടിയിൽ നമുക്ക് മനസ്സിലാണ്. എങ്ങനെ
0: അയാളുടെ കാര്യത്തിൽ എന്തായാലും അയാൾക്കൊരു വിജയം ഫീൽ ചെയ്യുന്നുണ്ട്.
4: അതല്ലേ,
0: എല്ലാവർക്കും അങ്ങനെ ആവട്ടെ.
4: അപ്പോൾ ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങളും എന്ത് ചെയ്യാം, ഇങ്ങനത്തെ അനുഭവങ്ങൾ പങ്കുവച്ചാൽ, റേഡിയോയിലുണ്ടായ മാറ്റങ്ങൾ, റേഡിയോ ഇപ്പോൾ ഒന്നാളൊരു ശ്രോതാവ് എഴുതിയിരുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോ അനിയനോ സഹോദരി ആരോ ഒരാൾ പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഇന്ന് വരെ ഞാനത് മുടങ്ങാതെ കേൾക്കുന്നുണ്ട്. ഒരുപാട് നന്മകൾ ചെയ്യാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അതൊരു വലിയ നന്മയാണ്. അപ്പോൾ അതുപോലെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ശ്രോതാക്കൾ പേര് വെച്ച് എഴുതുന്നത് അത് എന്താണ്, നമുക്ക് ആ പേര് കൂടി വായിക്കുമ്പോൾ അവർക്കും തന്നെ കേൾക്കുമ്പോൾ ഒരു ഉന്മേഷമാണ് ആ വിഷയത്തിൽ.
3: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
1: ഒരു സഹോദരിയുടെ ചോദ്യം, ഭർത്താവിനെ അങ്ങോട്ട് തലാക്ക് ചെയ്യാൻ സ്ത്രീക്ക് മാർഗമുണ്ടോ? കോടതി വഴിയല്ലാതെ ഫസ്ക് ചെയ്യുന്നതിനുള്ള നിബന്ധനകൾ എന്തെല്ലാം എന്നാണ്.
2: അല്ലാഹു തആല പുരുഷന്റെയും സ്ത്രീയുടെയും അവകാശങ്ങളെ പരിഗണിക്കുകയും ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്ന ദമ്പതിമാർക്ക് പരസ്പരം മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഭർത്താവിന് ആ ഭാര്യയെ ന്യായമായ വഴിയിൽ ഒഴിവാക്കാനുള്ള വഴി അല്ലാഹു തആല നൽകുന്നു, അതാണ് ത്വലാഖ്. ഇനി തിരിച്ചും ഒരു പെണ്ണിന് ആ ഭർത്താവിനെ കൂടെ ജീവിക്കാൻ ഒരു നിലക്കും സാധിക്കുന്നില്ല. അയാളുടെ സ്വഭാവദൂഷ്യങ്ങളോ അയാളുടെ മതപരമായ ഏതെങ്കിലും മതത്തിലുള്ള തെറ്റായ പ്രവണതകളോ ഇനി ശാരീരികമായി തന്നെ അവൾക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കാത്തത് മൂലമോ ഒക്കെ ഒരു സ്ത്രീക്ക് ഭർത്താവിനെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് ബോധ്യമാകുന്നുവെങ്കിൽ അവർക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടാനുള്ള അവസരങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യം, ന്യായമല്ലാത്ത വഴിയിൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് വിവാഹമോചനം ആവശ്യപ്പെടാൻ ഒരിക്കലും പാടില്ല. ന്യായമായ ഇസ്ലാം അനുവദിച്ച മാർഗങ്ങൾ ഒത്തുവന്നു എന്ന് ബോധ്യമുള്ളിടത്ത് മാത്രമേ വിവാഹമോചനം ആവശ്യപ്പെടാവൂ. അതല്ലാതെ വിവാഹമോചനം ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് റബ്ബിൻ്റെ കോപത്തിന് നിമിത്തമായി മാറും എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ന്യായമായ കാരണമുണ്ട്, അയാളെ കൂടെ ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ ഒരു പെണ്ണിന് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടാം. അതിനാണ് ഹുൽ എന്ന് പറയുന്ന രീതി. അഥവാ ഭർത്താവിന് വിവാഹമോചനം ചെയ്യണമെന്നില്ല, എന്നാൽ ഭാര്യയ്ക്ക് അയാളെ കൂടെ ജീവിക്കാൻ താൽപ്പര്യവുമില്ല. അത്തരം സാഹചര്യത്തിൽ പെണ്ണിൻ്റെ ആവശ്യപ്രകാരം ഭർത്താവ് അവളെ ഒഴിവാക്കി കൊടുക്കുന്നു, അതാണ് ഹുൽ. അവിടെയും ഒഴിവാക്കുന്നത് ഭർത്താവാണ്, പക്ഷെ ആവശ്യം പെണ്ണിൻ്റെതാണ്. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ചില നിബന്ധനകൾ വെക്കാവുന്നതാണ്. പ്രസൂതങ്ങളെ മുമ്പിൽ വന്ന ഒരു സ്വഹാബി സ്ത്രീ പറയുന്നു, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കൊരിക്കലും സാധ്യമല്ല, അതുകൊണ്ട് പിരിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് ബോധ്യപ്പെടുകയും പ്രവാചകർ അവരോട് ചോദിച്ചു, എങ്കിൽ അദ്ദേഹം നിനക്ക് വിവാഹ മൂല്യമായി തന്ന മഹർ അത് തിരിച്ചു നൽകാൻ നീ സന്നദ്ധയാണോ? അവർ പറഞ്ഞു, അതെ, സന്നദ്ധയാണ്. ശരി, എങ്കിൽ അതിനെ തിരിച്ചു നൽകുക, അതുപ്രകാരം നിങ്ങൾക്ക് വിവാഹമോചനം നേടാം എന്ന് പറയുകയും അവർ മഹർ തിരിച്ചു നൽകി അയാളിൽ നിന്ന് വിവാഹമോചനം നേടുകയും ചെയ്തുവെന്ന് സ്വഹീഹായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പം ആ നിലക്ക് വേണമെങ്കിൽ അയാളെ മഹർ തിരിച്ചു കൊടുക്കാം. ഇനി മഹറല്ല മറ്റെന്തെങ്കിലും ഒരു നിബന്ധന അദ്ദേഹം വെക്കുന്നു, ഇത്ര ഒരു മൂല്യം നൽകിയാൽ, ഇന്ന നഷ്ടപരിഹാരം നൽകിയാൽ ഞാൻ തലാക്ക് ചൊല്ലാം എന്ന് അയാൾ പറയുകയും അത് പെണ്ണ് അംഗീകരിക്കുകയും ആ നഷ്ടപരിഹാരം നൽകി അയാളിൽ നിന്ന് വിവാഹമോചനം നേടി അവൾക്ക് സ്വതന്ത്രമായി ജീവിക്കുകയുമാവാം. അതിന് വിരോധമില്ല. ഇനി മറ്റൊരു രീതിയാണ് ഫസ്ഖ്, അഥവാ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചു പോയി, വർഷങ്ങളായി യാതൊരു ബന്ധവുമില്ല, അവളുടെ സംരക്ഷണം ഏൽക്കുന്നില്ല, ശാരീരികമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഒരു പെണ്ണിന് വേണമെങ്കിൽ ആ വിവാഹ ബന്ധം തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള അവസരവും ഇസ്ലാം നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് പ്രഖ്യാപിക്കാം, ഇന്ന ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഭർത്താവ് ഏറ്റെടുക്കാത്ത പക്ഷം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വേർപെട്ടതായി പ്രഖ്യാപിക്കുന്നു എന്ന് അവൾ പരസ്യപ്പെടുത്തുകയും ആ തീയതിക്കകം അയാൾ വന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെങ്കിൽ മുന്നോട്ട് പോകും, ഇല്ലെങ്കിൽ ആ വിവാഹബന്ധം ഇല്ലായ്മ ചെയ്തതായി അംഗീകരിക്കപ്പെടുകയും ചെയ്യും. അതാണ് ഫസ്ഖ്. അപ്പം ഇങ്ങനെ ആണിനു മാത്രമല്ല പെണ്ണിനും ഒരു അനിവാര്യ ഘട്ടത്തിൽ വിവാഹമോചനം നേടാനുള്ള അവസരങ്ങൾ നിയമങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിനൊരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു അഅലം.
1: സംഗീതം, വാദ്യോപകരണങ്ങളുടെ അകമ്പടി തുടങ്ങിയവയെല്ലാം ഹറാമാണോ? ദഫ്മുട്ടിന് മാത്രമായി ഇസ്ലാമിക പരിവേഷം എന്തെങ്കിലും ഉണ്ടോ എന്നാണ്.
3: വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ നിന്നും സഹാബിമാർ പോലും സംഗീതം മഅസിഫ് അത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് മനസ്സിലാക്കി. സൂറത്തുൽ ഖുമാനിൽ ആയത്തിൽ വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാ, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നു എന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഹിജ്റ 32 വഫാത്തായ മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഇതുകൊണ്ടുള്ള ഉദ്ദേശം അത് സംഗീതമാണ് സംഗീതമാണ് സംഗീതമാണ് എന്നാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ കൊടുത്ത ഹെഡിങ്ങും ഈ രൂപത്തിലാണ്. അവസാന കാലത്ത് ചില വിഭാഗം ആളുകൾ വരും, അവർ പട്ടിനെയും സംഗീതത്തെയും വ്യഭിചാരത്തെയും അനുവദീയമാക്കുമെന്നാണ്. യുഹില്ലൂനിൽ ഹിറ വൽ ഹരീറ വൽ ഹംറ വൽ മഅസിഫ്, നാല് കാര്യങ്ങളെ പറഞ്ഞു: മദ്യം, പട്ട്, സംഗീതം, വ്യഭിചാരം. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ കൂടെയാണ്, പട്ടിൻ്റെ കൂടെയാണ് ഈ സംഗീതം ചേർത്ത് പറഞ്ഞത്. ഇങ്ങനെയുള്ള പ്രമാണങ്ങളിൽ നിന്നും സംഗീതം അത് നിഷിദ്ധമാണ് എന്ന് മുൻഗാമികൾ നമുക്ക് മനസ്സിലാക്കി തന്നു, പണ്ഡിന്മാർ ആ രൂപത്തിൽ മനസ്സിലാക്കി തന്നു. ഇവിടെ സംഗീതം എന്ന് പറയുമ്പോൾ വായ്പാട്ടല്ല, മറിച്ച് ഇൻസ്ട്രുമെൻ്റ് വാദ്യങ്ങളാണ്. അത് തന്നെയും ചില വേളകളിൽ പൊതഫ് ഒരു കാര്യം ഹറാമാക്കിയാൽ അതിൽ നിന്ന് എന്തെങ്കിലും റുഖ്സയുണ്ടെങ്കിൽ അത് ആ സമയത്തും സ്ഥലത്തേക്കും മാത്രം ഉള്ള ഒരു ഇളവായിരിക്കും. സംഗീതത്തെക്കുറിച്ച് ഇത്തരത്തിൽ പൊതുവായ ഒരു ഇളവില്ല. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കല്യാണ വേളയിൽ അവരുടേതായ ഭാഗങ്ങളിൽ അവർക്ക് മാത്രമായി ദഫ് ഉപയോഗിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള ചില ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൊത്തത്തിൽ സംഗീത ഉപകരണങ്ങൾ അത് പിശാചിൻ്റെ വഴിയാണ്, അതുകൊണ്ട് തന്നെ അവ ഹറാമാണ് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് സുന്നത്ത് നിസ്കാരം ഉണ്ടോ എന്നാണ്.
4: റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മഹാനായ അബ്ദുല്ലാഹി ബിൻ മുഗഫൽ അൽ മുസ്നി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം: സല്ലു ഖബ്ല അൽ മഗ്രിബ് സല്ലു ഖബ്ല അൽ മഗ്രിബ് സുമ്മ ഖാല ഫി സാലിസതി ലിമൻ ഷാ. സല്ലു ഖബ്ല അൽ മഗ്രിബ്, നിങ്ങൾ മഗ്രിബിൻ്റെ മുമ്പ് നിസ്കരിക്കുവീൻ. സല്ലു ഖബ്ല അൽ മഗ്രിബ്, നിങ്ങൾ മഗ്രിബിൻ്റെ മുമ്പ് നിസ്കരിക്കുവീൻ എന്ന് പ്രവാചകൻ പറഞ്ഞ് മൂന്നാമതും സല്ലു ഖബ്ല അൽ മഗ്രിബ്, മഗ്രിബിൻ്റെ മുമ്പ് നിങ്ങൾ നിസ്കരിക്കുവീൻ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവരെന്നുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. ഹദീസ് സ്വഹീഹാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഗ്രിബ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സഹാബിമാർ തങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന തൂണുകളിലേക്ക് എളുപ്പം വേഗത്തിൽ ചെല്ലുകയും അവിടെ വെച്ച് എളുപ്പം രണ്ട് റക്കാത്ത്

0: പറഞ്ഞത്, അത് എല്ലാ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലും രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരമാണ് ഈ സുന്നത്ത് എന്നും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഒരാൾ പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാങ്ക് വിളിച്ചതിന് ശേഷം രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുവാനുള്ള അവസരമുണ്ട് എങ്കിൽ അത്തരം സാഹചര്യത്തിൽ മഗ്രിബിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തിൻ്റെ നിയ്യത്തും അതോടൊപ്പം തന്നെ പള്ളിയിൽ കയറിയാൽ ഉടനെയുള്ള രണ്ട് റക്അത്ത് തഹിയ്യത്തിൻ്റെ നിയ്യത്തും ഒന്നിച്ച് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ നിസ്കരിക്കാവുന്നതാണ് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: നാം സക്കാത്ത് കൊടുക്കുമ്പോൾ ഇത് എന്റെ സക്കാത്തിന്റെ വിഹിതമാണ് എന്ന് പറയേണ്ടതുണ്ടോ എന്നാണ്.
0: സക്കാത്തിന്റെ പണം നൽകുന്ന ഘട്ടത്തിൽ നൽകുന്നത് സക്കാത്താണ് എന്ന നിയ്യത്തുണ്ടായാൽ മതി, അത് പറയണമെന്ന് നിർബന്ധമില്ല. വാങ്ങുന്നയാൾ താൻ വാങ്ങുന്നത് സക്കാത്താണെന്ന് തിരിച്ചറിയേണ്ട കാര്യവുമില്ല എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: സ്വർണക്കുറിയിൽ ചേരുന്നത് തെറ്റാണോ? 1000 അടച്ചാൽ ആ ദിവസത്തെ വില ചേർത്താണ് കണക്കാക്കുക. എല്ലാ മാസവും അടക്കും. അന്നത്തെ വില അനുസരിച്ച് അവർ സ്വർണം കണക്കാക്കും. 2 വർഷമാണ് കാലാവധി. സ്വർണത്തിൻ്റെ പണിക്കൂലി ഇതിൽ കൂട്ടുകയില്ല. സ്വർണം വേണ്ടെങ്കിൽ പൈസ തിരിച്ചു തരും, പലിശയില്ല. ഇത് തെറ്റാണോ എന്നാണ്.
0: ഇവിടെ കുറി എന്നതിനേക്കാൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. 1, നമ്മൾ കൊടുക്കുന്നത് പണമാണ്. തിരിച്ചു ലഭിക്കുന്നത് ഒരു വസ്തു. സ്വർണമെന്നതിലേക്ക് നമ്മളിപ്പോൾ പോകണില്ല. ഒരു വസ്തുവുമാണ് എങ്കിൽ യഥാർത്ഥത്തിൽ അത് കച്ചവടമാണ്. പണം കൊടുത്ത് പണത്തിനു പകരം വസ്തുവായിക്കൊണ്ടോ അതല്ലെങ്കിൽ ഉപകാരമായിക്കൊണ്ടോ മറ്റെന്തെങ്കിലും ആണ് വാങ്ങുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് കച്ചവടത്തിലാണ് വരിക. അതിനി എന്ത് പേരിട്ടാലും ശരി, മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു, അതിനെന്ത് പേരിട്ടാലും ശരി അത് കച്ചവടത്തിലാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ കച്ചവടം എന്നുള്ള നിലക്ക് നോക്കുമ്പോൾ സ്വർണം, വെള്ളി, കറൻസി പോലെയുള്ള വസ്തുക്കൾ നാണയ വ്യവസ്ഥയുടെ അടിസ്ഥാനമായിക്കൊണ്ടാണ് ഇസ്ലാമിക ലോകം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടവുമായി പറഞ്ഞ നിബന്ധനകൾ ഇവിടെ ശരിയായി വരുന്നുണ്ടോ എന്നത് പഠിക്കൽ അനിവാര്യമാണ്. അത് അതിൻ്റെ ഭാഗമായി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഇപ്പോൾ സ്വർണത്തിനെ കച്ചവടം ചെയ്യുന്ന സമയത്ത് സ്വർണം കറൻസിയുമായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് എങ്കിൽ അതിനൊരു നിബന്ധന നിർബന്ധമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് യദംബിയതായിരിക്കണം എന്നാണ്. യദംബിയത് എന്ന് പറഞ്ഞാൽ റൊക്കം. റൊക്കമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 10 രൂപയുണ്ടെങ്കിൽ എനിക്ക് ജ്വല്ലറി പോയിട്ട് 10 രൂപയുടെ സ്വർണം വാങ്ങാം, 11 രൂപയുടെ വാങ്ങാൻ പറ്റില്ല. 11 രൂപയുടെ അത് വാങ്ങി 10 രൂപ കൊടുത്ത് 1 രൂപ നാളെ തരാമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കച്ചവട നിയമപ്രകാരം അത് അനുവദനീയമല്ല. കാരണം യദംബിയതാകുക എന്നുള്ളത് സ്വർണ കച്ചവടത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ്. അത് ഇവിടെ എന്തുകൊണ്ടാണ് യദംബിയത് പിന്നെ ആകേണ്ടത് എന്ന് പറയുമ്പോൾ, 1, സ്വർണമാണ് ഇങ്ങനെ പുറത്തുള്ള കറൻസിയാണ്. 2, നാണയ വ്യവസ്ഥയിൽ പെട്ടതാണ്. 2 രൂപങ്ങളാണെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഒരാളിപ്പോൾ 10 മാസത്തെ കുറിയാണെന്ന് വിചാരിക്കുക. 10 മാസം മുമ്പ് തന്നെ എന്തായി തുടങ്ങിയിട്ടുണ്ട്? ഈ വസ്തു വാങ്ങാനാവശ്യമായ ധനം ഈ വസ്തു ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് മുതൽ ഇത് കൊടുക്കാൻ തുടങ്ങിയോ, ആ കൊടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഈ സ്വർണം വാങ്ങുന്ന സമയം വരേക്കുള്ള സമയത്തെ റിബൻ നസിയ, കാലതാമസത്തിൽ വരുന്ന പലിശയുടെ ഗണത്തിലാണ് അത് ഉൾപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റൊക്കം കാശ് കൊടുത്ത് റൊക്കം സ്വർണം ലഭിക്കുന്ന അവസ്ഥയില്ലാത്തത് കൊണ്ട് തന്നെ അത് ആ രൂപത്തിൽ ചെയ്യാതിരിക്കലാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇത്തരം ആളുകൾ പലപ്പോഴും അല്പാൽപമായിക്കൊണ്ട് പൈസ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടാണ് സമയത്ത് ഒന്നിച്ച് എടുക്കാമെന്ന് പറയുമ്പോൾ ഒരു സഹായമുണ്ടല്ലോ അതിൽ എന്നുള്ള നിലക്കൊക്കെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിശ്വസ്തരായ ഏതെങ്കിലും വ്യക്തികളെ ഈ പണം ഏൽപ്പിക്കല്ലോ. ഈ സ്വർണ്ണപ്പീഡകാരനെ തന്നെ ഏൽപ്പിക്കണം, നിർബന്ധമല്ല. അങ്ങനെ ഈ പറഞ്ഞ മാസം കൊണ്ട് എത്രയാണോ നമുക്ക് പണമായി കിട്ടുന്നത് ആ പണം നമ്മൾ വാങ്ങണം, അതിന് സ്വർണം വാങ്ങണം. അപ്പോൾ ആകെ ഒരു പ്രശ്നം വരുന്ന ഒരു പണിക്കൂലിൻ്റെ വിഷയം മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇടപാടുകൾ സമ്പൂർണമായും ഇസ്ലാമികമാവുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെ ലാഭം ലഭിക്കുന്നു അതല്ലെങ്കിൽ എവിടെ ആശ്വാസം ലഭിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾ അത് പരലോകത്തേക്ക് ലാഭവും പരലോകത്തേക്ക് ആശ്വാസവുമാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കെണികളിലൊന്നും നമ്മൾ അകപ്പെടുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കുറികൾ അഥവാ സ്വർണം പിന്നീട് ലഭിക്കുന്ന രൂപത്തിൽ പണം മുൻകൂട്ടി അടക്കുന്ന കുറികൾ, ഈ കുറികളൊക്കെ ഹറാമിൻ്റെ ഗണത്തിൽ മാത്രമാണ് വരിക. അതിൽ ഹലാലായ ഒരവസ്ഥ പോലും ഇല്ല എന്നതാണ് പണ്ഡിത ഫത്വകളിൽ നിന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നുമൊക്കെ ഏറ്റവും ശരിയായ അഭിപ്രായമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: കസേരയിൽ ഇരുന്ന് ഉറങ്ങിയാൽ വുദു നഷ്ടപ്പെടുമോ? എത്രത്തോളം ഉറങ്ങിയാലാണ് മുതു നഷ്ടപ്പെടുക എന്നാണ്.

0: ഉറക്കം ഉതു മുറിയുമോ എന്ന ഒരു മസ്അലയിൽ ധാരാളം അഭിപ്രായങ്ങളാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കുള്ളത്. അതിൽ ഒരു അഭിപ്രായം, ഒരൽപ്പം ഉറങ്ങിയാലും ശരി, ഏത് രൂപത്തിലായിരുന്നാലും ശരി, ഉറങ്ങിക്കഴിഞ്ഞാൽ ഉതു മുറിയും എന്ന ഒരു അഭിപ്രായമാണ്. ഓരോരുത്തർക്കും അവരുടേതായ തെളിവുകൾ. രണ്ടാമത്തെ അഭിപ്രായം, ഒരാൾ എങ്ങനെ ഉറങ്ങിയാലും ശരി ഉതു മുറിയുകയില്ല എന്ന അഭിപ്രായമാണ്. മൂന്നാമതായി, ഇരുന്നുറങ്ങുകയാണ് എങ്കിൽ അത് എത്ര ദീർഘമായി ഉറങ്ങിയാലും ശരി ഉതു മുറിയുകയില്ല, എത്ര ദീർഘമായി ഇരുന്നുറങ്ങിയാലും ശരി ഉതു മുറിയുകയില്ല എന്നതാണ് മൂന്നാമത്തെ അഭിപ്രായം. നാലാമത്തെ ഒരഭിപ്രായം ആയി രേഖപ്പെടുത്തുന്നത്, ഒരാൾ ഇരുന്ന് ഉറങ്ങി, നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ഒരാൾ ഉറങ്ങുകയാണ്, അത് ഒരല്പസമയമാണെങ്കിൽ, അതായത് ബോധത്തോടു കൂടിയാണ് അങ്ങനെ ഉറങ്ങുന്നത് എങ്കിൽ അത് ഉതു മുറിയുകയില്ല. മൂന്നാമത്തെ അഭിപ്രായമായി പറഞ്ഞ് നമ്മൾ ഇരുന്നുകൊണ്ടാണ് ഒരാൾ ഉറങ്ങുന്നതെങ്കിൽ, അയാളുടെ നിതംബമൊക്കെ നിലത്ത് ഊന്നി ഇരുന്നുകൊണ്ടാണ് ഉറങ്ങുന്നതെങ്കിൽ മുറിയുകയില്ല, അതല്ല കിടന്നാണ് ഒരാൾ ഉറങ്ങുന്നതെങ്കിൽ അയാളുടെ ഉതു മുറിയുമെന്നാണ് നാലാമത്തെ അഭിപ്രായമായി പറഞ്ഞത്. അയാൾ ഒരല്പം, അയാളെ ഓർമ്മ വല്ലാതെ നഷ്ടപ്പെടാതെ ചെറിയ ഒരു മയക്കം ആണ് അയാൾ നടത്തിയത് എങ്കിൽ, ഇരുന്നുകൊണ്ടാകട്ടെ അല്ലെങ്കിൽ നിന്നുകൊണ്ടാകട്ടെ, അങ്ങനെയൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉതു മുറിയുകയില്ല എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അവരുടേതായ തെളിവുകളുണ്ട്. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഏറ്റവും റാജിഹായ ഒരു അഭിപ്രായമായി സ്വീകരിച്ചത്, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ എന്നിത്യാദി മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തന്നെയും അവർ രേഖപ്പെടുത്തിയത് ഈ നാലാമത്തെ അഭിപ്രായമാണ്. ചെറിയ രൂപത്തിൽ അയാൾക്ക് ഉറങ്ങുകയാണ് എങ്കിൽ ഉതു മുറിയുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഒരാൾ കസേരയിൽ ഇരുന്ന് ഒരൽപ്പസമയം മയങ്ങിപ്പോയി എന്നത് അയാളെ ഉതു മുറിയുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. ഓരോ പണ്ഡിതന്മാരുടെ തെളിവുകൾ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല.
1: മഗ്രിബിന് മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ടോ എന്ന
2: റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മഹാനായ അബ്ദുല്ലാഹി ബിൻ മുഗഫൽ അൽമുസിനി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സല്ലു ഖബ്ല അൽ മഗ്രിബ് സല്ലു ഖബ്ല അൽ മഗ്രിബ് സുമ്മ ഖാല ഫി സാലിസതി ലിമൻ ഷാഅ. സല്ലു ഖബ്ല അൽ മഗ്രിബ്, നിങ്ങൾ മഗ്രിബിൻ്റെ മുമ്പ് നിസ്കരിക്കുവീൻ. സല്ലു ഖബ്ല അൽ മഗ്രിബ്, നിങ്ങൾ മഗ്രിബിൻ്റെ മുമ്പ് നിസ്കരിക്കുവീൻ എന്ന് പ്രവാചകൻ പറഞ്ഞ് മൂന്നാമതും സല്ലു ഖബ്ല അൽ മഗ്രിബ്, മഗ്രിബിൻ്റെ മുമ്പ് നിങ്ങൾ നിസ്കരിക്കുവീൻ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ലിമൻ ഷാഅ ഉദ്ദേശിക്കുന്നവരെന്നുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. ഹദീസ് സ്വഹീഹാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഗ്രിബ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സഹാബിമാർ തങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന തൂണുകളിലേക്ക് എളുപ്പം വേഗത്തിൽ ചെല്ലുകയും അവിടെ വെച്ച് എളുപ്പം രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തിരുന്നു എന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. എത്രത്തോളം എന്നാൽ, മദീനയുടെ പുറത്തുനിന്ന് ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അതിന് ശേഷമുള്ള സുന്നത്താണോ ഇവർ നിസ്കരിക്കുന്നത് എന്ന് തെറ്റുധരിക്കുമാറ രൂപത്തിൽ ധാരാളം ആളുകൾ ഈ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയതായിക്കൊണ്ട് സഹാബിമാർ തന്നെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തഹിയത്ത് അല്ലാതെ തന്നെ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ രണ്ട് റക്അത്ത് മഗ്രിബിൻ്റെ മുമ്പ് പ്രത്യേകം സുന്നത്ത് നിസ്കാരമുള്ളതായിക്കൊണ്ട് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് എല്ലാ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലും രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, ആ സുന്നത്ത് നിസ്കാരമാണ് ഈ സുന്നത്ത് എന്നും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഒരാൾ പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാങ്ക് വിളിച്ചതിന് ശേഷം രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുവാനുള്ള അവസരമുണ്ട് എങ്കിൽ അത്തരം സാഹചര്യത്തിൽ മഗ്രിബിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തിൻ്റെ നിയ്യത്തും അതോടൊപ്പം തന്നെ പള്ളിയിൽ കയറിയാൽ ഉടനെയുള്ള രണ്ട് റക്അത്ത് തഹിയ്യത്തിൻ്റെ നിയ്യത്തും ഒന്നിച്ച് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ നിസ്കരിക്കാവുന്നതാണ് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
1: ഐ വി എഫിലൂടെ മാത്രമേ കുട്ടികൾ ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് തെറ്റാണോ എന്നാണ്.
0: വിവാഹാനന്തരം സന്താനങ്ങൾ ഉണ്ടാകുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. എന്നാൽ അതൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ ഖദാ ഖദറിൻ്റെ അടിസ്ഥാനത്തിലേ സംഭവിക്കുകയുള്ളൂ. ചില ആളുകൾക്ക് ആൺമക്കളെ മാത്രം നൽകും, ചില ആളുകൾക്ക് പെൺമക്കളെ മാത്രം നൽകും, ചില ആളുകളെ വന്ധ്യരാക്കി തീർക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെയും പല പ്രവാചകന്മാർക്കും വാർദ്ധക്യമായിട്ടും മക്കളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നതായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ അത്തരം പരീക്ഷണത്തിന് വിധേയരായ ആളുകളാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വാർദ്ധക്യമായി, ശരീരമെല്ലാം ദുർബലമായി, ഭാര്യയാകട്ടെ വന്ധ്യയുമാണ്. എന്നിട്ടും ആത്മാർത്ഥമായ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മുഖേന അവർക്ക് സന്താനമുണ്ടായി. യഹ്യ എന്ന പേരുള്ള സന്താനമുണ്ടായതായി വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനുവദനീയമായ ഏതൊരു ചികിത്സയും സ്വീകരിക്കുന്നതോടൊപ്പം അള്ളാഹുവിലേക്കുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഇത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയരായ ദമ്പതികൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകമായ ഒരു ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും തമ്മിൽ പുറമേ നിന്ന് സംയോജിപ്പിച്ച് സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുന്ന സംവിധാനമാണ് ഈ പറയപ്പെട്ടത് എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, വിശ്വസ്തരായ ഡോക്ടർമാരും വിശ്വാസയോഗ്യമായ ആശുപത്രികളും ആണ് തിരഞ്ഞെടുക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഒരു പക്ഷേ ഡോക്ടറുടെ അംഗീകാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആശുപത്രി അറിയപ്പെടാൻ വേണ്ടിയോ ഭാര്യ ഭർത്താക്കന്മാരുടേതല്ലാത്ത മറ്റുള്ള ആളുകളുടെ അണ്ഡവും ബീജവും ഒരുമിപ്പിച്ച് അതുവഴി പ്രജനനം നടത്താൻ സാധ്യതയുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അണ്ഡവും ബീജവും മാത്രമാണല്ലോ കൂടിച്ചേരാൻ അനുവദിക്കപ്പെട്ടത്. ഒരുപക്ഷെ ഭാര്യയുടെ അണ്ഡത്തിൽ മറ്റേതെങ്കിലും പുരുഷന്റെ ബീജം സംയോജിപ്പിച്ചതിന് ശേഷമായിരിക്കും ഗർഭാശയത്തിൽ നിക്ഷേപിക്കുക. കാരണം ഏതെങ്കിലും ഒരു രൂപത്തിൽ മക്കളുണ്ടാകട്ടെ എന്നൊരു ചിന്ത ഒരുപക്ഷെ മനുഷ്യർക്ക് തോന്നും. അതല്ലെങ്കിൽ സത്യസന്ധതരല്ലാത്ത വിശ്വാസയോഗ്യരല്ലാത്ത വിശ്വകരന്മാരും ആ മാർഗം സ്വീകരിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന്, ഇത് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം, പൊതുവെ ഇത്തരം ചിലവേറിയ ചികിത്സാ സമ്പ്രദായത്തിൽ അതിൻ്റെ വിജയ ശതമാനം 100% എന്ന് ഒരു ഡോക്ടർമാരും അഭിപ്രായപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സകൾ നടത്തുമ്പോൾ 3-4 കുട്ടികൾ ഉണ്ടാകുന്ന രൂപത്തിലുള്ള വിദ്യകളാണ് പലപ്പോഴും വികസിപ്പിച്ചെടുക്കുക. അണ്ഡത്തെ 3-4 ആക്കി ഛേദിക്കുകയും അതിലേക്ക് ഒന്നിലധികം ബീജങ്ങളെ കടത്തിവിട്ടുകൊണ്ട് അവയെ എല്ലാവരെയും വളർത്തിക്കൊണ്ടുവരികയും ഗർഭാശയത്തിൽ ഒന്നിലധികം കുഞ്ഞുങ്ങളെ ഒരുമിപ്പിച്ചുണ്ടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട്. ഇവിടെ ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമല്ലാത്ത രൂപത്തിലായിരിക്കും ഗർഭാശയം ഉണ്ടാകുക. അതുകൊണ്ട് വളർന്നു വരുന്ന ജീവനുള്ള ഈ കുഞ്ഞുങ്ങളെ പലപ്പോഴും ഗർഭാശയത്തിൽ വച്ച് ആവശ്യമില്ലാത്തവയെ അതോ 1-2 നിർത്തി ബാക്കിയുള്ളവയെ കൊന്നുകളയാറുണ്ട്. അതും ഈ ചികിത്സാ സമ്പ്രദായത്തിൽ ഉണ്ടാവുന്ന ഒരു ന്യൂനതയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ചികിത്സയിലൂടെ ഗർഭം ധരിക്കുന്ന സ്ത്രീകൾക്ക് ഇരട്ടകൾ സന്താനങ്ങളായി വരുന്നത്. ഒരുപക്ഷെ അതിലധികം സന്താനങ്ങളുണ്ടായേക്കാം, അവയെ കൊന്നുകളയുകയോ മറ്റോ ചെയ്തിരിക്കാം. അതില്ല എന്ന പൂർണ്ണമായ ഉറപ്പ് ഉണ്ടായിരിക്കണം. ഒരിക്കലും തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളെ നരഹത്യ ചെയ്യരുത് എന്ന ഉറപ്പ് ഹോസ്പിറ്റലിൽ നിന്നും വിശ്വകരന്മാരിൽ നിന്നും എല്ലാം വാങ്ങിയിരിക്കണം. ഇത്തരം നിബന്ധനകൾ ഒത്തുചേർന്നുകൊണ്ട് ഒരാൾ ഈ ചികിത്സാ സമ്പ്രദായം സ്വീകരിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ മറ്റ് നിഷിദ്ധമായ എല്ലാ മാർഗങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടാണ് എങ്കിൽ ഇത് അനുവദനീയമാണ് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല ആലം.
3: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
4: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
2: സ്വരം മണിമുത്ത് റസൂലിന്റെ എന്ന് തുടങ്ങുന്ന മുബീൻ പട്ടാണിയുടെ ശബ്ദത്തിൽ നമുക്ക് ഒരു ഗാനം കേൾക്കാം.

0: അശ്വാന മനോഹരമായ ഒരു ഗാനം. ഏതൊരു സമയത്ത് നമ്മൾ കേട്ടാൽ ആ ഒരു പ്രവാചക ചരിത്രത്തിലേക്ക് പോകുന്ന രൂപത്തിലുള്ള ഒരു ഗാനം കേട്ടിട്ടുള്ളത് അല്ലേ? പഴയതാണെങ്കിലും പുതിയൊരു ഫീലിംഗ് നമുക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാ സമയത്തും നല്ലൊരു അനുഭവം പകരുന്ന ഒരു ഗാനമാണ്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
2: പീസ് റേഡിയോ അടുത്ത പരിപാടി പൂമരത്തണലിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ പൂമരത്തണലിൽ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, പൂമരത്തണലിൻ്റെ ഓരോ എപ്പിസോഡുകളും കഴിഞ്ഞു പോകുമ്പോൾ നാം പഠിക്കേണ്ടതും അറിയേണ്ടതും പ്രവർത്തിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പല വിഷയങ്ങളായി സംസാരിച്ചത്. ഈ ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട്. നമ്മുടെ കളികളെക്കുറിച്ച്, സ്കൂളിനെക്കുറിച്ച്, മദ്രസയെക്കുറിച്ച്, ലോകത്ത് കാണുന്ന പല കൗതുകകരമായ സംഭവങ്ങളെക്കുറിച്ച് അതൊക്കെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും മറ്റുള്ളവരോടൊക്കെ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമുക്ക് വായു നൽകുന്ന, വെള്ളം നൽകുന്ന, നമ്മെ കൃത്യമായി സൂക്ഷ്മമായി നമുക്കാവശ്യമായ എല്ലാം നൽകുന്ന നമ്മുടെ റബ്ബിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാറുണ്ടോ? അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ വിക്ര് എന്നാണ് നമ്മളതിന് വിളിക്കുക. നമ്മൾ വിക്ര് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ അത് ചിന്തിച്ചുകൊണ്ട് നാവുകൊണ്ടതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള വാക്കുകളാണ്. അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേരുകളെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ? അള്ളാഹു എന്ന പേര് മാത്രമല്ല അവനുള്ളത്. ഖുർആൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ കേൾക്കുന്ന പല ആയത്തുകളൊക്കെ അല്ലേ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്നകളുണ്ട്. ഇസ്മു എന്ന് പറഞ്ഞാൽ ഒരു പേരാണ്, അസ്മാ എന്ന് പറഞ്ഞാൽ കുറേ പേരുകൾ എന്നാണ്. അൽ ഹുസ്ന, മേന്മയുള്ള, നല്ലതായ, മികവുറ്റ രൂപത്തിലുള്ള കുറേ പേരുകൾ അള്ളാഹുണ്ട്. ഒരു ഹദീസിൽ പറയുന്നത് അള്ളാഹുവിന് 99 പേരുണ്ട് എന്ന്. നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ ഒരു ഒന്നോ രണ്ടോ പേരിലപ്പുറം പേരുകൾ വീഴുന്നത് ഒരു മോശപ്പേരല്ലേ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്ന് അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് വരെ അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചു പേരൊക്കെ ഉണ്ടല്ലോ, അല്ലാഹു, റഹ്മാൻ, റഹീം, ഇലാഹ്, റബ്ബ്, ഖദീർ, ഖാലിഖ്, ഖബീർ തുടങ്ങിയ ഹയ്യ്, ഖയ്യൂം, ഗഫാർ, തവ്വാബ്, ജബ്ബാർ, വഹാബ് തുടങ്ങിയ പ്രസിദ്ധമായതും നമുക്ക് പരിചയമുള്ളതുമായ പേരുകളും അതെല്ലാത്തെയും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ പേരുകൾക്കും ഓരോ പ്രത്യേകതകളും ഉണ്ട് താനും. ഒരു ഉദാഹരണമായി നമ്മൾ നോക്കൂ, റബ്ബ് എന്നുള്ള അള്ളാഹുവിൻ്റെ ആ പേരിൻ്റെ ഒരു ആശയം ചിന്തിച്ചു നിങ്ങൾ നമ്മളൊക്കെ പറയാറുണ്ട് റബ്ബേ. ചില പ്രയാസക്കുരം റബ്ബേ എന്ന് വിളിക്കാറുണ്ട് നമ്മുടെ നാവിലൂടെ. എന്താണ് ഈ റബ്ബേ എന്നതുകൊണ്ട് അള്ളാഹു എന്താണ് ആ പേരിൽ എന്താ അർത്ഥമാക്കുന്നത്? ശരിക്കും പണ്ഡിതന്മാർ പറയാണ്, ഇബ്നുൽ അസീറിനെ പോലെയുള്ള, ഇബ്നു ഖയ്യിം അൽ ജൗസിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ, ലോക പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതന്മാരാണ് അവർ. അവർ പറയാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കുകയും എന്നിട്ട് അതിനെ കൃത്യമായി പരിപാലിക്കുകയും അതിനെ ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും അതിനെ കൈകാര്യം ചെയ്യുകയും സൃഷ്ടികളുടെ രക്ഷിതാവായി രക്ഷാകർത്തൃത്വങ്ങളൊക്കെ ഏറ്റെടുത്ത് നിയന്ത്രിക്കുന്ന ആ ഒരു അർത്ഥങ്ങളെല്ലാം പെരുന്ന, ആ അർത്ഥങ്ങളെല്ലാം തന്നെ ചേരുന്ന ഒരു പേരാണ്, ഗുണമാണ് റബ്ബ് എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെയാണ് റബ്ബ് എന്നുള്ള അള്ളാഹനെ വിളിക്കുന്ന ആ പേരിന് ധാരാളം ആശയങ്ങളും അർത്ഥങ്ങളും ഉണ്ട് എന്ന് ഉലമാക്കന്മാർ പറയുന്നുണ്ട്. നമ്മളിങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനത്തെ ആയത്തായ ഖുൽ അഊദു ബിറബ്ബിന്നാസിലെ അവസാനത്തെ ആയത്ത് വരെ നമ്മൾ ഓതുമ്പോൾ 500-ലധികം സ്ഥലത്താണ് റബ്ബ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. 500-ലധികം സ്ഥലത്ത് ഖുർആനിൽ വന്നിരിക്കുന്നു. ചിലപ്പോൾ അത് റബ്ബന എന്നായിരിക്കും, ചിലപ്പോൾ റബ്ബീ എന്നായിരിക്കും, ചിലപ്പോൾ വെറും റബ്ബ് എന്ന് മാത്രമായിരിക്കും. എങ്ങനെയാണെങ്കിലും അള്ളാഹുവിൻ്റെ നാമത്തിലെ ഈ റബ്ബ് എന്നുള്ള നാമം പല നിലക്കും അത് ആവർത്തിച്ച് വന്നിരിക്കുന്നു എന്നത് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു പേര് നമ്മൾ അർത്ഥം അത് മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ട് നിലക്കും നമുക്ക് അള്ളാഹുവിൻ്റെ തർബിയത്ത് ലഭിക്കുന്നുണ്ട് എന്നാണ്. തർബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷാകർത്തൃത്വം, ഒരു രക്ഷിതാവ് എന്ന നിലക്ക് ഒന്ന് പൊതുവായി എല്ലാവർക്കും കിട്ടുന്ന ഒരു തർബിയത്തുണ്ട്. അതെന്താ? പാപം ചെയ്തവനാണോ തെറ്റ് ചെയ്തവനാണോ വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നവനാണോ ഒന്നും നോക്കാതെ നമ്മുടെ റബ്ബ് എല്ലാവർക്കും മഴ, എല്ലാവർക്കും വെള്ളം, എല്ലാവർക്കും വായു, എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ തർബിയത്ത്, അള്ളാഹുവിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് മാത്രം കൊടുക്കുള്ളൂ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക്, അള്ളാഹുവിൽ ഈമാനോടെ കൂടെ ജീവിച്ച ആളുകൾക്ക്, അള്ളാഹുവിൽ സൽക്കർമ്മങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നടന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പം പ്രത്യേകമായിട്ട് അവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും, അവർക്ക് നന്മകളിലേക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പ്രത്യേകമായി മാറ്റിക്കൊടുക്കും, അവരുടെ തിന്മകളിൽ നിന്ന് അവർക്ക് സുരക്ഷ കൊടുക്കും. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ തർബിയത്തും കിട്ടാറുണ്ട് നമുക്ക്. അപ്പം ഇതിൽ ഈ രണ്ട് നിലക്കും അള്ളാഹുവിനോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഇനി മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യത്തിനും നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ കുറേ സ്ഥലങ്ങളിൽ കാണുന്നത് റബ്ബ് എന്നുള്ള പേര് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. ആയത്ത് നോക്കിയാലും ഹദീസ് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് എല്ലാവരും രാത്രി കടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് വുളൂ ചെയ്ത്, അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ, ഫലക്ക്, ഇഖ്ലാസ്, നാസ് ഇതൊക്കെ ഓതിയിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ആരെങ്കിലും രാത്രിയിൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഓതിക്കിടക്കുകയാണെങ്കിൽ കഫതാഹു, ആ രാത്രിയിൽ അവന് സംരക്ഷണമാകാൻ ആ ആയത്തുകൾ ഓതിയത് തന്നെയും മതിയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അപ്പം എന്താണ് അതിനർത്ഥം? ആ ആയത്തിന് പ്രത്യേകതയുണ്ട്, അതിൽ പ്രാർത്ഥനകൾ അടങ്ങിയിട്ടുണ്ട്. എന്താണ് ആയത്തുകൾ? ആമന റസൂൽ എന്ന് വിശേഷിപ്പിക്കുന്ന ആയത്ത്,

وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. ഈ ആയത്ത് അറിയുന്ന കുട്ടികളൊക്കെ ഇതിങ്ങനെ ഇതിൻ്റെ കൂടെ ഓതി വരണട്ടോ. അപ്പോൾ അമൻ റസൂലിലെ ഒന്നാമത്തെ ആയത്ത് അതായിരുന്നു. ഇനി അടുത്ത ആയത്തിലെന്താ പറഞ്ഞ്, അടുത്ത ആയത്തിലെന്താ പറയുന്നത്?

കേട്ടില്ലേ? ആ ആയത്തിന്റെ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ എന്ന് പറഞ്ഞു.

0: قبلنا.
1: വീണ്ടും
0: ربنا ولا تحملنا ما لا طاقة لنا به.

കാണാതെ പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉടൻ പഠിക്കണം. രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സുരക്ഷയ്ക്കു വേണ്ടി ഇസ്ലാമികമായ അദബിൻ്റെ കൂട്ടത്തിൽ എണ്ണിയതാണ് ആമന റസൂല് പാരായണം ചെയ്യാൻ. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ വഖ്തഅ്നാ. കണ്ടോ, റബ്ബനാന്ന് ഉപയോഗിച്ചു. ഞങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, മറവികൾ സംഭവിച്ചു കാണും. അള്ളാഹുവേ, അതിൻ്റെ പാപങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണം. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. ഞങ്ങളെക്കൊണ്ട് കഴിയാത്ത ഭാരങ്ങൾ അള്ളാഹുവേ നീ ചുമപ്പിക്കല്ലേ എന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുക. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത്ത ലനാ ബി. നോക്കൂ, നിങ്ങൾ മൂന്ന് പ്രാവശ്യമാണ് ഒരായത്തിൽ തന്നെ റബ്ബന എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പണ്ഡിതന്മാർ പറയാണ് അള്ളാഹുവിനെ റബ്ബേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സൂറത്തുൽ ബക്കറയിലല്ലേ, സൂറത്തു ആലു ഇമ്രാനിൻ്റെ അവസാനത്തിലും ഏകദേശം ഇതുപോലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, അബ്റാറുകളായ പുണ്യവാളന്മാരുടെ പ്രാർത്ഥന പറയുന്നുണ്ട്. റബ്ബന

رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. രണ്ടായത്തിലാണ് എത്ര സ്ഥലത്ത് റബ്ബനാ റബ്ബനാ വആതിന റബ്ബനാ ഫഗ്ഫിർ ലന റബ്ബനാ ഇന്നനാ സമിഅ്ന. അള്ളാഹുവിനെ വിളിച്ച് റബ്ബാണെന്ന് അംഗീകരിച്ച്, ഞങ്ങളെ പടച്ചോനാണ്, ഞങ്ങളുടെ റബ്ബാണെന്ന് അംഗീകരിച്ച്, ഞങ്ങളുടെ രക്ഷിതാവാണെന്നുള്ള നിയത്തോടുകൂടെ വിളിച്ചുള്ള പ്രാർത്ഥനകൾ എത്ര എത്ര സ്ഥലത്താണ്. ചില ഹദീസിലൊക്കെ നമ്മൾ വായിക്കുകയാണ്, കുറേ മനുഷ്യരുണ്ട്, അവരിങ്ങനെ റബ്ബേ റബ്ബേ എന്നൊക്കെ വിളിച്ച് കുറേ പ്രാർത്ഥിച്ചു നോക്കും. പക്ഷേ അവൻ കൈകളൊക്കെ ഉയർത്തിയിട്ട് വളരെ വിനയത്തോടുകൂടെ അങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബേ എന്നൊക്കെ ഉറക്കെ വിളിക്കും. ശരിക്കും റബ്ബേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വീകരിക്കേണ്ടതേ. പക്ഷെ ഇവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. അവൻ എന്താ കാരണം എന്നറിയോ? യാ റബ്ബി എന്നുള്ള അവൻ്റെ വിളിയുടെ പ്രത്യേകത, വമത്താമുഹു ഹറാം, അവൻ്റെ ഭക്ഷണപാനീയങ്ങൾ ഹറാമാണ്. വമശ്രബുഹു ഹറാം, വമൽബസുഹു ഹറാം, അവൻ്റെ വസ്ത്രം ഹറാമിലാണ്. ഉഖ്ദിയ ബിൽ ഹറാം, ആകെ ഹറാമിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയാണ്. അവൻ്റെ വസ്ത്രവും അവൻ്റെ സമ്പത്തും അവൻ്റെ ഭക്ഷണവും അവൻ്റെ വീടൊക്കെ ഹറാമ് കൊണ്ടുണ്ടാക്കിയതാണ്. അല്ല ചോദിക്കുക, റബ്ബേ റബ്ബേ എന്ന് വിളിച്ചിട്ട് കാര്യമല്ല. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, എങ്ങനെ നിനക്ക് ഉത്തരം ലഭിക്കും? അപ്പം നമ്മൾ, പ്രിയപ്പെട്ട കുട്ടികളെ, അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ റബ്ബ് എന്ന നമ്മൾ പഠിക്കേണ്ടുന്ന, നമ്മൾ പറയുന്ന, നമ്മൾ പലപ്പോഴായി കേൾക്കുന്ന ആ വാക്കിന് ഒരു വലിയ അർത്ഥമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ്റെ തിരുവചനങ്ങളിലും ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, അതിലൊക്കെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പഠിക്കുകയാണെങ്കിൽ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും, തുടക്കക്കാരനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും അല്ലാഹുവോട് പ്രാർത്ഥിച്ചതെന്താ? റബ്ബനാ ളലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ. പഠിച്ചിട്ടില്ല നമ്മൾ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്താനങ്ങൾ ലഭിക്കാൻ വേണ്ടി എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ, റബ്ബി റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. അതുപോലെ മഹദിയായ ആസിയ ബീവി ആകട്ടെ, റബ്ബി നജ്ജിനീ മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനീ മിനൽ ഖൗമി ളാലിമീൻ, ഫിർഔനിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ആസിയ ബീവി വിഷമത്തോടെ പ്രാർത്ഥിച്ചത് റബ്ബേ എന്ന് വിളിച്ചിട്ടാണ്. ആ റബ്ബിനെയാണ് നമ്മൾ ആരാധിക്കാൻ പറ്റൂ, ആ റബ്ബിനോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനാണവൻ, റഹീമാണവൻ, അള്ളാഹുവാണവൻ, ഇലാഹാണവൻ, ഖാലിഖാണ്, റാസിഖാണ്, അതിനൊക്കെ അർത്ഥമുണ്ട്, ആശയങ്ങളുണ്ട്, അതിനൊക്കെ പ്രത്യേകതകളുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, നമ്മുടെ റബ്ബാണ് അള്ളാഹു എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് റബ്ബ്? നമ്മളെ സൃഷ്ടിച്ചു, പരിപാലിച്ച്, നിയന്ത്രിച്ച്, ലോകത്തെ എല്ലാ ജീവജാലങ്ങളെയും കൃത്യമായി കൊണ്ടു നടക്കുന്ന ഒരു ശക്തി, അതിനെയാണ് നമ്മൾ റബ്ബ് എന്ന് വിളിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഒക്കെ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ ഒക്കെ ചരിത്രമൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, ഞാനാണ് റബ്ബ് എന്നാണ് ഫിറാവും പറഞ്ഞത്. അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹി സ്ലാം അദ്ദേഹത്തോട് നിരന്തരമായി അദ്ദേഹത്തെ തൗഹീദിലേക്ക് വിളിച്ചത്. അന റബ്ബുക്കുമുൽ അഅ്ലാ ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ

0: മുസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാം രണ്ടു പേരും കൂടെ ഫിറാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ മാറ്റാൻ കഴിവുള്ള, ലോകത്ത് മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിവുള്ള, ഹയാത്താക്കാൻ കഴിവുള്ള, മരിപ്പിക്കാൻ കഴിവുള്ള, എല്ലാത്തിനും കഴിവുള്ളവനാന്നൊക്കെ പറഞ്ഞപ്പോൾ ഫിറാവിന് പറയുകയാണ്, നിങ്ങളുടെ റബ്ബൊന്നുമല്ല റബ്ബ്, ഞാനാണ്. ഫഖാല അന റബ്ബുക്കുമുല്ല അല, നിങ്ങളുടെ ഉന്നതനായ റബ്ബ് ഞാനാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു ധിക്കാരിയായ മനുഷ്യനായിരുന്നല്ലോ ഫിറാവുൻ, നശിപ്പിച്ചു കളഞ്ഞല്ലോ. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിനെ അംഗീകരിക്കാനും അള്ളാഹുവിൻ്റെ പേരുകളും നാമങ്ങളും വിശേഷണങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കാനുമൊക്കെ നമ്മൾ ശ്രമിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകാൻ, നന്നായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നമ്മൾ പരിശ്രമിക്കണമെന്നാണ് ഇന്ന് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇതുപോലെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ, ഇത്തരത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന ധാരാളക്കണക്കിന് പാട്ടുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാകും, അള്ളാഹുവിൻ്റെ പേരുകൾ വിളിച്ചു പറയുന്ന, അതൊക്കെ നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളെല്ലാവരും റെക്കോർഡ് ചെയ്ത് അയക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് തന്നെയും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള പ്രത്യേക ഓപ്ഷൻ തന്നെയും നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെല്ലാവരും അറിയുക. പ്രോഗ്രാം സ്ഥിരമായി കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും സുന്ദരമായ ശാശ്വതമായ അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ.
2: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനീ പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണ്ണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ്ബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-64-600.
3: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മിമ്പർ, മഞ്ചേരി 22-ാം മൈൽ സലഫി മസ്ജിദിൽ പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്. ഓരോ പുണ്യവും ചെയ്യുമ്പോൾ ലഭിക്കുന്ന മൂന്ന് നേട്ടങ്ങൾ.
1: പ്രവാചകന്റെ വീട്ടിൽ ഒരു ദിവസം ഒരാടിനെ അറുത്തു. ആടിനെ അറുത്ത് അതിൻ്റെ വിതരണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മറ്റെവിടെയോ പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോ ചോദിച്ചു, മാ ബഖിയ മിൻഹ. ആയിഷ, നമ്മളറുത്ത ആടിൽ നിന്ന് ഇനി എന്താണ് ബാക്കിയുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, അതിൻ്റെ ഒരു കുറക് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, അത് മാത്രം ആണ് ബാക്കിയുള്ളത്, ബാക്കിയെല്ലാം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ ഈ ഒരു വാക്കിന് കൊടുത്ത മറുപടിയിൽ നമുക്ക് വലിയ പാഠങ്ങളും സന്ദേശങ്ങളും ഉണ്ട്. എന്താണ് ആയിഷ ബീവിയുടെ മറുപടി? നബിയെ, അതിൽ നിന്ന് ഒരു കുറക് അവിടെ ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ ഞാൻ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത ഉത്തരം, ബഖിയ കുല്ലുഹ ഗൈറ കതിഫഹ, അതിന്റെ ആ ഒരു കുറകല്ലാത്തത് മുഴുവൻ ബാക്കിയായി. കുറക് നമുക്ക് പോയി, അത് നമ്മൾ കഴിച്ചു തിന്നു ആസ്വദിച്ചു, അത് കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ വിതരണം ചെയ്തത് എന്താണോ, നിങ്ങൾ കൊടുത്തത് എന്താണോ, അതായിരിക്കും നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഉത്തരം നൽകി എന്നാണ്. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വേണ്ടി നീക്കിവെച്ചത്, അള്ളാഹുവിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മാറ്റിവെച്ചത്, ആ മാറ്റിവെച്ചതായിരിക്കും നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുക എന്ന് പറഞ്ഞു. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. സൽക്കർമ്മങ്ങൾ എന്ത് നീ ബാക്കിയാക്കിയോ അത് മാത്രമേ നിനക്ക് ബാക്കി ഉണ്ടാവുകയുള്ളൂ എന്നാണ്. വളരെ തിരക്ക് പിടിച്ച ജീവിത ഷെഡ്യൂളുകൾക്കിടയിൽ നിന്ന് ഒരു വെള്ളിയാഴ്ച നമ്മളെല്ലാവരും ഒത്തുകൂടി പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകേണ്ടത് നമുക്ക് നമ്മളെ സ്വയം വിമർശിക്കാനും സ്വയം തിരുത്താനുമുള്ള കുറച്ച് ചോദ്യാവലികളാണ്. ആ ചോദ്യാവലികളാണ് ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യാവലികൾ. ഇത്തിരി ഉറക്കെ ഉച്ചത്തിൽ ഈ മൈക്രോഫോണിലൂടെ ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ. അതാദ്യം ഞാൻ എന്നോടാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഒരു ദിവസം ഒരു വ്യക്തിക്ക് 86,400 സെക്കൻഡ് കിട്ടുന്നുണ്ട്. നമ്മൾ ഒന്നുമില്ല, മണിക്കൂറിനൊന്ന് സെക്കൻഡിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റിയേ കിട്ടും. 86,400 സെക്കൻഡ് ഒരു വ്യക്തിക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ട്. ആ സമയത്തിൽ നിന്ന് നമ്മൾ അത് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്ത് ബാക്കി വെക്കുന്നു? ഒരു മാസം എനിക്ക് ഇത്ര രൂപ വരുമാനമുണ്ട് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകുമല്ലോ. ഒരു ദിവസം എനിക്ക് ഇത്ര രൂപ ലഭിക്കുന്നുണ്ട്, അതിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി അഥവാ നമുക്ക് വേണ്ടി, നമ്മളെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ എന്ന വ്യക്തിയെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ആ ഖബറിന്റെ ചാലിൽ ഇങ്ങനെ ചിരിച്ച് കിടത്തി മേലെ കല്ലും വെച്ച് ആളുകൾ പോരും. ആ ഒരു നേരത്തേക്കും നിമിഷത്തേക്കും നമ്മൾ എന്ത് ബാക്കി വെക്കുന്നുണ്ട്? അവിടുന്ന് അങ്ങോട്ടാണ് ജീവിതം തുടങ്ങുന്നത്, യഥാർത്ഥ ജീവിതം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ചെറിയ സംശയത്തിന്റെ ആവശ്യം പോലും നമുക്ക് ആർക്കുമില്ല, ഒരു ചെറിയ സംശയത്തിന്റെ ആവശ്യം പോലും ഇല്ലാത്ത വിധം അത്ര വ്യക്തതയുള്ള കാര്യമാണ്.

മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അവനെ അങ്ങോട്ട് വെറുതെ വിടുന്നവൻ വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് ചോദിക്കുക, അവനൊന്നും ആയിരുന്നില്ല. അവന് കേവലം ഒരു ബീജബിന്ദു ആയിരുന്നു. ആ ബീജബിന്ദു മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന് അതങ്ങനെ അണ്ഡവാഹിനി കുഴലിലൂടെ അങ്ങനെ യാത്ര ചെയ്ത് ഗർഭപാത്രത്തിന്റെ മൂന്ന് ഇരുട്ടറകളെയും അതിജീവിച്ച് അത് ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോ മനുഷ്യന് റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത മഹാ അത്ഭുതങ്ങളുള്ള ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ്, ആന്തരികാവയവങ്ങൾ ലഭിച്ച ഒന്നായിട്ട് ആ ബീജബിന്ദുവും ആ അണ്ഡവും മാറിയിട്ടുണ്ടെങ്കിൽ ഖുർആന്റെ ചോദ്യമാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയ്യൽ മൗത. ആ പടച്ചോനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരല് വല്ല പ്രയാസമാകുമോ? ആ പടച്ചോനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരല് ഏതെങ്കിലും നിലക്ക് പ്രയാസമാകുമോ? യുനീക്കായിട്ട് എനിക്ക് മാത്രമുള്ള കുറെ സാധനങ്ങൾ എന്റെ ശരീരത്തിലുണ്ട്, വേറെ ആർക്കും അതില്ല. എന്റെ ഉമനീര്, എന്റെ ഉമനീര് എന്റേതാണ്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈനെ പിന്നെ അമേരിക്കൻ സൈന്യം അവസാനം ലോക്ക് ചെയ്തപ്പോ അദ്ദേഹത്തെ ഇത് അദ്ദേഹമാണെന്ന് ഉറപ്പുവരുത്താൻ നടത്തിയ പരിശോധനകളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഉമനീര് എടുത്തിട്ടാണ് പരിശോധിച്ചത്. അവരെടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന സാമ്പിൾ വെച്ചിട്ട് അവര് അത് തമ്മിൽ കമ്പാരിസൺ നടത്തി, താരതമ്യം നടത്തി എടുത്തത്. അപ്പൊ എനിക്കു മാത്രം എന്റെ ഉമനീര് എനിക്കു മാത്രമുള്ളതാണെങ്കിൽ, വേറൊരു വ്യക്തിക്കും അതില്ലെങ്കിൽ, ലോകത്തെ ജനിച്ചു വീണ ജീവിക്കാനിരിക്കുന്ന ജനകോടികളിൽ ആ സൂക്ഷ്മമായ സൃഷ്ടിപ്പ് നടത്തിയ റബ്ബ് ചോദിക്കുകയാണ്, അലൈസ ദാലിക ബിഖാദിരിൻ, ആ റബ്ബിന് പറ്റുകയില്ലേ? അല യുഹയ്യൽ മൗത, ഇത്ര കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റബ്ബിന് മരിച്ചവരെ വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയില്ലെന്ന ചോദ്യം അല്ലെ? മരിച്ചവരെ വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഖുർആന്റെ ചോദ്യം. എന്റെ കണ്ണിനുള്ളിലെ എന്റെ കൃഷ്ണമണി, അതിനുള്ളിലെ ഏറ്റവും സൂക്ഷ്മമായ ചില എന്താ പറയാ ചില പിന്നെ സെല്ലുകൾ, അത് എനിക്ക് മാത്രമുള്ളൂ, ലോകത്ത് ആർക്കുമില്ല. അതുകൊണ്ടാണ് ഐഡന്റിഫിക്കേഷന് കണ്ണിനെ പലപ്പോഴും യൂസ് ചെയ്യുന്നത്. ലോകത്ത് ജനിച്ചു വീണ ഒരു വ്യക്തിയുടെയും കണ്ണുകളിൽ ഈ പിന്നെ എന്താ പറയാ ഒരേ രീതിയിൽ വരാതെ ഇത്ര സൂക്ഷ്മമായി ഇത് പടച്ച റബ്ബ്, ആ റബ്ബ് പറയണത്, ആ റബ്ബ് ചോദിക്കണം എങ്കിൽ പുനഃസൃഷ്ടി പ്രയാസമാണോ? അതുകൊണ്ട് അത് വരുന്നോടത്ത് വെച്ച് കാണാമെന്നൊന്നും പറയാനില്ല, അത് വരുന്നുള്ള കാര്യം ഉറപ്പാ. അത് വരുന്നുള്ളത് പട്ടാപകൽ പോലെ, പച്ച വെളിച്ചം പോലെ, ഇതൊരു വെള്ളിയാഴ്ചയാണെന്നതുപോലെ ഉറപ്പാണ്. ഒരു സംശയവും അതിൽ നമുക്ക് ആർക്കും ആവശ്യമില്ല. ഒരു ഒരു നൂറ്റാണ്ട് മുൻപുള്ള ആളുകൾക്ക് ഇല്ലാത്ത അത്ര വലിയ ഉറപ്പും ബോധ്യപ്പെടുത്തലിനും വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തു ബാക്കി വെച്ചു. യാ യുഹല്ലദീനാമനോ, ഓ സത്യവിശ്വാസികളെ, വൽ തന്ദുർ നഫ്സും മാ ഖദ്ദമത്തിൽ ഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു, നാളേക്ക് വേണ്ടി എന്ത് വർക്ക്ഔട്ട് ചെയ്തു വെച്ചു. നമ്മുടെ അക്കൗണ്ട് ബാലൻസ്, നമ്മൾ മരിച്ചാൽ അത് മറ്റൊരാളുടേതായി മാറും. നമ്മുടെ വാഹനം, അത് മറ്റൊരാളുടേതായി മാറും. നമ്മളിങ്ങനെ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് ആൾക്കൂട്ടം ചുമലിലേറ്റ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്കൽ ഇങ്ങനെ ആടി ഉലയുന്ന 70 കിലോ 75 കിലോ വെയിറ്റ് ഉള്ള ബോഡി, അത് മണ്ണിലേക്ക് വെച്ചാൽ അതവിടെ നുരുമ്പി അവസാനിക്കുമായിരുന്നെങ്കിൽ ഈ ചിന്തകളോ ഈ ചോദ്യങ്ങളോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അത് അവിടെ നിന്ന് പിന്നീട് ആണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്നാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ എന്തു ബാക്കി വെച്ചു? വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല എന്നാണ്. ഏറ്റവും പ്രതീക്ഷയുള്ളതും ഏറ്റവും നമുക്ക് വേണ്ടി ബാക്കി നിൽക്കുന്നതും നമ്മളാ ചെലവഴിച്ച അള്ളാഹുവിന് വേണ്ടി, റബ്ബിന് വേണ്ടി ചെലവഴിച്ച കാര്യങ്ങളായിരിക്കും അല്ലെ. നമ്മളിപ്പോ പല കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി 2:30 അർജന്റീനന്റെ മത്സരം ഉണ്ടെങ്കിൽ അലാം വെച്ച് എണീക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അല്ലേ? അലാം വെച്ച് നമ്മൾ എണീക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അവിടെ നമുക്കൊരു 2 മണിക്കൂർ സമയപ്രശ്നം പറയണേ, നമുക്ക് ആർക്കും ഒരു 2 മണിക്കൂർ ഒരു പ്രശ്നേ ആകണില്ല. അപ്പൊ എന്താണ് ഇവിടുത്തെ വിഷയം? നമ്മള് ദീനിയായ കാര്യങ്ങളിലേക്കും നന്മകളിലേക്കും വരുമ്പോ നമുക്ക് ആ ആസ്വാദനം കിട്ടണമില്ല, നമുക്ക് അത്ര പറ്റണില്ല. നമ്മളിപ്പോ ഇപ്പോ ഖുത്ബ ഒരു നിശ്ചിത സമയത്തിന്റെ അപ്പുറമാവുമ്പോ ഞാനാണ് അവിടെ ഇരിക്കണമെങ്കിലും എനിക്കും അങ്ങ് തോന്നും എന്ത് ഇതിപ്പോ മോലെ നിർത്തൂലേ. എന്നാലോ നമ്മൾ ഇഷ്ടപ്പെട്ട ടീം തോറ്റ് നിൽക്കുകയാണെങ്കിലോ, നമ്മളെ വാപ്പാക്ക് ക്യാൻസർ ബാധിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ അത്ര അറ്റൻറ്റീവായിട്ട്. അപ്പൊ ഇവിടെ ഒരു രസതന്ത്രമുണ്ട്, ഇവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ട്, ഇവിടെ ഒരു മെക്കാനിസം ഉണ്ട്, ഇവിടെ ഒരു സംഭവമുണ്ട്. അത് കിട്ട് എടുത്തു കഴിഞ്ഞാൽ പക്കയാണ്, അതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ പക്കയാണ്. അവിടെ നമുക്ക് കുറെ ബോധ്യങ്ങളുണ്ട്. നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ബോധ്യം എന്താ അറിയോ? ഞാൻ എന്നുള്ള വ്യക്തി ഒരു ദിവസം അങ്ങോട്ട് നിശ്ചലമാകും. ആണ് നിശ്ചലമായാലും എൻ്റെ ചുറ്റുമുള്ളതൊക്കെ വീണ്ടും പഴയ പോലെ സഞ്ചരിച്ചു തുടങ്ങും. എൻ്റെ വീട്, എൻ്റെ കുടുംബമൊക്കെ. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹദിയായ ഫാത്തിമ ബീവിയുടെ ഖബർ സന്ദർശിച്ചതിന് ശേഷം, ഖബർ സന്ദർശിക്കാലോ സുന്നത്തുള്ള കാര്യമാണ് അല്ലേ, ആർക്കു വേണ്ടി? സന്ദർശിക്കുന്ന വ്യക്തിക്ക് വേണ്ടി, സന്ദർശിക്കുന്ന വ്യക്തിക്ക് കൂലിട്ടാൻ വേണ്ടി, അവിടെ കിടക്കുന്ന ആൾക്ക് ഇയാളുടെ പ്രാർത്ഥനയുടെ ഗുണം കിട്ടാൻ വേണ്ടി, അതല്ലാതെ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ഖബർ സന്ദർശിച്ചു പോരുമ്പോ, മഹദിയായ ഫാത്തിമ ബീവിയുടെ ഖബർ സന്ദർശിച്ചു പോരുമ്പോ അലി റളിയല്ലാഹു പറഞ്ഞൊരു ഒരു വല്ലാത്തൊരു വാചകമുണ്ട്. അതിന്റെ ഒരു ആശയം ഇതാണ്, എന്താ, ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവര് പറയായിരുന്നു എന്ത്, അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയായിരുന്നു, അവർ കേൾക്കുമായിരുന്നെങ്കിൽ അവരോട് നമ്മൾ പറയാം.

0: ആയിരുന്നു. നിങ്ങൾ കല്യാണം കഴിച്ച ഭാര്യ, അവർ ജീവിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒറ്റപ്പെടലുകളിൽ അവർക്ക് താങ്ങാനും സംരക്ഷിക്കാനും ആളില്ലാതെ വന്നപ്പോ അവര് ഇസ്ലാം അനുവദിച്ചത് പ്രകാരം മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിതം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആസ്വദിച്ച ശരീരം ഇപ്പോൾ മറ്റൊരു പുരുഷനാണ് ആസ്വദിക്കുന്നത്. നിങ്ങളുടെ മഹർ അവളുടെ ജീവിതത്തിൽ നൊമ്പരവും വേദനയുമായതുകൊണ്ട് അതവൾ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി അഴിച്ചു വെച്ചിട്ടുണ്ട്. ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ മാത്രം രണ്ടുപേരും മാത്രം ഉറങ്ങിയ ബെഡ്റൂമിൽ, അവളില്ലാതെ നിങ്ങളില്ലാതെ അയാൾ ഉറങ്ങിയ ആദ്യ രാത്രി, ആ തലയിണ കാലിയായി കിടന്ന ആദ്യ രാത്രിയൊക്കെ കടന്ന് അതിജീവിച്ച് അയാൾ മറ്റൊരു സ്ത്രീയുമായി ജീവിതം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അടുക്കള, നിങ്ങളുടെ ബെഡ്റൂം, നിങ്ങൾ മനോഹരമായി സംരക്ഷിച്ചതൊക്കെ ഇപ്പോൾ മറ്റൊരു സ്ത്രീയാണ് സംരക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ കുഞ്ഞ്, കരഞ്ഞു കരഞ്ഞു നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ കുഞ്ഞ് അവനൊക്കെ നഷ്ടപ്പെട്ടു, ഇപ്പൊ പുതിയ കുഞ്ഞിനെ കിട്ടി, വീട്ടിൽ വീണ്ടും പുതിയ സന്തോഷത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ കേട്ടാൽ ഖബറാളികൾക്ക് മറുപടി പറയാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ പറയുന്ന മറുപടി എന്തായിരിക്കും എന്നറിയോ? ഞങ്ങൾക്ക് വാപ്പ അമ്മ കുട്ടികൾ മക്കൾ ഇതൊന്നുമല്ല വലിയ വിഷയം, ഞങ്ങളുടെ വലിയ വിഷയം തഖ്‌വയാണ്. ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റിയാൽ ഞങ്ങൾ പിന്നീട് ഇനിയൊരു ജീവിതം നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ട, നിഷ്ഠയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയായിരിക്കും ഞങ്ങൾ ശ്രമിക്കുക എന്നവർ മറുപടി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമുക്ക് ഇസ്ലാം ശരിക്ക് സൽക്കർമ്മങ്ങൾക്ക് കുറെ പ്രചോദനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറെ പ്രചോദനങ്ങൾ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ആ കാര്യം മനസ്സിലാക്കി വെച്ചാൽ ചെയ്യാൻ നമുക്ക് പ്രചോദനങ്ങൾ ഉണ്ടാകും. നോക്കൂ, നിങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താ അറിയും? ആരാധനകളും അനുഷ്ഠാനങ്ങളുമുള്ള നിഷ്ഠയുള്ള ഒരു ആത്മീയ ജീവിതം കൊണ്ട് പരലോകം മാത്രമല്ല നമുക്ക് കിട്ടുക, ദുന്യാവും കിട്ടും, ദുന്യാവും കിട്ടും. പക്ഷെ ഓരോന്നിന്റെയും ലക്ഷ്യം ദുന്യാവാകരുത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാം, മന അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സൂറത്തുൽ അഹ്ലിൽ ആയത്ത്. എന്ത് രസമുണ്ട്, എന്ത് രസമുണ്ട് അതിങ്ങനെ ആസ്വദിച്ച് ഓതുമ്പോ. ജീവിതത്തിൽ നമ്മൾ മതമെന്ന ചിന്ത കൊണ്ട് നിയന്ത്രിക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഓരോന്നിനെ കുറിച്ചും നമുക്ക് ആത്മാഭിമാനം ഉണ്ടാകും. എന്താണ് മനാമില സ്വാലിഹമിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ, വഹുവ മുഅ്മിൻ, പക്ഷെ അവന് വിശ്വാസം ശുദ്ധമായിരിക്കണം, അവന്റെ വിശ്വാസത്തിൽ കലർപ്പുണ്ടാകാൻ പാടില്ല. അവൻ അരയിൽ പിന്നെ ആരെടുത്തുന്നോ മന്ത്രിച്ചൂതിയ ചരടും കെട്ടിയിട്ട് അവൻ അവന്റെ അടുപ്പിൽ എന്തോ കുഴിച്ചിട്ടിട്ട് അവന് പിന്നെ പറമ്പിന്റെ തെക്കേ മൂലക്കെ മുട്ടയിൽ എന്തൊക്കെയോ ആരോ കുറിച്ചെന്നത് കൊണ്ടേ കുഴിച്ചിട്ടിട്ട് ഈ ജാതി പരിപാടിയൊക്കെ എടുത്തിട്ട് ഇത് ചെയ്ത കാര്യമല്ല കേട്ടോ, കാര്യമല്ല. അത് അമ്പിയാക്കൾ ചെയ്താലും കാര്യമല്ല. വല വശറക്കുല ഹബിത്താൻ ഹുമാക്കാൻ വേമലൂൻ, അമ്പിയാക്കളാണ് ചെയ്യണമെങ്കിൽ അവരുടെ അമലും പൊളിഞ്ഞു പോകുന്നതാണ്, അവരുടെ അമലും പൊളിഞ്ഞു പോകുന്നതാണ്. ഒക്കെ ഖുർആൻ നസ്സായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ ഏതോ പണ്ഡിതം പറയണത് ഏതോ ലൈബ്രറിയിലെ കിതാബിൽ ഇടുന്ന പറയാം, ഇന്ന് നമ്മളെ ചാറ്റ് ബോട്ടിനോട് ചോദിച്ചാൽ മതി ഇങ്ങനെ ഉണ്ടല്ലോ ഇതിന്റെ വിധി എന്താണ്, അത് ഇംഗ്ലീഷിലെ വന്നു ഇതൊന്ന് മലയാളമാക്കി തരൂ, ഖലാസ്. ഇബ്നു കസീർ റഹിമഹുള്ളാന്റെ തഫ്സീർ വന്നു ഇതൊന്ന് മലയാളമാക്കി തരൂ, ഒരു നിലക്കും കഴിച്ചിലാവില്ല കേട്ടോ, ഒരു നിലക്കും കഴിച്ചിലാവില്ല, പഠിക്കാനും ചിന്തിക്കാനും തയ്യാറല്ലാത്തവര്. അപ്പോ വിശ്വാസിയായിരിക്കെ സൽക്കർമ്മം ചെയ്യുന്ന ആള് ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, അയാൾക്ക് നമ്മൾ ഒരു നല്ല ജീവിതം കൊടുക്കും, ഹയാത്ത് തൊയ്യിബ് കൊടുക്കും. എന്താ ഹയാത്ത് തൊയ്യിബ്? ഏറ്റവും അടിപൊളി കാറും, എന്താ നാട്ടിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ഏറ്റവും മനോഹരമായ പിന്നെ വലിയ വീടും, അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസയാണോ? ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ സഹോദരന്മാരെ കാര്യം, ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ ഈ അടുത്ത കാലത്ത് ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ അന്ന് ഒരു ഖുത്ബ പറഞ്ഞു. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ അന്ന് നമ്മുടെ നാട്ടിൽ ഇനി ഏറ്റവും വലിയ ബിസിനസ് ആകാൻ പോകുന്നത് മാനസികാരോഗ്യ ട്രീറ്റ്മെന്റ് ആണ്. ഏറ്റവും വലിയ ദാവാ സാധ്യതയാകാൻ പോകുന്നത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ്. ഗവൺമെന്റിന് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരിക അതാണ്. ഒരു ജനപ്രതിനിധിക്ക് ഏറ്റവും വലിയ ബാധ്യതയായി വരുന്നത് ആ കാര്യമായിരിക്കും. ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ വളരെ കൃത്യമായ സ്റ്റഡീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട്ടിൽ മിനിമം ഒരു മാനസിക രോഗി ഉണ്ടാകും. അതിന്റെ കാരണങ്ങൾ എന്താ, കാരണങ്ങളിലേക്ക് പോയാൽ നമ്മൾ ഇന്നത്തെ ഖുത്ബന്റെ വിഷയം മാറും. ഓരോരുത്തരും കാരണം ഒന്നും അറിയില്ല, പ്രശ്നം അയാളുടെ ഉള്ളിലായിരിക്കും. പുറത്ത് കാണുമ്പോൾ ഒരു വിഷയം ഉണ്ടാകില്ല, അയാളുടെ ഉള്ളിൽ ഒരു കടൽ അടിക്കണുണ്ടാകും. അയാളുടെ മുഖത്തെ ഫാബ്രിക്കേറ്റഡ് പുഞ്ചിരിയിൽ ചുറ്റുമുള്ളവർ വിചാരിക്കും അയാൾ ഓക്കെയാണെന്ന്. പെട്ടെന്നൊരു ദിവസം അയാളുടെ ഹൃദയം നിശ്ചലമാവുകയോ ഒരു മുഴം കയറിൽ അയാൾ തൂങ്ങി ആടുകയോ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും അയാൾക്ക് എന്തോ ഓക്കെ ആയിരുന്നു, അയാളുടെ സ്ഥിതി എന്താണെന്ന്. അല്ലേ, ഞാൻ അങ്ങോട്ട് പോവല്ല. എന്തായാലും ഇങ്ങനെ ഈ ദിവസം ഒരു ഖുത്ബ പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ഒരുപാട് വ്യക്തിപരമായി ഇപ്പോൾ ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എന്താ ഈ ഖുത്ബ അപ്ലോഡ് ചെയ്യും. ആ ഖുത്ബ കുറച്ച് ആളുകൾ ഒരു 3000 മുതൽ ഒരു 15000 വരെ ആളുകൾ അത് കേൾക്കും. എന്തിനാ വെച്ചാൽ അവിടെ ഒരു ക്യാമറ ഇങ്ങനെ ഇരിക്കണമെന്ന് ആർക്കും ഒരു വിഷമം വേണ്ട വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും കൂടി ഈ പള്ളി നടത്തുന്നവർക്കും ഈ പള്ളിയിലുള്ളവർക്കും കൂടി ഒരു കൂലി കിട്ടുന്ന കാര്യം ആയതുകൊണ്ടാണ് അത് അവിടെ വെച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ. അപ്പൊ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മൊലവി എന്റെ ഭാര്യ രാത്രി ഉറങ്ങൂല, അവൾക്ക് സംശയങ്ങളാണ്. അവൾ നേരെ എന്ത് ചെയ്യും, ഡോറങ്ങ് പോയി നോക്കും, ഡോറങ്ങ് പോയി നോക്കിയിട്ട് ഡോർ നടച്ചിട്ട് വരും, പിന്നെ അവൾക്ക് അടുക്കളവാതിൽ നടന്ന് പോയി നോക്കും, പിന്നെ അത് അടച്ചിട്ട് വരും, പിന്നെ അവൾക്ക് സംശയം മോൻ എന്തെങ്കിലും പറ്റിയോ, എന്നിട്ട് മോന്റെ റൂമ് കയറും, പിന്നെ അവർക്ക് സംശയം, കല്യാണം കഴിഞ്ഞ മോന്റെ വാതിൽക്ക വരെ അവൾ രണ്ടും മൂന്നും തവണ പോയി മുട്ടു, മാന്റെ കുട്ടിക്ക് ഒന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ല മാ, അമ്മ ഉറങ്ങിക്കോ എന്ന് പറയും. ചിലപ്പോ അവനെ ഒന്നുകൊണ്ട് ഹാർഡായിട്ട് സംസാരിക്കും, എന്തമ്മ എങ്ങനെയെന്ന് ചോദിക്കും. പിന്നെ അവൾ കരഞ്ഞിരിക്കും. രാത്രി അവളെയും കൊണ്ട് ഞാൻ ഞങ്ങളെ റബ്ബർ തോട്ടത്തിൽ പോയ ദിവസമുണ്ട്, ഞാൻ എന്റെ ഫാക്ടറിക്ക് പോയ ദിവസമുണ്ട്, ഫാക്ടറി കത്തിയോ നോക്ക് സംശയം. സഹോദരന്മാരെ, ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം പടച്ചു തരും, നിങ്ങൾ ചിർക്കിയരുത്, നിങ്ങൾ ചിർക്കിയരുത്. നിങ്ങളെ ഭാര്യ നിങ്ങൾ ഈ പറഞ്ഞമാരിയാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു ഭർത്താവിനെ കണ്ടിട്ടില്ലായിരുന്നു നമ്മളോട്, കേട്ടോ, നിങ്ങളെപ്പോലത്തെ ഒരു ഭർത്താവിനെ ഇങ്ങനെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം, ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും. അപ്പൊ എന്താ ഹയാത്ത് തൊയ്യീബ് നടന്ന കുളിരുള്ളൊരു മനസ്സ്, എവിടെയും സംതൃപ്തിയും സമാധാനവും. നിങ്ങൾ കണ്ടില്ലേ നമ്മളൊക്കെ നാട്ടിലെ ചില ജീവികളുണ്ട്, അവരെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അവർക്ക് എന്ത് ഫുട്ബോളിൽ അവർക്ക് ജിഹാദ് ഭയങ്കര ജിഹാദ് തോന്നും, കുഴിമന്തിക്കട കണ്ടാൽ അവിടെയും തോന്നും അല്ലേ, എന്താ കുറച്ച് താഴെ. അപ്പൊ ആ മനുഷ്യന്മാരെ ജീവിതം എന്തായിരിക്കും, ഓര് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണോ, എല്ലാ നിലക്കും എവിടെ നോക്കിയാലും അവർക്ക് ഇതിലേക്കൊക്കെ ഇങ്ങനെ ഇസ്ലാം വരുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ്. ഇതേപോലെ ഇങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിലെ അസ്വസ്ഥതയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഖുർആൻ പറയാ, ഫല നഹ്യിയന്നഹു ഹയാത്തൻ തയ്യിബ, അവർക്ക് നമ്മൾ നല്ലൊരു ജീവിതം കൊടുക്കും. ഫല നജ്സിയന്നഹും അജ്റഹും, ദുനിയാവിൽ അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്തുകൊണ്ട് പരലോകത്ത് കിട്ടാതിരിക്കോ, പരലോകത്ത് അവർക്ക് കിട്ടും. അപ്പൊ അമല സ്വാലിഹാത്ത് ചെയ്താല് അതിന്റെ ഗുണം ദുനിയാവിൽ തന്നെ ഉണ്ടാകും. ഞാൻ 2009 ആദ്യമായിട്ട് സർവീസിൽ കയറി സ്കൂളിന്റെ തൊട്ടടുത്തൊരു ചെറിയ കട ഉണ്ട്, എനിക്ക് ഈ ആയത്ത് ഓതുമ്പോ അതോ ഓർമ്മ വരും. ഒരു ചെറിയ കട, 2-3 മിഠായിന്റെ ബോക്സും സംഗതിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സാധു മനുഷ്യൻ, അയാള് ചായ വരും, അങ്ങനെ ഇരിക്കും. അവിടെ ചെറിയ, വളരെ ചെറിയൊരു കട. അയാള് ഞാൻ അങ്ങനെ ആലോചിക്കും, ഞാൻ അന്ന് പാർട്ട് ടൈം അധ്യാപകനാണ്, എനിക്ക് കിട്ടുന്ന സാലറി വെച്ചിട്ട് വലിയ യാത്ര ഉണ്ട്. അപ്പൊ എനിക്ക് ശരിക്ക് ജീവിതത്തിൽ വലിയ പ്രചോദനം അയാളായിരുന്നു. അയാൾക്ക് എത്രയാണ് ഒരു ദിവസം കിട്ടുക ഏകദേശം നമുക്കറിയും, പക്ഷെ എന്ത് ഹാപ്പി ആയിട്ടാൽ ജീവിക്കണം അറിയും, നമുക്ക് പലപ്പോഴും ഇഷ്ടംപോലെ പൈസ വരുന്നുണ്ടാകും, അത് അതേപോലെ തന്നെ പോണുണ്ടാകും, നമ്മൾ ആകെ കടന്ന് കുടുങ്ങലുണ്ടാകും. നമ്മളെ ശരിക്കൊരു ഹദീസ് ഓർത്ത് വെച്ചാൽ മതി, ഈ ഹദീസ് കണ്ട് ഓർത്താല് നമുക്ക് എന്താണ് നമ്മളെ പ്രശ്നം എന്നുള്ളത് ശരിക്കും കിട്ടും. ഞാൻ വായിക്കാം, അനസ്രദ്ധാൻ ഉദ്ധരിക്കാൻ കേട്ടോ. എന്താ മൻ കാനത്തി ദുന്യ ഹമ്മഹു, ഒരാളുടെ ലക്ഷ്യം ദുന്യാവാണെങ്കിൽ ഫറഖല്ലാഹു അലൈഹി അമ്രഹു, അല്ലാഹു അവന്റെ കാര്യം ഇങ്ങനെ പൊളിച്ചടിക്കും കൊണ്ടുപോകും. അയാളെ നേരെ ഉണർന്ന് എണീക്കുന്നത് തന്നെ വാട്സാപ്പ് നേരെടുത്തു, അയാളുടെ മറ്റേ ബിസിനസ്സിലെ സംഗതി എന്തായി നോക്കി, അങ്ങനെ അയാളുടെ ഭാര്യനോട് പോലും ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റണില്ല, അയാളുടെ കുട്ടിയെ പേരക്കുട്ടിയെ ഒരു 10 മിനിറ്റും അടിയിലിരുത്താൻ പറ്റണില്ല അല്ലെ. അയാൾക്ക് ബാങ്കും നിസ്കാരം ഒന്നും അയാളുടെ ഓർമ്മയിലല്ല, എല്ലാ ഭക്തും തെറ്റിയാ മൂപ്പര് നിസ്കരിക്കുക. എന്നാലോ അയാളുടെ തലയിൽ ഫുൾ അയാളുടെ ദുന്യാവ്, അയാളുടെ വരുമാനം, അയാളുടെ വിനോദം, അയാളുടെ നേതൃത്വം, അയാളുടെ സ്ഥാനം, ഇങ്ങനെയുള്ള ശ്വാസം നിലച്ചാൽ അവസാനിക്കണേ അലങ്കാരങ്ങൾ, അഴിഞ്ഞു വീഴുന്ന അലങ്കാരങ്ങൾ, അത് മാത്രമാണ് അയാളുടെ ഉള്ളിലുള്ളതെങ്കിൽ പറയാ വജാല ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കൺമുന്നിൽ നിന്ന് ദാരിദ്ര്യം പോകില്ല, ലക്ഷങ്ങൾ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അയാൾക്ക് എപ്പോഴൊരു ദാരിദ്ര്യത്തിന്റെ ഫീലിംഗ് ആയിരിക്കും. ഇനിയോ വലം യഅതിഹിമിന ദുന്യ ഇല്ലാമാ കുത്തിബലഹു, എന്നാ അങ്ങനെയൊക്കെ കടന്ന് കെട്ടി മറിഞ്ഞാലും പഠിച്ചോ നിശ്ചയിച്ചത് അവന് കിട്ടുള്ളൂ. പല ജാതി പരിപാടിയും ചെയ്തു അല്ലേ, ഭയങ്കര ബിസിനസ്സാണ്. അപ്പൊ ബിസിനസ്സിൽ വലിയ പെണ്ണുങ്ങളെ ചിത്രമൊക്കെ വെച്ചിട്ട് ഭയങ്കര ആഡൊക്കെ എടുത്തിട്ട് ഭയങ്കര എന്ത് ചെയ്താലും പഠിച്ചോ നിശ്ചയിച്ചത് വരുള്ളൂ. ഇവിടുത്തെ കോർപ്പറേറ്റ് സമൂഹം ചിന്തിക്കണം, അതേ ആംഗിളിൽ ചിന്തിക്കണമെങ്കിൽ അയാളുടെ ഒരു വിശ്വാസിയാകൊന്നും വേണ്ട, മനസ്സിലായില്ലേ. പെണ്ണിന്റെ നിമ്നോന്നതികളെ, ഉയർച്ച താഴ്ചകളെ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സ്വന്തം കുട്ടികൾക്ക് അന്നം കൊടുക്കണമെന്ന് ചിന്തിക്കുന്നിടത്ത് ഭയങ്കര ഒരു പ്രതിസന്ധി ഉണ്ട്. കുറച്ചുകൂടി ക്രിയേറ്റീവായി നമ്മൾ ചിന്തിക്കണം, മനുഷ്യരുടെ ചിന്തകളിലേക്ക് കയറി ചെല്ലാൻ പറ്റിയ ആശയങ്ങൾ ആവിഷ്കരിക്കണം, ഐഡിയകൾ ആവിഷ്കരിക്കണം. ഒഴുകുന്ന നദിയിൽ കൂടെ ഒഴുകലല്ല, ഒഴുകുന്ന നദിക്ക് കുറുകെ നീങ്ങലാണ് ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ചെയ്യേണ്ട വഴി എന്നുള്ളത് നമുക്ക് ആലോചിക്കണം. എല്ലാവരും അങ്ങനെയാണ്, അപ്പോൾ നമ്മൾ അങ്ങനെയെന്നല്ല, നമുക്ക് നമ്മുടേതായ ഒരു വഴിയിൽ ചിന്തിക്കുമ്പോൾ അള്ളാഹു അതിന്റെ മാർഗങ്ങൾ കാണിച്ചിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഇനി നിങ്ങൾ നോക്ക്, അപ്പോ ദുന്യാവ് മാത്രമാണ് തലച്ചോറിന്റെ ഉള്ളിലെ ചിന്തയെങ്കിൽ പഠിച്ചോ എന്ത് ചെയ്യും, അവന്റെ പ്ലാൻ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കും, എവിടെ എത്തൂല. എന്നാലോ ഒമൻ ക്യാനത്തിൽ ആഖിറത്തു നിയ്യത്തുഹു, അവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പരലോകമുണ്ടെങ്കിൽ ജമാ അള്ളാഹു ലഹു അമ്രഹു, അവന്റെ കാര്യങ്ങളൊക്കെ പടച്ചോനോനെന്നിങ്ങനെ ക്രോഡീകരിച്ചു കൊടുക്കും. ഏ അതൊക്കെ ഒന്നുകൊണ്ട് ക്രമീകരിച്ചു കൊടുക്കും, പടച്ചോൻ ഇടപെട്ടിട്ടൊക്കെ ഇങ്ങനെ ശരിയാക്കി കൊടുക്കും. വജാ ലഹു ഫി ഖൽബിഹി, ഹൃദയത്തിൽ അവൻ ഐശ്വര്യം ഇട്ട് കൊടുക്കും. നിങ്ങൾ ആലോചിക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തതിനൊന്നും നമുക്കൊരു തൃപ്തി, നമ്മൾ പെരയിട്ട് പെരന്റെ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഈ പിന്നെന്താ പറയാ, ഇതുവിടെ നന്നായില്ല, ഈ ജനല അവിടെ ഇരുന്ന് വെക്കണ്ടിമേ, അത് ഇവിടെ ഇരുന്ന് വെക്കണ്ടിമേ, ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു ഗതികേട് വന്നാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താ. നമ്മളെ കുട്ടീനെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ മോനു വലിയ നിറന്നില്ലല്ലോ അടച്ചനെ, നമ്മളെ ഭാര്യനെ ഇങ്ങനെ കാണുമ്പോൾ എന്താ പോലെ കോലം, അവള് ഒരൊറ്റക്കണ്ണിയും അവളൊരു പിന്നെ വികലാംഗയാണെന്ന് വിചാരിച്ചോളൂ നിങ്ങള്. പക്ഷേ പടച്ചനെ നമ്മളെ കൽബ് കിട്ടരുന്ന അവളെ കവൾ എന്ത് രസാ, അവളെ സൈഡിൽ നിന്ന് കാണാൻ എന്ത് ഭംഗിയാ. ഇത് കിട്ടിയ സഹോദരന്മാരെ ഭൂമിയിൽ അതിലേറെ വലിയ നേട്ടം എന്താ, അതിലേറെ അത് പക്ഷം തരുന്നവരാണ്. ഓക്സിജൻ തരുന്ന പോലെ തരേണ്ട സാധനമാണ് നമ്മളെ ദാമ്പത്യത്തിലെ മവദ്ദത്തു റഹ്മത്തു. ഓക്സിജൻ പടച്ചോൻ കൊടുക്കണതാ. അത് കൊടുക്കാനുള്ള അളവ് ഓരോരുത്തരത് തീരുമ്പോ പടച്ചോൻ എന്ത് ചെയ്യും, അതിനൊരു സ്റ്റെപ്പ് എടുക്കും. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പടച്ചോൻ ഹൃദയത്ത് കിട്ടേണ്ടതാ. ഖിന എന്ന് പറയുന്നത് ആ ഖിന കിട്ടണമെങ്കിൽ ദുനിയാവ് അവന് ആവശ്യമുള്ള പോലെ പടച്ചോൻ കൊടുക്കുകയും ചെയ്യും എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളി. ഒന്നാമത്തെ കാര്യം നമ്മൾ അമലു സ്വാലിഹാത്ത് ചെയ്യുമ്പോൾ, സൽക്കർമ്മം ചെയ്യുമ്പോൾ, സൽക്കർമ്മത്തിൽ ഒന്നാമത്തെ എന്താ ഫർളുകളാണ്. ആ ഫർളുകൾ അതിന്റെ സ്ഥാനത്താണ് നിശ്ചയിച്ചോളി. ഈ വെള്ളിയാഴ്ച നമ്മൾ പാഞ്ഞു വന്ന് ഖുതുബ കേട്ട് പോകുമ്പോഴേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങൾ വേണം. നമ്മളെന്ന വ്യക്തി ഇങ്ങനെ പിന്നിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ അങ്ങനെ നോക്കാൻ പറ്റും. നിങ്ങൾ ആരാകട്ടെ, നിങ്ങൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാകട്ടെ, നിങ്ങൾ ഏത് ചുറ്റുപാടിലുള്ള ആളാകട്ടെ, ഇസ്ലാമിലെ അമലു സ്വാലിഹാത്തിന്റെ പ്രത്യേകത എന്താ പറയുക, ഇത് ഓരോ വ്യക്തിക്കും ലോകത്ത് എവിടെ ജീവിക്കണേ, ലോകത്തല്ല ജീവിക്കണ ഏത് വ്യക്തിക്കും സ്യൂട്ടബിൾ ആയ സ്റ്റൈലിലാണ് അത് സെറ്റ് ചെയ്ത്. നിസ്കാരം, നിസ്കാരം ഒരു വ്യക്തിക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യേണ്ടത്. നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട്, ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട്, കടന്നിട്ടാണെങ്കിൽ കടന്നിട്ട്. അതാണ് അത്രയും ഫ്ലെക്സിബിൾ ആണ് ഇസ്ലാം മനുഷ്യനോട്, അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടാണ്. നമുക്കിത് ഭയങ്കര ടൈറ്റാന്ന് തോന്നുന്നത് എന്താ, നമ്മളെ കൽബിൽ നമ്മള് ലിബറാലിസത്തിന്റെയും ഇവിടുത്തെ വേറെ പലതിന്റെയും സോഫ്റ്റ്വെയർ കയറ്റി വെച്ചിട്ട് അത് പ്രശ്നമാ. ഞാൻ ഈ സദസ്സിക്ക് മഞ്ഞക്കണ്ണോടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്നിട്ട് മഞ്ഞയാണ് പറഞ്ഞ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ. നമ്മളെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം, ഹൃദയത്തെ അതിന്റെ താളത്തിന് വിടാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഒന്ന്, നമ്മളുടെ കർമ്മങ്ങളിൽ, കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ട്, ഈ അമലു സ്വാലിഹാത്ത് നമ്മളെ സംരക്ഷിക്കുന്നതാണ്, നമ്മുടെ സ്വത്തിനെ നമ്മുടെ ജീവനെ ഒക്കെ സംരക്ഷിക്കും. നമ്മൾ നിസ്കരിക്കുമ്പോൾ, നോമ്പ് നോൽക്കുമ്പോൾ, സദഖ കൊടുക്കുമ്പോൾ പരലോകത്ത് നിന്നുള്ള കൂലി മാത്രമല്ല ദുനിയാവിൽ നിന്ന് തന്നെ സംരക്ഷണം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഖളർ അലൈഹിസ്സലാമയും മൂസ അലൈഹിസ്സലാമയും ഒന്നിച്ചുള്ളൊരു യാത്ര ഉണ്ട്. ആ യാത്രയിൽ വഴിയിൽ വെച്ച് ഒരു തകർന്നു വീണ ഒരു മതിൽ അവരിങ്ങനെ പടുത്തുയർത്തുന്നുണ്ട്. അപ്പൊ ഖളർ അലൈഹിസ്സലാമയോട് മൂസ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യന്മാരോട് നമ്മുടെ ഒരു കുടിവെള്ളം ചോദിച്ചിട്ട് ഒരു തുള്ളി വെള്ളം തരാത്ത ഇവരുടെ നാട്ടിലെ മതിൽ നേരാക്കേണ്ട കാര്യം എന്താ നമുക്ക്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നീ ധൃതി കൂട്ടണ്ട, ധൃതി കൂട്ടണ്ട, ഞാൻ പറയും എന്ന് പറഞ്ഞത് ഇങ്ങനെ പോയിട്ട് അവസാനം വിവരിച്ചു കൊടുക്കുകയാണ്. അതാണ് എന്താ ആ ജിദാർ, ആ ഒരു ചുമര്, അതെന്താണ് അതിന്റെ താഴെ ഒരു നിധി ഉണ്ടായിരുന്നു, അത് അവിടുത്തെ രണ്ട് അനാഥ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. എന്നിട്ട് എവിടെ നിന്നോ രണ്ടുപേരെ കൊണ്ടുവന്ന് ഈ മതിലിങ്ങനെ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ മനസ്സില്ലാത്ത, വഴിയാത്രക്കാർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു ഗ്രാമക്കാർ അവിടെ തകർന്നു വീണ അനാഥ ബാല്യങ്ങളുടെ മതിൽ ഉയർത്തി കെട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. അതിന് കൂടുതൽ വിശദീകരണം ഒന്നും ആവശ്യമില്ല. എങ്കിൽ അത് പിന്നെ ഉയർത്തി കെട്ടാൻ വേറെ ഏതോ നാട്ടിൽ നിന്ന് പഠിച്ചോ രണ്ടാളെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാ? ഒക്കാന അബൂഹുമ സ്വാലിഹ, അവര് രണ്ടുപേരും സ്വാലിഹങ്ങളായിരുന്നു, അവരെ വാപ്പിയും അമ്മയും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെ സമ്പാദ്യവും നമ്മളെ സംരക്ഷണവും നമ്മളെ രോഗം മാറിയതൊക്കെ നമ്മളെ വാപ്പയെ, വലിയ വാപ്പാന്റെ വാപ്പയൊക്കെ ചെയ്ത സൽക്കർമ്മം കൊണ്ടേക്കാരും, ഓര് കൊടുത്ത സ്വതക്കൊണ്ടേക്കാരും അല്ലേ. നമ്മളെ നാടിങ്ങനെ സ്റ്റേബിൾ ആയി പോണിന്റെ കാരണം മഹാപ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും ഇല്ലാതെ പണ്ട് കോളറിന്റെ കാലത്ത് വിഷമിച്ച മനുഷ്യരെ വാരിയെടുത്ത് സംരക്ഷിച്ച ഒരു സാമൂഹിക ചരിത്രം അവിടെ ഉണ്ട്. അതിന്റെ ആനുകൂല്യത്തിലേക്ക് അരം പോണേ ചിലപ്പോ. അപ്പൊ നമ്മളെ കാലത്ത് വരുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അതൊരു ഇൻസ്റ്റന്റ് മാനേജ്മെന്റ് അല്ല, അതൊരു നിലവിലുള്ള സാഹചര്യത്തിന്റെ പരിഹാരമല്ല, മറിച്ച് വരും തലമുറകൾക്ക് വേണ്ടിയുള്ള നീക്കിയിരിപ്പും കരുതലുമാണത്. നമ്മളെ അമലു സ്വാലിഹാത്ത്, നമ്മളെ തസ്ബീഹുകള്, നമ്മളെ തഹ്ലീലുകള്, നമ്മളെ തക്ബീറുകള് നമുക്കുള്ള സംരക്ഷണമാണത്, നമുക്കുള്ള സുരക്ഷിതത്വമാണത്. നമ്മളിങ്ങനെ പോകുമ്പോ ഞാൻ വെട്ടിച്ചാൻ എടുത്തു എന്നൊക്കെ പറയും, നമ്മൾ ചില്ല ഏതോ ഇക്ര സഹോദര, അങ്ങനെ ആലോചിക്കൂല, ഭയങ്കര എക്സ്പേർട്ട്, നമ്മൾ കുറച്ച് പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, വേറെ ആരെങ്കിലും ആണെങ്കിൽ മുമ്പ് വിചാരിച്ച മൂപ്പരെ പരിചയത്തിനൊക്കെ നടന്നു പോകണമെന്നാണ് അല്ലേ. അപ്പൊ അത്തരം രംഗങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ആലോചിച്ച് പോകണം. മാത്രമല്ല നമ്മൾ ഇതുകൊണ്ടൊക്കെ നമ്മളുടെ മനോദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്നതാണ്. അതായത് നമുക്ക് മലത്തിൽ ഇത്തിരി ബ്ലഡ് കണ്ടു, ഡോക്ടർ അടുത്ത് ഇന്നപ്പോ എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴുള്ളൊരു ഒരു ഒരു അവസ്ഥ ആലോചിച്ചു നിങ്ങൾ, അപ്പോഴുള്ള അത് ആ അവസ്ഥയിലൂടെ കടന്നുപോയൊരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, ആ അവസ്ഥയിലൂടെ കടന്നുപോയൊരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അയാൾ ഒരുപാട് പുതിയ ലൈറ്റ് കത്തു, മനസ്സിലായില്ല, ഒരു ഇരുട്ട് റൂമിൽ നമ്മളിങ്ങനെ തപ്പണീൻ്റെ അടുക്കും, ഒരാളെ സ്വിച്ച് ഇട്ടാൽ പെട്ടെന്ന് ഒരുപാട് ലൈറ്റ് കത്തും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു മോനോട് പറഞ്ഞു, വാപ്പി മോനും ഇങ്ങനെ പോകുക പഴയ ജീപ്പിൽ പറമ്പൊക്കെ. അപ്പോഴാണ് കോള് വരുന്നത്, വാപ്പാന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, വാപ്പാക്ക് ക്യാൻസറാണ്. അപ്പം പിന്നെന്താണ് ചെയിൻ സ്മോക്കറാണ് മൂപ്പര്. അവസാനത്തെ ഒരു വലി ഇങ്ങനെ വലിച്ചിട്ട് ഊതിയിട്ട് ഒരൊറ്റടലാണ്ടിട്ട് ഉപ്പര് പറഞ്ഞു, ഇനി ഇതെല്ലാം ഈ റിസൾട്ട് ക്യാൻസറിന്റെ റിസൾട്ട് വരേണ്ടി വന്ന് മൂപ്പരക്കത്ത് നിർത്താൻ നിൽക്കും, സാധനം നിൽക്കും അല്ലേ, അതൊരു തീരുമാനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു സമയത്ത് പടച്ചോനോട് പറയാൻ നമ്മുടെ അടുത്ത് എന്തല്ലേ, സ്കൂളിൽ നിന്ന് കുട്ടികൾ പറഞ്ഞു വണ്ടി ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞു. ഞമ്മൾ നമ്മുടെ വണ്ടിയിൽ പോഞ്ഞ് ചെന്ന് നോക്കിയപ്പോ മൗലാനന്റെ ആ ചെറിയ ഐസിയുവിന്റെ ആ ചെറിയ ഇതുണ്ടല്ലോ ആ ചെറിയൊരു ഹോളിലൂടെ ഇങ്ങനെ എത്തി നോക്കിയപ്പോ നമ്മുടെ കുഞ്ഞ് അവനിങ്ങനെ ചോരയിൽ പുതിർന്ന് അവന്റെ തലയില്ലെന്ന് രക്തം വന്ന് അങ്ങനെ കിടക്കണത് കാണാണ്. സങ്കല്പിക്കാൻ പോലും പറ്റൂല നമുക്ക്. പറ്റുമോ? പറ്റുമോ? പറ്റുമോ? പറ്റൂല എങ്കിൽ അപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് പടച്ചവനോട് പറയാൻ എന്താ നമ്മുടെ അടുത്തുള്ളത്? എന്തെങ്കിലുണ്ടോ റിസ്ക് എടുത്ത് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ? മൂന്നാളുകൾ ഗുഹയിൽപ്പെട്ട സംഭവം എന്തിനാ നമുക്ക് പറഞ്ഞത്? ഗുഹാമുഖം അടഞ്ഞുപോയി, ക്രെയിനില്ല രക്ഷപ്പെടുത്താനേ. അവർ മൂന്നാളും പതറിയില്ല, വിശ്വാസം ഉണ്ടായിരുന്നു ഉള്ളില്. നമുക്ക് നമ്മൾ ചെയ്ത സൽക്കർമ്മം എടുത്ത് പടച്ചവനോട് പറയാം. മൂന്നാളും പറഞ്ഞു. ഒരാൾ ഉമ്മാനെ സ്നേഹിച്ച് സഹായിച്ച കാര്യം പറഞ്ഞു. ഉമ്മാനെ ഉമ്മാനെ ചരിത്രത്തിലേക്ക് വിശദമായി പോകണില്ല, ഞങ്ങൾ ഓർമ്മപ്പെടുത്തി പോവാണ് കേട്ടോ. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞമ്മളെ നമ്മളെ ഉമ്മാന്റെ അടുത്തേ ഉമ്മാക്ക് ഇഹ്സാനുണ്ട്, മുസാഹബത്തും ഉണ്ട്. ഉമ്മാക്കുള്ള നന്മ ചെയ്യാറെന്താ? ഉമ്മാക്ക് ഗുളികയും മരുന്നൊക്കെ എത്തിച്ചു കൊടുത്താൽ മതി, അതിന് ഗൂഗിൾ പേ മതി, പ്രശ്നമല്ല. അത് ഓട്ടർഷക്കാരോടെ കൊണ്ടേ കൊടുക്കും. പക്ഷെ മുസാഹബത്ത് അതല്ല. ഉമ്മാന്റെ അടുത്ത് ഇരിക്കാറെന്താ? ഗുളിക പൊട്ടിച്ച് വയലിട്ട് കൊടുക്കുക, ചേർത്ത് പിടിക്കുക, അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് സംസാരിക്കുക, അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോവുക. അതിന് നേരം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് വേണ്ടി അവർ എക്സ്ക്യൂസ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താ എക്സ്ക്യൂസ്? അവന് തിരക്കാണ്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, ഒരു കുഞ്ഞിനെ പോലുള്ള കൊച്ചാഗ്രഹങ്ങൾ. പക്ഷേ എനിക്കൊരു കോലുമുട്ടായി വേണം എന്ന് എൻ്റെ മോളെന്നോട് പറയുന്നത് പോലെ എൻ്റെ പാരൻസിനുണ്ടാകും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ. ചോദിക്കും, എന്താ നിനക്ക് വന്ന് എന്താ ഉണ്ടോ, പരിപാടി ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ, ഇങ്ങനെ അങ്ങനെ ചോദിച്ചു തുടങ്ങിയാൽ നമുക്കറിയാം നമുക്ക് എന്തോ ഒന്ന് ചെയ്യാണ്ടെന്ന്. അപ്പം എന്താ നമ്മളെ മറുപടി? ഇല്ല, നമുക്കൊന്നുമില്ല, ഞാൻ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണ് മറുപടി അല്ലേ. ഇനി രണ്ടാമത്തെ ആൾ പറഞ്ഞ എന്താ? ഞാനൊരു പെണ്ണിന്റെ ശരീരത്തിലിരുന്നു, ആഗ്രഹിച്ച പെണ്ണിന്റെ ശരീരത്തിലിരുന്നു. ഇരുന്ന് ഒരു വിവസ്ത്രയായ സ്ത്രീയുടെ ശരീരത്തിൽ ഒരാൾ ഇരിക്കുമ്പോൾ അയാളുടെ ബയോളജിക്കൽ പ്രോസസ്സ് എന്താ? അയാളുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താ? അയാളുടെ ലൈംഗിക അവസ്ഥ എന്താ? പക്ഷെ അല്ലാ എന്ന് കേട്ടപ്പോ ഖലാസ്, ഞാൻ എണീറ്റ് പോകുന്നു. മൂന്നാമത്തെ ആൾ എന്താ? കൂലിക്ക് വിളിച്ചു. കൂലിക്ക് വിളിച്ചാൾ കൂലി വാങ്ങാതെ പോയി. വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോ അതിലെ ലാഭം കൂടി കൊടുത്ത് പഠിച്ചോണി. മൂന്നാളും ഇത് പ്രാർത്ഥിച്ചപ്പോ കല്ലട നീങ്ങി. കല്ലട നീങ്ങി, സയൻസിലെ ഉണ്ടാവില്ല, ഇത് റബ്ബാണ്. കുൻ എന്ന് പറഞ്ഞാൽ നടക്കാത്ത ഒന്നുമില്ല. അപ്പൊ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുമ്പോൾ അതാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കണം. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ആ പ്ലാൻ നടപ്പിലാക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു തണുപ്പുണ്ട്. ആ തണുപ്പ് ആസ്വദിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഈ വെള്ളിയാഴ്ച ഈ സദസ്സിലിരുന്ന് എൻ്റെ കൂടെ ഇങ്ങനെ ഫുള്ള് സഞ്ചരിക്കണ കുറേ മനുഷ്യരങ്ങനെ കാണണ്ടിയാണ്. നമ്മൾ ഇട്ടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. നമ്മളത് നിസ്കാരമാണ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കേണ്ടത്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുത്ബയിൽ അത് പറഞ്ഞിരുന്നു, നിസ്കാരം നമ്മൾ നേരാക്കണം. ഇത് നിസ്കാരം നേരാക്കാറുണ്ട്. നമ്മളെ ഉള്ളിലൊരു തീരുമാനം വേണം, ഞാൻ എല്ലാ നിസ്കാരവും ഞാൻ അപ്പോഴുള്ള ഞാനിപ്പോൾ സ്ഥിരമായിട്ടുള്ളത് എൻ്റെ ജോലി സ്ഥലത്ത് അല്ലേ, എൻ്റെ ജോലി സ്ഥലത്ത് ഞാനുണ്ട്. പിന്നെ ചിലപ്പോൾ രാത്രിയിൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഉണ്ടാകാം. അവിടെ ഉള്ള പള്ളിയിലെ നിസ്കാര സമയം എനിക്കറിയണം, അവിടെ ഞാൻ പോകണം, നിസ്കരിക്കണം. പള്ളിന്റെ വരാന്തീക്കണ കയറുമ്പോൾ ബാക്കിയൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് പടച്ചവനോട് പോയിട്ട് കുറച്ച് വർത്തമാനം പറയണം. നിസ്കാരം കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം പ്രാർത്ഥിച്ച് എണീറ്റ് ഇറങ്ങിപ്പോയോക്കി, ജീവിതം വേറൊരു ട്രാക്ക് കട മാറും, ഉറപ്പാണ്, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞത് പണ്ട് ഒരു ജൂതം പറഞ്ഞു എന്ന് പറഞ്ഞു, മുസ്ലിങ്ങൾ ജുമാഅക്ക് വരുന്ന പോലെ അവർ സുബഹിക്കും കൂടി പള്ളിയിൽ വന്നാൽ പിന്നെ ആ മുസ്ലിങ്ങളെ തൊടാൻ നമുക്ക് കിട്ടൂല എന്ന് പറഞ്ഞു പറഞ്ഞു. നമുക്ക് എന്താ അലാം വെച്ച് എണീറ്റൂടെ? രണ്ടര മണിക്ക് ഫുട്ബോൾ കാണാൻ അലാം വെച്ച് എണീറ്റ് തൂങ്ങി ഉറങ്ങാതെ ഉറങ്ങണ നമുക്ക് പറ്റൂലേ? പറ്റൂലേ? ഫുട്ബോളൊക്കെ കഴിയാൻ പോകണം, അതുകൊണ്ടാണ് പറയണേ. നമ്മൾ ശരിക്കാലോചിക്കണം. ഏത് നിമിഷവും ഒരു നിസ്സഹായതയിലേക്ക് നമ്മൾ പോയി നമ്മൾ മരിക്കും അല്ലേ. കണ്ണു മലക്കും. നമുക്ക് ഒന്നര വയസ്സായ കുട്ടിയുണ്ട് എന്നുള്ളതോ ഭാര്യ കുട്ടിക്ക് ഭാര്യയും കുട്ടി എന്ത് ചെയ്യുന്നുള്ളതൊന്നും വിഷയമല്ല, സമയമാകുമ്പോൾ നമ്മൾ പോകും. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ നിസ്കാരം ഒന്ന് ട്രാക്ക് ആക്കണം, നിസ്കാരം ഒന്ന് പഠിക്കണം. ബാക്കിയെല്ലാം വിദ്യാഭ്യാസം നമുക്ക് ഉണ്ട്. നിസ്കാരത്തിൽ ഓതന അധികാരികളുടെ അർത്ഥം അറിയില്ല, നിസ്കാരത്തിൽ ഓതന സൂറത്തുകളുടെ അർത്ഥം അറിയില്ല. ഈ അവസ്ഥയ്ക്കൊന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്ന് ഞാൻ എല്ലാവരെയും ഇൻഷാല്ലാഹ് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. ഓരോ പുണ്യവും ചെയ്യുമ്പോൾ ലഭിക്കുന്ന മൂന്ന് നേട്ടങ്ങൾ.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഹിസ്റ്റോപാത്തോളജി, ഫ്ലോ സ്റ്റോമറി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഫ്ലബോട്ടോമി, ഹെൽത്ത് കെയർ ഓഡിറ്റ്, പേഷ്യൻ്റ് നാവിഗേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഓങ്കോളജി ഫാർമസി, ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ റീഹാബിലിറ്റേഷൻ, ക്യാൻസർ ജനറ്റിക് കൗൺസിലിംഗ് എന്നീ കോഴ്സുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവർ 21-നകം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.mcc.kerala.gov.in. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 21 ജൂലൈ. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0490239992.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: നാവികസേനയിൽ ഓഫീസറാകാം. നാവികസേനയുടെ June 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായി പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻസ് ഇൻസ്പെക്ടറേറ്റ്, സബ് മറൈൻ ടെക്നോ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം 27 വരെ. ജോയിൻ ഇന്ത്യ നേവി .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്.
5: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്. പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
6: നയനമനോഹര കാഴ്ചകളുടെ ശ്രാവ്യാനുഭവങ്ങളുമായി പീസ് റേഡിയോ ഇനി ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. ആഗ്ര ഡൽഹി യാത്രാവിശേഷങ്ങളുമായി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് ഷമീൽ മഞ്ചേരി, മുസ്തഫ അൻസാരി എന്നിവരാണ്. അവരുടെ ആ ഒരു യാത്രാവിവരണത്തിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൃശ്യത്തിലെ പുതിയൊരു എപ്പിസോഡുമായിക്കൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ഷമീൽ മഞ്ചേരിയാണുള്ളത്. നമുക്ക് ദൃശ്യത്തിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും.
8: വലൈക്കും അസ്സലാം.
7: അപ്പോൾ നമ്മൾ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇൻഷാല്ലാ നമ്മുടെ ഈ ഒരു ചർച്ച. ഏതായിരുന്നാലും എവിടേക്കായിരുന്നു യാത്ര?
8: യാത്ര ഡൽഹിയിലേക്കായിരുന്നു. സാധാരണ അത്ര അധികം യാത്ര പോകുന്ന ആളൊന്നുമല്ല ഞാൻ. കുറേ മുമ്പ് പോയിട്ടുണ്ട് ഡൽഹിയിലേക്കൊക്കെ. പിന്നെ അത്യാവശ്യം ചെറിയ യാത്രകളൊക്കെ ഉണ്ടാവുന്നല്ലാതെ വലിയ യാത്രകൾ വളരെ കുറവാണ്. അങ്ങനെ കഴിഞ്ഞ ഓണം വെക്കേഷനിൽ ഒന്ന് ഫാമിലിയേയും കൂട്ടി ഡൽഹിയിൽ പോയതാണ്. അതാണ് ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്.
7: ഏത് സമയത്തായിരുന്നു? ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുത്തിരുന്നോ? മാസം
8: ഇല്ല, സ്കൂള് അവധി എന്നുള്ള നിലക്ക് കഴിഞ്ഞ ഓണം വെക്കേഷന്.
7: ഓണം വെക്കേഷൻ
8: അത് തിരഞ്ഞെടുത്താണ്.
7: ഓക്കെ. അപ്പോൾ വെക്കേഷനുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു യാത്ര ഫാമിലി ആയിട്ട് പോകാനൊരു അവസരത്തെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത്.
8: അത്രേയുള്ളൂ.
7: അപ്പോൾ പിന്നെ പോയത് എങ്ങനെയായിരുന്നു? എയർമാർഗാണോ അതോ?
8: അല്ല, ട്രെയിൻ ഉണ്ടായിരുന്നു.
7: ട്രെയിൻ ആയിരുന്നു.
8: അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ഉണ്ടായിരുന്നു.
7: അപ്പോൾ ഒരുപാട് നേരം ഒരു യാത്ര അനുഭവിക്കാനും കൂടെ ഒരു അവസരം കൂടിയാണ് അല്ലേ?
8: ഏകദേശം 2 ദിവസത്തോളം. അതെ, അങ്ങോട്ട് മാത്രം. പിന്നെ 2 ദിവസത്തോളം ഇങ്ങോട്ടും യാത്രയുണ്ട്.
7: വീട്ടിൽ നിന്ന് മാറി നിന്ന് കുറേയൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ പോകാനുള്ളൊരു അവസരം കൂടിയാണ് ട്രെയിൻ യാത്ര. അത് ഡൽഹിയിലേക്കാവുമ്പോൾ അതൊരു വേറൊരു ആവേശം കൂടിയാണ്.
8: അതെ അതെ. മാത്രമല്ല ഫാമിലി ആയതുകൊണ്ട് നമ്മൾ AC ആണ് ചൂസ് ചെയ്തത്. കുറച്ച് റേറ്റ് കൂടുമെങ്കിലും
7: സേഫ്റ്റി,
8: ഫാമിലി ആവുമ്പോൾ ഒന്നുകൂടി സേഫാണ്, ഒരു കംഫർട്ടാണ്. അതുകൊണ്ടാണ് മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട് ഡൽഹിയിൽ. അന്ന് നോർമൽ നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലായിരുന്നു പോയിരുന്നത്. പക്ഷെ അത് വേറൊരു അനുഭവമാണ്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നൽകുന്ന, കുറച്ചുകൂടി കാഴ്ചകൾ നൽകുന്ന പോക്കാണല്ലോ സ്ലീപ്പർ ക്ലാസ്സിലെ പോക്ക്. പുറലോകവും പുറലോകത്തുള്ള മനുഷ്യരെയൊക്കെ ഒന്നുകൂടി അടുത്തറിയാനും സ്ലീപ്പർ ക്ലാസ്സിൽ പോകാൻ പറ്റും. ഫാമിലിയാ പോകുമ്പോൾ നമ്മൾ ചൂസ് ചെയ്തതാണെന്നുള്ളൂ.
7: അപ്പോൾ ഏതായിരുന്നാലും ഡൽഹിയുടെ വിശേഷങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവും. ഏതായാലും എത്ര ദിവസത്തേക്കായിരുന്നു യാത്ര?
8: ഇത് ഒരു ഒരാഴ്ചയിലേക്ക്.
7: ഒരാഴ്ച
8: അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും അവിടെ ഒന്ന് 2 ദിവസമുള്ള കറക്കമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ആഴ്ചയുള്ള ഒരു യാത്രയായിരുന്നു. ചെറിയ യാത്രയായിരുന്നു.
7: അതെ അല്ലേ. ഫാമിലി എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു?
8: എൻ്റെ വൈഫും കുട്ടികളും.
7: രണ്ട് മക്കള്. ചെറിയ മക്കളായിരിക്കും.
8: അതെ അതെ അതെ.
7: ഓക്കെ. ഡൽഹിയിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. മുമ്പ് അങ്ങനെ പോയിട്ട് വല്ല പരിചയമുണ്ടോ?
8: ആ, മുമ്പ് പോയിട്ടുണ്ട്. മുമ്പ് 10 വർഷം മുമ്പാണ്. എന്ന് വെച്ചാൽ BEd പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻ്റർ ഉണ്ട് മലപ്പുറത്ത്. അവിടെയാണ് BEd പഠിച്ചിരുന്നത്. ആ സന്ദർഭത്തിൽ അന്നൊരു 10 ദിവസത്തെ ഇതിനേക്കാൾ മനോഹരമായ യാത്രയായിരുന്നു. കുറച്ചുകൂടി ദിവസങ്ങൾ അധികം ഉണ്ട്. അപ്പോൾ അന്ന് പോകുമ്പോൾ, അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്നത്തെ ഞങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ഗോപാലൻ മാഷുണ്ട്, ഗോപാലൻ സാർ. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ പോകുന്നെങ്കിൽ പോയിക്കോളൂ, പിന്നെ ഇതുപോലെയൊക്കെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റിക്കോളൊന്നില്ല. അന്ന് എക്സ്പെൻസും ശരിക്ക് വളരെ കുറവായിരുന്നു. ഒന്നിച്ച് എല്ലാ കുട്ടികളും സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒന്നിച്ചൊക്കെ പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അന്ന് ഗോപാലൻ സാറ് പറഞ്ഞൊരു ആ ഒരു വാചകമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്.
7: അതെ. അപ്പോൾ അന്ന് ആ സമയത്ത് നമുക്ക് പോകാനൊക്കെ എങ്ങനെ പോകും, അല്ലെങ്കിൽ കുറേ ആശങ്കകൾ ഉണ്ടാവും. പക്ഷെ ഇന്നിപ്പോൾ അത് ആ പറഞ്ഞതിൻ്റെ ഒരു യാഥാർത്ഥ്യമായ ഒരു സന്തോഷം കൂടെ മുഖത്തുണ്ട് അല്ലേ? ഇൻഷാല്ലാ. ഓക്കെ. അന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, എന്നാലും ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ടാവും അല്ലേ? ഏതായിരുന്നാലും നമ്മുടെ ഈ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
8: അന്നത്തേതാണോ?
7: അതെ അതെ. അന്ന് പങ്കുവെക്കാമോ?
8: അന്ന് വളരെ സന്തോഷമുള്ള, അല്ലെങ്കിൽ ആദ്യം ഒരു അന്നത്തെ യാത്ര ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു നഷ്ടബോധം തോന്നുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അന്നും ഇപ്രാവശ്യം പോയപ്പോഴൊക്കെ പാർലമെൻറ്റ്, ഇപ്രാവശ്യം പോയപ്പോൾ അത് നമ്മുടെ ഇതിലില്ല, പക്ഷേ അന്ന് പോയപ്പോൾ നമ്മുടെ ആ ഒരു യാത്രയിൽ പിന്നെ പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. പാർലമെൻറ്റിന് അകത്ത് കയറി കാണാനുള്ള പെർമിഷനും മറ്റൊക്കെ നേരത്തെ നമ്മുടെ അധ്യാപകരെ എടുത്തിരുന്നു. പക്ഷേ നല്ല ബ്ലോക്കിൽ അകപ്പെട്ടു, അതുകൊണ്ട് അവിടെ ആ നിശ്ചിത സമയത്തിന് എത്തണമല്ലോ, അതെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പാർലമെൻറ്റ് കാണാൻ അത് മിസ്സായി. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു വലിയ ഒരു കേന്ദ്രമാണല്ലോ ശരിക്കും പാർലമെൻറ്റ് എന്നുള്ളത്. അത് കാണാനും അതിൻ്റെ അകത്ത് കയറി അതൊക്കെ ഒന്ന് സന്ദർശിക്കാനുള്ള അവസരം അന്ന് നഷ്ടമായി. അതാണ് ഒരു നഷ്ടബോധം അന്നത്തെ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ളത്. പിന്നെ അന്നത്തെ യാത്രയിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരു പക്ഷെ അന്ന് പോയ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും മറക്കാൻ കഴിയാത്തൊരു നിമിഷം എന്ന് വെച്ചാൽ, വല്ലാത്തൊരു ഒരു മൊമെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാറ് ബൈജു സാറുണ്ട്, അദ്ദേഹം ഒന്ന് വീണ് അദ്ദേഹത്തിൻ്റെ കാലിനോ മറ്റോ എന്തൊരു ചെറിയ പ്രയാസം വന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരണം, കാരണം ബാക്കി ചികിത്സകളും കാര്യങ്ങളൊക്കെ വേണ്ടൊരു സിറ്റുവേഷനായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ അധ്യാപകരും സ്റ്റുഡൻസൊക്കെ കൂടി ഒരു ചർച്ച നടന്നു. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണമല്ലോ, കാലിന് പ്രയാസം വന്ന ആളാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ രണ്ട് അധ്യാപകർ അദ്ദേഹത്തിൻ്റെ കൂടെ പോന്നു കഴിഞ്ഞാൽ, ഇദ്ദേഹം അധ്യാപകനാണ്, കൂടെ രണ്ട് അധ്യാപകരോട് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ എസ്കോർട്ടിങ്ങിന് വേണ്ടത്ര ടീച്ചേഴ്സ് ഇല്ലാതെ വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു അധ്യാപകനും പിന്നെ ഒരു സ്റ്റുഡൻറ്റും എന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാം എന്നൊരു തീരുമാനം വരികയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ആരാണ് ഈ സാറിൻ്റെ കൂടെ, ആരാണ് ഇദ്ദേഹത്തെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുക എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങളുടെ കൂടെയുള്ള സിദ്ദീഖ് സാറുണ്ട്, സിദ്ദീഖ് ഞങ്ങളുടെ സുഹൃത്ത്. അപ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയങ്ങൾ വളരെ മുൻപന്തിയിലുള്ള സുഹൃത്താണ് സിദ്ദീഖ് മാഷ എന്ന് പറഞ്ഞാൽ. മൂപ്പര് വളരെ പെട്ടെന്ന് വില്ലിങ്ങായി. നമ്മളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു, നമ്മളവിടെ എത്തിയിട്ടേ ഉള്ളൂ, നമുക്കിനി അത് കഴിഞ്ഞ് കുളു മണാലി പോകാനുണ്ട്. നമ്മളൊക്കെ അവിടെ പോകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണല്ലോ, പ്രത്യേകിച്ച് ആ പ്രായത്തിൽ. അപ്പോൾ ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ നമ്മളാരും പെട്ടെന്നായിട്ട് വില്ലിങ്ങാവുന്നില്ല. അപ്പോൾ പക്ഷേ സിദ്ദീഖ് സാറിൻ്റെ സ്വഭാവം അതാണല്ലേ. സിദ്ദീഖ് എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തിൻ്റെ മൂപ്പരുടെ ഒരു ഒരു എന്താ പറയുക, നേച്ചറിലുള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവർക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ സിദ്ദീഖ്, അതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടാണ് ആബിദ് സാറുണ്ട്, ആബിദ് സാറ്, ഇവർ രണ്ടുപേരാണ് പിന്നെ ബൈജു സാറിൻ്റെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. യാത്ര തുടങ്ങിയിട്ടുള്ളായിരുന്നു, അവിടെ എത്തിയിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരു വലിയ ത്യാഗമായിരുന്നു ഞങ്ങളുടെയൊക്കെ മനസ്സിൽ. ഇന്നുള്ള ഒരു വലിയ ത്യാഗത്തിൻ്റെ ഒരു ഓർമ്മകളാണ് ശരിക്ക്.
7: ഇപ്പോൾ സിദ്ദീഖ് സാറും ബൈജു സാറൊക്കെ ഓർമ്മയിലൊന്നും അനുഭവം, ആബിദ് സാറും അങ്ങനത്തെ ഒരു അനുഭവമാണ് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ടീച്ചറാകാനുള്ള പഠന സമയത്ത് ഉണ്ടായൊരു അനുഭവം അല്ലേ.
8: അപ്പൊ
7: സ്റ്റുഡന്റ് ആയിട്ട് ആരാ പോന്നെന്ന് പറഞ്ഞത്?
8: സിദ്ദീഖ്.
7: സിദ്ദീഖ് നല്ലൊരു സദീഖ് ആയിരുന്നു അല്ലേ.
8: ഓക്കെ,
7: അപ്പോ മുൻ അനുഭവം വല്ലാത്തൊരു അനുഭവം തന്നെയാണ്, മറക്കാനാകാത്ത ഒരു ഓർമ്മയുണ്ട് അല്ലേ. എന്തായിരുന്നാലും ഇനി ഇപ്പൊ ഈ അടുത്ത് ലാസ്റ്റ് ഫാമിലി ആയിട്ട് പോയ വിശേഷങ്ങളിലേക്ക് പോകാം.
8: പോകാം
7: അവിടെ ഡൽഹിയിലേക്ക്. അപ്പൊ നമ്മള് എത്തി, ആദ്യം എത്തിയത് എവിടെയായിരുന്നു?
8: ആദ്യം ആഗ്രയിലായിരുന്നു. ഞങ്ങളൊരു ശനിയാഴ്ച രാവിലെയാണ് പുറപ്പെടുന്നത്. ശനിയാഴ്ച രാവിലെ കോഴിക്കോട് നിന്ന് ഒരു 5:30 ട്രെയിൻ ഉണ്ട്, അതിനാണ് പുറപ്പെട്ടത്. അങ്ങനെ പുറപ്പെട്ട് ശനിയാഴ്ച ഫുള്ള് ട്രെയിനിൽ, പിന്നെ ഞായറാഴ്ച വൈകിട്ടോടു കൂടിയാണ് ആഗ്രയിൽ എത്തുന്നത്. പിന്നെ ട്രെയിനിൽ ഈ പറഞ്ഞ പോലെ AC കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കംഫേർട്ടാണ്. വൈഫും കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് വളരെ കംഫേർട്ടായിട്ട് പോകാൻ പറ്റിയത്. പിന്നെ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ നമ്മൾ പരമാവധി ഭക്ഷണമൊക്കെ കയ്യിൽ കരുതിയിരുന്നു, കാരണം ട്രെയിനിലെ ഭക്ഷണമൊക്കെ ഒഴിവാക്കാമല്ലോ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ഒരുപാട് യാത്രാ വിഭവങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. പക്ഷെ വിചാരിച്ച പോലെയല്ല, ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം തീർന്നു. ഞങ്ങൾ വിചാരിച്ചിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് കുറച്ച് ബാക്കിയാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ വെറുതെ ഇരിക്കാണല്ലോ, ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക.
7: നമ്മളെന്നെ കൊണ്ടുപോയ സാധനം കഴിക്കാമല്ലോ,
8: നമ്മളങ്ങനെ കഴിക്കുക. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ദിവസം കുറച്ചൊക്കെ ട്രെയിനിൽ നിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. പിന്നെ ആഗ്രയിലെത്തി, അന്ന് വൈകിട്ടോടെ ആഗ്രയിലെത്തി. ആഗ്രയിലെത്തി ഞങ്ങൾ ഒരു ടീം ഒന്നിച്ചായിരുന്നു, ഒരു മലയാളി യാത്രാ സഹായി എന്ന് പറയുന്ന അവരുടെ കൂടെയായിരുന്നു ഞങ്ങൾ സഞ്ചരിച്ചിരുന്നത്. അപ്പം അതിലൊരു ഷുക്കൂർക്കൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ വല്ലാത്തൊരു പിന്നെ കെയറിങ് ആയിരുന്നു ശരിക്ക്. അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിന്നെ റൂമിലേക്ക്, അന്ന് രാത്രി നേരം റൂമിലേക്ക് പോയി. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ഞായറാഴ്ച കഴിഞ്ഞു. പിന്നെ തിങ്കളാഴ്ചയാണ് ബാക്കി യാത്രകളിലേക്ക് ഇറങ്ങുന്നത്.
7: അപ്പോൾ ഞായറാഴ്ച അവിടെ എത്തി, എത്തിയതിന് ശേഷം അവിടെ ആഗ്രയിലാണ് എത്തിയത്.
8: ആഗ്രയിലെത്തി അല്ലേ.
7: അവിടെ പൊതുവെ ആഗ്രയിൽ നമ്മൾ എന്ന് പറഞ്ഞാല് കാണാനുള്ളത് താജ്മഹൽ ആയിരിക്കും.
8: അതെ അതെ, തിങ്കളാഴ്ച നേരത്തെ തന്നെ നമ്മളോട് ഇവര് ചോദിച്ചു, നേരത്തെ പുറപ്പെട്ടാല് നേരത്തെ പോയി കഴിഞ്ഞാല് പെട്ടെന്ന് കാണാം, തിരക്ക് കുറവായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നൊരു 7 മണിയോ ആ ഒരു സമയത്തൊക്കെ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 10 മണിയോടുകൂടിയൊക്കെ അവിടുന്ന് മൊത്തത്തിൽ കണ്ട്, പിന്നെ മുമ്പത്തെ പോലെയല്ല, മുമ്പ് അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കായിരുന്നല്ലോ ടിക്കറ്റ് ഇല്ലാതെ തന്നെ, ആ ഒരു താജ്മഹൽ കോമ്പൗണ്ടിന്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശിക്കായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അവിടേക്ക് പ്രവേശിക്കാൻ പ്രത്യേകമായി ടിക്കറ്റ് ഒരു 200 രൂപയോ മറ്റോ എക്സ്ട്രാ കൊടുക്കണം.
7: സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ടോ അത്
8: എന്താണെന്നറിയില്ല, പുതിയ ടിക്കറ്റിംഗ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു. അന്നത്തെ കമ്പയർ എന്താണത് വന്നതെന്ന് അറിയില്ല. നമ്മള് മുമ്പ് പോയ അന്ന് ആ ഒരു സിസ്റ്റം ഇല്ല, ഇപ്പോൾ അതിന്റെ ആ ഒരു ചുറ്റുഭാഗമൊക്കെ ഇങ്ങനെ കെട്ടി മറച്ചിട്ട് അവിടേക്ക് കാരണമെങ്കിൽ തന്നെ ഇപ്പോൾ പുതിയൊരു ടിക്കറ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പം അവിടെ കുറച്ച് സമയം ഒരു 7 മണിക്ക് കയറിയിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ താജ്മഹലിലാണ് ആദ്യം സ്പെൻഡ് ചെയ്തത്.
7: അവിടെ ആഗ്രയിൽ താജ്മഹലിൽ അല്ലാതെ
8: താജ്മഹൽ കഴിഞ്ഞാൽ പിന്നെ ആഗ്ര ഫോർട്ട്, അത് രണ്ടുമാണ് നമ്മൾ കാര്യമായിട്ട് പോയിട്ടുള്ളൂ. പിന്നെ ആഗ്ര ഫോർട്ടിലേക്ക് പോയി. ഇതൊക്കെ സത്യത്തിൽ നമ്മളിങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ കാണുന്നത്, നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ സ്കൂളിൽ SS എടുക്കുന്നുണ്ട്, സോഷ്യൽ സയൻസ് UP ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ സ്മാരകങ്ങളും അല്ലെങ്കിൽ അന്നത്തെ മുഗൾ ഭരണകാലത്തെ ആ ഒരു
7: ചരിത്രം,
8: ഭരണാധികാരികളുടെ, അക്ബർ ആണെങ്കിലും അതുപോലെ ഷാജഹാൻ ആണെങ്കിലും അങ്ങനെയുള്ള ഓരോ ഭരണാധികാരികളുടെ, മുഗൾ എംപയേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊന്നും കൂടി മനസ്സിലാവുന്നുള്ളതാണ്. അത്തരത്തിൽ ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഡൽഹിയിൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണണം, സാധിക്കുന്നവരൊക്കെ കാണണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആഗ്ര ഫോർട്ടും ഇതുപോലെ തന്നെ, അതിൻ്റെയൊക്കെ ഒരു നിർമ്മാണ രീതി എന്നൊക്കെ പറയുന്നത് ഏത് കാലത്ത്, ഏകദേശം ഒരു 2-3 നൂറ്റാണ്ട് മുമ്പാണല്ലോ. അന്നത്തെ കാലത്ത് ഇപ്പറയുന്ന മെഷീൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, ടെക്നോളജി ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടുതലൊരു മനുഷ്യാധ്വാനമാണല്ലോ അതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അപ്പോൾ അവരൊക്കെ എത്ര പെർഫെക്റ്റ് ആയി, അല്ലെങ്കിൽ ഇത്ര പിന്നെ ഉയരത്തിലും മറ്റുമൊക്കെ ഓരോ കോട്ടകളും മറ്റൊക്കെ പണിതു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ വലിയ സംഭവമാണ്. ശരിക്കും
7: നാച്ചുറൽ സൗന്ദര്യമാണ് അല്ലേ?
8: അതെ അതെ,
7: അതായത് മനുഷ്യരുടെ കൈകൾ തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയാം അല്ലേ?
8: അതെ അതെ, ആഗ്ര ഫോർട്ട് ഉണ്ടാക്കിയത് അക്ബർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താജ്മഹൽ പിന്നെ നമുക്കൊക്കെ അറിയാം ഷാജഹാനാണ് എന്നുള്ളത് അറിയാലോ.
7: അപ്പോൾ ഏതായിരുന്നാലും ഈ ട്രെയിനിലുള്ളൊരു യാത്രയിൽ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് ഏകദേശമൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മുടെ നാടല്ലാത്തൊരു നാട്ടിലെത്തുമ്പോൾ അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തത് ഡൽഹിയിലൊക്കെ?
8: അതെ, ട്രെയിനിലെ ഭക്ഷണം നമ്മുടെ ഒരു ടേസ്റ്റ് അല്ല, ചെറിയൊരു മാറ്റമുണ്ട്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് വാങ്ങിയിരുന്നല്ലോ, അപ്പോൾ ഒരു ടേസ്റ്റിന് മാറ്റമൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. നമുക്ക് പിന്നെ എല്ലാം രുചിച്ച് നോക്കുന്നൊരു ശീലം പൊതുവെ മുതിർന്നവർക്കുണ്ടാകും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവിടുത്തെ ഭക്ഷണ രീതി, നമ്മൾ മലയാളി ഹോട്ടലിനായിരുന്നു ഉണ്ടായിരുന്നു ഇവരായിട്ട് ധാരണയുള്ള കരാറുള്ള ഒരു മലയാളി ഹോട്ടലുണ്ടായിരുന്നു. അദ്ദേഹമാണ് നമുക്ക് ഓരോ സമയത്ത് ഫുഡ് ഒന്നുകിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് തരും, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ, ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അവിടെയൊക്കെ പോയി കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു മലയാളി ടച്ച് അവിടെ കിട്ടിയിരുന്നു, അതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല.
7: അതെ, അങ്ങനെ ഏതായാലും ആഗ്രയിൽ നിന്ന് താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ടതിന് ശേഷം പിന്നെ എങ്ങോട്ടാണ് തിരിച്ചത്?
8: ഞായറാഴ്ച അല്ല, തിങ്കളാഴ്ച വൈകിട്ട് ഡൽഹിയിലേക്ക് തിരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഒരു ബസ്സിലാണ്, അങ്ങനെ തിരിച്ച് ആ ബസ്സിൽ അങ്ങോട്ട് യാത്ര തിരിച്ചു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ എത്താൻ ഉദ്ദേശിച്ച സമയത്തിനേക്കാളും കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത്, ഒരു രാത്രിയോടുകൂടിയാണ് എത്തിയത്. എന്നിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് അങ്ങനെ തിങ്കളാഴ്ച ദിവസം അതോടുകൂടി കഴിഞ്ഞ് ഡൽഹിയിലെത്തി.
7: തിങ്കളാഴ്ച അവിടെ വൈകുന്നേരത്തോടു കൂടി ഡൽഹിയിലേക്ക് എത്താനുള്ള പ്ലാനിങ്ങിലാണ് പോകുന്നത് ആഗ്രയിൽ നിന്ന്.
8: അതെ അതെ,
7: അങ്ങനെ പിന്നെ
8: വൈകിട്ടാണ് പുറപ്പെട്ടത്, ഉച്ചയ്ക്ക് ശേഷമാണ് പുറപ്പെട്ടത്. വൈകിട്ടെത്തില്ലെങ്കിലും രാത്രി അധികം വൈകാതെ എത്തുന്നായിരുന്നു ഏകദേശം സമയം കണ്ടിരുന്നത്, പക്ഷേ കുറച്ചും കൂടി ഒന്ന് ലേറ്റ് ആയെന്ന് മാത്രം.
7: ഏതായാലും തിങ്കളാഴ്ച അപ്പോൾ ഒന്നും പിന്നീട് കണ്ടിട്ടില്ല,
8: ഇല്ല ഇല്ല, ആഗ്രയിൽ നിന്ന് തിരിച്ച് പുറപ്പെട്ടു അത്രേ ഉള്ളൂ. നല്ല മഴ ഉണ്ടായിരുന്നു യാത്രയിൽ.
7: അവിടെ എങ്ങനെ ഈ ബസ്സിലൊക്കെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഡൽഹി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് മനസ്സിൽ നമുക്ക് കാഴ്ചകൾ ഓർമ്മയുന്നു, പക്ഷേ അവിടുത്തെ ചില ചേരികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നോ?
8: യെസ്, ഉണ്ട്. പോകുമ്പോൾ നമ്മളിങ്ങനെ ഇരുവശത്തും കാണുന്ന കാഴ്ചകളാണ്. പക്ഷേ ഈ ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്ര കുറച്ച് സമയമാണ് പകൽ വെളിച്ചത്തിലുള്ളത്, പിന്നെ ബാക്കി ഇരുട്ടായില്ലേ, പിന്നെ അത്തരം കാഴ്ചകളൊന്നും കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല.
7: ഡൽഹിയിൽ ഏതായിരുന്നു നല്ല ഒരുപാട് കാഴ്ചകൾ ഡൽഹിയിലുണ്ട്? ആഗ്രയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചുരുക്കം ചില കാഴ്ചകളാണുള്ളത്, എന്നാൽ ഡൽഹിയിൽ അങ്ങനെയല്ലല്ലോ, തലസ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. എന്തൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ?
8: അതെ, ഡൽഹിയിലേക്ക് ഇപ്പറഞ്ഞ പോലെ തിങ്കളാഴ്ച രാത്രി എത്തി, പിന്നെ ചൊവ്വാഴ്ച ഒരു മുഴുവൻ ഡൽഹിയിലാണല്ലോ. അപ്പോൾ അവിടെ ആദ്യം പോയത് ഓർമ്മ ശരിയാണ് കുത്തുബുദ്ദീൻ, അല്ല കുത്തുബ് മിനാറിലാണ്, കുത്തുബുദ്ദീൻ ഐബക്കാണ് പണി കഴിപ്പിച്ച്. അപ്പോൾ കുത്തുബ് മിനാറിലേക്ക് പോയി. അതും ഇപ്പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഉയരവും അതിൻ്റെ ഒരു നിർമ്മാണ രീതിയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണല്ലോ സത്യത്തിൽ. അപ്പോൾ അതിപ്പറഞ്ഞ പോലെ കുത്തുബുദ്ദീൻ ഐബക്കാണ് അത് തുടക്കം കുറിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗം. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് ഇൽത്തുമിഷും പിന്നീട് അതിൻ്റെ ഒരു നിർമ്മാണങ്ങളൊക്കെ ഫിറോസ് ഷാ തുഗ്ലക്കുമൊക്കെ പൂർത്തീകരിച്ചു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഏതായാലും അതിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയാണെങ്കിൽ നമ്മൾ എത്രയോ ഹൈറ്റിലാണ്, ശരിക്ക് അതിൻ്റെ ഉയരം എത്രയാണെന്ന് ഓർക്കുന്നില്ല.
7: ഞാൻ പോയിട്ടുണ്ട്, ഒരു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട്.
8: മൂന്ന് പ്രാവശ്യം
7: മൂന്ന് ആവശ്യങ്ങളായിരുന്നു, പിന്നീട് സംസാരിക്കാം. ഏതായിരുന്നാലും നിങ്ങൾ കണ്ട പ്രധാനപ്പെട്ട, നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള അത്ഭുതം വേറെ തന്നെയാണ് കുത്തുബ് മിനാർ. അതും ഇത്ര മീറ്റർ എന്ന് പറയുമ്പോൾ
8: അന്നത്തെ കാലത്ത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതൊക്കെ മാൻമെയ്ഡ് ആണല്ലോ. ഇന്നിപ്പോ ക്രെയിനും ഒക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം.
7: തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റിയ വേറെ എന്തൊക്കെയായിരുന്നു?
8: കുത്തുബ് മിനാർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോട്ടസ് ടെമ്പിൾ പോയി. അതൊരു അതിൻ്റെ പുറത്തുനിന്ന് അതിൻ്റെ ഒരു മനോഹാരിത, ഒരു താമരയുടെ ആകൃതിയിലുള്ള ആ ഒരു സംഗതി കണ്ടു. പിന്നെ ഇന്ത്യാ ഗേറ്റ്, ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ത്യാ ഗേറ്റ് കാണും. ഇന്ത്യാ ഗേറ്റിൽ അതിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാലോ, ആദ്യ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ സോൾജിയേഴ്സ് പട്ടാളക്കാർ അവർ കൊല്ലപ്പെട്ടതിൻ്റെ ഒരു പ്രതീകം എന്ന നിലക്കാണത് പണി കഴിപ്പിച്ചില്ലെന്നാണ് മനസ്സിലാവുന്നത്. അതേപോലെ റെഡ് ഫോർട്ട്, അതും ഇപ്പറഞ്ഞ പോലെ ഒരു ഇന്നും വളരെ പ്രസക്തമായൊരു മോണ്യുമെൻ്റാണ് ശരിക്ക്. കാരണം ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മുടെ പ്രധാനമന്ത്രി അവിടെ നിന്നാണല്ലോ പതാക ഉയർത്തുന്നത്. അപ്പോൾ ആ ഒരു റെഡ് ഫോർട്ട് കണ്ടു. പിന്നെ അതിൻ്റെ മുന്നേ ആയിട്ട് ഇന്ദിരാഗാന്ധി മ്യൂസിയം, അത് മുന്നേ കണ്ടിട്ടുണ്ട്. എന്നാലും അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ ശരിക്ക് നമ്മുടെ ആ ഒരു മുന്നേയുള്ള ഒരു കാലം, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ അതുപോലെ രാജീവ് ഗാന്ധിയുടെ ഒക്കെ അവർ കൊല്ലപ്പെടുന്നതും അവരുടെ ആ ഒരു ബാക്കിയായ വസ്ത്രങ്ങളും നുരുമ്പിയ അതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ വല്ലാത്ത ഓർമ്മകളാണ് ശരിക്ക്. ഇന്ദിരാഗാന്ധി എന്ന ഒരു ഉരുക്കു വനിതയുടെ ആ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഒക്കെ ചരിത്രത്തിലുള്ള ശരിക്ക് ആ ഒരു ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനുശേഷമാണ് റെഡ് ഫോർട്ടിലേക്ക് വരുന്നത്. റെഡ് ഫോർട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചല്ലേ ഈ ഡൽഹി ജുമാ മസ്ജിദിലേക്കുള്ളൂ. അങ്ങനെ വൈകുന്നേരം ഡൽഹി ജുമാ മസ്ജിദിലേക്ക് എത്തി എന്നാണ് അസർ നമസ്കരിച്ചത്. വൈകുന്നേരമാണ് എത്തിയത്. അപ്പോൾ അവിടുന്ന് അസർ നമസ്കരിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അതിൻ്റെ താഴോട്ട് ഇറങ്ങിയാലാണല്ലോ ചാന്ദിനി ചൗക്കും അതുപോലെ
7: ആ
8: പർച്ചേസിങ് മീന ബസാറൊക്കെ അവിടെയാണല്ലോ. അപ്പോൾ അന്ന് വൈകുന്നേരം ഇപ്പോൾ നമ്മളെ ലാസ്റ്റാണ്. പിന്നെ അന്നത്തോടുകൂടി നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ അവിടെ നിന്നായിരുന്നു പർച്ചേസിങ്. പക്ഷേ സംഭവിച്ചെന്താ വെച്ചാൽ വൈകിട്ടോടെ നല്ല മഴ, നല്ല മഴ വെച്ചാൽ നമ്മളൊരു കുടയൊക്കെ കരുതിയിരുന്നു, പക്ഷെ അതിന് കവച്ചു വെക്കുന്ന നല്ല മഴയായിരുന്നു. രസമായിരുന്നു യാത്രയിലെ മഴയൊക്കെ, രസമാണല്ലോ. റെഡ് ഫോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നല്ല മഴ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജമാ മസ്ജിദും അതുപോലെ ഈ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം വെള്ളത്തിലായി എന്ന് പറയുന്നവ ശരി. അവിടെ പിന്നെ നമ്മളെ പോക്കറ്റ് അധികം കീറിയില്ല.
7: നമ്മളെ അവിടെ പോയപ്പോഴും വല്ലാതെ നമ്മള് സ്ത്രീകളുടെ പ്രത്യേകിച്ച് ഫാമിലി ആഗ്രഹിക്കുന്ന ഒന്നാണ് പർച്ചേസിംഗ്.
8: അത് വേണ്ടത്ര നടന്നില്ല എന്നത് ഒരു.
7: ഏതായിരുന്നാലും ഈ ഒരു യാത്ര ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളെ ഫാമിലി മാത്രമല്ല മറ്റു പല
8: ഫാമിലീസും
7: ഒരു ടീം. ആരായിരുന്നു ഇതിന്റെ ഒരു?
8: ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മലയാളി യാത്ര സഹായി എന്ന് പറയുന്നു. പിന്നെ അതിൽ തന്നെ ശുക്കൂർക്ക എന്ന് പറയുന്ന അദ്ദേഹം വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഈ യാത്രയിൽ മറക്കാൻ പറ്റാത്ത മറ്റൊരു സംഗതി എന്താ വെച്ചാൽ ഒക്കെ സന്തോഷകരമായിരുന്നു, പക്ഷെ തിരിച്ചു വരുന്ന യാത്ര കുറച്ച് ഭയങ്കര പ്രയാസമായിരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ ACയാണ്, കംഫേർട്ടാണ്, അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോൾ കുറച്ച് ഏതൊരു സ്റ്റോപ്പ് കഴിഞ്ഞ് തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ, നമ്മൾ ആ ഒരു ബെർത്തിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ബെർത്തിൽ ഒരു ഹിന്ദിക്കാരൻ എവിടെ ഉള്ളതെന്ന് അറിയില്ല, ആള് ഭയങ്കര റഫായിരുന്നു ശരിക്കും. റഫ് എന്ന് വെച്ചാൽ ഇദ്ദേഹം ഫുൾ ടൈം കിടന്നുറങ്ങുക, അതേപോലെ കളിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് പറയാണ് നമുക്കുണ്ടായ ഒരു മോശം അനുഭവമാണ്. കാരണം നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ സ്വാഭാവികം അങ്ങോട്ടും ഓടി കളിക്കും, തട്ടുമുട്ടൊക്കെ ചെയ്യുമല്ലോ. ഇതൊന്നും ഇദ്ദേഹത്തിന് പറ്റില്ല. മാത്രമല്ല ഇദ്ദേഹം ആ ബെർത്തിൽ ഫുൾ ടൈം കിടക്കുക. അത് രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ലാംഗ്വേജ് പ്രശ്നമുള്ളതുകൊണ്ട് അധികം പറയാൻ പോയില്ല. പക്ഷേ നമ്മളെ കൂടെ ഒരു ഒരു മിലിറ്ററി എന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഓണം വെക്കേഷന് നാട്ടിലേക്ക് വരായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു, ഒരു സാധാ പട്ടാളക്കാരനാണ്, മലയാളിയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഒരു ക്രിസ്ത്യൻ മിഷനറിയിലോ മറ്റോ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ആളുണ്ടായിരുന്നു. അവരൊക്കെ ഇദ്ദേഹത്തോട് ഇതൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നോക്കുന്നുണ്ട് അവർക്കറിയാവുന്ന ഹിന്ദിയിൽ, പക്ഷെ ഇയാൾക്കിത് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള ഒരു ഒട്ടും കോപ്പറേറ്റീവ് അല്ലാത്ത
7: ക്യാരക്ടർ,
8: അതെ അതെ, സഹകരിക്കാൻ ഒരു മനസ്സില്ലാത്ത, ഫുൾ ടൈം അവിടെ കിടക്കുക, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കുട്ടികൾ തൊടുന്നോ പിടിക്കുന്നോ എടുക്കുന്നോ ഒന്നും പറ്റില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ കുട്ടികളാണെങ്കിൽ രണ്ടു ദിവസമല്ല ട്രെയിനിൽ, ഇവരിങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തണല്ലോ. അപ്പൊ അതൊരു ഭയങ്കര പ്രയാസമായിരുന്നു തിരിച്ചുള്ള യാത്ര എന്നുള്ളത്. അപ്പൊ ഈ ഒപ്പുള്ള യാത്രക്കാരൊക്കെ കോപ്പറേറ്റീവ് ആയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ടി ടി ആർ ഒക്കെ വന്നു, അവരോടും ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഇയാൾ അത്രത്തോളം ഒരു അറഗന്റ് എന്നൊക്കെ പറയില്ലേ.
7: അങ്ങനൊരു അപ്പൊ യാത്രകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളും കൂടെ നമുക്ക് ഒരുപാട്
8: അനുഭവങ്ങൾ, ഇതൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്,
7: വെല്ലുവിളികളൊക്കെ ഉണ്ടാവും അല്ലേ. എന്നിരുന്നാലും നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും മാറ്റിവെക്കുന്ന ചില സമയങ്ങളാണ് യാത്രകൾ. ഏതായിരുന്നാലും ഈ ഒരു സമയം വരെ നമ്മൾ ഇനിയും വിശേഷങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു.
6: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ആഗ്ര ഡൽഹി യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ദൃശ്യം പ്രോഗ്രാമിലൂടെ നമ്മോട് പങ്കുവച്ചത്. ഷമീൽ മഞ്ചേരിയും മുസ്തഫ അൻസാരിയുമാണ്.
1: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്തുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 സഫർ 10 തീയതി 2026 ജൂലൈ 24 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ബന്ദർ ബലീല ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നിലനിൽക്കണമെങ്കിൽ നാം അള്ളാഹുവിനെ സൂക്ഷിച്ചേ തീരൂ. ഈ ജീവിതത്തിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് വിജയത്തിൻ്റെ മാർഗം എന്ന് നാം തിരിച്ചറിയണം. ഇസ്ലാം മനുഷ്യന് നൽകിയ വഴി കീഴ്പ്പെടലിൻ്റെയും വിധേയത്വത്തിൻ്റെയുമാണ്. അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും വിധേയവരായിക്കൊണ്ട് ജീവിക്കുക എന്നത് മാത്രമാണ് മനുഷ്യൻ്റെ മോചനമാർഗം. വിശ്വാസികളെ, കാലം കഴിയുന്തോറും സമൂഹത്തിൽ നാശങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയായികളാണ് ശരിയും തെറ്റും വേർതിരിച്ചറിയാത്ത അവസ്ഥയാണ് എല്ലായിടത്തുമുള്ളത്. ദേഹേച്ഛകൾക്കാണ് എല്ലാവരും മുൻഗണന നൽകുന്നത്. നേരായ മാർഗത്തിൽ നിന്ന്, സത്യപാതയിൽ നിന്ന് മനുഷ്യനെ അശ്രദ്ധരാക്കുന്ന കാര്യങ്ങളാണ് എവിടെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം: ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറു മിൻഹു അത്താ തൽഖൌ റബ്ബക്കും. ഓരോ കാലം കഴിയുന്തോറും മുൻകാലത്തേക്കാൾ പിൻകാലത്ത് നാശം മാത്രമാണ് വരിക നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. ഇമാം ബുഖാരി ഉദ്ധരിച്ച വചനമാണിത്. ഒരു വിശ്വാസിക്ക് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് അവൻ്റെ സമ്പത്തിലോ അതല്ലെങ്കിൽ ആഹാര സുഖ സൗകര്യങ്ങളിലോ അല്ല, നേരെ മറിച്ച് അവൻ്റെ വിശ്വാസത്തിലും അവൻ്റെ മരനിഷ്ഠയിലുമുള്ള നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആ ശക്തിയില്ലായ്മയാണ് ഏറ്റവും വലിയ നഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, അള്ളാഹുവേ ഞങ്ങളുടെ മുസീബത്ത്, ഞങ്ങളുടെ ആപത്ത് ഞങ്ങളുടെ മതകാര്യത്തിലാക്കരുത് എന്ന്. ആപത്ത് സ്വാഭാവികമാണ്. ഈ ലോക ജീവിതത്തിൽ പലതും ചെറിയതും വലിയതും ആളുകൾക്കുണ്ടായേക്കാം. പക്ഷേ അവൻ്റെ മതം, അവൻ്റെ വിശ്വാസം, അവൻ്റെ അള്ളാഹുമായുള്ള ബന്ധത്തിലുള്ള നിഷ്ഠ, അതൊരിക്കലും ആപത്തിൽ പെട്ടു പോകരുത് എന്നാണ് ഇമാം തുർമുദി ഉദ്ധരിച്ച ഈ പ്രാർത്ഥനയുടെ സാരം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് ഏതാണെന്ന് അവിടുത്തെ ഭാര്യമാരിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. യാ മുഖല്ലിബൽ കുലൂബ് സബ്ബിത്ത് കൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാവേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ മതത്തിൽ, നിൻ്റെ ദീനിൽ നീ അടിയുറപ്പിച്ചു നിർത്തണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, ഈ ഹദീസ് ഉദ്ധരിച്ച ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്. ഉമ്മു സലമത്ത് ചോദിക്കുകയാണ്, നബി എന്താണ് ഇത്രയധികം ആദർശത്തിലും ദീനിലും ഹൃദയത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഉമ്മു സലമ, ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം അള്ളാഹുവിൻ്റെ കൈവിരലുകൾക്കിടയിലാണ്. അള്ളാഹു അതിനെ എപ്പോഴും മാറ്റിയും മറിച്ചും തിരിച്ചും കൊണ്ടിരിക്കും. അതിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിങ്കൽ നിന്നുള്ള നിഅമത്ത് വേണം. അതിന് നാം തയ്യാറാവണം എന്നാണ്. സഹോദരങ്ങളെ, ഓരോ മുസ്ലിമും തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവനാണെന്ന് വിശ്വസിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ആ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ തൻ്റെ വിശ്വാസത്തെ നിലനിർത്താൻ, ഏകദൈവ വിശ്വാസത്തിലുള്ള തൻ്റെ ഈമാനിനെ നഷ്ടപ്പെടാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു നമ്മളെ നന്മയിൽ ഉറപ്പിച്ചു നിർത്തിയാലേ നമ്മൾ നന്മയിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തെറ്റാതെ ജീവിക്കാൻ നാം എപ്പോഴും ബദ്ധശ്രദ്ധരായിരിക്കണം. ഒലൂല അൻസബത്തിനാക്ക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അല്ലാഹു തആല പറഞ്ഞത് കാണാം. താങ്കളെ നാം വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആ മനുഷ്യർ പറയുന്ന മാർഗത്തിലേക്ക് താങ്കൾ ചെരിഞ്ഞു പോകുമായിരുന്നു എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ ഒരു മാനസികാവസ്ഥ വരും എന്ന് അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ, തിന്മയിലേക്ക് ചാഞ്ഞും ചെരിഞ്ഞും പോകാതിരിക്കാൻ നാം ഉറച്ചു നിൽക്കുകയും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. വിശ്വാസികളുടെ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ സൂറത്തു അൽ ഇംറാനിൽ പറഞ്ഞത് കാണാം, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിന് സന്മാർഗം കാണിച്ചു തന്നതിൻ്റെ ശേഷം നീ വഴിതെറ്റിക്കരുതേ, ഞങ്ങൾക്ക് നിന്നിൽ നിന്നുള്ള കാരുണ്യം നൽകണമേ, നീയാണല്ലോ എല്ലാം നൽകുന്നവൻ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. സഹോദരങ്ങളെ, അതുകൊണ്ട് ദീനിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിലും അള്ളാഹു പഠിപ്പിച്ച മതകാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ മുഴുക്കെ നാം ഉറച്ചു നിൽക്കണം. നമ്മെ നാം തന്നെ ഉറപ്പിച്ചു നിർത്തണം. അതിനാവശ്യമായ ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി ഖുർആനുമായുള്ള ബന്ധം തന്നെയാണ്. ഖുർആൻ അല്ലാഹുവിൻ്റെ വചനമാണ്. അത് നമുക്ക് വെളിച്ചമാണ്. അത് നമ്മുടെ മാർഗദർശനമാണ്. നാം അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. അതിനെ നാം പഠിച്ചുകൊണ്ടിരിക്കണം. ആ ഖുർആനിൻ്റെ ഉപദേശങ്ങളെ നാം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. وقال الذين كفروا لولا نزل عليه القران جمله واحده അവിശ്വാസികൾ ചോദിച്ചിരുന്നു, എന്തേ ഈ ഖുർആൻ ഒരൊറ്റ തവണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടില്ല എന്ന്. അല്ലാഹു അതിനെ മറുപടി പറയുകയാണ്, കദാലിക ഇറക്കിയത് ഇങ്ങനെ തന്നെയാണ്. ലിനുസബ്ബിത ബിഹി ഫുആദക താങ്കളുടെ ഹൃദയം അതിൽ ഉറപ്പിക്കാൻ വേണ്ടി. അല്പാൽപമായി സാന്ദർഭികമായി ഒന്നോ രണ്ടോ അതിലധികമോ ആയത്തുകളായി ഗഡുക്കളായിക്കൊണ്ടാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത്, അവതരിപ്പിച്ചു കൊടുത്തത്. അത് മനസ്സിനെ ഉറപ്പിക്കാനാണ് എന്ന് ഖുർആൻ നബിയോട് പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഉറച്ചു നിൽക്കണം. നല്ലവരുമായി കൂട്ടുകൂടലാണ് മറ്റൊരു മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിത്തന്നു, ഖുർആൻ ഓടിത്തന്നുകൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ കൂടി നമ്മളെ പഠിപ്പിച്ചു, വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ ولا تطع من اغفلنا قلبه عن ذكرنا

കൂട്ടത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. അശ്രദ്ധരായി ജീവിക്കുന്നവർക്ക് അജീവിക്കുന്നവരെ അനുസരിച്ചു പോവുകയും ചെയ്യരുത്. ദേഹേച്ഛകളെ പിൻപറ്റുന്നവരെ പിന്തുടർന്നു പോകരുത്. അമിതമായ പരിധി വിട്ട് ജീവിക്കുന്നവരെ ഒരിക്കലും പിൻപറ്റി പോകരുത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, മഹാന്മാരായ ആളുകളുടെ ജീവനത്തെ നാം പഠിക്കണം. പ്രത്യേകിച്ച് പൂർവികന്മാരായ, നല്ലവരായ, സച്ചരിതരായ പൂർവികന്മാർ, അവരുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് മാതൃകയുണ്ട്, ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അവ നാം വായിച്ചു പഠിക്കുകയും അവരുടെ ജീവിത കഥനങ്ങൾ നാം മനസ്സിലാക്കുകയും ചെയ്യണം. വകുല്ലൻ ലഖസ്സു അലൈക മിൻ അംബാഇ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക وجاءك في هذه الحق وموئلة وذكرى للمؤمنين. സൂറത്ത് ഹൂദിൽ അല്ലാഹു അക്കാര്യമാണ് പറഞ്ഞത്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും കഥകളും നിനക്ക് വിവരിച്ചു തന്നത് നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താനാണ്. ഈ സത്യം നിനക്ക് വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം, ഈ ഉത്ബോധനവും ഉപദേശവും വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം, ആ ഉത്ബോധനം ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ജീവിക്കാനാണ് അവരുടെ ചരിത്രം പഠിപ്പിച്ചു തന്നത് എന്നാണ്. പ്രവാചക ചരിത്രങ്ങൾ നാം വായിച്ച് പഠിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ വൃദ്ധിക്ഷയ ഘട്ടങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, സന്തോഷങ്ങൾ, അപ്പോഴെല്ലാം അവർ സ്വീകരിച്ച നിലപാടുകൾ, ആ കാൽവെപ്പുകൾ, അതൊക്കെ നാം പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക, അള്ളാഹുവിൻ്റെ ഖുർആൻ മുറുകെ പിടിക്കുക. സമൂഹം സത്യസന്ധമായി ജീവിച്ച, അള്ളാഹുവിൻ്റെ ഖുർആൻ മുറുകെ പിടിച്ച സമൂഹം, അത് അവരെങ്ങനെയാണോ ജീവിച്ചത് അതിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് നമുക്ക് മറ്റൊരു മാർഗമുള്ളത്. ആ ദീനിൽ ഉറച്ചു നിൽക്കാൻ എപ്പോഴും ഭിന്നത നമുക്കുണ്ടായിക്കൂടാ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച ആ സംഘമുണ്ടല്ലോ, ആ സത്യസന്ധരായ സംഘം, അവരുടെ കൂടെയാണ് നാം ജീവിക്കേണ്ടത്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിച്ച് ജീവിക്കുക. വലാ തഫറഖു, ഭിന്നിച്ചു പോകരുത്. ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇത് കുൽത്തും അഅദാഅൻ, നിങ്ങളൊരു കാലത്ത് ശത്രുക്കളായിരുന്നുവല്ലോ പരസ്പരം. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സുകളെ അള്ളാഹു തആല ഒന്നിപ്പിച്ചു. ഫഅസ്ബഹ്തും ബിനിഅമത്തിഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. വകുന്തും അലാ ശഫാ ഹുഫ്രത്തിൻ മിനന്നാർ, നരകത്തിൻ്റെ നരകക്കുണ്ടിൻ്റെ വക്കത്തായിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത്. അത്രമാത്രം അപകടഘട്ടത്തിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്. ഫഅൻഖദക്കും മിൻഹ, അതിൽ നിന്നൊക്കെ അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തി. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾക്ക് വഴി മാർഗദർശനം കിട്ടാൻ വേണ്ടി അല്ലാഹു വിവരിച്ചു തരുകയാണ് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. അപ്പോൾ നാം മുറുകെ പിടിക്കേണ്ടത്, പൂർവികരായ സച്ചരിതരായ ജനങ്ങൾ, അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും ആ കൂട്ടത്തിൽ, അവരുടെ മാർഗം, ആ മാർഗമാണ് നമ്മൾ പിൻപറ്റി ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ അത് ജീവിതത്തിൻ്റെ ഒരു നിത്യചര്യയായി നാം സ്വീകരിക്കണം. എപ്പോഴെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യലല്ല, ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാം നല്ലതായി മാറ്റാൻ നാം ശ്രമിക്കണം. വലൂ അന്നഹും ഫഅലൂമായു അലൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്മീത, അവരോട് കൽപ്പിക്കപ്പെട്ട, ഉപദേശിക്കപ്പെട്ട കാര്യമനുസരിച്ചാണ് അവർ ചെയ്യുന്നതെങ്കിൽ, പ്രവർത്തിക്കുന്നതെങ്കിൽ അതവർക്ക് നല്ലതായി മാറുമായിരുന്നു. അവർക്ക് ഉറപ്പിച്ചു നിൽക്കാൻ അത് ഏറ്റവും നല്ല കാര്യമായിരുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിലും നാം ഉറച്ചു നിൽക്കണം. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ, നല്ല സ്ഥിരമായ, സ്ഥിരതയുള്ള വാക്കുകൊണ്ട്, ഉറച്ച വാക്കുകൊണ്ട് അല്ലാഹു തആല വിശ്വാസികളെ പിടിച്ചു നിർത്തുന്നു സത്യമാർഗത്തിൽ, ഇഹലോകത്തും പരലോകത്തും എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ തിന്മയുടെ മാർഗത്തിൽ നിന്ന്, തോന്നിവാസത്തിൻ്റെ മാർഗത്തിൽ നിന്ന്, എല്ലാ ദുർവിചാരങ്ങളുടെയും അതിന് പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കണം.
وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കുകയും അതിനെ വിലവെക്കാതെ

0: അതിനെ നിസ്സാരമാക്കി തള്ളുകയും ചെയ്യുന്ന ആളുകളെ നീ കാണുമ്പോൾ അവരിൽ നിന്ന് മാറി നിൽക്കണം. അവർ അതല്ലാത്ത മറ്റു പ്രവർത്തനങ്ങളിൽ വരുമ്പോൾ മാത്രമേ അവരോട് കൂട്ടുകൂടാവൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇതിനാണ്. അഥവാ വല്ല അബദ്ധവശാലും തിന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂടിയാൽ പോലും അവരുടെ കൂടെ ഓർമ്മയുള്ള ഓർമ്മ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കാൻ പാടില്ല, മാറി നിൽക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചത്. വഇമ്മാ യുൻസിയന്നക ശൈത്താൻ ഫലാ തഖ്ഉദ് ബൈന ദിക്റ മഅൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളോടുള്ള സഹവാസം ഓർമ്മ വന്നാൽ നിങ്ങൾ നിലനിർത്തരുത്, തിരിച്ചു പോരണം, മാറി നിൽക്കണം എന്ന് കൽപ്പിച്ചത്. കൂട്ടു സഹവാസങ്ങളും കൂടിച്ചേരലുകളും മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കും. നന്മയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നല്ലവരുമായി കൂടിച്ചേരാൻ ശ്രമിക്കണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുപോലെ സഹോദരങ്ങളെ, നേരിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും നേരിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തത് 50 സഹാബികളുടെ പ്രതിഫലമാണ്. സമൂഹത്തിൽ തിന്മ വ്യാപിക്കുകയും തിരിയുന്നയിടത്തും മറിയുന്നയിടത്തും തിന്മ പ്രചരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നന്മയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തത് അജ്റു ഖംസീന റജുല യഅമലൂന മിസ്ല അമലിഹിന, അദ്ദേഹത്തിൻ്റെ കർമ്മം അതുപോലെ ചെയ്യുന്ന 50 ആളുകളുടെ പ്രതിഫലം അവന് കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ, അതായത് പ്രതികൂലമായ തിന്മകളുടെ സാഹചര്യത്തിൽ നന്മയിൽ ഉറച്ച് കാലുറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്നവർക്ക് 50 ആളുകളുടെ പ്രതിഫലം കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന 50 ആളുകളുടെ പ്രതിഫലം ഒരാൾക്ക് കിട്ടുമെന്നാണോ? അതല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹാബിമാരിൽ 50 ആളുകളുടെ പ്രതിഫലം കിട്ടുമെന്നാണോ? റസൂലെ, എന്താണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്റു ഖംസീന മിൻകും, സഹാബികളെ, 50 സഹാബികൾ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള 50 സഹാബികളുടെ പ്രതിഫലം പ്രതികൂലമായ തിന്മകൾ നിറഞ്ഞ സാഹചര്യത്തിൽ നന്മയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അള്ളാഹു തആല നൽകും എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ഭാഗത്തും തിന്മയുടെ ഇരുട്ടുകൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ധൈര്യമായി, ശക്തമായി, ദൃഢമായ വിശ്വാസത്തോടുകൂടി ഏത് രംഗത്തും സത്യത്തിലും നന്മയിലും ഉറച്ചു നിൽക്കാൻ നാം ശ്രമിക്കുക. ആ മഹാന്മാരായ സഹാബത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നാം കാത്തിരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ. നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഹൃദയവസന്തം. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വിശാലത, അന്ത്യദിനത്തിൽ അവിശ്വസിച്ചവർക്കുള്ള മറുപടി. സൂറ സബ വചനം 2-3. അള്ളാഹു എല്ലാം അറിയുന്നു. അവതരിപ്പിക്കുന്നു ജാസിൽ ബിൻ ജാഫർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സബയിലെ 1-ാമത്തെ ആയത്താണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാ സൂറത്തു സബയിലെ 2-ാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്.

0: വഹുവർ റഹീമുൽ ഗഫൂർ. കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കീമും യുക്തിമാനും സൂക്ഷ്മജ്ഞനുമത്രേ എന്നു പറഞ്ഞുകൊണ്ടാണ് അവസാനിച്ചത്. അല്ലാഹു സൂക്ഷ്മജ്ഞനാണ് എന്ന് പറയുമ്പോൾ അതിനെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് രണ്ടാമത്തെ ആയത്തിൽ ചെയ്തിട്ടുള്ളത്. അതായത് ആയത്തിൻ്റെ സാരം, ഭൂമിയിൽ പ്രവേശിക്കുന്നതും ഭൂമിയിൽ നിന്ന് പുറത്തു പോകുന്നതും ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും അതിൽ കയറുന്നതുമായതെല്ലാം അല്ലാഹു അറിയുന്നു. അവൻ കരുണ ചൊരിയുന്നവനും ഏറെ പൊറുക്കുന്നവനുമായ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യഅലമു, അല്ലാഹു അറിയുന്നു, മാ യലിജു ഫിൽ അർള്, വലജ യലിജു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നാണ്. യഅലമു, അല്ലാഹു അറിയുന്നു, മാ യലിജു ഫിൽ അർളി, ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതായി എന്തൊക്കെയുണ്ടോ അതെല്ലാം റബ്ബറിയുന്നു. അത് എന്തായാലും ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതായി അറിയപ്പെടുന്ന വസ്തുക്കളെക്കുറിച്ചെല്ലാം അല്ലാഹു അറിയുന്നു എന്നാണ്. ഉദാഹരണത്തിന് മഴയെക്കുറിച്ച് റബ്ബറിയുന്നുണ്ട്. ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ഉപജീവന മാർഗത്തെക്കുറിച്ച് അല്ലാഹു അറിയുന്നുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് അല്ലാഹു അറിയുന്നുണ്ട് എന്നാണ്. എന്നിട്ട് പറയുന്നത് വമാ യഖ്റുജു മിൻഹ, ഭൂമിയിൽ നിന്ന് എന്തൊക്കെയാണോ പുറത്തു പോകുന്നത്, പുറന്തള്ളപ്പെടുന്നത്, അതിനെക്കുറിച്ചുമുള്ള അറിവ് അല്ലാഹുവിൻ്റെ അടുക്കലുണ്ട്. സസ്യലതാദികളും മറ്റു മൃഗങ്ങളും ഇതെല്ലാത്തിനെക്കുറിച്ചും അല്ലാഹു അറിയുന്നുണ്ട്. വമാ യൻസിലു മിനസ്സമാഇ, ആകാശത്ത് നിന്ന് എന്തൊക്കെയാണോ ഇറങ്ങുന്നത്. ഉദാഹരണത്തിന് മലക്കുകൾ ഇറങ്ങുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ഉപജീവന മാർഗം ഇറങ്ങുന്നുണ്ട്. ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതിനെക്കുറിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നുണ്ട്. വമാ യഅറുജു ഫീഹ, ആകാശത്ത് നിന്ന് ഉയർന്നു പോകുന്നതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. ആകാശത്തിലേക്ക് ഉയർന്നു പോവുക എന്ന് പറയുമ്പോൾ മലക്കുകളും ആത്മാക്കളും അമലുകളുമെല്ലാം അല്ലാഹുവിലേക്ക് ഉയരുന്നതായി വിശുദ്ധ ഖുർആനിൻ്റെ മറ്റു വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ മആരിജിലെ നാലാമത്തെ വചനത്തിൽ തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ് സന, 50,000 കൊല്ലത്തിൻ്റെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാവും അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്നു എന്നാണ്. അതേപോലെ തന്നെ അമലു സ്വാലിഹാത്ത്, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു എന്ന് സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് അവങ്കലേക്കാണ്, അല്ലാഹുവിലേക്കാണ് ഉത്തമ വചനങ്ങൾ കയറിപ്പോകുന്നത്. നല്ല പ്രവർത്തനത്തെ അല്ലാഹു ഉയർത്തുകയും ചെയ്യുന്നു. അല്ലാഹു എല്ലാം അറിയുന്നു എന്നുള്ളതാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. കാരണം എല്ലാത്തിനെക്കുറിച്ചും അല്ലാഹു അറിയുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ അറിവ് എല്ലാത്തിനെയും പൊതിയുന്നു, എല്ലാത്തിനെയും ആവരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. സൃഷ്ടാവായ അല്ലാഹുവിന് എല്ലാത്തിനെയും അറിയുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അല്ലാഹുവാണ് സൃഷ്ടാവ് എന്നതുകൊണ്ട് ആ സൃഷ്ടിച്ച റബ്ബിന് എല്ലാ കാര്യങ്ങളും അറിയും എന്നുള്ളതാണ് വസ്തുത. സൂറത്തുൽ മുൽക്കിലെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, അല്ലാഹു സൃഷ്ടിച്ചവനായ അല്ലാഹുവിന് എല്ലാം അറിയുന്നു, വഹുവൽ ലത്തീഫുൽ ഖബീർ എന്നാണ് സൂറത്തുൽ മുൽക്കിലെ 14-ാമത്തെ വചനത്തിൽ പ്രതിപാദിക്കുന്നത്. സൂറത്തുൽ അൻആമിലെ 59-ാമത്തെ വചനത്തിൽ വഇന്ദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു, അവൻ്റെ പക്കലാകുന്നു, അള്ളാഹുവിൻ്റെ പക്കലാകുന്നു അദൃശ്യകാര്യത്തിൻ്റെ ഖജനാവുകൾ. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുമാത്തിൽ അർളി വലാ റത്തുബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അള്ളാഹു അറിയുന്നു. അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്നാണ്. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാവില്ല എന്നാണ്. ഇങ്ങനെ അള്ളാഹു അറിയാത്തതായി ഒന്നുമേയില്ല. എല്ലാം അള്ളാഹു അറിയുന്നു. അള്ളാഹുവിൻ്റെ അറിവ് അത്രയും വിശാലമുള്ളതാണ്. വഹുവർ റഹീമുൽ ഗഫൂർ, അവൻ അള്ളാഹു കരുണ ചൊരിയുന്നവനും ഏറെ പൊറുക്കുന്നവനും അത്രയും. വഹുവ എന്ന് പറയുമ്പോൾ ഹുവ എന്ന് പറഞ്ഞാൽ അവനെന്നാണ്. അർ റഹീമു കരുണ ചൊരിയുന്നവൻ, അൽ ഗഫൂറു ഏറെ പൊറുക്കുന്നവനാണ്. അർ റഹീം കരുണ ചൊരിയുക എന്ന് പറയുമ്പോൾ അടിമകൾ തെറ്റ് ചെയ്താൽ അവർ തെറ്റുകളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ ഉടനെ ശിക്ഷിക്കുകയില്ല. നേരെ മറിച്ച് അള്ളാഹു അവരോട് കാരുണ്യത്തോടുകൂടിയാണ് അള്ളാഹു പെരുമാറുന്നത്. കാരുണ്യത്തോടുകൂടിയാണ് അള്ളാഹു പെരുമാറുന്നത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ തൊട്ട് വൈകുമെന്നാണ്. വഹുവർ റഹീമുൽ ഗഫൂർ, അള്ളാഹു കരുണ ചൊരിയുന്നവനും ഏറെ പൊറുക്കുന്നവനും അത്രേ. അൽ ഗഫൂർ എന്ന് പറയുമ്പോൾ അവനിലേക്ക്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരോടുള്ള കാരുണ്യത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ ചെയ്തത്. അള്ളാഹു എല്ലാം അറിയുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു അവർ ചെയ്തതും ചെയ്യാത്തതുമായതെല്ലാം അള്ളാഹു അറിയുന്നു. ഇനി അവർ തെറ്റ് ചെയ്താലും നന്മ ചെയ്താലും എല്ലാം അള്ളാഹു അറിയുന്നു. അതോടൊപ്പം തന്നെ അവർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെ ഉടമയാണ്. അള്ളാഹു അങ്ങേയറ്റം പാപമോചനം കൊടുക്കുന്ന, പാപമോചനം നൽകുന്ന ഏറ്റവും വലിയ സൃഷ്ടാവാണ് എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഈ രണ്ടാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എല്ലാം അള്ളാഹു അറിയുന്നു എന്നതാണ് ഒന്നാമത്തെ പാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, എല്ലാം അറിയുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് അത് സൃഷ്ടികളുടെ അറിവിൽ നിന്ന് വ്യത്യസ്തമാണ്. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പ്രത്യേകത എന്നത് അള്ളാഹുവിൻ്റെ അറിവിന് മറവിയുണ്ടാവുകയില്ല. അതോടൊപ്പം തന്നെ മസ്ബൂഖുൻ ബി ജഹൽ, ഒരു ജഹൽ അള്ളാഹുവിൻ്റെ അറിവിനെ മുൻകടക്കുകയില്ല. അതായത് ഒരു അറിവില്ലാത്തൊരു കാലഘട്ടം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അറിവ് അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് രണ്ടാമതായി ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠം. മൂന്നാമത്തേതായി, നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മൾ എത്ര ചെറിയ നന്മ ചെയ്താലും ആ നന്മയുടെ പേരിൽ നമ്മെ ആരും ആശംസകൾ അർപ്പിച്ചിട്ടില്ല എങ്കിലും, നമ്മോട് നന്ദി വാക്കുകൾ പറഞ്ഞിട്ടില്ല എങ്കിലും, അവിടെയെല്ലാം എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബ് ഇത് വീക്ഷിക്കുന്നുണ്ടല്ലോ, അത് മതി എന്നൊരു ചിന്തയാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. നാലാമത്തേത്, അള്ളാഹു അറിയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ, ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകാനുള്ള ഒരു താക്കീതും ഈ ആയത്തിൽ നിന്ന് ലഭിക്കും. അഞ്ചാമത്തേത്, വഹുവർ റഹീം, അള്ളാഹു അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. റഹ്മത്ത് എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്, കാരുണ്യമെന്ന വിശേഷണം അള്ളാഹുവിനുണ്ട്. ആറാമത്തേത്, വഹുവൽ ഗഫൂർ, വഹുവർ റഹീമുൽ ഗഫൂർ, അവൻ ഗഫൂറുമാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ഒരു വ്യക്തി എത്ര തന്നെ പാപം ചെയ്താലും അവൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു മടങ്ങിയാൽ, തൗബ ചെയ്താൽ, ആ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അള്ളാഹു പരിചയപ്പെടുത്തി തന്ന ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത്. ഒരിക്കലും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പാപമാണ്. എന്നാൽ ഒരു വ്യക്തി തൗബ ചെയ്താൽ അത്രയും വലിയ പാപം പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അല്ലാഹു അവനെ സൃഷ്ടിച്ചു, അവൻ്റെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിന് വളരെ കോപമുണ്ടാക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതും ഒരു വ്യക്തിക്ക് സ്വർഗം നിഷിദ്ധമാക്കുന്നതും നരകം നിർബന്ധമാക്കുന്നതുമായ വൻപാപങ്ങളിൽ ഏറ്റവും ഒന്നാമതായി കൊണ്ട് പണ്ഡിതന്മാർ എണ്ണിയ പാപമാണ് ഷിർക്ക് എന്നത്. ആ ഷിർക്ക് പോലും അല്ലാഹു പുറത്തു തരും എന്നാണ്. അതുകൊണ്ട് ഈ ഒരായത്ത് നമുക്ക് വലിയൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. ജീവിതത്തിൽ എന്ത് തന്നെ തിന്മകളിൽ ജീവിച്ച് കടന്നുപോയ ആളുകളാണ് എങ്കിലും അവിടെയെല്ലാം നമുക്ക് മാറാൻ അല്ലാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ തയ്യാറാണ് എന്നൊരു പ്രതീക്ഷ ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പാഠങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ അല്ലാഹു സൂക്ഷ്മജ്ഞനാണ്, ഖബീറാണ് അല്ലാഹു എന്നതിനെ ഉറപ്പിക്കുകയായിരുന്നു രണ്ടാമത്തെ ആയത്തിൽ ചെയ്തത്. അതിനെ ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത്, അല്ലാഹു ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു പോകുന്നതും ആകാശത്തിൽ നിന്നിറങ്ങുന്നതും ആകാശത്തിലേക്ക് ഉയരുന്നതും എല്ലാം അല്ലാഹു അറിയുന്നു. അതോടൊപ്പം തന്നെ അല്ലാഹു നന്മയും തിന്മയുമെല്ലാം അറിയുന്നു എന്നതിനെ പറഞ്ഞതിനെ തൊട്ട് തുടരെയായിക്കൊണ്ട് പറയുന്നത്, അല്ലാഹു റഹീമും ഗഫൂറുമാണ്. അല്ലാഹു അങ്ങേയറ്റത്തെ കാരുണ്യത്തിനുടമയാണ്. അതോടൊപ്പം അല്ലാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനുമാണ് എന്നാണ് രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. അടുത്തതായി മൂന്നാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: وقال الذين كفروا لا تأتين الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين.
0: ആയത്തിൻ്റെ സാരം, ആ അന്ത്യസമയം ഞങ്ങൾക്ക് വന്നെത്തുകയില്ല എന്ന് സത്യനിഷേധികൾ പറഞ്ഞു. നീ പറയുക, പ്രവാചകരെ, അല്ല, എൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനായ രക്ഷിതാവ് ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിൻ്റെ തൂക്കമുള്ളതോ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും അവനിൽ നിന്ന് മറഞ്ഞു പോകുകയില്ല. സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടാത്തതായി യാതൊന്നുമില്ല. അല്ലാഹുവിൻ്റെ ഗാംഭീര്യതയെക്കുറിച്ചാണ് മൂന്നാമത്തെ ആയത്തിൽ രണ്ടാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചത്. അതായത് അല്ലാഹുവിൻ്റെ അറിവിൻ്റെ വ്യാപ്തിയെക്കുറിച്ച്. സ്വാഭാവികമായും അല്ലാഹുവിൻ്റെ ഗാംഭീര്യതയെ സൂചിപ്പിച്ചപ്പോൾ അവിടെ അല്ലാഹുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും സൂക്ഷിക്കുകയുമാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. എന്നാൽ ഈ ആയത്തിൽ അല്ലാഹുവിൻ്റെ ഗാംഭീര്യത ഇത്രത്തോളം ഉണ്ടായിട്ടുകൂടി അതിനെ നിഷേധിക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. അല്ലാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കാത്ത, അവനെ ആദരിക്കാത്ത അവിശ്വാസികളായ ആളുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്.
1: വഖാലല്ലദീന കഫറു,
0: വഖാല, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം.
1: വഖാലല്ലദീന കഫറു,
0: അല്ലദീന, യാതൊരു കൂട്ടർ പറഞ്ഞു, കഫറു, അവിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു,
1: ലാ തീന
0: സാഅത്ത്, അന്ത്യനാൾ നമുക്ക് വന്നെത്തുകയില്ല എന്ന് പറഞ്ഞു എന്നാണ്. അതായത് പരലോകത്തെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പ്രവാചകൻ്റെ ജീവിതത്തിൽ പല തവണ ഇവരിത് ആവർത്തിച്ചിട്ടുണ്ട്. ലാ തീന സാഅ, ഖിയാമത്ത് നാളൊന്നും വരികയില്ല എന്നവർ പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂന്നായത്തുകളിൽ ഇപ്രകാരം തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് അവിശ്വാസികൾ പറയുകയും എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് നീ പറയണം അന്ത്യനാളുണ്ട്, അന്ത്യനാൾ സംഭവിക്കുമെന്ന് നീ അവരോട് പറഞ്ഞു കൊടുക്കണം എന്ന് പറയപ്പെട്ടതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വയസ്തംബിഊനക അഹഖുൻഹു ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖുൻ വമാ അൻതും ബിമുഅ്ജിസീൻ. അവിശ്വാസികളായ ആളുകൾ അതിനെ നിഷേധിക്കുമ്പോൾ പ്രവാചകരെ താങ്കൾ പറയണം എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ഇന്നഹു ലഹഖുൻ അത് ഉള്ളത് തന്നെയാണ്, അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്. രണ്ടാമത്തേത്, വഖാലല്ലദീന കഫറു ലാ തഅതീന സാഅ എന്ന് നമ്മൾ ഓതി വെച്ച സൂറത്തു സബയിലെ ആയത്താണ്. മൂന്നാമത്തേത് സൂറത്തു തഗാബുനിലെ ആയത്താണ്. സഅമല്ലദീന കഫറു അല്ലയുബഅസു ഖുൽ ബലാ വറബ്ബി ലതുബഅസുന്ന, ഞങ്ങൾക്കൊരു പുനരുദ്ധാനമുണ്ടാവുകയില്ല, പുനർജീവിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല, ഖിയാമത്ത് നാൾ എന്ന ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്ന് കാഫിറുകളായ അവിശ്വാസികളായ ആളുകൾ വാദിക്കും. എന്നാൽ നബിയെ താങ്കൾ പറയണം, അള്ളാഹു തന്നെ സത്യം, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആയത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും പ്രവേശിക്കാം. വഖാലല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ പറയും, അവർ പറയുന്നത് എന്താണ്? ലാ തഅതീന സാഅ, ഖിയാമത്ത് നാൾ നമ്മിലേക്ക് കടന്നു വരികയില്ല എന്നാണ് അവർ പറയുക. അങ്ങനെ പറയാൻ അവർ പ്രേരിപ്പിച്ചത് അവരുടെ അവിശ്വാസമാണ്. ലാ തഅതീന സാഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല, ജീവിതം ഇതുമാത്രമേ ഉള്ളൂ, ഇങ്ങനെ ജീവിക്കുന്നു മരിക്കുന്നു, അതല്ലാതെ ഇതിനു പുറമെ ഒരു ജീവിതമൊന്നുമില്ല എന്നാണ് അവിശ്വാസികളായ ആളുകൾ പറയുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, പുരോഗമനവാദികളായ ആളുകൾ, ഞങ്ങൾ പുരോഗമിച്ച ആളുകളാണ്, ഞങ്ങൾ ഉയർന്ന നിലയിൽ ചിന്തിക്കുന്ന ആളുകളാണ് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാദങ്ങളെല്ലാം മക്കയിൽ ജീവിച്ചിരുന്ന അവിശ്വാസികളായ മോശമായ സ്വഭാവത്തിനും സംസ്കാരത്തിനും അടിമപ്പെട്ടിരുന്ന ആളുകൾ ഉന്നയിച്ചിരുന്ന വാദമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിന് ലക്ഷ്യങ്ങളൊന്നുമില്ല, ജീവിതം ഇങ്ങനെ അർത്ഥമില്ലാതെ ജീവിച്ചു പോകുന്നു മരിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ പിന്നിൽ ലക്ഷ്യമോ ഉദ്ദേശമോ ഒന്നുമേ ഇല്ല എന്നത് പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്ന അവിശ്വാസികൾ വാദിച്ച വാദങ്ങളാണ്. എന്നാൽ അവിടെ പ്രവാചകൻ തിരുത്തി കൊടുക്കുകയാണ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കണിശമായിക്കൊണ്ട് പ്രവാചകനോട് പറയുന്നത്, പ്രവാചകൻ സത്യം ചെയ്തുകൊണ്ടാണ് അവരോട് പറയുന്നത്, ഖിയാമത്ത് നാൾ നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ 6-ാം നൂറ്റാണ്ടിൻ്റെ ആളുകളായി ചിത്രീകരിക്കുമ്പോൾ, വരണ്ട ആളുകളായി ചിത്രീകരിക്കുമ്പോൾ, അന്ന് ജീവിച്ചിരുന്ന മക്കയിലെ അവിശ്വാസികളുടെ വാദമാണ് ഇന്നത്തെ പുരോഗമനവാദികളെന്ന് പറയുന്ന ആളുകൾ കൈക്കൊള്ളുന്നത് എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഭാഗം, ഖുൽ ബലാ വറബ്ബി ലതഅതിയന്നകും ആലിമിൽ ഗൈബ്, നീ പറയുക, അല്ല എൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ഖുൽ, നബിയെ താങ്കൾ പറയുക, ബല അല്ല, ഖിയാമത്ത് നാൾ വരികയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ വാദം അത് ശരിയല്ല. വറബ്ബീ, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ലതഅതിയന്നകും, തീർച്ചയായും നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ആലിമിൽ ഗൈബി, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അദൃശ്യജ്ഞാനം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അങ്ങനെയുള്ള റബ്ബാണ് പറയുന്നത് അവസാന നാൾ ഉണ്ടാകുമെന്ന്, അവസാന നാൾ ഉണ്ടാകുമെന്ന് എന്നതിന് തെളിവെന്നോണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, ആലിമുൽ ഗൈബാണ് അല്ലാഹു, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, ആ അല്ലാഹുവാണ് പറയുന്നത് അവസാന നാൾ ഉണ്ടാകുമെന്നത്. അതുകൊണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ അറിവിന് യാതൊരു പിഴവും സംഭവിക്കുകയില്ല. അവൻ്റെ അറിവിൽ നിന്ന് യാതൊന്നും വിദൂരമാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിശ്വാസികളായ ആളുകളോട് പറയുന്നത്. പിന്നെ അതിനുശേഷം അള്ളാഹുവിൻ്റെ അറിവിനെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്. ഖുൽ ബലാ വറബ്ബി ലതഅതിയന്നകും ആലിമുൽ ഗൈബി, ആലിമുൽ ഗൈബായ അള്ളാഹു ആണ് ഇത് പറയുന്നത്. എന്നിട്ട് ആ ആലിമുൽ ഗൈബ്, അദൃശ്യജ്ഞാനം അറിയുന്ന അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ്. ലാ യഅസുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ലാ യഅസുബു എന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവിൽ നിന്ന് മറയുകയില്ല, അവൻ അറിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാവുകയില്ല. മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തോ ഭൂമിയിലോ ഒരു മിസ്ഖാലു ദർറ, ദർറത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉറുമ്പിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു കണിക പോലും അള്ളാഹുവിന് അറിയാത്തതായി ഉണ്ടാവുകയില്ല. വലാ അസ്ഗറു മിൻ ദാലിക, ഇനി അതിനേക്കാളും ചെറുതുപോലും അള്ളാഹുവിന് അറിയാതെ പോവുകയില്ല. വലാ അക്ബറു, അതിനേക്കാളും എത്രയോ വലുതും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഇല്ലാതാവുകയില്ല, മറഞ്ഞു പോവുകയില്ല. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, എല്ലാം ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടാത്തതായി യാതൊന്നും തന്നെയില്ല. ഇതാണ് മൂന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പാഠമെന്നത് ഖിയാമത്ത് നാൾ ഉണ്ടാകും എന്നതാണ്. രണ്ടാമത്തേത് ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. മൂന്നാമത്തേത് അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അദൃശ്യജ്ഞാനത്തിൻ്റെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. നാലാമത്തേത് അള്ളാഹുവിൻ്റെ അറിവ്, അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആയത്തുകളുടെ അർത്ഥവും ആശയവും കൃത്യമായി ഗ്രഹിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയ വസന്തം, സൂറ സബ രണ്ട് മൂന്ന് വചനങ്ങൾ. അവതരിപ്പിച്ചത് ജാസിൽ ബിൻ ജാഫർ.
3: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ള ഒരു പതികാണ്, എന്തത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
4: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പൊ റിവൈൻഡ് ഓപ്ഷൻ ഒക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്.
5: ഒരു സന്തോഷ വാർത്ത, പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
8: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈവനിംഗ് ലൈവ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് നമ്മുടെ കൂടെ മൂന്ന് കൊച്ചു കൂട്ടുകാരുണ്ട്. കൂടെ ഞാൻ സൈനുൽ ആബിദ് മലോറും. നമ്മുടെ ലൈവിൻ്റെ തുടക്കത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ലൈവിലേക്ക് പ്രോഗ്രാമുകൾ അയക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ നമ്പർ പലപ്പോഴും ഓർമ്മപ്പെടുത്താതെ നമ്മളൊക്കെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും പുതിയ ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സേവ് ചെയ്യാത്തവരുണ്ട്, അവർക്ക് വേണ്ടി ഒന്ന് പറയാം. 85 90 745 845 ഈ നമ്പറിലേക്കാണ് നിങ്ങളുടെ കൊച്ചു കൂട്ടുകാരുടെ വോയിസുകളും കഥയും കവിതയും ഒക്കെ അയക്കേണ്ടത്. നമ്മുടെ കൂടെ കുറേ ആളുകൾ ലൈവിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് നമ്മുടെ കൂടെ സലാം പറഞ്ഞ് ചേർന്നിട്ടുള്ളത് എന്ന് നോക്കാം. അമീർ ടി എടത്തനാട്ടുകര, നഫീസ പി എ താമരശ്ശേരി, സൈനബ മുല്ലപ്പടി, സൈനബ കരുവാങ്കല്ലേ, ഇവരൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ള നമ്മുടെ കൂട്ടുകാരാരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അജ്നാസ്, നമ്മുടെ അജ്നാസിന് ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ഏകദേശമൊക്കെ കുറേ ആളുകൾക്ക് പരിചയമായിട്ടുണ്ടാവും അല്ലേ? അജ്നാസ് എത്ര തവണയായി ലൈവിൽ ഇങ്ങനെ ഇടക്കൊക്കെ വരാറില്ലേ? ഓക്കെ, എവിടെയാണ് നിന്നാലും ഒന്നുകൂടെ പറയാം അല്ലേ? എവിടെയാണ് വീട്?
1: ചമൽ.
0: ചമൽ സലഫി മദ്രസയിൽ നിന്നുള്ള കൂട്ടുകാരാണ് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത്. അജ്നാസ്, അജ്നാസ് മാത്രമേ ഉള്ളൂ പേര്? മുഹമ്മദ് അജ്നാസ് അങ്ങനത്തെ ഉണ്ടോ? അല്ല, അജ്നാസ് സി കെ. പിന്നെ നമ്മുടെ കൂടെ അടുത്തതായിട്ടുള്ള ഒരു കൊച്ചു കൂട്ടുകാരുണ്ട്. മോൻ്റെ പേരെന്തായിരുന്നു? സയാൻ. സയാൻ എന്ന് മാത്രമാണോ? സയാൻ ഐബക്. മഷാല്ലാ. സയാൻ മോനെ, മോനെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മദ്രസയിൽ? ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞി മോനാണ് ഒന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മോനും സലഫി മദ്രസയിൽ നിന്നല്ലേ ചമല്ലേ? അതെ. പിന്നെ ഒരാളൂടെ ഉണ്ട്,
2: മുഹമ്മദ് റഷ്ദാൻ.
0: മുഹമ്മദ് റഷ്ദാൻ, മുഹമ്മദ് റഷ്ദാൻ വീട്ടിലാരൊക്കെയാ ഉള്ളത്?
2: ഉമ്മണ്ട്, ഉപ്പുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്,
0: പിന്നെ
2: ആപ്പാപ്പുണ്ട്,
0: ഉമ്മാമ്മയുണ്ട്. വലിയൊരു കുടുംബത്തിലാണ് റഷ്ദാനിലെ വീട്ടിൽ 5-7 ആളുകളുണ്ട് അല്ലേ? ഓക്കെ. റഷ്ദാന് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4-ൽ പഠിക്കുന്ന റഷ്ദാനുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇന്ന് മൂന്ന് കൂട്ടുകാർ, എന്തൊക്കെ പ്രോഗ്രാം അജ്നാസ് ഞങ്ങൾ ടീം അവതരിപ്പിക്കുന്നത്?
1: അപ്പ്ലപ്പാട്ട്,
0: പിന്നെ
1: അറബി ഗാനം.
0: അറബി ഗാനം ടീംസിൽ എല്ലാവരും തന്നെ ഉള്ളൂ, വേറെ എന്തെങ്കിലും
1: ഉണ്ടോ? പാട്ടുണ്ട്,
0: പിന്നെ പിന്നെ റഷ്ദാനോ?
2: കഥ.
0: കഥ. ആ, റഷ്ദാൻ ഒരു കഥയുമായിട്ടാണ് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത്. അതുപോലെ സയാൻ ഐബക്ക് കുഞ്ഞുമോൻ്റെ ചെറിയൊരു പാട്ടുണ്ട്. പിന്നെ നമ്മളെ അജ്നാസിൻ്റെ 3-4 പാട്ടുകളുണ്ട് അല്ലേ? അപ്പോൾ അജ്നാസും കുറേ പാട്ട് കയറ്റാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? സയാൻ അടിച്ചു പൊളിക്കാല്ലേ നമുക്കിന്ന്? ഓക്കെ. എന്താ റഷ്ദാൻ, എൻ്റെ അഭിപ്രായം പൊളിക്കാം അല്ലേ? പൊളിയാക്കണോ അല്ലേ? ഉണ്ടാവുമോ പൊളിയോ? ഓക്കെ, കിടുവാവൂലേ. ഓക്കെ, നമ്മുടെ അജ്നാസേ, അപ്പോൾ എന്താണ് നിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ നമ്മുടെ പീസ് റേഡിയോനെ കുറിച്ച്? എൻ്റെ അഭിപ്രായം എന്താ? ഈ പരിപാടിയൊക്കെ കിട്ടിയിരുന്നു അതിനു മുമ്പ് പ്രോഗ്രാമിലെ പങ്കെടുത്ത ആളല്ലേ? എന്താ എൻ്റെ അഭിപ്രായം? നല്ല പരിപാടികളാണല്ലേ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ കൊച്ചു കൂട്ടുകാരാണ് നമ്മുടെ കൂടെയുള്ള മൂന്നാളുകളും. ചമൽ സലഫി മദ്രസയിൽ നിന്നുള്ള കൂട്ടുകാരാണ്. ഇൻഷാ അല്ലാ നമുക്ക് അവരുടെയൊക്കെ പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് ആരൊക്കെയാണ് വീണ്ടും വന്നിട്ട്, അമീർ സാഹിബിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ട് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ മക്കളെ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരസ്പരം താരതമ്യം ചെയ്യരുത്. അള്ളാഹു മനുഷ്യരെ എല്ലാവരെയും ഒരേ അളവുകളിലല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, മറിച്ച് ഓരോ കുട്ടിക്കും അവൻ്റേതായ സവിശേഷ കഴിവുകളും പരിമിതികളും നൽകിയിട്ടുണ്ട്. സ്വന്തം സഹോദരങ്ങളുമായോ മറ്റുള്ളവരുമായോ ഒരു കുട്ടിയെ താരതമ്യം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഈ വൈവിധ്യത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇസ്ലാം മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. പരസ്യമായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരു കുട്ടിയെ താരതമ്യം ചെയ്ത് താഴ്ത്തിക്കെട്ടുമ്പോൾ അവരുടെ ആത്മവിശ്വാസം തകരുകയും അത് അപകർഷതാബോധം, മാതാപിതാക്കളോടുള്ള അകൽച്ച, വാശി തുടങ്ങിയ തിന്മകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ തെറ്റുകൾ പരസ്യമായി ചൂണ്ടിക്കാണിക്കുകയോ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് വേദനിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല, മറിച്ച് സ്നേഹത്തോടെയും രഹസ്യമായും മാത്രമാണ് തിരുത്തിയിരുന്നത്. അതിനാൽ മാതാപിതാക്കൾ മക്കളുടെ വ്യക്തിഗതമായ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും പൊതുവേദികളിലോ മറ്റുള്ളവരുടെ മുന്നിലോ വെച്ച് അവരെ ചെറുതാക്കി കാണാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ, നല്ലൊരു മെസ്സേജാണ് നമ്മൾ അമീർ സാഹിബ് അയച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സാരോപദേശം കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സാരോപദേശം കേട്ട് ഇൻഷാല്ലാ നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്ക് വരാം. സാരോപദേശത്തിലേക്ക് പോകാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, മൻ യഖുദു അന്നീ ഹാഉലൈ കലിമാത്ത് ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, ആരാണ് എന്നിൽ നിന്ന് ചില വാക്കുകൾ പഠിക്കാൻ തയ്യാറുള്ളത്, അതവർ എന്നിൽ നിന്ന് പഠിക്കുകയും അതുകൊണ്ട് പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ തയ്യാറുള്ള ഒരാളായിരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം എണീറ്റു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അനയ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ അതിന് തയ്യാറാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ നിന്ന് അദ്ദേഹം തന്നെയായിരിക്കും വരിക എന്നും പ്രതീക്ഷിച്ചിരുന്നു. കാരണം അത്രയും അധികം ഇൽമിനോട്, ദഅവത്തിനോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് 5 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅഖദ ബിയദി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൈകൾ പിടിച്ചു. ഫഅദ്ദ ഖംസൻ, എന്നിട്ട് 5 കാര്യങ്ങൾ എണ്ണിത്തന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ജീവിതത്തെ നമ്മൾ പാലിക്കേണ്ട 5 കാര്യങ്ങൾ. ഇത്തഖിൽ മഹാരിം തകുൻ അഅബ്ദന്നാസ്, നീ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കണം, എന്നാൽ ജനങ്ങളിൽ ഏറ്റവും നല്ല ഒരു ദാസനായി, അള്ളാഹുവിനെ ആരാധന ചെയ്ത് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനായി നിനക്ക് മാറാൻ സാധിക്കും. അതിന് നീ എന്തു ചെയ്യണം? നീ അള്ളാഹു നിഷിദ്ധമാക്കിയ വാക്കും പ്രവൃത്തിയും നോട്ടവും കേൾവിയും ചിന്തയും വസ്ത്രവും വേഷവും ഭക്ഷണവും പാനീയവും എല്ലാ ഹറാമായ കാര്യങ്ങളും ഒഴിവാക്കി ഹലാൽ മാത്രം ആസ്വദിച്ച് ജീവിക്കാൻ തയ്യാറാവണം. ഹറാമല്ലല്ലോ കൂടുതലുള്ളത്, ഹലാലാണല്ലോ. ധാരാളം അള്ളാഹു നമുക്ക് ഹലാലാക്കി അനുവദിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമുകളെ നീ സൂക്ഷിച്ചാൽ നിനക്ക് ജനങ്ങളിൽ ഏറ്റവും നല്ല ദാസനായി, പടച്ചറബിനെ ആരാധിക്കുന്ന ഒരു അടിമയായി നിനക്ക് മാറാം. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വർദ ബിമാ ഖസമ അല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്, അള്ളാഹു നിനക്ക് എന്താണോ വീതിച്ച് നൽകിയത് അതിൽ നീ തൃപ്തിപ്പെടണം. നമ്മുടെ ബാഗ്, നമ്മുടെ കുട, നമ്മുടെ ചപ്പൽ, നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലുള്ള വാഹനം, നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ നമുക്ക് പഠിച്ചവൻ എന്തെല്ലാം തന്നിട്ടുണ്ടോ അത് എത്ര ചെറുതായിട്ട് മറ്റുള്ളതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയാലും അതിൽ നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കണം. പിന്നെ നമുക്ക് കിട്ടിയത് ചെറുതായി തോന്നാനുള്ള കാരണം എന്താണ്? പലപ്പോഴും നമ്മൾ നമ്മുടെ മുകളിലുള്ളവരിലേക്കാണ് നോക്കുന്നത്. താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചില കുട്ടികളൊക്കെ അവരുടെ പാരൻസിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അവർക്കതുണ്ട്, ഇവർക്കിതുണ്ട്, മറ്റതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും വാങ്ങിച്ചു തരാറില്ല, എന്നെ ഇങ്ങോട്ടും കൊണ്ടുപോകാറില്ല, എനിക്ക് പിന്നെ കളിപ്പാട്ടങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത്രയും കാലം നമ്മെ എവിടെയും കൊണ്ടുപോയില്ലേ? എത്ര സ്ഥലത്ത് കൊണ്ടുപോയി? നമുക്കൊന്നും വാങ്ങിച്ചു തന്നില്ലേ? പിന്നെ നാം കഴിക്കുന്ന ഭക്ഷണവും നാം എഴുതുന്ന പേനയും നാം പിടിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പും ബാഗും എല്ലാ സാധനങ്ങളും ആര് വാങ്ങിച്ചു തന്നതാണ്? നമ്മൾ വസിക്കുന്ന വീട്, നമ്മൾ താമസിക്കുന്ന വീട്, അതാര് ഉണ്ടാക്കിയതാണ്? ആ വീട് നിൽക്കുന്ന സ്ഥലം അതാര് വില കൊടുത്ത് വാങ്ങിയതാണ്? അപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കൊന്നും തരുന്നില്ല, മറ്റുള്ളവർക്കെല്ലാം ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ഇതെല്ലാം നമ്മുടെ പാരൻസ് നമുക്ക് വേണ്ടി റിസ്ക് എടുത്ത് നൽകിയതാണ്. അതുകൊണ്ട് നമുക്കെന്തു ലഭിച്ചോ അതിൽ നാം തൃപ്തിപ്പെട്ടാൽ ഏറ്റവും നല്ല ധനികനായി നമ്മൾ മാറും. എനിക്കൊരുപാട് പഠിച്ചും തന്നിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. മൂന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു കൊടുത്ത ഉപദേശം, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, നീ നിന്റെ അയൽവാസിയുമായിട്ട് നല്ല നിലയിൽ വർത്തിക്കുക, നീ ഒരു മുഅ്മിനാകുമെന്നാണ്. നമ്മുടെ അയൽവാസി, അയാൾ എത്ര ദുഷിച്ചവനായിരുന്നാലും ശരി, അയാൾ ഏത് മതക്കാരനായിരുന്നാലും ശരി, അയാൾ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണാൻ പോലും നമുക്ക് അനുവാദമില്ല. അവരുമായിട്ട് നല്ല നിലയിൽ വർത്തിക്കാനും അവരെ സഹായിക്കുവാനും അവർക്ക് രോഗമായാൽ സന്ദർശിക്കുവാനും നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ഫുഡ്സ് ഉണ്ടാക്കുമ്പോൾ അതവർക്ക് ഷെയർ ചെയ്യുവാനും നമ്മുടെ വീട്ടിലെ ചില ഒക്കേഷൻസ്, നമ്മുടെ വീട്ടിലെ ചില പ്രോഗ്രാംസ്, പരിപാടികൾ, സൽക്കാരങ്ങൾ അവിടങ്ങളിലൊക്കെ അവരെ നമ്മൾ പിന്നെ ക്ഷണിച്ചു വരുത്തുവാനും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഉപദ്രവവും ഒരു മരക്കൊമ്പ് കൊണ്ടുപോലും അവർക്കില്ലാതിരിക്കാൻ, അവർക്ക് വഴി തടയാതിരിക്കാൻ, അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ, അവരുടെ സാധന സാമഗ്രികൾ നമ്മൾ കാരണം നശിക്കാതിരിക്കാൻ ഒക്കെ നമ്മൾ ശ്രമിക്കണം. എങ്കിൽ നമ്മൾ നല്ലൊരു മുഅ്മിനാകും എന്നാണ്. നാലാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം, വ അഹിബ്ബ ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക്, നിനക്ക് എന്തെല്ലാം ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അത് ജനങ്ങൾക്കും ലഭിക്കണമെന്ന് നീ ആഗ്രഹിച്ചാൽ തക്കുൻ മുസ്ലിമ, നീ മുസ്ലിമാകുമെന്നാണ്. പലപ്പോഴും ഒരു സ്വാർത്ഥതയാണ്, എനിക്കും മാത്രം, എൻ്റേതും മാത്രം. അങ്ങനെ ചില കാര്യങ്ങൾ നമുക്കുണ്ട്, അത് ചില മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത പിന്നെ ചില കാര്യങ്ങൾ, അത് നമ്മുടേത് മാത്രമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ആരും ജയിക്കരുത്, ഞാൻ മാത്രം ജയിക്കണം, ആർക്കും സമ്മാനം കിട്ടരുത്, എനിക്ക് മാത്രം കിട്ടണം, അങ്ങനെ ഒരു ഇത് നമുക്കൊരിക്കലും ഉണ്ടാകരുത്. മത്സരത്തിനും മറ്റൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് സമ്മാനം കിട്ടണമെന്നാഗ്രഹിക്കുന്നതുകൊണ്ടോ നമുക്ക് ഫസ്റ്റ് കിട്ടണമെന്നാഗ്രഹിക്കുന്നതുകൊണ്ടോ ഒന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ നമുക്ക് മാത്രമേ കിട്ടാവൂ, മറ്റാർക്കും ഒന്നും ഉണ്ടാകരുത്. ഞാൻ മാത്രം ഉയരണം, ഞാൻ മാത്രം വളരണം, ഞാൻ മാത്രം ജയിക്കണം, അങ്ങനെ ഞാൻ എന്നൊരു സംഗതി ഒരിക്കലും ഉണ്ടാകരുത്. അത് ഫിർഔൻ പറഞ്ഞ വാക്കാണ് ഞാൻ എന്ന ആ ഒരു അന, അത് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. മുസ്ലിം നമുക്ക് എന്തെല്ലാം നല്ലത് ഉദ്ദേശിക്കുന്നുണ്ടോ അത് മറ്റുള്ളവർക്കും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മുസ്ലിം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഞ്ചാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുകസ്സിർ അദ്ദഹിക് ഫഇന്ന കസ്റത അദ്ദഹിക് തുമീതുൽ ഖൽബ്, നീ അമിതമായിട്ട് ചിരിക്കരുത്, കാരണം അമിതമായിട്ടുള്ള ചിരി നമ്മുടെ ഈമാനിനെ കുറച്ച് കളയുമെന്നാണ്, നമ്മുടെ ഹൃദയത്തെ മരിപ്പിച്ച് കളയും. അപ്പോൾ ഹൃദയം ജീവസ്സുറ്റതാവുന്നത് ഈമാൻ ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ അമിതമായിട്ട്, ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്താണ്, കോമഡി കാണാൻ, എന്നിട്ട് ചിരിക്കാൻ, അല്ലേ? എല്ലാവരുടെ ഇടയിൽ ഫെമിലിയറായിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള ചില യൂട്യൂബർമാരും അവരുടെ ചില കോമഡികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വെറും ചിരിക്കാനും ആടാനും പാടാനും ചാടാനുമായിട്ട് മാത്രം പോയി കഴിഞ്ഞാൽ നമ്മൾ പതിയെ പതിയെ നമ്മുടെ നിസ്കാരത്തിൽ നിന്നും, നമ്മുടെ ഖുർആൻ പാരായണത്തിൽ നിന്നും, നമ്മുടെ ദിക്റിൽ നിന്നും, മരിക്കണം, പരലോകത്ത് സ്വർഗം കിട്ടണം എന്ന ബോധത്തിൽ നിന്നൊക്കെ നമ്മുടെ ഹൃദയം നഷ്ടപ്പെട്ടു പോയി മറ്റൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം മാറി മറിയുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ അഞ്ചുപദേശങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അഞ്ചുമൊന്ന് മനസ്സിൽ കൊണ്ടുവന്ന് നോക്കൂ. ഒന്നാമതായി പറഞ്ഞതെന്താണ്? ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക, എന്നാൽ ജനങ്ങളിൽ ഏറ്റവും നല്ല ദാസനായി നിനക്ക് മാറാം. പടച്ചറബ് നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ നീ ഏറ്റവും വലിയ പണക്കാരനായി മാറും. നീ നിൻ്റെ അയൽവാസിയുമായിട്ട് നല്ല നിലയിൽ വർത്തിച്ചാൽ നീ മുഅ്മിനായി മാറും. നീ നിനക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടാൽ നീ ഒരു മുസ്ലിമായി മാറും. നിന്റെ ഹൃദയം മരിക്കാതിരിക്കാൻ നീ എപ്പോഴും ചിരിച്ചും അട്ടഹസിച്ചും കളിചിരിയിൽ മാത്രം മുഴുകാതിരിക്കുക, അത് വർദ്ധിപ്പിക്കാതിരിക്കുക. ചിരിക്കാം, പുഞ്ചിരിക്കാം, പക്ഷേ അട്ടഹസിച്ചുള്ള ചിരി അമിതമാക്കാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച ഇത്തരം നല്ല നല്ല ഉപദേശങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയും സ്വഹാബത്തിൻ്റെ കൂടെയും ഒരുമിച്ച് കൂടാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട അഞ്ച് ഉപദേശങ്ങൾ. വളരെ റസൂൽ അത് നൽകുമ്പോൾ തന്നെ പ്രത്യേകം പറഞ്ഞ ചില പ്രയോഗങ്ങളുണ്ടല്ലോ, ആരുണ്ട് എന്നെ ഒന്ന് ഇത് സ്വീകരിച്ച് ഇത് നടപ്പാക്കാൻ, അല്ലെങ്കിൽ ഇതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അത്രയേറെ ഗൗരവത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട അഞ്ച് ഉപദേശങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇൻഷാല്ലാ നമ്മളൊക്കെ അത് പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഷംനാദ് ഖാൻ, അതുപോലെ ഷമീജ പാറൽ, നഫീസ കടാമ്പഴ, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അമീർ ടി അടുത്ത നാട്ടുകാരൻ, ഖാദിസിയ യുദ്ധത്തിൽ മുസ്ലിം സേനയെ നയിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഖാദിസിയ യുദ്ധം, അതിൻ്റെ സേനാനായകൻ, ഇസ്ലാമിക പക്ഷത്തെ സേനാനായകൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പം എല്ലാവർക്കും എന്ത് ചെയ്യാം, പെട്ടെന്ന് ഉത്തരം അയച്ചു തുടങ്ങിക്കോളൂ. നമുക്ക് നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമുകളിലേക്ക് പോകാനുണ്ട്. ആരാണ് നമ്മുടെ കൂടെ ഇന്ന് ഫസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? അജ്നാസ് അല്ലേ? അജ്നാസിൻ്റെ പാട്ടോടുകൂടി തുടങ്ങാം. ഓക്കെ, അജ്നാസ് തുടങ്ങിയോ.
1: അസ്സലാമു അലൈക്കും.

0: എന്താ ജനാസെ, സൗണ്ടിനെ ഒക്കെ ഒരു ചെറിയ പ്രയാസം പോലെ. ജലദോഷം ഉണ്ടായിരുന്നോ? ആ ഓക്കെ. ഉമൈറ തൃശൂർ വള്ളാർക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അത് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. നഫീസ പിയെ കാണുമ്പോഴേ ഇവർ രണ്ടാൾ അസ്സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ മഷാല്ലാ നല്ല പാട്ടായിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്നും ചെയ്യേണ്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ നിലവാരം വെച്ച് നോക്കുന്നവർ എന്തോ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അല്ലേ. എന്താ പറ്റിയത്? ഇൻഷാല്ലാ അടുത്ത പാട്ടിൽ ഉഷാറാക്കും അല്ലേ. അപ്പോൾ നമുക്ക് അജ്നാസിൻ്റെ നമ്മളുടെ ഒരു പാട്ട് നമ്മൾ കേട്ടു. സജിദ കാലിക്കാട്ട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൂടെ ചേരാനുള്ളത് ജയാൻ ഐബക്ക് ഉണ്ട്, അതുപോലെ റഷ്ദാൻ ഉണ്ട്. അവരൊക്കെ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഖാദിസിയ യുദ്ധത്തിൽ ഇസ്ലാമിക പക്ഷത്തിൻ്റെ സൈനിക നേതാവ് ആരായിരുന്നു എന്നുള്ളത്. സഅദ് ബിൻ അബി വഖാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല വി പി കാളികാവ്. ഇനി ആരൊക്കെ ഉത്തരമായേക്കും എന്ന് നോക്കാം. ഖാദിസിയ യുദ്ധത്തിൽ ഇസ്ലാമിക സേനാ വിഭാഗത്തിൻ്റെ നേതാവ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇനിയും ഉത്തരങ്ങൾ വരാൻ ഉണ്ട്, ആരൊക്കെ അയക്കും എന്ന് നോക്കാം അല്ലേ. അപ്പോഴേ നമ്മളിപ്പോൾ കേട്ടൊരു പാട്ട് നമ്മൾ കേട്ടു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാപ്പിളപ്പാട്ടുകൾ. ഈ മാപ്പിളപ്പാട്ടാകുമ്പോഴേ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ചില വേർഡുകളൊന്നും തിരിയൂല. ആ പാട്ടിൻ്റെ എല്ലാ വരികളൊന്നും കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. അത് പണ്ടത്തെ മാപ്പിളപ്പാട്ടുകളുടെ പ്രത്യേകത. കുറേ ഭയങ്കര സ്പീഡിലും അല്ലാതെയൊക്കെ ആയിട്ടാണ് വരികളുണ്ടാവുക. അത് പാടിയെടുക്കാൻ തന്നെ കുറച്ചൊരു പണിയാണ്. ഏതായാലും മാഷാല്ലാ നമ്മുടെ അജ്നാസ് വളരെ ഭംഗിയിൽ നമുക്കൊരു പാട്ട് പാടിത്തന്നു. നമുക്ക് ഇനി നമ്മുടെ ജയാൻ മോൻ ഒരു പാട്ട് പാടാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് അല്ലേ ജയാനെ. ആ ഓക്കെ, ജയാൻ പാട്ട് പാടിക്കും.
1: അസ്സലാമു അലൈക്കും.
0: വാലൈക്കും സലാം.

0: കോലമാണ്. അഴ്ചക രണ്ട് കഴിയും നേരം അകെ തടിച്ചു കൊഴിത്തിരിക്കും ആകാശത്തുള്ളൊരു അമ്പിളിയെ. ആര് പഠിച്ചവർ കൂട്ടുകാരെ, ആര് പഠിച്ചവർ കൂട്ടുകാരെ. സ്റ്റാലിക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്പിളിമാമനെ കണ്ടിട്ടുണ്ടെങ്കിൽ, അജനാസ് കണ്ടിട്ടുണ്ടോ, റഷ്ദ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് അമ്പിളിമാമൻ ഉണ്ടാര്?
2: രാത്രി.
1: രാത്രി എത്ര മണിയാകുമ്പോൾ വരും?
2: ആറ്.
1: ആ, നമ്മൾ ഫസ്റ്റിൽ ഒരു ആറ് അമ്പിളിമാമനെ അടിസ്ഥാനമാക്കി നമ്മളൊരു മാസ ഒരു കലണ്ടറുണ്ട്, ചന്ദ്രൻ്റെ ചലനം ആക്കി അടിസ്ഥാനമാക്കി ആ കലണ്ടറിന് നമ്മൾ പറയുന്നൊരു പേരുണ്ട്.

0: പിഴിഞ്ഞിട്ട് ചെറിയൊരു തേങ്ങാപ്പുകൾ പോലുള്ള ഒരു സാധനം ഉണ്ടാവില്ല, പിന്നെ അതിങ്ങനെ വലുതായി വലുതായി ഓരോ ദിവസം ചെറുതിനനുസരിച്ച് ഇങ്ങനെ വലുതായി വരും. അങ്ങനെ എന്ത് ചെയ്യും, പതിനഞ്ച് അല്ലാന്നിട്ട് ആകുമ്പോൾ പൂർണ്ണം, പിന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ ചെറുതായി ചെറുതായി ചെറുതായി ചെറുതായി ഒരു ദിവസം കാണാണ്ടാവും. അതിന് പറയുന്ന പേരെന്താ, ചന്ദ്രൻ ആകാശത്തില്ലാത്ത ഒരു ദിവസം ഉണ്ട്, അന്ന് പറയുന്ന പേരെന്താ അറിയോ, കറുത്ത വാവ്. കേട്ടില്ലേ, കറുത്ത വാവും വെളുത്ത വാവൊക്കെ. ആ അപ്പോൾ അങ്ങനത്തെ ഒരു ചന്ദ്രനെ കുറിച്ചാണ് നമ്മളെ സയാൻമോൻ പാടിയത്. ഈ ആകാശത്തിലാ ചന്ദ്രനെ സൃഷ്ടിച്ചത് ആരാ സയാൻമോനെ? അള്ളാഹു. മാഷാ അള്ളാഹ്, പാട്ട് ഉഷാറായിരുന്നു കേട്ടോ, നല്ല പാട്ടായിരുന്നു. സയാൻമോൻ ഇത് എവിടുന്ന് പഠിച്ചതാ? മദ്രസ്സിൽ നിന്ന് പഠിച്ചതാ അല്ലേ. ഓക്കെ, സയാൻ ഐബക്ക്. ആ പാട്ട് ഉഷാറായിട്ട്. അതുപോലെ പിന്നെ ആരാണ് നമ്മുടെ കൂടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത്? നഫീസ പിയെ കാടാമ്പുഴ, നഫീസ കാടാമ്പുഴ, സെയ്ദ് ബിനു അബി വഖാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നില്ല, അതിൻ്റെ ഉത്തരം പറഞ്ഞാണ്. ഇനിയും ആളുകൾക്ക് ഉത്തരം എന്താ, ഉത്തരം കൂടെ വരുന്നില്ലെന്ന്, സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, കുറച്ച് ബേക്കോട്ടാണല്ലോ. നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും ഇന്ന് ഒരു പ്രത്യേക ലീവുള്ള ദിവസമാണല്ലേ, സൺഡേ ആണ്, ഒഴിവ് ദിവസമായതുകൊണ്ട് പലരും ലൈവിലുണ്ടെങ്കിലും ഫീഡ്ബാക്ക് അയക്കാൻ പറ്റാത്ത പ്രയാസമായി, യാത്രയിലും മറ്റുമൊക്കെ ആയിരിക്കാം. ഏതായാലും നമുക്ക് നോക്കാം ഇനി ആരൊക്കെ ഉത്തരം അയക്കുമെന്ന്. നമ്മളെ ചോദ്യം ഇതായിരുന്നു, ഖാദിസിയ യുദ്ധത്തിലെ സൈനിക നേതാവ്, മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സൈനിക നേതാവ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സയാൻമോൻ്റെ പാട്ട് ഉഷാറായിട്ടുണ്ട്, അതുപോലെ അജ്നാസിൻ്റെ പാട്ട് നമ്മൾ കേട്ടു, രണ്ട് പാട്ടുകൾ കേട്ടു. സയാൻമോനെ മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ എത്ര വേറെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? വേറെയും പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്, ഒക്കെ കാണാതെ അറിയോ? അറിയോ? ഏ ഓ അറിയെങ്കിൽ അറിയുമെന്ന് പറയ്, കേൾക്കാം, അറിയാം. ഒരു പാട്ടുകൂടി പാടാനാവുമോ? ഏ ആ എന്നാ പോട്ടെ. അപ്പോൾ നമ്മൾ റഷ്ദാൻ്റെ കഥ കേൾക്കാനുണ്ട്. റഷ്ദാനെ, എൻ്റെ കഥ എന്തിനെക്കുറിച്ചാണ്? അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ് നമ്മൾ റഷ്ദാൻ അവതരിപ്പിക്കുന്നത്. അപ്പം റഷ്ദാൻ്റെ കഥയിലേക്ക് പോവാം.
1: അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
1: ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. അയൽവാസിയോടുള്ള സമീപനം. താബീ പണ്ഡിതനായ ഇമാം മുജാഹിദ് റഹിമഹുള്ള പറയുന്നു, ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽ ഒരു ആടിനെ അറുത്തപ്പോൾ അദ്ദേഹം നമ്മുടെ അയൽവാസി യഹൂദന് നൽകിയോ അത് നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയൽവാസിയുടെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ വസിയത്ത് ചെയ്തത് കൊണ്ടിരുന്നു. എത്രത്തോളമാണ് അവന് അനന്തരാവകാശം നൽകുമോ എന്നുവരെ ഞാൻ ചിന്തിച്ചു പോയി. അയൽവാസിയെ ആദരിക്കണമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ നമ്മെ പഠിപ്പിച് ചത്. അവർ ഏത് ജാതിക്കാരാണെന്നാലും പ്രയാസ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൂരീകരി

0: മാർഗം മാണ് ഉണ്ടാകേണ്ടത്. അവരെ ചേർത്തു
1: അഷ്ദാനെ,
0: പിടിക്കാൻ.
1: എന്താണ് നമ്മൾ പ്രോഗ്രാം? മാഷാല്ല, നല്ലൊരു കഥയായിരുന്നു. പക്ഷേലും എന്ത് പറ്റി പഠിച്ചതൊക്കെ മറന്നുപോയോ? ഏ ആ ഇൻഷാല്ല ഒന്നുകൂടി നല്ല ഉഷാറായി പഠിച്ചു വരണം കേട്ടോ. കാരണം നമ്മൾ ലൈവില് ഒന്ന് നല്ല ഉഷാറായി ഇൻഷാല്ല റഷ്ദാൻ ഇനിയും വരും. അപ്പോൾ മാഷാല്ല റഷ്ദാൻ മഹാനായ ഒരു താബിയോടെ ചരിത്രം ഇങ്ങനെ പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ ഉപദേശങ്ങൾ ഈ അയൽവാസികളുടെ കാര്യത്തിൽ പറയുന്നത് കേട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാ. എന്താണ്? അയൽവാസികൾക്ക് അനന്തരസ്വത്ത് കൊടുക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു പോയി. അത്ര വരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി അത്രയേറെ ബാധ്യതകൾ നമുക്ക് ആരോടുണ്ട്? അയൽവാസികളോടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക? അയൽവാസികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, മഹാനായ ഏതായിരുന്നു? ഖാദിജിയ യുദ്ധത്തിൽ മുസ്ലിം സേനയുടെ സൈനിക നേതാവ് ആരാണെന്നുള്ളത്. അത് ഉത്തരം നമുക്ക് പറയാം, ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടെന്ന് തോന്നുന്നു. അല്ലെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം അല്ലേ? ഉത്തരം ഇനി ആരെല്ലാം അയക്കാൻ നോക്കല്ലേ. അമീർ ടി അടുത്തനാട്ട് ചരിത്ര പ്രസിദ്ധമായ കഥയാണ്. മാഷാല്ല, ഒന്നുകൂടി ഉന്മേഷവാനായി പറയൂ. എന്താ, ഈ ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു? പിന്നെന്താ, ഒരു ഉഷാറില്ലാത്ത എനിക്ക്. അതാണ് നമ്മളെ ശ്രോതാക്കളെ ചോദിച്ചത്, അമീർക്ക് ചോദിച്ചതാണ്. മോൻ പേടിക്കണ്ട, പേടിക്കാതെ ഉഷാറായി പറയാൻ ശ്രമിക്കുമല്ലോ. ഇൻഷാല്ലാ ബറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി റഷ്ദാൻ ഒന്നുകൂടി ഉഷാറായിട്ട് വരും ഇൻഷാല്ലാ. അപ്പോൾ അടുത്തത് നമ്മൾ അജ്നാസ് ഒരു രണ്ട് മൂന്ന് പാട്ടുകൂടി പാടാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്, തയ്യാറായി നിൽക്കുകയാണ്. അജ്നാസിന് പാട്ട് പാടിയില്ലേ ശരിയാവില്ല എന്നാണ് അജ്നാസ് പറയുന്നത്. അപ്പോൾ അജ്നാസ് ഇനി ഒരു പാട്ടുകൂടി പാടിക്കും.
2: അസ്സലാമു അലൈക്കും.

0: السلام عليكم.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹുസ്ന മനോരമ അജ്നാസ് മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട്. ഓ, നല്ല ഉഷാറായിട്ടുണ്ട് അജ്നാസെ പാട്ട്. അപ്പോഴേ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പാട്ടുകൾ ഇനിയും വരാനുണ്ടല്ലേ. ഏ, എനിക്ക് സ്ഥിരമായിട്ടുള്ള കുറേ പാട്ടുകളുണ്ടാകുമല്ലോ. അപ്പോൾ സ്കൂൾ എന്തൊക്കെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കല്ലേ? സ്കൂളിലേക്ക് ഇനി അവതരിപ്പിക്കാനുള്ള പാട്ട് ഏതാ പഠിക്കുന്നത്? ഏത് പാട്ടാണത്? ആ, എന്നാൽ അതൊന്ന് പാടി നോക്കിയാലോ. ഏ, ഒരു പാട്ടുകൂടി ആവട്ടെ, അതൊന്ന് പാട്.
0: അസ്സലാമു അലൈക്കും.

ഓക്കെ, ബാക്കി പഠിച്ചില്ല അറിയോ? സൗണ്ട് എന്താ പ്രശ്നം? എന്താ സാറല്ല, കുറച്ചുകൂടി പാടിക്കോ? കുറേശ്ശെ പാടിയാൽ മതി. നമ്മളെ ശ്രോതാക്കൾ ഇതാക്കുന്ന നല്ല അഭിപ്രായങ്ങളെ വരുന്നത് മനോഹരമായ അറബി ഗാനം എന്ന് പറഞ്ഞിട്ട് നേരത്തെ തൻ്റെ പാട്ടിനെ കുറിച്ച് പാടിക്കഴിഞ്ഞു, ബാക്കി പഠിക്കോ.

0: السلام عليكم.
1: وعليكم السلام ورحمة الله. ما شاء الله നല്ല ഉഷാറായിട്ടുണ്ട്. സൗണ്ട് കുറച്ചൊരു പ്രശ്നമുണ്ടല്ലേ എനിക്ക്, ഒരു ശ്വാസം കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. എന്തേ തൊണ്ടവേദന ഉണ്ടായിരുന്നോ? ഓക്കേ, ഇൻഷാല്ലാ. ഏതായാലും നല്ല ഉഷാറായി പാടിയിട്ടുണ്ട്. മാഷാല്ല, നല്ല പാട്ടിയെന്ന് പറഞ്ഞ നഫീസ കാടാമ്പുഴ, അതുപോലെ മനോഹരമായ ഗാനം, നല്ല മധുരമാർന്ന ശബ്ദവും. ഇനിയും ഒരുപാട് ഗാനങ്ങൾ ആലപിക്കാൻ നാഥൻ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമീർ ടി അടുത്ത നാട്ടുകാരൻ. അപ്പോഴേ അജിനാസേ, ഇപ്പോൾ മാപ്പിളപ്പാട്ട് ഇങ്ങനെ പാടി, ഇതൊക്കെ ഇനി സ്കൂളിലേക്ക് വേണ്ടി പഠിച്ചതാ അല്ലെ? ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ?
0: ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്.
1: പഠിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ സുബൈദ ഇസ്മായിൽ മടിക്കേരി സലാം പറഞ്ഞ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ ഇനി എന്തൊക്കെ പ്രോഗ്രാമുകൾ ഇങ്ങനെ പഠിച്ചിട്ടുള്ള സ്കൂൾ? ഇനി എന്ത് വേറെ എന്ത് പ്രോഗ്രാം ഉണ്ട് ഇപ്രാവശ്യം സ്കൂൾ? വേറെ ഏതാള്?
0: അറബി പദ്യം
1: അറബി പദ്യം ഏതാണ്?
0: ചീല
1: പഠിക്കണം, പഠിച്ചില്ല. പക്ഷെ ഒരു അറബിക്കാരനക്ക് നല്ലോണം ഈ സ്ഥിരം പാടുന്ന കുറേ അറബി പാട്ടുകൾ ഉണ്ടല്ലോ അല്ലേ? ഏ ഉണ്ട്. കള്ളത്തരം പറയാൻ പാടില്ല എന്നല്ലേ? കളവ് പറയാൻ പാടുണ്ടോ?
0: ഇല്ല, ഞാൻ രണ്ടെണ്ണേ പഠിച്ച്.
1: ഏതാ ഒന്നല്ലേ പാടില്ല? അപ്പൊ ഒന്നുകൂടി പാടാണ്ടല്ലോ. ഒന്നുകൂടി ഇല്ലേ? അപ്പൊ രണ്ടെണ്ണം പഠിച്ചിരുന്നാലും ഒന്നുകൂടി ഉണ്ട് പാടാനേ. അപ്പൊ ഏതാ ഇനി പാടാൻ പഠിച്ചത്? ഇനി ഒന്നുകൂടി ഉള്ളു. ആ മിന്നിസ്ലാഹി ഒന്ന് പാടി നോക്കുന്നാല് ഇൻഷാല്ലാ.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നല്ലൊരു പാട്ടുകൂടി നമ്മൾ കേട്ടു. അജ്നാസെ മടി ഒഴിവാക്കണം കേട്ടോ ഇനി. എനിക്ക് നല്ല മടി വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അതല്ലെങ്കിൽ ഇനി ഇങ്ങനെ അല്ല. അപ്പം മടിയൊക്കെ ഒന്ന് ഒഴിവാക്കുക. നിൻ്റെ കഴിവാണ് അള്ളാഹു താല നമ്മൾക്കൊക്കെ കുറേ കഴിവുകൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉപയോഗപ്പെടുത്തണം, നന്മയിൽ ഉപയോഗിക്കണം. അപ്പോൾ പലരും ഇതുപോലെ പാട്ടൊക്കെ പാടാനുള്ള അവസരങ്ങളും ഇതൊക്കെ കിട്ടുന്നത് നമ്മൾ തിന്മയിലേക്ക് പോകുന്ന അവസ്ഥകളുണ്ടാവും. അതില്ലാതെ നന്മയിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കഴിവുകളെയൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പം നമുക്ക് രണ്ട് കൂലിയാണ്. ദുനിയാവിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും, അതിനപ്പുറം നാളെ പരലോകത്ത് നമ്മൾക്ക് കുറേയേറെ നന്മകൾ അതിലൂടെ ഉണ്ടാക്കാൻ കഴിയും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊക്കെയുള്ള കഴിവുകളെ നന്മയിൽ ഉപയോഗിക്കാൻ നമ്മൾക്ക് പരിശ്രമിക്കുക. അള്ളാഹു തആല നമ്മൾക്ക് അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അജ്നാസിൻ്റെ രണ്ട് മൂന്നോള പാട്ടുകൾ നമ്മൾ കേട്ടു. ഇനിയും അജ്നാസ് പാട്ട് പാടാൻ റെഡിയാണ്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് പാടക്കുറിപ്പൊക്കെ കേൾക്കാനുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഖാദിസിയ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖാദിസിയ യുദ്ധത്തിൽ മുസ്ലിം സേനയെ നയിച്ചത് ആരാണ് എന്നുള്ളത്. അതിൻ്റെ ഉത്തരം രണ്ട് മൂന്ന് ആളുകൾ അയച്ചു. ഒന്ന് ജമീല വി കെ, അതുപോലെ വേറെ ആരൊക്കെ അയച്ചിരുന്നു. ഏതായാലും നമുക്ക് ഉത്തരം ഇവിടെ ഇപ്പം പറയാം. സഅദ് ബിൻ അബി വക്കാസ് എന്നുള്ളതാണ് ശരി ഉത്തരം. സഅദ് ബിൻ അബി വക്കാസ് ആണ് ഖാദിസിയ യുദ്ധത്തിൽ മുസ്ലിം സേനയെ നയിച്ചിരുന്നത്. നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിബ്ബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയപ്പെട്ടൊരു സ്വഹാബി ഉണ്ടായിരുന്നു. അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഹിബ്ബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്നതാണ് ചോദ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച, സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും അടിമത്തം ഇഷ്ടപ്പെട്ടൊരു സ്വഹാബി, റസൂലിൻ്റെ കൂടെ ജീവിച്ച് ഇപ്പോൾ ഈ ഉമ്മയും വന്ന് വിളിച്ചിട്ട് പോയി, ഞാൻ ഈ റസൂലിൻ്റെ കൂടെയാണ് അല്ലെ ഈ മനുഷ്യൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് റസൂലിൻ്റെ കൂടെ ജീവിച്ച് മരിച്ചു പോയ സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ മകനും ഹിബ്ബ് ബിനു ഹിബ്ബ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. അമീർ ടിയടുത്ത് നാട്ടുകാർ നല്ല അക്ഷരസ്ഫുടതയുടെയാണ് മോൻ പാടുന്നത്. പലരും അറബി ഗാനം പാടുമ്പോൾ അക്ഷരങ്ങൾ പരസ്പരം മാറിപ്പോകാറുണ്ട്, പക്ഷേ മോൻ മാഷാല്ല വളരെ മനോഹരമായി പാടുന്നുണ്ട്. അള്ളാഹു ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ മോനെ അജ്നാസെ, അപ്പം എന്ത് ചെയ്യുമെന്ന് അറിയാം, നല്ല പാട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേയേറെ പാട്ടുകൾ നല്ല രീതിയിൽ പാടാൻ നമുക്ക് കഴിയണം. നമ്മുടെ അവസരങ്ങളൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിബ്ബ് എന്നറിയപ്പെട്ട സ്വഹാബി, ഹിബ്ബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയപ്പെട്ട സ്വഹാബിയെക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചത്. അപ്പം റസൂലിൻ്റെ അടുത്ത് ജീവിച്ച് റസൂലിൻ്റെ കുട്ടിയായിരിക്കുമ്പോൾ റസൂലിന് സമ്മാനമായി ലഭിച്ചൊരു കുട്ടിയായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ കുടുംബക്കാർ കഅബയിൽ വന്നപ്പം ഈ മകനെ കാണുകയും, അപ്പോൾ ആ മകനെ അവർ കൊണ്ടുപോകാൻ വേണ്ടി റസൂലിൻ്റെ അടുക്കൽ വരുമ്പോൾ അദ്ദേഹം റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മോൻ നിങ്ങളെ കൂടെ പോരെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ഞാൻ ഒരു തടസ്സവും നിൽക്കില്ല. പക്ഷേ ആ കുട്ടി പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയാണ് എന്ന്. അന്ന് മുതൽ റസൂലിൻ്റെ വളർത്തുപുത്രനായി മാറിയ സ്വഹാബിയാണ്. അങ്ങനെയുള്ള ആ സ്വഹാബിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. റസൂലിനെ അത്രയേറെ സ്നേഹിച്ച് റസൂലിൻ്റെ കൂടെ ജീവിച്ച് മരണം ജീവിച്ച സ്വഹാബി. അപ്പോൾ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ നേരത്തെ നമ്മുടെ റഷിദാൻ ഒരു കഥയുടെ ഇത് പറഞ്ഞു, അയൽപക്ക ബന്ധത്തെക്കുറിച്ച്. മഹാനായ മുജാഹിദ് റഹിമഹുള്ള പറഞ്ഞൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ അബ്ദുവാഹിബ് അംറ് കുടുംബത്തിലൊരു ആടിനടുത്തപ്പോൾ അയൽവാസിയായ ജൂദന് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ടെന്നാണ്. എന്നിട്ട് റസൂലിൽ പറഞ്ഞ സംഭവം, അദ്ദേഹം പറഞ്ഞ സംഭവം പറയുന്നുണ്ടല്ലോ, അനന്തരസ്വത്ത് പോലും അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും റസൂൽ ചിന്തിച്ചു പോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റസൂൽ നൽകിയ ഉപദേശങ്ങൾ കേട്ടപ്പോൾ എന്ന്. അപ്പോൾ സഹോദരന്മാരെ, നമ്മളൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അയൽവാസികളുമായിട്ട് ബന്ധം മുറിക്കാറുണ്ട് അല്ലേ. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസ് കാണാൻ കാണി ബില്ലാഹി വലിയോമിൽ ആഹിർ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും അള്ളാഹുലും അവൻ്റെ അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒന്ന് റസൂൽ പറഞ്ഞു ഫലിയുക്രിം വൈഫു അവൻ അതിഥിയാതിരിക്കട്ടെ, മറ്റൊന്ന് റസൂൽ പറഞ്ഞത് വലായുദ്ദീജാറഹു അവൻ അവൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കരുത് എന്നാണ്. അപ്പോൾ അയൽവാസികളോട് വളരെ നല്ല രീതിയിൽ പെരുമാറണം, അവരെ ഒരു നിലക്കും ഉപദ്രവിക്കുന്നവരായി നമ്മൾ മാറാതിരിക്കുക. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് സെയ്ദ് ഇബ്നു ഹാരിഹ എന്ന് ഉത്തരം അയച്ചിട്ടുണ്ട് അമീർ ടി അടുത്തിട്ട് കറ നോക്കാം ഇനി ആരൊക്കെ ഉത്തരം അയക്കുമെന്ന്. അപ്പോൾ നമ്മൾക്ക് അയൽവാസികളോടുള്ള ബന്ധം, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഗൗരവത്തിൽ കാണണം. കുടുംബ ബന്ധം മുറിക്കുന്നവൻ ലൈസ മിന്ന എന്ന് പറഞ്ഞൊരു സുസലാലസനം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു നിന്നവൻ വിശ്വാസിയല്ല എന്ന റസൂൽ അവിടെ മതം പറഞ്ഞിട്ടില്ല. ഇസ്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായ എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അയൽവാസി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അയൽവാസികൾ ഏത് മതസ്ഥരായാലും അവരെ ഒരിക്കലും ദാരിദ്ര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പട്ടിണിയാകുന്ന അവസ്ഥ, നമ്മളെ വീട്ടിൽ വയറ് ഭക്ഷണമുണ്ടെങ്കിൽ നമ്മുടെ അയൽവാസി പട്ടിണിയാവാൻ പാടുണ്ടോ? ജിനാസ് ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ ഉപ്പയില്ലാതെ വളർന്നു വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഉമ്മ എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോയി കൊണ്ടുവരുന്നത് കൊണ്ട് ജീവിക്കുന്ന അവർ വളരെ ദരിദ്രരായിട്ടായിരിക്കും. ചിലപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഡ്രസ്സൊക്കെ, അപ്പോൾ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം പരിഗണിക്കണം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുകാരെ ഒക്കെ നമ്മൾ പരിഗണിക്കണം. അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കുക, അതൊരിക്കലും മുറിച്ച് കളയുന്നവരാവരുത് നമ്മൾ എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് പാഠക്കുറിപ്പ് കേട്ട് ഇൻഷാല്ലാ തിരിച്ചു വരാം.
0: السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, ഇൻഷാല്ലാ ഇന്നത്തെ പാഠക്കുറിപ്പിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം നന്ദിയുള്ളവരാവുക എന്ന അധ്യായമാണ്. നമുക്കൊക്കെ അറിയുന്ന ഒരു മഹത്തരമായ ഗുണമാണ് നന്ദി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമ്മൾ അവർ നൽകുന്ന, അവർ ചെയ്തു തരുന്ന സഹായത്തിന് നന്ദി കാണിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരായി മാറുക എന്ന കാര്യമാണ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അള്ളാഹുവിനോടും നന്ദി കാണിക്കാൻ സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണത്. തൻ്റെ കൂടെ സഹവസിക്കുന്ന സുഹൃത്തുക്കളോട്, സ്നേഹിതന്മാരോട്, കൂട്ടുകാരോടൊക്കെ നന്ദിയിൽ ഇടപഴകാനും അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമ്പോൾ അതിന് പകരമായി കണ്ടറിഞ്ഞ് മനഃപൂർവ്വം തിരിച്ച് ചെയ്തു കൊടുക്കാനുമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകൊള്ളേണ്ട ഒന്നാണ്. നമ്മുടെ ബാപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ വീട്ടിലെ നമ്മുടെ ഇത്താത്തമാരും ഇക്കാക്കമാരും നമ്മുടെ വീട്ടിലെ മറ്റ് അംഗങ്ങളും എല്ലാവരും, അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ സമയത്തും സന്തോഷിച്ചും സമാധാനത്തിലുമൊക്കെ കുടുംബത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരാണ് എന്ന നിലക്ക് എല്ലാ സമയത്തും അവരോടൊക്കെ നന്ദിയോടെ പെരുമാറാനും സംസാരിക്കാനും ഇടപഴകാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളോടും അങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്. തൻ്റെ മൂത്താപ്പൻ്റെ മക്കളോടും തൻ്റെ അമ്മായിയുടെ മക്കളോടും തൻ്റെ മക്കളോടും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വന്തം ഭാര്യമാരോടുമൊക്കെ ആ രൂപത്തിൽ പെരുമാറിയ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതെങ്കിലും നിലക്കുള്ളൊരു നന്മ ആരെങ്കിലും നമുക്ക് ചെയ്തു തരുമ്പോൾ അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്ന ഒരു രീതി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം എന്താ, മൻ സുനിയാ ഇലൈഹി മഅറൂഫൻ ഫഖാല ലിഫാഇലിഹി, ആർക്കെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്തു തന്നാൽ ആ നന്മ ചെയ്തു തന്ന വ്യക്തിയോട് ജസാക്കല്ലാഹു ഖൈറൻ ഫഖദ് അബ്ലഗ ഫി സനാ, അവനോട് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് നമ്മൾ പറയണം. അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് നന്മ പ്രതിഫലമായി നൽകട്ടെ എന്നതാണ്. അവൻ അങ്ങനെ പറയുന്ന ആ വാക്ക് പ്രശംസയുടെ പൂർണ്ണമായ രൂപമാണ് അവൻ നിർവഹിച്ചിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള നന്ദി കാണിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും അയൽവാസികളോടും സഹപാഠികളോടും എല്ലാവരോടും നമ്മൾ നന്ദി കാണിക്കുമ്പോഴാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കെ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നമ്മിൽ നിന്ന് ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെട്ട കാര്യമാണ് നന്ദി എന്നത്. അതിനെ പല ഘടകങ്ങളായി നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സ്തുതിക്കണമെന്ന് പറഞ്ഞു, അവനെ വാഴ്ത്തണമെന്ന് പറഞ്ഞു, അവനാണ് ഏറ്റവും വലിയവനെന്ന് പ്രഖ്യാപിക്കണമെന്ന് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയാണ്. ഇന്നല്ലാഹ ലയറുല്ലാ അനിൽ അബ്ദി അൻ യഅകുല അക്ലത ഫയഹ്മദഹു അലൈഹാ ഔ യശ്റബ അശ്ശർബത ഫയഹ്മദഹു അലൈഹാ. ഒരു അടിമ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാ, അള്ളാഹുവാണ്, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പാനീയം കുടിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാ. അത് അള്ളാഹു നൽകിയതാണ് എന്നൊരു മനോഗതിയിൽ നമ്മൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നന്ദി കാണിക്കലാണത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ നമ്മൾ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ നന്ദി പ്രകടിപ്പിക്കുന്ന, നന്ദി എന്ന ഒരു മഹത്തരമായ ഗുണം ഉൾപ്പെടുത്തുന്ന, ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന നല്ല മക്കളിൽ, വിദ്യാർത്ഥികളിൽ ഉൾപ്പെടാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. കരുണ പരമകാരുണികനായ റബ്ബ് നമ്മിൽ നിന്ന് ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമായി പഠിപ്പിച്ച ഒന്നാണ് നന്ദി കാണിക്കുക എന്ന കാര്യം. അതുകൊണ്ട് എല്ലാ സമയത്തും അങ്ങനെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ടും, തന്നോട് സഹവസിക്കുന്നവർ തനിക്ക് ചെയ്തു തരുന്ന നന്മകൾക്ക് അവർക്ക് നന്ദി കാണിച്ചുകൊണ്ടുമൊക്കെ നമ്മൾ നന്മയിൽ മുന്നേറാനുള്ള പരിശ്രമം നടത്തുക. ഏറ്റവും പ്രധാനമായി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്ന, അള്ളാഹു പഠിപ്പിച്ച നന്മകൾ ചെയ്യുന്ന, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അടിമകളിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ല ദാസന്മാരിൽ നന്ദി പ്രകടിപ്പിക്കുന്ന, നന്ദിയുള്ള ആ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരാൾ എന്തെങ്കിലും ചെയ്ത് നമ്മൾ എന്താ പറയല്, ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയണം അല്ലേ. കാരണം അത് വലിയൊരു നന്ദി പ്രകടനം, അതോടൊപ്പം ഒരു പ്രാർത്ഥനയും കൂടെയാണ്. നമ്മൾ എന്ത് അല്ല എവിടെയാലും നമ്മൾ താങ്ക്സ് പറയാനാണ് പറയുന്നത്. ഒരു നന്ദി, എന്തൊരു ഉപകാരം ചെയ്താലും നമ്മൾ നന്ദി പ്രതീക്ഷിക്കും അല്ലേ. എന്നാൽ അള്ളാഹു തആല നമ്മൾ കുറേയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു, അതിന് നമ്മൾ നന്ദി കാണിക്കേണ്ടേ? അതെങ്ങനെയാണ് കാണിക്കേണ്ടത്? എന്താണ് നമ്മൾ അള്ളാഹുവിനോട് നന്ദി
2: കാണിക്കേണ്ടത്?
1: നമസ്കാരവും നോമ്പും അള്ളാഹു തആല പറഞ്ഞതുപോലെ ജീവിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് സുജൂദൊക്കെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾ അള്ളാഹു തആല പറഞ്ഞത്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി നമ്മളൊക്കെ മാറുക. അതിനാസെ നമുക്കൊരു പാട്ടുകൂടി പാടിയാലോ, കുറഞ്ഞ സമയം കൂടി ഉണ്ട്, നമുക്കൊരു പാട്ടുകൂടിയൊക്കെ പാടാനുള്ള സമയമുണ്ട്. ഇൻഷാ അള്ളാഹ് ഒരു പാട്ടുകൂടി പാടിക്കും.
2: അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ, നമ്മൾ സ്വർഗത്തിനെ കുറിച്ച്, സ്വർഗം എന്ന് പറഞ്ഞാൽ ദുനിയാവ് എന്താണ്? സന്തോഷം മാത്രമാണ് ഉണ്ടാകുക, ദുഃഖവും പരീക്ഷണങ്ങളൊക്കെ ഉള്ള ലോകമാണ് ദുനിയാവ്. എന്നാൽ പരലോകത്തെത്തി, സ്വർഗത്തെത്തിയാലോ, അവിടെ സന്തോഷമാണ്, എല്ലാ സമയത്തും സന്തോഷം, ഒരു മടുപ്പില്ലാത്തൊരു ലോകമാണ്. അത് കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം അല്ലേ? അതിനുള്ള മാർഗങ്ങൾ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞു നന്ദിയുള്ളവരാവണം കുറിച്ച്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ജീവിതം എടുത്തു നോക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാം, ഒരു പാപവും ജീവിതത്തിൽ വന്നിട്ടില്ല, ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് ആര്?
0: നബി
1: സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ റസൂലിന് ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു. റസൂലിന് എന്തായിരുന്നത്?
0: അൽ അമീൻ
1: എന്ന പേരിലായിരുന്നു റസൂൽ അറിയപ്പെട്ടത് അല്ലേ. എന്തുകൊണ്ടാണ് പേര് വന്നത്? സത്യസന്ധനായതുകൊണ്ടാണ്. റസൂൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ആയിഷ ബീവി പറയുന്നുണ്ട്. ഒരിക്കൽ ആയിഷ ബീവി പറയുക, റസൂലിൻ്റെ കാലിൽ നീര് വരികയായിരുന്നു, നിന്ന് നമസ്കരിച്ചിട്ട് രാത്രി അത്ര ഇങ്ങനെ നിന്ന് നമസ്കരിക്കും റസൂൽ. എന്നിട്ട് കാലിൽ നീര് വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, റസൂലെ അങ്ങേക്ക് വരാനുള്ളതും കഴിഞ്ഞു പോയത് എല്ലാ പാപങ്ങളും അല്ലാഹു തആല പോർത്തു തന്നിട്ടുണ്ട്, സ്വർഗ്ഗം ഉറപ്പാണല്ലോ താങ്കൾക്ക്, പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്താണ്? അഫല അക്കൂന അബദൻ ശുക്കൂറ, ആയിഷ ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ളൊരടിമയാവണ്ടേന്ന്. റസൂൽ ഇത് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുനിയാവിൽ കുറേയേറെ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. റസൂലിനെ ജനിച്ച നാട്ടിൽ നാട്ടി ഓടിച്ചു അല്ലേ. എന്ന് മാത്രമല്ല, റസൂൽ ജീവിച്ച നാട്ടിൽ തന്നെ മക്കയിൽ ജീവിക്കുമ്പോൾ റസൂലിനെ പട്ടിണിക്കിട്ടുണ്ട് 4 വർഷത്തോളം. ഷാബ് അബി ത്വാലിബിൽ റസൂലിനെയും വിശ്വാസികളെയും പ്രയാസപ്പെടുത്തി. എന്ന് മാത്രമല്ല, റസൂൽ നമസ്കരിക്കുമ്പോൾ റസൂലിൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് ചീഞ്ഞടഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല, നമ്മൾ പശുവിനെയും പൂത്തിനെയും കറുത്ത കണ്ടില്ല, ഞങ്ങൾ ബോട്ടി എത്ര കനുണ്ടാവും, അത് പച്ചക്ക് തന്നെ ഫ്രഷാണ്, അതിന് എന്തൊരു സ്മെല്ലല്ലേ ആ ബോട്ടിൻ്റെ ഇതിന്. അപ്പോൾ അതങ്ങനെ കേട് വന്നാലോ ഭയങ്കര നാറ്റായിരിക്കില്ലേ. അത് കൊണ്ടുവന്ന് റസൂലിൻ്റെ ദേഹത്തിട്ടു, റസൂലിൻ്റെ കുടുംബത്തിന് ഉപദ്രവിച്ചു, അങ്ങനെ എല്ലാ നിലക്കും റസൂലിനെ ഉപദ്രവിച്ചു. എന്ന് അങ്ങനെ പ്രയാസപ്പെടുന്നു റസൂൽ. ഇനി മദീനയിലാണെങ്കിൽ റസൂലിന് വലിയ വീടായിരുന്നു അല്ല, റസൂലിൻ്റെ വീട് ചെറുതായിരുന്നു. എന്ന് മാത്രമല്ല, റസൂലിൻ്റെ വീട്ടിൽ പലപ്പോഴും പട്ടിണിയായിരുന്നു. റസൂൽ അങ്ങനെ പ്രയാസപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യമാണ്, ദുനിയാവിൽ നമുക്കൊക്കെ എന്തെങ്കിലും നമ്മൾ പട്ടിണിയിടുന്നുണ്ടോ? ഭക്ഷണം ഇല്ലാണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ? ഇല്ല. മാസങ്ങളോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചവെള്ളവും ഈത്തപ്പഴവും കഴിച്ച് ജീവിച്ചിട്ടുണ്ട്, വീട്ടിലെ അടുപ്പ് തീ പുകഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ അല്ലാഹു തആല എത്രത്തോളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു ദുനിയാവിൻ്റെ കാര്യത്തിൽ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് നന്ദിയുള്ളവരാവണം എന്ന് നമ്മളൊക്കെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ ജീവിതം നമ്മൾക്ക് നൽകുന്ന പാഠം അതാണ്, നന്ദിയുള്ളവരാണ്. നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണിയാൽ തീരില്ല. ഒരിക്കൽ റസൂൽ രാത്രിയിൽ വീട്ടിൽ പട്ടിണിയായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്, വിശപ്പ് കഴിക്കാൻ സഹിക്കാൻ പറ്റാതെ. അപ്പോൾ മുന്നിൽ പോകുമ്പോൾ ഉമർ അള്ളാഹനും അബൂബക്കർ അള്ളാഹനും ഇതേ കാരണത്താൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വിശന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പുറത്തിറങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം അനുഗ്രഹീതരാണ് എന്ന് നമ്മൾ ഓർക്കുക. അതിനൊക്കെ നമ്മളൊക്കെ നന്ദിയുള്ളവരാവുക. നമ്മുടെ ലൈവിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ കൂടെ ഇന്നുണ്ടായിരുന്നത് കൊച്ചുകൂട്ടുകാരൻ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൂടെ ഞാൻ സൈനുൽ ആബിദ് മലോറം. ഇൻഷാ അള്ളാ അടുത്തൊരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

പീസ് റേഡിയോ സ്വരം. മസ്ജിദുൽ ഹറം ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയ വിശുദ്ധ ഭവനം, അത് കാണാൻ കൊതിക്കുന്നവന്റെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ ഗാനം ആലപിച്ചത് ബാദുഷാ.

0: കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. ഒരു പുരുഷായുസ് മുഴുവൻ സമൂഹ സംസ്കരണത്തിൻ്റെയും സാമുദായിക നന്മയുടെയും മാർഗത്തിൽ ജീവിതം ചെലവഴിച്ച മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന കൃതിയിൽ നിന്ന് മലബാർ ലഹള എന്ന ഭാഗം. ഓർമ്മ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം മുബാറക് ബിൻ ഉമർ ജാബിർ ടി കെ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
2: മലബാർ ലഹള. മലബാർ കലാപത്തിൻ്റെ തലസ്ഥാനമായിരുന്നല്ലോ തിരൂരങ്ങാടി. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഇന്ത്യയെ സംബന്ധിക്കുന്ന രേഖകളിൽ തിരൂരങ്ങാടിയുടെ സ്ഥാനം ചെറുതല്ല. ചരിത്രകാരന്മാരുടെ തൂലികത്തുമ്പിലും ഈ പേര് തൂങ്ങിക്കിടക്കുന്നു. 1921 എന്ന പേരിൽ ഒരു ചലച്ചിത്രം തന്നെ പുറത്തിറങ്ങിയതായി കേട്ടു. കലാപസംബന്ധമായി അനേകം ലേഖനങ്ങളും പ്രബന്ധങ്ങളും ഗ്രന്ഥങ്ങളും വിരചിതമായി. ഇനിയും അത് തീർന്നിട്ടില്ല. ചരിത്രം അയവിറക്കുന്ന കാലം വരെ അത് തീരുകയുമില്ല. കലാപകാലത്ത് ഞാൻ കാര്യവിവരമെത്തിയിട്ടില്ലാത്ത ഒരു കൊച്ചുബാലനായിരുന്നു. പിന്നീട് ക്രമേണ പലതും അറിഞ്ഞു. വായിച്ചും പഠിച്ചും കേട്ടും മനസ്സിലാക്കി. വിദ്യാഭ്യാസവും ലോകവിവരവുമില്ലാതെ അന്ധമായ മതബോധത്തിൻ്റെയും സാമുദായിക വികാരത്തിലും മാത്രം അമർന്നു കിടന്നിരുന്ന പാവപ്പെട്ട മാപ്പിള മുസ്ലിങ്ങൾ. ഓത്തുപുരകളിലൂടെ ലഭിക്കുന്ന പരിമിതമായ ഖുറാൻ പാരായണ ശീലം മാത്രമായിരുന്നു അവരുടെ മതവിദ്യാഭ്യാസം. മാതൃഭാഷ പോലും എഴുതാനും വായിക്കാനും അറിയില്ല. ഇസ്ലാമിൻ്റെ മൗലിക പ്രധാനമായ ഷഹാദത്ത് കലിമയുടെ അർത്ഥം പോലും നിശ്ചയമില്ലാത്ത ജനത. നേർച്ചപ്പാട്ടുകളും മാലമൗലിദുകളും റാത്തീബുകളുമാണ് അവർക്കറിയുന്ന മതം. അവർ നയിക്കപ്പെട്ടിരുന്നത് തങ്ങന്മാരിലൂടെയും മുസ്ലിയാക്കണിലൂടെയുമായിരുന്നു. അവർ നിർധനരായ കുടിയാന്മാരും കർഷക തൊഴിലാളികളും കൂലിവേലക്കാരുമായിരുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദീനും ദുനിയാവും നഷ്ടപ്പെട്ടുപോയ ഒരു സമുദായം. അനീതിയും അധാർമികതയും തീണ്ടാത്ത ശുദ്ധമനസ്കർ. ജന്മി മുതലാളിമാരുടെ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായി ജീവിച്ചിരുന്ന വർഗം. പരാതിയും അവർഷവും ഉണ്ടായിരുന്നു, പക്ഷെ സംഘടിക്കാൻ അറിയില്ലായിരുന്നു. അതിനുള്ള സാഹചര്യവും ഉണ്ടായില്ല. ഒരു പ്രദേശത്ത് എന്തു നടക്കുന്നുവെന്ന് മറ്റൊരിടത്തറിയാൻ ആഴ്ചകൾ തന്നെ വേണ്ടി വരുന്ന കാലമായിരുന്നു അത്. ജനങ്ങളെ നയിച്ചിരുന്ന പണ്ഡിതന്മാർ യഥാർത്ഥ മതം അവരെ പഠിപ്പിച്ചതുമില്ല.
1: അന്നത്തെ ജന്മി മുതലാളിമാർ മഹാഭൂരിപക്ഷവും നമ്പൂതിരികളും നായന്മാരുമായിരുന്നു. ഭൂമി ദൈവദത്തമായ അവകാശമായി കരുതി അടക്കിവാണ സുഖലോലുഭന്മാർ. അധ്വാനം എന്തെന്നറിയാതെ അധ്വാനിക്കുന്നവരെ ചൂഷണം ചെയ്തും അടിച്ചമർത്തിയും വാണരുളിയ അവർക്ക് നാട്ടുരാജാക്കന്മാരുടെയും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെയും താങ്ങും തണലും വേണ്ടുവോളം ലഭിച്ചിരുന്നു. എം പി നാരായണ മേനോൻ എന്ന അങ്ങാടിപ്പുറത്തുകാരനായ ഒരു ഹിന്ദു വക്കീലാണ് മാപ്പിളമാരിൽ വർഗബോധവും സംഘടനാശീലവും വളർത്തിയെടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലബാർ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ഏറനാട് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്നു ശ്രീ മേനോൻ. ചെറുപ്പം മുതലേ മുസ്ലിങ്ങളുമായി സൗഹൃദത്തിലായിരുന്നു. കോൺഗ്രസിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനം ഉപയോഗിച്ച് പാവപ്പെട്ട ഹിന്ദു മുസ്ലിം കുടിയാന്മാരെയും കർഷക തൊഴിലാളികളെയും അദ്ദേഹം സംഘടിപ്പിച്ചു. മലബാറിലെ മുസ്ലിങ്ങളെ രാഷ്ട്രീയമായി കുറച്ചെങ്കിലും ഉണർത്തുന്നതിൽ മേനോൻ വഹിച്ച പങ്ക് നിസ്തുലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മമിത്രങ്ങളായിരുന്ന തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരും അഥവാ കെ മൗലവി, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും ഈ പ്രവർത്തനങ്ങളിൽ ശ്രീ മേനോൻ്റെ പ്രധാന സഹകാരികളായിരുന്നു. മാപ്പിള മുസ്ലിങ്ങളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന സുഹൃത് ബന്ധം സ്വസമുദായത്തിലും കുടുംബത്തിലും അദ്ദേഹത്തെ അന്യനാക്കി. മാപ്പിള മേനോൻ എന്ന് ആക്ഷേപിക്കപ്പെട്ടു. ചുരുക്കി പറയാം, ജന്മി മുതലാളിത്തത്തിനെതിരായ സമരം കലാപമായി പടർന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും പോലീസും സമരക്കാരെ അമർച്ച ചെയ്യാൻ ജന്മി മുതലാളിമാരുടെ സഹായികളായപ്പോൾ വിവരമില്ലാത്ത ജനങ്ങൾ ബ്രിട്ടീഷ് പട്ടാളത്തോടു പോലും സമരം ചെയ്യാൻ തയ്യാറായി. സംഘടിപ്പിച്ചവർക്കും നേതൃത്വം നൽകിയവർക്കും ഒതുക്കാൻ കഴിയാത്തവണ്ണം ജനം അനിയന്ത്രിതമായി. അപ്പോൾ നേതൃത്വം വികാരജീവികളായ മറ്റു ചിലരുടെ കൈകളിൽ ചെന്നു വീണു. സദുദ്ദേശവും ശുദ്ധമനസ്കതയുമാണ് ആ നേതാക്കൾക്ക് ഉണ്ടായിരുന്നതെങ്കിലും വിചാരങ്ങളെക്കാളുപരി വികാരമാണ് അവരെ അധീനപ്പെടുത്തിയത്. ആ കൂട്ടത്തിലെ പ്രധാനികളായിരുന്നു ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. അന്നത്തെ ഖിലാഫത്ത് കോൺഗ്രസ് നേതാക്കൾ ബുദ്ധിശൂന്യവും അപകടവുമായ നടപടികളിൽ നിന്നും മാപ്പിളമാരെ പിന്തിരിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ 5000 കോപ്പികൾ വിതരണം ചെയ്യപ്പെട്ട ഒരു പ്രസ്താവന ഇപ്രകാരം ജനങ്ങളെ ഉപദേശിച്ചു. മാന്യമഹാജനങ്ങളെ, ഇന്ത്യക്കാരുടെ രാഷ്ട്രീയമായ ഉയർത്തെഴുന്നേൽപ്പും കോൺഗ്രസ് ഖിലാഫത്ത് ആദർശ പ്രചാരണ വിജയവും ഭരണാധിവർഗത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും അലി സഹോദരന്മാരും മറ്റു ഹിന്ദു മുസ്ലിം ദേശീയ നേതാക്കളും സഹനസമരത്തിനും നിസ്സഹകരണ പ്രസ്ഥാനത്തിനുമാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാപ്പിളനാട്ടിൽ സുദൃഢമായി വേരുറച്ചു വരുന്ന ഹിന്ദു മുസ്ലിം ഐക്യം വെള്ളക്കാരുടെ പരിഭ്രമത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 21 തിരൂരങ്ങാടിൽ നടന്ന കലാപവിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. മാപ്പിളനാട്ടിൽ മർദ്ദനങ്ങളും അറസ്റ്റുകളും നടക്കാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. ബഹുജനങ്ങളോട് ഞങ്ങൾ ഖേദത്തോടും ഭയാശങ്കയോടും കൂടി ഒരു കാര്യം ഉണർത്തുന്നു. പോലീസും പട്ടാളക്കാരും എന്ത് അക്രമം പ്രവർത്തിച്ചാലും നിങ്ങൾ സഹനസമരത്തിൽ ഉറച്ചു നിൽക്കണം. യാതൊരു തരത്തിലുള്ള അക്രമത്തിനും പകരം ചോദിക്കരുതിനും മുതിരരുത്. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത പല നാശനഷ്ടങ്ങളും രക്തച്ചൊരിച്ചിലിനും ഹേതുവാകുന്നതാണ്. അതിനാൽ എല്ലാവരും സഹനമാർഗവും സഹകരണ ത്യാഗാശയവും പ്രകടിപ്പിക്കണം. എല്ലാവരും സമാധാന മാർഗത്തിൽ ചരിക്കണമെന്നും ഞങ്ങൾ ഇതിനാൽ അപേക്ഷിക്കുന്നു. 1921 ആഗസ്റ്റ് 22 KP കേശവ മേനോൻ, യു ഗോപാല മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, MP നാരായണ മേനോൻ, ഇ മൊയ്തു മൗലവി, പെരുമ്പടത്ത് മൊയ്തീൻകോയ, ഇത്രയും നേതാക്കളാണ് ഈ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഓർമ്മ മലബാർ ലഹള. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ജാബിർ ടി കെ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ അങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
3: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. വിവിധ തരം തലവേദനകൾ തിരിച്ചറിയുക. ഭാഗമൊന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിവിധ തരം തലവേദനകളെക്കുറിച്ചാണ്. പല രീതിയിൽ പല ആളുകൾക്ക് തലവേദന ഉണ്ടാവാറുണ്ട് അല്ലേ? സാധാരണ ചില ആളുകൾക്ക് മൈഗ്രെയിൻ്റെ തലവേദന, ചില ആൾക്ക് സൈനസൈറ്റിസിൻ്റെ തലവേദന, അല്ലെ ടെൻഷൻ തലവേദന എന്നൊക്കെ പറഞ്ഞ് വിവിധ പേരുകളിൽ നമ്മൾ പലപ്പോഴും തലവേദനകളൊക്കെ കേട്ടിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ ഓരോ തലവേദനക്കും എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ടെൻഷൻ തലവേദന എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ തലയിൽ ചരടിട്ട് വലിച്ചു മുറുക്കുന്നത് പോലെ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന, അത് സാവധാനം ആരംഭിക്കുന്ന വേദന, തലയുടെ ഇരുവശങ്ങളിലേക്കും അത് ഉണ്ടാകാം, രണ്ട് വശങ്ങളിലും അത് വേദന ഉണ്ടാവാം. പിന്നീട് വിട്ടുവിട്ടുള്ള വേദനകളോ അല്ലെങ്കിൽ ദിവസങ്ങളോളം

0: നീണ്ടു നിൽക്കുന്ന വേദനയോ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാം. മൈഗ്രെയിൻ തലവേദനയിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഒക്കാനം, ഛർദി, ശബ്ദം, പ്രകാശം എന്നിവയോടുള്ള ഭയം, തല ചലിക്കുമ്പോൾ വേദന വർദ്ധിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത്തരം ടെൻഷൻ തലവേദനയിൽ കാണാറില്ല. സാധാരണ മൈഗ്രെയിൻ്റെ ഒരു തലവേദന എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈറ്റ് കാണാൻ കഴിയാതിരിക്കുക, സൗണ്ട് കേൾക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും സംസാരിക്കുക നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുക, റൂമൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്ന് ഇരിക്കുക, അതൊക്കെ സാധാരണ മൈഗ്രെയിൻ രോഗികൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ വിപരീതമായിട്ട് ഇതിൽ കാണാറ് ശക്തമായിട്ടുള്ളൊരു വേദന. പക്ഷേ ഇത്തരം ലൈറ്റിനോടും സൗണ്ടിനോടൊക്കെ ഉള്ള സംവേദനക്ഷമത ഒന്നും ഇതിൽ കാണാറില്ല എന്നുള്ളതും ഈ ടെൻഷൻ തലവേദന സാധാരണയുള്ളൊരു ലക്ഷണമാണ്. പിന്നീട് നമ്മൾ നേരത്തെ മൈഗ്രെയിൻ തലവേദന പറഞ്ഞത് തലവേദനയുടെ ഒരു വശത്ത് നിന്ന് ആരംഭിച്ച് ക്രമേണ മറുവശത്തേക്ക് വ്യാപിക്കുന്ന വിങ്ങലുള്ളൊരു വേദനയാണ് സാധാരണ ഈ മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത്. ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഇടവിട്ടിടവിട്ട് തലവേദന ഉണ്ടാവും. ഒരു പ്രാവശ്യം വന്നെന്ന് വിചാരിച്ച് വീണ്ടും വരാതിരിക്കില്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. വൊമിറ്റിംഗ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഛർദ്ദിച്ചാൽ അതൊരു ആശ്വാസമാവും, ചില ആൾക്ക് ഛർദ്ദിച്ചാൽ അത് ആശ്വാസമായിക്കൊള്ളണമെന്നില്ല. ഒക്കാനമുണ്ടാവാം, ഛർദി ഉണ്ടാവാം. ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ, നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും ഒന്ന് റിഫ്രഷ് ആവാനും തലവേദന കുറയാനും സാഹചര്യം ഉണ്ടാവാറുണ്ട്. ലൈറ്റും ഇതൊക്കെ കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് കൂടുതലാവാറുണ്ട്. പിന്നീട് കണ്ണിൽ മുന്നിൽ തിളങ്ങുന്ന കമ്പികൾ പോലെയോ മിന്നൽ പോലെയോ അതുപോലെ തീപ്പൊരി ചിതറുന്നത് പോലെയൊക്കെ അവർക്ക് അങ്ങനത്തെ സെൻസേഷൻസൊക്കെ തോന്നലുണ്ടാവാം. ഇതും മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട്. അതോടൊപ്പം തന്നെ മുറിയിൽ കിടന്നുറങ്ങാൻ താല്പര്യപ്പെടുക, വിശന്നിരിക്കുക, അതുപോലെ വെയിൽ കൊള്ളുക, വാഹനയാത്ര ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടാറുണ്ട്. കിടന്നുറങ്ങാൻ താല്പര്യമായിരിക്കും അവർക്ക്, പക്ഷെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് അവർക്ക് താല്പര്യമുണ്ടാവില്ല. ശക്തമായിട്ടുള്ള വേദനകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. പിന്നീട് ചില ആളുകൾക്ക് ഈ മൈഗ്രെയിൻ തുടങ്ങുന്നതിന് മുമ്പ് ഓറ എന്ന് പറയും, ചില ലക്ഷണങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഉറപ്പിക്കാം ഇന്ന് ഉറപ്പാണ് തലവേദന വരുന്നില്ല. പല രോഗികളും പറയാറുണ്ട് തലവേദന വരുന്നതിന് മുമ്പായിട്ട് ചില സൂചനകൾക്ക്, ചിലപ്പോൾ ചില ആളുകൾക്ക് കണ്ണിന് മുന്നിൽ തിളങ്ങുന്ന പോലെയുള്ള കമ്പികൾ പോലെയോ മിന്നൽ പോലെയൊക്കെയുള്ള ചെറിയ സിംപ്റ്റംസൊക്കെ അവർക്ക് കാണിക്കാറുണ്ട്. ഇതും മൈഗ്രെയിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം. മെനിഞ്ചൈറ്റിസ് പോലെയുള്ള തലവേദന, നമ്മുടെ തലവേദനയോടൊപ്പം ശക്തമായിട്ടുള്ള പനി, ശരീരവേദന, അതുപോലെ കഴുത്തിലെ പേശികളൊക്കെ വലിഞ്ഞു മുറുകുന്നത് പോലെ കഴുത്ത് അനക്കാൻ പ്രയാസം, സ്റ്റിഫ് നെക്ക് എന്ന് പറയും, നമുക്ക് കഴുത്ത് തിരിക്കാൻ പോലുമുള്ള പ്രയാസം, ശക്തമായിട്ടുള്ള വേദന, അതുപോലെ ഛർദ്ദിൽ വെളിച്ചം കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ, നമ്മുടെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കൗണ്ടുകളൊക്കെ കൂടുന്ന അവസ്ഥ, ഇതുപോലെ ശക്തമായിട്ടുള്ള പനിയും തലവേദനയും നെക്ക് സ്റ്റിഫ്നെസ്സും വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തലച്ചോട്ടിലുണ്ടാകുന്ന നമ്മുടെ മെനിഞ്ചസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് മെനിഞ്ചൈറ്റിസ് ആയിട്ട് നമുക്ക് പലപ്പോഴും സസ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് പലപ്പോഴും ബ്രെയിൻ ട്യൂമറുകളിലും ഇതുപോലെ തലവേദന വരാറുണ്ട്. തലയിലുണ്ടാകുന്ന പല ക്യാൻസറുകളിലും മുഴകളിലും വിട്ടുമാറാത്ത ഇടവിട്ട് അനുഭവിക്കുന്ന വിങ്ങുന്ന പോലെയുള്ള തലവേദന, തലവേദനയോടൊപ്പം ചിലപ്പോൾ ഛർദി ഉണ്ടാകാം, ഛർദി ഇല്ലാതിരിക്കാം. പിന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ചിലപ്പോൾ തലവേദന ഉണ്ടാവുന്നതിന് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പേ ഛർദി ഉണ്ടാകാം, ഇനീഷ്യലായിട്ട് ഛർദി വരാം. അതുപോലെ അധ്വാനിക്കുമ്പോൾ, കുനിയുമ്പോഴൊക്കെ, ശരീരത്തിൻ്റെ നില മാറുമ്പോഴൊക്കെ തലവേദന വളരെയധികം കൂടുതലാവാം. ബ്രെയിൻ ട്യൂമർ മൂലമുണ്ടാകുന്ന തലവേദന നമുക്ക് ഉറക്കത്തിന് തടസ്സമുണ്ടാക്കും. പലപ്പോഴും ഉറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ളൊരു തലവേദന, മറ്റു സാധാരണ മൈഗ്രെയിനൊക്കെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ആശ്വാസമാവുകയോ ചെയ്യുക, പക്ഷേ ബ്രെയിൻ ട്യൂമറിൻ്റെ അത് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാം. പലപ്പോഴും ഉറക്കത്തിന് തടസ്സമുണ്ടാക്കുക, എഴുന്നേൽക്കുമ്പോൾ അധികരിക്കുന്ന വേദന, നമ്മൾ രാവിലെയൊക്കെ ഉണർന്ന് എണീക്കുമ്പോഴും ശക്തമായിട്ടുള്ള വേദനയും പലപ്പോഴും തലച്ചോറിൻ്റെ മുഴകളെ സൂചിപ്പിക്കും. ഞാൻ അത് വിചാരിച്ച് എല്ലാം എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയും ബ്രെയിൻ ട്യൂമറാണെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടതില്ല. അങ്ങനെ വിട്ടുമാറാതെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിന് വലിയ കാരണങ്ങളുമുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ആരോഗ്യ ചിന്തകൾ, വിവിധ തരം തലവേദനകൾ തിരിച്ചറിയുക ഭാഗമൊന്ന്, അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
2: പീസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാം കേൾക്കാം. സൂഫിസം, ആത്മീയതയോ തത്വചിന്തയോ, ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് മുഹമ്മദ് ഫയാസ് നാദാപുരം, ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: സൂഫിസം, ആത്മീയതയോ തത്വചിന്തയോ, എഴുത്ത് മുഹമ്മദ് ഫയാസ് നാദാപുരം. സത്യത്തെ അന്വേഷിക്കുക എന്ന ആശയം മനുഷ്യ മനസ്സിനൊപ്പം ചരിത്രത്തിലുടനീളമുള്ള ഒന്നാണ്. ഏത് സമൂഹത്തിലും സത്യത്തെ അന്വേഷിക്കുന്നത് തങ്ങളുടെ പ്രധാന ജോലിയായി കൊണ്ടുനടക്കുന്ന ഒരു കൂട്ടം ആളുകളെ എപ്പോഴും കാണാം. സത്യത്തെ തേടിയുള്ള അവരുടെ കഠിനമായ യാത്രക്കിടയിൽ അവർ വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയേക്കാം. അത് സത്യത്തെ ഭാവനയേക്കാൾ വിചിത്രമാക്കുന്നു. നിങ്ങളൊരു വലിയ മതിലിന് മുന്നിൽ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആ മതിലിന് പിന്നിൽ രഹസ്യങ്ങളും വിചിത്ര കഥകളും നിഗൂഢതകളും നിറഞ്ഞ ഒരു ലോകമുണ്ട്. ആ മതിലിൽ നിന്ന് ഓരോ ഇഷ്ടിക മാറ്റുമ്പോഴും നിങ്ങൾ ചിഹ്നങ്ങളും കടങ്കഥകളും കണ്ടെത്തുന്നു. നിങ്ങളൊരു ഭ്രമണപഥത്തിൽ അകപ്പെട്ടതുപോലെ തോന്നും. അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് പ്രയാസകരമാണ്, അല്ലെങ്കിൽ അസാധ്യമാണ്. നിങ്ങൾ വായിക്കുന്ന ഓരോ വാക്കിനു പിന്നിലും മറഞ്ഞിരിക്കുന്ന മറ്റൊരു അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഓരോ വാചകത്തിനും രണ്ടു വശമുണ്ട്. എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു ബാഹ്യവശവും രഹസ്യത്തിൻ്റെ ആളുകൾക്ക് അല്ലാതെ മറ്റാർക്കും മനസ്സിലാകാത്ത മറ്റൊരു ആന്തരിക വശവും. നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. എന്നാൽ അവർക്ക് അവരുടേതായ പ്രത്യേക ലോകവും വ്യത്യസ്തമായ ഭാഷയും മറ്റാർക്കും അറിയാത്ത രഹസ്യങ്ങളുമുണ്ട്. തങ്ങളുടെ പക്കൽ മറ്റാരുടെയും പക്കലില്ലാത്ത അറിവുണ്ടെന്നവർ പറയുന്നു. കാരണം അതവർ അദൃശ്യകാര്യങ്ങളിൽ നിന്നും ഗൈബിയായ കാര്യങ്ങളിൽ നിന്നും പ്രചോദനങ്ങളിൽ നിന്നും ഇൽഹാം ദർശനങ്ങളിൽ നിന്നും റുഅയ സ്വീകരിക്കുന്ന അറിവാണ്. സൂഫികളുടെ ആശയമാണിത്. അപ്പോൾ ആരാണ് സൂഫികൾ? എന്തുകൊണ്ട് എങ്ങനെയാണ് അവർ ഈ ഘട്ടത്തിലെത്തിയത്? യഥാർത്ഥത്തിൽ മറ്റാർക്കും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു രഹസ്യം അവരുടെ പക്കലുണ്ടോ? സൂഫിസത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? സൂഫിസം ഇസ്ലാമിക ചരിത്രത്തിൽ. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും വിചിത്രമായൊരു വിഭാഗത്തെക്കുറിച്ചാണ് നാം പറയുന്നത്. സൂഫിസത്തെക്കുറിച്ച്, സൂഫിസം ആശയം എന്ന നിലയിൽ എന്താണെന്നും അതെവിടെ നിന്ന് വന്നുവെന്നും എന്തുകൊണ്ടാണ് തസവ്വുഫ് രൂപപ്പെട്ടതെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് തൊരീക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകമെമ്പാടും നൂറുകണക്കിന് സൂഫി തൊരീക്കത്തുകളുണ്ടായത്? ഈ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്താണ്? തസവ്വുഫിനോടുള്ള പണ്ഡിതന്മാരുടെ നിലപാടെന്താണ്? വിശാലമായ സൂഫി ലോകത്തേക്ക് കടക്കുന്നതിനും അത് വിവരിക്കാൻ ശ്രമിക്കുന്നതിനും മുമ്പ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ആദ്യം അറിഞ്ഞിരിക്കണം. സൂഫികൾക്ക് സംസാരിക്കുന്നതിൽ പ്രത്യേകവും വ്യത്യസ്തവുമായൊരു ശൈലിയുണ്ട്. നമ്മൾ ശീലിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണത്. സൂഫികളുടെ പുസ്തകങ്ങളും സംസാരങ്ങളും ഒരു രഹസ്യക്കോഡിൽ എഴുതിയ പുസ്തകങ്ങൾ പോലെയാണ്. പുസ്തകത്തിനുള്ളിൽ ബാഹ്യമായ അർത്ഥങ്ങൾ നിങ്ങൾ കാണും. എന്നാൽ അതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു ആന്തരികാർത്ഥമുണ്ടാകും. അതെപ്പോഴും പ്രതീകങ്ങളും സൂചനകളും ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതായി കാണാം. രഹസ്യങ്ങൾ ഒളിച്ചുവെക്കുന്ന ശൈലി. അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്റെ മറുപടി അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെയാണ്. അബ്ബാസി കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളിലും സൂഫികളിലും ഒരാളായി കണക്കാക്കപ്പെടുന്ന അൽ ഹജ്ജാജ് തൻ്റെ കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വിവരമില്ലാത്തവൻ ഈ അറിവുകൊണ്ട് ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ ഞാൻ എൻ്റെ അറിവിൻ്റെ മുത്തുകൾ ഒളിച്ചുവെക്കുന്നു. ഇതിനു മുമ്പ് അബുൽ ഹസൻ അൽ ഹുസൈനിലേക്ക് ഇത് സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് ഹസനോട് ഇത് വസിയത്ത് ചെയ്തിട്ടുമുണ്ട്. തൻ്റെ പക്കലുള്ള അറിവുകളെയും ബൗദ്ധിക മുത്തുകളെയും ജനങ്ങളിൽ നിന്ന് മനഃപൂർവ്വം ഒളിച്ചുവെക്കുകയാണെന്ന് ഹല്ലാജ് ഇവിടെ സമ്മതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തൻ്റെ പക്കലുള്ള ഈ കാര്യങ്ങൾ സാധാരണ ജനങ്ങളറിഞ്ഞാൽ അവർ കുഴപ്പത്തിലാകും. ഹല്ലാജ് തുടരുന്നു: എൻ്റെ ഉള്ളിലെ അറിവിൻ്റെ മുത്തുകൾ ഞാൻ വെളിപ്പെടുത്തിയാൽ നീ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരിൽപ്പെട്ടവനാണ് എന്നെന്നോട് പറയപ്പെടും. മുസ്ലിങ്ങളായ പുരുഷന്മാർ എൻ്റെ രക്തം ഹലാലാക്കും. അവർ തങ്ങൾ ചെയ്യുന്ന ഏറ്റവും മോശമായ കാര്യങ്ങളെ നല്ലതായി കാണുന്നു. തൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞാൽ ജനങ്ങൾക്കത് മനസ്സിലാകില്ലെന്നും അതിനാൽ അവർ തൻ്റെ മേൽ കുഫ്ർ അവിശ്വാസം ആരോപിച്ച് തൻ്റെ രക്തം ചിന്താൻ മടിക്കില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. സൂഫികൾ മനുഷ്യരെ രണ്ടായി തിരിക്കുന്നു. അഹ്ലുല്ലാഹിർ ബാഹ്യജ്ഞാനമുള്ളവർ. വാക്കുകളെ അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിലെടുക്കുന്ന സാധാരണക്കാരാണിവർ. ഇവരെ അവർ അഹ്ലുൽ റുസൂം, അഹ്ലുൽ ഔറാഖ് അല്ലെങ്കിൽ ആമ്മത്ത് സാധാരണക്കാർ എന്ന് വിളിക്കുന്നു. അഹ്ലുൽ ബാത്തിൻ ആന്തരിക ജ്ഞാനമുള്ളവർ. ഇവർ സൂഫികൾ തന്നെയാണ്. വാക്കുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥാർത്ഥം മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും. ഇവർ തങ്ങളെ അഹ്ലുൽ ഹഖീഖത്ത് അല്ലെങ്കിൽ ഖാസത്ത് പ്രത്യേക വിഭാഗം എന്ന് വിളിക്കുന്നു. അറിവുകൾ ഒളിച്ചുവെക്കൽ. തൻ്റെ കാലത്തെ ഏറ്റവും പ്രശസ്തരായ സൂഫി നേതാക്കളിലും ഫിഖ് പണ്ഡിതന്മാരിലും ഒരാളായിരുന്നു ജുനൈദുൽ ബഗ്ദാദി. താൻ ഈ വിജ്ഞാനത്തെ ഭംഗിയായി എഴുതിവെക്കുകയും പിന്നീട് അത് ഭൂഗർഭ നിലവറകളിൽ ഒളിച്ചുവെക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ജുനൈദ് അറിവിനെ ഒരു നിധി പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇക്കാര്യം നൂറ്റാണ്ടുകളായി ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. സൂഫികൾ എന്തുകൊണ്ടാണ് തങ്ങളുടെ അറിവുകൾ ഇത്തരത്തിൽ ഒളിച്ചുവെക്കുന്നതെന്ന് ആർക്കും അറിയുമായിരുന്നില്ല. ഒടുവിൽ ഷാദിലി തുരീക്കത്തിൻ്റെ ഏറ്റവും പ്രധാന തൂണുകളിലൊരാളായ ഇബ്നു അത്തായില്ല അൽ ഇസ്കന്ദരിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. സൂഫികൾ ഇദ്ദേഹത്തെ മുർഷിദുസ് സാലിക്കീൻ, വഴി നടത്തുന്നവരുടെ വഴി കാട്ടി, ഖുതുബുൽ ആരിഫീൻ, ആരിഫുകളുടെ നേതാവ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. വെറുമൊരു ആരിഫ് മാത്രമല്ല, ആരിഫുകളുടെ ഖുതുബ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണിത് പറയുന്നത്. സൂഫികൾ എന്തുകൊണ്ടാണ് അസ്പഷ്ടമായ പദങ്ങളും വിചിത്രമായ വാക്കുകളും ഉപയോഗിക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഇബ്നുൽ അത്താഹ് പറഞ്ഞു, നമ്മുടെ ഈ അറിവിനോടുള്ള അസൂയ, പ്രത്യേക സ്നേഹം കൊണ്ടും അതിനോടുള്ള ബഹുമാനം കൊണ്ടും മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ളവരല്ലാത്ത മറ്റാരും അത് കുടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അറിയാതിരിക്കാൻ വേണ്ടി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂഫിസത്തെ മനസ്സിലാക്കാനുള്ള താക്കോലുകളാണ്. ആ താക്കോൽ എന്നത് രഹസ്യാത്മകതയും ഒളിച്ചുവെക്കലുമാണ്. സൂഫി പദോൽപ്പത്തിയിലെ പ്രതിസന്ധികൾ. ആദ്യമായി നമ്മൾ അറിയേണ്ടത്, സൂഫി എന്ന വാക്കിന് അറബി ഭാഷയിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അതായത് ഒരു അറബി വാക്കിൽ നിന്നും ഇതിന് നേരിട്ടുള്ള വ്യുൽപ്പത്തിയോ ഭാഷാപരമായ നിയമമോ ഇല്ല. ഹിജ്റ 4-5 നൂറ്റാണ്ടുകളിലായി ജീവിച്ചിരുന്ന സൈനുൽ ഇസ്ലാം ഇമാമു സുഫിയ എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന പ്രമുഖ പണ്ഡിതനായ അബുൽ ഖാസിം അൽ ഖുഷൈരി പറഞ്ഞു, ഈ നാമത്തിന് അറബി ഭാഷയുടെ ഭാഗത്തുനിന്ന് ഒരു വിൽപ്പത്തിയോ നിയമമോ സാക്ഷ്യം വഹിക്കുന്നില്ല. ഇതൊരു ലഖബ് പദവി നാമമാണെന്നാണ് വ്യക്തമാകുന്നത്. ഇത് സൂഫികളുടെ ഇമാമിൻ്റെ വാക്കുകളാണ്, എൻ്റേതല്ല. എന്നാൽ ചില സൂഫികൾ ഈ സൂഫി എന്ന വാക്കിന് അറബി അടിസ്ഥാനം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അത് സൂഫ് ആട്ടുരോമം എന്ന വാക്കിൽ നിന്നാണ് വന്നതെന്ന് ചിലർ പറഞ്ഞു. അത് സൊഫാ വിശുദ്ധി എന്നതിൽ നിന്നാണെന്ന് മറ്റു ചിലർ പറഞ്ഞു. സുഫ എന്നതിൽ നിന്നാണെന്ന് പറഞ്ഞവരുമുണ്ട്. നമസ്കാരത്തിലെ വരി എന്നർത്ഥമുള്ള സൊഫ് എന്നതിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഈ വ്യാഖ്യാനങ്ങളിൽ ഓരോന്നും പരിശോധിച്ചാൽ അത് ദുർബലമാണെന്നും സ്ഥിരീകരിക്കപ്പെടാത്തതാണെന്നും കാണാം. ഉദാഹരണത്തിന്, കമ്പിളി വസ്ത്രം ധരിക്കുന്നത് സന്യാസത്തിൻ്റെ അടയാളമായതിനാൽ സൂഫ് കമ്പിളി എന്നതിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നവർക്കുള്ള മറുപടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കമ്പിളി വസ്ത്രം ധരിക്കുന്നത് പതിവായിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അത് പ്രവാചക ചര്യയുമായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന വസ്ത്രം ഹിബർ ആയിരുന്നു. അത് അടിസ്ഥാനപരമായി പരുത്തികൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഉമ്മുൽ മുമിനീൻ ആയിഷ റളിയല്ലാഹുവിന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കമ്പിളി വസ്ത്രം ധരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വരികയും കമ്പിളിക്ക് ദുർഗന്ധം വരികയും ചെയ്തപ്പോൾ അത് ഉടൻ തന്നെ ഊരിവെച്ചു. അതുകൊണ്ട് തങ്ങളെ സത്യത്തോടെ ഏറ്റവും അടുത്തവരാണെന്ന് അവകാശപ്പെടുന്ന സൂഫികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പവിത്രമായ ശരീരത്തിൽ ഇഷ്ടപ്പെടാത്ത, ജനങ്ങളോട് ധരിക്കാൻ കൽപ്പിക്കാത്ത ഒരു വസ്തുവിൻ്റെ പേര് തങ്ങൾക്ക് നൽകുകയില്ല എന്നത് ഉറപ്പാണ്. ഇനി ഇത് സുഫ എന്നതിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നവർ മദീന മുനവ്വറയിൽ പ്രവാചകൻ്റെ പള്ളിക്കുള്ളിലുണ്ടായിരുന്ന അഹ്ലു സുഫ എന്ന ഉത്തമരായ ആളുകളിലേക്ക് തങ്ങളെ ചേർത്ത് പറയുകയാണ് ചെയ്യുന്നത്. മസ്ജിദ് നബവി ആദ്യമായി നിർമ്മിച്ചപ്പോൾ അതിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു സുഫ. ഭക്ഷണവും പാർപ്പിടവുമില്ലാത്ത മുഹാജിറുകളെ സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ മദീനയിൽ പ്രവാചകൻ്റെ അടുത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ കയ്യിൽ പണമോ താമസിക്കാൻ സ്ഥലമോ ഇല്ലാത്തവർക്ക് വേണ്ടി തയ്യാറാക്കിയ സ്ഥലമായിരുന്നു അത്. അവർ പൊതുവെ വളരെ ദരിദ്രരായിരുന്നു. അഹ്ലു സുഫയുടെ ജീവിതം നോക്കിയാൽ അവർക്ക് ആരാധനയിൽ പ്രത്യേകമായ യാതൊരു രീതിയും ഉണ്ടായിരുന്നില്ലെന്ന് കാണാം. മറിച്ച് അവർ പ്രവാചകൻ്റെ സുന്നത്തും ആരാധനാരീതികളും കൃത്യമായി പിന്തുടരുന്നവരായിരുന്നു. പ്രവാചകൻ്റെ കാലത്തോ ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തോ അവർക്ക് സൂഫികൾ എന്ന് പേരുണ്ടായിരുന്നില്ല. ഇനി സൂഫിസം എന്നത് സൊഫാ വിശുദ്ധി അല്ലെങ്കിൽ സൊഫ് വരി എന്ന തരത്തിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നതാകട്ടെ, അത് ഭാഷാപരമായി ആയതിനേക്കാൾ കാവ്യാത്മകമായ വ്യാഖ്യാനമാണ്. അതിന് യഥാർത്ഥ തെളിവൊന്നുമില്ല. ദശലക്ഷക്കണക്കിന് അനുയായികളും മുരീദുകളുമുള്ള ഒരു കൂട്ടമാണ് സൂഫികൾ. എന്നാൽ സൂഫി എന്ന പദത്തിൻ്റെ ഉത്ഭവം എന്താണെന്ന് ആർക്കും അറിയില്ല. ചരിത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ വാക്ക് അറബി ഭാഷയ്ക്ക് പുറത്തുനിന്നും ഇസ്ലാമിക ചിന്തയ്ക്ക് പുറത്തുനിന്നും കടമെടുത്തതാണെന്നാണ്. അത് രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ് വരുന്നത്. അതിലോരോന്നും മറ്റേതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആദ്യത്തെ ഉത്ഭവം ഗ്രീക്ക് പദമായ സോഫിയ ആണ്. ഇതിൻ്റെ അർത്ഥം ജ്ഞാനമെന്നാണ്. ഗ്രീക്ക് തത്വചിന്തകർ ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. രണ്ടാമത്തെ ഉത്ഭവം ഹിബ്രു പദമായ സോഫി എന്നതിൽ നിന്നാണ്. ഇത് ഉത്ഭവിച്ചതെന്നും പറയപ്പെടുന്നു. ജൂതന്മാരുടെ രഹസ്യ വിജ്ഞാന സദസ്സുകളിൽ ഷെയ്ഖ് അല്ലെങ്കിൽ വഴികാട്ടി എന്നതിനാണ് ഈ പേര് വിളിച്ചിരുന്നത്. അറബി വൽക്കരിക്കപ്പെട്ട വിദേശ പദങ്ങൾ. ഭാഷാ പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യം ഇതാണ്. ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ നടന്ന വലിയ തർജ്ജമാ പ്രസ്ഥാനത്തിന് ശേഷമാണ് സൂഫി എന്ന വാക്ക് അറബി നാവിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. അന്നത്തെ സാംസ്കാരിക അന്തരീക്ഷവും തർജ്ജമകളുടെ ഒഴുക്കും അറബി ഇതര ഭാഷകളിലെ പല വാക്കുകളും അറബി വൽക്കരിക്കാനും അറബി ഡിക്ഷണറിയുടെ ഭാഗമാക്കാനും കാരണമായി. ഉദാഹരണത്തിന്, ഫൽസഫ തത്വചിന്ത, മുസീഖ സംഗീതം, അസ്തർലാബ് ആസ്ട്രോലാബ് തുടങ്ങിയ വാക്കുകൾ യഥാർത്ഥ അറബി വാക്കുകളല്ല, അറബി വലിക്കരിക്കപ്പെട്ടവയാണ്. അതിനാൽ അവയുടെ കൂട്ടത്തിൽ സൂഫി എന്ന വാക്ക് പ്രത്യക്ഷപ്പെട്ടത് വിചിത്രമായ ഒന്നല്ല. ബഹുമുഖ പ്രതിഭയും തത്വചിന്തകനും സഞ്ചാരിയുമായിരുന്ന അബൂ റൈഹാൻ അൽ ബിറൂനി പല ഭാഷകളിൽ പ്രാവീണ്യമുള്ളയാളാണ്. പറയുന്നത് കാണാം, ഗ്രീക്ക് ഭാഷയിൽ സുഫ് എന്നാൽ ജ്ഞാനമെന്നാണ്. അതിൽ നിന്നാണ് ഫിലോസഫർ ഫൈലുസൂഫ് എന്ന പേര് വന്നത്. ഇസ്ലാമിൽ ഒരു കൂട്ടർ അവരുടെ ഗ്രീക്കുകാരുടെ അഭിപ്രായത്തോടടുത്തപ്പോൾ അവരും ആ പേരിൽ വിളിക്കപ്പെട്ടു. അതായത്, തർജ്ജമാ പ്രസ്ഥാനങ്ങൾ വ്യാപിച്ചതോടെ അറബികളും മുസ്ലിങ്ങളും തങ്ങൾക്ക് മുമ്പ് പേരില്ലാതിരുന്ന പുതിയ പ്രതിഭാസങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും വിദേശ നാമങ്ങൾ നൽകാൻ തുടങ്ങി. എന്നാൽ സംശയാസ്പദമായ കാര്യമെന്തെന്നാൽ, ഈ സാദൃശ്യം പേരിൽ മാത്രമല്ലായിരുന്നു, മറിച്ച് അത് അഖീദയിലും വിശ്വാസത്തിലും എത്തിച്ചേർന്നു. ചില പുരാതന പാശ്ചാത്യ തത്വചിന്തകളോടടുത്തായിരുന്നു ഈ വിശ്വാസം. അതിലൊന്നാണ് ഗ്രീസിലെ ഏലൂസിനിയൻ രഹസ്യങ്ങൾ, ഗ്രീക്ക് പുരാണങ്ങളിലെ ഡിമീറ്റർ ദേവതയെ ആരാധിക്കുന്നതിനുള്ള സൂഫി രീതിയിലുള്ള ആചാരങ്ങൾ അതിൽ കാണാം. ദൈവങ്ങളുമായി ഐക്യപ്പെടുക, ഇത്തിഹാദ് എന്ന ലക്ഷ്യത്തോടെയുള്ള സംഗീതം, നൃത്തം, നിലവിളികൾ എന്നിവ അതിലുണ്ടായിരുന്നു. ഈ സാദൃശ്യം ജ്ഞാനവാദം എന്ന ആശയത്തോടും തുടർന്നു. ജ്ഞാനവാദമെന്നത് എല്ലാ കാര്യങ്ങളിലും സൂഫിസത്തോട് തികച്ചും സാദൃശ്യമുള്ള ഒന്നാണ്. ആന്തരിക ജ്ഞാനത്തെക്കുറിച്ചുള്ള ധ്യാനം, ലോകത്തിൽ നിന്ന് പൂർണ്ണമായി വേർപെടൽ തുടങ്ങിയവ ഉദാഹരണം. അതുകൊണ്ടാണ് ചില പ്രമുഖ സൂഫി പണ്ഡിതന്മാർ സൂഫിസം ഗ്രീസ് വഴിയാണ് ഇസ്ലാമിക സമൂഹങ്ങളിൽ എത്തിയത് എന്ന് പോലും വിശ്വസിക്കുന്നത്. ഷിഹാബുദ്ദീൻ അസ്ഹർവർത്താനി താൻ സ്വപ്നത്തിൽ അരിസ്റ്റോട്ടലിനെ കാണുകയും തസവ്വുഫിൻ്റെ ഹുത്തുബകളെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതെ, ഗ്രീസിലെ അതേ അരിസ്റ്റോട്ടിൽ. ആൻഡലൂസിയക്കാരനായ അബുൽ ഹസൻ അഷ്ഉത്തരി, പ്ലേറ്റോ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ എന്നിവരെ അൽഹല്ലാജിനൊപ്പം ഒരേ പദവിയിലാണ് പ്രതിഷ്ഠിക്കുന്നത്. അവരെയെല്ലാം ജ്ഞാനത്തിൻ്റെ ഷെയ്ഖുമാരായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ചുരുക്കത്തിൽ, സൂഫി എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് കടമെടുത്തത് മാത്രമല്ല, അത് തത്വചിന്താപരമായ പാക്കേജോടെയാണ് വന്നത്. അത് ഇസ്ലാമിക അറബി പൊതുബോധത്തിലേക്ക് കടന്നു വന്നത് തർജ്ജമകളുടെയും മറ്റു സാംസ്കാരികതയിലേക്കുള്ള തുറന്നിലടുകളിലെയും കാലഘട്ടത്തിലാണ്. ജാഹ്ലിയ കാലത്തോ പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കാലത്തോ സഹാബികളുടെയോ താബീകളുടെയോ കാലത്തോ ഇതുണ്ടായിരുന്നില്ല എന്നത് ഉറപ്പാണ്. അന്ന് സംഭവിച്ചത് ഇത്രമാത്രമാണ്. വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിലുടനീളം സുഹാദ്, ഭൗതിക വിരക്തർ അല്ലെങ്കിൽ ഉബ്ബാദ്, ആരാധനകളിൽ മുഴിയവർ എന്നറിയപ്പെടുന്ന ചില ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയോ അവരുടെ സുഹൃദും ആരാധനയും തമ്മൾക്കറിയാവുന്ന ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃദിന് അല്പം അകലേക്ക് പോയി. അവർ മറ്റു നാഗരികതകളിലെ മറ്റു ഗ്രൂപ്പുകളെപ്പോലെ ആരാധനാരീതികളിലും സുഹൃദിലും സമാനമാകാൻ തുടങ്ങി. അങ്ങനെ മറ്റു നാഗരികതകളിലെ ആ ഗ്രൂപ്പുകളിലേക്ക് വിളിക്കപ്പെട്ടിരുന്ന അതേ പേര് ഇവർക്കും നൽകപ്പെട്ടു. അങ്ങനെ സുഹാദ്, ഉബ്ബാദ് എന്നുപോലുള്ള പേരുകൾക്ക് പകരം അവർ സൂഫികൾ എന്നറിയപ്പെടാൻ തുടങ്ങി. നിർവചനങ്ങളിലെ വൈവിധ്യവും തർക്കങ്ങളും. സൂഫിസത്തിൻ്റെ നിർവചനം തന്നെ തർക്കവിഷയമാണ്. തസവ്വുഫിനെ പുറത്തുനിന്ന് വിമർശിച്ച പണ്ഡിതന്മാർക്കിടയിൽ മാത്രമല്ല, സൂഫി പണ്ഡിതന്മാർക്കും നേതാക്കൾക്കുമിടയിൽ തന്നെയാണ് ഈ തർക്കം. സൂഫികൾ തസവ്വുഫിന് ഒരൊറ്റ നിർവചനത്തിൽ യോജിച്ചിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ഓരോ നിർവചനം നൽകി. സൂഫി പ്രമുഖനായ ജുനൈദുൽ ബാഗ്ദാദിയോട് തസവ്വുഫിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാതൊരു ബന്ധവുമില്ലാതെ നീ അള്ളാഹുവോടൊപ്പമായിരിക്കുക എന്നതാണ്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, തസവ്വുഫ് എന്നത് സമാധാനമില്ലാത്തൊരു ഉടമ്പടിയാണ്. ഇതേ ജുനൈദ് തന്നെ മൂന്നാമതൊരു നിർവചനത്തിൽ പറയുന്നു, സൃഷ്ടികളോട് യോജിക്കുന്നതിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കലും പ്രകൃതിപരമായ സ്വഭാവങ്ങളിൽ നിന്ന് വേർപെടലുമാണ്. ജുനൈദിന് മാത്രം സൂഫിസത്തിന് മൂന്ന് നിർവചനങ്ങൾ. നമുക്ക് ജുനൈദിനെ വിട്ട് തസവ്വുഫിൻ്റെ മറ്റൊരു പ്രമുഖനിലേക്ക് പോകാം. ഹിജ്റ മൂന്നാം നൂറ്റാണ്ടിലെ സൂഫി പ്രമുഖനായ സംനൂൻ ഇബ്നു ഹംസയുടെ വാക്കുകൾ. അദ്ദേഹം തസവ്വുഫിനെ നിർവചിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, നീ ഒന്നിൻ്റെയും ഉടമയാകാതിരിക്കലും നിന്നെ ആരും ഉടമപ്പെടാതിരിക്കലുമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു നിർവചനം, മനുഷ്യവർഗത്തിലെ പൂർണ്ണതയുള്ള ആളുകൾ തങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെ പടവുകളിൽ എങ്ങനെ ഉന്നതിയിലേക്ക് ഉയരുന്നു എന്ന് മനസ്സിലാക്കുന്ന വിജ്ഞാനമാണ് തസവ്വുഫ്. കൗതുകകരമായ കാര്യമെന്തെന്നാൽ, തസവ്വുഫിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനകോശം, കിതാബുല്ലുമ എഴുതിയ സൂഫികളുടെ ചരിത്രവും തത്വങ്ങളും വിവരിച്ച അബു നസർ അസ്സറാജ് അത്തൂസി പറഞ്ഞു, തസവ്വുഫിൻ്റെ നിർവചനങ്ങൾ നൂറിലധികം വരും. കൊല്ലപ്പെട്ട സുഹ്റവർദിയുടെ അഭിപ്രായത്തിൽ അത് ആയിരത്തിലധികം വരുമെന്നാണ്. 2000-ൽ വരുമെന്ന് പറഞ്ഞവരുമുണ്ട്. ഇവയെല്ലാം പരസ്പര വിരുദ്ധമായ നിർവചനങ്ങളാണ്. ഇവിടെ ചിലർ ചോദിച്ചേക്കാം, ഇതൊരു നല്ല കാര്യമല്ലേ, വൈവിധ്യമെന്നത് നല്ലതും ആരോഗ്യകരവുമായൊരു കാര്യമല്ലേ? യഥാർത്ഥത്തിൽ സൂഫിസത്തിൻ്റെ കാര്യത്തിൽ ഈ വൈവിധ്യം ആരോഗ്യകരമായ ഒന്നല്ല. സൂഫിസത്തിൻ്റെ ഉത്ഭവവും പരിണാമവും. യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മൾ സൂഫിസത്തിൻ്റെ ഉത്ഭവം പരിശോധിക്കൽ നിർബന്ധിതരാണ്. ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിലാണ് സൂഫി എന്ന വാക്ക് വ്യാപിക്കാൻ തുടങ്ങിയത്. ചില സൂഫികൾ പറയുന്നത് ഈ ലഖബ് ആദ്യമായി നൽകപ്പെട്ടത് ഇസ്ലാമിലെ പ്രമുഖ പണ്ഡിതനും ആദ്യകാല ഖാദിമാരിലൊരാളുമായിരുന്ന ഹസനുൽ ബസ്രി എന്നാണ്. അദ്ദേഹം ഹിജ്റ ഒന്നാം നൂറ്റാണ്ടിലെയും രണ്ടാം നൂറ്റാണ്ടിലെയും ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായിരുന്നു. മറ്റ് ചില സൂഫികൾ പറയുന്നത് ഈ പേരാദ്യമായി ലഭിച്ചത് അന്നത്തെ മറ്റൊരു പ്രധാന പണ്ഡിതനായിരുന്ന അബൂ ഹിഷാം അൽ കുഫിക്കാണ് എന്നാണ്.
2: മഷാല്ലാ, പീസ് റേഡിയോ കവർ സ്റ്റോറി പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. സൂഫിസം, ആത്മീയതയോ തത്വചിന്തയോ, ഈ വിഷയത്തിൻ്റെ രചന നിർവഹിച്ചത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
4: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
6: ഇത് ഈ ഒരു നീക്കം എപ്പോഴും സെലക്റ്റീവാണ് എന്നതാണ് നമ്മൾ അടിവരയുടെ ഒരു പോയിന്റ്. എന്താണ് പ്രതികരിക്കാനുള്ളത്?
7: ഇപ്പം ഇതിനകത്ത് ഈ ബുൾഡോസർ രാജിനെ കുറിച്ച് ഇന്ത്യയിൽ ഒരു എൻ ജി ഒ പഠനം നടത്തി കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് സെഷനുകളിൽ പങ്കെടുത്തിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ കഴിഞ്ഞ സി എച്ച് ചെയർ സംഘടിപ്പിച്ച ഒരു രണ്ട് ദിവസം സെമിനാറുണ്ട്. അതിലൊരു സെഷൻ ഇതുമായി വന്നോട്ടെ, ഇന്ത്യയിലെ ബുൾഡോസർ രാജ്, മൈൽസ് ടു സ്മൈൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു എൻ ജി ഒയുടെ പേര്. അപ്പോൾ ഒരു ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ചിരിക്കാൻ കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ആസിഫ് മുജിത്തബ എന്ന യു പി സ്വദേശി തന്നെയാണ്. ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലിപ്പോൾ ഈ ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഈ ബുൾഡോസർ രാജ് നേരിട്ടും അല്ലാതെയും ബാധിച്ചിട്ടുള്ളത് ഏതാണ്ട് 1.5 മില്യൺ മുസ്ലിം ജനവിഭാഗത്തെയാണെന്നുള്ളതാണ്. നമുക്ക് അത്ഭുതം, നമ്മൾ വിചാരിക്കുന്നത് വളരെ കുറഞ്ഞാണ്. 15 ലക്ഷത്തോളം കുടുംബങ്ങളെ ഇത് അനാഥമാക്കുകയോ അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോവുകയോ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സിമ്പിൾ ലോജിക്കാണിത്. ഏതൊരു ഭരണകൂടത്തിനും അറിയാം, നമ്മൾ ഇന്ത്യ രാജ്യത്ത് അനധികൃത നിർമ്മാണമില്ല എന്ന് നമ്മളാരും പറയുന്നു. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് വന്നതിന് ശേഷം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പെടുന്നതും പെടാത്തതും വരും. ഇപ്പോൾ റോഡിൻ്റെ വീതി നിശ്ചയിക്കുമ്പോൾ അതിനകത്ത് പെടുന്നതും പെടാത്തതും വരും. ഇതിനാണല്ലോ ഇപ്പോൾ ഇല്ലീഗലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീഗൽ പാർട്ടിന്ന് പുറത്തു പോയതെന്ന് നമ്മൾ പറയുന്നത്. ഇത് ഏതൊരു ഈ രംഗത്തുള്ള ആൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതിനെയാണ് ഇവർ ഒട്ടും, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പല കണക്കുകളും നമുക്ക് അത്ഭുതം തോന്നും. കാരണം 1947 ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്നത്. അതിനും എത്രയോ മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾ, അതിനു മുമ്പുള്ള ടൗണുകൾ, അതിനു മുമ്പുള്ള വില്ലകൾ, അതിനു മുമ്പ് നിലനിന്നിരുന്ന, അപ്പോൾ ആ വില്ലകളിൽ തന്നെ പിന്നെ ആളുകൾ സ്വാഭാവികമായി അവരുടെ ആ സ്ഥലം വീണ്ടും അതിന് കെട്ടിപ്പോക്കുമല്ലോ. അപ്പോൾ അതിനെയാണ് പിന്നീട് 1980s ഒക്കെ വരുന്ന ഈ പഞ്ചായത്ത് രാജിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള പഞ്ചായത്തുകൾ നോട്ടീസ് കൊടുക്കുന്നത്. ഞങ്ങളത് ശരി, അവർക്ക് നോട്ടീസ് കൊടുക്കാനുള്ള അവരുടെ അധികാരം ഉപയോഗിക്കുമ്പോൾ ഈ റെഗുലൈസേഷൻ എന്നുള്ളത് അവിടെയാണ് സെലക്റ്റീവ്നെസ് വരുന്നത്. ഒരു ചില ആളുകളോട് ചില സമീപനം. ഇപ്പോൾ ജഹാംഗീർപുരി, നമ്മൾ ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ കണ്ട ഒരു കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ്, അല്ലെങ്കിൽ അവിടെ ഈ ബുൾഡോസർ രാജാണ് വലിയൊരു പ്രശ്നത്തിലേക്ക് ഒരു വലിയ തീരുവെന്ന്. നമ്മളുടെ ഈ ടി മുഹമ്മദ് ബഷീർ സാഹിബൊക്കെ അടക്കം അവിടെ നേരിട്ട് പോയി നിർത്തിവെപ്പിക്കുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു വശത്ത് കടകളും വീടുകളും ഒക്കെ പൊളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാലയം റോഡിലേക്ക് തള്ളി നിൽക്കുന്ന എത്തുമ്പോൾ ഈ ബുൾഡോസർ അറിയാതെ അവിടെ നിൽക്കുകയാണ്. ഈ ഡ്രൈവർക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നില്ല. ഡ്രൈവർ അടക്കം ഇതിൽ എന്താണ്, ഇതിൽ വളരെ ട്രെയിൻഡാണെന്ന് ഇന്ത്യൻ സമൂഹം. അത് ഒരു ഒരു ബുൾഡോസറിൻ്റെ ഡ്രൈവറായിരുന്നാലും ശരി, ഇനി അതല്ല ഇനി നേതൃത്വം കൊടുക്കുന്ന ഇത്തരം ഡെവലപ്മെൻറ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ശരി, അതിന് മുകളിലുള്ള ആളുകളായിരുന്നാലും, ഈ ഒരു ട്രെയിനിങ്ങാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 100 വർഷം കൊണ്ട് RSS നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ഇപ്പോൾ രാജസ്ഥാനിലുള്ള വളരെ സങ്കടകരമായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്. അവരൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ആ വീട്ടിൽ തലേ ദിവസം ഒരു വിവാഹം നടന്ന വീടാണ്. അപ്പോൾ പുതുമണവാളനും മണവാട്ടിയും ഈ ഇല്ലീഗലൈസേഷൻ്റെ പേരിൽ അന്ന് രാത്രി ആദ്യ രാത്രിയിൽ ഈ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം അവിടെ ബുൾഡോസർ വന്ന് അവരുടെ വീട് തകർക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ രാജസ്ഥാനിൽ സ്വാഭാവികമായ വേഷം, ഇതും പിന്നെ അവരുടെ മുഖം അടക്കം മൂടുന്ന ഒന്നിച്ചുള്ളൊരു മുണ്ടിട്ടുകൊണ്ട് കല്യാണ വേഷത്തന്നെയാണ് ഈ കുട്ടി ഇരിക്കുന്നതെന്ന് പറഞ്ഞു. മൈലാഞ്ചി ചുവപ്പുമായാത്ത കൈകൾ കൊണ്ട് അവൾ ഒപ്പിടുന്ന ഒരു കാര്യമൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇവരുടെ പരാതിയിൽ തൻ്റെ പ്രിയതമനെ ശരിക്കും കണ്ടിട്ട് പോലുമില്ലാത്ത പ്രിയതമനെ തലേ ദിവസം തന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയും പ്രതീക്ഷയായി നിൽക്കുന്ന വീട് തകർക്കപ്പെടുകയും, ഇങ്ങനെ ഇന്ത്യയിലുടനീളം 100 കണക്കിന് ആളുകളാണ് ഈ ഒരു തെറ്റായ നടപടിയുടെ, ഒരു സമൂഹത്തിന് നേരെ മാത്രം വിദ്വേഷത്തിൻ്റെ ചുവ കാണിച്ചുകൊണ്ട് നടത്തുന്ന നടപടിയിൽ വലിയ അളവിൽ. ഇത് ഇനിയും ഇന്ത്യ രാജ്യത്ത് ഉയർന്ന് കേൾക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് തവണ ഇപ്പോൾ സുപ്രീം കോടതിയൊക്കെ ഈ കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനൊരു ഒരു അന്ത്യം, നമ്മൾ ഈ ചർച്ചയിൽ അതാണ് തുടരുന്നതാണ്, ഇത് അന്ത്യം കുറിക്കാതെ ഇപ്പോൾ വന്നിട്ടുള്ളത്, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ രാംപൂരിലെ മുഹമ്മദ് അലി ജവഹർ യൂണിവേഴ്സിറ്റി, നേരത്തെ ഞങ്ങൾ പറഞ്ഞ 2 യൂണിവേഴ്സിറ്റിയിലും ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ അലിഗഡിൽ നമ്മളെല്ലാവരും പോയിട്ടുണ്ട്. ഈ പിന്നെ ഖ്വാജ മുഹിയുദ്ദീൻ ചിസ്തിയുടെ പേരിലുള്ള ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ഇഫ്ലു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് സെൻ്റർ എന്നുള്ളവർക്ക് വളരെ ചെറിയ സ്ഥലത്താണതുള്ളത്. അവിടെ പോയപ്പോഴുള്ള ഒരു അവിടെ മുഴുവൻ മുസ്ലിങ്ങളാണ് ആ യൂണിവേഴ്സിറ്റി, കാരണം അറബിക് ലാംഗ്വേജും ഉറുദു ലാംഗ്വേജാണ് അതിൽ കൂടുതൽ, ഉറുദുവാണ് ബേസ്. പിന്നെ പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു ലോഹർ നിസ്കാരം, ഞങ്ങളൊരു അനുഭവം, ലോഹർ നിസ്കാരത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഉത്തരേന്ത്യയിലെ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ സ്വാഭാവികമായും നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ റൂമിൽ അവർ നിസ്കരിക്കണം അതെല്ലാം ഉണ്ടാവും. അവിടുത്തെ HOD അങ്ങോട്ട് പറഞ്ഞ് നമുക്ക് നിസ്കരിക്കാൻ അപ്പുറത്ത് പള്ളിയിൽ പോവാം. അപ്പോൾ ഞങ്ങളും പിന്നെ അദ്ദേഹം പോകുന്ന വഴിക്ക് പറയുന്നത് കുറച്ച് കാലമായിട്ട് ഞങ്ങൾ പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കിലോമീറ്ററോളം അപ്പുറം പോകേണ്ട ഒരു ക്യാമ്പസിൻ്റെ പുറത്താണ് പള്ളിയുള്ളത്. ക്യാമ്പസിൻ്റെ ഉള്ളിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും അനുവദിക്കപ്പെട്ടിരുന്നു. അതാ ലുലു മാളുമായി ബന്ധപ്പെട്ടുണ്ടായ ഇഷ്യൂ ഉണ്ടായതിന് ശേഷം ഇത്തരം വളരെ അവരൊക്കെ അനുഭവിച്ചിരുന്ന ഒരുപാട് വൈയക്തികമായ സ്വാതന്ത്ര്യങ്ങൾക്ക് തടസ്സം തരാൻ, അവരുടെ സ്വകാര്യമായ സ്ഥലത്ത് പോലും, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന സ്ഥലത്ത് പോലും അവരതിൽ നിന്ന് സ്വയം പിൻവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ത്യയിലുടനീളം ഇങ്ങനെ വ്യക്തികളെ, അതേപോലെ തന്നെ ഈ അലങ്കാൻ്റെ വിഷയം നമുക്ക് അറിയാം. സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളാരും അദ്ദേഹത്തെ ഒരു വലിയ ഒരു മുസ്ലിം നേതാവായി പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു പൊളിറ്റിക്കൽ മാനാണ് അദ്ദേഹം. അതായത് എടാ ആരാടാന്ന് ചോദിച്ചാൽ ഞാനെടാന്ന് പറഞ്ഞ് നിൽക്കുന്ന, അതെനിക്ക് തോന്നുന്നത് ഞാൻ UP രാഷ്ട്രീയം സാറ് വായിച്ചിട്ടുണ്ടാവും, നെഹ്റുവിൻ്റെ കാലം മുതൽ അവിടെ മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ നിന്ന് പോന്നിട്ടുള്ളത്. അങ്ങനെ അത് പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചരിത്രപരമായ കാരണങ്ങളാൽ അങ്ങനെ, അതുകൊണ്ടാണ് ഈ കഫീൽ ഖാൻ്റെ വിഷയമൊക്കെ അങ്ങനെ വരുന്നത്. അവർക്ക് ഭരണകൂടത്തോട് വളരെ സ്ട്രൈറ്റ് ആൻഡ് ഫോർവേഡായി പൊരുതി നിന്നിട്ട് തന്നെയാണ് മുസ്ലിങ്ങൾ അവിടെ എക്സിസ്റ്റ് ചെയ്ത് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഉള്ള ആളുകൾക്കെങ്കിലും അവിടെ അന്നൽക്ക് നിന്ന് പോകാൻ സാധിച്ചത്. അത് ഇനിയും അവരിപ്പോൾ അർഷദ് മദനി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ വിഷയത്തിലടക്കം ശക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അവരുടെ ഒരു, നമ്മൾ കേരളത്തിൽ കാണുന്ന പോലെയല്ല, കേരളത്തിൽ കാണുന്ന പോലുള്ള ഒരു ചർച്ച കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡിസ്കഷൻ കൊണ്ടൊന്നും നടപ്പിലാവാത്ത കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരൊരു ആ മുസ്ലിം സമൂഹത്തെയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അവർ ചെയ്യുന്നതാണെന്നാണ് അവർ ചരിത്രം പഠിക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ശക്തമായി തന്നെ നമ്മൾ ഈ ഭരണകൂടം ചെയ്യുന്ന ഈ ഒരു തിന്മയെ, അതായത് അധികാരത്തിൻ്റെ മുഷ്ക് ഉപയോഗിച്ച് ഏറ്റവും സാധാരണക്കാരും സാമ്പത്തിക ബലമുള്ള ആളുകളും, ഇപ്പോൾ ഉത്തർപ്രദേശിൽ തന്നെ ഒരു വലിയ കല്യാണം നടക്കുന്ന മന്ദിരം മുസ്ലിങ്ങൾ മുസ്ലിം ജനനേതാവിൻ്റെ മന്ദിരം പൊളിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. പള്ളികൾ നിരന്തരമായി, മസ്ജിദുകൾ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മസ്ജിദുകൾ ആളുകൾ കണ്ണീരണിഞ്ഞ് നോക്കി നിൽക്കുന്ന, ആളുകളെ മാക്സിമം പ്രകോപിപ്പിച്ച് അവരെ തീവ്രതയിലേക്കോ അവരെ ഗവൺമെൻറ്റിനെതിരെ തിരിയുന്ന സാഹചര്യത്തിലേക്കോ കൊണ്ടുപോകാൻ ഒരു ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇന്ത്യ രാജ്യം പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഒരു വലിയ പിന്നെ ഈ ഈ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഈ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഫാസിസ്റ്റ് നടത്തുന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമായിട്ടാണ് ഈ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ബുൾഡോസറിൻ്റെ വലിയ ആനത്തുമ്പികൾ, ആനക്കൈകൾ സാധാരണക്കാരൻ്റെ ദേഹത്തേക്ക് ആഞ്ഞുപതിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: വന്നപ്പോ ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് സൊഫുകളിൽ നിന്ന് പിന്തി നിൽക്കൽ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 194-ാമത്തെ ബാബ് അദ്ധ്യായം, ആദ്യ സൊഫുകളുടെ ശ്രേഷ്ഠതകൾ, സൊഫുകൾ പൂർത്തിയാക്കി നിൽക്കുന്നതിൻ്റെ മഹത്വം വിശദീകരിക്കുന്നതായ ബാബിൽ നിന്നുള്ള 1085-ാമത്തെ ഹദീസ്. وعن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم رأى في أصحابه تأخرا فقال لهم تقدموا فأتموا بي وليأتم بكم من بعدكم لا يزال قوم يتأخرون حتى يؤخرهم الله رواه مسلم. مهانا يا صحابي أبو سعيد الخدري رضي الله عنه. അതായത് സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ അൽ ഖുദരി അൽ അൻസാരി അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹം റിവായത്ത് ചെയ്യുന്നതായ ഈയൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബികളിൽ നിന്ന് ചിലയാളുകളെ പിന്തി നിൽക്കുന്നതായി കണ്ടു. നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ സൊഫുകളിൽ നിന്ന് അവർ ദൂരെയാണ്. ഫക്കാലലഹും, അപ്പോൾ അവരോട് പറഞ്ഞു, തഖദ്ദമു ഫഅതമ്മുബി, നിങ്ങൾ മുന്നിട്ട് നിൽക്കണം, മുന്നോട്ട് വരിക, എന്നെ പിന്തുടരുക, അനുധാപനം ചെയ്യുക. വലിയ അച്ചമ്മബിക്കും മമ്പഅദക്കും, നിങ്ങൾക്ക് ശേഷമുള്ളവർ നിങ്ങളെ പിന്തുടരട്ടെ. ലാ യസാലു ഖൗമുൻ യതഅഖറൂന, ഒരു വിഭാഗം ആയിക്കൊണ്ടേയിരിക്കും അവർ വൈകി വരുന്നു, പിന്തി നിൽക്കുന്നു. ഹത്താ യുഅഖിറഹുമുള്ള, അള്ളാഹു വരെ പിന്തിക്കുന്നതാണ്. നന്മകളിൽ ബേക്കോട്ട് നിൽക്കുകയല്ല വേണ്ടത്, മുന്നിട്ട് നിൽക്കുകയാണ് വേണ്ടത് എന്നത് ഉണർത്തിക്കൊണ്ടാണ് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. സഹോദരങ്ങളെ, ഏത് സന്ദർഭങ്ങളിലും വിശ്വാസികൾ അഫ്ളായ കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ടാവണം. നന്മകളിൽ പിന്തി നിൽക്കുക എന്നുള്ളത് ജാഗ്രതയോടെ കാണേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉണർത്തിയത് ലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖിറഹുമുല്ലാ, ഒരു വിഭാഗം ആളുകൾ എല്ലാ നന്മയിലും എല്ലാ കാര്യത്തിലും പിന്തി നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് എങ്കിൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്തിപ്പിക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, വഹാദിഹി ഖതീറ, ഇതൊരു അപകടകരമായ കാര്യമാണ്. അന്നൽ ഇൻസാന കുല്ലമാ തഅഖറ അനി സഫീൽ അവ്വലി അവിസാനി വഹുവ ഫിസാലിസ് ഔ ഫിസാലിസ് ഔ ഫി വഹുവ ഫിറാബിഅ, ഒരാൾ അയാൾ എല്ലാ സന്ദർഭത്തിലും നമസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ സൊഫിൽ നിന്ന് രണ്ടാമത്തെ സൊഫിൽ നിന്നൊക്കെ പിന്തി നിന്ന് മൂന്നിലോ നാലിലോ അതിൽ പിന്നിലോ ഒക്കെ ആയിക്കൊണ്ട് എല്ലാ നമസ്കാരങ്ങളിലും അങ്ങനെയാകുമ്പോൾ അൽഖല്ലാഹു ഫി ഖൽബിഹി മഹബ്ബത്ത അഖുർ ഫി കുല്ലി അമലിൻ സ്വാലിഹ് വലിയാദു ബില്ല, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങളിൽ പിന്നെ അയാളുടെ മനസ്സിൽ പിന്തി വരിക, ലേറ്റായിട്ട് പിന്തി നിൽക്കുക എന്നതിനോടൊരു ഇഷ്ടം ഇട്ടുകൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞ കാര്യം, ലാ യസാലു ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ ആയിക്കൊണ്ടേയിരിക്കും, യതഅഖറൂന, അവരെല്ലാ നന്മകളിലും പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സൊഫുകളിൽ നിന്നൊക്കെ പിന്തി നിൽക്കുന്ന, ബാക്ക് നിൽക്കുന്നവരായ ആളുകളാണെങ്കിൽ അവരെ അള്ളാഹു അങ്ങനെയാക്കും. അതുകൊണ്ട് സഹോദര, തഖദ്ദം ഫി സഫ്ഫിൽ അവ്വലി ഫൽ അവ്വൽ, ആദ്യ സഫുകളിലേക്ക് മുന്നിട്ട് വരണമെന്നാണ് ഇവിടെ കൽപ്പിക്കുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, അത് നമ്മൾ അപ്രകാരം പകർത്തുകയാണ് വേണ്ടത്. ഇപ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ സ്വഫിൻ്റെ അഫദലിയത്തും അതിൻ്റെ ഖൈറും ഷെറിനെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ അവരുടെ സ്വഫുകൾ ആദ്യത്തേത് തന്നെയാണ് ഖൈറായത്. സ്ത്രീകളാണ് ഇമാമ് നിൽക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ പുരുഷന്മാരിൽ നിന്ന് ദൂരെയായി വേറൊരു സ്ഥലത്താണ് എങ്കിൽ അവിടെ അവരുടെ ആദ്യത്തെ സ്വഫ് തന്നെയാണ് ഖൈർ. എന്നാൽ പുരുഷന്മാർക്ക് തൊട്ടുപുറയിലായിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ അഫ്ളലിയത്ത് സ്ത്രീകളുടെ സ്വഫിൽ ഏറ്റവും ബാക്കിലേക്കാവുന്നത്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല രൂപത്തിൽ ചെറിയ വിഷയങ്ങളായി പലരും ഗണിക്കുന്നതായ കാര്യങ്ങൾ പോലും നന്മ ലഭിക്കുന്ന, പുണ്യം ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണോ എങ്കിൽ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. എല്ലാ സന്ദർഭങ്ങളിലും അവരെ ഉണർത്തുകയും അവർക്ക് വഴി കാണിക്കുകയും ചെയ്തു. വിശിഷ്യ ഇബാദത്തിൻ്റെ വിഷയങ്ങളിൽ, സൽക്കർമ്മങ്ങളുടെ വിഷയങ്ങളിലൊക്കെ തന്നെയും അവിടെ ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ് ഉമ്മത്തിനെ. ഏതെല്ലാം കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവണം, ഹെർസുണ്ടാവണം, പിന്തി നിൽക്കരുത്, അലസന്മാരായി മടിയന്മാരായി പിന്നോട്ട് പോകരുത്. പ്രത്യേകിച്ച് സ്വലാത്തുൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ, അവിടെയാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹുവിൻ്റെ ഹദീസ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അബൂ സഈദ് അൽ ഖുദരി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുന്യത്ത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത ഏഴുപേരിൽ അവസാനത്തെ ആളാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു എന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബികളിൽ എന്തൊരു കുറവുകൾ കാണുന്നു, അത് നികത്തുവാൻ, അത് തിരുത്തുവാൻ, അവർക്ക് നന്മ പകർന്നു നൽകുവാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. ചില സ്വഹാബിമാർ, അവർ കാനു ഗൈറ മുൽതസിമീന ബിൽ ഹുദൂരി ഇല സ്വലാത്തി മുബക്കിറൻ, ചില ആളുകൾ നേരത്തെ വരുന്നില്ല, ആദ്യമാദ്യം വന്ന ആളുകൾ ആദ്യ സഫുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കണമെന്നാണ് അവരോടത്, ചില ആളുകൾ അവരതിന് ചേർന്ന് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നമസ്കാരത്തിലെ സഫുകൾക്ക് വല്ലാതെ പ്രാധാന്യം കാണിക്കുന്നില്ല, അവരിൽ മസ്ജിദിൻ്റെ അവസാന ഭാഗത്തൊക്കെ പോയി നിൽക്കുന്നു. അങ്ങനെയുള്ളവരെ കണ്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, ഈ പിന്തി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞത്, തഖദ്ദമു, നിങ്ങൾ മുന്നോട്ട് വരൂ, ഫഖതദു ബി ഇമാമത്തിലക്കും, നിങ്ങൾ എൻ്റെ ഇമാമത്തിനെ നിങ്ങൾ അനുധാപനം ചെയ്യുക, പിന്തുടരുക, ഫി അഹ്വാലി സ്വലാത്തിക്കും, നിങ്ങളുടെ നമസ്കാരങ്ങളുടെ സന്ദർഭങ്ങളിൽ, വക്കൂനു സുഫൂഫൻ മിൻ ഖൽഫി, എൻ്റെ ബാക്കിൽ നിങ്ങൾ സ്വഫുകളായി നിൽക്കണം, വലിയ അച്ചമ്മ കുല്ലു സൊഫിൻ ബിമിൻ ഖബലഹു, ഓരോ ലൈനിലുള്ള സൊഫിലുള്ള ആളുകളും തങ്ങളുടെ മുമ്പുള്ളവരെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അതായത് സൊഫുകൾ കുറേ ഉണ്ടെങ്കിൽ ഇമാമിനെ ചിലപ്പോൾ കാണുകയില്ല, ഇമാം ഒരുപാട് മുന്നിലായിരിക്കും. അപ്പോൾ ഓരോ സൊഫുകാരും തങ്ങളുടെ തൊട്ടുമുമ്പിലുള്ള സൊഫിനെ അനുധാപനം ചെയ്യുകയാണ്, പിന്തുടരുകയാണ് റുക്കുവും സുജൂദും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. അതാണ് അന്നഹു യത്ബഉഹു ഫീ ഹറകാതിഹി ഇൻ ഗാബ അൻഹു ഹറകാതുൽ ഇമാമി ലിൻ ഇദാമി റുഇയതിഹി ഔ മാ ഷബ. ഇമാമിൻ്റെ ചലനങ്ങൾ കാണുന്നില്ല, അത് വിദൂരമാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമാമിനെ കാണാത്ത ദൂരെയാണ്. അപ്പോഴൊക്കെ പിന്തുടരുന്നത് ആ തുടർന്നു വരുന്നതായ സൊഫുകളെയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ചിലർ അവർ ആദ്യ സൊഫുകളിൽ, നന്മകളിൽ കൂടുതൽ മുന്നേറുന്നതിൽ അവർ താല്പര്യം കാണിക്കാതെ പിന്തി നിൽക്കുന്നത് കാണുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഉണർത്തുന്നത്. അങ്ങനെ ഒരാൾ എല്ലാ നമസ്കാരങ്ങളിലും അവസാനം വരുന്ന ആൾ, ലേറ്റായിട്ട് വരുന്ന ആൾ, എപ്പോഴും പിന്തി നിൽക്കുന്നു അവസാനത്തെ സൊഫിൽ, ചിലപ്പോൾ ഒന്നും രണ്ടും റക്കാത്തുകളൊക്കെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് എല്ലാ ജമാഅത്തിലും എല്ലാ വഖ്തിലുമെങ്കിൽ, ഹത്താ യുഅഖ്ഖിറഹുമുല്ലാഹു ഫിദ്ദറജാത്ത്, നന്മകളുടെ പ്രതിഫലങ്ങൾ ആ പദവികൾ നൽകുന്നതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അയാളെയും പിന്തിക്കുന്നതാണ്. സൊഫുൽ അവ്വലിൽ നിന്ന് അയാൾ പിന്തി നിൽക്കുമ്പോൾ അയാൾക്ക് പ്രതിഫലവും അതിൻ്റെ ശ്രേഷ്ഠതയും ലഭിക്കാതെ പോകുന്നു, അവർക്ക് ഉന്നതമായ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഹദീസിൽ പ്രത്യേകമായി ഉണർത്തുന്ന ഒരു കാര്യം, അന്നൽ മുദാവമത അലൽ ബുഅദി അനി തഅത് തുഅദി ഇലൽ ബുഅദി അനില്ലാ, തുടർച്ചയായിക്കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയങ്ങളിൽ, ഇബാദത്തിൻ്റെ വിഷയങ്ങളിൽ നിന്ന് അകലുമ്പോൾ, അകന്നു നിൽക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നാണ് നാം അകന്നു നിൽക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും അവരെ അത് എത്തിക്കുക എന്നത് അള്ളാഹുവിൻ്റെ കോപം. ആ കോപത്തിന് വിധേയമാകാനും കാരണമാകും അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതലായിക്കൊണ്ട് പരിഗണിക്കുന്ന, സവാബ് നൽകുന്ന, ശ്രേഷ്ഠത നൽകിയിട്ടുള്ളതായ കാര്യങ്ങൾ, നന്മകളിൽ മുന്നേറുക എന്നതാണ്, മുന്നിൽ നിൽക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും വജന്നതിൻ അർളുഹസ് സമാവാത്ത്. അതേപോലെ സാബിഖു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് മുന്നിട്ടിറങ്ങുക, മുൻകടക്കുക, ധൃതിപ്പെടുക. അവ നന്മയുടെ വിഷയങ്ങൾ ഏതൊക്കെയുണ്ടോ അതിലൊക്കെ തന്നെയും വിശ്വാസി ധൃതിപ്പെടേണ്ടതുണ്ട്. ഒരിക്കലും അതിൽ നിന്ന് പിന്തി നിൽക്കുകയല്ല വേണ്ടത്. ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം ഉമ്മത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഭൗതികമായ എന്തെങ്കിലും നേട്ടം ലഭിക്കുന്നതായ വിഷയങ്ങളുണ്ടോ, ആ വിഷയങ്ങളിൽ പലരും അതിയായ താല്പര്യം കാണിക്കുന്നു, നേരത്തെ തന്നെ അവിടെ എത്തി കാത്തിരിക്കുന്നു. എന്തെങ്കിലും കഴിക്കാനോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുകളോ മറ്റു കല്യാണങ്ങളോ മറ്റു പാർട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അതിൽ മുമ്പിൽ പോയി ഇടം പിടിക്കുന്നു. കളികളും തമാശകളും വിനോദങ്ങളിലുമൊക്കെ തന്നെ ആളുകൾക്ക് അതിന് ഏറെ താല്പര്യം നേരത്തെ പുറപ്പെടുന്നു. എന്നാൽ തന്നെ സൃഷ്ടിച്ച തൻ്റെ റബ്ബിനോടുള്ള ഹക്ക്, ബാധ്യതകളിലേറ്റവും കടപ്പാടുകളിൽ കടമകളിലേറ്റവും ഒന്നാമത്തെ കാര്യമായ ഇബാദത്തുകളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നതായ ശ്രേഷ്ഠമായ ഇബാദത്തായ അഞ്ചു നേരവും നിർവഹിക്കേണ്ട, സമയാനുഷ്ഠിതമായി സമയത്തിനനുസരിച്ച് സമയം നിർണയിക്കപ്പെട്ടതായ സമയത്ത് നിർവഹിക്കേണ്ടതായ ആ ഒരു ഇബാദത്തിൽ നിന്ന് പിന്തി നിൽക്കുമ്പോൾ, പിറകോട്ട് പോകുമ്പോൾ നന്മകളിൽ നിന്ന് അവർ അകലുകയാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് എന്നതാ. ഷെയ്ഖ് ബിൻ ഉസൈമിൻ റഹിമഹുല്ല ഒരു മൽഹൂള ഒരു പ്രത്യേകം ഒരു കാര്യം ഇവിടെ ഉണർത്തുകയുണ്ട്. അദ്ദേഹം ഉണർത്താൻ ഇഷ്ടപ്പെടുന്നു ചില ആളുകളൊക്കെ ചെയ്യുന്നത്, മുമ്പൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ. ചില ആളുകളൊക്കെ സലാം വീട്ടിക്കഴിഞ്ഞാൽ തൻ്റെ സഹോദരങ്ങളിൽ നിന്ന് അയാൾ കുറച്ച് മുന്നോട്ട് പോവും, അയാളുടെ ബാക്ക് ഇയാളുടെ ഫ്രണ്ടിലായിക്കൊണ്ട്. അതൊരു വിരോധിക്കപ്പെട്ട കാര്യത്തിലേക്കാകുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. വലാ ചദാബറു, നിങ്ങൾ ആളുകളിൽ നിന്ന് പിന്നിടരുത് എന്ന് പറഞ്ഞാൽ ബാക്ക് ഭാഗം ആളുകളുടെ മുന്നിലേക്കാക്കിക്കൊണ്ട് നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് നിൽക്കുക. അപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ ഒരു ശിക്കായത്തായിക്കൊണ്ടത് ഒരു പറയുമ്പോൾ നമ്മളെ കൂടെ അവർ നമസ്കരിക്കുന്നു, എന്നിട്ട് അവർ നമ്മളെ ബാക്കിലാക്കുന്നു, അവർ മുന്നോട്ട് നിൽക്കുന്നു, അവരുടെ മുതുക് അവരുടെ പുറംഭാഗം നമുക്കിങ്ങനെ നൽകുന്നു, അതിൽ വല്ല ആവശ്യവുമുണ്ടോ എന്ന്. അപ്പോൾ ആ പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, പല ബസ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവർക്കൊരു പ്രയാസമുണ്ടാക്കുന്ന, ഉപദ്രവമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ അതേ സ്ഥലത്തിരിക്കാൻ പറ്റില്ലെങ്കിൽ ഖും ഫ വബഅദ് അനി സഫ്, എഴുന്നേറ്റുകൊണ്ട് സൊഫിൽ നിന്ന് ദൂരെ പോയിരിക്കുക. നിൻ്റെ കൂടെയുള്ള ആൾക്ക് അയാൾക്ക് പുറംതിരിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇരിക്കാതിരിക്കുക. ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് വേറെ സ്ഥലത്ത് പോയിരിക്കാലോ. സൊഫുകളുടെയൊക്കെ ബാക്കിൽ ഈ മുസ്ലിമീങ്ങൾക്ക്, സഹോദരങ്ങൾക്ക് അവർക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ, അള്ളാഹു അലം. ഏതായിരുന്നാലും ആളുകളിൽ അവർ ശൈത്താനിയത്ത് ഇട്ടുകൊടുക്കാനുമൊക്കെ, ശൈത്താൻ കളിക്കാനൊക്കെ കാരണമാകും. അവൻ എന്നെക്കാളും മർത്തബ കൂടിയത് മുന്നിൽ, ഞാൻ ബാക്കിൽ എന്നുള്ള നിലക്കൊക്കെ ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഷെയ്ഖ് ബിൻ ഉസൈമിൻ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവം കൂടി ഈ ഒരു വിഷയത്തോടൊപ്പം ചേർത്ത് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് വെച്ചാൽ സൊഫുകളുടെ വിഷയത്തിൽ, ഒന്നാമത്തെ സൊഫിൻ്റെ വിഷയത്തിൽ സ്വഹാബത്ത് കാണിച്ചിരുന്ന താല്പര്യവും അവർ ധൃതിപ്പെട്ടതും നന്മകളിൽ മുന്നേറാൻ അവർക്കുള്ള ആ ഒരു ഇഷ്ടമായിരുന്നു എന്ന് അത് നമ്മൾ പിന്തുടരുക. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകളിൽ പരിശ്രമിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ, സൊഫുകളിൽ നിന്ന് പിന്തി നിൽക്കൽ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: يا دعاة رب السماء
0: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കും.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: ഹെൽത്ത് ഇൻഷുറൻസ് അനുവദനീയമാണ്. ആണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം?
2: സർക്കാരുകൾ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടും പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുമൊക്കെ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് നൽകപ്പെടുന്ന മെഡിസപ്പ് പോലെയുള്ള, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ESI പോലെയുള്ള, അതുപോലെ തന്നെ സർക്കാരുകൾ നൽകുന്ന മറ്റു ആരോഗ്യ ഇൻഷുറൻസുകൾ, ഇതൊക്കെ പൗരന്മാരെന്നുള്ള നിലക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ നമ്മൾ തെക്കാഫുലിൻ്റെ ബാബിലാണ് കാണേണ്ടത്. ഒരിക്കലും തന്നെ അതൊരു ഇൻഷുറൻസ് എന്നതിനേക്കാൾ കൂടുതൽ അതൊരു പരിരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ, ഒരു സംഖ്യ എല്ലാ മാസവും നമ്മൾ അടക്കുകയും പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ ഇത്ര നിശ്ചിത സംഖ്യ വരെ തിരിച്ചു ലഭിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമെന്നുള്ള കരാറിൽ നമ്മൾ ആ രൂപത്തിലുള്ള ഇൻഷുറൻസുകൾ എടുക്കാൻ ഒരിക്കലും തന്നെ പാടുള്ളതല്ല. ആ ഇൻഷുറൻസുകളിൽ പലിശ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഖിമാറ് പന്തയം ഇത് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജഹാലത്ത്, ഖറർ പോലെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത് കൊണ്ട് അത് നിഷിദ്ധവുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: മോതിരം ധരിക്കുന്നത് സുന്നത്താണ്. വെള്ളി തന്നെ വേണോ? ഏത് കയ്യിൽ, ഏത് വിരലിൽ എന്നൊക്കെയാണ്?
3: വെള്ളി മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാ ധരിച്ചിരുന്നു വെള്ളി മോതിരം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളി മോതിരം സദാ ധരിച്ചിരുന്നതിനാൽ അത് ധരിക്കൽ സുന്നത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷേ വസ്ത്രം ധരിക്കുക, അതേപോലെ മോതിരം പോലുള്ളതായ ആഭരണങ്ങൾ ധരിക്കുക, ഭക്ഷണം കഴിക്കുക തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് സുന്നത്താകണമെങ്കിൽ, പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യമാകണമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേവല പ്രവൃത്തി പോരാ, അതോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കൽപ്പന കൂടി ഉണ്ടായിരിക്കണം എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, വെളുത്ത വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളുത്ത വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടം വെള്ള വസ്ത്രമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുക എന്ന്. ആ ധരിക്കുക എന്നുള്ള കൽപ്പന അതുകൂടി തൻ്റെ പ്രവൃത്തിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അത് ഉമ്മത്തികൾക്ക് ബാധകമാകുന്നത്, പ്രത്യേകം സുന്നത്താകുന്നത്. അത് മോതിരം ധരിക്കുന്ന വിഷയത്തിൽ വന്നിട്ടില്ല എന്നതിനാൽ മോതിരം ധരിക്കൽ പ്രത്യേകം സുന്നത്ത് എന്ന് വിധിക്കാൻ സാധ്യമല്ല. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
1: ലേഡീസ് ജീൻസ് പാൻറ് സ്ത്രീകൾക്ക് ധരിക്കാമോ എന്നാണ്.
4: പുരുഷന്മാരോട് സാദൃശ്യം പുലർത്തുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന പുരുഷന്മാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. അതായത് ഒരു പുരുഷനെപ്പോലെ മനഃപൂർവ്വം പുരുഷൻ്റെതായ സംസാരങ്ങളും പുരുഷൻ്റെതായ പ്രവർത്തനങ്ങളും അതൊരു സ്ത്രീ ആ രൂപത്തിൽ അഭിനയിക്കുക, ആ രൂപത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷന് സ്ത്രൈണ സ്വഭാവത്തോടുകൂടി മനഃപൂർവ്വം പെരുമാറുക, അതിൽപ്പെട്ടതാണ് സ്ത്രീ പുരുഷൻ്റെയും പുരുഷൻ സ്ത്രീയുടെയും വസ്ത്രം ധരിക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് രാജ്യത്തായിരുന്നാലും ശരി, ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാകുവാൻ പാടില്ല, ഇസ്ലാം വിരോധിച്ച രൂപത്തിലാകുവാൻ പാടില്ല. പുരുഷന്മാർക്ക് പട്ട് ധരിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ നെരിയാണിക്ക് കീഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. അവറത്ത് വെളിവാകുന്ന രൂപത്തിൽ സ്ത്രീയും പുരുഷനും വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അവറത്ത് ഇറുകിയ രൂപത്തിലുള്ള വസ്ത്രം സ്ത്രീയും പുരുഷനും ധരിക്കുവാൻ പാടില്ല. പുരുഷന്മാരുടേത് എന്ന് സമൂഹം അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീയോ, സ്ത്രീകളുടേത് എന്ന് പുരുഷന്മാർ അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീകളും, തിരിച്ചും മറിച്ചും ഒന്നും പാടില്ല എന്ന് ചുരുക്കം. അതൊക്കെ ഈ ഒരു ഹദീസിൻ്റെ വിശദീകരണത്തിൽ വരുന്നതാണ്, നമുക്ക് മനസ്സിലാകുന്നതുമാണ്. എന്നാൽ വസ്ത്രധാരണം ഓരോ നാട്ടിലും വ്യത്യസ്ത രീതികളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ സ്ത്രീകൾ ധരിക്കുന്നത് പോലുള്ള ഒരു വസ്ത്രം മറ്റ് രാജ്യങ്ങളിൽ പുരുഷന്മാർ ധരിച്ചു എന്നിരിക്കും. ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ മാക്സി സ്ത്രീകൾ ധരിക്കാറുണ്ട്. എന്നാൽ മാക്സി അല്ലെങ്കിലോ അതിനോട് സാദൃശ്യമായ വസ്ത്രമാണ് പലപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പുരുഷന്മാർ ധരിക്കാറുള്ളത്, കളറും രൂപവും ഒക്കെ. അപ്പോൾ ഒരു നാട്ടിൽ സ്ത്രീകളുടെ വസ്ത്രമായി അംഗീകരിക്കപ്പെടുന്നത് ആ നാട്ടിലുള്ള പുരുഷന്മാർ ധരിക്കരുത്, അതേപോലെ തന്നെ തിരിച്ചും ചെയ്യുവാൻ പാടില്ല എന്നാണ്. സ്ത്രീകൾ ജീൻസ് ധരിക്കുന്നുവെങ്കിൽ ഒന്ന്, പുരുഷന്മാർ ധരിക്കുന്ന ജീൻസ് ആകുവാൻ പാടില്ല. രണ്ട്, അത് ശരീരത്തിൽ ഇറുകിയ രൂപത്തിൽ ആകുവാൻ പാടില്ല. ഒരു പൗരുഷം ദ്യോതിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും വസ്ത്രവും ആകരുത് എന്നാണ് സൂചിപ്പിച്ചത്.
1: സുജൂദിലേക്ക് പോകുമ്പോൾ കൈയാണോ കാലാണോ ആദ്യം കുത്തേണ്ടത്? ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ കുത്തരുതെന്ന് ഹദീസുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണത് എന്നാണ്.
2: നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്, അതേ സമയത്ത് കൈകളാണ് ആദ്യം വെക്കേണ്ടത്, കാലുകൾ ആദ്യം വെക്കാൻ പാടില്ല എന്ന സംഭവം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുജൂദിലേക്ക് പോകുന്ന സമയത്ത് കാലാണോ കുത്തേണ്ടത് അതല്ലെങ്കിൽ കൈയാണോ

0: അങ്ങനെയാണെങ്കിൽ കൈ കുത്തുക എന്ന വിശദീകരണം എന്നത് ആ രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വ്യക്തമാക്കി തന്നാൽ ആ വ്യക്തമായി പറഞ്ഞ കാര്യത്തിനെ അത്തരത്തിൽ ചോദ്യം ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സജദ അഹദുക്കും ഫല യബ്റുഖ് കമാ യബ്റുഖുൽ ബഈർ. ഇദാ സജദ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും സുജൂദ് ചെയ്യുകയാണ് എങ്കിൽ എന്ന് പറഞ്ഞ് റസൂലുള്ള പറയാണ്, നിങ്ങളൊരിക്കലും തന്നെ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. വല്യലാ യദൈഹി, അവനവൻ്റെ ഇരു കൈകളും വെക്കട്ടെ, കബില റുക്ബത്തൈഹി, അവൻ്റെ മുട്ടുകാൽ രണ്ട് മുട്ടുകൾ വെക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ കൈകളാണ് വെക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഈ ഹദീസ് ഇമാം അഹ്മദ് റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസാണ്. അബൂദാവൂദും തിർമുദിയും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുള്ള തൻ്റെ മജ്മൂഇൽ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അബൂദാവൂദും നസായിയും ജയ്യിദായ സനദിലൂടെയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള തൻ്റെ ഇർവാഉൽ ഔലിയിൽ ഇത് സഹീഹാണെന്ന് ഇതിന് ഹുക്കുമ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ഒരു പദപ്രയോഗം, രണ്ട് കൈകൾ അവൻ മുട്ടുകൾ വെക്കുന്നതിന് മുമ്പ് വെച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഈ ഹദീസ് ലൈഫാണെന്ന് പറയുന്ന ആളുകളുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുട്ടുവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല നമ്മുടെ ചർച്ച. അതേസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ കുത്തരുത് എന്ന് പറഞ്ഞ് ശേഷം പറഞ്ഞത്, അവൻ അവൻ്റെ രണ്ട് മുട്ടുകാലുകൾ വെക്കുന്നതിന് മുമ്പ് അവൻ്റെ രണ്ട് കൈകൾ ഭൂമിയിൽ വെക്കട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ ഒട്ടകത്തിന് നാലും കാലല്ലേ എന്ന രൂപത്തിലുള്ള ചർച്ചകൾ, ആ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. കാരണം അഹ്ലു സുന്നയുടെ അടിസ്ഥാനമെന്ന് പറയുന്നതിൽ ഒന്നാമത്തത് തന്നെ തഖ്ദീമുൻ നഖ്ലി അനിൽ അഖ്ലി എന്നാണ്. ബുദ്ധികളേക്കാൾ കൂടുതൽ പ്രമാണത്തെയാണ് മുന്തിക്കേണ്ടത്. പ്രമാണം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ബുദ്ധി കൊണ്ട് പ്രമാണത്തെ തള്ളുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
1: സുന്നത്ത് നിസ്കരിക്കുന്ന എന്നെ ഫറള് നിസ്കരിക്കാൻ തുടരാൻ നിന്നാൽ ഞാൻ സുന്നത്ത് ആണ് നിസ്കരിക്കുന്നതെന്ന് അവരെ അറിയിക്കേണ്ടതുണ്ടോ എന്നാണ്.
2: സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ അയാളുടെ പിന്നിൽ നിന്നും ഫറള് മറ്റൊരാൾ നമസ്കരിക്കുന്നു എങ്കിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ചില ആളുകൾ ചെയ്യാറുണ്ട് സുന്നത്ത്, ഞാൻ സുന്നത്ത് നമസ്കാരത്തിൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരേണ്ടതില്ല എന്ന രൂപത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കും. അതിൻ്റെ ആവശ്യമില്ല. പിന്നിൽ തുടർന്ന ആളുകൾ തുടരട്ടെ, അവർക്ക് ഫറളിൻ്റെതായ നീയത്താണ്. സുന്നത്ത് നമസ്കരിക്കുന്ന ആൾക്ക് സുന്നത്തിൻ്റെതായ നീയത്താണ്. പക്ഷെ റുക്കുഉവിലും സുജൂദിലും ഒക്കെ പോകുമ്പോൾ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടായിരിക്കണം എന്ന് മാത്രം. എന്നാൽ നമസ്കാരത്തിൽ മറ്റ് സൂറത്തുകൾ ഉറക്കെ ഓതേണ്ടതില്ല, കാരണം അവർ സുന്നത്ത് നമസ്കാരത്തിലാണ്. ഇനിയുണ്ടാകുന്ന പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയം, സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ ഫറള് നമസ്കരിക്കാൻ പാടുണ്ടോ എന്നാണ്. തറാവീഹ് നമസ്കരിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വന്ന ഒരാൾ അയാൾ ഇഷാ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അയാൾ അവിടെ ഒറ്റയ്ക്ക് ഇഷാ നമസ്കരിക്കുകയാണ് വേണ്ടത്. അതല്ല, തറാവീഹ് നടക്കുമ്പോൾ സുന്നത്തായ തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇഷാ നമസ്കരിക്കുകയാണ് വേണ്ടത് എന്ന ചോദ്യം പൊതുവെ പ്രസക്തമാണ്. അവിടെ അയാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയല്ല, മറിച്ച് ഇഷാ നമസ്കാരം തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ കൂടെ നിന്ന് നമസ്കരിക്കുകയാണ് വേണ്ടത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീന പള്ളിയിൽ ഇഷാ നമസ്കരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഇമാമ അതേ നമസ്കാരത്തിന് നിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും പ്രസ്തുത ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ നിന്ന് ഒരാൾക്ക് ഫർള് നമസ്കരിക്കാവുന്നതാണ്, മഅ്മൂമായി തുടരാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു.
1: നാം നമ്മുടെ ഗുഹ്യഭാഗത്ത് അറിഞ്ഞോ അറിയാതെയോ സ്പർശിച്ചാൽ വുളു മുറിയുമോ എന്നാണ്.
0: വുളു മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും ഇമാം അഹ്മദ് റഹിമഹുള്ള ഉദ്ധരിച്ചൊരു ഹദീസ്, മൻ മസ്സ ഫർജഹു ഫല്യതവദ്ദ, ആരെങ്കിലും തൻ്റെ ഗുഹ്യാവയവം സ്പർശിക്കുകയാണ് എങ്കിൽ അവൻ വുളു ചെയ്യട്ടെ. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, ആരെങ്കിലും തൻ്റെ ഗുഹ്യാവയവം തൻ്റെ കൈ കൊണ്ട് സ്പർശിക്കുകയാണ് എങ്കിൽ അത് കാരണത്താൽ അവൻ്റെ വുളു മുറിയുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, അവരെ ശൗച്യം ചെയ്തു കൊടുക്കുവാനും മറ്റുമെല്ലാം ആവശ്യത്തിനും മാതാപിതാക്കൾ വുളു ചെയ്തതിന് ശേഷമാണ് കുട്ടികൾ മൂത്രമൊഴിക്കുന്നതോ അല്ലെങ്കിൽ അത്തരം

0: മലമൂത്ര വിസർജനം നടത്തുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശൗചം ചെയ്ത് കൊടുക്കുമ്പോഴും അവരുടെ കൈകൾ കുട്ടികളുടെ ഗുഹ്യാവയവങ്ങളിൽ തട്ടാറുണ്ട്. ആ സാഹചര്യത്തിലും മാതാപിതാക്കളുടെ ഒതു നഷ്ടപ്പെടുന്നതാണ് എന്നതാണ് പ്രസ്തുത വിഷയത്തിലെ പ്രബലമായ പണ്ഡിതാഭിപ്രായം. അപ്പോൾ സ്വന്തം ഗുഹ്യാവയവമാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ ഗുഹ്യാവയവങ്ങൾ സ്പർശിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലും മറയില്ലാത്ത രൂപത്തിൽ കൈകളിൽ ഗ്ലൗസോ മറ്റൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് നേരിട്ട് സ്പർശിക്കുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ അത് മുഖേന അയാളുടെ ഒതു മുറിയുമെന്ന നിലപാടാണ് പ്രസ്തുത വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം ബിസ്സവാബ്.
1: നിസ്കാരത്തിൽ എപ്പോഴാണ് ഫാത്തിഹ ഓതാൻ തുടങ്ങേണ്ടത്? ഇമാമിന് ശേഷമാണോ ഒപ്പമാണോ എന്നാണ്.
2: കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. ധാരാളം വിഷയങ്ങൾ അത് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിനർത്ഥം ആ വിഷയങ്ങളിൽ എല്ലാ പണ്ഡിതന്മാരും അബദ്ധത്തിലാണ് എന്നോ അല്ലെങ്കിൽ അവർക്കൊന്നും ദീനിയായ വിവരമില്ല എന്നോ അല്ല. മറിച്ച് അത്തരം വിഷയങ്ങളിൽ ഒരു മുസ്ലിം നിലകൊള്ളേണ്ട നിലപാട് അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിച്ചുകൊണ്ട് അതിൽ ഏറ്റവും ശരിയായത് ഏത് എന്ന് മനസ്സിലാക്കി മറ്റുള്ള ആളുകൾക്ക് ഉള്ള ബഹുമാനങ്ങളും ആദരവുകളും വകവെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. മിക്ക അഭിപ്രായ വ്യത്യാസങ്ങളും പ്രത്യേകിച്ച് കർമ്മശാസ്ത്ര വിഷയത്തിൽ ഇത്തരത്തിലുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാര്യമായി മൂന്ന് അഭിപ്രായങ്ങളാണ് ഉള്ളത്. അത് വളരെ വിശദമായി പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്തെ അഭിപ്രായം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ്. മഅ്മൂം ഏതൊരു നമസ്കാരമാണെങ്കിലും, ഏതൊരു നമസ്കാരം എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ഇമാം പാരായണം ചെയ്യുന്ന നമസ്കാരമാകട്ടെ അല്ലെങ്കിൽ പതുക്കെ പോകുന്ന നമസ്കാരങ്ങളാകട്ടെ, അവയിലൊക്കെ തന്നെയും മഅ്മൂമും ഫാത്തിഹ ഓതേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതില്ല, എന്നാൽ പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതണം എന്ന അഭിപ്രായമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനിയുടെ അഭിപ്രായം. ഇമാം ഷാഫിഈയുടെ പഴയ അഭിപ്രായവും അത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ അഭിപ്രായം, ആ അഭിപ്രായത്തിൽ മഅ്മൂം ഒരിക്കലും ഫാത്തിഹ ഓതേണ്ടതില്ല, അത് ഉച്ചത്തിലുള്ള നമസ്കാരമാകട്ടെ അല്ലെങ്കിൽ പതുക്കെയുള്ള നമസ്കാരമാകട്ടെ, അവിടെയൊന്നും ഇമാം ഫാത്തിഹ ഓതേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞ ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിന് തെളിവ്. അത് ഇമാം നവവി പറയുന്നു, വബിഹി ഖാല അക്തറുൽ ഉലമ, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായപ്രകാരം ഉച്ചത്തിലുള്ള നമസ്കാരമാകട്ടെ പതുക്കെ പാരായണിച്ച നമസ്കാരമാകട്ടെ അവിടേക്ക് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ ഓതണം എന്നതാണ്. അതിന് തെളിവായി ഉദ്ധരിക്കുന്നത് ഉബാദത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റാ ബിഫാത്തിഹത്തിൽ കിതാബ്, സൂറത്ത് ഫാത്തിഹ ഓതാത്തവന് നമസ്കാരം ഇല്ല എന്നാണ്. രണ്ടാമത് ആ വിഷയത്തിലുള്ള ഒരു തെളിവ് ഉബാദത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജ്ർ നമസ്കരിച്ചു കൊണ്ടിരിക്കെ പിന്നിലുള്ള ആളുകൾ പാരായണം ചെയ്യാൻ തുടങ്ങി. നമസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലഅല്ലകും തഖറഊന ഖൽഫ ഇമാമികും, നിങ്ങൾ ഇമാമിൻ്റെ പിന്നിൽ പാരായണം ചെയ്യുന്നുവല്ലേ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സഹാബിമാർ പറയുന്നു, അതെ റസൂലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഫ്അലു ഇല്ലാ ബിഫാത്തിഹത്തിൽ കിതാബ്, നിങ്ങൾ മഅ്മൂമീങ്ങൾ ഫാത്തിഹയല്ലാതെ മറ്റൊന്നും ഓതരുത്. ഫഇന്നഹു ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഹാ, അത് ഓതാത്തവന് നമസ്കാരം ഇല്ല എന്നാണ്. ഇത് അബൂദാവ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് ദുർബലമാണ് എന്നാണ് ഇമാം അൽബാനി ആ വിഷയമായി സൂചിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഷാഫിഈ മദ്ഹബിൻ്റെ അഭിപ്രായം. ഉച്ചത്തിലാകട്ടെ പതുക്കെയാകട്ടെ അവിടേക്ക് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ ഓതൽ നിർബന്ധമാകുന്നു എന്ന്. രണ്ടാമത്തെ അഭിപ്രായം, ആ അഭിപ്രായമാണ് ഒന്നുകൂടെ ശരിയായി തോന്നുന്നത്. ഉച്ചത്തിൽ പാരായണം ചെയ്യുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതില്ല, മറിച്ച് പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതിയാൽ മതിയാവുന്നതാണ് എന്ന അഭിപ്രായം. ആ അഭിപ്രായം തന്നെയാണ് ഇമാം അഹമ്മദ്, അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്നിവരുടെയൊക്കെ അഭിപ്രായം. സൂറത്ത് അഅ്റാഫിലെ 204-ാമത്തെ വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക, കാരുണ്യത്തിന് വിധേയരായേക്കാം നിങ്ങൾ എന്നാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ഒരിക്കൽ റസൂലുള്ളാഹി ഞങ്ങളോട് ഖുതുബ പറഞ്ഞു, ഫബയ്യന ലന സുന്നത്തന, ഞങ്ങളുടെ സുന്നത്തുകളൊക്കെ വിവരിച്ചു തന്നു, ഞങ്ങളുടെ നമസ്കാരം പഠിപ്പിച്ചു തന്നു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇദാ സ്വല്ലൈതും ഫഖീമു സുഫൂഫക്കും, നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ സഫ് ശരിയാക്കുക. പിന്നീട് തുമ്മയ ലിയ ഉമ്മക്കും അഹദുക്കും, നിങ്ങൾപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് ഇമാം നിൽക്കട്ടെ. ഫൈദ കബ്ബർ ഫക്കബ്ബിറു, ഇമാം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. വഇദ ഖറ ഫൻസിതു, ഇമാം പാരായണം ചെയ്താൽ നിങ്ങൾ നിശബ്ദത പാലിക്കുക എന്നത് ഇമാം മുസ്ലിം ആണ് അത് നിവേദനം ചെയ്യുന്നത്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ, അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ, ഇന്നമ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹ്, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടത് മഅ്മൂമീങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുവാൻ വേണ്ടിയാണ്. ഫൈദാ കബ്ബറ ഫക്കബ്ബിറു, അദ്ദേഹം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. വൈദാ ഖറാ ഫൻസിതു, നിങ്ങൾ ഖുർആൻ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്താൽ നിങ്ങൾ നിശബ്ദത പാലിക്കുക എന്നാണ്. അപ്പോൾ ഈ ഹദീസും ഇതേപോലെ തന്നെ ധാരാളം ഹദീസുകൾ, അതേപോലെ തന്നെ ധാരാളം സഹായിമാരുടെയും താബിഈങ്ങളുടെയും പ്രവർത്തനങ്ങളുമൊക്കെ ഈ അഭിപ്രായത്തെയാണ് ശരിവെക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അത്താ ഇബ്നു യസാറിൻ്റെ ഒരു അഥർ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹം അത്താ ഇബ്നു യസാർ ഒരിക്കൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമിൻ്റെ കൂടെയുള്ള പാരായണത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ സെയ്ദ് ഇബ്നു സാബിത്ത് പറഞ്ഞു, ലാ ഖിറാഅത മഅൽ ഇമാമി ഫീ ഷൈ, ഇമാമിൻ്റെ കൂടെ ഒരിക്കലും ഒരു പാരായണം ഇല്ല എന്നാണ്. അത് ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, മഅലൂമൻ അന്ന സെയ്ദ് ഇബ്നു സാബിത്ത് മിൻ ആലമി സ്വഹാബി സുന്നഹ്, സുന്നത്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു സഹാബിയാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. വഹു ആലിമു അഹ്ലിൽ മദീന, അദ്ദേഹം മദീനയിലെ വലിയ ആലിമാണ്. ഫലൗ കാനത്തുൽ ഖിറാഅത്തു ബിൽ ഫാത്തിഹ ഔ ഗൈരിഹ ഹാലൽ ജഹ്രി മശ്റൂഅൻ, ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതൽ മതപരമായിരുന്നുവെങ്കിൽ, ലം യഖുൽ ലാ ഖിറാഅത മഅൽ ഇമാം ഫീ ഷൈ, ഒരിക്കലും സെയ്ദ് ഇബ്നു സാബിത്ത് ഈ ഒരു അഭിപ്രായം പറയുമായിരുന്നില്ല എന്നാണ്. ഇങ്ങനെ നിരവധി അസറുകൾ കാണുവാൻ സാധിക്കും. മാത്രമല്ല നേരത്തെ നമ്മൾ പാരായണം ചെയ്ത സൂറത്ത് അഅ്റാഫിലെ 204-ാമത്തെ ആയത്ത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന ആയത്ത്, അത് ഇറങ്ങിയത് തന്നെ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് ആ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊക്കെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനിയുടെ റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ശരിയായി തോന്നുന്നത് ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങൾ മഅ്മൂം ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കലാണ്. ഫാത്തിഹ ഓതുകയാണെങ്കിലും ശരി, അല്ലാത്ത വേളകളായിരുന്നാലും ശരി, ഇനി പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം അവിടെ ഇമാമിൻ്റെ കൂടെ പിന്നിലായി ഫാത്തിഹയും മറ്റ് സൂറത്തുകളും ഓതാവുന്നതാണ്. ഈ ഒരു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മറ്റഭിപ്രായങ്ങളൊക്കെ ശരിയാണ് അല്ല, അവരുടെയൊക്കെ നമസ്കാരം ശരിയല്ല എന്ന് പറയുവാൻ പാടില്ല. കാരണം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഇത്. തനിക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായത് ഏത് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കുകയാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
1: കുട്ടികളുടെ വിജയത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന ഫോട്ടോ പതിച്ച ട്രോഫികൾ വീട്ടിലെ ഷോക്കേസിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഇസ്ലാമിക വിധി എന്താണെന്ന്?
2: സത്യത്തിൽ വീട്ടിൽ കയറി വരുന്ന ഭാഗത്ത് തൻ്റെ മഹത്വം വിളിച്ചോതുന്ന സർട്ടിഫിക്കറ്റുകളും ഷീൽഡുകളും ട്രോഫികളുമൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചെറിയ ഒരു അഹങ്കാരത്തിൻ്റെ ലാഞ്ചന കാണുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. എൻ്റെ കഴിവ്, എൻ്റെ പ്രാപ്തി, എൻ്റെ യോഗ്യത, ഞാൻ ഇന്ന മഹത്വമുള്ളവനാണ് എന്ന വിളിച്ചറിയിക്കൽ, അതൊരിക്കലും ഒരു അഹങ്കാരത്തിലേക്ക് നീങ്ങരുത് എന്ന് ഉപദേശിക്കുകയാണ്. രണ്ടാമതായി, ഫോട്ടോ ഉള്ള വസ്തുക്കൾ വീട്ടിൽ നിന്നും പരിപൂർണമായി നാം ഒഴിവാക്കണം. അത് കലണ്ടറിൽ കാണുന്ന ജീവനുള്ള വസ്തുക്കളുടെ, ജീവികളുടെ, മനുഷ്യരുടെ, മൃഗങ്ങളുടെ ഫോട്ടോ ആയിരുന്നാലും, ഇനി അതല്ല ഈ രൂപത്തിൽ നേരിട്ട് തന്നെ ഫോട്ടോ എടുത്ത് മരണപ്പെട്ടുപോയ ആളുകളുടെ ഫോട്ടോകൾ ഭിത്തിയിൽ പ്രദർശിപ്പിക്കലായിരുന്നാലും എല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. കാരുണ്യത്തിൻ്റെ മലക്കുകൾ, അത്തരം രൂപങ്ങളുള്ള ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷീൽഡുകളിലും ട്രോഫികളിലുമൊക്കെ അത്തരം ഫോട്ടോകൾ വെക്കാതിരിക്കുക. അവ ഒന്നുകിൽ അതിൻ്റെ തല മുറിച്ചു കളയുകയോ ആ ഭാഗം മറച്ചു വെക്കുകയോ മറ്റുവല്ല സ്റ്റിക്കറും ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ നിന്ന് മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല ആലം.
3: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
4: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
5: പീസ് റേഡിയോ. Tune to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഹിസ്റ്റോപാത്തോളജി, ഫ്ലോ സ്റ്റോമറി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഫ്ലബോട്ടോമി, ഹെൽത്ത് കെയർ ഓഡിറ്റ്, പേഷ്യൻ്റ് നാവിഗേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഓങ്കോളജി ഫാർമസി, ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ റീഹാബിലിറ്റേഷൻ, ക്യാൻസർ ജനറ്റിക് കൗൺസിലിംഗ് എന്നീ കോഴ്സുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവർ 21-നകം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.mcc.kerala.gov.in. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 21 ജൂലൈ. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0490239992.

0: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: പീസ് റേഡിയോ നേർരേഖ, മാറുന്നവരുടെ പ്രശ്നങ്ങൾ. അവതരണം പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മ, 2015 സ്റ്റുഡൻസിൻ്റെ ഒരു സ്റ്റേറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി, അവൻ അവിടെ നിന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം അവനെ യാദൃശ്ചികമായി കണ്ടുമുട്ടിയപ്പോൾ അവന് ധാരാളം സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഒരാൾ ശരിയായ ഒരു ഇസ്ലാമിക ജീവിതം മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് ആ ചോദ്യങ്ങൾ മുഴുവനും പ്രതിനിധീകരിക്കുന്നത്. ഒരു കാര്യം അവൻ ചോദിക്കുന്നത്, ഞാൻ ഉൾക്കൊണ്ട ആശയം ഞാൻ എൻ്റെ പിതാവിനോട് പറയാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ മോശമായിരുന്നു. അത് കേൾക്കാനോ മനസ്സിലാക്കാനോ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഈ ഒരവസ്ഥയിൽ തുടരരുത്, ഈ കാര്യത്തിന് വേണ്ടി വരരുത് എന്ന് താക്കീതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊണ്ട ഒരു സത്യത്തെ, ഒരു നന്മയെ, ഒരാശയത്തെ മറ്റുള്ളവർക്ക് എങ്ങനെ പകർന്നു നൽകാൻ കഴിയും എന്നതാണ് ആ സുഹൃത്തിൻ്റെ ഒരു ചോദ്യം. പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മളെക്കാളും മുതിർന്നവരും നാം ബഹുമാനിക്കേണ്ടവരുമായ ആരോട് നമ്മൾ എന്തു പറയുമ്പോഴും അതൊരു ഉപദേശമാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നിരാകരിക്കുക മാത്രമല്ല, ശക്തമായ പ്രതികരണങ്ങൾ വരും. ക്ലാസ് എടുക്കുന്ന അധ്യാപകനോട് പ്രത്യക്ഷമായി അദ്ദേഹം ബോർഡിൽ എഴുതി ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന കുട്ടിയോട് എന്ത് മാനസികാവസ്ഥയാണ് ഒരു അധ്യാപകനുണ്ടാവുക? അതിനെ ഉൾക്കൊള്ളുകയും ആ തിരുത്തിനെ അംഗീകരിക്കുകയുമാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞാലും എന്താണ് അയാൾക്ക് തോന്നുക? ആഹാ, ഇവൻ അതിനു മാത്രമായോ എന്ന് മനസ്സ് പറയും. ഇത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നവരെ, മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, നമ്മേക്കാൾ പ്രായമുള്ളവരോടൊക്കെ ദീൻ പറഞ്ഞുകൂടെ? ദീൻ്റെ കാര്യങ്ങൾ പറയാൻ എന്താണ് തടസ്സം? ശരി, ദീനിനെ ഉൾക്കൊണ്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാകും, ദീനാകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ അവകാശമുണ്ട്, മകന് വാപ്പനോട് പറയാം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാം എന്ന്. ആരെ ഈ കേൾക്കുന്ന കേൾവിക്കാരൻ, വാപ്പയോ അല്ലെങ്കിൽ ഭർത്താവോ ആരാവട്ടെ, ദീനിൽ ഇങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല എന്നവർക്ക് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ദീൻ അറിയണ്ടേ? ദീനറിയാത്തവർ ഇവൻ എന്നെ ഉപദേശിക്കാനായോ എന്ന ഒരു ഭാവത്തിൽ തന്നെയാണ് ആ കാര്യങ്ങളെ കാണുക. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ വളരെ മാതൃകാപരമായി ജീവിച്ച് കാണിക്കുന്നതോടൊപ്പം നാം ഈ ആശയങ്ങൾ കൃത്യമായി തന്നെ അവർക്ക് കിട്ടാനുള്ള വഴി ഒരുക്കണം. നമ്മൾക്ക് എങ്ങനെ ആദർശങ്ങൾ ആശയങ്ങളും കിട്ടിയോ അതുപോലെയുള്ള വഴി അവരിലേക്ക് ഒരുക്കണം. അത് അവരെ പഠിപ്പിക്കാനോ അവർ തന്നെക്കാൾ മോശമായതുകൊണ്ടാണോ എന്ന് തോന്നിക്കാത്ത വിധത്തിൽ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ പീസ് റേഡിയോ നമ്മളതിൻ്റെ ഒരു ഡിവൈസ് വാങ്ങുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ നമ്മുടെ വീട്ടിലൊരു ചെറിയ ബോക്സ് വെച്ച് നമ്മളത് കേൾപ്പിക്കും. നമുക്ക് കേൾക്കാൻ വേണ്ടിയാണ്, യാദൃച്ഛികമായി അവർ കേൾക്കും, അതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളും. അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകളെ നമ്മൾ ബന്ധപ്പെട്ട് അവരിലേക്ക് ആക്സസ് ഉള്ള ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട ആളുകളോടൊരു 5 മിനിറ്റ് പ്രഭാഷണമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ എന്തു ചെയ്യുക, കേൾപ്പിക്കുക. അതല്ലെങ്കിൽ യാദൃച്ഛികമായി നമ്മൾ അവരുമായി ഒന്നിച്ചൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ജുമാക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, മലയാള ഖുതുബയുള്ളൊരു പള്ളിയിൽ കയറുന്നു, അവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഒരു ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള എന്തെല്ലാം വഴികളിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും, ഏതെല്ലാം വഴികൾ അവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന ഒരു ശ്രമമായിരിക്കും ഏറ്റവും ഗുണകരമാവുക. പിന്നെ മറ്റൊരു രൂപം എന്താണെന്ന് ചോദിച്ചാൽ അവരുമായി ഒരു ചർച്ചയാവാം. സംശയം ചോദിക്കുന്ന പോലെ, മുതിർന്നവരോട് അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുക, ഒരു സംശയം ചോദിക്കുന്ന പോലെ നമ്മൾ അവരോട് ചോദിക്കാം. അല്ല ഉപ്പ, പഴയ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കിയതും ഇപ്പോൾ കാണുന്ന ആശയങ്ങളും തമ്മിൽ വളരെ വ്യത്യാസങ്ങൾ കാണുന്നു, അന്നെങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വാചാലമായി അവരന്നത്തെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും പറയും. അപ്പോൾ നമുക്കിനെ മനസ്സിലാക്കാൻ പറ്റും, അന്നുണ്ടായിരുന്ന എത്രയോ കാര്യങ്ങൾ ഇന്നില്ല. മാറാവ്യാധികളും മാറാരോഗങ്ങളും വന്നാൽ കൂട്ടത്തോടുകൂടെ മലയുടെ മുകളിൽ കയറി കൂട്ടബാങ്ക് കൊടുത്തൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് ആ കൂട്ടബാങ്കിനെ കുറിച്ച് പറഞ്ഞാൽ ആർക്കറിയും? ഇപ്പം നിപ്പ വൈറസ് വന്നു, എന്തൊക്കെ മാരകമായ രോഗങ്ങൾ വന്നു, ആരും മലമുകളിൽ കയറി ബാങ്ക് കൊടുത്ത് നമ്മൾ കേട്ടില്ലല്ലോ. പഴയ കാലത്ത് മതമെന്ന് വിശ്വസിച്ച പല കാര്യങ്ങൾക്കും വന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ, അത് പറയുമ്പോൾ ചില മാറ്റങ്ങൾക്ക് അത് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നും അതൊന്നും പ്രമാണബന്ധമല്ലാത്തത് കൊണ്ടാണെന്നും നമുക്കവരെ ബോധ്യപ്പെടുത്താൻ കുറച്ച് ചർച്ചയിലൂടെ പറ്റിയേക്കാം. അതും അതിൻ്റേതായ ഒരു വഴിയാണ്. അതേപോലെ നല്ല പുസ്തകങ്ങൾ നാം വാങ്ങി വീട്ടിൽ വെക്കുന്നു, അവരത് വായിക്കുന്നു, അങ്ങനെ ആവാം. അതല്ലെങ്കിൽ സമ്മാനങ്ങൾ നമുക്ക് അങ്ങനെ കൊടുക്കാം, സമ്മാനം കൊടുക്കാം. ഒരു നല്ല ഖുർആൻ്റെ പരിഭാഷ നമ്മൾ എന്ത്, എനിക്ക് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയതാണ്, അപ്പോൾ എൻ്റെ വക ഒരു ഖുർആൻ്റെ പരിഭാഷ നിങ്ങൾക്ക്, എൻ്റെ ഒരു ആഗ്രഹം നിങ്ങളിത് മുഴുവൻ വായിക്കണമെന്നാണ്. ഒരാൾ മാറാൻ അത് മതിയല്ലോ. അല്പ ഹിക്മത്തോടു കൂടെ ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കുവാനുള്ള വഴികളെക്കുറിച്ച് അന്വേഷിക്കുക. മറിച്ച് നമ്മൾ നേരിട്ട് കയറി ചെന്ന് ഈ പരിപാടികൾ നടത്താൻ പറ്റില്ല, ഇതങ്ങനെ പറ്റില്ല, ഇതിങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ സംശയങ്ങളിലുള്ളത് സ്വാഭാവികമായും ഇത്തരം ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില പ്രായോഗിക പ്രശ്നങ്ങളാണ്. അതും പലർക്കും വരുന്ന സംഗതിയാണ്, പ്രായോഗികമായ പ്രശ്നങ്ങൾ. വിവാഹം എങ്ങനെയാവും? വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ ഞാൻ ഉൾക്കൊണ്ടൊരു ദീൻ ഉൾക്കൊള്ളാത്തത് കൊണ്ട് തന്നെ ഒരു കുട്ടി വീട്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവൾക്ക് വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ നമുക്കതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ആളുകളുണ്ടാവുമല്ലോ, തനിക്ക് യോജിക്കുന്ന ആദർശം സ്വീകരിക്കുകയും എന്നാൽ ആ ആദർശം സ്വന്തം മാതാപിതാക്കൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത് എത്രയോ പെൺകുട്ടികളല്ലേ. അവർക്ക് ഒരു രക്ഷയും അഭയവും നൽകാനൊരു പക്ഷേ ഒരു വിവാഹത്തിലൂടെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഏതു കാര്യങ്ങളും ഒരു മതപരമായ ദീനിയായ നിഷ്ഠയോടുകൂടെ ആയിരിക്കണം എന്ന ഒരു താല്പര്യത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടായി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു വലിയ കാര്യം, ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾക്ക് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ, വീട്ടിൽ ഇതുവരെ കഴിഞ്ഞു കൂടുന്നൊരു ചെറുപ്പക്കാരന് പെട്ടെന്ന് ചേഞ്ച് വരികയാണ്, അവൻ്റെ സ്വഭാവം, അവൻ്റെ കർമ്മം, ആരാധന, അവൻ്റെ പെരുമാറ്റ രീതി എല്ലാറ്റിലും മാറുമ്പോൾ, ഈ ഒരു മാറ്റത്തെ ദീനിനെക്കുറിച്ച് ശരിക്കും അറിയാത്ത ഒരാൾ ഭയത്തോടു കൂടിയാണ് കാണുക. അത് അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയത്തോടു കൂടിയാണ് കാണുക. ഹിന്ദി ഇവന് പറ്റിപ്പോയി, വല്ല മാനസിക അസുഖം ഉണ്ടായോ, ബുദ്ധിമുട്ട് വന്നോ എന്ന് ചിന്തിക്കുന്നൊരു തരത്തിലേക്ക് എന്ത് ചെയ്യും, ആളുകളെത്തുന്ന മാതാപിതാക്കൾ എത്തിച്ചേരുന്നൊരു അവസ്ഥയും ഉണ്ടാകും. അതിനെന്താ പരിഹാരം? നമുക്ക് ചില നമ്മുടെ ചില വിശ്വാസത്തിലും കർമ്മങ്ങളൊക്കെ സംശയങ്ങളും ചില തകരാറുകളും ഉണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ ഡിസ്കഷൻ ആരംഭിക്കണം. കാരണം അപ്പം നമ്മൾ ചേഞ്ച് വന്നിട്ടില്ല. നമ്മളിലേക്ക് ചേഞ്ച് വരുന്നതിൻ്റെ സൂചനകൾ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പോൾ എന്തു ചെയ്യും, നമ്മൾ ചേഞ്ച് ആകുന്നതിനോടൊപ്പം തന്നെ അവരും ചേഞ്ചായി കൊണ്ടിരിക്കും. ഒരു വേള ദീനിനെ സ്വീകരിക്കുന്ന ആളുകൾ തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഈ കാര്യങ്ങൾ. ഇത് ഈ ചോദ്യകർത്താവിന് മാത്രമല്ല, ഒട്ടനവധി ആളുകൾ ഈ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ പ്രതിസന്ധി അനുഭവിക്കുന്നവരുമാണ് എന്ന് മനസ്സിലാക്കുന്ന പ്രബോധനം നമ്മുടെ ബാധ്യതയാണ്. എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മൾ പിന്മാറി പോകാൻ പറ്റില്ല. ശരിയായ ആദർശത്തെ സ്വീകരിക്കുകയും പ്രബോധനം ചെയ്യുകയും അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുകയും അതിൻ്റെ വഴിയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അല്ലാഹു നമുക്ക് പ്രതിഫലം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ.
1: മാഷാല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, മാറുന്നവരുടെ പ്രശ്നങ്ങൾ. വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60,000+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50,000+ സ്ഥിരം അവതാരകർ. 100,000+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ലുക്മാൻ അലഹിസ്സലാമയുടെ ഉപദേശങ്ങൾ, അതിൻ്റെ 4-ാമത് ഭാഗമാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ ഉപദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തു ലുക്മാനിലെ 17-ാമത്തായത്തിൽ അദ്ദേഹം മകന് നൽകിയ 4 ഉപദേശങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അതിൽ 1-ാമത്തത്, യാ ബുനയ്യ അഖിമിസ്സലാ, ഓ പൊന്നുമോനെ നിസ്കാരം നീ മുറ പോലെ നിർവഹിക്കണേ, നിലനിർത്തണേ എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. അദ്ദേഹം മകന് നൽകുന്ന മറ്റൊരു ഉപദേശമായി ആ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നത്, വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം എന്നുള്ളതാണ്. വൻഹ അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്നുള്ളത്. ബിഹസ്ബി ത്വാഖത്തിക് വജുഹ്ദിക്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചു പറയുന്നു, മോനെ, നിന്റെ കഴിവിൻ്റെ പരമാവധി നീ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്നുള്ളതാണ്. ഇത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു മോശപ്പെട്ട പ്രവൃത്തി കണ്ടാൽ, ഫൽയുഗയ്യിർഹു ബിയദിഹി, അവൻ തൻ്റെ കൈകൾ കൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ, അതിനെ മാറ്റാൻ അവന് ശ്രമിക്കണം. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഫഇല്ലം യസ്തത്വ, ഇനി കൈകൾ കൊണ്ട് തടയാൻ സാധിക്കാത്ത ഒന്നാണ് എങ്കിൽ, ഫബിലിസാനിഹി, അപ്പോൾ നാവുകൊണ്ട് തടയാൻ ശ്രമിക്കണം. ഫഇല്ലം യസ്തത്വ, നാവുകൊണ്ടും തടയാൻ കഴിയുന്നില്ല എങ്കിൽ, ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട് തടയണം, അഥവാ ഹൃദയം കൊണ്ട് വെറുക്കണം. വദാലിക അൽ അഫുൽ ഈമാൻ, അതാണ് ഈമാൻ്റെ ഏറ്റവും ദുർബലമായ ശാഖ. അപ്പോൾ ഒരാളൊരു തിന്മ ചെയ്യുന്നത് കാണുന്നു, ഒരു സിഗരറ്റ് വലിക്കുന്നത് കാണുന്നു, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നത് കാണുന്നു, നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരാളായിരിക്കാം, നമ്മുടെ അയൽവാസിയായിരിക്കാം, നമ്മളെക്കാൾ താഴ്ന്ന പ്രായമുള്ള ഒരു കുട്ടിയായിരിക്കാം, അവിടെയൊക്കെ നമുക്ക് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ അത് തടയുവാൻ സാധിക്കുമല്ലോ, അപ്പോൾ അത് ചെയ്യണം. ചിലപ്പോൾ കൈകൾ കൊണ്ട് തടയാൻ സാധിക്കുന്ന ഒന്നാവുകയില്ല, നമ്മളെക്കാൾ കരുത്തുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തടയാൻ കഴിയാത്തവരായിരിക്കും. ആ സമയത്തൊക്കെ നാവുകൊണ്ട് തടയണമെന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ അതിനും കഴിയാത്ത സാഹചര്യമായിരിക്കും. അപ്പോൾ ഹൃദയം കൊണ്ട് ആ പ്രവൃത്തിയെ വെറുക്കണം. അങ്ങനെയെങ്കിലും തിന്മയോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണതറിയിക്കുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സൂറത്തു ആലു ഇമ്രാനിലെ 110-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമെന്താ? കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു ഏറ്റവും നല്ല സമുദായം. ഉഖ്രിജത്തിലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിച്ച ഏറ്റവും നല്ല സമുദായം. എന്താണ് കാരണം? തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുങ്കർ, തിന്മയെ തൊട്ട് നിങ്ങൾ വിരോധിക്കുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നന്മ കൽപ്പിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ, അല്ലാഹുവിലുള്ള വിശ്വാസം ഹൃദയത്തിൽ ഉറക്കുമ്പോൾ ഏറ്റവും നല്ലവരായി തീരുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഈ പാഠം നമ്മൾ പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുവാൻ, മറ്റുള്ളവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ, മറ്റുള്ളവർക്ക് കൂടി ഒരുപാട് ഹൈറാത്തുകൾ ലഭിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് അവരെ എത്തിക്കുവാനുള്ള പ്രചോദനം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകണം. തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാൻ, അതിനെതിരെ പോരാടുവാൻ ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിയെടുക്കണം. അതിന് അവർക്ക് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള നന്മകൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത് പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് തിന്മയെന്നും തിന്മ ചെയ്താലുള്ള ശിക്ഷകൾ എന്താണ് എന്നും നരകത്തിൻ്റെ ഭീകരത എന്താണ് എന്നും അല്ലാഹുവിൻ്റെ ശിക്ഷയുടെ കാഠിന്യം എന്താണ് എന്നുമുള്ള പാഠങ്ങളെല്ലാം അവർക്ക് പകർന്നു നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ജീവിതങ്ങൾ അവർക്ക് പകർന്നു നൽകണം. അപ്പോഴാണ് ആ സലഫുകളുടെ പോലെ ജീവിക്കുവാനുള്ള ആഗ്രഹം അവരുടെ ജീവിതത്തിൽ ജനിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ഉപദേശം നമ്മളൊരിക്കലും നിസ്സാരമായി കാണേണ്ടുന്ന ഒന്നല്ല. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ നന്മകൾ പ്രാവർത്തികമാക്കുകയും ആ നന്മകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും തിന്മകൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി തിന്മകൾ വിരോധിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് അവർ മാറണം. അതിന് ഖുർആനും ഹദീസും ദീനിയായ വിജ്ഞാനങ്ങളും നിരന്തരം നമ്മളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റിത്തീർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശങ്ങൾ, അതിൻ്റെ 4-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം കേട്ടത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് മകൾ ഫാത്തിമ വന്നുകൊണ്ട് തനിക്കൊരു വേലക്കാരനെ അല്ലെങ്കിൽ തനിക്കൊരു വേലക്കാരിയെ വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലയോ ഫാത്തിമ, നിനക്ക് വേലക്കാരെക്കാളും ഖൈറായ ഉത്തമമായ ഒരു കാര്യം നിനക്ക് ലഭിക്കുന്നതായി ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാം. നീ ദിവസവും കിടപ്പറയിലേക്ക് പോകുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥന അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്അ വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അലീം ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل شيء أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عنا الدين വഅഗ്നിന മിനൽ ഫഖർ. പ്രാർത്ഥന സുദീർഘമായ പ്രാർത്ഥനയാണ്. ഇതിൻ്റെ അർത്ഥം, ഏഴാകാശങ്ങളുടെയും റബ്ബും ഭൂമിയുടെ റബ്ബും അതിഗാംഭീര്യമുള്ള അർശിൻ്റെയും ഞങ്ങളുടെയും മുഴുവൻ വസ്തുക്കളുടെയും റബ്ബായ അള്ളാഹുവേ, ധാന്യവും വിത്തും മുളപ്പിച്ച് പിളർത്തുന്നവനും തൗറാത്തും ഇഞ്ചിയിലും ഖുർആനുമെല്ലാം അവതരിപ്പിച്ചവനുമായ അള്ളാഹ്, നീ മൂർദാവ് പിടിച്ചിരിക്കുന്ന കടിഞ്ഞാനിടുന്ന എല്ലാ വസ്തുക്കളുടെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ രക്ഷ തേടുകയാണ്. അള്ളാഹുവേ, നീ ആദ്യമേ ഉള്ളവനാണ്. നിന്റെ മുമ്പ് ഒന്നുമില്ല. ശേഷമുള്ളവനും നീ തന്നെയാണ്. നിന്നെക്കാൾ ശേഷിക്കുന്നതൊന്നുമില്ല. നീ ലോഹിറാണ്. നിന്നെക്കാൾ മുകളിലൊന്നുമില്ല. നീ ബാത്തിനാണ്. നിന്നെക്കാൾ അടുപ്പം ഒന്നുമില്ല. ഞങ്ങളുടെ കടം വീട്ടുകയും ഞങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റി ഞങ്ങൾക്ക് ഐശ്വര്യം നൽകുകയും ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അതിൻ്റെ ആദ്യത്തെ ചെറിയൊരു ഭാഗം നമുക്ക് ഇന്ന് പഠിക്കാവുന്നതാണ്. അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്അ വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അലീം റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവ വമുൻസില തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ. ഇവിടെ വരെ നമുക്ക് ഇന്ന് പഠിക്കാം. അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്അ അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്അ ورب الارض ورب الارض ورب العرش العظيم ورب الارض ورب العرش العظيم اللهم رب السماوات السبع ورب الارض ورب العرش العظيم ربنا ورب كل شيء ربنا ورب كل شيء فالق الحب والنوى فالق الحب والنوى ومنزل التوراة والإنجيل ومنزل التوراة والإنجيل والفرقان ومنزل التوراة والإنجيل والفرقان اللهم رب السماوات السبع ورب الأرض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل ومنزل التوراة والإنجيل والفرقان. ഈ പ്രാർത്ഥന ഇതുവരെ നമ്മൾ പഠിച്ചു. അത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ അടുത്ത ഭാഗം നമുക്കടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി തരികയും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
5: പീസ് റേഡിയയിൽ അടുത്തതായി സ്നേഹക്കൂട്, കുടുംബത്തിലെ ദുഃഖങ്ങൾക്ക് സ്നേഹത്തിൻ്റെ മധുര പരിഹാരവുമായി ശ്രോതാക്കളുടെ മുന്നിലേക്കെത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് ഷമീം എം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ സ്നേഹക്കൂടിൽ ടീച്ചറും ട്രെയിനറുമായ ഷമീം എം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ വലിയ പുരോഗതിയും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമെല്ലാം നാം പങ്കുവെക്കാറുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് എന്നുള്ളത് ചില കാരണങ്ങൾ കൊണ്ട് വ്യക്തമാണ്. നിസ്സാര കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ മനുഷ്യർ, നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, യുവതലമുറ പ്രത്യേകിച്ചും നിരാശയിൽ ഉൾപ്പെടുകയും ആത്മഹത്യ വരെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്നേഹക്കൂടിൽ തോൽവിയും വിജയങ്ങളും, വിജയിക്കാൻ വേണ്ടി മാത്രമല്ല തോൽവിയും നമ്മുടെ കൂടെയുള്ളതാണ്. അതുകൊണ്ട് തോൽക്കുക എന്നുള്ളത്

0: അവസ്ഥ കാണാറുണ്ട്. അല്ലെങ്കിൽ ഇനി ഒന്നും നേടാനില്ല, എല്ലാം അവസാനിച്ചു എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. അത്തരമൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ സ്നേഹക്കൂടിൽ നിന്നും അവർക്കുള്ളൊരു സ്നേഹമായ ഒരു ഉപദേശം നൽകണമെന്നാണ് തോന്നുന്നത്.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ റസൂൽ അമീൻ വലാ അലിഹി വസഹബി അജ്മാഇൻ അമ്മാബത്ത്. വളരെ സ്നേഹമുള്ള പ്രേക്ഷകരെ, ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ തോൽക്കാൻ പഠിക്കാം എന്നതാവട്ടെ നമ്മുടെ ക്യാപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്.
0: അതെ അതെ,
1: തോൽക്കാൻ പഠിക്കാം. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ആളുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും, തോൽവി ഒരു ചെറിയ രൂപത്തിൽ വരുമ്പോഴേക്കും പാടെ നിരാശരടഞ്ഞ് ജീവിതം എന്നേക്കും ഇനി അവസാനിച്ചു എന്ന് പരിതപിക്കുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. എന്നാൽ അതിൻ്റെ നേരെ ഒരു എതിർഭാഗത്ത്, മറുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, തോൽവി എത്ര വലിയ തോൽവിയാണെങ്കിലും ശരി, അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നത്.
0: തീർച്ചയായിട്ടും
1: നമ്മുടെ മലയാളികൾ സാധാരണ പറയാറുണ്ട്, എന്ത് തോൽവി എന്നത് അഥവാ പരാജയങ്ങൾ എന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും അല്ലെ. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എന്നോട് പറയും, നമ്മൾ മക്കളോട് പറയും. പക്ഷെ ഒരു ചെറിയ തോൽവി വരുമ്പോഴേക്കും തളർന്നു പോവുകയാണെന്ന് മാത്രമല്ല, ഈ ചൊല്ലൊക്കെ ചൊല്ലുകളായിട്ട് മാത്രം അവിടെ നിൽക്കണം എന്നുള്ളത്. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ, ജനങ്ങളുടെ കാര്യത്തിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു വലിയ സമരമുറകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നീറ്റ് പരീക്ഷ നടന്നു, അതിൽ ആദ്യത്തെ പരീക്ഷയിൽ ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ടായി, അതിൻ്റെ പേരിൽ രണ്ടാമതൊരു റീ എക്സാം നടത്തേണ്ടി വന്നു. 10-20-ലധികം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സമയത്തിനിടക്ക് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുള്ള, ഈ വർഷം പരീക്ഷ ചെയ്ത കുട്ടികളാണ്. ഒന്ന്, അവർ പ്രതീക്ഷിച്ച പെർഫോമൻസ് അവർക്ക് പരീക്ഷയിൽ നടത്താൻ സാധിച്ചില്ല. പിന്നെ ചില ആളുകൾ ഇനിയൊരു പരീക്ഷ എഴുതിയാൽ മുമ്പ് എഴുതിയ ആ ഒരു പരീക്ഷൻ്റെ ഒരു ബൂസ്റ്റിംഗ് എനിക്ക് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ എഴുതണില്ല എന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്ത ആൾക്കാർ. അതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ, ജീവിതത്തിൽ ചെറിയ ഒരു കടം കയറിയപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു ആളെക്കുറിച്ച് പിന്നെ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് വലിയ വാർത്തയായിരുന്നു. അയാൾക്ക് ഇത്ര ഒരു കടം ഉണ്ടായിരുന്നെങ്കിൽ, ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും സഹായിക്കുമായിരുന്നല്ലോ എന്നുള്ളതാണ്. അപ്പോൾ പരാജയങ്ങൾ വരുമ്പോഴേക്കും ആകെ ഈ ഒരു രൂപത്തിലേക്ക് എത്തുന്ന കാഴ്ചകൾ അപൂർവമാണെങ്കിലും നമ്മൾ കാണുന്നു. അപൂർവമാണെങ്കിലും ഇത് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുകയും നമ്മുടെ മക്കൾക്ക് പരാജയപ്പെടാനും അതാ തോൽക്കാനും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പ്രത്യേകിച്ച് നമുക്ക് ആദ്യം ഒരു മറ്റേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത്. തോൽക്കാൻ പഠിക്കണം എന്നതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്.
0: അപ്പോൾ നമുക്കറിയാം, അപ്പോൾ തോൽക്കാൻ പഠിക്കണം എന്നുള്ളത് ശരിയാണ്. കാരണം പല ആളുകളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലേ, നമ്മുടെ പല അറിയപ്പെടുന്ന പലരെയും കണ്ടെത്തുമ്പോൾ അവരൊക്കെ പലപ്പോഴും തോറ്റവരാണ്. അതിപ്പോൾ ഇനി ഒരു ബിസിനസ്സുകാരനാകട്ടെ, അതല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനാകട്ടെ, അല്ലെങ്കിൽ ഒരു പണ്ഡിതനാകട്ടെ, ഇവരൊക്കെ പലപ്പോഴും എന്താണ് പലതിലും തോറ്റവർ. പക്ഷെ തോറ്റത് നമ്മൾ കേൾക്കാറില്ല, അല്ലെങ്കിൽ അറിയാറില്ല, ജയിച്ചത് മാത്രമാണ് നമ്മളറിയുക. അതുകൊണ്ട് ഈ തോൽക്കുക എന്നുള്ളത് എന്താണ്, ഒരു പക്ഷേ അത് വിജയത്തിലേക്കുള്ള ഒരു ബൂസ്റ്റിംഗ് തന്നെ ആയിരിക്കും.
1: ചവിട്ടുപടികൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും നമ്മളുടെ ഒരു കുട്ടിക്കാലഘട്ടം, പലപ്പോഴും ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അറിയോ, നമ്മളെ കാലത്ത് അങ്ങനെയൊക്കെ ഇരുന്നു. പക്ഷേ ഏത് നാട്ടിൻ പുറങ്ങളിൽ ഏതൊരു കാലഘട്ടത്തിലും ഒരു ഓരോ പിന്നെ എന്താ പറയുക, ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ, പുരോഗതിയുടെ ഘട്ടങ്ങൾ. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം, എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം ഞാൻ ആലോചിക്കുമ്പോൾ, അന്ന് പിന്നെ ക്രിക്കറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരാളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടും, ആ വലിയ പിന്നെ ആൻറ്റിനയാണ് ഉണ്ടാവുക, അത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ക്ലിയർ ഇല്ലാത്തൊരു കാഴ്ചയൊക്കെയാണെന്ന് കാണാം. ഇന്നത്തെ ആ രൂപത്തിലുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളത്. അതുമാത്രമല്ല, കൂട്ടം കൂടിയിൽ ഒരുപാട് കളികളുണ്ട് അല്ല. ഈ കളികളിൽ ഒരു ടീം ജയിക്കും, അതെല്ലാ കാലത്തും അങ്ങനെയാണല്ലോ, ഒരു ടീം തോൽക്കും. ആ തോൽക്കുന്ന ടീമിനെ നന്നായി കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ആ ആളുകൾ അവിടുന്ന് അവസാനം തിരിച്ചു പോകണം എങ്ങനെയാണ്, വിജയിക്കണം എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ്. തൊട്ടടുത്ത ദിവസം വരുന്നു, ചിലപ്പോൾ അവർ ജയിച്ചേക്കാം, അല്ലെങ്കിൽ തോറ്റ ടീമിനെ വീണ്ടും തോറ്റേക്കാം, ഇതൊക്കെ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷെ ആ തോൽവികളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അന്ന് നമ്മളെ ആരെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും അപ്പോൾ തിരിച്ചു പോണ സമയത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുന്നതറിയാം, നാളെ എന്തായാലും ഒന്നും കൂടി ഉഷാറായിട്ട് കളിച്ച് അവിടെ വിജയിക്കണം എന്നാണ്. ഇന്ന് നമ്മുടെ മക്കളെ നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് ഒന്ന് പരിശോധിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പരാജയങ്ങൾ ഉൾക്കൊള്ളാൻ അവർ മാനസികമായി തയ്യാറാവാറില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മളെ കുട്ടികളൊക്കെ ഫോണുകളിൽ വ്യത്യസ്തമായ കളികൾ കളിക്കാറുണ്ട് അല്ലേ, ഏത് കുട്ടികളാണെങ്കിലും ഫോണിൽ കളിക്കാറുണ്ട് എന്നുള്ളതാണ്. പല ഗെയിമുകൾ കളിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ, അല്ല ആ കുട്ടികളെ ഒരു നമ്മളൊരു ക്ലോസ് ഒബ്സർവേഷൻ, ഒരു വളരെ അടുത്ത് ഇരുന്നൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റണം എന്തറിയും, അവരെങ്ങാനും തോൽക്കാൻ പോകുന്ന നിമിഷം

0: എന്താ പറയുക, അവരത് ആ
1: ഓഫായി,
0: ഒന്നുകിൽ ഓഫാക്കും അല്ലെങ്കിൽ ആ ഗെയിം സ്റ്റോപ്പാക്കിയിട്ട് എന്ത്
1: സ്റ്റോപ്പ്
0: ചെയ്യും,
1: ചെയ്യും.
0: അടുത്ത ഗെയിമിലേക്ക് അവർ പോകുന്നില്ല.
1: അതെ,
0: എന്താണ് സൂചിപ്പിക്കണത്?
1: അവർക്ക് തോൽക്കാൻ ഇഷ്ടമില്ല.
0: തോൽക്കാൻ ഇഷ്ടമല്ല, ഞങ്ങൾ തോൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല,
1: അതെ അതെ
0: തോൽക്കാൻ ഞങ്ങൾ റെഡിയല്ല എന്നുള്ളത്.
1: അതെ അതെ
0: അപ്പം അത് ജീവിതത്തിൽ, ഒരു കളിയിലാണെങ്കിൽ പോട്ടെ, അത് നമുക്ക് ഒഴിവാക്കാം, പക്ഷെ അത് ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചർച്ച ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ തോൽക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ തോൽവികൾ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യരുടെ ഒരു അവസ്ഥ ആലോചിക്കുകയാണെങ്കിൽ, ബാക്കിയുള്ള ഏത് ജീവജാലങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അവയ്ക്കൊക്കെ ജന്മന എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സിദ്ധികൾ, ഒരുപാട് സ്കില്ലുകൾ, ഒരുപാട് കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോഴീൻ്റെ കുഞ്ഞാണെങ്കിൽ അത് ആ മുട്ടയിൽ നിന്നും വിരിഞ്ഞ ഉടനെ തന്നെ എന്തുണ്ട്, നടക്കുന്നുണ്ട്, പതുക്കെ പതുക്കെ ആ തള്ളയുടെ കൂടെ അങ്ങനെ പോയി കൊത്തിപ്പെറുക്കാനും വേണ്ടിയിട്ട് ചെറുപ്പം എന്നാൽ വളരെ വിത്തിൻ ഫ്യൂ ഡേയ്സ് അല്ലേ, വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിന് സാധിക്കുന്നുണ്ട്. ഒരു പശു പ്രസവിച്ച ഉടനെ തന്നെ അതിൻ്റെ കുഞ്ഞെന്തുണ്ട്, ആ പശുക്കുട്ടി അതിൻ്റെ അകിടിലേക്ക് സ്വയം നടന്നു പോവുകയും പാല് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് മൃഗങ്ങളെടുത്ത് പരിശോധിച്ചാണെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ മനുഷ്യരുടെ ജീവിതം അങ്ങനെയല്ല അല്ലേ, നമ്മളൊരു നിസ്സഹായാവസ്ഥയിലാണ് ജനിച്ചു വീഴുന്നത്, വെറും കരയാൻ മാത്രമാണ് ചെറിയൊരു കുട്ടിക്ക് സാധിക്കുന്നത്. പക്ഷെ എന്നാൽക്കറിയും, ഒരു ഉറുമ്പ് കടിച്ചാൽ കരയും, എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അപ്പോഴും കരയുണ്ട്. ആ രൂപത്തിലാണ് ചെറിയ ഒരു ചെറിയ കുഞ്ഞു മക്കൾ, പിന്നെ അവിടെ അവിടുന്ന് പതുക്കെ ഒന്ന് കിടത്തിയിടന്ന് എന്ത് ചെയ്യും, കമിഴാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. ഒരു ദിവസം കൊണ്ട് കഴിയില്ല, ഒരാഴ്ച കൊണ്ട് കഴിയില്ല, ഒരുപാട് തവണ ഇതിങ്ങനെ പരിശ്രമിച്ച് പരിശ്രമിച്ച് ശ്രമിക്കും, തോൽക്കും, വീണ്ടും ശ്രമിക്കും, തോൽക്കും, വീണ്ടും ശ്രമിക്കും, ഇങ്ങനെ നിരന്തരം തോറ്റ് തോറ്റ് തോറ്റ് തോറ്റാണ് എന്ത് ചെയ്യണത്, ഒരു ദിവസം എന്ത് ചെയ്യണത്, ഈ കമിഴ്ന്ന് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത്. അവസാനം ഈ കമിഴ്ന്ന് അവിടെ ഒന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു നോക്കും, ഒരു ദിവസം കൊണ്ട് കഴിയില്ല, ഒരു അറ്റംപ്റ്റ് കൊണ്ട് കഴിയില്ല, നിരന്തരം ദിവസങ്ങളോളമുള്ള പരിശ്രമം കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഒന്ന് ആ കിടത്തിയ കമിഴ്ന്ന് കിടന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം മൂവ് ചെയ്യാൻ സാധിക്കണമെന്നുണ്ട്. പിന്നെ പതിയെ മുട്ട് കുത്താൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇരിക്കാൻ തുടങ്ങുന്നു, ഇരിക്കുന്നിടന്ന് പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളുടെ ആഴ്ചകളുടെ പരിശ്രമങ്ങൾ, ഇതൊക്കെ എന്താണ്, മനുഷ്യ നീ ഒരുപാട് തോൽവികൾ അനുഭവിച്ചിട്ട് വേണം നീ വിജയിക്കാൻ അല്ലേ, ഇതാണ് ശരിക്കും. അപ്പോൾ നമ്മുടെ ഒരു സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലാണെങ്കിൽ ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും, അതെന്നേക്കുമുള്ളൊരു പരാജയമല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ബോധപൂർവമായ ശ്രമം നടത്തുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം മനസ്സിൽ കണ്ടല്ലേ, എനിക്ക് ഞാൻ ജനിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നല്ലോ, ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഈ രൂപത്തിലേക്ക് ഞാൻ എത്തിയല്ലോ, അപ്പം ഇനിയും നേട്ടങ്ങൾ നേടാനും നല്ല കാര്യങ്ങളിലേക്ക് എത്താനൊക്കെ എനിക്ക് സാധിക്കും, ഈ ഒരു ഇപ്പോഴുള്ള ഞാൻ ഈ തോറ്റ അല്ലെങ്കിൽ ഞാൻ ഈ പരാജയപ്പെട്ട ഈ ഒരു അവസരത്തിനെ ഞാൻ സ്വന്തം ഒന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുള്ളത്.
1: അതെ, അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനെ കൊണ്ട് നമ്മൾ ബൈക്കിൽ യാത്രയാണ്. അപ്പോൾ യാത്രയിൽ റെയിൽവേ ഗേറ്റ് എത്തി, നല്ല തിരക്കാണ്, പിന്നെ തിരക്ക്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്താണുള്ളത്, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, അത്രയും നല്ല തിരക്കാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് കിട്ടിയ ഗ്യാപ്പിൽ കൂടെ ബൈക്ക് എടുത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് നമ്മളെന്ത് ചെയ്യും, ചെറുതായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടി കിട്ടി കിട്ടി നമ്മളങ്ങനെ മുന്നോട്ട് പോകും. എന്നിട്ട് ഞാൻ വെറുതെ അവനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ഞാൻ പറഞ്ഞു, നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ വരുമ്പോൾ ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കേണ്ടത്, പക്ഷേ നമ്മൾ എവിടെയെങ്കിലും സൈഡ് കിട്ടി, എവിടെ ഗ്യാപ്പ് കിട്ടി, ആ ഗ്യാപ്പ് കൂടെ ഒക്കെ കടന്നു പോയി നമ്മൾ മുമ്പിലെത്തി, നമ്മളിപ്പോൾ വളരെ സ്മൂത്തായിട്ട് പോവാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, ഒരു പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടാവും, ഇനി ഒന്നുമില്ല എന്ന് പറയലല്ല, എവിടെയെങ്കിലും ഒരു ചെറിയൊരു തിരിവ് അവിടെ ഉണ്ടാവും അല്ലേ, ആ തിരിവിലൂടെ കടന്ന് അടുത്ത സ്റ്റെപ്പിലെത്തി, അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ പോയി തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് സ്മൂത്തായി പോകുന്നത് പോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് പോകാൻ പറ്റും. ഈ ഒരു തിരിച്ചറിവ് ശരിക്ക് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: അതെ, അതുതന്നെയാണ് നമുക്ക് പറയുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ വെക്കേഷൻ്റെ സമയത്ത് ഒരു 10-ാം ക്ലാസ്സിൽ നിന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാർക്ക് വാങ്ങിയ ഒരു പെൺകുട്ടി, അവളുടെ പിന്നെ കൂട്ടുകാരുടെ കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ചോദിക്കും അല്ലേ, വിജയിച്ച ഒരു സന്തോഷമൊക്കെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഒന്ന് കൂട്ടുകാരികളുടെ കൂടെ ഒക്കെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ചോദിച്ചു. രക്ഷിതാവ് മടിച്ചിട്ടാണെങ്കിലും സമ്മതം കൊടുത്തു എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് വേറെ എവിടേക്കോ അവർ കറങ്ങി, വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ കുട്ടികൾ വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനായാലും നിങ്ങളായാലും ഏതൊരു രക്ഷിതാവാണെങ്കിലും തങ്ങളുടെ മക്കളോട് ചോദിക്കുന്ന ചോദ്യം, എന്താ വൈകിയത്, എവിടേക്കാണ് നിങ്ങൾ പോയത്, ആരൊക്കെയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, എന്തുകൊണ്ട് ഇത്ര വൈകി. അപ്പോൾ ഈ കുട്ടി ഒക്കെ പറഞ്ഞു, ഒക്കെ പറഞ്ഞ ഉമ്മ അത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവരെ കൂടെ പോയിരുന്ന ഒരു കൂട്ടുകാരിയുടെ മദർ ഒരു ഉമ്മ വിളിച്ചിട്ട് പറയണത്, അവർ പിന്നെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, അവിടെയൊക്കെ കറങ്ങിയിട്ടുണ്ട്, ഇന്ന ഹോട്ടലിൽ പോയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത്. അങ്ങനെ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ കുട്ടികൾ വൈകുന്നേരമാവാൻ പല സ്ഥലങ്ങളിലൂടെ കറങ്ങിയിട്ടാണ് എന്ത് ചെയ്ത് അവർ എത്തിയിട്ടുള്ളത്. അതൊന്നും ഈ കുട്ടി എന്ത് ചെയ്തില്ല, ഉമ്മനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ കളവ് പറഞ്ഞു. ഈ കളവ് പറഞ്ഞതിൻ്റെ ഒരു സങ്കടം ആ ഉമ്മ എന്ത് ചെയ്യാണ് ഈ കുട്ടീനോട് പറയണം, ഇത്രയൊക്കെ നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാറുണ്ട്, വിശ്വസിക്കാറുണ്ട്, നീ എന്നോട് കളവ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറിയ ഒരു വടി എടുത്തിട്ട് രണ്ടടി കൊടുത്തു. ഉമ്മക്ക് ആ ഉമ്മ പറയണത് വെച്ചാൽ അത്ര സങ്കടമായിരുന്നു സാറേ, എനിക്കൊരു നിലക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അവൾ എന്ത് പറഞ്ഞാലും നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഏറെ റിസ്ക് എടുത്തിട്ടാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഈ ഉമ്മ മോളോട് പറയണം, തലാസം കഴിഞ്ഞ് വെക്കേഷനൊക്കെ ആണല്ലോ, ഇന്നൊരു കാര്യം ചെയ്യും, ഇന്നലെ നിനക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ എത്ര പെട്ടെന്നാണ് നിൻ്റെ പണിയൊക്കെ നീ തീർത്ത്, ഇന്ന് എനിക്ക് കുറച്ച് സുഖമല്ല, എനിക്ക് തലവേദനയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എല്ലാ പണിയും വേഗം എടുത്തോ എന്ന് പറഞ്ഞിട്ട് അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ആ ഉമ്മ പറഞ്ഞിട്ടില്ല എന്ന് അവരോട് പറഞ്ഞു. പക്ഷെ ഈ കുട്ടി ഉമ്മ പറഞ്ഞു കേട്ടിട്ട് അല്പം ഒന്നും തിരിച്ചൊന്നും പറയാതെ റൂമിലേക്ക് പോവുകയും വാതിലടക്കുകയും ചെയ്യുന്നു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണില്ല, വാതിൽ ഒരനക്കും കാര്യങ്ങളൊന്നും കാണില്ല. അല്ലെ ഉമ്മ എന്തോ ഒരു ആ ഉമ്മ പറഞ്ഞു വെച്ചാൽ ആ സമയത്ത് എന്തോ അറിയില്ല എനിക്കൊന്ന് പോയി നോക്കാൻ തോന്നുന്നു. ചെന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു ഷാളിൽ തൂങ്ങി നിൽക്കുന്ന മോളൻ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എന്ത് ചെയ്തിട്ടില്ല, ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല. അവിടെ പിന്നെ മകനെ വിളിക്കുകയും വേഗം കത്തി കൊണ്ടുവരാൻ പറയും, അറക്കുകയും പിന്നെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഒരു സൺഡേ ആണ്, ഒരു ഞായറാഴ്ചയാണത്. അങ്ങനെ അവസാനം ഇവർ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എത്തി, ഒരു ഒരാഴ്ചത്തെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എന്ത് ചെയ്തു ഇവർക്ക് നല്ല ഈ കുട്ടിക്ക് നല്ലൊരവസ്ഥയിലൊക്കെ എത്താൻ പറ്റി. പക്ഷെ ആ ഉമ്മ പറയുന്ന ചില വാക്കുകൾ അതാണ് ഈ ഒരു സമയത്ത് നമ്മളില്ല. അതിനുശേഷം പലപ്പോഴും നമ്മളെ പല കാര്യങ്ങൾക്ക് അവർ വിളിക്കുകയും എൻ്റെ മനസ്സിന് ഇപ്പോഴും അത് പാകപ്പെട്ടിട്ടില്ല, ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള പരിശ്രമങ്ങൾ എൻ്റെ കുട്ടികൾ ചെയ്യുമോ, അറ്റംപ്റ്റ് നടത്തുമോ, ആ ഒരു പേടിയാണ്, എനിക്ക് രാത്രി ഉറക്കമില്ല, അങ്ങനെ ഒരുപാട് ആദികളോട് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇവർ ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ബില്ലായത് ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്താണ്. അപ്പോൾ ഞാൻ ഒരു പാരൻസ് സെഷനിൽ, പാരൻസ് മീറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചോദിച്ചു, ഒരു ഷാളിന് എത്ര വില എന്ന് ചോദിച്ചു. ജസ്റ്റ് ഏറ്റവും മുന്തിയ ഇവിടെ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ അണിയുന്ന ഈ ഒരു ഷാളിന് ശരിക്കും എത്ര വില? അപ്പോൾ ഇവർ പറഞ്ഞു, അല്ല ഏറ്റവും മുന്തിയ ഒരു ഷാളാണെങ്കിൽ അപ്പോൾ ഇവർ പറഞ്ഞു 1000 രൂപയൊക്കെ മാക്സിമം വരുള്ളൂ. അപ്പോൾ ഓരോ പുതിയ പുതിയ ഷാളിൻ്റെ പേരൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ കഴിഞ്ഞ വെക്കേഷനിൽ ഞാൻ പരിചയപ്പെട്ടൊരു ഷാള്, ആ ഷാളിന് ഏകദേശം 2 ലക്ഷം രൂപ. ഇവരൊക്കെ എല്ലാവരും വലിയ കണ്ണുകളോടെ മേലക്ക് നോക്കും, 2 ലക്ഷം രൂപേൻ്റെ ഒക്കെ ഷാളോ? ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം. അപ്പം ഈ പറഞ്ഞ സംഭവം പറഞ്ഞു. അപ്പം നമ്മുടെ മക്കളൊക്കെ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേക്കും തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ കേൾക്കണവർ. ഇതിപ്പോൾ ഒരു ഉമ്മ ആ കുട്ടി ചെയ്തൊരു മിസ്റ്റേക്ക്, ആ ഉമ്മയുടെ സങ്കടം അതൊരു ദേഷ്യമായിട്ട് പ്രകടിപ്പിച്ചപ്പോൾ അതൊന്ന് ഉൾക്കൊള്ളാൻ പോലും 16-17 വയസ്സൊക്കെ പ്രായമെത്തിയ കുട്ടികൾക്ക് സാധിക്കണില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരവസ്ഥ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ മക്കളെ ഈ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അവിടെ കാർക്കശ്യത്തോടുകൂടി പെരുമാറേണ്ട സമയത്ത് കാർക്കശ്യത്തോടുകൂടി തന്നെ പെരുമാറും. എന്നാൽ അത് ഒരു ദേഷ്യം പ്രകടിപ്പിക്കാനോ അതല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം പ്രകടമാക്കാനോ അല്ല, മറിച്ച് അവർക്ക് അവരോടുള്ള സ്നേഹമാണ് എന്നുള്ളത് ബോധ്യപ്പെടാൻ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണെന്ന്. വെറും ദേഷ്യം മാത്രമല്ലല്ലോ, നമ്മുടെ സ്നേഹം അവരെ അനുഭവിക്കണമല്ലോ. അപ്പം ഇതുപോലെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക, നമ്മുടെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുള്ളത്. അതുപോലെ ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില രക്ഷിതാക്കളും അങ്ങനെയുണ്ട്, എല്ലാ പരീക്ഷയിലും എൻ്റെ കുട്ടി മുഴുവൻ മാർക്കും വാങ്ങി വരണം, അതില്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു സുഖവും കൊടുക്കാത്ത, ഒരു പിന്നെന്താ പറയുക, സപ്പോർട്ടും കൊടുക്കാത്ത എത്രയോ രക്ഷിതാക്കളൊക്കെ കാണാം. ഈ കാര്യം പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ അമ്മമാരാണ് ഉമ്മമാരാണ് ഒരു സ്റ്റെപ്പ് മുന്നിൽ, അല്ലേ? അവർക്കാണ്. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവരത്ര ഇപ്പോൾ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്, ഒരു ക്ലാസ്സിൽ 35-40-50 കുട്ടികളൊക്കെ അടുത്തുണ്ടാവും. ഈ 50 കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മളെ കുട്ടി മാത്രം എല്ലാ പരീക്ഷയിലും 1st place വാങ്ങണം എന്നൊരു പിടിവാശി, അമിതമായ ഒരു താല്പര്യം, അമിതമായൊരു വാശി നമുക്ക് ഇതേ പാടില്ല ഉണ്ടാവാൻ പാടില്ല. കാരണം അതേ കാലിബറിലുള്ള മറ്റു കുട്ടികളില്ലേ, അല്ലേ? ഈ പരീക്ഷയ്ക്ക് ഇവനെ ഒരല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കുട്ടി നന്നായി പരിശ്രമിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ മോനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാ, സാറല്ലേ മോനാണെങ്കിൽ മോളാണ് നമ്മൾ പറയേണ്ടത്, സാറില്ല ഇപ്രാവശ്യം നീ ശ്രമിച്ചതിനേക്കാൾ കൂടുതൽ പരിശ്രമം അവന് കിട്ടി. ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമ്പം ഇനി അടുത്ത പരീക്ഷയ്ക്ക് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ കൂടി നിനക്കുള്ള ഒരു പാഠമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ആ ഈ രൂപത്തിലാണ് പറയുന്നതെങ്കിൽ ആ കുട്ടിക്കും തോന്നും ശരിയല്ലേ, ഞാൻ എവിടേക്കോ ഉഴപ്പിയിട്ടില്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് 1st place കിട്ടാതെ പോയത്, അല്ലേ? ആ ഒരു ബോധം കുട്ടിക്ക് വരും. ഇത് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ, കണ്ടോ നീ പഠിച്ചില്ല, അവർ കണ്ടില്ലേ, ഇവർ കുറ്റപ്പെടുത്തലാണ് ഈ സമയത്ത് നടത്തുന്നതെങ്കിൽ ആ കുട്ടിയുടെ മനോധൈര്യം മുഴുവൻ ചോർന്നു പോകും. അങ്ങനെയുള്ള കുട്ടികളാണ് പലപ്പോഴും അവിവേകങ്ങൾ കാണിക്കുന്നത്.
1: അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ, നിങ്ങളിത് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മ വന്നു, ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടായ ഒരു സംഭവം. അപ്പോൾ എൻ്റെ ചെറിയ മോളുണ്ട്, ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഓരോ സമയത്തും ഓരോന്ന് പഠിച്ച് ഓരോ പാട്ടും ആംഗ്യ പാട്ടും ഒക്കെ ആയിട്ട് ചെല്ലണമല്ലോ. അപ്പോൾ കഴിഞ്ഞ സമയത്ത് അവള് ക്ലാസ്സിൽ തേർഡായിരുന്നു വന്നത്. അപ്പോൾ ആ സമയത്ത് തേർഡ് കിട്ടിയപ്പം, തേർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ എന്ത് വെച്ചാൽ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചു, ഒരു സമ്മാനമൊക്കെ വാങ്ങിക്കൊടുത്ത്, പിന്നെ ഒന്ന് വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു, കാരണം ഒന്നാം സ്ഥാനം ആയില്ലല്ലോ എന്നുള്ളൊരു. പക്ഷെ നമ്മൾ പറഞ്ഞു, മൂന്നായില്ലേ, 40 കുട്ടികളിൽ നിന്ന് മൂന്നായല്ലോ, ഇനിയുള്ളത് എന്താവണം, നീ ഒന്നാവണം, ഒന്നാമത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആവണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇന്ന് ഞാൻ ഫസ്റ്റാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആ ഒരു എന്താ വെച്ചാൽ അന്ന് കിട്ടാത്തത് പിന്നെ അടുത്ത മത്സരത്തിൽ കിട്ടാൻ വേണ്ടി അന്ന് ബൂസ്റ്റ് ചെയ്തപ്പോൾ അത് വാങ്ങി. പക്ഷെ അവിടെ ഉള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം സ്ഥാനത്ത് എത്തിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൾ കരഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ അവളെന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തിനാ കരയണത്, വിഷമമൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നെ ചീത്ത പറയും. നിങ്ങൾ പറഞ്ഞപ്പോൾ അതാണ്, കാരണം കുട്ടികൾക്ക് പ്രശ്നമല്ല, ഉമ്മമാരാണ് ഇതിൽ മത്സരം. അപ്പോൾ നമുക്കറിയാലോ, ഈ കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും അവിടെ പാരൻസ് തമ്മിലാണ് മത്സരം എന്നുള്ളതൊരു കമൻറ്റ് പലരും പറയാറുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല.
0: അത് ഈ പരാജയപ്പെടുന്ന സമയത്ത് നമ്മൾ ചെറുത്, അഥവാ ഒരു തോൽവി, ചെറിയൊരു തോൽവി ഉണ്ടാകുമ്പോൾ അത് നമുക്കൊരു ഇനി അടുത്ത ഉയരങ്ങൾ കരസ്ഥമാക്കാൻ നേടാനുള്ള ഒരു അവസരമായിട്ട് ആണ് എന്ന രൂപത്തിൽ രക്ഷിതാക്കൾ കൂടി പിന്നിൽ നിന്നൊരു സപ്പോർട്ട് കൊടുത്താലേ, ഒരു താങ്ങും ഒരു തലോടലും കൊടുത്തെങ്കിലേ ആ കുട്ടികൾ എന്തെയുള്ളൂ, നല്ല കുട്ടികളായിട്ട് പരിശ്രമിക്കുള്ളൂ, നല്ല കുട്ടികളായിട്ട് മാറുള്ളൂ. അവിടെ നമ്മളുടെ ഭാഗത്ത് കുറ്റപ്പെടുത്തലുകളാണ് എന്നുണ്ടെങ്കിൽ പരാജയപ്പെടുന്നതിനെ അവർ വെറുക്കുകയും ഏതെങ്കിലും ചെറിയ തോൽവി വരുമ്പോഴേക്കും അവർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലുള്ള അവസ്ഥ വരുന്നതാണ്. ഇനി ഇപ്പോൾ ഇതുപോലെ തന്നെ സമാനമായ മറ്റൊരു അനുഭവം പറയാനുള്ളത്, നമ്മുടെ യുവാക്കളെക്കുറിച്ച് പിന്നെ നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം ഓക്കെ, വിദ്യാർത്ഥികളുടെ അപ്പുറത്ത് ഇല്ലേ, യുവാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ നല്ല കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അതുപോലെ തന്നെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കടക്കണം എന്ന താല്പര്യത്തോടുകൂടിയിട്ട് കയറും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നൊരു കാലമാണ് അല്ലേ, ഓരോ സംരംഭങ്ങൾ തുടങ്ങണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നമ്മൾ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പറയണ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറയണത് റോഡുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓരോ ടൗണിലും തുറക്കുന്ന കടകളുടെ എണ്ണം അല്ലേ, ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ആ ഒരു പിന്നെ ഭാഗത്തുകൂടെ നമ്മൾ ഒന്ന് പോവുകയാണെങ്കിൽ, ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തുകയാണെങ്കിൽ തുറന്ന പല കടകളും എന്ത് ചെയ്തിട്ടുണ്ടാവും,
1: അടച്ചിട്ടുണ്ടാവും
0: എന്നുള്ളതാണ്. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് പലപ്പോഴും ഇപ്പോൾ ഉള്ള പുതിയ പുതിയ ഷോപ്പുകൾക്കൊക്കെ ആളുകൾ ചെലവഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ, അദ്ദേഹം വലിയ പൈസക്കാരനാണ്, നല്ല സമ്പന്നനാണ്, അദ്ദേഹം നല്ലൊരുപാട് ബിസിനസ് നടത്തുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏക ഒരു ഒറ്റ മകനാണുള്ളത്, ബാക്കി 4 പെൺകുട്ടികളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരുപാട് സംരംഭങ്ങളും അവന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തു, പക്ഷെ അതിലൊന്നും ഒരു എന്താ കണിശത അല്ലെ, അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ ഇതൊന്ന് വിജയിപ്പിക്കണമെന്നൊരു താല്പര്യം അവൻ്റെ മനസ്സിൽ നിന്ന് വരണ്ടേ. അതൊക്കെ ഇങ്ങനെ വലിയ ആവേശത്തിൽ തുടങ്ങും, കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, അത് ഇട്ടേച്ച് പോകും. എനിക്ക് മടുത്തിട്ടുണ്ട്, ഞാൻ അപ്പോൾ ഇങ്ങനെ ആലോചിക്കണം, എന്താ പറയുക, ഇതൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് സ്വസ്ഥമായിട്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ച്, ഇവരെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, നമ്മളെ ക്യാഷ് പോകുന്നു, അതിനേക്കാൾ നമ്മളെ പിന്നെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ അതിൻ്റെ പിന്നാലെ അതെന്തോ അതെന്തോന്നുള്ളു. അപ്പോൾ യുവാക്കളോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ന് കാണുന്ന പല വലിയ വലിയ ബ്രാൻഡുകളൊന്നും ഒരു ദിനം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഒന്നും ഉണ്ടായതല്ല എന്നുള്ളതാണ്. അവരൊക്കെ കഠിനാധ്വാനം ചെയ്ത ആ കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങളാണ് ഇന്ന് കാണുന്ന ഏതൊരു വലിയ ബ്രാൻഡുകളും വലിയ ബിസിനസ് സ്ഥാപനങ്ങളും നമുക്ക് മനസ്സിലാക്കണം. നമ്മളൊരു തുടക്കം തുടങ്ങി ആദ്യത്തെ മാസം തന്നെ വലിയ ലാഭമൊക്കെ കിട്ടണമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ആ പരിപാടി തുടങ്ങാൻ അർഹനല്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിക്കും ഏത് ബിസിനസ്സുകളും അല്ലെ, അവർക്കൊരു പിന്നെ അതിൻ്റെ ഒരു പിന്നെ ആദ്യ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിനെ കുറിച്ച് പറയേണ്ടോ? സെലിബ്രിറ്റികളാവട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ മുന്നിൽ വരുന്നത് ആദ്യമൊക്കെ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി എത്രയോ സമയം നമ്മൾ ചെലവഴിച്ചു. ഒരു 40 മിനിറ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആയിരുന്നു റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യമൊക്കെ നമ്മൾ ഇരുന്നതിനുള്ളത്, എൻ്റെ ഒരു അനുഭവമായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ റെഫർ ചെയ്ത് കൃത്യമായി വരുന്നു, കൃത്യസമയത്തിനകത്ത് തന്നെ. അപ്പോൾ ഏതൊരു കാര്യം പ്രാക്ടീസ് ചെയ്ത് ഓരോ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അവയൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായ പരിശ്രമം, അല്ലേ? അതുപോലെ ചില ഇപ്പോൾ തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറയാറുണ്ട്, ബൾബ് കണ്ടെത്തിയതിൻ്റെ പിന്നിൽ അദ്ദേഹം 1000 തവണ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് പലപ്പോഴും പല സ്റ്റോറികളായിട്ട് നമ്മളൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 1000 ഞാൻ പഠിച്ചത് എങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇത് വിജയിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈ രൂപത്തിലാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇതാണ് ഏതൊരു കാര്യത്തിലും നമ്മളോട് ആലോചിച്ചേക്ക്, ടെക്നീഷ്യന്മാരായ ആൾക്കാരുണ്ടാവും, മെക്കാനിക്കലായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ ഓരോ മേഖലയിൽ അവരൊക്കെ ഒരു ദിവസം കൊണ്ടല്ലല്ലോ ആ ഒരു മേഖലയിലേക്ക് എത്തിയത്.
1: അപ്പോൾ ഒരു ചെറിയൊരു സംഭവം പറയാറുണ്ടല്ലോ, ഒരു ആൾ വഴിയിൽ വാഹനം കുടുങ്ങിയിട്ട് മണിക്കൂറുകളോളം കാത്തു നിന്നു, അവസാനം അതിൻ്റെ ആ പണി അറിയുന്ന ഒരാൾ വന്നിട്ട് അയാളൊരു ഹാമർ എടുത്തിട്ടൊരു മേട്ടം മേടിയിരുന്നു. വണ്ടി ശരിയായി, പക്ഷെ അയാളുടെ ഫീസ് ചോദിച്ചപ്പോൾ അയാൾ നല്ലൊരു ക്യാഷ് വാങ്ങി. അപ്പോൾ എന്താ ഇത്രയും എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇതാണ്, കാരണം ഇന്നലെയൊന്നും കൊണ്ട് പഠിച്ചതല്ല ഇത്, വർഷങ്ങളോളം അയാൾ മനസ്സിലാക്കിയതാണ്.
0: ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് അവസാനിച്ച ഒരു കാലം തന്നെയാണ് ഇപ്പോൾ. ഇപ്പോൾ ക്ലാസ്സിലേക്കൊക്കെ ഈ മത്സരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഭയങ്കര സ്വാഭാവികമായിട്ടും ഫാനിൻ്റെ ആൾക്കാരുണ്ടാവുമല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ ഇതൊരു എന്താ പറയുക, നിയന്ത്രിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഒന്ന്. അപ്പോൾ ഞാൻ ഈ ആ കുട്ടികളുടെ തർക്കം കണ്ടിട്ടാണ് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ചെന്നപ്പോൾ എല്ലാവരും ടീച്ചേഴ്സ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടവരായവരുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെ ഈ ഒരു തർക്കത്തിന് ഞാനുണ്ട്, ഞാൻ ജസ്റ്റ് വെറുതെ കുറച്ച് കാര്യങ്ങളിങ്ങനെ, എനിക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടീമിൻ്റെ ഫാനുകളാണല്ലോ മൊത്തത്തിലുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ കഴിയട്ടെ, ഇപ്രാവശ്യം ലോകകപ്പ് നേടിയ സ്പെയിനിൻ്റെ അനുകൂലിച്ചുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന ഏതെങ്കിലും ആൾക്കാർ ഇവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ ഒരാൾ പോലും സ്പെയിൻ എന്ന ഒരു ടീമിന് എന്തെയ്യണില്ല ഇല്ല. ശരി, ഇനി നിങ്ങൾക്ക് ആർക്കാ ഈ മത്സരത്തിനെ കുറിച്ച് പറയാനും തർക്കിക്കാനും അർഹത ഉള്ളതെന്ന് വെച്ചാൽ അല്ല, പിന്നെ ആരും മിണ്ടണില്ല. അല്ലെ പറ സാർ, ഞങ്ങൾ അർജൻറ്റീനക്കാരാണ്, ഫൈനലിൽ വരെ എത്തിയില്ല, ഫൈനലിലല്ലേ തോറ്റത്. അപ്പോൾ അത് പറഞ്ഞ് തീരുമ്പോഴേക്ക് മറ്റുള്ളതാണ്, ഫൈനലിൽ നിങ്ങൾ കളിച്ചിട്ടല്ലോ, നിങ്ങൾ ഫൈനലിൽക്ക് എത്താൻ തന്നെ ഒരർഹതയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ ശരി, അർഹത ഉണ്ടോ ഇല്ല ഒക്കെ നിൽക്കട്ടെ. നമ്മൾ ആലോചിക്കുക, ഈ വർഷത്തെ വേൾഡ് കപ്പിൽ എത്രത്തോളം രാജ്യങ്ങൾ പങ്കെടുത്തു, ഈ പങ്കെടുത്ത മുഴുവൻ രാജ്യത്തിൻ്റെ ടീമുകളും അവരാ പിന്നെ മെക്സിക്കോയിലേക്കാവട്ടെ, കാനഡയിലേക്കാവട്ടെ, അമേരിക്കയിലേക്കാവട്ടെ, മത്സരത്തിന് വേണ്ടി എത്തിയത് തോൽക്കാനാണോ ജയിക്കാനാണോ? കുട്ടികളുടെ എല്ലാവരും ജയിക്കാനാണെന്ന് പറഞ്ഞു. ശരി, എത്ര ടീമിനാണ് ജയിക്കാൻ സാധിക്കുക? ഫൈനലിൽ കപ്പ് നേടുന്ന ഒരൊറ്റ ടീം മാത്രമല്ല, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഏതായാലും വരുമ്പോൾ എല്ലാവരും തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആരും വരുന്നില്ല, വിജയിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷെ എല്ലാവർക്കും അറിയാം ഒരു ടീമിന് എന്തേ ഉള്ളൂ, വിജയിക്കാൻ സാധിക്കുള്ളൂ എന്ന്. മക്കളെ, ഇനി നിങ്ങൾ ആലോചിക്കുകയും ഈ പരാജയങ്ങളൊക്കെ നേരിടുമ്പോഴും ആ കളിക്കാർ ഗ്രൗണ്ടിൽ വെച്ച് പരസ്പരം അല്ലേ, അവിടെ വിജയിച്ച ടീമിലെ ആളുകൾ പരാജയപ്പെട്ട ടീമിലെ ആളുകളെ പോയിട്ട് എന്തുണ്ട് ആശ്വസിപ്പിക്കുന്ന കാഴ്ചകളാണ്. ചിലതൊക്കെ ഇമോഷണലായിട്ട് വൈകാരികമായ കാഴ്ചകളുണ്ട്. അവരണിഞ്ഞ ജേഴ്സികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു, ആ സ്നേഹവും പിന്നെ സൗഹൃദമൊക്കെ പങ്കുവെക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ തോറ്റതിൻ്റെ പേരിൽ അമിതമായ പിന്നെ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ നിരാശ അടിച്ചിട്ടോ പോയിട്ടില്ല. ചില ടീമുകളൊക്കെ അങ്ങനെ ഉണ്ട്, അത് പോട്ടെ, അത് നമ്മൾ ഒരു കോമൺലി പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. ഭൂരിഭാഗം കളിക്കാരും പരാജയപ്പെട്ടപ്പോഴും നിരാശയുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും അവരുടനെ എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് കയറി വന്ന് വിജയിച്ച ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തുകൊണ്ട് തിരിച്ചു പോകണം. അവരാ പരാജയപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് വീട്ടിൽ കരഞ്ഞിരിക്കുകയല്ല അവരാരും ചെയ്യണത്, മറിച്ച് ക്ലബ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കളിക്കാർ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി, ബാക്കിയുള്ള മറ്റു പല ആളുകൾ അവരുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കും അല്ലേ. അവിടെ സമയത്ത് തോറ്റ ഒരു നിരാശയിട്ട് ഓരോ ആളുടെ വീഡിയോ അല്ലെങ്കിൽ ഒരാളുടെ കാര്യം നമ്മൾ കാണില്ല. ഇതാണ് ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഒരു കാര്യം.
1: ഫുട്ബോൾ ടീമിലെ ഒരാളും ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളെ നാട്ടിലാണ് എന്ത് ചെയ്യണത്, നിരാശരാകുന്നതും അടി കൂടുന്നതും ആത്മഹത്യ ചെയ്യുന്നു.
0: അതെ, അതാണ് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇനി വരുന്നത്. അപ്പൊ ഇവരൊക്കെ നമുക്ക് മുന്നിൽ നൽകുന്ന വലിയൊരു പാഠമാണ് ഹനീഫ് ഭായി നമ്മളോട് ഇപ്പൊ പറഞ്ഞത്. അഥവാ അവരാരും തോറ്റതിന്റെ പേരിൽ പിന്നെ അമിതമായ ഒരു സങ്കടമായിട്ട് പോവുകയോ ആത്മഹത്യ ചെയ്യുകയോ അവരൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ, ആത്മഹത്യ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. അവരിനി ചെയ്യുന്നത് അവർ പരാജയപ്പെട്ടതിൽ നിന്ന് തുടങ്ങണം, അടുത്തൊരു പ്രാവശ്യത്തേക്ക് എത്തുമ്പോൾ അവരുടെ ഒരു കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നേട്ടങ്ങൾ നേടാനും ഇനിയും മികച്ച കളികൾ കാഴ്ചവെക്കാനുമുള്ള പരിശ്രമത്തിലേക്കാണ് അവർ അടുത്ത കാലുകൾ വെച്ചിട്ടുള്ളതെന്നാണ്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. എവിടെയാണോ നമുക്ക് ഫോൾട്ടുകൾ പറ്റിയുള്ളത്, എവിടെയാണോ നമുക്ക് തിരുത്തലുകൾ ആവശ്യമായത്, ആ തിരുത്തലുകൾ മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥമായ വിജയങ്ങൾ നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളത്.
1: അപ്പോൾ നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്, പിന്നെ തോറ്റ് നമ്മൾ പിന്മാറുകയല്ല അല്ലേ, മുന്നിലേക്കെത്താനുള്ള ഒരു ഊർജം നമ്മൾ സംരംഭിക്കണം അല്ലേ.
0: അതെ, ആ ഊർജം കൈവരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രോഗ്രാമൊക്കെ നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകങ്ങളിൽപ്പെട്ട ഒരു പുസ്തകമാണ് ഹാരി പോട്ടർ എന്ന് പറയുന്നത്, ജെ കെ റൗളിങ്ങിൻ്റെ പുസ്തകം. ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ ജെ കെ റൗളിങ്ങിൻ്റെ ഈ പിന്നെ ഹാരി പോട്ടറിൻ്റെ പിന്നിലൊരു വലിയ ചരിത്രമുണ്ട്, കഥയുണ്ട് എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ട് അന്നത്തെ പ്രസാധകരടുത്തേക്ക് അതൊന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യും കാലും പിടിച്ച് ചെന്നിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ. ഓരോ പ്രസാധകരടുത്തേക്ക് പോവും, അവരത് നോക്കും, അത് മടക്കി വെക്കും, ഞങ്ങളുടെ കമ്പനിയിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുകയില്ല, അങ്ങനെ തിരിച്ചയച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ. അവസാനം നിങ്ങൾ ആലോചിക്കേ, ഇപ്പോൾ ആ ജെ കെ റൗളിങ്ങിൻ്റെ ഈ ഒരു ഹാരി പോട്ടറും ലോകത്ത് തന്നെ ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകങ്ങളുടെ കൂട്ടത്തിലൊന്നാണെങ്കിൽ, അപ്പം അന്ന് അവരെങ്ങാനും, ഇപ്പോൾ ഞാനെപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടി വരാം, ആദ്യത്തെ ഒരു നാലോ അഞ്ചോ പ്രസാധകരടുത്ത് പോയി അവർ തിരിച്ചയക്കുമ്പോൾ ഇത് എന്താ അതൊക്കെ പ്രസിദ്ധീകരിക്കുക, അതൊന്നും പറ്റില്ല എന്ന് തിരിച്ചയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ്, ഞാനിനിയിപ്പോൾ എന്തിനാ അതിന് വേണ്ടിയിട്ട് നടക്കണത് അല്ലേ, ഇതവിടെ കിടക്കട്ടെ എന്നൊരു ചപ്പ് ചവറിലിടേണ്ട ഒരു രൂപത്തിലേക്കായിരുന്നു എത്തേണ്ടത്. പക്ഷെ അവരെന്ത് ചെയ്യാണ്, തൻ്റെ ആ ഒരു പ്രതീക്ഷ കൈവിടാതെ ഓരോ വാതിലുകളിലും പോയി മുട്ടി അവസാനം ഏറ്റവും അധികം പിന്നെ സമ്പത്ത് അതിലൂടെ അവർ കരസ്ഥമാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഏത് കാര്യത്തിലും, ഇപ്പോൾ ഇതൊരു ബുക്കിനാണെങ്കിൽ നേരത്തെ നമ്മൾ തോമസ് ആൽവാ എഡിസന്റെ ഒരു ചരിത്രം പറഞ്ഞു.
1: കേരളത്തിൽ തന്നെ പ്രഗത്ഭനായ ഒരു ഗായകനുണ്ട്, അദ്ദേഹം ആ ചെറുപ്രായത്തിൽ ആകാശവാണിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം നൽകാൻ വേണ്ടിയിട്ട് വാർത്ത വായിക്കാനും മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദം പറ്റൂല എന്ന് പറഞ്ഞ് കൊള്ളൂല എന്ന് പറഞ്ഞ് അയാൾ ഒഴിവാക്കി. ഇന്നും അയാൾ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഏതൊരാളാകട്ടെ, അവരിലൊക്കെ പലപ്പോഴും ഇങ്ങനെ കുറേ നിരാശയുണ്ടായ അല്ലെങ്കിൽ പിന്നെ അവസരങ്ങൾ അന്വേഷിച്ച് നടന്ന് അവസരങ്ങൾ ചോദിച്ചു പോയ ഒരുപാട് അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും, അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇപ്പോഴും ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ വിജയിച്ചിരിക്കണ ആ ഒരു രംഗം മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. അവരൊക്കെ പരിശ്രമത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ കുറേ അനുഭവങ്ങൾ പലരും പങ്കുവെക്കുമ്പോൾ, വേറൊരു ആളെക്കുറിച്ച് ഞാനിപ്പോൾ അടുത്ത് വായിച്ചത്, അയാൾ ഇതേപോലെ തന്നെ അറിയപ്പെടുന്ന ഒരാൾ തന്നെ കേരളത്തിൽ, അയാളൊരു അവസരം അന്വേഷിച്ച് നടന്നുമ്പോൾ ഒരു ഇൻ്റർവ്യൂ നടക്കാൻ, നാളെ ഇൻ്റർവ്യൂ ഉണ്ട്, അയാൾ രാത്രിയാണ് എന്ത് ചെയ്യുന്നത്, ആ പട്ടണത്തിലെത്തുന്നത്. അപ്പോൾ കിടക്കാനോ ലോഡ്ജ് റൂം എടുക്കാനൊന്നും പൈസ ഇല്ല. അപ്പോൾ അവസാനം അയാളൊരു പച്ചക്കറി മാർക്കറ്റിലുണ്ടായിരുന്ന ഒഴിവാക്കിയ ചാക്കില്ലേ, അത് വിരിച്ച് റോഡ് സൈഡിലിങ്ങനെ ഒരു ഇതിൻ്റെ മുന്നിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പിന്നെ എന്താ പറയുക, പബ്ലിക് ടോയ്ലറ്റിൽ പോയി അവിടുന്ന് ഡ്രസ്സ് മാറി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ഇന്ന് അവരൊക്കെ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് എന്താണ് എല്ലാവരും മനസ്സിലാക്കണം. വലിയ കഠിനാധ്വാനം ചെയ്തവർ തന്നെയാണ് എന്തുള്ളത് ഇങ്ങനെ ഉന്നതിയിലെത്തിയിട്ടുള്ളൂ, വിജയിച്ചിട്ടുള്ളൂ.
0: ഇത് മുതിർന്ന ആളുകളായ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ നമ്മുടെ വായനകളിലൂടെയും ഇതുപോലുള്ള സംഭവങ്ങളിലൂടെയൊക്കെ നമുക്കറിയാം. പക്ഷെ പുതുതലമുറയ്ക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ പലപ്പോഴും കിട്ടണില്ല. ഒന്ന്, വായനയിൽ അവർ ഏറെ പിന്നിലാണ്. അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇതുപോലുള്ള ആളുകളുടെ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കേൾപ്പിക്കാനും അവരെ കാണിക്കാനും അവരെ വായിപ്പിക്കാനും എന്ത് ചെയ്യുക, മുതിർന്ന ആളുകൾ രക്ഷിതാക്കൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഓരോ ചരിത്ര സംഭവങ്ങളും കഥകളൊക്കെ, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു സ്ഥാപനം അവിടെ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനം ഇത്ര വർഷമായി ഇവിടെ അല്ലേ, ആ ഇത് ഇത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കുക, നിങ്ങൾ ആലോചിക്കില്ലേ അവരെടുക്കുന്ന ഒരു പരിശ്രമം എത്ര. അപ്പോൾ ഏതൊരാൾക്കും ഇപ്പോൾ നമുക്കൊക്കെ നമ്മുടെ നാടുമായി നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് ആളുകളെ കാണിച്ചു കൊടുക്കാൻ പറ്റും, സംഭവങ്ങളെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവരൊക്കെ ഇതൊക്കെ നേടിയത് എത്രയോ പരിശ്രമങ്ങൾ കൊണ്ടാണ്. അവരുടെ ഒരല്പം പഴയ ചരിത്രം കൂടി അറിയുകയാണെങ്കിൽ, അതുകൂടി നമ്മുടെ മക്കളിലേക്ക് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ അവർ ചിന്തിക്കാൻ ഇടയാവുന്നതാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥകൾ സാഹചര്യങ്ങൾ രക്ഷിതാക്കൾ വീടുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് നമുക്ക് പറയുന്നത്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു മടുപ്പുണ്ടാവുമ്പോൾ അല്ലേ, ഒന്ന് നാണം കെട്ടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഉൾവലിയ എന്നുള്ള സ്വാഭാവികമാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്തറിയോ, ഇതൊക്കെ നോർമലി നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവണം, അത് സാരമില്ല, ഇങ്ങനെയൊക്കെ തന്നെ നമ്മളൊക്കെ കടന്നു വന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലാക്കുന്നത്, ഞാൻ മുമ്പൊരു എപ്പിസോഡ് കുറേ മുമ്പ് നടന്നൊരു എപ്പിസോഡിൽ ഞാനത് പറഞ്ഞതല്ലോ, ഞാനും മോളും കൂടെ വരുന്ന സമയത്ത് ഞാൻ അവളോട് പറഞ്ഞ് രണ്ട് പാക്കറ്റ് പാല് വാങ്ങുന്നു പറഞ്ഞിട്ട് ക്യാഷ് കൊടുത്ത് കടയിലേക്ക്, ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഇവള് പോയിട്ട് രണ്ട് പാക്കറ്റ് പാൽ എന്ന് പറഞ്ഞു. അപ്പോൾ പാല് പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടോ, ഈ പാലിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അവിടെ ഉള്ള തുലാസിലാണിത് വെച്ചത്, തുലാസിൽ വെച്ച എന്താണ് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പൈസ കൊടുത്തു, പൈസ ബാക്കി ഉള്ളത് ബാക്കി കൊടുത്തു, അങ്ങനെ തുലാസിക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അല്ലേ പിന്നെ കടക്കാരൻ എന്താ അല്ല നിങ്ങൾ അതിലല്ലേ വെച്ചത്. അപ്പൊ ഇവള് വിചാരിച്ചെന്താ ഇതൊക്കെ തൂക്കിയിട്ടാണെന്നുള്ളതാണ്. അതിൽ ആകെ കൈയൊക്കെ തലയിലടിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ മേലിന്നെ പറഞ്ഞേക്കരുത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ചോദിച്ചു എന്താ പറ്റിയത് ചോദിച്ചു. അയാൾ തുലാസിൽ പാലിച്ച് ഞാൻ ഇതെന്താ തൂക്കാണ് വിചാരിച്ചത്. അപ്പം അവർ മോളെ ഇത് പാക്കറ്റിൽ വരുന്ന കാര്യമില്ലേ, അപ്പോൾ നിനക്കെടുക്കാൻ വേണ്ടി സൗകര്യത്തിനായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടോ അതിൽ വെച്ചിട്ടുണ്ടാവോ. ഇനി ഞാൻ ആ കടയ്ക്ക് മേലിൽ പോലെ ഇതൊക്കെയാണ് പറയണത്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചമ്മലാണോ, ഞങ്ങൾ ആലോചിക്കുക ഇതുപോലുള്ള എത്രയോ. അപ്പോൾ ഇനി ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു അബദ്ധം പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കുക ഇനി വലിയ ഏറെ ഇപ്പോൾ ഈ കുട്ടിയാണ് ഏറെ മുതിർന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു അമളി പറ്റിക്കഴിഞ്ഞാൽ അപ്പം നിനക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആ കടക്കാർ, അപ്പോൾ ആ കടക്കാരനൊന്നും ഇതൊരു ഓർമ്മ ഉണ്ടാവില്ല. അയാളടുത്ത് ഇതുപോലുള്ള എത്രയോ സംഭവങ്ങൾ ഉണ്ടായിണ്ടാവും. നീ ഒരു കടയിൽ വന്നു ഇത് വാങ്ങാൻ വന്നു എന്നുള്ളത് ഒരിക്കലും ഓർമ്മയില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ചെറിയ സംഭവം പോലും നമ്മുടെ മക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തിരുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇതൊന്നും ഒരു പരാജയമല്ല, ഇതൊന്നും ഒരു ചമ്മലല്ല, ഇതൊക്കെ ക്വയറ്റ്ലി എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പക്ക മനുഷ്യനായിട്ട് ഇടപഴകാനും ഇടപെടാനും കൊള്ളേണ്ടത് കൊള്ളാനും കൊടുക്കേണ്ടത് കൊടുക്കാനും നമ്മുടെ സാഹചര്യ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കുള്ളൂ. അല്ലാതെ എന്നും ഒരു നേരെ വഴിയിൽ കൂടെ ഇങ്ങനെ ഒരു അമളിയും പറ്റാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു വിജയം നേടാൻ ഒരാൾക്ക് പിന്നെ വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പരാജയങ്ങളിൽ നിന്നും വിജയം ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്, ഒരിക്കലും തോൽവി ഒരു പിന്നെ നിരാശയായി പോകേണ്ടതല്ല. ആ തോൽവിയിൽ നിന്നാണ് നമ്മൾ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വാഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് പീസ് റേഡിയോ സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം പങ്കുചേർന്നത് ഷമീം വണ്ടൂർ, കൂടെ ഹനീഫ വണ്ടൂർ.
3: أعوذ بالله من الشيطان الرجيم.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് സലഫി ദുറൂസ്. ഇന്നത്തെ സലഫി ദുറൂസിൽ നുബുവത്തിന്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് അബൂബക്കർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന നിലക്കത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ള കാര്യമാണ്, അതുകൊണ്ടത് ശുദ്ധമായ വിശ്വാസമായിരിക്കും. അപ്പം ആ രൂപത്തിലാണ് സത്യവിശ്വാസികൾ അവരുടെ വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ അനേക സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് വചനങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇനി വേറെ ചില വചനങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തു ആലി ഇമ്രാനിൽ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂർ റഹീം. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക, എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. അവൻ അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്, സ്നേഹം കാരുണ്യമുള്ളവനാണ്. ഇതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കാൻ, റബ്ബ് മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂൽ തിരുമേനിയെ അംഗീകരിക്കുക, നബി തിരുമേനി എന്ത് പഠിപ്പിച്ചോ അതങ്ങനെ തന്നെ സ്വീകരിക്കുക. ഇതാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ റബ്ബിലേക്ക് എത്തണമെങ്കിൽ, റബ്ബിൻ്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ, റബ്ബ് അയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യമാണോ നമ്മളെ പഠിപ്പിച്ചത് അവിടെ തന്നെ നിൽക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റൊരു വചനം, അത് സൂറത്ത് അൽ മാഇദയിലുള്ളൊരു വചനമാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും അൽ ഇസ്ലാമ ദീനൻ. ഹജ്ജത്തുൽ വദാഇൽ വെച്ചിറങ്ങിയ ഒരു വചനമാണിത്. പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ വചനം എന്ന നിലക്കൊക്കെ പരിചയപ്പെടുത്തപ്പെട്ട വചനം എന്ന് പറഞ്ഞാൽ, ഇതിനുശേഷം ഒരു നിയമങ്ങൾ വന്നിട്ടില്ല, ചില പരലോകത്തെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലുകളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ മതത്തിലുള്ളൊരു വിധി, മതത്തിലുള്ളൊരു വിശ്വാസം ഈ ആയത്തിന് ശേഷം പിന്നെ വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവിടെ അല്യോമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീന നമ്മൾ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഓ ആത്മം തു ആലേക്കും നിയമത്തി, എൻ്റെ നിയമത്തി നിങ്ങളുടെ മേൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. വറളി തുലക്കും അൽ ഇസ്ലാമ ദീനൻ, നിങ്ങൾക്ക് മതമായി അൽ ഇസ്ലാമിനെ അള്ളാഹു തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദീന് പൂർത്തിയായി. അപ്പം ആ ദീനിലുണ്ട് ഒരു മുസ്ലിമിൻ്റെ മോമിൻ്റെ വിശ്വാസം എന്തൊക്കെയാണ് എന്നീ ദീനിലുണ്ട് എന്നതിൽ ഒരു സംശയമില്ലല്ലോ. ആ രേഖയാണ് നമ്മുടെ മുമ്പിൽ കിതാബായി സുന്നത്തായി ഇവിടെ നിലകൊള്ളുന്നത്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കർമ്മത്തിൻ്റെ രേഖ. ഇനിയോ ഈ ആയത്തുകൾ ഇറങ്ങിക്കഴിഞ്ഞു ഇസ്ലാം പൂർണ്ണമായി, അതിനുശേഷം പിന്നെ നമ്മുടെ വക ചില വിശ്വാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. എന്നാലും വിവരമില്ലാത്ത മനുഷ്യന്മാർ പുത്തൻ വിശ്വാസങ്ങളും പുത്തൻ ആചാരങ്ങളും ഉണ്ടാക്കുകയും അത് ഇസ്ലാമിൻ്റെ പേരിൽ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഗുരുതരമായ പാതകമാണ്. ഒരു സത്യവിശ്വാസി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, ഇനി മതത്തിൻ്റെ പേരിൽ പുതുതായി വല്ല വിശ്വാസം കർമ്മം ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അവൻ അതുവഴി ചെയ്യുന്നത് മുഹമ്മദ് നബി വഞ്ചന നടത്തി എന്നാണ്. കാരണം ദീനിയായ വിഷയം പിൽക്കാലത്തുള്ളവരും പുതുതായി പലതും ചേർത്ത് ഉണ്ടാക്കാമെന്നാണെങ്കിൽ അത് നബി തിരുമേനി പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ റസൂൽ തിരുമേനി അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, അതിൽ ഒതുങ്ങി നിൽക്കണം. വിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് നമ്മോട് പറയുമ്പോൾ നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നു, പക്ഷെ ചിലർ നിൽക്കുന്നില്ലെങ്കിലോ അതിൽ നിൽക്കണം എന്ന് പറഞ്ഞവർക്കാണ് അബദ്ധം പറ്റിയെന്ന് വരും. മറ്റൊന്ന് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് ചെയ്ത് പലരും ഇതിൽ കടത്തി കൂട്ടുമ്പോൾ അതുവഴിയും അവർ പറയുന്ന നബി വഞ്ചന നടത്തി, നല്ലതൊക്കെ പലതും നബി പഠിപ്പിക്കാതെ പോയി, ഈ നമുക്കും കുറേ നന്മകൾ ഉണ്ടാക്കാം, മതത്തിൻ്റെ വിഷയത്തിൽ പലതും അതിലേക്ക് ചേർക്കാം എന്ന് വിശ്വസിക്കുന്നൊരവസ്ഥയേക്കാണ് എത്തുക. ഇനി മറ്റൊരു വചനം, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അവൻ്റെ റസൂലിൻ്റെ മുമ്പിൽ മുൻകടന്നൊന്നും ചെയ്യാൻ പാടില്ല. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ ഇവിടെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ വേണം ഇത് കിതാബിലുള്ളതാണോ സുന്നത്തിലുള്ളതാണോ അതിൻ്റെ പിൻബലം ഉണ്ടോ എന്ന് ആലോചിക്കണം. അപ്പം അതിനെ മറികടന്നൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഏതൊരു വിശ്വാസമാണെങ്കിലും ഏതൊരു കർമ്മമാണെങ്കിലും ഇത് കിതാബിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന ചിന്ത അവൻ്റെ മനസ്സിലേക്ക് ആദ്യം വരണം. അത് വന്നിട്ടില്ലെങ്കിൽ അവനെ വരണമെന്നാണ് പറയുന്നത്, അതിനെ മറികടക്കരുത്. അതലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടന്നൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത്, അതൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ട്. അതിനെ മറികടന്നിട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ അനേകം വചനങ്ങൾ കാണും. ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ഹദീസുകൾ കൂടി സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ ദീനിലില്ലാത്ത വല്ലതും ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അതൊരിക്കലും സ്വീകാര്യമല്ല. കാരണം ഈ ദീന് മനുഷ്യർക്കുണ്ടാകാൻ പറ്റുന്നതല്ല, ഈ ദീൻ നബി തിരുമേനിയുടെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതുമല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 കൊല്ലം കൊണ്ട് അള്ളാഹു ഇറക്കിക്കൊടുത്ത സന്ദേശങ്ങളാണ് ഈ ദീന് എന്ന് പറയുന്നത്. അപ്പം അതിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും ഒഴിവാക്കുകയോ ചെയ്താൽ അവരെ നമ്മൾ തള്ളണം. നമ്മൾ എടുക്കേണ്ടത് പരിശുദ്ധ ഖുർആനുമാണ് തിരുസുന്നത്തുമാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ എല്ലാ പ്രസംഗത്തിലും ആമുഖമായി പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ആ കൂട്ടത്തിൽ, ഉദാഹരണത്തിന് ഇന്നൽ ഹംദലില്ല എന്ന് തുടങ്ങിയിട്ട് അമ്മാ ബാഅദു, ഫൈന്ന ഖൈറൽ ഹദീസി കിതാബുള്ളാ. പിന്നെ അവിടുന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും നല്ല സംസാരം, ഏറ്റവും സത്യസന്ധമായ അസ്തഖൽ, ഫൈന്ന അസ്തഖൽ ഹദീസ് എന്നും കാണാൻ കഴിയും. ഏറ്റവും സത്യസന്ധമായ സംസാരം അത് റബ്ബിൻ്റെ കിതാബാണ്. അതുപോലെ ഖൈറൽ ഹദീ, ഏറ്റവും നല്ല നേർവഴി, അത് ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയുടെ നേർവഴിയാണ്. അപ്പോൾ റസൂൽ കാണിച്ചു തന്ന കാര്യം അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഷർറൽ ഉമൂരി എന്ന കാര്യങ്ങളിൽ ഏറ്റവും ഷെറു, അപകടം പിടിച്ചത്, തിന്മ, മുഹദസാത്തുഹ, അതിലുള്ള പുതിയ കാര്യങ്ങളാണ്. പിന്നെ ഫഇന്നകുല്ല ബിദ്അത്തുൻ ലലാല, അങ്ങനെ ആ പുതിയ ഫഇന്നകുല്ല മുഹദസത്തിൻ ബിദ്, ആ പുതിയ കാര്യങ്ങളൊക്കെ ബിദ്അത്താണ്. വഖുല്ല ബിദ്അത്തുൻ ലലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വഖുല്ല ലലാലത്തിൻ ഫിന്നർ, എല്ലാ വഴികേടും നരകത്തിലേക്കുമാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ നരകത്തിലേക്കാണ്. അപ്പോൾ പുതുതായി എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഉണ്ടാക്കിയത്, നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം. ഈ മതത്തിലുള്ളത് എന്തൊക്കെയാണ്, അതുപോലെ ഈ മതത്തിലില്ലാതെ കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്തൊക്കെയാണ്. പലരും ആചരിക്കുന്ന മതം, മതം എന്ന പേരിൽ ആചരിക്കുന്നത് മതം പഠിപ്പിക്കാത്ത വിഷയങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് മതം പഠിപ്പിക്കാത്ത ജനങ്ങൾ ആചരിക്കുന്നത് എന്നുകൂടെ പഠിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്നാലാണ് യഥാർത്ഥത്തിലുള്ള ശുദ്ധമായ ആദർശം ലഭിക്കുകയുള്ളൂ, അതിന് പുറമെ ഈ ശുദ്ധമായ ആദർശത്തിൻ്റെ വില അറിയുകയുള്ളൂ. ലാ യാരിഫുൽ ഇസ്ലാം മല്ലാ യാരിഫുൽ ജാഹിലിയ എന്നൊരിക്കെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ജാഹിലിയത്ത് അറിയണം, ഇസ്ലാമിനെ അറിയണമെങ്കിൽ. അതുപോലെ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ജനങ്ങളൊക്കെ നന്മയെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ നബി തിരുമേനിയോട് ചോദിച്ചിരുന്നത് തിന്മകളെ പറ്റിയായിരുന്നു. അതെന്തിനാ? ആ തിന്മ മഹാഫത്തൻ യുതിരിക്കാൻ, ആ തിന്മയിൽ ഞാൻ അകപ്പെടാതിരിക്കാൻ, ആ തിന്മ എന്നെ പിടികൂടാതിരിക്കാൻ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ്, പിന്നെ അതിൽ നിന്ന് വ്യതിചലിച്ച അസത്യങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ എന്തൊക്കെയാണ് പ്രചരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് എന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇതിൻ്റെ ഗൗരവമാണല്ലോ മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന ആദർശങ്ങൾ, കർമ്മങ്ങൾ ഏറ്റവും അപകടം പിടിച്ചതാണ്, വലിയ പ്രശ്നമാണ് എന്ന് ഇസ്ലാം ആവർത്തിച്ച് പറയണം. കൈപ്പെട്ടൊന്നാണ് ഇവിടെ നബിൻ്റെ എല്ലാ പ്രസംഗത്തിലും. എത്രയെത്ര പ്രസംഗങ്ങളാണ് നബി തിരുമേനി നടത്തിയിട്ടുള്ളത്, ആ പ്രസംഗങ്ങളിലൊക്കെ ആമുഖത്തിൽ പറയുന്നൊരു വിഷയമാണ്. എന്താണ്? ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുള്ളാ, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് അള്ളാഹുവിൻ്റെ കിതാബാണ്, ഏറ്റവും നല്ല സംസാരം. അതുപോലെ ഏറ്റവും നല്ല സന്മാർഗം, അത് നബി തിരുമേനിയിലൂടെ കിട്ടിയ സന്മാർഗമാണ്. ഇനി ഏറ്റവും മോശപ്പെട്ട കാര്യമോ, അത് ഈ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയതാണ്. കാരണം ഈ പുതുതായി ഉണ്ടാക്കുന്നത് കൊണ്ട് ശിർക്ക് വരുന്നു. ഈ പുതുതായി ഉണ്ടാക്കുന്നത് കൊണ്ട് അള്ളാഹുവിനെ ഒഴിവാക്കി അവന് പങ്കുകാരെ സമർപ്പിക്കുന്നു, റബ്ബിൻ്റെ കൂടെ സമന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ല അവരെ മേൽ ദിവ്യത്വം ആരോപിക്കുന്നു. അതുപോലെ മതത്തിൻ്റെ വിഷയത്തിൽ ഒട്ടേറെ ബിദ്അത്തുകൾ കടത്തിക്കൂട്ടുന്നു. അതുകൊണ്ട് അതുണ്ടാവരുത്. അള്ളാഹു എന്താണോ ആകാശത്ത് നിറക്കിയത് അത് മാത്രം, അതിൻ്റെ പിന്നാലെ മാത്രം നിൽക്കണം എന്നടിക്കടി ഇസ്ലാം മനുഷ്യരോട് കൽപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. എന്താണത്? അബ്ഗളുന്നാസ് ഇലല്ലാഹി സലാസത്തുൻ, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വെറുപ്പുള്ള മൂന്ന് കൂട്ടരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. റബ്ബിന് ഇഷ്ടമല്ലാത്ത, റബ്ബിൻ്റെ അടുത്ത് ഏറ്റവും വെറുപ്പുള്ള മൂന്ന് കൂട്ടരും. ഒന്ന് മുൽഹിദും ഫിൽ ഹറം, ഹറമിൽ ഇൽഹാദ് നടത്തുക. ഹറം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കയാണ്, മദീനയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇൽഹാദ് നടത്തുക. അപ്പോൾ അവിടെ എന്താണോ ചെയ്യേണ്ടത് അതിന് വിരുദ്ധമായി ചെയ്യുക, അതാണ് അവിടെയുള്ള ഇൽഹാദ്. അതുപോലെ അവിടെ വെച്ച് തിന്മകൾ ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം തിന്മകൾ എവിടെ വെച്ചും ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, കളവ് നടത്താൻ പാടില്ല. പക്ഷെ ഇതൊക്കെ ഹറമിൽ വെച്ചാകുമ്പോൾ ഗൗരവം കൂടും, എവിടെ വെച്ചാലും ശിക്ഷ കിട്ടും എന്നത് ഉറപ്പാണ്. പക്ഷേ ഹറമിൽ വെച്ച് ഇത്തരം തിന്മകൾ ചെയ്യുമ്പോഴോ അതിൻ്റെ ശിക്ഷ കൂടും, കാരണം റബ്ബിന് അത്ര വെറുപ്പാണത്. കാരണം ഹറം എന്ന് പറഞ്ഞാൽ റബ്ബ് പവിത്രമാക്കിയ പ്രദേശമാണ്, അവിടെയുള്ള സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്. മക്കയിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ മറ്റു പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ 100,000 ഇരട്ടി പ്രതിഫലമുണ്ട്. മദീനയിലാണെങ്കിൽ 1,000 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചതാണ്. അപ്പം അവിടെ നല്ലത് മാത്രം ചിന്തിക്കേണ്ടതാണ്, നല്ലത് മാത്രം പറയേണ്ടതാണ്, നല്ലത് മാത്രം കേൾക്കേണ്ടതാണ്, നല്ലത് മാത്രം പ്രവർത്തിക്കേണ്ടതാണ്, നല്ല വിശ്വാസങ്ങൾ മാത്രം സ്വീകരിക്കണം, നല്ല കർമ്മങ്ങൾ മാത്രം പഠിക്കണം. അതല്ലാതെ അവിടെ വെച്ചിട്ട് ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുക, അതുപോലെ ബിദഅത്തുകൾ ചെയ്യുക, കളവുകൾ നടത്തുക, നമീമത്ത് പറയുക, ഗൈബത്ത് പറയുക, വ്യഭിചരിക്കുക, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അങ്ങനെ ഒട്ടേറെ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, അത് ഹറമിൽ വെച്ച് ചെയ്താലോ സാധാരണ സ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്നതിനേക്കാൾ എത്രയോ അപകടം പിടിച്ച വിഷയമാണ്. അപ്പം അതാണ് ഒന്ന് പറഞ്ഞത്, അള്ളാഹ്ക്ക് വെറുത്ത 3 കൂട്ടരിൽ ഒരു വിഭാഗം അതാണ്. മറ്റൊന്നുവ മുബുത്തഖിൻ ഫിൽ ഇസ്ലാം, മുബുത്തഖിൻ ഫിൽ ഇസ്ലാം സുന്നത്തൽ ജാഹിലിയ, ജാഹിലി സമ്പ്രദായം ഇസ്ലാമിലെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ജാഹിലി കാലഘട്ടത്തിൽ അവർ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ ചെയ്യുമ്പോൾ അതിന് വരുമാന മാർഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഇപ്പം ഖബറൊക്കെ വലിയ വ്യവസായമാണല്ലോ ഈ കാലഘട്ടം. അതുപോലെ സൃഷ്ടികൾക്ക് ദിവ്യത്വം ആരോപിച്ചാൽ അതിൻ്റെ പേരിൽ ഒരുപാട് പണം തട്ടാനൊക്കെ പറ്റും, ഒരുപാട് ഭൗതിക താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വീണ്ടും ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടുവരാനും പലരും ആഗ്രഹിക്കും. ഇസ്ലാം നിസ്കാസനം ചെയ്ത തകർത്തെറിഞ്ഞ ഒട്ടേറെ ശിർക്കൻ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അത് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുണ്ടാകും. അവരെ റബ്ബിന് ഏറ്റവും വെറുപ്പാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 3. മുത്തലിബും ബിദമിം ബിഇം ബിവൈരി ഹഖ്, ഒരു മനുഷ്യൻ്റെ രക്തം യാതൊരു ന്യായവും കൂടാതെ തേടുന്നവൻ. അപ്പോൾ ഒരു കാരണവുമില്ലാതെ മനുഷ്യൻ്റെ രക്തം ചിന്തുന്നവർ എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് ആ രക്തം ചിന്തുക, അപ്പോൾ നിരപരാധികൾ ആരാണെങ്കിലും, അത് മുസ്ലിമോ അമുസ്ലിമോ എന്നൊന്നും വ്യത്യാസമല്ല, അങ്ങനെ ഒരാളെ ഒരാൾ വധിച്ചു കളയുക എന്ന് പറയുന്നതോ റബ്ബിന് അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ആ രണ്ടാമത് പറഞ്ഞ വിഷയമാണ് നമ്മുടെ ഈ ഒരു സംസാരവുമായി കൂടുതൽ ബന്ധപ്പെട്ട വിഷയം. അതെന്താ? ജാഹിലിയത്തിലുള്ള സമ്പ്രദായങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഒരിക്കലും ജാഹിലിയത്തും ഇസ്ലാമും തമ്മിൽ ഒരുമിച്ച് പോവുകയില്ല. ജാഹിലിയത്തിനെ ഇസ്ലാം എതിർത്ത് പരാജയപ്പെടുത്തിയതാണ്. ആ ജാഹിലിയൻ വിശ്വാസം വീണ്ടും ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നത് ആര് രംഗത്ത് വന്നാലും ആര് നേതൃത്വം കൊടുത്താലും അവർ ചെയ്യുന്നത് ഗുരുതരമായ പാതകമാണ്, റബ്ബിന് ഏറ്റവും വെറുപ്പുള്ള വിഷയമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ഖുല്ലു ഉമ്മത്തി യദുഖുലുൻ അൽജന്ന, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, ഇല്ലാമൻ അബ വിസമ്മതിച്ചവൻ ഒഴികെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവർ അവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ചിലരൊക്കെ മുസ്ലിങ്ങൾ എന്ന് പേരിന് പറയുന്നു, അല്ലെങ്കിൽ പരമ്പരാഗതമായി മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നു, അതുകൊണ്ടൊന്നും ആരും രക്ഷപ്പെടും എന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല. കാരണം ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആവണമെങ്കിൽ അതിൻ്റെ നിബന്ധനയാണ് ഇവിടെ പറയുന്നത്. അതാ കുല്ലു ഉമ്മത്തി യദുഖുലുൻ അൽജന്ന ഇല്ലാമൻ അബ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, വിസമ്മതിച്ചവൻ ഒഴികെ. അപ്പോൾ സഹാബത്തിന് എന്താണ് ഈ വിസമ്മതിച്ചവൻ എന്നത് മനസ്സിലാകാത്തത് കൊണ്ട് അവർ ചോദിച്ചു, അമൻ യഅബാ യാ റസൂലല്ലാഹ്, ആരാണ് ഈ വിസമ്മതിക്കുന്നവർ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കാരണം വിസമ്മതിച്ചവർ സ്വർഗത്തിൽ പോവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, മൻ അതാനി ദഹലൽ ജന്ന, എന്നാർ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ കടന്നു, വമൻ അസാനി ഫഖദ് അബ, എന്നാര് ധിക്കരിച്ചോ അവനാണ് എന്നെ അനുസരണക്കേട് കാണിച്ചവൻ. അപ്പം ഏതൊരു വിഷയത്തിലും ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ ഇസ്ലാമിന് നിർദ്ദേശങ്ങളുണ്ട്, എല്ലാറ്റിലും ഇസ്ലാമിന് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ആണ് ഓരോരുത്തരും പിന്തുടരേണ്ടത്. അതല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കുകയും അത് അംഗീകരിക്കാൻ വൈമനസ്യം കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ നരകത്തിലെത്തും. നേരെ മറിച്ച് അത് ജീവിതത്തിൽ പകർത്തിയാലോ സ്വർഗത്തിലെത്തും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ മതത്തിൻ്റെ ഏതൊരു കാര്യവും അത് കിതാബ് നോക്കിയിട്ട് സുന്നത്ത് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അതിനനുസരിച്ച് ജീവിക്കണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
3: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബൂബക്കർ സലഫി.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ

0: ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി ശ്രവിക്കുന്നത് വിജയപീഠം. അക്കാഡമിക ലെവലിൽ ഉന്നത വിജയം കൈവരിച്ച വിവിധ തുറകളിലെ വ്യക്തികളുമായി പീസ് റേഡിയോ പ്രതിനിധികൾ നടത്തുന്ന അഭിമുഖം വിജയപീഠത്തിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നത് ത്വാഹ റഷാദ്, കൂടെ അബ്ദുസ്സലാം വീട്ടി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വിജയപീഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതുപോലെ വിജയപീഠത്തിൽ ഇന്ന് ഈ എപ്പിസോഡിലുള്ളത് ത്വാഹ റഷാദ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറായിട്ടുള്ള, അതുപോലെ നമ്മുടെ വിസ്ഡം യൂത്തിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രതിനിധിയും മണ്ഡലം ഭാരവാഹിയുമൊക്കെ ആയിട്ടുള്ള ത്വാഹ റഷാദാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ ആദ്യമായി ഒരു പ്രോഗ്രാമിലേക്ക്, വിജയപീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ത്വാഹ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറേ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇനി അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകുന്നു. എന്തൊക്കെയായിരിക്കും അല്ലേ? അപ്പോൾ അതിൽ എപ്പോഴും നമ്മൾ ഇന്നോവേഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പുതുമ കൊണ്ടുവരുന്നതിൽ പ്രത്യേകിച്ച് ചെറുകിട സംരംഭകർ നേരിടുന്ന പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തായിരിക്കും? അവർ ചലഞ്ചസ് ഉണ്ടാവുമല്ലോ അല്ലേ? എന്തൊക്കെയായിരിക്കും?
5: ചെറുകിട സംരംഭകർ അല്ലെങ്കിൽ മൈക്രോ എൻ്റർപ്രണേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സർവൈവൽ ട്രാപ്പ് തന്നെയുണ്ട്. കാരണം മൈക്രോ എൻ്റർപ്രണേഴ്സിന് ഷോർട്ട് റൺ തിങ്കേഴ്സ് ആയിരിക്കും. നാളെ എന്ത്, മറ്റന്നാളെ എന്ത്, അത് കഴിഞ്ഞു പോവുക എന്നുള്ള നിലക്ക് ഒരു ചെറിയ വിഷയനോടെ ചെയ്യുന്നവരാകുക എന്നുള്ളൊരു ട്രാപ്പാണ്. എന്നാൽ അത് ഭേദിച്ചുകൊണ്ട് അതിനപ്പുറത്ത് നല്ല വിഷനോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചലഞ്ച്. കാരണം അവരുടെ സമയം, അവരുടെ റിസോഴ്സ് എന്നുള്ളതൊരു ട്രാപ്പായി മാറാതെ, കാരണം അവർക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതുപോലെ ക്രൈസിസ് മാനേജ്മെൻറ്റ്, HR ഇഷ്യൂസ് അവർക്ക് വരാനുണ്ട്, സപ്ലയേഴ്സിനെ മാനേജ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ അവർക്ക് വന്നിരിക്കുന്ന ഡെറ്റ് ക്ലിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടുകളും ആ നിലക്ക് പരിമിതപ്പെട്ടു എങ്കിൽ ലോങ് ടേം വിഷനോടെ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കൂല എന്നുള്ളതാണ്. അതാണ് ഒന്ന് സർവൈവൽ ട്രാപ്പ് എന്നുള്ളത് പറയുന്നത്. ഒന്ന് സമയത്ത്
4: അത് അവരുടെ തിങ്കിങ്ങിന്റെ ലെവൽ അനുസരിച്ചിരിക്കും.
5: രണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി വരുന്നത് എത്രയാണ്? വളരെ മിനിമലാണ്. 1 crore അല്ലെങ്കിൽ അതിനടുത്തൊക്കെ വരുന്ന അവരുടെ വാർഷിക വരുമാനം നമ്മൾ പറഞ്ഞ 10 crore. അപ്പൊ അത്ര ഒരു ചെറിയ കമ്പനി ആണെന്നുള്ള നിലക്ക്, ചെറിയൊരു ഫേം ആണെന്നുള്ള നിലക്ക്

0: ബിഗ് ബിസിനസ് ഹൗസസുമായി അവർക്ക് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ചെറിയ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഇന്നൊവേഷൻ കൊണ്ടുവന്നാൽ പോലും പോച്ചിങ് എന്ന് പറയും, നമ്മുടെ ഫുട്ബോൾ ടേംസിലൊക്കെ പോച്ചേഴ്സിനെ കേട്ടിട്ടുണ്ടാവും, അഥവാ എതിർ ടീമിൻ്റെ ഗോൾ മുഖത്ത് എപ്പോഴും പോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവിടെ ഒരു മിസ്റ്റേക്ക്, അവിടെ ഒരു അവസരം കണ്ടാൽ ഉടൻ തന്നെ ഗോൾ അടിക്കാൻ സ്കോർ ചെയ്യാൻ നോക്കുന്ന പോച്ചേഴ്സ് എന്ന് പറയും. അങ്ങനെയുള്ള പോച്ചേഴ്സ് ഇൻഡസ്ട്രിയിലുണ്ട്. കാരണം ഓരോ മാർക്കറ്റിൽ എന്ത് ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് എന്തൊക്കെ പുതിയത് കൊണ്ടുവന്നു എന്ന് നോക്കി നടക്കുകയും അത് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാനും അതിനനുസരിച്ച് അജൈലായി പെരുമാറുവാനും ഒക്കെ നോക്കുന്നവർ. അതൊരു ബിഗ് ബിസിനസ് ഹൗസ് ആണെങ്കിൽ അവർ വെൽ ഫണ്ടഡ് ആണ്, വെൽ റണ്ണാണ്, അവർക്ക് എല്ലാം ഓൺ ടേബിൾ റെഡി ആയിരിക്കും. എന്നാൽ ഒരു ചെറുകിട സംരംഭകനെ സംബന്ധിച്ചിടത്തോളം മിസ്സി ടേബിൾ ക്യാപ് എന്നാ പറയാം, അവിടെ എല്ലാം ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ കുറിച്ച് അവിടെ എല്ലാം അവിടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പുതിയ റിക്വയർമെന്റ് വരുന്നു, പുതിയൊരു അവസരം വരുമ്പോൾ അവരുടെ ക്യാപ് റെഡി അല്ല, ക്ലീൻ അല്ല. എന്നാൽ ഒരു വെൽ റൺ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ദേ ആർ റെഡി ഫോർ എവറിത്തിങ്. അങ്ങനെയുള്ള ഒരു ഫേം എപ്പോഴും ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഇന്നൊവേഷൻസിനെ റാഞ്ചിയെടുക്കുവാനും അതിൽ നിന്ന് അത് മുതലെടുക്കുവാനും ഒക്കെ അവർ നോക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ട്രാപ്പ് ചെറുകിട സംരംഭകരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്.
1: പിന്നെ അനുബന്ധമായി ചോദിക്കുന്നത് വെച്ചാൽ എൻ്റർപ്രൈസസും അതുപോലെ ഓണ്ടർപ്രണറും ഇങ്ങനെ രണ്ടും കേൾക്കുന്നുണ്ട്, ഇതെന്താണ് സംഭവം?
0: ഒരു സംരംഭത്തിന് ഇംഗ്ലീഷിൽ എൻ്റർപ്രൈസ് എന്ന് പറയും, എന്നാൽ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഓണ്ടർപ്രണർ എന്നാണ് പറയുക. ആ ഒരു വ്യത്യാസം വരുന്നത്, ഓണ്ടർപ്രണർ എന്നുള്ള വാക്ക് ഫ്രഞ്ചിൽ നിന്ന്, ഫ്രഞ്ചാണ് അതിൻ്റെ റൂട്ട് കിടക്കുന്നത്, അവിടെ ഓണ്ടർപ്രണർ എന്നുള്ള വാക്ക് അതിനർത്ഥം ടു അണ്ടർടേക്ക് എന്നുള്ളതാണ്, അതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫ്രഞ്ചിൽ ഇ എൻ എന്ന് എഴുതിയാൽ ഓ എന്നുള്ള സൗണ്ടാണ് വരിക, അതുകൊണ്ട് അത് ഇംഗ്ലീഷിൽ വന്നപ്പോൾ അങ്ങനെ തന്നെ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കീപ്പ് ചെയ്ത് പോവുകയാണ്.
1: അതാണ് ഓണ്ടർപ്രണർ
0: എന്ന് പറയാൻ കാരണം അതാണ്. പലർക്കും അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇങ്ങനെ എഴുതുമെങ്കിലും എന്റർപ്രണർ എന്നൊക്കെ വായിക്കുന്ന ആളുകൾ
1: വായിക്കുമ്പോൾ ഓണ്ടർപ്രണർ എന്നാണ് വായിക്കുന്നത്.
0: എന്റർപ്രൈസ് എന്നും മറ്റത്
1: ഓണ്ടർപ്രണർ എന്നാണ്. ശരി, കറക്റ്റ് ആണ്. ഒരുപക്ഷെ ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് പുതിയൊരു അറിവ് കിട്ടുന്നതായിരിക്കും, ചിലപ്പോൾ ഒരുപക്ഷെ മിക്കവാറും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ പിന്നെ നമ്മൾ ഈ പലപ്പോഴും ഏതൊരു സംരംഭകരാണെങ്കിലും ഇതെന്താവും, ഫെയിലാവോ, ഭയങ്കര ആശങ്കയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഭയം, ഭീതി, അതെങ്ങനെയാണ് ഒരാളെ അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ
0: അല്ലേ,
1: അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നതും അങ്ങനെ ബാധിക്കുന്നതും കൊണ്ടായിരിക്കും?
0: ഒന്നാമത് ബിസിനസ്സുകാരെപ്പോഴും റിസ്ക് ടേക്കിംഗ് ആണ്, റിസ്ക് തന്നെയാണല്ലോ. പ്രത്യേകിച്ച് ഒരു ഇന്നോവേറ്റർ കൂടെ ആകുമ്പോൾ, ഇതുവരെ നമുക്ക് ഡെഫിനിഷൻസിലൊക്കെ കാണാം, ഓസ്ലോ മാനുവലിൻ്റെ ഒക്കെ ഡെഫിനിഷനിൽ ന്യൂ ടു വേൾഡ്, ന്യൂ ടു ഇൻഡസ്ട്രി, ന്യൂ ടു ഫേം എന്നൊക്കെയുള്ള ലോകത്തിന് തന്നെ പുതിയത് കൊണ്ടുവരുന്ന ഇന്നോവേറ്റേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സക്സസ് പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. കാരണം ഒരുപാട് ട്രയൽസ് നടത്തിയിട്ടാണ് അവസാനം ഒന്ന് സക്സസ്ഫുൾ ആകുക ഇൻവെൻഷനിലൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇന്നോവേഷൻസ് നടക്കണമെങ്കിൽ അവിടെ പ്രോപ്പറായ ഇന്നോവേഷൻ കൾച്ചർ ഉണ്ടാവണം. ഇന്നോവേഷൻ കൾച്ചറിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പോയിൻ്റാണ്, ഒന്ന് സെലബ്രേഷൻ ഓഫ് സക്സസ്. എംപ്ലോയീസ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ടീം തന്നെ ആവട്ടെ, അവർ ഒരു പുതുമ കൊണ്ടുവന്നു അല്ലെങ്കിൽ അതിൽ സക്സസ് ആയി എങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു, അവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു, അപ്രീസിയേഷൻസ് കൊടുക്കുന്നു, കമ്പനി മൊത്തത്തിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നാൽ അവർ ഫെയിലിയർ ആയാലും അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അവരിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റേജസ് പലതും ഉണ്ടാവും. അപ്പോൾ സമയം അവിടെ പോകുന്നുണ്ട്, അതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നു, പിന്നെ റിസോഴ്സസ് നഷ്ടമാകുന്നു, ഒരുപാട് നഷ്ടം ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ടേമായിട്ട് ഈ തിയറി പറയുന്നത് ഫ്രീഡം ടു ഫെയിൽ, തോൽക്കാനുള്ള ഫ്രീഡം കൊടുക്കണം എന്ന്. എന്നാലേ ഇന്നൊവേഷൻ ഉണ്ടാവുള്ളൂ. തോൽക്കാൻ പാടില്ല, അതൊന്നും എല്ലാം സക്സസ്ഫുൾ ആകണം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ അതാണ് വളരെ ക്രിട്ടിക്കലായ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ, സിഗ്നിഫിക്കൻ്റ് ആയ ഫാക്ടറാണ് ഫ്രീഡം ടു ഫെയിൽ. അതിനൊരു ടോളറൻസ് ഉണ്ടാവണം എന്നുള്ളത്.
1: അത് ശരിക്കും ഈ ഒരു രംഗത്ത് മാത്രമല്ല അല്ലേ, എല്ലാ രംഗത്തും. ഒരു കുട്ടിയാണെങ്കിൽ പോലും പാരൻസ് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് തോൽക്കാനുള്ള ഫ്രീഡം
0: കൊടുക്കണം. കാരണം തോൽവിയാണല്ലോ ആദ്യം പഠിക്കുന്നത്. അല്ല, നമ്മൾ ഈ ടെക്നോളജി വേൾഡിൽ തന്നെ ഈ കണ്ടെത്തിയൊന്നും ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ സക്സസ്ഫുൾ ആയിട്ട് എവിടെയും ഇല്ല.
1: പിന്നെ അതുമല്ല, ഈ വൻകിട ബിസിനസ് സംരംഭകരാവുന്നത് ഫസ്റ്റ് അങ്ങനെ ആവുന്നില്ലല്ലോ, ചെറുകിടത്തിലൂടെ അവിടെ എത്തുന്നത്.
0: അതെ അതെ അതെ, അത് ഓവർകം ചെയ്യുക, എന്നിട്ടും സക്സസിന് പിന്നാലെ പോവുക എന്നുള്ളിടത്താണ് ഒരു ഓണ്ടർപ്രണറുടെ വിജയം കിടക്കുന്നത്.
1: അപ്പോൾ പിന്നെ അതുപോലെ അതിന് അനുബന്ധമായി ചോദിക്കാൻ മറ്റൊരു കാര്യം, ഒരു സാധാരണ വ്യാപാര സ്ഥാപനത്തെ കൂടുതൽ ഇന്നൊവേറ്റീവ് ആക്കാൻ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും?
0: ഇത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു, ഇന്നൊവേഷൻ ഓറിയൻറ്റേഷൻ എന്നുള്ളൊരു ഒരു ടേം. അഥവാ നമ്മുടെ ബിസിനസ്സിൽ എല്ലാം മീറ്റിങ്ങുകളിലും എല്ലാം ഇന്നൊവേഷൻ എന്നുള്ളതൊരു ഫാക്ടറായി കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്കിൽ അതൊരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയിലേക്ക് പോകാൻ പറ്റും. കാരണം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ കോമ്പറ്റീവ് വേൾഡിൽ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നൊവേഷൻ ഈസ് എ സർവൈവൽ നെസസിറ്റി എന്ന് പറയുക. സർവൈവ് ചെയ്യണോ, യു നീഡ് ടു ഇന്നോവേറ്റ്. അല്ലെങ്കിൽ വേറെ ആൺകുട്ടികൾ വേറെ പ്രൊഡക്റ്റുമായി വരും, അവർ വിജയിച്ച് പോകും എന്നുള്ളതാണ്. രണ്ടാമത്
1: കാത്തിരിക്കാൻ സമയമുണ്ടാവും,
0: കാത്തിരിക്കാൻ സമയമുണ്ടാവും. കാരണം നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ഇൻഡസ്ട്രി ഭയങ്കര വോളറ്റൈലാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കോമ്പറ്റീഷനും അങ്ങനെ തന്നെയാണ്, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ്, പുതിയ ആളുകൾ വരുന്നുണ്ട്.
1: പിന്നെ അതിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ് എന്താണെന്നുള്ളത് തിരിച്ചറിയാന്നുള്ളൊരു,
0: തീർച്ചയായിട്ടും നമ്മളെ ഈ പ്രൊഡക്റ്റ് മാത്രം നോക്കിയിട്ട് പ്രൊഡക്റ്റിന് പുതിയ ഫീച്ചറുകൾ കൊടുക്കുക, അങ്ങനെ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നവർ നടത്തുന്ന ഒരു പ്രശ്നമാണ് മാർക്കറ്റിംഗ് മയോപ്പിയ. കസ്റ്റമറിന് എന്ത് വേണം, മാർക്കറ്റിന് എന്ത് വേണമെന്ന് തിരിച്ചറിയാതെ പോവുക, കൂടുതൽ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ മറ്റൊന്നാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ നമ്മുടെ വ്യാപാര സ്ഥാപനത്തിലേക്ക്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഇന്നൊവേറ്റീവ് ആയത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിങ്ങനെ പറഞ്ഞു, നേരത്തെ കഴിഞ്ഞ തവണ തന്നെ നമ്മൾ പറഞ്ഞു ഇന്നൊവേഷൻ അസസ്മെൻറ്റ് നടക്കണം, എങ്കിലേ ഓക്കെ നമുക്കെന്ത് പോരായ്മ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ.
1: അതെ അതെ.
0: എന്നിട്ട് എന്താണോ വേണ്ടതെന്ന് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഒരു നമ്മുടെ എല്ലാം ഇന്നൊവേഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം, ഒരു അസസ്മെൻറ്റും നമുക്ക് നടക്കണം. അതുപോലെ തന്നെയാണ് ഒരു മോട്ട് ബിൽഡിങ്, മോട്ട് എന്ന് പറയും, MOAT, അഥവാ കാസിൽസ്, വലിയ കോട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു യൂറോപ്യൻ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിന് ചുറ്റും ഒരു തടാകം പോലെ കാണും, ഒരു വലിയ വെള്ളക്കെട്ട്. അതിനുള്ളിലായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ടവറുകളെല്ലാം ഉണ്ടാവുക. കാരണം പ്രൊട്ടക്ഷന് വേണ്ടി, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ്. ഒരു അറ്റാക്ക് വരുമ്പം ആ വാട്ടർ ബോഡി കടന്നു വരുന്ന, എന്നിട്ട് വേണം ഈ കോട്ടയിലേക്ക് എത്താൻ. അപ്പോൾ ഒരുവിധം ആളുകൾക്കൊന്നും അവിടെ പാസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മോട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആ മോട്ട് എന്താണ്, അവരുടേതായ ടെക്നോളജി അവർ കണ്ടെത്തിയത് വേറെ ഒരാളിലേക്ക് എത്തപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഒരു വ്രിയോ ഫ്രെയിംവർക്ക് എന്നുള്ളൊരു ഫ്രെയിംവർക്ക് തന്നെയാണ്. നമുക്ക്
1: ഇതേ മെത്തേഡ് മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റരുത്.
0: കാരണം എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് വർഷത്തെ അധ്വാനത്തിലൂടെ പലതും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ എൻ്റെ റിസോഴ്സ് അതുപോലുള്ളതായിരിക്കാം. ഇതൊന്നും, ഇതെല്ലാം അതിൻ്റെ ഉപയോഗം എനിക്ക് കിട്ടണം, എൻ്റെ ബിസിനസ്, സസ്റ്റൈനബിൾ ആയിരിക്കണം എന്നുള്ള. അപ്പോൾ സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഫ്രെയിംവർക്ക് പറയുന്നത്. വ്രിയോ എന്നാണ് പറയുക, VRIO. വി എന്നത് വാല്യൂ, എൻ്റെ റിസോഴ്സസ് അല്ലെങ്കിൽ എൻ്റെ ഐഡിയ അല്ലെങ്കിൽ എൻ്റെ കാപ്പബിലിറ്റി, അതൊരു വാല്യബിൾ ആയതായിരിക്കണം. അല്ലെങ്കിലോ എൻ്റേത് കോമ്പറ്റീറ്റീവ് ഡിസഡ്വാൻറ്റേജ് ആണ്. ബാക്കി എല്ലാവരും പലതും വിൽക്കുന്നുണ്ട്, എൻ്റേതും ആർക്കും വേണ്ടാത്തതാണ്, വാല്യൂ ഇല്ലാത്തതാണ്. വാല്യൂനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവർ പറയുന്ന, എക്സ്പെർട്സ് പറയുന്നത്, ഒരു യൂസറുടെ, ഒരു ഉപഭോക്താവിൻ്റെ പെയിനിനെ, വേദനയെ മാറ്റുന്നതായിരിക്കണം എന്നുള്ളത്. വേദന എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് എ വാല്യൂ.
1: അതെ അതെ.
0: അങ്ങനെ വാല്യുബിൾ ആയിരിക്കണം, ആളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ആണ് എങ്കിൽ എൻ്റെത് നല്ല പ്രൊഡക്റ്റായി. എന്നാൽ അത് റെയർ കൂടെ, ആർ എന്നത് റെയറിറ്റിയാണ്, അത് എൻ്റെത് എനിക്ക് മാത്രം കിട്ടണം, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ കോമ്പറ്റീവ് പാരിറ്റിയാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. മറ്റു കമ്പനിയും ഇത് കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യം എൻ്റെ മാത്രം സൊല്യൂഷനാണ്, ഞാൻ മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിൽ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അടുത്തതാണ് ഇനിമിറ്റേഷൻ, അതായത് വേറൊരാൾക്ക് ഇനിമിറ്റബിലിറ്റി, വേറൊരാൾക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റരുത്. അത് അവർക്ക് ഇമിറ്റേഷൻ, കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏടെ കാലത്ത് ജസ്റ്റ് പ്രോംപ്റ്റ് അവേ ആണ് എല്ലാം. ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ അത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തുകൊണ്ട് എന്താണെന്ന് തിരിച്ചെടുക്കാൻ നമുക്ക് അവർക്ക് സാധിക്കും, ഡിസിഫർ ചെയ്യാൻ. അതുകൊണ്ട് അതിനും പറ്റാത്തതാണ് എങ്കിൽ എൻ്റെത് പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ഒരു ഓർഗനൈസേഷൻ, അത് നല്ല നിലയ്ക്ക് എനിക്ക് ഓർഗനൈസ് ചെയ്യാനും പറ്റുന്നുണ്ട് എങ്കിൽ വേറൊരാൾക്കും എൻ്റെത് കോപ്പി ചെയ്യാനോ പറ്റില്ല, ഞാൻ സേഫ് ആയിരിക്കും, ലോങ് ടേമിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണെന്ന് പറയുന്നത്.
1: ഈ ഹാക്കിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ട് പലരും കമ്പനികളും ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്.
0: അതെ അതെ.
1: പക്ഷെ ഇപ്പം ഈ AI കാലത്ത് അതിനെയും അതിജീവിച്ച് പോകുന്ന ആളുകളുണ്ടാവും.
0: അതെ അല്ലേ. AIയുടെ കാലത്ത് എല്ലാം നമുക്ക് ചൈന ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, പ്രൊഡക്റ്റ് റിവേഴ്സ് എഞ്ചിനീയർ എടുക്കുന്നു, അവർ ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ ഒക്കെ നടത്തുന്നു. അവിടെ എന്തുവാ വെച്ചാൽ പലതും കിട്ടിയാൽ, ഈവൻ ഒരു പൈത്തൺ കോഡ് കിട്ടിയാൽ പോലും എല്ലാം ആയിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മുടെ ബിസിനസ്സിന് മാത്രമായിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ഉണ്ടായിരിക്കും. നമുക്കൊരു സപ്ലയർ, ആ സപ്ലയറുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാം. അതുപോലെ നമ്മുടെ മാർക്കറ്റിംഗ് ചാനൽസ്, ഇതൊന്നും വേറെ ആൾക്ക് കോപ്പി ചെയ്യാൻ പറ്റിയതല്ല. അതുപോലെ വർഷങ്ങളെടുത്ത് നാം നേടിയെടുത്ത കോസ്റ്റൽ ആംബിഗ്വിറ്റി ഇന്നതാണെങ്കിൽ ഇന്നത് എന്നൊക്കെയുള്ള എൻ്റെ അറിവുണ്ടാവും, അതൊന്നും കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ നിലക്കുള്ള
1: ചില തിയററ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ
0: മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ, എല്ലാം കോപ്പി ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മോട്ട് ബിൽഡ് ചെയ്യുന്നുവെങ്കിൽ നോബഡി കാൻ ഇമിറ്റേറ്റ് അസ്, വി ആർ സേഫ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
1: ഓക്കെ, ഏതായാലും അങ്ങനെയുള്ളത് അങ്ങനെയുള്ള ആളുകൾ അപൂർവമായിരിക്കും അല്ലേ?
0: അപൂർവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇപ്പോൾ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ കാപ്പബിലിറ്റി എന്നുള്ള വേറൊരാൾക്ക് അങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റിയതല്ല, ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ആപ്പിളിൻ്റെ ഒരു എക്കോ സിസ്റ്റം എന്നുള്ളത് അവരുടെ നമ്പർ വൺ അഡ്വാൻറ്റേജ് ആണ്. അത് വേറൊരാൾക്ക് ഈസിലി കോപ്പി ചെയ്യാൻ പറ്റിയതല്ല. അത് വാല്യുബിൾ ആണ്, അത് റെയർ ആണ്, ഇനിമിറ്റബിൾ ആണ്, വെൽ ഓർഗനൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ സസ്റ്റൈനബിൾ കോമ്പറ്റി അഡ്വാൻറ്റേജ് അക്വയർ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ പല കമ്പനികളും അങ്ങനെ അല്ല. അപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ഫേം നോക്കുമ്പോൾ അറിയാം എല്ലാം എങ്ങനെയാണ് പോകുന്നത്.
1: പിന്നെ നേരത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ, അത് ശരിക്കും മൈക്രോ എന്റർപ്രൈസസിന്റെ ഇന്നോവേഷൻസ് എങ്ങനെയാണ് മാറ്റുന്നത്?
0: നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു നമ്മൾ ഡിസ്റപ്റ്റീവ് ഇന്നോവേഷനെ കുറിച്ച്. വലിയ ടെക്നോളജി ഒക്കെ വരുന്നു, എന്നാൽ പിന്നീട് മറ്റൊരു ടെക്നോളജി കൊണ്ട് അതിനെ മറികടക്കുവാനും അത് സാധാരണക്കാരന് പോലും ആക്സസിബിൾ ആക്കുവാനും എല്ലാം സാധിക്കും. നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ എക്സാമ്പിൾ എല്ലാം പറഞ്ഞു. അപ്പോൾ ആ നിലക്ക് എ ഐ എ ഒരു ലേമാന് കോമൺ മാൻ ആക്സസിബിൾ ആകുന്ന നിലക്ക് ഇപ്പോൾ എ ഐ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ജെൻ എയുടെ ഓരോ ടൂൾസും അവൈലബിൾ ആണ്. അപ്പോഴും അതിൻ്റെ പ്രീമിയം വെർഷൻ വേറെ തന്നെയുണ്ട്, പലതും നമുക്ക് ആക്സസിബിൾ അല്ല.
1: അപ്പോൾ
0: ആ നിലക്ക് ഒരു ഇന്നോവേഷൻ സാധ്യതയുണ്ട്. പിന്നെ മൈക്രോ എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോക്കലൈസ്ഡ് ആയ ഒരു എ ഐ ഇൻ്റഗ്രേഷൻസ് കൊണ്ടുവരാം. നമ്മുടെ കേരളത്തിൻ്റെ എക്സാമ്പിൾ, കേരളത്തിൻ്റെ ബിഹേവിയർ അനുസരിച്ച്, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ഒന്നും ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് എ ഐ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായ മാർക്കറ്റിനനുസരിച്ച് അത് കോണ്ടക്ച്വലൈസ് ചെയ്ത് മുന്നോട്ട് ഇറക്കാനും ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ നിലക്ക് മൈക്രോ എൻ്റർപ്രൈസിന് സാധ്യതയുണ്ട് എ ഐയുടെ കാലത്ത്.
1: അതുപോലെ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇന്നോവേഷൻ കോമ്പറ്റൻസിയുടെ ഭാഗമായിട്ടാണോ?
0: ഡിജിറ്റൽ ട്രാൻസ്ഫോർ, ഒരു കമ്പനി ഡിജിറ്റലി ട്രാൻസ്ഫേർഡ് ആണ് കുറേയൊക്കെ. അപ്പോൾ ഒരു കമ്പനി ഡിജിറ്റൽ ട്രാൻസ്ഫോംഡ് ആയി എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു ഇന്നോവേഷൻ കോമ്പറ്റൻസിയുടെ ഭാഗമാവില്ല. പക്ഷേ ഇറ്റ്സ് ആൻ എനാബ്ലർ. നമ്മുടെ കമ്പനി ഡിജിറ്റലി ട്രാൻസ്ഫോംഡ് ആണ് എങ്കിൽ അത് നമ്മുടെ പ്രോസസ് ഇന്നോവേഷനെ ഡെഫിനറ്റ്ലി, കാരണം നമ്മുടെ പ്രോസസ്സ് അത് ഇമ്പ്രൂവ് ചെയ്യും. എല്ലാം ഡിജിറ്റലി ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, അജൈൽ ആയിരിക്കും നമ്മുടെ കമ്പനി. അതുകൊണ്ട് ഒരു ഇന്നോവേഷൻ കോമ്പിറ്റൻസിയുടെ എനാബ്ലറാണ് നമുക്ക് പറയാം. അതിനെ ബൂസ്റ്റ് ചെയ്യിക്കുന്നു, അതിനൊരു കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുന്നു, അതിനെ മുൻ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ അതിനെ ഉത്തേജിപ്പിക്കുവാനും അതിനെ മനോഹരമാക്കാനൊക്കെ
1: സാധിക്കും. ആ നിലക്ക് അല്ലേ ഒരു പാർട്ട് നമുക്ക് അവിടെ അങ്ങനെ?
0: അതെ, തീർച്ചയായും. കാരണം അതില്ലാതെ നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു ഇന്നോവേഷൻ സാധ്യമല്ല.
1: പിന്നെ ടൈം നമുക്ക് കുറേ ലാഭം കിട്ടും അല്ലേ?
0: തീർച്ചയായിട്ടും.
1: അതുപോലെ ഈ നമ്മൾ ചെറുകിട സംരംഭകത്വം എന്നൊക്കെ
0: പറയുന്നത്,
1: അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓണ്ടർപ്രണറുമായി ബന്ധപ്പെട്ടവരൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടായി. ഇപ്പം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അവിടെ ഉള്ള ഈ ചെറുകിട സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ നിന്ന് എന്താണ് ഒരു ലഭിക്കുന്ന സന്ദേശമായിട്ടുള്ളത്? അതിന് ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ആരെങ്കിലും കേരളത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സന്ദേശമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറാണ് വളർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പഠനത്തിൽ ഒരുപാട് കമ്പനീസ് സ്റ്റാർട്ടപ്പാണെന്ന പേരിൽ മുന്നോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, അത് നേടിയെടുക്കുന്നു. എന്നാൽ എല്ലാവരും ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ടപ്പ് ആകില്ല. ഇറ്റ് ഷുഡ് ഹാവ് ആൻ ഇന്നോവേഷൻ എൻജിൻ, ഒരു ഇന്നോവേഷൻ ഡ്രിവൺ എൻ്റർപ്രൈസ് ആകണം എന്നുള്ളതാണ്. സോ ആ ബിസിനസ്സിനകത്ത് ഇന്നോവേഷൻ എന്നുള്ളത് ഒരു മെയിൻ അജണ്ട ആകുമ്പോൾ മാത്രമാണ് സ്റ്റാർട്ടപ്പ് ആകുന്നുള്ളൂ. സോ അവരുടെ കമ്പനികളിൽ ഇന്നോവേഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നോവേഷൻ ഓറിയൻറ്റഡ് ആണ് എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സർവൈവൽ നെസസിറ്റിയാണ്. നമുക്ക് നിലനിൽക്കാനുള്ള നമ്മുടെ ഒരു പോംവഴിയാണ് വി ഷുഡ് ഇന്നോവേറ്റ് അവർ സെൽഫ് എന്നുള്ളത്. പിന്നെ എന്നാൽ ഇന്നോവേഷൻ എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നോളജിക്കൽ ഇന്നോവേഷൻ മാത്രമല്ല, അതിനേക്കാളും അപ്പുറത്താണ് ഒരു ഇൻവെൻഷൻ എന്നുള്ളതിനപ്പുറത്ത് ഇന്നോവേഷൻ ഒരുപാട് മീനിങ് ഫുൾ ആണ്. കാരണം ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക്നോളജിയോ പുതിയ പ്രൊഡക്റ്റ് കണ്ടെത്തി ഫീച്ചർ കണ്ടെത്തി എന്നുള്ള മാത്രമാണ്. ഇന്നോവേഷൻ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയും അത് മാർക്കറ്റ് ചെയ്യപ്പെടുകയും ആ നിലക്ക് ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആ നിലക്ക് അത് അവതരിപ്പിക്കുന്നു എന്നുള്ള നിലക്ക് എല്ലാം വരുന്നുണ്ട്. സോ ഇന്നോവേഷൻ എന്നുള്ളത് ഒരു ഇൻഹൗസായി ഒതുങ്ങി നിൽക്കുക, അത് ഓപ്പൺ ആകാം, ഓപ്പൺ ഇന്നോവേഷൻ ആകാം, അതിനപ്പുറത്ത് ജനങ്ങളുമായി സംവദിക്കുന്നതാകുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്നോവേഷൻ ഓറിയൻറ്റേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ ബിസിനസ് ഇന്നോവേഷൻ ഓറിയൻറ്റഡ് ആകണം, നമ്മുടെ ബിസിനസ്സിലെ സ്ട്രാറ്റജീസ് ഫോം ചെയ്യുന്നത് ആ നിലക്കാകണം, നമുക്ക് അസസ്മെൻറ്റുകൾ നടത്താം, എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിയുകയും അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്യുക, ആ നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. മാത്രമല്ല ഒരു ബിസിനസ്, ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ ഒരു USP ഉണ്ടായിരിക്കണം, യുണീക്ക് സെല്ലിംഗ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ മാത്രമായ, നമുക്ക് മാത്രം സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ, അത് മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു ഓൺ ടൈം ഡെലിവറിയാണ് നമ്മുടെ USP എങ്കിൽ അത് ഫോക്കസ് ചെയ്യണം, അത് മുറുകെ പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അത് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഫിലോസഫി അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം.
1: യെസ്, പിന്നെ പറഞ്ഞ പോലെ ജനങ്ങളുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നിലേക്ക് വരിക.
0: സോ ദെർബൈ വി ആർ ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി, ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത്.
1: അപ്പോൾ അതിൽ പറഞ്ഞ പോലെ പുതിയ കാലഘട്ടത്തിൽ AI കൊണ്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഡിജിറ്റലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ അങ്ങനെയുള്ള സംരംഭകരായിട്ട് മാറുകയും ആ സംരംഭകത്വ പ്രവർത്തനത്തിൽ നീതിയുക്തമായി, അതുപോലെ തന്നെ അവിടെ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞാൽ അവിടെ ഇസ്ലാമികമായൊരു ഒരു ഒരു ഒരു കൾച്ചർ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ വെറും പണം നേടുക എന്നതും ഏത് മാർഗത്തിലൂടെയും കിട്ടുക എന്നുള്ളത് മാത്രം അവിടെ മാറുന്നു. അവിടെ അതുകൂടിയും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ
0: തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായത് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ നീയത്ത് ഉണ്ടെങ്കിൽ കൊല്ലു മഅറൂഫിൻ സദഖാന. ആ നിലക്ക് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് പുണ്യം നേടാൻ സാധിക്കുന്നതാണ്. നമ്മുടെ അജണ്ടകൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ സൊസൈറ്റി നമ്മുടെ വിഷനിൽ, നമ്മുടെ ഒബ്ജക്റ്റീവിലൊക്കെ ഒരു ഫാക്ടറായി വരുന്നു എങ്കിൽ, അതുകൊണ്ട് തന്നെ ഒരു എത്തിക്കൽ ബിസിനസ് എന്നുള്ളത് എപ്പോഴും മുറുകെ പിടിക്കുക.
1: അത് ഇന്ന് ആ ഒരു എത്തിക്കൽ ബിസിനസ്സിൻ്റെ സാധ്യത ഇന്ന് ഈ പറഞ്ഞ വളരെ എനിക്കൊന്ന് തോലും കുറവായിരിക്കാം. അവിടെയാണ് നമ്മൾ അവിടെ അതൊരു ചലഞ്ചസ് ആണല്ലോ. കാരണം പണം എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു കാലഘട്ടത്തിൽ എത്തിക്കൽ ബിസിനസ് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകണമെങ്കിൽ.
0: ഇവിടെ നമ്മൾ ഇന്നോവേഷനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്നോവേഷനിൽ ഞാൻ പറഞ്ഞു, നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തുന്നതാകാം, നമ്മുടെ ബിസിനസ്സിലെ പുതിയ ഐഡിയ ആകാം, നമ്മൾ അക്വയർ ചെയ്യുന്ന പുതിയ ക്യാപ്പബിലിറ്റി ആകാം, പുതിയൊരു പ്രൊഡക്റ്റ് ആകാം, എന്തുമാകാം. എന്നാൽ നമ്മെ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളെന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി തേടി നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സീക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. എന്നാൽ മറ്റൊരു ബിസിനസ്സുകാരൻ, അവൻ അവൻ്റേതായ ഒരു ഐഡിയ എടുക്കുകയും അത് അവൻ അത് വെച്ചുകൊണ്ട് അവൻ ബിസിനസ് ചെയ്യുന്നു, നല്ല നിലക്ക് പോകുന്നു. അപ്പോൾ അവനെ കില്ല് ചെയ്തുകൊണ്ട് നമ്മുടെ അവൻ്റെ അന്നം മുടക്കിക്കൊണ്ടാവരുത് നമ്മുടെ ബിസിനസ് എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോഴേ ഒരു കോമ്പറ്റീവ് ലോകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അവനുമായി ടൈപ്പ് ഉണ്ടാകാം, അവൻ ലൈസൻസ് എടുക്കാൻ പറ്റും, അവന് പേ ചെയ്തുകൊണ്ട് അവൻ്റെ ടെക്നോളജി നമുക്ക് എടുക്കാൻ പറ്റും.
1: സഹകരണ
0: മനോഭാവത്തോടെ മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ദീനീ വശം കൂടെ ഉൾക്കൊള്ളിച്ച് ചെയ്യുമ്പോൾ അതിനൊക്കെ നമുക്ക് പുണ്യവും ഉണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്.
1: അന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു എൻഡിങ്ങിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ അല്ല, അപ്പോൾ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് അല്ലേ, അങ്ങനെ നിൽക്കില്ലേ നമ്മൾ പറയാം. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു അതിൽ റിസർച്ച് നടത്തി എൻ്റെ സ്കോളറെ PhD കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് തഹാർ റഷാദ്. അദ്ദേഹവുമായിട്ടായിരുന്നു ഈ രണ്ട് എപ്പിസോഡിലൂടെ നമ്മൾ സംസാരിച്ചു വന്നത്. തീർച്ചയായിട്ടും വിജയപീഠത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കുവാനും ഇത്തരം കാഴ്ചപ്പാടുകൂടി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് വെക്കാൻ പറ്റിയ കുറേ പോയിൻറ്സുകളിലൂടെ നമ്മൾ കടന്നുപോയി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വിജയപീഠത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റു പുതിയ വിഷയങ്ങളുമായിട്ടൊക്കെ വിജയപീഠം വീണ്ടും വരും. അപ്പോൾ തൽക്കാലം നമ്മളിവിടെ ഇവിടെ ചോദിക്കുന്നു തഹാർ റഷാദ്, അദ്ദേഹത്തിന് പീസ് റേഡിയോ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ പ്രോഗ്രാം കേട്ട എല്ലാ ശ്രോതകൾക്കും കൃതജ്ഞത അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത് വിജയപീഠം. പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം VT ബഹുമാനനായ ത്വാഹ റഷാദുമായി നടത്തിയ അഭിമുഖമാണ് ഇന്നത്തെ വിജയപീഠത്തിൽ നാം ശ്രവിച്ചത്.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് യുഗചരിതം. ഹുസൈൻ സലഫി എഴുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന രചനയുടെ ആദ്യ ഭാഗത്തെ ഏതാനും ചില ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത്. വീണ്ടും വഹി വരുന്നു എന്ന ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക ചരിത്രത്തിലെ വീണ്ടും വഹി വരുന്നു എന്നുള്ള പുതിയ അധ്യായമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. അല്പ നാളുകളിലെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ദിവ്യബോധനം വരാനാരംഭിച്ചു. എന്തിനായിരുന്നു ഈ അല്പകാലത്തെ ഇടവേള എന്നതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നു, അത് വഹി കുറച്ചു കാലം വരാതെ പിന്നീട് വരാൻ തുടങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ പേടി നീങ്ങിപ്പോകുന്നതിനു വേണ്ടിയും ഇനിയും അത് തുടർന്നിരുന്നെങ്കിൽ എന്ന ആഗ്രഹം അവിടത്തേക്ക് ഉണ്ടാകുന്നതിനു വേണ്ടിയുമായിരുന്നു. രണ്ടാമത് വഹി വരുന്ന സന്ദർഭത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് കാണുക. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നിലച്ചതിനെപ്പറ്റി സംസാരിക്കുന്നവനായിരിക്കെ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആകാശത്തു നിന്നും ഒരു ശബ്ദം കേൾക്കാനിടയായി. അപ്പോൾ ഞാൻ എന്റെ ദൃഷ്ടിയെ ഉയർത്തി. അപ്പോഴതാ ഹിറായിൽ എന്റെ അടുത്തു വന്ന മലക്ക് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഒരു പീഠത്തിൽ ഇരിക്കുന്നു. ഞാൻ പേടിച്ചു. അങ്ങനെ ഞാൻ പേടിച്ചു, നിങ്ങളെന്നെ പുതപ്പിക്കൂ, നിങ്ങളെന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ മടങ്ങി. അപ്പോൾ അള്ളാഹു ഈ സൂക്തങ്ങൾ, ഹേ പുതച്ചു മൂടിയവനെ, എഴുന്നേറ്റ് ജനങ്ങളെ താക്കീത് ചെയ്യുക, നിന്റെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തുകയും നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുകയും പാപം വിടിയുകയും ചെയ്യുക എന്നുള്ള ആയത്തുകൾ ഇറക്കി. മറ്റു റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പേടിച്ച് ഭൂമിയിലേക്ക് വീണു എന്നും കാണാവുന്നതാണ്. രണ്ടാം തവണ ഇറക്കപ്പെട്ട വഹ്യ് സൂറത്തുൽ മുദ്ദസിറിലെ ഈ സൂക്തങ്ങളായിരുന്നു. ആ ഘട്ടത്തിലും അവിടുന്ന് നന്നായി പേടിച്ചു. ആദ്യത്തേതുപോലെ തന്നെ പേടിച്ചു കുടുംബത്തിലേക്ക് ഓടുകയും അവർ അവിടുത്തെ പുതപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിലാണ് ഈ സൂക്തങ്ങൾ ഇറക്കപ്പെടുന്നത്. പേടിച്ച് പുതപ്പിനുള്ളിൽ കിടക്കേണ്ടവനല്ല താങ്കളെന്നും, എഴുന്നേറ്റ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടവനാണെന്നും, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രബോധനം നടത്തേണ്ടതിനാൽ ശുദ്ധി കൈവരിക്കുവാനും അള്ളാഹുവിനു പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ ഒഴിവാക്കുവാനും കൽപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു രണ്ടാമത്തെ വഹ്യ്. പിന്നീട് വഹ്യിന് ചൂടി പിടിക്കുകയും തുടരെ തുടരെ അത് വന്നുകൊണ്ടിരിക്കുവാനും തുടങ്ങി. സൂറത്തുൽ അലഖിലെ ആദ്യ 5 സൂക്തങ്ങൾ ഇറങ്ങിയതിനു ശേഷം പിന്നീടിറങ്ങുന്നത് സൂറത്തു മുദ്ദസിറിലെ ആദ്യ 5 സൂക്തങ്ങളാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ ഭാഗം സൂറത്തുൽ അലഖിന്റെ ബാക്കി ഭാഗത്ത് വന്നില്ല എന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടായേക്കാം. ഖുർആനിലെ ഓരോ സൂക്തവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ വചനങ്ങൾ ഏത് അധ്യായത്തിലാണ് വരേണ്ടതെന്നും എവിടെയാണ് വരേണ്ടതെന്നും അള്ളാഹു അറിയിച്ചിരുന്നു. ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹ്യ് എഴുത്തുകാരെ അറിയിക്കുകയും അവർ അത് അപ്രകാരം എഴുതിവെക്കുകയും ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആനിലെ ഓരോ അധ്യായവും അതിലെ ഓരോ വചനങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു സന്ദർഭത്തിലും ഇതുപോലെ നബിക്ക് വഹ്യ് വരാത്ത ഇടവേള ഉണ്ടായിരുന്നു. അത് 2-3 ദിവസം മാത്രമായിരുന്നു. ഈ സന്ദർഭത്തിൽ ശത്രുക്കൾ അവിടുത്തെ നന്നായി പരിഹസിക്കുവാനും കുത്തിപ്പറയാനും തുടങ്ങി. മുഹമ്മദിനെ അവന്റെ റബ്ബ് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് അവർ നബിയെപ്പറ്റി പറയാൻ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹു താഴെ പറയുന്ന സൂക്തങ്ങൾ ഇറക്കിയത് എന്ന് ചരിത്രത്തിൽ കാണാം. വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. പൂർവാഹനം തന്നെയാണ് സത്യം, രാത്രി തന്നെയാണ് സത്യം. അത് ശാന്തമാകുമ്പോൾ, നബിയെ, നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. സൂറത്തുൽ അലഖിലെ ആദ്യ സൂക്തങ്ങൾ ഇറക്കപ്പെട്ടതിനു ശേഷം വഹ്യ് നിലച്ച സംഭവം നാം വിവരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് സൂറത്ത് മുദ്ദസിറിലെ സൂക്തങ്ങൾ ഇറങ്ങിയല്ലോ. എന്നാൽ ആദ്യ വഹ്യ് നിലച്ചതിനു ശേഷം അതിനെ തുടർന്ന് ഇറക്കപ്പെട്ടതാണ് സൂറത്തു ദുഹായിലെ ഈ സൂക്തങ്ങളെന്ന് തെറ്റുദ്ധരിച്ച ചിലരും ഉണ്ട്. അത് ശരിയല്ല. സത്യസന്ധമായ സ്വപ്നമായിരുന്നു വഹ്യിന്റെ ആരംഭമെന്ന് മുമ്പ് നാം വിവരിച്ചത് ഓർക്കുമല്ലോ. അഥവാ പ്രവാചകന്മാർക്ക് അള്ളാഹു സ്വപ്നത്തിലൂടെയും വഹ്യ് നൽകും എന്നതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം 6 മാസത്തോളം ഈ അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വപ്നത്തിലൂടെ വഹ്യ് നൽകിയ സംഭവം നമുക്ക് അറിയാമല്ലോ. രണ്ടാമത്തെ രൂപം മറ്റൊന്നായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അടുക്കൽ വന്ന് സന്ദേശം നൽകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കാണാറില്ലായിരുന്നു. മലക്ക് മനുഷ്യരൂപത്തിൽ നബിയുടെ അടുത്ത് വന്ന് സന്ദേശം നൽകലാണ് മൂന്നാമത്തെ വഹയിന്റെ രൂപം. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കുക. ചിലപ്പോൾ മലക്ക് എനിക്ക് വേണ്ടി ഒരു പുരുഷരൂപം പ്രാപിക്കും. എന്നിട്ടെന്നോട് അദ്ദേഹം സംസാരിക്കും. അപ്പോൾ ഞാൻ അദ്ദേഹം പറയുന്നത് നന്നായി മനസ്സിലാക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ സ്വഹാബിമാർക്കും ജിബ്രീലിനെ കാണാമായിരുന്നു. മണിനാദം പോലെ കേൾക്കുന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് ലഭിക്കുന്നതിന്റെ നാലാമത്തെ രൂപം. അതായിരുന്നു അവിടത്തേക്ക് അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ ഇപ്രകാരം കാണാം. അൽ ഹാരിസ് ബിനു ഹിഷാം റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, എപ്രകാരമായിരുന്നു അങ്ങേക്ക് വഹ്യ് വന്നിരുന്നത്? അപ്പോൾ റസൂൽ പറഞ്ഞു, ചിലപ്പോൾ മണിനാദം പോലെയാണ് എനിക്ക് വഹ്യ് വന്നിരുന്നത്. അതായിരുന്നു എനിക്ക് ഏറ്റവും പ്രയാസം. അങ്ങനെ അത് എന്നിൽ നിന്ന് വിട്ടുമാറിപ്പോയാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ നന്നായി മനസ്സിലാക്കുകയും ചെയ്യും. ഇൻഷാല്ലാ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: മാഷാല്ലാ ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി എഴുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയുടെ ആദ്യ ഭാഗത്തു നിന്നും വീണ്ടും വഹി വരുന്നു എന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ചുവരെഴുത്ത്. ചരിത്രത്തിലെ എമ്പാടും വസ്തുതകൾ പൊടിമൂടിക്കിടക്കുകയാണ്. ആ പൊടികൾ തട്ടിയെടുത്ത് യഥാർത്ഥ വസ്തുതകളെ പുറത്തുകൊണ്ടുവരികയാണ് പീസ് റേഡിയോ ചുവരെഴുത്ത് എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ സ്ഥാനനഷ്ടം, വസ്തുത എന്ത്? നമുക്കൊപ്പം ചേരുന്നത് പ്രമുഖ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി.
3: ബഹുമാനിയരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്ത് എന്ന ഈ പരിപാടി ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തിൽ ഈ വാരം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സൈഫുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കി യുദ്ധമുഖത്ത് നിന്ന് തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും സഹാബികളെ മൊത്തത്തിൽ മോശമായി അനൈക്യത്തിൻ്റെ വക്താക്കളായി ചിത്രീകരിക്കുവാനും ചില തൽപര കക്ഷികൾ കൊണ്ടുപിടിച്ച ഈ ചരിത്രം. എന്താണ് വസ്തുത? ഉമറിൻ്റെ നിലപാട് എന്തുകൊണ്ട്? പ്രസ്തുത നിലപാടുകളോട് സൈഫുള്ള ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാട് എന്തായിരുന്നു തുടങ്ങിയ വിഷയങ്ങളാണ് ഈ പരിപാടിയിൽ, പംക്തിയിൽ, ചുവരെഴുത്തിൽ ഇൻഷാ അള്ളാ നമ്മൾ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഖലീഫയായി നിയോഗിതനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാമനിർദ്ദേശത്താൽ തന്നെ തൻ്റെ പിൻഗാമിയായി നേതൃത്വമായി നിയോഗിതനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് ഈ ചരിത്രത്തിൽ ഒരു കഥാപാത്രം. നമുക്കറിയാം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനം. 30-ാമത്തെ വയസ്സ് അദ്ദേഹത്തിന് തികയുമ്പോഴാണ് തിരുനിയോഗമുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നത്. നുബുവത്തിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ബദ്ധവൈരിയും കൊടിയ ശത്രുവുമായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. പിന്നീട് അദ്ദേഹം തിരുനിയോഗത്തിൻ്റെ 6-ാമത്തെ വർഷം ഇസ്ലാം ആശ്രയിക്കുകയുണ്ടായി. ഇസ്ലാം സ്വീകരിച്ച ഉമറിൻ്റെ ആഗമനത്തിൽ മുസ്ലിമീങ്ങൾ ഏറെ സന്തോഷിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മുസ്ലിമീങ്ങൾക്കൊരു കരുത്തായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇസ്ലാമിലുള്ള സ്ഥാനം ഏവർക്കും അറിയാം. പലതവണ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട സഹാബിയാണ് ഉമർ. അദ്ദേഹത്തിൻ്റെ സ്വർഗീയ കൊട്ടാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. പിശാജ് വഴിമാറി നടക്കും ഉമർ ആഗതനാകുമ്പോൾ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിഭയും അബ്ഖരി, മുഹദ്ദസ്, അള്ളാഹുവിൽ നിന്നുള്ള ബോധനം ലഭിക്കുന്നവൻ തുടങ്ങിയ സവിശേഷതകൾ ഉമറിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹം ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത നാളിൽ തന്നെ അദ്ദേഹത്തിന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഉമർ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായത്തെ ബലപ്പെടുത്തിയും സമ്മതിച്ചും വഹയ് വന്നിറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. മഖാം ഇബ്രാഹിം, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹിജാബിൻ്റെ വിഷയം, ബദറിലെ യുദ്ധബന്ദികളുടെ വിഷയം, ബാങ്കിൻ്റെ വിഷയം തുടങ്ങി നമ്മൾ പല ചരിത്രങ്ങൾ ആ വിഷയത്തിലാണ് അനുസ്മരിക്കുന്നത്. പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് കൂടിയാലോചന നടത്തിയിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമറിൻ്റെ നിലപാടുകൾ ആരാഞ്ഞ് അതിനെ മാനിച്ചുകൊണ്ടായിരുന്നു അഭിപ്രായങ്ങളിൽ തീരുമാനമെടുത്തിയിരുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ ഒരു ആമുഖം ഉമറിൻ്റെ വിഷയത്തിൽ ഇവിടെ പറഞ്ഞിട്ടത് ഉമർ അധികാരമേറ്റതിൽ പിന്നെ അദ്ദേഹമെടുത്ത ചില തീരുമാനങ്ങൾ, നിലപാടുകൾ, അതിനെയാണ് പലരും ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചില രാഷ്ട്രീയ നിലപാടുകളെയാണ് പലപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുവാനും ഇകഴ്ത്തുവാനും പലരും ദുരുപയോഗപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ ശരിവച്ചും തുണച്ചും ജിബ്രീൽ വഹയുമായി ഇറങ്ങി പലതവണ എന്നുള്ളത് വായിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ബോധനവും ബോധ്യവും ഉമറിന് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഒരു ഉമറിൻ്റെ നിലപാട് ശരിയാണ്. അദ്ദേഹം മാസൂമായ പാപസുരക്ഷിതരനായ നബിയല്ല, പക്ഷേയെങ്കിലും ഗവേഷണം നടത്തി ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ തെറ്റുപറ്റിയാൽ തന്നെ ആ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കൂലി ശരിയാണ് ഭവിച്ചത് എങ്കിൽ രണ്ട് കൂലി എന്ന ഒരു നിലപാട് അത് എടുക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ അദ്ദേഹത്തെ ക്രൂശീകരിക്കുന്ന, അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന, ഇടിച്ച് സംസാരിക്കുന്ന ചില ചരിത്രകാരന്മാർ, ചില പേനയുന്തികൾ, അവരാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു കരുത്തനായിരുന്നു, ശക്തനായിരുന്നു. കരുത്തനായ ശക്തനായ ഉമർ നിപുണനും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ശരിയായി ഭവിക്കും വിധം കൃത്യമായ നിലപാടുകാരനുമാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും കൂടിയാലോചനയിൽ പിശുക്ക് കാണിച്ചിട്ടില്ല. വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിലും അർഹരായവരോട് അഭിപ്രായമാരായുന്നതിലും പിറകിലായിരുന്നില്ല. വിശുദ്ധ ഖുർആന്റെ പഠിതാക്കൾ, വിശുദ്ധ ഖുർആന്റെ പാരായണക്കാർ, ഉമറിന്റെ മജ്ലിസിൽ അവർ യുവാക്കളായാലും മധ്യവയസ്കരായാലും കൂടിയാലോചന സംഘങ്ങളായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഉമർ ഒരു നിലപാടെടുത്തു, ആ നിലപാട് കൃത്യമല്ല, കണിശമല്ല എന്നുള്ളത് അദ്ദേഹത്തെ ഉണർത്തിയിട്ടുണ്ട് എങ്കിൽ അത് കൂട്ടാക്കുന്നവനും സമ്മതിക്കുന്നവനുമായിരുന്നു ഉമർ എന്ന് പല ചരിത്രങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇതര സഹാബികളെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞ വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് 13 വയസ്സ് പ്രായം. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോടായിരുന്നു പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന മസലകളിൽ ഉമർ വിധിച്ച് ചോദിച്ചിരുന്നത്, അഭിപ്രായം ചോദിച്ചിരുന്നത് എന്ന് നമ്മൾ സത്യസന്ധമായ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിലപാടെടുക്കുന്നതിലുള്ള കൃത്യതയും സൂക്ഷ്മതയും അതിലുള്ള അദ്ദേഹത്തിൻ്റെ വിനയവും വിശാല മനസ്കതയും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് ഉമർ സ്ഥാനഭ്രഷ്ടനാക്കിയത് എന്ന് നമ്മൾ വായിക്കുന്നു. എപ്പോൾ യുദ്ധവിജയങ്ങൾ നേടി ദുരന്തങ്ങളിലേക്കെന്ന പോലെ മുസ്ലിം സൈന്യത്തെ നയിച്ച് ഖാലിദ് മുന്നേറുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ അതിൻ്റെ ഒടുവിലെ നാളുകളിൽ അദ്ദേഹം സഅദ് ബിൻ അബി വഖാസിനെയും ഷർഹബീൽ ബിൻ ഹസനെയും യസീദ് ബിൻ അബി സുഫിയാനെയും മറ്റും സൈന്യങ്ങളുടെ നേതൃപദവിയിൽ നിയോഗിച്ചിട്ടുണ്ട്. അബൂ ഉബൈദയും അംർ ബിൻ ആസും മുആവിയയും ഖാലിദ് ബിൻ വലീദും ഒക്കെ ആ നേതൃപദവിയിൽ ഗമനം കുറിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്ത് അതിൻ്റെ തുടക്ക നാളുകളിൽ ഈ സൈനിക നേതൃത്വത്തിന് കീഴിൽ മുസ്ലിം സൈന്യം ദുരന്തങ്ങളിലേക്കെന്ന പോലെ സൈനിക മുന്നേറ്റത്തിലും പോരാട്ടത്തിൽ വിജയം വരിച്ച് അവർ ഉന്നതങ്ങൾ നേടുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദയിലൂടെ ഖാലിദ് ബിൻ വലീദിനെ സൈനിക നേതൃസ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കി സ്ഥാനം അബൂ ഉബൈദക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടും ഉമറിൻ്റെ ഖിലാഫത്തിൽ തന്നെ രണ്ട് തവണ ഖാലിദ് ബിൻ വലീദിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു വിമർശിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി, അതെന്തുകൊണ്ട്, എന്തിനു വേണ്ടി, അതാണ് നമ്മുടെ വിഷയം. അത് മനസ്സിലാക്കുവാൻ ആരാണ് ഖാലിദ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാലിദ് ബിൻ വലീദ് ഇബ്നുൽ മുഗീറ ബനു മഖ്സൂം ഗോത്രത്തിലെ പ്രമുഖനാണ്. ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, സൈഫുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഘടകം, വഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കുതിരപ്പടയാളി, വലൈസുൽ മഷാഹിദ്, യുദ്ധഭൂമിയിലെ സിംഹം, അസയ്യിദുൽ ഇമാം, ഇമാമും സയ്യിദും, അൽ അമീറുൽ കബീർ, വലിയ ക്യാപ്റ്റൻ, ഖായിദുൽ മുജാഹിദീൻ, മുജാഹിദീങ്ങളുടെ നേതാവ്, അബു സുലൈമാനുൽ ഖുറശി അൽ മഖ്സൂമി അൽ മക്കി, അദ്ദേഹം അബു സുലൈമാൻ എന്ന വിളിപ്പേരുള്ള ഖാലിദ് റളിയല്ലാഹു തആലാനുവാണ്. മൈമൂന റളിയല്ലാഹു തആലാനയുടെ സഹോദരിയായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആലാന്റെ മാതാവ്. ഹിജ്റയുടെ 8 സഫർ മാസത്തിൽ അദ്ദേഹം മുസ്ലിമായി മദീനയിലേക്ക് ഹിജറ വരികയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരിമശിഷ്യനായി ഖാലിദ് പരിണമിച്ച് അദ്ദേഹം ചരിത്രപ്രസിദ്ധമായ മുഅ്ത യുദ്ധത്തിലാണ് പ്രധാനമായി സംബന്ധിക്കുന്നത്. മുഅ്ത യുദ്ധത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. അതിൽ പതാകവാഹകനായി കമാൻഡറായി സെയ്ദ് ഇബ്നു ഹാരിസയായിരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസ വധിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതനുസരിച്ച് നിയമിച്ചതനുസരിച്ച് ജാഫർ ബിന് അബി താലിബ് പതാക വഹിച്ച് നേതൃത്വത്തിലെത്തി. ജാഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്ത യുദ്ധത്തിൽ വധിക്കപ്പെട്ടപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹു നേതൃപദവി അലങ്കരിച്ചു, പതാകയേന്തി മുന്നേറി. അബ്ദുല്ലാഹി ബിൻ റവാഹയും മുഅ്തയിൽ ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് തങ്ങളുടെ നേതാവിനെ നിശ്ചയിക്കുവാൻ, കൂടിയാലോചിച്ച് തീരുമാനിക്കുവാൻ കൽപ്പിച്ചതനുസരിച്ച് അവർ സൈഫു മിൻ സുയൂഫില്ലാ, അള്ളാഹുവിൻ്റെ ഊരപ്പെട്ട ഘടകങ്ങളിൽ ഒരു ഘടകമായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ തങ്ങളുടെ ചീഫ് ഇൻ കമാൻഡറായിട്ട് തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഖാലിദിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ശത്രുവിനെതിരിൽ വിജയം വരിക്കുകയും ഉണ്ടായി മുഅ്തയിൽ. ഇതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഖാലിദ് റളിയല്ലാഹു തആലന്റെ യുദ്ധ നൈപുണ്യവും അദ്ദേഹത്തിൻ്റെ ആ കഴിവും, ഇന്ന ഖാലിദൻ സൈഫുൻ സല്ലഹുല്ലാഹു അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഊരിയ വെച്ച ഘടകമാണ് ഖാലിദ് എന്നാണ് ആ വിഷയത്തിൽ തിരുമൊഴിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമാം ദഹബി പറഞ്ഞത്, ഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കുതിരപ്പടയാളി, ലൈസുൽ മഷാഹിദ്, യുദ്ധഭൂമിയിലെ സിംഹം, ഈ വിശേഷണങ്ങൾക്കെല്ലാം യോഗ്യനും അർഹനുമാണ് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ സൈനിക അധിപനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ചു അയക്കുകയുണ്ടായി. നമ്മൾ മുമ്പ് കേട്ടതുപോലെ ഡമസ്കസ്, അദ്ദേഹവും അബൂ ഉബൈദയുമാണ് ഇസ്ലാമിനായി മുസ്ലിമീങ്ങൾക്കായി വിജയിക്കുകയുണ്ടായത്. എർമൂക്കിൻ്റെയും ഡമസ്കസിൻ്റെയും ഒക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം സാന്നിധ്യം വിസ്മരിച്ചുകൊണ്ടൊരു ഡമസ്കസും യർമൂക്കും ഇല്ല എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ പ്രത്യേകത. 60 വരെ ജീവിച്ച ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ രോഗശയ്യയിൽ ഒരു കട്ടിലിൽ കിടന്നാണ് മരണം വരിക്കുന്നത്. ഹിംസിൽ ഹിജ്റാബ്ദം 21 ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു മഹൽ വ്യക്തിത്വത്തെ, യോദ്ധാവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനത്ത് നിന്നിറക്കി, അതും ഒരു നിർണായക ഘട്ടത്തിൽ, സുപ്രധാന സമയത്ത് എന്ന് പറയുമ്പോൾ, അത് എന്തിന്, എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാതെ ഈ ചരിത്രം വായിച്ചാൽ, അല്ലെങ്കിൽ വിമർശകരിൽ നിന്ന് ചരിത്രം മനസ്സിലാക്കിയാൽ, അമീറുൽ മൊമിനീൻ ഉമർ റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണ സ്വാഭാവികമാണ്. ആ തെറ്റിദ്ധാരണ വിശ്വാസികളിൽ ജനിപ്പിക്കലാണ് തൽപരകക്ഷികളുടെ, വിമർശകരുടെ ഉന്നവും ഉദ്ദേശവും. മഹത്തുക്കൾ അവരുടെ സ്ഥാനങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മങ്ങുവാനോ മായുവാനോ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇത്തരം ചരിത്ര സംഭവങ്ങളുടെ നിജസ്ഥിതി എന്ത് എന്നുള്ളത് ഈ ചുവരെഴുത്ത് പരിപാടിയിൽ, പംക്തിയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കിയ 2 സംഭവങ്ങളുണ്ട്. 2 അത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിൽ തന്നെ ഉമർ അബൂബക്കർ റളിയല്ലാഹുവിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഉമർ ഭയന്നത് കാരണത്താലാണ്. അതെന്തി എന്നുള്ളത് ഇൻഷാല്ലാ നമ്മൾ വഴിയെ മനസ്സിലാക്കും. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖാലിദിനെ സ്ഥാനത്ത് തുടരാൻ വിടുകയാണ് ഉണ്ടായത്. ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം സ്ഥാനഭ്രഷ്ടനാക്കി. അത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ തുടക്ക നാളുകളിൽ. അതാണ് ഒന്നാമത്തേത്. അതെന്തുകൊണ്ട്? അത് ഉമറിൻ്റെ രാഷ്ട്രീയമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സ്ഥാനമേറ്റു. അപ്പോൾ നേതൃപദവിയിലുണ്ടായിരുന്ന ആളുകൾ അതേപോലെ നിലനിർത്തുകയാണ് ചെയ്തത്. എന്നാൽ ഉമർ റളിയല്ലാഹു തആലയുടെ സ്ഥാനമേറ്റപ്പോൾ ഉമർ അലി അള്ളാഹുത്താലിൻ്റെ രാഷ്ട്രീയ മീമാംസ അത് അബൂബക്കർ അലി അള്ളാഹുത്താലിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ അലി അള്ളാഹുത്താലിന് ചില അഴിച്ചു പണികളും അതേപോലെ തന്നെ സ്ഥാനാരോഹണങ്ങളും അതേപോലെ തന്നെ സ്ഥാനത്ത് നിന്ന് ഇറക്കലും നിർവഹിച്ചിട്ടുണ്ട്. അത് ഒരു ഭരണാധികാരി അധികാരം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മീമാംസയുടെ ഭാഗമാണ് ചില അഴിച്ചു പണികൾ നടത്തി അവസരങ്ങളെ തിരപ്പെടുത്തലും വേദി ഉറപ്പിക്കലും. അത് കേവലം ഉമർ റളി അള്ളാഹു തആലന്റെ ഒരു രാഷ്ട്രീയ നിലപാട് മാത്രമായിരുന്നു അബൂബക്കർ റളി അള്ളാഹു തആലന് വ്യത്യസ്തമായിട്ട്. അതിൽ ഒരു പകപോക്കലോ അല്ലെങ്കിൽ ഒരു വിദ്വേഷം തീർക്കലോ ചരിത്രത്തിൽ വായിക്കാനില്ല എന്ന് നമുക്ക് ആ വിഷയത്തിൽ ചരിത്രം വായിക്കുമ്പോൾ ബോധ്യപ്പെടും. പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളി അള്ളാഹു തആലഹു യുദ്ധസൈന്യത്തിൽ സ്ഥാനം നേടി വീണ്ടും സൈനിക മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിജ്റയുടെ 17-ാമത്തെ വർഷം ഉമർ റളി അള്ളാഹു തആലഹു ഖാലിദ് റളി അള്ളാഹു അൻഹുവിനെ മറ്റൊരിക്കൽ കൂടി സ്ഥാനഭ്രഷ്ടനാക്കുകയുണ്ടായി. ആ സ്ഥാനഭ്രഷ്ടനാക്കലാണ് ചില ചരിത്രകാരന്മാരും ആധുനികരായിട്ടുള്ള ചില പേനയുന്തികളും ഉമറിനെ വിമർശിക്കുവാനും ആക്ഷേപിക്കുവാനും കൂട്ടിന് പിടിച്ചിട്ടുള്ളത്. എന്തിനാണ് ഉമർ റളി അള്ളാഹു തആലഹു ഖാലിദ് ബിൻ വലീദ് റളി അള്ളാഹു തആലഹുവിനെ പ്രസ്തുത സ്ഥാനത്ത് നിന്ന് ഇറക്കിയത്? ഉമർ റളി അള്ളാഹു തആലഹു പറഞ്ഞതായി ഖാലിദിനെ വിളിച്ച് അഭിസംബോധന ചെയ്തതായി ചരിത്രത്തിലുള്ളത്, യാ ഖാലിദു വല്ലാഹി ഇന്നക ഇന്നക അലയ്യ ലഖരീം വ ഇന്നക ഇലയ്യ ലഹബീബ് വലൻ തുആതിബനി വലൻ തുആതിബനി ബഅദല യൗമി അലാ ഷൈഇൻ. ഖാലിദ്, അള്ളാഹുവാണ് നിങ്ങൾ എൻ്റെ അടുക്കൽ ആദരണീയനാണ്, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. ഈ ദിവസത്തിന് ശേഷം ഒരു വിഷയത്തിലും നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്. ഇത് പറയാൻ കാരണം ഖാലിദ് റളി അള്ളാഹു തആലഹു ഉമർ റളി അള്ളാഹു തആലഹുവിനോട് സങ്കടം പറയുന്നുണ്ട്. എന്നോടുള്ള നിങ്ങളുടെ നിലപാട് നല്ല വിധമല്ല എന്ന് ആവലാതിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഖാലിദ് റളി അള്ളാഹു തആലഹുവിൻ്റെ കയ്യിൽ വന്ന യുദ്ധാർജിത സ്വത്തുക്കളുടെ ബാഹുല്യം അതാണ് ഉമർ റളി അള്ളാഹു തആലഹുവിനെ ഈ വിഷയത്തിന് പ്രേരിപ്പിച്ചത്. നമുക്കറിയാം ഖാലിദ് റളി അള്ളാഹു തആലഹു തൊട്ടതെല്ലാം വിജയമാക്കുന്ന യോദ്ധാവാണ്. അതുകൊണ്ട് തന്നെ യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യുദ്ധാർജിത സ്വത്തുക്കൾ ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഉമർ റളി അള്ളാഹു തആലഹു കണിശക്കാരനും സൂക്ഷ്മ നിലപാടുകാരനാണ്. അത് ആരായാലും മുഖം നോക്കാതെ ഉമർ റളി അള്ളാഹു തആലഹു എടുക്കുന്ന തീരുമാനവുമാണ്. സ്വന്തം മക്കൾ അബ്ദുള്ളയും ഒബൈദുള്ളയും സിറിയയിൽ അല്ലെങ്കിൽ ഇറാഖിൽ അബു മൂസ അൽഅശ്അരിയുടെ കീഴിൽ സൈന്യങ്ങളായി പോയിട്ടുണ്ട്. അബ്ദുള്ളയും ഒബൈദുള്ളയും അടങ്ങിയപ്പോൾ അവരുടെ കയ്യിൽ സ്വത്തുക്കൾ കാണുകയാണ് ഉമർ. ഉമർ വിരക്ത ജീവിതം നയിക്കുന്ന അതിഭക്തനാണ്. ഉമറിനെ കാണുന്ന മനുഷ്യാണ്. എന്താ ഉമറിന്റെ പ്രത്യേകത? ഉമറിന്റെ കിസ്വ വസ്ത്രം ഉമറിന്റെ പൊതപ്പാണ്, സൈത്താണ്, ഓയിലാണ് ഉമറിന്റെ കൂട്ടാൻ. ഉമറിന് അന്തി ഉറങ്ങാൻ ഒരു കുടിലാണ് ഉള്ളത്, ഖലീഫയാണ്. അപ്പൊ ആ ഉമറിന്റെ വിരക്ത ജീവിതം, അതിനു മുന്നിലാണ് ആളുകളുടെ കയ്യിൽ ഉമർ കാശ് കാണുന്നത് എങ്കിൽ, സമ്പത്ത് കാണുന്നതെങ്കിൽ ഉമർ ചോദ്യം ചെയ്യും. അബ്ദുള്ളയും ഒബൈദുള്ളയും രണ്ട് മക്കൾ സ്വത്തുമായി വന്നപ്പോൾ ചോദിക്കുകയാണ്, ഈ സ്വത്ത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഇത് കച്ചവടം ചെയ്ത് നേടിയ സ്വത്താണ്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ്, കച്ചവടം ചെയ്യാൻ നിങ്ങൾക്ക് എവിടുന്ന് കാശ് കിട്ടി? അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ അബൂ മൂസ അൽഅശ്അരിയോട് അമീറിനോട് ഗവർണറോട് കടം വാങ്ങിയതാണ്, കടം വാങ്ങി കച്ചവടം ചെയ്തു, കടത്തുക തിരിച്ചു നൽകിയിട്ട് ഇത് ലാഭമാണ്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ് മക്കളോട്, നിങ്ങൾക്ക് സ്വത്ത് കടം നൽകിയതുപോലെ എല്ലാവർക്കും സ്വത്ത് കടം നൽകിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കടം നൽകിയത് അമീറുൽ മുഅ്മിനീന്റെ മക്കൾ എന്ന നിലക്കാണ്. അതുകൊണ്ട് ഈ ലാഭത്തുക മുഴുവൻ ബൈത്തുൽ മാലിലേക്ക്, സ്റ്റേറ്റ് ട്രഷറിയിലേക്ക് തിരിച്ചടക്കാൻ മക്കളെ നിർബന്ധിച്ച ഉമറിന്റെ നിലപാട്, അതാണ് ഉമർ റളി അള്ളാഹു തആലഹു. അങ്ങനെയുള്ള ഉമർ ഖാലിദ് റളി അള്ളാഹു തആലഹുവിന്റെ അടുക്കൽ കുറേ സ്വത്തേറെ കാണുകയാണ്. സ്വാഭാവികമാണ് ഖാലിദ് റളി അള്ളാഹുവിന്റെ അടുക്കൽ സ്വത്ത്, കാരണം അദ്ദേഹം തൊട്ടതെല്ലാം യുദ്ധം ചെയ്ത് വിജയമാക്കി മാറ്റുന്ന അദ്ദേഹത്തിന് സ്വത്ത് യുദ്ധാർജിത സ്വത്തായിട്ട് വരിക എന്നുള്ളതുണ്ടാകും. പക്ഷേ ഉമർ റളി അള്ളാഹു തആലഹു അത് കണ്ടപ്പോൾ ഉമറിന്റെ ആ വിരക്ത ജീവിതത്തിൽ അതിൽ ഖാലിദ് ബിൻ വലീദ് റളി അള്ളാഹു തആലഹുവിനെ ചോദ്യം ചെയ്യുകയും നിലവിലുള്ള സ്വത്ത് എല്ലാം രണ്ടാക്കി പകുത്ത് അതിൽ നിന്നൊരു വിഹിതം ബൈത്തുൽ മാലിലേക്ക് ഉമർ എടുക്കുകയുണ്ടായി. ചെരുപ്പ് വരെ, ഒരു ചെരുപ്പ് എടുത്ത് ഒരു ചെരുപ്പ് ബൈത്തുൽ മാലിലേക്ക് എന്ന രീതിയിൽ പകുക്കുകയുണ്ടായി എന്നുള്ളത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഉമർ റളി അള്ളാഹു തആലഹുവിനു ഈ നിലപാട് ഖാലിദ് റളി അള്ളാഹു തആലഹുവിനോട് സ്വീകരിച്ചപ്പോഴും എന്താ പറഞ്ഞത്? ഖാലിദ്, നിങ്ങൾ എൻ്റെ അടുക്കൽ മാന്യനാണ്. വ ഇന്നക ഇലയ്യ ലഹബീബ്, നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് വലാത്തു ആതിബനി ബാദലിയോ മലാശി, ഒരു വിഷയത്തിലും നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. എന്നിട്ട് ഉമർ എന്താ ചെയ്തത്? ഉമർ മുസ്ലിം നാടുകളിലേക്ക് കത്തെഴുതി. കാരണം ഖാലിദ് പിന്നെ ഉമർ റളി അള്ളാഹു തആലനെ സ്ഥാനഭ്രഷ്ടനാക്കിയെന്ന് പറയുമ്പോൾ ഖാലിദിൽ നിന്ന് എന്തോ ഒരു മഹാ അപകടം സംഭവിച്ചിട്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ ഖാലിദിനെ ഉമർ ഒഴിവാക്കിയത് എന്ന് വരും. അങ്ങനെ ആളുകൾ അത് വായിക്കും വിഷയം. കാരണം അങ്ങനെയാണ്, ഖാലിദ് റളി അള്ളാഹു തആലന്റെ നേതൃത്വത്തിൽ അബൂ ഉബൈദ, മുആവിയ, അംർ ഇബ്നുൽ ആസ് റളി അള്ളാഹു തആല അനിൽ ജമീ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു പ്രവാഹം കണക്കെയാണ് മുസ്ലിം സൈന്യം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഖാലിദിന്റെ പങ്ക് നിർണായകമാണ്. അവിടെ നിന്ന് ഖാലിദിനെ വലിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഉമറാണ് വലിക്കുന്നത്. അപ്പോൾ ഖാലിദിനെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ ലോകം വായിക്കും എന്നുള്ളത് മനസ്സിലാക്കിയ ഉമർ എന്താ ചെയ്തത്? അദ്ദേഹം മുസ്ലിം തലസ്ഥാന നഗരികളിലേക്ക് കത്തെഴുതി. ആ കത്തിൽ ഇന്നീലം ആസിൽ ഖാലിദൻ അൻ സുഖ്തതിൻ വലാ ഖിയാനതിൻ വലാകിൻ അന്നാസ ഫതനു ബി ഫഖിഫ്തു അൻ യുവക്കിലു ഇലൈഹി വയബ്തലു ബി ഫഅഹബബ്തു അൻ യഅലമു അന്നല്ലാഹു ഹുവ സ്വാനിഉ. എന്താ ഇതിന്റെ അർത്ഥം? ഇന്നീലം ആസിൽ ഖാലിദൻ, ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടില്ല. അൻ സുഖ്തതിൻ, അദ്ദേഹത്തോടുള്ള എന്തെങ്കിലും വിദ്വേഷം പക കാരണത്താൽ, അനിഷ്ടം കാരണത്താൽ. വലാ ഖിയാനത്തിൻ, അദ്ദേഹം എന്തെങ്കിലും ചതി നടത്തിയത് കാരണത്താലും. ഖാലിദ് റളിയല്ലാഹു അൻഹു നടത്തിയ എന്തെങ്കിലും ചതിയുടെ പേരിലോ അദ്ദേഹത്തോടുള്ള അനിഷ്ടം കാരണത്താലോ ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടില്ല. പ്രത്യുത വലാകിൻ അന്നാസ ഫതനൂബി, ഖാലിദിന്റെ വിഷയത്തിൽ ജനങ്ങൾ കുഴപ്പത്തിലായിട്ടുണ്ട്. ഫഖിഫ്തു, അപ്പോൾ ഞാൻ ഭയന്നു. അൻ യുവക്കിലു ഇലൈഹി വയബ്തലൂബി, ജനങ്ങൾ ഖാലിദിൽ തവക്കുലാക്കുകയും ഖാലിദിനാൽ പരീക്ഷിക്കപ്പെടുകയും ആദർശത്തിൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയന്നു. ഫഅഹബബ്ത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു. അയ്യലമു അന്നല്ലാഹു വസാനിഅ, അള്ളാഹു ആകുന്നു എല്ലാത്തിൻ്റെയും നിർമ്മാതാവ്. യുദ്ധത്തിൽ യുദ്ധാർത്ഥിത സ്വത്ത് വരുന്നുവെങ്കിൽ അള്ളാഹു ആകുന്നു അത് നേടിത്തരുന്നത്. ഇത് ലോകം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഖാലിദിനെ ഒഴിവാക്കിയത് എന്ന് ഉമർ പറയാം. ഖാലിദ് ചതിപ്രതിയോഗം നടത്തിയിട്ടില്ല, ഒരു വിദ്വേഷം ഖാലിദിനോടില്ല, ജനങ്ങൾ ഖാലിദിൻ്റെ വിഷയത്തിൽ കുഴപ്പത്തിലായിട്ടുണ്ട് എന്നാണ്. എന്താ കുഴപ്പം? ഖാലിദ് റളിയല്ലാഹു തആല അന്നു തൊട്ടതൊക്കെ വിജയ, നയിച്ചതെല്ലാം വിജയമാണ്. അപ്പോൾ ഇതെന്തോ ഖാലിദിൽ ഒരു അഭൗതികത, ആത്മീയത അതിരുവിട്ട് ദർശിക്കുന്ന സ്ഥിതി വിശേഷം. ഖാലിദിൻ്റെ കഴിവല്ല ഇത്, മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കഴിവാണ്, അവൻ്റെ സൃഷ്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് ചെയ്തത് എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തിൽ, അദ്ദേഹത്തെ ഒഴിവാക്കിയ വിഷയത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. വീണ്ടും മുസ്ലിം സൈന്യം അബൂ ഉബൈദയും അംർ ഇബ്നുൽ ആസും മുആവിയയും മറ്റും മറ്റും യുദ്ധവിജയവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈജിപ്റ്റ് വിജയിച്ചടക്കപ്പെട്ടതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഖാലിദിനെ കൊണ്ട് മാത്രമല്ല വിജയം, മറ്റുള്ളവരെ കൊണ്ടും വിജയമുണ്ട്. വിജയമേകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് ലോകം മനസ്സിലാക്കണം. ഖാലിദിനാൽ ആരും ആദർശം പണയപ്പെട്ടു പോകാൻ, പരീക്ഷിക്കപ്പെടാൻ പാടില്ല. ഇതായിരുന്നു ഉമറിൻ്റെ ഒരു നിലപാട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ തുടക്കത്തിൽ ഉമറിൻ്റെ നിലപാടൊക്കെ അങ്ങനെയാണ്. തൗഹീദിൻ്റെ സംരക്ഷണമാണ് ഇവിടെ ഉമർ ലാക്കാക്കിയത്. അതാണ് അതിൻ്റെ ആകത്തുക. ആളുകൾ വ്യക്തികളുടെ വിഷയത്തിൽ അതിരുവിട്ട് വിശ്വസിക്കുകയും തീവ്രരാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? വ്യക്തിപൂജയായി, സൃഷ്ടിപൂജയായി. അള്ളാഹുക്ക് മാത്രമുള്ള അധികാരാവകാശങ്ങൾ സൃഷ്ടികൾക്ക് വകവെച്ച്, പിന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കുന്ന, അള്ളാഹുവിന് പ്രത്യേകമായത് സൃഷ്ടികൾക്ക് വകവെക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകുക. ഉമർ റളിയല്ലാഹു അതിൽ കണിശക്കാരനാണ്. അതുകൊണ്ടല്ലേ ഉമറിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പല സംഭവങ്ങളും വായിക്കുന്നത്. എന്തിനാ ഉമർ റളിയല്ലാഹു തആല അനു ഷജറത്തു റിദ്വാൻ വെട്ടിയത്? ഇതേപോലെ ഉമറിൻ്റെ നിലപാടുകൾ അബുൽ ആലിയ പറഞ്ഞില്ലേ, ദാനിയേൽ പ്രവാചകന്റെ ഭൗതിക ശരീരം അത് മറമാടപ്പെടാതെ വെച്ചിരുന്നു എന്നാണ്. മുസ്ലിമീങ്ങൾ യുദ്ധവിജയങ്ങളിലൂടെ ഹുർമുസാനെ കീഴ്പ്പെടുത്തിയപ്പോൾ ഹുർമുസാന്റെ കൊട്ടാരത്തിൽ ദാനിയേൽ പ്രവാചകന്റെ ഭൗതിക ശരീരം കാണപ്പെട്ടു എന്നാണ്. ഇത് ദാനിയേൽ പ്രവാചകന്റേതാണെന്ന് മനസ്സിൽ പറഞ്ഞപ്പോൾ മുസ്ലിം സൈന്യം ഉമറിന് വിവരം കൊടുക്കുകയാണ് മദീനയിലേക്ക്. അമീർ മുഅ്മിനീൻ ഇങ്ങനെ ഒരു ഭൗതിക ശരീരം മറമാടാതെ കാലങ്ങളായിട്ട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് ചെയ്യും? അബൂ ഉമറിൽ നിന്നതിൻ്റെ നിലപാടെന്താ? ഒരു പ്രവാചകന്റെ

ഉമർ സ്വീകരിക്കുകയുണ്ടായത്. ഇതേപോലെ ഉമർ എന്തുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു തആല അന്നോട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു, അതിൻ്റെ ഒരു ഭാഗം കൂടി ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? ഉമറിൻ്റെ രാഷ്ട്രീയം യുദ്ധാർജിത സ്വത്തുക്കൾ മുഹാജിറുകളിലെ ദുർബലർക്ക് വീതിച്ചു നൽകണം എന്നുള്ളതാണ്. സാമ്പത്തിക ശേഷിയും കാര്യപ്രാപ്തിയുമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് കൊടുത്തിട്ട് വേണ്ട, ഇത് ദരിദ്രരായ മുസ്ലിമീങ്ങൾക്ക് കൊടുത്ത് അവരെ പോഷിപ്പിക്കണം എന്നതായിരുന്നു ഉമർ റളിയല്ലാഹു തആലന്റെ നിലപാട്. എന്നാൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആലഹു ദരിദ്രരെ പറ്റെ അവഗണിച്ചിട്ടില്ല, അവർക്ക് മാത്രം പരിമിതപ്പെടുത്തണം എന്നുള്ള വീക്ഷണത്തോട്, ഉമറിന്റെ വീക്ഷണത്തോട് ഖാലിദ് വിയോജിപ്പുള്ളവനായിരുന്നു. അദ്ദേഹം ചില പ്രത്യേകമായ ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ട് സാമ്പത്തികമായി ആശ്വാസമുള്ളവർ, കഴിവുള്ളവർ അവരെ കൂടി ഈ സ്വത്തിൽ പരിഗണിച്ചു എന്നുള്ളതാണ്. അൽ അഷ്അസ് ഇബ്നു ഖൈസ് അൽ കിന്ദിയുടെയൊക്കെ വിഷയത്തിൽ അവർക്ക് സ്വത്ത് നൽകി ഖാലിദ് റളിയല്ലാഹു തആല അവരെ സഹായിച്ച സംഭവങ്ങൾ കാണാൻ സാധിക്കും. അൽ അഷ്അസ് ഇബ്നു ഖൈസ് അൽ കിന്ദിയൊക്കെ സാമ്പത്തികമായി ഭദ്രതയുള്ളവരാണ്. അവരെ ഖാലിദ് റളിയല്ലാഹു തആല എന്തിന് സഹായിച്ചു? സാധുക്കളായ ജനതതികൾ ധാരാളമല്ലേ? പ്രത്യേകിച്ച് മുഹാജിറുകളായ സാധുക്കൾ അവരെ മാത്രമാണ് പോഷിപ്പിക്കേണ്ടത് എന്ന നിലപാട്. പക്ഷേ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് വിദൂരമായി ശത്രുവിൻ്റെ നാടിനോടടുത്ത് യുദ്ധ മുഖങ്ങളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ചില പ്രത്യേക പരിഗണനയാൽ അത്തരം ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് ഉമറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഖാലിദും ഉമറും മുജ്തഹിദുകളാണ്, ഗവേഷണപ്പടുക്കളാണ്. അതിൽ ശരി ഭവിച്ചവർക്ക് രണ്ട് കൂലിയും തെറ്റ് ഭവിച്ചവർക്ക് ഒരു കൂലിയുമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഉമറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് ഖാലിദ് യോജിച്ചില്ല. ഈ വിഷയത്തിൽ, ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഖാലിദിൻ്റെ ഗവേഷണം ഒത്തില്ല എന്നതാണ് ചരിത്രം പക്ഷവായന നടത്തുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ പക്ഷവായന നടത്തിയ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാലും ഖാലിദ് ബിൻ വലീദ് അദ്ദേഹത്തെ ഉമർ സ്ഥാനഭ്രഷ്ടനാക്കിയെങ്കിലും അവരുടെ നിലപാടുകളും അവരുടെ മനസ്കഥയും നോക്കൂ നിങ്ങൾ. ഉമർ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ ലോകരെ അറിയിച്ചത് എന്താണ്? ഉമർ ലോകരെ അറിയിച്ചത്, ഞാൻ ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ടുണ്ട് എങ്കിൽ അത് എനിക്കുള്ള സുഹ്തത്ത് ദേഷ്യം കാരണത്താലല്ല, വല ഖിയാന ഖാലിദ് ചതി പ്രയോഗം നടത്തിയത് കൊണ്ടുമല്ല എന്നാണ് ഉമർ ഖാലിദിനെ ഒഴിവാക്കിയപ്പോൾ ലോകരെ അറിയിച്ചത്. എത്രമാത്രം തെളിഞ്ഞ മനസ്കഥ, വിശാല മനസ്കഥ ഉമറിൻ്റേത് നമ്മൾ വായിക്കുന്നു. ഇതേപോലെ ഖാലിദ് റളിയല്ലാഹു തആലാനും ഉമറിനോട് ഏത് മനസ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്? അബു ദർദ റളിയല്ലാഹു തആലാനും ഖാലിദ് ബിൻ വലീദ് രോഗിയായി കിടക്കവേ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ രോഗം കാണാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു തആലാനും അബു ദർദായിനോട് പറയുന്നുണ്ട്, യാ അബു ദർദ ലഇൻ മാത ഉമറു ലതറയന്ന ഉമൂറൻ തുൻകിറുഹ. ഉമറിനോടുള്ള ഖാലിദ് റളിയല്ലാഹുവിൻ്റെ മതിപ്പാണ്. അദ്ദേഹം രോഗിയായി കിടന്നപ്പോൾ, മരണശയ്യയിൽ ഖാലിദ് കിടക്കുമ്പോൾ അബു ദർദ വന്നപ്പോൾ ഖാലിദ് പറയാണ് ഉമറിനെ കുറിച്ച്, അബു ദർദ ഉമർ മരിച്ചാൽ നിങ്ങൾക്കൊരിക്കലും സമ്മതിക്കാൻ കഴിയാത്ത ചില രംഗങ്ങൾ കാണേണ്ടി വരും എന്നാണ്. എന്നാണ് ഉമർ അത്രമാത്രം കണിശമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ തലപൊക്കിയില്ല. പക്ഷെ ഉമർ മരിച്ചാൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും തലയെടുക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും എന്ന് ഖാലിദ് റളിയല്ലാഹു പറയാണ്. അപ്പോൾ അബു ദർദ പറയാണ്, വഅന വല്ലാഹ അറാ ദാലിക്, അല്ലാഹുവാണ് സത്യം, ഞാനത് കാണുക തന്നെ ചെയ്യും. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു പറയുകയാണ്, ഖദ് വജദ്തു അലൈഹി ഫീ നഫ്സീ ഫീ ഉമൂർ, ഉമറിനോട് എൻ്റെ മനസ്സിൽ പല കാര്യങ്ങളിലും എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ഖാലിദ് റളിയല്ലാഹു പറയാണ്, ഉമറിനോട് എനിക്ക് പല വിഷയത്തിലും എൻ്റെ മനസ്സിൽ പ്രയാസമുണ്ടായിരുന്നു. എൻ്റെ ഈ രോഗത്തിൽ കിടന്ന് അന്ന് ഉമറിലെടുത്ത നിലപാടുകളെ ഞാൻ ആലോചിച്ചപ്പോൾ, ചിന്തിച്ചപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാര്യബോധം ഇപ്പോൾ എനിക്ക് വന്നണയുകയും ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഉറപ്പിച്ചു. ഉമർ അന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടെല്ലാം ഉമർ ഉദ്ദേശിച്ചത് അള്ളാഹുവിനെ മാത്രമാണ്, അള്ളാഹിനെ മാത്രമാണ് ഉമർ ഉദ്ദേശിച്ചത് എന്ന് ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഖാലിദ് റളിയല്ലാഹു പറയണം. എന്നിട്ട് പറയണം, എൻ്റെ സ്വത്ത് വീതിക്കുവാൻ ഉമർ ആളയച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉമറിനോടൊരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം എന്താ, അന്ന് ആ സ്വത്ത് വീതിച്ചപ്പോൾ ചെരുപ്പുകൾ വരെ വീതിച്ചെടുത്തിട്ടുണ്ട്. ഖാലിദ് പറയാണ്, ഉമർ അത് എന്നെക്കൊണ്ട് മാത്രമല്ല ചെയ്തിട്ടുള്ളത്, എൻ്റെ സ്വത്ത് മാത്രമല്ല ഉമർ വീതിച്ചെടുത്തിട്ടുള്ളത്, പിന്നെയോ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരുടെ വിഷയത്തിൽ വരെ ഉമർ ആ നിലപാടെടുത്തിട്ടുണ്ട്. അവരുടെ വരെ സ്വത്ത് ഉമർ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുകെട്ടിയിട്ട് അത് പപ്പാതിയാക്കിയിട്ടുണ്ട്. ഖാലിദിൻ്റെ മാത്രമല്ല, പിന്നെയോ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരുടെ വിഷയത്തിൽ ഖാലിദ് പറയുന്നു, ബദറിൽ പങ്കെടുത്തവരുടെ വരെ, ബദരീങ്ങളുടെ വരെ സ്വത്ത് ഉമർ അങ്ങനെ

0: കുറിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ട് പകുതിയാക്കിയിട്ട് പകുതി ബൈത്തുൽമാലിലേക്ക് ഉമർ എടുത്തിട്ടുണ്ട്. ഉമർ എന്നോട് കർക്കശമായി പെരുമാറിയിട്ടുണ്ട്. ഖാലിദ് പറയാണ്, എന്നോട് അദ്ദേഹം പരുഷമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതേപോലെ മറ്റുള്ളവരോടും അദ്ദേഹം പരുഷമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതെന്നോട് മാത്രമല്ല. എന്നിട്ട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മുമ്പ് ഒരു വസീയത്ത്. എന്താ വസീയത്ത്? എൻ്റെ ശേഷിപ്പ് സ്വത്ത്, ഖാലിദ് മരിക്കുമ്പോൾ വിട്ടേക്കുന്ന സ്വത്ത്, വസീയത്ത് നടപ്പിലാക്കലുണ്ടല്ലോ, ഇതെല്ലാം ഞാൻ അതിന് ആളെ നിശ്ചയിക്കുന്നത് ആരെയാണ്? ഇല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ് എന്നാണ്. ഈ വിവരം ഉമറിൻ്റെ കാതിലെത്തിയപ്പോൾ എന്താ അബുദർദാവ് പറയുന്നത്? ഉമർ റളിയല്ലാഹു തആല അൻഹു കരയുകയുണ്ടായി എന്നാണ്. സഹോദരന്മാരെ, രണ്ട് മഹൽ വ്യക്തിത്വങ്ങൾ, ഒന്ന് ഫാറൂഖ് ഉമർ അമീറുൽ മുഅ്മിനീൻ, മറ്റൊന്ന് സൈഫുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ചരിത്രത്തിൽ നടന്ന ചില സംഭവങ്ങൾ, സംഭാഷണങ്ങൾ, അതേപോലെ തന്നെ ഭരണാധികാരിയും പ്രജയും തമ്മിലുള്ളതായ ചില വർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, ആ വിഷയത്തിൽ ഒരു ചരിത്രം പറയപ്പെടുന്നത്, അതിൻ്റെ നിജസ്ഥിതി എന്ത്, അതോടൊപ്പം ചില യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ, അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യഥാവിധം മനസ്സിലാക്കുമ്പോൾ ഉമറിൻ്റെ വ്യക്തിത്വവും മഹത്വവും ഖാലിദിൻ്റെ വ്യക്തിത്വവും മഹത്വവും, ഇത് മാത്രമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഇടം നേടുന്നത്. അതിനുവേണ്ടിയാണ് ഏതാനും പരാമർശങ്ങൾ ഇവിടെ മനസ്സിലാക്കിയത്. മലായ റബ്ബ് സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനനഷ്ടം, വസ്തുതയെന്ത്. ഈ വിഷയകമായി നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമപഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത

0: പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, tuned to reality.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പ്രതീക്ഷകൾ കൈവിടരുത്. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരിയെ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൻ്റെ 87-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ചില ജീവിത മാതൃകകളാണ്. വർഷങ്ങളോളം തൻ്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫിനെ കാണാതായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടിട്ടും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനുള്ള പ്രതീക്ഷകൾ കൈവിടാതെ അവിടെ നമുക്ക് മാതൃകയായൊരു സംഭവം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. യാ ബനിയ്യ ഇദ്ഹബൂ ഫതഹസ്സസു മിൻ യൂസുഫ വഅഖീ വലാ തയ്അസു മിൻ റൂഹില്ലാ ഇന്നഹു ലാ യയ്അസു മിൻ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അഥവാ ഈയൊരു വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് പ്രതീക്ഷ കൈവിടരുത് എന്നുള്ളതാണ്. അഥവാ തൻ്റെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ നിന്ന് കാണാതായിട്ടും ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലുള്ള പ്രതീക്ഷകൾ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ മക്കളോട് യൂസുഫിനെ തെരയാൻ വേണ്ടിയിട്ടും കണ്ടെത്താൻ വേണ്ടിയിട്ടും കൽപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. മാത്രവുമല്ല ഈ ആയത്ത് അവസാനിക്കുമ്പോൾ ലാ യയ്അസു മിൻ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നിരാശനാകുന്നത് യഥാർത്ഥത്തിൽ കാഫിരീങ്ങളാണ് എന്നാണ്. അല്ലാത്തവർക്കൊന്നും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ യാതൊരു ബേജാറുമില്ല. കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് യാതൊരു ബേജാറുമില്ല. കാരണം ആ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റുന്നവനാണ്, അത് വേണ്ട രൂപത്തിൽ നൽകാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമുക്കൊരിക്കലും നഷ്ടപ്പെടേണ്ടതില്ല എന്നതാണ്. മാത്രമല്ല മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ലാ തഖ്തഉ റജാഅകും മിൻ അല്ലാഹി ഫി തഫ്രീജി വൽ ഫറജ്, അഥവാ അള്ളാഹു നൽകുന്ന ആശ്വാസത്തിലും വഴിത്തിരിവിലുമുള്ള നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും മുറിച്ചു കളയരുത് എന്നതാണ് നമ്മോട് കൽപ്പിക്കുന്നത്. അഥവാ അള്ളാഹു നമുക്ക് പല കാര്യങ്ങളിലും ചിലതെല്ലാം വെച്ചിട്ടുണ്ടാകും. അഥവാ നമുക്ക് ആശ്വാസവും പരിഹാരങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്നത് നാം വിചാരിക്കുന്ന രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അള്ളാഹു നമുക്ക് നൽകുന്ന ആ എളുപ്പവഴികളെ മുറിച്ചു കളയുന്ന ഒന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല നമുക്കാണാം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം വടിയൂന്നി എഴുന്നേറ്റ ചരിത്രം നമുക്കറിയാം. വർഷങ്ങളോളം രോഗബാധിതനായി കിടന്നിട്ടും മക്കളും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അള്ളാഹുവിനുള്ള പ്രതീക്ഷകൾ കൈവിടാതെയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും കഴിച്ചുകൂട്ടിയത് എന്ന് നമുക്ക് ചരിത്രമാണ്. മാത്രമല്ല, അത്തരം സമയത്ത് പോലും അദ്ദേഹം, നമുക്കറിയാം 18 വർഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കഠിനമായ രോഗത്താൽ പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ പോയി, അദ്ദേഹത്തെ എല്ലാവരും കൈവിട്ടു. പക്ഷേ അദ്ദേഹം അള്ളാഹുവിനെക്കുറിച്ച് ഒരൊറ്റ പരാതിയും പറഞ്ഞില്ല. ഒടുവിൽ, നാഥ, എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീ ഏറ്റവും കരുണാനിധിയാണല്ലോ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ജീവിതത്തിൻ്റെ 18 കൊല്ലം പോയിട്ട് ഒരു സെക്കൻഡ് പോയിട്ട് ഒരു മിനിറ്റ് പോയിട്ട് ഒരു ദിവസം നമുക്ക് വേദന സഹിക്കാൻ കഴിയുമോ? നമ്മളാകെ പ്രശ്നമാക്കൂലേ. നമ്മൾ ഹോസ്പിറ്റലിനെ കുറ്റം പറയും, കൂടെയുള്ളവരെ കുറ്റം പറയും, ഡോക്ടർമാരെ കുറ്റം പറയും, അല്ലേ? എന്തൊക്കെ രൂപത്തിൽ നമ്മൾ വഴിക്കുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ കുടുംബങ്ങളെ കുറ്റം പറയും, നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ഹോസ്പിറ്റൽ കൊണ്ടാവാൻ പണത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലും ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ജീവിതം 18 വർഷത്തെ ശരീരമാകെ വ്രണം വന്നിട്ട് ആകെ ബുദ്ധിമുട്ടിലായ ഒരു കാലഘട്ടം, അല്ലേ, ആ ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴും അദ്ദേഹം പറഞ്ഞതെന്താണ്? വഅൻത അർഹമു റഹീമീൻ, അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമു റഹീമീൻ. ഈ വാചകങ്ങൾ നമ്മുടെ ചെവികളിൽ വന്ന് അലക്കേണ്ടതുണ്ട് അല്ലേ. കാരണം അത്രയൊക്കെ ബാധിച്ചിട്ടും റബ്ബേ നീ അർഹമു റഹീമാണ് റബ്ബേ എന്ന് ഉറക്കെ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒന്നും പറഞ്ഞില്ല, വെറുപ്പിക്കുന്ന ഒന്നും പറഞ്ഞില്ല അല്ലേ. രോഗങ്ങൾ അദ്ദേഹത്തെ വെറുപ്പിച്ചു എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നോ ഒന്നും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അതിന് വലിയ സാക്ഷിയായൊരു വ്യക്തിത്വം കൂടിയായിരുന്നു മഹാനായ അയ്യൂബ് നബി. എന്നിട്ടും അവിടെ പ്രതീക്ഷകൾ കൈവിടാതെ അദ്ദേഹം മുന്നോട്ട് പോയി എന്നത് ചരിത്രമാണ്. മറ്റൊന്ന് നമുക്ക് കാണാം, മഹാനായ ഇബ്നു ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹം പറയുകയാണ്, ലൗ കശഫല്ലാഹുൽ ഇതാ അലി അബ്ദിഹി വഅറാഹു കൈഫ യുദബ്ബിറു ലഹു ഉമൂറഹു ലദാബ ഖൽബുഹുൽ അബ്ദി ഹുബ്ബൻ ലില്ലാഹി വശുക്റൻ ലഹു എന്നാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ ദാസന് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർക്ക്, ഓരോ ജന്തുജാലങ്ങൾക്ക് അല്ലേ, ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ദാസന് എന്നാണ്. അഥവാ മനുഷ്യന് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുക്കുന്ന ആ രഹസ്യം, ഹിക്മത്ത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹുവോടുള്ള സ്നേഹത്താലും നന്ദിയാലും ആ ദാസൻ്റെ ഹൃദയം ഉരുകിപ്പോകുമായിരുന്നു എന്നാണ്. എത്ര വിശാലമായ അർത്ഥതലങ്ങളൊരു വാക്കാണ്, ഹദീസാണിത്. നമ്മൾ ആലോചിച്ച് നോക്കുക. അഥവാ നമ്മൾക്കിടയിൽ ഓരോരുത്തർക്ക് അള്ളാഹു നൽകുന്ന ചില പിന്നെ ആ രൂപത്തിലുള്ള എളുപ്പവഴികളാണ്, അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ ആ ഒരു നിയന്ത്രണം നമുക്കില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിലും ജീവിതശൈലിയിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ അള്ളാഹു നൽകുന്നത് അത് അള്ളാഹു എങ്ങാനും വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അള്ളാഹു ഒരിക്കലും അവൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തൂല എന്ന് മാത്രമല്ല, ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനോടുള്ള സ്നേഹത്താലും നന്ദിയാലും ആ മനുഷ്യന് ഹൃദയം ഉരുകിപ്പോകുമായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു അള്ളാഹുവോടുള്ള താഴ്മഴും അള്ളാഹുവോടുള്ള ആ ഒരു അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും എല്ലാം തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അവൻ്റെ ആ ഒരു നിഅമത്ത് നമുക്ക് സദാസമയം വർഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിരാശരാകാതെ അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ജീവിതത്തെ മാറ്റിമറിക്കുക. അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പ്രതീക്ഷകൾ കൈവിടരുത്. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൻ നഹ്ലിലെ 126-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജഅഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹൽ, അതിൻ്റെ അവസാനത്തെ ആയത്തുകളിലേക്ക്, അതിൻ്റെ മനഃപ്പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് 126-ാമത്തെ ഒരായത്താണ് ഇൻഷാല്ലാ നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.
2: أعوذ بالله من الشيطان الرجيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة

وَإِنْ عَاقَبْتُمْ فَعَاقِبُوا.

0: كَفَرْتُمْ بِهِ وَلَئِنْ صَبَرْتُمْ لَهُوَ خَيْرٌ لِلصَّابِرِينَ.
1: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിലെ 126-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ മതത്തിലെ തീവ്രത, ആത്മനാശത്തിന്റെ വഴി. ഷാഹിൻ പയ്യോളി എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: മതത്തിലെ തീവ്രത, ആത്മനാശത്തിന്റെ വഴി. എഴുത്ത് ഷാഹിൻ പയ്യോളി, അൽഹിക്മ അറബിക് കോളേജ്, എടത്തനാട്ടുകര. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ലളിതവും പ്രായോഗികവുമായ ജീവിതചര്യയാണ്. മനുഷ്യന് താങ്ങാൻ കഴിയാത്തൊരു ബാധ്യതയും അള്ളാഹു മതത്തിൽ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ മതത്തിന്റെ പേരിൽ അനാവശ്യമായ കടുംപിടുത്തങ്ങളും പ്രമാണങ്ങളില്ലാത്ത കാർക്കശ്യങ്ങളും കടത്തിക്കൂട്ടുന്നത് അതിന്റെ യഥാർത്ഥ ചൈതന്യത്തെ തകർക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഭയപ്പെട്ടതും ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയതുമായ ഒരു കാര്യമാണത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമിത കാർക്കശ്യം കാണിക്കുന്നവർ നശിച്ചിരിക്കുന്നു. ഇത് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. മുസ്ലിം. വാക്കുകളിലും പ്രവൃത്തികളിലും അനാവശ്യമായ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നവരെയും മതം നിശ്ചയിച്ച പരിധി കടന്ന് തീവ്രത കാണിക്കുന്നവരെയുമാണ് മുതനത്യൂൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അവർക്ക് നാശമാണെന്ന് 3 തവണ ആവർത്തിച്ചു പറഞ്ഞതിലൂടെ ഈ പ്രവണത സമുദായത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് വ്യക്തമാക്കുന്നു. മനുഷ്യ സാധ്യമായതിനപ്പുറം അല്ലെങ്കിൽ ശരിയാത്ത് കൽപ്പിക്കാത്ത കാര്യങ്ങൾ കടുപ്പമേറിയ രീതിയിൽ സ്വയം നിർബന്ധമാക്കുന്നതിനെ തകല്ലുഫ് എന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും ദീനിനോടുള്ള അമിത സ്നേഹമായിട്ടാണ് തോന്നിപ്പിക്കുക എങ്കിലും ഫലത്തിൽ ഇത് ഇസ്ലാം പഠിപ്പിച്ച മിതത്വത്തിന് വിരുദ്ധമാണ്. അള്ളാഹു പറയുന്നു, നബിയെ പറയുക, ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാൻ കൃത്രിമം കെട്ടിച്ചമയ്ക്കുന്നവരുടെ തകല്ലുഫ് നടത്തുന്നവരുടെ കൂട്ടത്തിലുമല്ല. സൂറത്തു സ്വാദ് വചനം 86. പ്രബോധന രംഗത്ത് ഇന്ന് ചിലർ കാണിക്കുന്ന അമിത കാർക്കശ്യങ്ങൾ ദീനിന്റെ ഗുണകാംക്ഷാപരമായ മുഖത്തെ വികൃതമാക്കുന്നുണ്ട്. പ്രമാണങ്ങളെ സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ പറയുന്നവരെ ബിദഅത്തുകാരെന്നും മറ്റും മുദ്രകുത്തുകയും ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൻഹജിന് ചേർന്നതല്ല. അറിവില്ലാത്ത സാധാരണക്കാരെപ്പോലും അനാവശ്യമായ തർക്കങ്ങളിലേക്കും വസ്വാസുകളിലേക്കും നയിക്കുന്ന ശൈലി അവരെ ദീനിൽ നിന്ന് അകറ്റാനേ ഉപകരിക്കൂ. ഇസ്ലാമിൻ്റേത് ഏത് വിഷയത്തിലും മധ്യമ നിലപാടാണ്. ദീനിന്റെ നിയമങ്ങൾ പാടെ അവഗണിക്കുന്ന അലസതയും ദീനിന്റെ പേരിൽ നിയമങ്ങൾ കടുപ്പിക്കുന്ന തീവ്രതയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഈ മതം എളുപ്പമുള്ളതാണ്. ആരെങ്കിലും അതിനെ കടുപ്പമുള്ളതാക്കാൻ ശ്രമിച്ചാൽ മതം അവനെ പരാജയപ്പെടുത്തും. അതിനാൽ നിങ്ങൾ നേരായ വഴി സ്വീകരിക്കുക, മിതത്വം പാലിക്കുക. ബുഖാരി. ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ജനങ്ങൾക്ക് മതം എളുപ്പമാക്കി കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ തീവ്ര നിലപാടുകളിലൂടെ ദീനിനെ പ്രയാസകരമാക്കുന്നവർ സ്വന്തം നാശമാണ് വിളിച്ചു വരുത്തുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഇളവുകൾ സ്വീകരിക്കുന്നത് അവനിഷ്ടമുള്ള കാര്യമാണ്. അതിനാൽ അമിത കാർക്കശത്തിന്റെ വഴി ഉപേക്ഷിക്കുകയും മധ്യമ നിലപാടിലൂടെ അള്ളാഹുവിങ്കിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുകുകൾ, മതത്തിലെ തീവ്രത, ആത്മനാശത്തിന്റെ വഴി, എടത്തനാട്ടുകര അൽഹിക്മ അറബി കോളേജിലെ ഷാഹിൻ പയ്യോളി എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
7: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ബക്കറയിലെ 47-48 വചനങ്ങൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان

0: إلى اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون.
1: സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസികളുടെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 44 മുതൽ 46 കൂടിയ വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും ഈയൊരു ഖുർആൻ പാരായണം ശ്രദ്ധിക്കുക, അതിനെ കേൾക്കുക, അതിനെ പഠിക്കുക, അത് ഖുർആൻ നിവർത്തി വച്ച് അതിലെ വചനങ്ങൾ നോക്കി ആയത്തുകൾക്കിടയിൽ വിരൽ വച്ച് എഴുതിയെടുക്കേണ്ടത് എഴുതിയെടുത്ത് ആ രൂപത്തിൽ ഈ ക്ലാസ്സിനെ കാണുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് തുടക്കത്തിൽ ഓതിയത് 47 ഉം 48 ഉം വചനങ്ങളാണ് ഓതി വെച്ചത്. അത് ഒന്നുകൂടെ പാരായണം ചെയ്ത് കൂടെ തന്നെ തിലാവത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില സ്ഥലങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യാ ബനീ ഇസ്രായീല ദ്കുറു നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും വഅന്നീ ഫദ്ദൽതുക്കും وأني فضلتكم على العالمين. മുമ്പ് ഇതേ ആയത്ത് അല്പം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസാന ഭാഗം മാത്രം ചെറിയ വ്യത്യാസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സൂചിപ്പിച്ചിരുന്നു അവിടെ യാ ബനീ ഇസ്രായീല, അവിടെ മദ്ദുൽ ഫറായി രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട്. ബനി എന്നുള്ള നൂനിന് ശേഷമുള്ള യാലും അതുപോലെ തന്നെ റാന് ശേഷമുള്ള ആ അലിഫിലും അസാമാന്യമായി നീട്ടി ഓതേണ്ടതുണ്ട്. ആദ്യം വന്നത് യാ ബനീ ഇസ്, അവിടെ മദ് മുൻഫസിലും ഇസ്രായീല അവിടെ മദ് മുത്തസിലുമാണ്. ഇസ്രായീല എന്ന് പറയാൻ പാടില്ല, ഇസ്രായീല ആ നിലക്കാണ് അസുക്കൂനുള്ള സീന് ഉച്ചരിക്കേണ്ടത്. കൽക്കലത്തിൻ്റെ ഹർഫിൽപ്പെട്ടതല്ലല്ലോ. അതുപോലെ തന്നെ നിഅമതിയല്ലതീ അൻഅംതു അലൈക്കും ശേഷം വഅന്നീ ഫദ്ദൽതുക്കും അലൽ ആലമീൻ വഅന്നീ ഫദ്ദൽതുക്കും ദാദാണ്. ഫദ്ദൽതുക്കും എന്ന് പറഞ്ഞാൽ പോരാ, ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 48-ാമത്തെ ആയത്ത് നോക്കൂ. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. യൗമൻ ലാ തജ്സി എന്നിടത്ത് അവിടെ മണിക്കാനേ പാടില്ല. യൗമല്ല എന്ന് അത് ആ നിലക്ക് അവിടെ തൻവീൻ കേൾക്കാനേ പാടില്ല. നിദാവും ബിലാഗുന്ന എന്നാണ് അവിടെ നിയമം പറയാം. അഥവാ തൻവീൻ്റെ ശേഷം ഇദാവും ബിലാഗുന്നയുടെ രണ്ടക്ഷരമാണ് അതിനുള്ളത്, ലാം അറ, അതിൽ ലാമ് വന്നു. അപ്പോൾ യൗമല്ല ആ മീമിന് ഫത്തഹുള്ള പോലെ ശേഷം ശബ്ദുള്ള ലാമിലേക്ക് ഉച്ചരിച്ച് പോകണം. അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ يوم لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا يقبل എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഖാഫ് ആണ് സുക്കൂനായി കൊണ്ടുവന്നു. ഖൽഖലത്തിന്റെ ഹർഫാണ്, അക്ഷരമാണ് ഖാഫ്. ഖുത്തുബ് ജദ് നമ്മൾ പറഞ്ഞിരുന്നു, ഖാഫ് ബ ജീം ദാൽ. അപ്പോൾ അവിടെ യുഖബലു എന്ന് പറയേണ്ടതുണ്ട്. എന്നാൽ ശേഷം അതുപോലെ തന്നെ വലാ യുഖബലു എന്ന് വന്ന പോലെ വലാ യുഖദു അവിടെ യുഖദു എന്ന് പറയാൻ പാടില്ല. വലാ യുഖദു മിൻഹാ അദൽ, അദൽ അല്ലേ, ദാലിന് സുകൂൻ വന്നു, ഉച്ചരിച്ച് ശബ്ദിച്ച് ഉച്ചരിക്കേണ്ടതുണ്ട്. വലഹും യുൻസ്വറൂൻ, യുൻസ്വ അവിടെ ഇഖ്ഫാ ബിഗുന്നയാണ്, അതിലേക്ക് മണിച്ച് മറച്ചോതണമെന്നാണ്. അപ്പോൾ നമുക്ക് ആ ആയത്തിൻ്റെ അർത്ഥതലത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് ഏതാനും വചനങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതുപോലെയുള്ള ഓർമ്മപ്പെടുത്തൽ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇസ്രായേലരെ വിളിച്ച്, ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് എന്തു ചെയ്യാണ്? അല്ലാഹു സുബ്ഹാനഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്ത്, 47-ാമത്തെ ആയത്തിൻ്റെ തുടക്കം. യാ ബനീ ഇസ്രായീല, ഇത് ശരിക്കും അർത്ഥം നിങ്ങൾ പറയേണ്ടതാണ്. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ അതേ പദങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. യാ ബനീ ഇസ്രായീല, ഇസ്രായേൽ സന്തതികളെ. ഉദ്കുറു ദക്കറ യദ്കുറു അല്ലേ, ഓർക്കുക. ഉദ്കുറു നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ, നിഅമതിയ എൻ്റെ അനുഗ്രഹത്തെ. അല്ലത്തി എങ്ങനെയുള്ള, അൻഅംതു ഞാൻ അനുഗ്രഹം ചെയ്തു, ഞാൻ അനുഗ്രഹം ചെയ്തു തന്നു, അലൈക്കും നിങ്ങളുടെ മേൽ. അപ്പോൾ ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളതായ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത്. വഅന്നീ ഫദ്ദൽതുക്കും അലൽ ആലമീൻ, വഅന്നീ വ അതോടൊപ്പം അന്നീ തീർച്ചയായും ഞാൻ, ഫദ്ദൽതുക്കും നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു തന്നു എന്ന് മാത്രമല്ല, ഫദ്ദല എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരാക്കി എന്നാണ്, ശ്രേഷ്ഠരാക്കി. അന്നീ ഫദ്ദൽതുക്കും ഞാൻ നിങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങളെ എന്തു ചെയ്തു, ശ്രേഷ്ഠരാക്കിയിരിക്കുകയും ചെയ്തു. അലൽ ആലമീന, ആലമെന്ന ലോകം, ആലമൂൻ ലോകർ, അലൽ ആലമീന ലോകരെക്കാൾ, ലോകത്തുള്ള മറ്റ് ആളുകളെക്കാൾ, ലോകരെക്കാൾ ഞാൻ നിങ്ങൾക്ക് പല ഫദലും പല ശ്രേഷ്ഠതയും നൽകി നിങ്ങളെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലർക്ക് യാഖൂബ് അലൈഹിസ്സത്തു വസ്സലാമിനെ വിളിക്കുന്ന പേരാണ് ഇസ്രായേൽ. അദ്ദേഹം അറിയപ്പെട്ട പേര് ഇസ്രായേൽ എന്ന പേരിലാണ്. അതിൻ്റെ അർത്ഥം അല്ലാഹുവിൻ്റെ അടിമ എന്നുള്ളതാണ്, അബ്ദുല്ല എന്ന അർത്ഥത്തിലാണ്. ഹിബ്രു ഭാഷയിലുള്ള നാമമാണ് ഇസ്രായേൽ എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ വീണ്ടും രണ്ടാമതും അല്ലാഹു എന്തു ചെയ്യാണ്, തൊട്ട് അല്പം മുമ്പ് പറഞ്ഞതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മൾ പറഞ്ഞു, അവരിൽ നിന്ന് ധാരാളം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിലേക്ക് നിശ്ചയിച്ചു കൊടുക്കുകയുണ്ടായി. അതുപോലെ ഫിർഔനിൻ്റെ അക്രമങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നുമൊക്കെ, ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ച സംഗതി നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രയാസപ്പെടുന്ന സമയത്ത് അല്ലെ, ചെങ്കടൽ കടന്ന് പോയപ്പോൾ അവിടുന്ന് ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാത്ത സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം എന്നാണ് അവർക്ക് മന്നും സെൽവയും ഭക്ഷണമായി നൽകിയ സംഗതിയുമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പാറക്കല്ലിൽ നിന്ന് ശുദ്ധമായ ഉറവുജലം പൊട്ടിയൊഴുക്കി കുടിക്കാൻ വേണ്ടി അവർക്ക് നൽകി. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതൊക്കെ നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങൾക്ക് ഇറക്കിത്തന്ന വേദഗ്രന്ഥത്തിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. ആ രൂപത്തിൽ ലോകരെക്കാൾ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പദപ്രയോഗം നടത്തുന്നത് കാണാം. അപ്പോൾ അന്നി ഫദ്ദൽ തുക്കുമൽ ആലമീൻ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പറയുന്നത് ബിമാ ഉഅതു മിനൽ മുൽക്കി വർറുസുലി വൽ കുതുബി അലാ ആലമി മൻ കാന ഫീ ദാലിക സമാൻ. ആ കാലത്തുള്ള ജീവിക്കുന്ന മറ്റുള്ളവരെക്കാളൊക്കെ അവരെ, പിന്നെ അവർക്ക് വേദഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ അവരുടെ ദൂതന്മാർക്ക്, പിന്നെ അതുപോലെ തന്നെ അധികാരവും ഒക്കെ ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള ഫദ്ല് അള്ളാഹു പ്രത്യേകം അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ശേഷം അള്ളാഹു പറയുന്നത് വത്തഖൂ യൗമല്ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ വത്തഖൂ. അതിനാൽ വത്തഖൂ വ അതോടൊപ്പം ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. യൗമൻ ഒരു ദിവസത്തെ, ലാ തജ്സി എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത, അതാണ് ശേഷം പറയുന്നത് ലാ തജ്സി, പ്രതിഫലം നൽകുകയില്ല, ഉപകരിക്കുകയില്ല. നഫ്സുൻ ഒരാൾക്കും, ഒരു ദേഹം, നഫ്സന ദേഹം ആത്മാവ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, ഒരു ഒരാൾക്കും തന്നെ ഒരു ദേഹത്തിനും തന്നെ ഉപകരിക്കുകയില്ല. അൻ നഫ്സിൻ ഒരു ദേഹവും ഒരു ദേഹത്തിനും, അഥവാ ഒരാളും ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യാൻ അന്ന് സാധിക്കില്ല. ഒരാളും ഒരാൾക്കും ഒട്ടും ഉപകരിക്കാത്ത ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ആ ദിവസത്തെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, ഭയപ്പെടേണ്ടത്. മാത്രവുമല്ല ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലായുഖബലു മിൻഹ ഷഫാഅ, വലായുഖബലു സ്വീകരിക്കപ്പെടുകയില്ല, വലായുഖബലു സ്വീകരിക്കപ്പെടുകയുമില്ല. മിൻഹ അതിൽ നിന്ന് ഷഫാഅത്തുൻ ആ ഒരു ശുപാർശയും, ഷഫാഅത്ത് റെക്കമെൻഡ് ശുപാർശ, ഒരു ശുപാർശയും അന്ന് സ്വീകരിക്കപ്പെടുകയുമില്ല. വലായുഖദു മിൻഹ അദലുൻ ആ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വലായുഖദു, വലായുഖദു സ്വീകരിക്കപ്പെടുകയുമില്ല. അഹദാന സ്വീകരിച്ചു മേടിച്ചു എന്നൊക്കെയാണ്. വലായുഖദു സ്വീകരിക്കപ്പെടുകയുമില്ല, മേടിക്കപ്പെടുകയുമില്ല. മിൻഹ അതിൽ നിന്ന് അദലുൻ പ്രായശ്ചിത്തം, അഥവാ കിടയൊത്തത്, അഥവാ ഒരു തിന്മ ചെയ്തു, ഒരാൾ തിന്മ ചെയ്തു, അതിന് പകരമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് ബദലായി എന്തെങ്കിലും പ്രായശ്ചിത്തം തെണ്ടം കൊടുക്കുക എന്ന് പറയും. ആ നിലക്ക് കൊടുത്താൽ അതും എന്ത് ചെയ്യൂല, സ്വീകരിക്കപ്പെടൂല. അതിൽ കിടയൊത്തത്, തുല്യമായത്, ആ തിന്മക്ക് തുല്യമായത് വേറെ എന്തെങ്കിലുമൊക്കെ നൽകിയാൽ അതും സ്വീകരിക്കപ്പെടുകയില്ല. വലാഹും യുൻസറൂൻ, വലാഹും അവരല്ലതാനും. യുൻസറൂന നസറാന സഹായിച്ചു, നസറ യൻസറു അതിനാണ് യുൻസറു. യുൻസറൂന അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. വലാഹും യുൻസറൂന അവർ സഹായിക്കപ്പെടുന്നവരുമല്ല. അപ്പോൾ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. അന്ന് ഒരു ദേഹവും ഒരു ദേഹത്തിനും അഥവാ ഒരാളും ഒരാൾക്കൊട്ടും ഉപകരിക്കുകയില്ല, ഉപകാരം ചെയ്യാൻ കഴിയൂല. അതിലൊരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയുമില്ല എന്ന് മാത്രമല്ല അതിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും, അതിൽ അല്ലേ തണ്ടം, ഒരു പ്രായശ്ചിത്തവും, ചെയ്ത തിന്മക്ക് പകരമായി ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുകയുമില്ല. വലാഹും സറൂന അവർ സഹായിക്കപ്പെടുകയുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ ലാ യുഖബലു മിനൽ കുഫാരി ഷഫാഅത്തുൻ വലാ ഫിദാഉൻ എന്നാണ്. അവിശ്വാസികളായി ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വേദഗ്രന്ഥം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതിന് പകരം, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അനുസരിച്ച് അത് ഉൾക്കൊള്ളേണ്ടതിന് പകരം, അതിനേക്ക് നിഷേധിച്ച് അവിശ്വാസികളായി ജീവിച്ച ആളുകളിൽ നിന്ന് അന്ന് മറ്റാരാലും സ്വീകരിക്കപ്പെടുന്ന ഒരു ശുപാർശയോ റെക്കമെൻഡോ സ്വാധീനമോ, അതുപോലെ തന്നെ വല്ല ഫിദ ഒരു പ്രായശ്ചിത്തമോ ഒന്നും എന്ത് ചെയ്യൂല, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കപ്പെടാത്ത ദിവസമാണത്. അനിമിനൽ കാഫിരീൻ അഥവാ അവിശ്വാസികൾക്കാണ് ആ നിലക്ക് നൽകേണ്ട അവസ്ഥ വരിക, അതൊന്നും പടച്ചും സ്വീകരിക്കൂല എന്നർത്ഥം. ഫമാ തൻഫഉഹും ഷഫാഅത്തു ഷാഫിഈൻ, ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കാണാം, ഒരു ശുപാർശകൻ്റെയും ശുപാർശയെ അവർക്ക് പ്രയോജനപ്പെടാത്ത ദിവസമാണ് അന്നേ ദിവസം. അല്ലേ ഫമാ ലനാ മിൻ ഷാഫിഈൻ, ഞങ്ങൾക്ക് ശുപാർശയിൽപ്പെട്ട ഒരാളും തന്നെ ഇല്ല. വലാ സദീഖിൻ ഹമീൻ, ഉറ്റ കൂട്ടുകാരോ ഉറ്റ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരാരും അന്ന് സഹായിക്കാനായി ഉണ്ടാവുകയില്ല. സൂറത്ത് ശുആറയിലെ 100, 101 വചനങ്ങൾ ആ നിലക്ക് പറഞ്ഞത് കാണാം. അങ്ങനെ ഇഷ്ടം പോലെ സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് സൂചന നൽകിയതായി കാണാം. ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഫലൻ യുഖബല മിൻ അഹദിഹിം മിൽഉൽ അർദി ദഹബൻ വലവിഫ്തദ ബി. തീർച്ചയായും നിഷേധികളായി അവിശ്വാസികളായി ആളുകൾ, അവർ അവിശ്വാസത്തോടുകൂടി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഭൂമി മുഴുവൻ, ഭൂമി നിറയെ സ്വർണം അതിന് പ്രായശ്ചിത്തമായി നൽകിയാലും അത് പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിലെ 91-ാമത്തെ വചനം ഈ ആയത്തിൻ്റെ വിശദീകരണമായി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ, വ ഇൻ തഅദിൽ കുല്ല അദ്രിൻ ലാ യുഖദ് മിൻഹ, സൂറത്തുൽ അൻആമിലെ 70-ാമത്തെ ആയത്തിൽ കാണാം. ഈ നിഷേധികളായി അവിശ്വാസികളായി ജീവിച്ച ആൾക്കാർ അന്ന് അതിന് ബദലായി തണ്ടം കൊടുത്താൽ, എന്തെങ്കിലും പ്രായശ്ചിത്തം, അത് എല്ലാ നിലക്കുള്ള പ്രായശ്ചിത്തമായി കൊടുത്താലും ലാ യുഖദ് മിൻഹ അതിൽ നിന്ന് അന്ന് ദിവസം അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് സൂറത്തുൽ അൻആമിലെ 70-ാമത്തെ ആയത്തും പറയുന്നത് കാണാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അത് അംഗീകരിച്ച് അതിന് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ആ റബ്ബിൻ്റെ കിതാബിൽ, അത് തൗറാത്തിലാവട്ടെ ഇഞ്ചിലാവട്ടെ സബൂറിലാവട്ടെ, അവസാനത്തെ വേദഗ്രന്ഥമായ അതിനെല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് അവസാന വേദഗ്രന്ഥമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധ ഖുർആനിലാവട്ടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകാതെ നിഷേധികളായി ജീവിച്ചാൽ പടച്ച റബ്ബിൻ്റെ പക്കൽ ഖിയാമത്ത് നാളിൽ ആ അന്ത്യത്തിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷയുമില്ല. അന്നത്തെ ദിവസം തടി കൈച്ചിലാക്കാൻ രക്ഷപ്പെടുത്താൻ മറ്റൊരു മാർഗവും, അത് ശുപാർശ കൊണ്ടോ സ്വാധീനം കൊണ്ടോ പ്രായശ്ചിത്തം കൊണ്ടോ അതിന് ബദലായി മറ്റൊരു പരിഹാര മാർഗം ഇല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യണം, കൃത്യമായി അവിടെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അവസാനം അവിടെ പറയുന്നുണ്ട് അല്ലേ, പ്രത്യേകം നാല് കാര്യങ്ങൾ എടുത്തു പറയുക, ഈ ആയത്തുകളിൽ നാല് കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കുന്നത്. ഒന്ന്, അന്ന് ഒരാളും ഒരാൾക്കും ഉപകരിക്കുകയില്ല എന്നാണ്. അത് ഉറ്റ ബന്ധുക്കളായാലും കുടുംബക്കാരായാലും ഭാര്യയായാലും ഭർത്താവായാലും ഉപ്പയായാലും ഉമ്മയായാലും, അത് ഒരാളും ഒരാൾക്കും ഒരു ഉപകാരവും മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു ദിവസമാണ്. രണ്ടാമത്, അന്ന് യാതൊരു ശുപാർശയും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്, ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നതല്ല, ശിക്ഷയിൽ നിന്ന് അവിടെ രക്ഷപ്പെട്ട് കിട്ടാൻ എന്തെങ്കിലുമൊക്കെ പകരം വലതും നൽകിയാൽ അവിടെ രക്ഷപ്പെടാൻ സാധിക്കൂല എന്നർത്ഥം. നാലാമതായി, ഇതൊന്നും വേണ്ട ഒരു തരത്തിലുള്ള സഹായവും, അല്ലെ, വലാഹും യുൻസറൂൻ എന്ന് പറഞ്ഞല്ലോ, വലാ അഹദുൻ യഖ്ദബു ലഹും ഫയൻസറഹും വയുൻഖിദഹും മിൻ അദാബില്ലാ എന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ, അവരെ സഹായിക്കാനായി ഒരാളും അന്ന് ദിവസം അവർക്കുണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ സഹോദരങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇസ്രായേലരെ എന്ന് വിളിച്ചുകൊണ്ട്, ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് യഹൂദികളായ നസ്രാണികളായ അവരോടാണ് അള്ളാഹുവിൻ്റെ വിളിയെങ്കിലും, ഇത് ഇന്ന് ജീവിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്കെല്ലാം ഖിയാമത്ത് നാൾ വരെ ജീവിക്കും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും ബോധ്യപ്പെടുത്തലും ഓർമ്മപ്പെടുത്തലുമാണിത്. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് മാത്രം നമ്മുടെ കർമ്മങ്ങൾ തണലായി തുണയായി ഇണയായി വരുന്നൊരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആരുടെ ശുപാർശയും സ്വീകരിക്കാത്ത പ്രായശ്ചിത്തം നമ്മിൽ നിന്ന്, അതിന് ബദലായി ഒന്നും സ്വീകരിക്കാത്ത മറ്റാരും സഹായിക്കാനില്ലാത്ത ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികൾ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാഅല്ലാ, പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. സൂറത്തുൽ ബക്കറയിലെ 47-48 വചനങ്ങൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സഹൽ അരിപ്ര.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇൻഷാല്ലാ, നമ്മൾ പെട്ടെന്ന് അടുത്ത ഒരു ലൈവ് പ്രോഗ്രാമിലേക്ക് പോകുന്നു. മധുരം ഖുർആൻ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സൂറത്തു ഇബ്രാഹിമിലെ 13 മുതൽ 23 വരെയുള്ള വചനമാണ് നമ്മൾ കേൾക്കുന്നത്, ഷെയ്ഖ് അഹമ്മദ് അൽ ഹമ്മാദിയുടെ ശബ്ദത്തിൽ.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖാലല്ലദീന

0: മാഷാ അല്ലാ. വിശുദ്ധ ഖുർആനിലെ 14 അധ്യായം സൂറത്തു ഇബ്രാഹിമിലെ 13 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹമ്മാദി.
1: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. ജീവിതഗന്ധിയായ വിഷയങ്ങൾ ധാർമ്മിക പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുന്ന നേർരേഖയിൽ ഇന്ന് ഖേദിക്കാതിരിക്കാൻ എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻ സലീം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മരണപ്പെട്ട ഒരാൾ കൺതുറക്കുമെന്ന് ഇവിടെ നാം പ്രതീക്ഷിക്കുന്നില്ല. ഖിയാമത്ത് നാളിൽ പരലോകത്ത് സംഭവിക്കും. അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടതിന് ഉദാഹരണം പറയാൻ പറ്റിയത് മരിച്ചൊരാളാണ്. അല്ല, അയാൾ ഇനി കൺ തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. ഇത് പ്രകാരം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസ്ഥകളുണ്ട് ജീവിതത്തിൽ. ഒരു ഉമ്മയ്ക്ക് മകളെക്കുറിച്ചുള്ള മുഴുവൻ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുക. എന്ത് കാരണം? അവളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരബദ്ധം അവളിൽ സംഭവിച്ചു. അത് ഞാൻ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടുവന്നിട്ടും സൂക്ഷിച്ചിട്ടും ഉപദേശിച്ചിട്ടും എന്തുകൊണ്ടിങ്ങനെ ചെയ്തു? ആ ഒരു മനസ്സിൻ്റെ വികാരം മകളോടുള്ളൊരു ദേഷ്യമായി വെറുപ്പായി മനസ്സിൽ രൂപപ്പെട്ടു. മാത്രമല്ല, ഒരു മകളെന്ന എല്ലാ വാത്സല്യങ്ങളെയും സ്നേഹങ്ങളെയും തൽക്കാലം മാറ്റി നിർത്താനും ഒരു മകളല്ലെന്ന് അവളെക്കുറിച്ച് വിചാരിക്കാനും പറ്റുന്ന തലത്തിലേക്ക് ആ വികാരം ഉയർന്നു വന്നു. ആ ഉമ്മയോട് ആ മകൾ നന്നാവും, അവൾ തിരിച്ചു വരും, അവൾ നല്ല സൽസ്വഭാവിയാകും എന്നൊക്കെ പറഞ്ഞാൽ എത്ര കണ്ട് സമ്മതിക്കാനും അംഗീകരിക്കാനും പറ്റും. ഇതേ അവസ്ഥ തന്നെയാണ് മകൾക്കുമുള്ളത്. ഉമ്മയിലൊരു മാറ്റം അവളും ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ചിലത് ഇത്തരം പ്രതീക്ഷകൾ അസ്തമിച്ചവർ, പ്രതീക്ഷിക്കാൻ കഴിയാത്തവർ, അവർ ജീവിതത്തിൽ ഒരുപക്ഷെ വളരെ വലിയ താങ്ങാൻ പറ്റാത്തത് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഉമ്മയോടുള്ള പ്രതികാരം തീർക്കാൻ ആത്മഹത്യ ചെയ്ത എത്ര പൊന്നുമക്കളുണ്ട് നാട്ടിൽ, എത്ര പെൺകുട്ടികളുണ്ട്. ഉമ്മയോടുള്ള ഒരു നൈമിഷികമായ ദേഷ്യത്തിന് പ്രതികാരമാകാൻ ഉമ്മയൊരു പാഠം പഠിക്കാൻ തൂങ്ങി മരിച്ചവരുണ്ട്, വിഷം കഴിച്ചവരുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വികാരത്തിൻ്റെ പേരിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തൻ്റെ ഇഹലോകവും പരലോകവും ജീവിക്കാനുള്ള സുന്ദരമായ ഇവിടുത്തെ അവസരവും നാളെ പരലോകത്തെ രക്ഷയും നഷ്ടപ്പെടുത്തി കളയുന്നൊരവസ്ഥയിലേക്ക് എത്തും. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്ത് നഷ്ടമാണ് അതുകൊണ്ടുണ്ടാവുന്നത്. എന്നാൽ അതേസമയം അങ്ങനൊരു കുട്ടി ചെയ്താൽ തൻ്റെ അടുക്കൽ വീഴ്ചകളൊന്നുമില്ലെങ്കിൽ ഒരു ഉമ്മയ്ക്ക് കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു കുട്ടിയോട് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലേറെ പ്രതിഷേധവും ബഹിഷ്കരണവും ദേഷ്യവും കോപവും എല്ലാം പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഖേദമെന്നു തീരും. എൻ്റെ നിലപാട് കൊണ്ടാണല്ലോ എൻ്റെ മകൾ അങ്ങനെ ചെയ്തത് എന്ന് ചിന്തിച്ചാൽ ആ ഖേദം എന്നു മാറും. അതുകൊണ്ട് ഉമ്മമാരെ വിട്ടുവീഴ്ച ചെയ്യൂ മക്കൾക്ക്. സംഭവിച്ചു പോയത് അവർ തിരുത്തുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ അവരെ. അതിൻ്റെ അർത്ഥം ഇനി അവർക്കൊരു അബദ്ധം പറ്റും, അബദ്ധം പറ്റും, പറ്റുമ്പോൾ വീണ്ടും നമുക്ക് തിരുത്താം, വീണ്ടും നമുക്ക് ഉപദേശിക്കാം, വീണ്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാം, നമുക്കവരെക്കുറിച്ച് പ്രതീക്ഷിക്കാം. വളരെ പ്രധാനമല്ലേ അത്? നാം നൊന്ത് പ്രസവിച്ച, നമ്മൾ സംരക്ഷിച്ച ഒരധ്വാനത്തെ ഉപേക്ഷിക്കുന്നതിനുള്ള നഷ്ടം ആർക്കാണ്? നാം വളർത്തിക്കൊണ്ടുവന്ന കുഴിച്ചിട്ട് കായ്ച്ചു നിൽക്കുന്ന കുലച്ചു നിൽക്കുന്നൊരു വായ

0: അതിൻ്റെ കായകൾ മൂപ്പെത്തുന്നതിനു മുമ്പ് ഉപകാരപ്പെടാത്ത സമയത്ത് വെട്ടിനശിപ്പിച്ചാൽ ആർക്കാണ് നഷ്ടം? നമ്മുടെ അധ്വാനങ്ങൾ നമുക്കാണ് നഷ്ടം. വാഴയ്ക്ക് നഷ്ടം പറ്റുന്നില്ല, പക്ഷെ നമുക്ക് നഷ്ടം പറ്റും. ഇവിടെ സമീപനങ്ങൾ വ്യത്യാസപ്പെടുമ്പോൾ നഷ്ടം നമുക്കാണ് സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. നാം വിട്ടുവീഴ്ച ചെയ്യണം, വിശാലത കാണിക്കണം, തെറ്റ് ചെയ്തവരെ നാം സ്വീകരിക്കണം, അവരെ സ്നേഹത്തോടെ തിരുത്തണം, അവരുമായുള്ള ബന്ധം മുന്നോട്ട് പോകണം. എന്നോ ഉണ്ടായ ഒരു പിണക്കം ഇന്നും അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒരു ഉമ്മ ഒരിക്കൽ വന്നു പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതായത്, അവർക്ക് അവരുടെ മകൻ അവർക്കിഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അവർ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിട്ടു. അവനെങ്കിലും വരും വീട്ടിലേക്ക്, ഇടക്കിടക്ക് ഉമ്മൻ്റെ അടുക്കൽ വരും. ഉമ്മ എന്തെങ്കിലും മേശയിൽ വെച്ച് പോവും ഭക്ഷണം, അതവരെടുത്ത് കഴിക്കും ഒരാത്മസംതൃപ്തിക്ക് വേണ്ടി. പക്ഷെ വർഷങ്ങളേറെ നീണ്ടു, മാപ്പില്ലെന്ന് അവനോട് ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആ ഉമ്മ വന്നിരിക്കുന്നു, എൻ്റെ മകനെ മാപ്പ് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ, എൻ്റെ തീരുമാനം എനിക്ക് മാറ്റാൻ പറ്റുമോ എന്നാ ഉമ്മ ഇന്ന് ചോദിക്കുന്നു. അവൻ്റെ തെറ്റിനെ പ്രോത്സാഹനം നൽകാനല്ല, പക്ഷെ ജീവിതത്തിൽ ചെന്ന ഒരബദ്ധം തിരുത്തി തിരിച്ചു വരാൻ, എന്നെ സ്വീകരിക്കുമെന്ന് തോന്നിയാലല്ലേ തിരിച്ചു വരുള്ളൂ. തുറക്കപ്പെടാതെ അടഞ്ഞുകിടക്കുന്ന വാതിലുകളിലേക്ക് ആര് തിരിച്ചു വരും? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളെ പുറത്താക്കി അടച്ച വാതിൽ ഞാൻ തിരിച്ചു കയറി വരുമ്പോൾ എന്നെ കണ്ടാൽ തുറക്കുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടാകുമ്പോഴല്ലേ ഞാൻ തിരിച്ചു വരൂ? തെറ്റിലേക്ക് പോയി ബന്ധങ്ങൾ വിച്ഛേദിച്ച് മക്കളെ ഉപേക്ഷിച്ചവർ, ആ മക്കൾക്ക് തിരിച്ചു വരണമെങ്കിൽ വാതിൽ തുറക്കുമെന്നൊരു പ്രതീക്ഷ അവർക്ക് വേണ്ടേ? നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല സമീപനങ്ങളും ചെയ്ത് തെറ്റുകൾ വിട്ടുവീഴ്ച ചെയ്ത് എൻ്റെ മാതാവിനെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെടരുതേ എന്ന് മക്കളും, എൻ്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെടരുതേ എന്ന് മാതാപിതാക്കളും ഓർക്കണം. വാശി ഉപേക്ഷിക്കണം, വിട്ടുവീഴ്ചയെ സ്വീകരിക്കണം, സ്നേഹപൂർവമായ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണം, ഭാവിയിൽ ഖേദത്തിന് ഇടവരാതിരിക്കാൻ.
1: നിങ്ങൾ കേട്ടത് നേർരേഖ. ജീവിതഗന്ധിയായ വിഷയങ്ങൾ ധാർമ്മിക പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുന്ന നേർരേഖയിൽ ഇന്ന് ഖേദിക്കാതിരിക്കാൻ എന്ന വിഷയത്തിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ശ്രോതാക്കളോട് സംസാരിച്ചതാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. നേർരേഖ സമാപിക്കുന്നു.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. കുടുംബം തകർക്കേണ്ടതുണ്ടോ? ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് ഷമീർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അല്ലാഹു തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരായി സ്വീകരിക്കുമാറാകട്ടെ. കുടുംബം എന്നത് മനുഷ്യരുടെ പൊതുവേയുള്ള ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടമാണ്. മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ചും കുടുംബ വ്യവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യവും ആദരവുമൊക്കെ നൽകിപ്പോന്ന പാരമ്പര്യമാണുള്ളത്. ഏത് മതത്തിൻ്റെയും ഏത് പ്രദേശത്തിൻ്റെയും വക്താക്കളായിരുന്നാലും കുടുംബത്തെ അംഗീകരിക്കുന്ന, മാതാപിതാക്കളെ ആദരിക്കുന്ന, കുടുംബ സംവിധാനത്തിന് മഹത്വവും മഹിമയും കൽപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയുന്ന, കുടുംബം കലക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന ആളുകളും സംഘങ്ങളും ഇന്ന് കാര്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം ബന്ധങ്ങളെ ബന്ധനങ്ങളായി കണ്ട് അവ വലിച്ചു പൊട്ടിച്ചെറിയാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തോട് വിരക്തിയുള്ള സമൂഹമായി നമ്മുടെ ആധുനിക തലമുറയിലെ യുവ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും, വിവാഹവും കുടുംബവുമൊക്കെ ഒരു ഭാരമാണ് എന്ന് കണ്ട് അതിൽ നിന്ന് ഭയന്ന് അകന്നു മാറി നിൽക്കുന്ന ആളുകളും ഇന്ന് കുറവല്ല. എത്രത്തോളമെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ സംവിധായകൻ്റെ അഭിമുഖങ്ങളും വിവാദങ്ങളും, അയാളെ ആ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനായി ക്ഷണിക്കുകയും പിന്നീട് അത് വേണ്ട എന്ന് വെക്കുകയുമൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലം നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഓർമ്മയുണ്ടാകും. ആ സിനിമാ സംവിധായകൻ ഒരു സ്വതന്ത്ര ലൈംഗികതയുടെ വക്താവാണ് എന്നും, കുടുംബത്തെ തകർക്കാൻ, ഈ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അതിൻ്റെ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുമാണ് അയാൾക്കെതിരിൽ ഉയർന്നു കേട്ട ആക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഒരാൾക്ക് ഒരു ഇണ എന്നതേ തെറ്റാണ് എന്നതാണ് അയാളുടെ സങ്കല്പം. സോഷ്യൽ മീഡിയകളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വന്നത് ശരിയാണെങ്കിൽ അയാൾ പറയുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരാൾക്ക് ഒരു ഇണ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, ഒരു ഭർത്താവിനൊരു ഭാര്യ എന്നതിനപ്പുറം ഇഷ്ടമുള്ളവരുമായി കൂട്ടുകൂടാനും സംഗമിക്കുവാനും കിടപ്പറ പങ്കിടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം വേണം എന്നിടത്താണ് അയാൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയക്കാർ ഇന്ന് വിഹരിക്കുന്നത്. വിവാഹമെന്നത് ദുഷിച്ച ഒരു വ്യവസ്ഥിതിയാണ് എന്നും തൻ്റെ സിനിമകളിലൂടെ ഒരു 10 വിവാഹ ബന്ധങ്ങളിലെങ്കിലും തകർക്കാൻ സാധിച്ചാൽ, തകർന്നാൽ 10 കുടുംബങ്ങളെങ്കിലും ആ വ്യവസ്ഥിതിയെ ഒഴിവാക്കി മോചനം നേടിയാൽ താൻ കൃതാർത്ഥനായി എന്നുമൊക്കെ പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ പേരിൽ മൂല്യങ്ങളെ നിരാകരിക്കുന്ന, തിരസ്കരിക്കുന്ന, മതങ്ങളെയും ധർമ്മങ്ങളെയും അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ കുടുംബത്തെ സംബന്ധിച്ച് അത് തകർക്കേണ്ടതും കൈയൊഴിക്കേണ്ടതുമാണോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ പരിസരത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുക, കുടുംബം എന്നത് പടച്ചറബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് എന്ന് തന്നെയാണ്. ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവും ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയും, അതേപോലെ മക്കളും പേരക്കുട്ടികളും ഒക്കെയുള്ള ഒരു കുടുംബം, ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ കുടുംബമെന്ന ഒരു കൺസെപ്റ്റുള്ള ആളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തിടുക്കവും ആഗ്രഹവുമായിരിക്കും. അങ്ങനെ നമ്മൾ ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ നമ്മെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഇണ ഒരു തുണയാണ്. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് എല്ലാം ചെയ്തു തന്ന്, നമ്മളോട് സഹകരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെയുള്ള ഒരാൾ, അതേപോലെ അച്ഛൻ എന്ന് അല്ലെങ്കിൽ വാപ്പ എന്ന്, വാപ്പിച്ചി ഉപ്പിച്ചി എന്നൊക്കെ വിളിച്ച് നമ്മെ കാണുമ്പോഴേക്കും ഓടി വരുന്ന നമ്മുടെ മക്കൾ, അവരുടെ ചുടുചുംബനങ്ങളും വാരിപ്പുണരലുകളുമൊക്കെ എന്തുമാത്രം സന്തോഷവും സംതൃപ്തിയുമായിരിക്കും നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ സമാധാനവും ആഹ്ലാദവുമൊക്കെ നൽകുന്ന അലങ്കാരങ്ങളാണ് ഭാര്യയും മക്കളും ഈ കുടുംബവുമൊക്കെ എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഇതൊന്നുമില്ലെങ്കിൽ ജീവിതത്തിന് എന്ത് സൗരഭ്യമാണ്, സുഗന്ധമാണ് ഉണ്ടാവുക? ജീവിതം വരണ്ടുണങ്ങി വിണ്ടുകീറി നിൽക്കുന്ന ഊശര ഭൂമി പോലെയായിരിക്കും. മക്കളില്ലാത്ത, ഭാര്യയില്ലാത്ത, ഭാര്യയ്ക്ക് ഭർത്താവില്ലാത്ത, കുടുംബമെന്ന ഒരു സങ്കല്പമില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഒരു റഫായി അങ്ങങ്ങ് പോവുകയായിരിക്കും. ഖുർആൻ പറഞ്ഞത് സുയ്യന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖൻതറത്തി മിനൽ ദഹബി വൽ ഫിള്ള വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അൻആമി വൽ ഹർഥ് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. സൂറത്ത് ആലി ഇംറാൻ 3-ാം അധ്യായം അതിലെ 14-ാമത്തെ വചനത്തിൽ ഇപ്പറഞ്ഞ സംഗതികളെയൊക്കെ ഖുർആൻ ഭൗതികതയുടെ അലങ്കാരമായി, മനുഷ്യൻ്റെ അലങ്കാരമായി പരിചയപ്പെടുത്തുകയാണ്. അവയോടുള്ള സ്നേഹവും ഇഷ്ടവുമൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ ഒരു അലങ്കാരം എന്ന് തന്നെയാണ്, ഭംഗി എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് അമിതമായി പടച്ചറബിനെയും പരലോകത്തെയും മറന്നുകൊണ്ടുള്ള ജീവിതമാകുമ്പോൾ പല അനർത്ഥങ്ങളുമുണ്ടാകും. അതിനെ നിയന്ത്രിക്കുന്നു, അതിനെ വിമർശിക്കുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മക്കളും ഭാര്യയും ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവുമൊക്കെ ഈ ലോകത്തും ഉപകരിക്കും, പരലോകത്തും ഉപകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആ വിഷയത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഭാര്യയും മക്കളും മാതാപിതാക്കളുമൊക്കെ അടങ്ങുന്ന ഒരു കുടുംബ സങ്കല്പം ഇസ്ലാം വളരെ പവിത്രത കൽപ്പിക്കുന്ന, വളരെ വാല്യൂ നൽകുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ എതിരാളികളായ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ കുടുംബ വ്യവസ്ഥയെ തകർക്കുക എന്നത്. ഇസ്ലാമിൻ്റെ മാത്രമല്ല, മതത്തെയും ധർമ്മത്തെയും മൂല്യങ്ങളെയും സ്വീകരിക്കുന്ന, അതിന് വില കൽപ്പിക്കുന്ന ആളുകളെയൊക്കെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള കടന്നുകയറ്റമാണ് ഇത്തരം ആളുകളുടെ. സ്വതന്ത്ര ചിന്തകർ എന്ന പേരിലും മതനിരാസത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും ഒക്കെ പേരിൽ ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരണത്തോടെ ഈ ലോകവുമായി മനുഷ്യർ ചെയ്തു വന്ന കർമ്മങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നിശ്ചലമാകും, ഡിസ്കണക്റ്റാകും. എന്നാൽ മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്നൊഴിവാണ്. ഇദാ മാത്തബ്നു ആദം ഇൻ ഖത്തഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം നിശ്ചലമായി, ഇനി അയാൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മരണത്തിന് മുമ്പേ നമ്മൾ നന്മകൾ അധികരിപ്പിച്ച് പുണ്യത്തിൻ്റെ ഭാഗം, അതിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. ആ മൂന്ന് കാര്യങ്ങളിൽ മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന കാര്യങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒന്ന് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ. ഒരാളിവിടെ ഒരു മരം നട്ടു, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ അങ്ങനെ തുടങ്ങി ആളുകൾക്ക് ഉപകാരപ്രദമായ നന്മ ഇവിടെ ബാക്കിയാക്കി അയാൾ പോയാൽ, അയാൾ ഇവിടെ നിന്ന് മരിച്ചു പോയാലും അയാളുടെ നന്മ ഈ ലോകത്ത് പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ചു നിൽക്കുമ്പോൾ ആ നന്മകൾ അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സദഖത്തുൻ ജാരിയ, നിലക്കാത്ത പുണ്യം, നിലക്കാത്ത ദാനധർമ്മം എന്ന് പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്. പിന്നെ ഒന്ന് പറഞ്ഞത് ഇൽമുൻ യുൻതഫഉ ബിഹി, അയാൾ സമൂഹത്തിന് പകർന്നു കൊടുത്ത നന്മയുടെ വൈജ്ഞാനിക മുത്തുകൾ, അയാളിൽ നിന്ന് സമൂഹം ഗ്രഹിച്ച നന്മയുടെ പാഠങ്ങൾ, അത് പ്രചരിക്കുകയും ഗുണപരമായി ആളുകളത് ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ നന്മയുടെ വക്താവ് എന്നുള്ള നിലയിൽ, അതിൻ്റെ പ്രചാരകൻ എന്നുള്ള നിലയിൽ അയാൾക്ക് ആ നന്മ അയാളുടെ ഖബറിലേക്ക്, പരലോകത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മൂന്നാമത് പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദുഉ ലഹു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ. അപ്പോൾ ഈ ലോകത്ത് മാത്രമല്ല, ഈ ലോകത്ത് നമ്മൾ അവശതയെ അനുഭവിക്കുമ്പോൾ, രോഗികളായി കിടക്കുമ്പോൾ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ, കെൽപ്പും കരുത്തുമുള്ള നമുക്ക് മക്കളുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ, അവർ സഹായിക്കാനുണ്ടാകും. വലുതായി വരുമ്പോൾ മക്കൾ മാതാപിതാക്കളെ സഹായിക്കും, അവരുടെ പിന്തുടർച്ചക്കാരായി ഉണ്ടാകും. ആ മക്കൾ പരലോകത്തും ഉപകരിക്കും. ധർമ്മത്തിൻ്റെ, നന്മയുടെ മക്കളാണെങ്കിൽ മാതാപിതാക്കളുടെ പാരാത്രിക മോക്ഷത്തിനു വേണ്ടി, അവരുടെ ആശ്വാസത്തിനും നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, ഈ മൂന്നും വലിയ സമ്പാദ്യമായി, നന്മയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹലിലെ 72-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, വല്ലാഹു ജഅലലകും മിൻ അംഫുസികും അസ്വാജ, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കിത്തന്നു. വജഅലലകും മിൻ അസ്വാജികും ബനീന വഹഫദ, നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരക്കുട്ടികളെയും അള്ളാഹു നിങ്ങൾക്ക് സമ്മാനമായി നൽകി. വറസഖകും മിന ത്വയ്യിബാത്ത്, വിശിഷ്ടമായ പലതും ഉപജീവന മാർഗമായി, നിങ്ങളുടെ ഉപജീവനമായി അള്ളാഹു നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. അഫബിൽ ബാത്തിലി യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, ഇങ്ങനെയുള്ള പടച്ചറബിൽ അവിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചുകൊണ്ട്, നിരർത്ഥകമായ സത്യവിരുദ്ധമായ പലതിലുമാണോ അവർ വിശ്വസിക്കുന്നത് എന്ന് ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൻ നഹലിലെ 72-ാമത്തെ വചനത്തിലൂടെ ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ യുഖ്ബിറു തആല അൻ മിന്നതിഹിൽ അളീമ അലാ ഇബാദി, തൻ്റെ അടിയാറുകൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ, അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് പടച്ചറബ് ഉണർത്തുന്നത്. ഹൈസു ജഅല ലഹും അസ്വാജൻ ലിയസ്കുനു ഇലൈഹ, അവർക്ക് ഇണകളെ അല്ലാഹു ഉണ്ടാക്കിക്കൊടുത്തു. ആ ഇണകളുടെ അടുക്കൽ അവർ സംഗമിക്കുമ്പോൾ അവർക്ക് മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ഒക്കെ കിട്ടുന്ന രീതിയിൽ. വജഅല ലഹും മിൻ അസ്വാജിഹിം ഔലാദ, ആ ഇണകളിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഇണകൾ മുഖേന അവർക്ക് സന്താനങ്ങളെ അല്ലാഹു നിശ്ചയിക്കുകയും ചെയ്തു. തഖിറു ബിഹിം അഅ്യുനുഹും, ആ മക്കളെ കൊണ്ട് അവരുടെ കണ്ണിന് കുളിർമ നൽകും. അപ്പോൾ കുടുംബം എന്ന വ്യവസ്ഥയിലൂടെ മനുഷ്യന് കിട്ടുന്ന നേട്ടങ്ങൾ അനവധിയാണ്. സമാധാനവും സന്തോഷവും ആഹ്ലാദവും ആനന്ദവും ഒക്കെ അവർക്കവിടെ കിട്ടും. വയഹദിമൂനഹും, ആ മക്കൾ മാതാപിതാക്കളെ സേവിക്കാൻ, അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ. വയഖുലൂന ഹവാഇജഹും, അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഒക്കെ കൂടെ ഉണ്ടാവുക എന്നത് വലിയ നേട്ടങ്ങൾ തന്നെയാണ്. വയൻ തഫിഊന ബിഹിം മിൻ വജൂഹിൻ കസീറ, പല വഴിക്ക് വിവിധ രൂപങ്ങളിൽ ആ മക്കൾ മാതാപിതാക്കൾക്ക് ഉപകരിക്കും. അത് വലിയ ഒരു അനുഗ്രഹമാണ്. എന്നാൽ ആ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ, അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ, കുടുംബം എന്ന സംവിധാനത്തെ തന്നെ തകർക്കാൻ പിശാജ് കാത്തിരിക്കും, പിശാജിൻ്റെ കൂട്ടാളികൾ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതുകൊണ്ട് കുടുംബ വ്യവസ്ഥയെ തകർക്കുകയല്ല, തകർക്കുന്ന ആളുകളെയും സംവിധാനങ്ങളെയും കരുതി ഇരുന്നു കൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കാൻ, കുടുംബമെന്ന സംവിധാനത്തെ നിലനിർത്താൻ നാം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: നാം ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, കുടുംബം തകർക്കേണ്ടതുണ്ടോ? നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഷമീർ മദീനി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ. അമ്മാ ബാദ്, പ്രിയ ശ്രോതാക്കളെ, നമ്മൾ 2 മണിക്കൂറിൻ്റെ മോർണിംഗ് ഷോ ലൈവിൽ നിന്നും റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ ഹനീഫ വണ്ടൂർ, കൂടെ ഞാൻ മുസ്തഫ അൻസാരി, എ പി കാട്. പതിവ് പോലെ നമ്മൾ ഇന്ന് ഇൻസൈറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാനൊരു ടെക്സ്റ്റ് വായിക്കാം. ബിസ്മില്ലാ. അന സുഹൈർ കതബ്തു സമന തൂഫിയ ഉമർ സനത്ത് 24. അള്ളാഹുവിൻ്റെ നാമത്തിൽ, ഞാൻ സുഹൈർ, ഉമർ മരണപ്പെട്ട വർഷമാണ് ഞാനിത് എഴുതുന്നത്, അഥവാ ഹിജ്റ 24. വിശുദ്ധ ഖുർആനിൻ്റെ വിശ്വാസ്യതയ്ക്കെതിരെ ഒരു കാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ തൊടുത്തുവിട്ട ഒരു ആരോപണം, മല പോലെ അവർ കൊണ്ടുവന്ന ഒരു ആരോപണം, എലി പോലെ തിരിച്ചുപോയത് സൗദി അറേബ്യയിൽ ഇന്നും നിലവിലുള്ള അൽ ഹിജ്റ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ചുവന്ന മണൽക്കല്ലിൽ കോറിയിട്ട ഞാനിപ്പോൾ വായിച്ച വാക്കുകൾക്ക് മുന്നിലാണ്. ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ എഴുത്ത് അറിയാവുന്ന സുഹൈർ എന്നു പേരുള്ള ഏതോ ഒരു അറബി അദ്ദേഹത്തിൻ്റെ എങ്ങോട്ടേക്കോ ഉള്ള യാത്രക്കിടയിൽ അൽ ഹിജ്റിലെ ഖാഉൽ മുഅ്തദിലിലെ ഒരു ചുവന്ന മണൽക്കല്ലിൽ കോറിയിട്ട വാക്കുകളാണിത്. അന സുഹൈർ, ബിസ്മില്ലാ, അന സുഹൈർ കതബ്തു സമന തൂഫിയ ഉമർ സനത്ത് 24. അള്ളാഹുവിൻ്റെ നാമത്തിൽ, ഞാൻ സുഹൈർ, ഉമർ മരണപ്പെട്ട വർഷമാണ് ഞാനിത് എഴുതുന്നത്, അഥവാ ഹിജ്റ 24. അന്നേരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ഏതോ ഒരു വസ്തു ഉപയോഗിച്ച് തൻ്റെ യാത്രക്കിടയിൽ ഈ ചുവന്ന മണൽക്കല്ലിൽ ഈ വരികൾ കോറിയിടുമ്പോൾ, പിൽക്കാലത്ത് ഇസ്ലാമിനെതിരെ ക്രിസ്ത്യൻ മിഷണറിമാർ ഉന്നയിക്കാറുള്ള, അല്ലെങ്കിൽ ഉന്നയിക്കാൻ സാധ്യതയുള്ള ഇസ്ലാമിക വിമർശകന്മാർ എടുത്ത് കാണിക്കാൻ വലിയൊരു ആരോപണമായി ഉയർത്തിക്കാട്ടാൻ സാധ്യതയുള്ള ഒരു ആരോപണത്തിൻ്റെ മുനയൊടിക്കുകയാണ് താൻ ചെയ്യുന്നത് എന്നൊരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിരിക്കാൻ ഒരിക്കലും ഇടയില്ല. ഇന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പലതരത്തിലുള്ള കൈയെഴുത്തു പ്രതികൾ ലോകത്തെ പല മ്യൂസിയങ്ങളിലും പല പുരാതന കൈയെഴുത്തു പ്രതി ശേഖരങ്ങളിലുമുണ്ട്. ഇതിൽ സമർഖന്ത്, അതുപോലെ തന്നെ തോപ്കാപ്പി മ്യൂസിയം പോലെയുള്ള കൊട്ടാരത്തിലുള്ള വിശുദ്ധ ഖുർആനിൻ്റെ കൈയെഴുത്തു പ്രതികൾ, ഉസ്മാനി മുസ്ഹഫുകളെന്നറിയപ്പെടുന്ന ഈ പുരാതന കൈയെഴുത്തു പ്രതികളിലൊക്കെ, അതിലൊക്കെയുള്ള അക്ഷരങ്ങൾക്ക് കുത്തുകളിട്ടിട്ടുണ്ട് എന്നും, ഈ കുത്തുകളിടുന്ന അറബി അക്ഷരങ്ങളിൽ കുത്തുകൾ ഉപയോഗിക്കുന്ന, പുള്ളികൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം, അത് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അറബി ഭാഷയിൽ ഉണ്ടായത് എന്നും, അഥവാ ഹിജ്റ 1-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷമാണ് എന്നും, അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഖുർആൻ പ്രതികൾ, ഇതിലൊക്കെ പുള്ളികളുണ്ടല്ലോ, കുത്തുകളുണ്ടല്ലോ, അപ്പോൾ ഇതൊന്നും ഒരാധികാരിക ഇല്ലാത്തതുമാണ് എന്നൊക്കെയാണ് അവരുടെ വാദം. അതുമാത്രമല്ല, ഈ കൈയെഴുത്തു പ്രതികളിലൊക്കെയുള്ളത് കൂഫി ലിപിയാണ്. അപ്പോൾ ഇതിലൊക്കെ കൂഫി ലിപിയാണ്. ഹിജ്റ വർഷമുണ്ടായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം കഴിഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ഖുർആൻ പകർത്തി എഴുതി വിവിധ പട്ടണങ്ങളിലേക്ക് അയക്കുന്നത്. അതുമാത്രമല്ല, ഈ ഖുർആൻ പ്രതികളൊക്കെ ഈ ഇങ്ങനെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന, പ്രവാചക കാലത്തോളം പഴക്കമുണ്ടെന്ന് അവകാശപ്പെടുന്ന പുരാതനമായിട്ടുള്ള കൈയെഴുത്തു പ്രതികളിലൊക്കെ കൂഫി ലിപിയാണ് എന്നും, അപ്പോൾ ഈ കൂഫി ലിപി അതിലുണ്ടായത് കൊണ്ട് തന്നെ അതിനാധികാരികത ഇല്ല എന്നുമാണ് ഇവരുടെ മറ്റൊരു വാദം. അഥവാ കൂഫ പട്ടണം ഉണ്ടാകുന്നത് പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം, പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ്. അപ്പോൾ അതിനും വളരെ ചുരുങ്ങിയ കാലങ്ങൾക്ക് ശേഷമാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വിശുദ്ധ ഖുർആനിൻ്റെ കൈയെഴുത്തു പ്രതികൾ പല നാടുകളിലേക്ക് അയക്കപ്പെടുന്നത്. അപ്പോൾ ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു പട്ടണമുണ്ടായി, പിന്നെ അതിൻ്റെ പേരിലൊരു ലിപിയൊക്കെ ഉണ്ടാകണമെങ്കിൽ പിന്നെയും വർഷങ്ങളോ ഒരുപക്ഷെ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ഒക്കെ എടുത്തേക്കാം. അപ്പോൾ അതിന് ആ പട്ടണമുണ്ടായി വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഖുർആൻ കൈയെഴുത്തു പ്രതികൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വിവിധ നാടുകളിലേക്ക് അയക്കപ്പെട്ടു എങ്കിൽ അതിലുള്ളത് കൂഫി ലിപിയുമാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല എന്നുമാണ് അവരുടെ മറ്റൊരു വാദം മൊത്തത്തിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ. അഥവാ അറബി ഭാഷയുടെ ലിപി പരിണാമത്തെക്കുറിച്ച്, അതിൻ്റെ വികാസത്തെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ ഒരു കടന്നുവരവിനെക്കുറിച്ചൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാന ധാരണകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തരമൊരു ആരോപണം അവർക്ക് ഉന്നയിക്കാൻ സാധിക്കുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ, നമുക്ക് ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. പ്രവാചകൻ്റെ ജീവിതകാലത്ത് പ്രധാനമായും മൂന്ന് ലിപികളാണെന്ന് സമൂഹത്തിലുണ്ടായത്. ഒന്ന് ഹിജാസി അല്ലെങ്കിൽ മാഇൽ എന്നറിയപ്പെടുന്ന ലിപി, മറ്റൊന്ന് മഷ്ക്ക്, മൂന്നാമത്തേത് ഖൂഫി. ഇങ്ങനെ മൂന്ന് തരം ലിപികൾ. ഈ മൂന്ന് തരം ലിപികളിലും എഴുതപ്പെട്ട ഖുർആൻ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ട് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്ന് പല മ്യൂസിയങ്ങളിലായിട്ടാണെങ്കിലും ഇതിൻ്റെ മുഴുവനായി പലയിടത്തും ലഭ്യമല്ലെങ്കിലും ഭാഗികമായെങ്കിലും ഈ കയ്യെഴുത്ത് പ്രതികളിൽ എഴുതപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ പുരാതനകാല കയ്യെഴുത്ത് പ്രതികൾ ലഭ്യമാണ്. എന്നാൽ ഉസ്മാനി മുസഫുകളായി അറിയപ്പെടുന്ന ഈ ഒന്നാം നൂറ്റാണ്ടിലെയും മറ്റും കയ്യെഴുത്ത് പ്രതികളൊക്കെയും പ്രധാനമായും കൂഫി ലിപിയിലാണ്. അതുകൊണ്ടാണ് ഖുർആൻ്റെ ചരിത്രപരതയെയും ആധികാരികതയെയും ഒക്കെ ചോദ്യം ചെയ്യാനായി വിമർശകർ ഈ കൂഫി ലിപി എന്ന് എടുത്തു കാട്ടുന്നത്. വാസ്തവത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കൂഫി ലിപി, കൂഫ പട്ടണം ഉണ്ടായത് ഉമറുള്ളാഹിൻ്റെ കാലത്താണെങ്കിലും ഈ കൂഫി ലിപി അതിനു മുമ്പേ സമൂഹത്തിൽ, അറബ് സമൂഹത്തിൽ പ്രചരിച്ച ഒന്നായിരുന്നു. അത് കൂഫ പട്ടണം ഉണ്ടാകുന്നതിന് മുമ്പ് അന്ന് അതിൻ്റെ പേര് വേറെ ആയിരിക്കാം, പക്ഷേ ഈ ലിപി മുമ്പേ ഉണ്ട്. പിന്നീട് കൂഫ പട്ടണം വരികയും ഔദ്യോഗികമായി കൂഫ പട്ടണത്തിൽ അത് ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് അങ്ങനെ വന്നതുകൊണ്ടാണ് അതിന് കൂഫി ലിപിൻ്റെ പേര് വന്നത്. ലിപി മുമ്പേ ഉണ്ട്, പിന്നീട് പട്ടണം വന്നു, ആ പട്ടണത്തിൽ അത് ഔദ്യോഗികമായി ഉപയോഗിക്കാൻ പെടാതെ തുടങ്ങി. അപ്പോൾ ആ പട്ടണത്തിൻ്റെ പേരിൽ അതറിയപ്പെടുകയും ചെയ്തു. ഇത് വിമർശകർക്ക് അറിയാതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായൊരു കാര്യം. ജർമ്മൻ ഓറിയൻ്റലിസ്റ്റും അതുപോലെ തന്നെ പുരാതന അറബി ലിപി ശാസ്ത്രകാരനുമായിരുന്ന ബേൺഹാർഡ് മോറിറ്റ്സ് എന്ന ശാസ്ത്രകാരൻ അദ്ദേഹത്തിൻ്റെ എൻസൈക്ലോപ്പീഡിയ ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഇത് സമർത്ഥിക്കുന്നുണ്ട്. ഹിജ്റ വർഷം 17 അഥവാ ക്രിസ്താബ്ദം 638 കൂഫ എന്ന് പറയുന്ന പട്ടണം ഉമറുള്ളാഹിൻ്റെ ഖിലാഫത്ത് കാലത്ത് നിർമ്മിക്കപ്പെടുന്നതിന് മിനിമം 100 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും, കൂഫ നിൽക്കുന്നത് ഇറാഖിലാണല്ലോ, മെസപ്പൊട്ടോമിയ, ആ മെസപ്പൊട്ടോമിയയിൽ ഈ കൂഫി ലിപി പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് ഈ മോറിറ്റ്സ് വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. അദ്ദേഹം എൻസൈക്ലോപ്പീഡിയ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 387-ാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. ഓൾദോ ദ സ്ക്രിപ്റ്റ് ദാറ്റ് ഇസ് കൂഫിക് ഇറ്റ്സെൽഫ് വാസ് നോൺ ഇൻ മെസപ്പൊട്ടോമിയ അറ്റ് ലീസ്റ്റ് 100 years ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് കൂഫ, വി മേ കൺജക്ചർ ദാറ്റ് ഇറ്റ് റിസീവ്ഡ് ഇറ്റ്സ് നെയിം ഫ്രം ദ ടൗൺ ഇൻ വിച്ച് ഇറ്റ് വാസ് ഫസ്റ്റ് പുട്ട് ടു ഒഫീഷ്യൽ യൂസ്. കൂഫ പട്ടണം ഉണ്ടാകുന്നതിന് മിനിമം 100 കൊല്ലങ്ങൾക്ക് മുമ്പെങ്കിലും ആ ലിപിയുണ്ട്. പിന്നെ ആ കൂഫ പട്ടണം ഉണ്ടായി, അവിടെ ഒഫീഷ്യൽ യൂസിന് വേണ്ടി ഈ ലിപി ഉപയോഗിച്ചതുകൊണ്ട് അതിൻ്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇറാഖിലെ തന്നെ അൻബാർ, അതുപോലെ തന്നെ ഹൈറ തുടങ്ങിയ മെസപ്പൊട്ടോമിയൻ നഗരങ്ങളിൽ നേരത്തെ പ്രചാരത്തിലുണ്ടായിരുന്ന ലിപിയാണ് ഈ പറഞ്ഞ കൂഫ ലിപി എന്നും, കൂഫ പട്ടണത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ചെറിയ ചില മാറ്റങ്ങളോടുകൂടി അതൊരു കൂഫി ലിപിയായി അറിയപ്പെട്ടു എന്നുമാണ് അമേരിക്കൻ ചരിത്ര പണ്ഡിതയും കയ്യെഴുത്ത് പ്രതി വിദഗ്ധയും ലിപി ശാസ്ത്രജ്ഞയും ഒക്കെയായ നാബിയ അബോട്ട് നിരീക്ഷിക്കുന്നത്. അതുപോലെ കെൻഡക്കിയിലെ ആസ്ബറി കോളേജിലെ ചരിത്ര വിഭാഗം ഹെഡും ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇസ്ലാമിക് സ്റ്റഡീസ് പ്രൊഫസറുമായ അവർ 1939 എഴുതിയ തൻ്റെ ദ റൈസ് ഓഫ് ദ നോർത്ത് അറബിക് സ്ക്രിപ്റ്റ് ആൻഡ് ഇറ്റ്സ് ഖുർആാനിക് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകത്തിൽ അത് വിശദമായി വിശദീകരിക്കുന്നത് കാണാം, ആ പുസ്തകത്തിൻ്റെ 17-ാമത്തെ പേജിൽ. അതുപോലെ ദ സ്പ്ലെൻഡർ ഓഫ് ഇസ്ലാമിക് കാലിഗ്രാഫിയുടെ കർത്താക്കളായ ഖാത്തിബിയും മുഹമ്മദ് സിദിൽമാസിയും അഭിപ്രായപ്പെടുന്നത് വിഖ്യാത ഗ്രന്ഥമായ അൽ ഫിഹ്റിസ്ത് എന്ന അറബിയിലെ പ്രശസ്ത ഗ്രന്ഥമായ അൽ ഫിഹ്റിസ്തിൻ്റെ കർത്താവായിരുന്ന ഹിജ്റ 390 മരണപ്പെട്ട ഇബ്നു നദീം, അദ്ദേഹമാണ് ഈ ഹീറയിൽ നിന്ന്, ഹീറ പട്ടണത്തിൽ നിന്ന് രൂപം പ്രാപിച്ച ഈ ലിപിക്ക് കൂഫി ലിപി എന്ന് പേരിട്ടത് എന്നാണ്. അപ്പോൾ അദ്ദേഹമാണ് ആ പേര് അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി, അപ്പോൾ അതിന് പേര് ഇട്ടുകൊടുത്തത് എന്നാണ്. ഏതായിരുന്നാലും ഹിജ്റ 17-ാം വർഷം നിർമ്മിക്കപ്പെട്ട നഗരമായ കൂഫയിൽ അതിനുശേഷം ഉണ്ടായതല്ല ഈ ലിപി എന്നതും, കൂഫ എന്ന പട്ടണം ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പല ആരുടെ അഭിപ്രായം പ്രകാരം ഹീറ പട്ടണത്തിൽ അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ മിനിമം ആ ലിപി പ്രചാരത്തിലുണ്ടായിരുന്നു, നിലവിലുണ്ടായിരുന്നു എന്നും നമുക്ക് ചരിത്ര വസ്തുതയായി തന്നെ മനസ്സിലാക്കാം. ഇനി ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആണ് ഇത് ഉണ്ടായത് എന്ന് ഉറപ്പിക്കാവുന്ന വിശുദ്ധ ഖുർആൻ്റെ മറ്റു പല കയ്യെഴുത്ത് പ്രതികളുമൊക്കെയും, ഖുർആനല്ലാത്ത മറ്റു പല പുരാതന ലിഖിതങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഖുർആനല്ലാത്ത, ഖുർആൻ്റെ കയ്യെഴുത്ത് പ്രതിയിലാണല്ലോ ഈ സംശയം ഉന്നയിക്കുന്നത്. അപ്പോൾ ഖുർആനല്ലാത്ത മറ്റ് സമാനമായ ലിപിയിൽ എഴുതപ്പെട്ട കയ്യെഴുത്ത് പ്രതികൾ ലഭ്യമാണ് എന്നത് തന്നെയാണ് ഖുർആൻ അത്രത്തോളം ചരിത്രപരതയും ആധികാരികതയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തെളിവുകളിലൊന്ന്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ലിഖിതം, സുഹൈറിൻ്റെ ലിഖിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്ന്. സൗദി അറേബ്യയിലെ ഇന്നും ഉള്ള അലഹിജറിന് സമീപത്തുള്ള കാവുൽ മറ്റതിൽ അവിടെ ഒരു പാറയിലൊരു ചുവന്ന മണൽക്കല്ലിൽ കൊത്തിവെക്കപ്പെട്ട രൂപത്തിലാണ് ഈ രേഖയുള്ളത്. ബിസ്മില്ലാ അന സുഹൈർ എന്ന് തുടങ്ങുന്ന നമ്മൾ നേരത്തെ വിശദീകരിച്ച ആ രേഖ സൗദി അറേബ്യയിലെ തന്നെ റിയാദിലെ സുപ്രീം കമ്മീഷൻ ഫോർ ടൂറിസം മെമ്പറും ഇപ്പോൾ നിലവിൽ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള കിങ് അബ്ദുള്ള പ്രൊജക്ടിൻ്റെ ജനറൽ സൂപ്പർവൈസറുമായിരുന്ന അലി ഗബ്ബാൻ, അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 1999 തങ്ങളുടെ ഒരു പര്യവേക്ഷണത്തിനിടയിലാണ് ഈ പറയുന്ന രേഖ ആദ്യമായി കണ്ടെത്തുന്നത്. കൂഫി ലിപിയിൽ എഴുതപ്പെട്ടതാണെന്ന് മാത്രമല്ല, ഇതിന് പുള്ളികളുണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുത്തുകളും പുള്ളികളും ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഖലീഫ ഉമറുല്ലാഹു മരണപ്പെട്ട കാലത്ത് ഈ കൂഫി ലിപിയിലുള്ള കുത്തുകളുള്ള എഴുത്തിന് പ്രചാരമുണ്ടായിരുന്നു എന്നതിന് വളരെ കൃത്യമായൊരു രേഖ തന്നെയാണല്ലോ ഈ പറയുന്ന രേഖ. ഉമറുല്ലാഹുവിൻ്റെ കാലത്ത് തന്നെ കൂഫി ലിപി പ്രചാരത്തിലുണ്ടെങ്കിൽ പിന്നെ ഉസ്മാനുള്ളാഹുവിൻ്റെ കാലത്ത് സ്വാഭാവികമായിട്ടും ആ ഖുർആൻ പ്രതികൾ പകർത്തി എഴുതുമ്പോൾ അതിലും ആ ലിപി ഉപയോഗിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ ഓഫ് ഡോക്യുമെൻ്ററി കളക്ഷൻസിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സുഹൈറിൻ്റെ ഈ ഒരു ചുവന്ന മണൽക്കല്ല് ലിഖിതം അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായി തന്നെ ഇൻ്റർനെറ്റിൽ അവൈലബിളായ സോഴ്സുകൾ ഉപയോഗിച്ച് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനവും വായനയും ഒക്കെ നടത്താവുന്നതാണ്. അതുപോലെ കെയ്റോ മ്യൂസിയം ഓഫ് അറബ് ആർട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള ഹിജ്റ വർഷം 31 രചിച്ചതായി സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഖൈർ അൽ ഹാജിരിയുടെ ഖബർ ഫലകം, അതിലും സമാനമായ ലിപി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ തന്നെ ദർബ് സുബൈദയിലെ വാദി ഷാമിയയിലെ കച്ചവടപാതയിൽ നിന്ന് 1970 ലഭിച്ച ഒരു ശിലാഫലകം, ഇതിലൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിനെ പിന്തുണയ്ക്കുന്ന സമാനമായ ലിപി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വാദി സബീർ, സൗദി അറേബ്യയിൽ തന്നെ വാദി സബീറിൽ നിന്ന് ലഭിച്ച ഹിജറ 46 രചിച്ചതായി സാക്ഷ്യപ്പെടുന്ന ഒരു ചുമർ ഫലകം, ഇതൊക്കെയും ഇതിനുള്ള തെളിവ്, ഇതൊക്കെയും കൂഫി ലിപിയിൽ എഴുതപ്പെട്ടതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് സ്വഹാബിമാരുടെ ജീവിതകാലത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തൊക്കെ കൂഫി ലിപിയിലുള്ള രചനകൾക്ക് അന്ന് ഇപ്പോൾ ഈ പുസ്തകങ്ങളൊന്നും വലിയ പ്രചാരത്തിലില്ലെങ്കിലും ഇതുപോലുള്ള രചനകൾ, ഇതുപോലെ ലിഖിതങ്ങൾ കല്ലിലും അതുപോലെ തന്നെ ചുമരിലുമൊക്കെ എഴുതി വെക്കുന്ന ലിഖിതങ്ങൾക്ക് ഈ ലിപി അവരന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ്റെ ചരിത്രപരതയും ആധികാരികതയൊക്കെ ചോദ്യം ചെയ്യാൻ ഇതുപോലുള്ള മുനയൊടിഞ്ഞ വിമർശനങ്ങൾക്കൊന്നും കഴിയില്ല എന്നത് ഒന്നും കൂടുതൽ കൂടുതൽ നമുക്ക് ഇതിലൂടെ ബോധ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ്റെ ആഴത്തിൽ ഉൾക്കൊള്ളാൻ നിഷ്പക്ഷമായി മറ്റുവിധ ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ വില കുറഞ്ഞ വിമർശനങ്ങളും മുനയൊടിഞ്ഞ ആരോപണങ്ങളും കൊണ്ട് വിമർശകർ വരുമ്പോഴൊക്കെയും ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് പുറത്തു നിന്ന് ചിന്തിക്കുന്ന സഹോദരന്മാരോടുകൂടി വിശുദ്ധ ഖുർആനെക്കുറിച്ച് ഒരു ആവൃത്തിയെങ്കിലും പഠിക്കാനും വായിക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതൊക്കെയും ബോധ്യപ്പെടുത്തുന്നത്. മറ്റേത് ഗ്രന്ഥങ്ങളെയും പോലെയല്ല വിശുദ്ധ ഖുർആൻ. ലോക സർട്ടാവ് അവൻ്റെ സൃഷ്ടികൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ആദർശം വിശദീകരിക്കുന്ന, നയനിലപാടുകൾ വിശദീകരിക്കുന്ന, ഒരു ജീവിതം മുഴുവൻ ഒരു മനുഷ്യൻ്റെ ജനനത്തിൻ്റെ മുമ്പ് മുതൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വരെയും പരാമർശിക്കുന്ന എല്ലാവിധ തലങ്ങളെയും സർവതല സ്പർശിയായ ഈ ഗ്രന്ഥം, അത് ഓരോ മനുഷ്യനും വായിച്ചിരിക്കേണ്ടതാണ്. ഖുർആൻ മനുഷ്യരാശിയോട് ആഹ്വാനം ചെയ്യുന്നത് തന്നെ, പ്രവാചകനെ നിയോഗിച്ചത് ഒരു സമൂഹത്തിലേക്ക് മാത്രം, അറബ് ജനതയിലേക്ക് മാത്രം, ഖുറൈശികളിലേക്ക് മാത്രം, ആ സൗദി അറേബ്യയിലെ ആ ഒരു പരിമിതമായ ഒരു സ്ഥലത്തേക്ക് മാത്രം, ആ മരുഭൂനിവാസികൾക്ക് വേണ്ടി മാത്രം എന്നല്ല. ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ആഹ്വാനം ചെയ്യാൻ പറഞ്ഞത് ലോക ജനതയ്ക്കുള്ള പ്രവാചകനാണ്, ദൂതൻ, ദൈവദൂതനാണ് ഞാൻ എന്നാണ്. അപ്പോൾ ആ ലോക ജനതയ്ക്ക്, ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവൻ ഉള്ള പ്രവാചകൻ, ആ പ്രവാചകന് ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് അവതരിപ്പിച്ചു കൊടുത്ത മനുഷ്യരാശിക്ക് മുഴുവനുമുള്ള ഈ സന്ദേശം വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതിൻ്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളാനും നമ്മളൊരിപ്പം സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. അതിനെതിരെയുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമൊക്കെ വളരെ സിമ്പിളായി നമുക്ക് മുനയൊടിക്കാൻ കഴിയുന്നു എന്നത് തന്നെ ആ ഗ്രന്ഥത്തിൻ്റെ ആധികാരികതയെയും ചരിത്രപരതയെയും ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ, സത്യങ്ങൾ ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ബാറക്കല്ലാ. ഇന്നത്തെ ഇൻസൈറ്റിൽ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നാം കേട്ടത്. നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. പീസ് റേഡിയോ സ്വരം.

0: മ്യൂസിക്കുകളുടെ അകമ്പടിയില്ലാതെ ആശയങ്ങളുടെ സ്വാദിഷ്ടമായ കേൾവിക്ക് മധുരം നൽകുന്ന സ്വരമാണ് നാം ഈ സമയം കേട്ടുകഴിഞ്ഞത്. നമ്മൾക്ക് ഒരുപാട് ചിന്തകൾ ഉണർത്തുന്ന ആരോഗ്യപരമായ വിചാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സെഷനിലേക്കാണ് റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ പ്രവേശിക്കുന്നത്, ആരോഗ്യ വിചാരത്തിലേക്ക്.
1: ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ. അദ്ദേഹം കണ്ണിലെ പ്രഷർ നാം അറിയേണ്ടത് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കയ്യിലൊരു മുറിവ് സംഭവിച്ചാൽ ഒരു ചെറിയ സമയമെടുത്ത് അത് സ്വമേധയാ മാറാറുണ്ട് എന്ന് കരുതി എല്ലാ അസുഖങ്ങളും അതുപോലെ സ്വാഭാവികമായും മാറിക്കൊള്ളണം എന്നില്ല. ചില സപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം തുടങ്ങുന്നത്. നമ്മളോടൊപ്പം ശ്രോതാക്കൾക്കൊക്കെ സുപരിചിതനായ, കഴിഞ്ഞ ചില എപ്പിസോഡുകൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ജസീൽ കെ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസീൽ ഡോക്ടർ, അദ്ദേഹം കോഴിക്കോടാണ്, ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിൽ നിന്നും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇന്നിവിടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ അസുഖങ്ങളും അങ്ങനെ സ്വാഭാവികമായി മാറുന്നൊരവസ്ഥയല്ലല്ലോ ഉള്ളത്. എന്നാൽ ചെറിയൊരു സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുറി മാറുന്നതുപോലെ പല അസുഖങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും. റീജനറേറ്റീവ് മെഡിസിൻ വിഭാഗത്തിൽ നമുക്ക് ചില അറിവുകൾ ശ്രോതാക്കളുമായി പങ്കുവെക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ തുടങ്ങുന്നത്. എന്താണ് ഡോക്ടർ ഈ ഒരു റീജനറേറ്റീവ് മെഡിസിൻ എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നൊരു രൂപത്തിലെന്ന് പറയുമോ?
3: റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പം അതിനൂതനമായിട്ട് എന്ന് നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അത് നമ്മൾ മരുന്നുകളല്ല അവിടെ ഉപയോഗിക്കുന്നത്. നമ്മളെ ശരീരത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ റിപ്പയറിംഗ് ആയിട്ടുള്ള കോശങ്ങളുണ്ട്, അല്ലെങ്കിൽ പരിക്ക് പറ്റിയാൽ അത് ഉണങ്ങാൻ സാധ്യമായിട്ടൊക്കെ, അല്ലെങ്കിൽ റീജനറേഷൻ ആ വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് വളർത്തുക എന്നുള്ളതാണല്ലോ, പുനർജനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കോശങ്ങൾ ഉണ്ട്, പലതരം കോശങ്ങളുണ്ട്. അപ്പോൾ ആ കോശങ്ങളെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് ശരീരത്തിലെ പരിക്കുകളോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള റിപ്പയറിംഗ് വർക്കുകളോ ശരിയാക്കിയെടുക്കുക എന്നുള്ള ഒരു ചികിത്സാ രീതിയാണത്.
2: അപ്പോൾ ഡോക്ടറെ, നമ്മളിപ്പോൾ മതിൽ, വീട്ടിലൊരു മതിൽ പൊളിഞ്ഞാടി കഴിഞ്ഞാൽ അത് രണ്ടാമത് നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കും, ഇതുപോലെയാണോ നമ്മൾ ഉദ്ദേശിച്ചത്?
3: അതുപോലെ എന്നും പറയാം. അങ്ങനെയും ചില കോശങ്ങളിൽ അല്ലെങ്കിൽ ചില ടിഷ്യൂ നമ്മൾ പറയും അല്ലേ, ചില ഓർഗൻസിൽ അവിടെ അത് നടക്കും, അതേസമയം ചില ഭാഗങ്ങളിൽ അത് നടന്നോളണമെന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് പലയിടത്തും പല ആക്ഷനാണ് വരുന്നത്. ഇപ്പോൾ അത് ഒരു പ്രത്യേക വിഭാഗം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സ്കിന്നിലാണെങ്കിൽ ഇപ്പോൾ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം എല്ലിൻ്റെ ഉണക്കം സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലാണ് ഇപ്പം ഇൻ്റർവെൻഷൻ പെയിൻ എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ അത് വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാടകൾക്ക്, ഈ ടെൻഡൻസ് ലിഗമെൻസ് എന്നൊക്കെ പറയുന്ന പാടകൾ, സ്പോർട്സ് ഇഞ്ചുറീസ്, അതുപോലെ തന്നെ പല പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നത് വേദനകളിലൊക്കെ ആയിട്ടുള്ള അതൊക്കെ പല ഇഞ്ചുറീസ് കാരണമായിരിക്കും. മുട്ട് തേയ്മാനം, ഇപ്പം നട്ടലിൽ പല ഭാഗത്തേക്കും, ഈവൻ ഇപ്പം പാരലൈസ്ഡ് ആയിട്ടുള്ള, അതായത് മറ്റേ കാലുകൾ രണ്ടും തളർന്നു പോയിട്ടുള്ള ആളുകളിൽ പോലും ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് വിജയകരമായിട്ടുണ്ട്. ഇപ്പോൾ ജപ്പാനിലൊക്കെ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഇതിൽ മുതൽ ഇപ്പം അതുപോലെ നമ്മൾ അണ്ടാശയത്തിൽ നിന്നും അണ്ഡം കൂടുതൽ നല്ല ആരോഗ്യപരമായ അണ്ഡം കിട്ടാനും അങ്ങനെ ഇൻഫെർട്ടിലിറ്റീൻ്റെ ട്രീറ്റ്മെൻറ്റിലും എല്ലാം ഇത് ഉപയോഗപ്പെടുത്തുന്നു.
2: അപ്പം ഡോക്ടർ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഏരിയകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വാഭാവികമായും സാധാരണക്കാർക്ക് ഇപ്പോൾ നമ്മൾ കോമണായി കാണുന്ന മുട്ടുവേദന, അതുപോലെ തന്നെ സന്ധിവേദന, ഇതുപോലെ തന്നെ ഉള്ള ആൾക്കാർ ഇത് കുറേ കാലം വേദന സഹിച്ചുകൊണ്ടേ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലോ അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാ ദിവസവും ഒരു മരുന്ന്, ഒരു ടാബ്ലറ്റെങ്കിലും വേദനേൻ്റെ ഗുളിക കഴിക്കാതെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ചികിത്സാ രീതി എത്രത്തോളം സക്സസ് ആക്കാൻ നമുക്ക് കഴിയും? അതല്ലെങ്കിൽ ഈ ഒരു ചികിത്സ, ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് അത്തരം ചികിത്സകൾ ഏതെല്ലാം ചികിത്സകളിലേക്ക് നയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഡോക്ടർ പറയുക.
3: പ്രധാനമായിട്ട് ഇപ്പം പ്രായമായവരിലാണല്ലോ നമ്മൾ വേദനകൾ, ഇപ്പം അതിൽ തന്നെ മുട്ടുവേദന നമുക്ക് എടുത്തു പറയാവുന്നൊരു സംഗതിയാണ്. മുട്ടുവേദന വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടുവേദന എന്ന് പറയുന്ന ആ സംഗതിയിൽ ഇപ്പം നമ്മളതിൻ്റെ തുടക്ക സ്റ്റേജുകളിൽ ഈ ചികിത്സ ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രാപ്തി കാണുന്നുണ്ട്. അപ്പോൾ പി ആർ പി എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഇതിൽ തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ റീജനറേറ്റീവ് മെഡിസിനിൽ നമ്മൾക്ക് അതിനെ പല സംഗതിയുണ്ട്. ഇപ്പോൾ ഒരു പി ആർ പി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, ജി എഫ് സി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ മറ്റ് എക്സോസോംസ് ഉണ്ട്, സ്റ്റെം സെല്ല് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിലവേറിയൊരു ചികിത്സ. അപ്പോൾ ഈ പി ആർ പി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടോ മൂന്നോ തവണ അത് ചെയ്യേണ്ടി വരും. നിശ്ചിത ഗ്യാപ്പിൽ, അളവിൽ, സമയത്തിൻ്റെ അളവിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 4 മാസം 5 മാസമൊക്കെ എടുത്തിട്ട് അതിൽ, അതായത് തിരിച്ച് ഇപ്പം 5 വർഷത്തിനൊക്കെ ശേഷം എക്സ്റേ കാണുന്ന സമയത്ത് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്.

0: ശരീരത്തിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിൽ
1: മരുന്നല്ല,
0: നമ്മളെ ശരീരത്തിൽ കോശങ്ങളിലുള്ളിൽ തന്നെ ഇങ്ങനത്തെ സംഗതി ഉണ്ട്. പ്രായം ചെല്ലുമ്പോൾ ഈ രക്തോട്ടം കുറയുക, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ കാരണമാണ് അത് അവിടെ എത്താത്തതുകൊണ്ടാണ് ഈ പാടക്കൊന്നും വളർച്ച വരാത്തത്.
1: നമ്മൾ ഈ ഒരു അസുഖത്തിനപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിനുള്ള ചികിത്സ നമ്മളെ ശരീരത്തിൽ തന്നെ എടുത്തിട്ടുള്ള മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത്, ശരീരം കൊണ്ട് തന്നെയാണ്.
0: തീർച്ചയായിട്ടും നമ്മളെ ശരീരത്തിലെ ചില വളരാൻ സാധിക്കുന്ന ചില ഘടകങ്ങൾ നമ്മൾ കുത്തിവെച്ച് കൊടുക്കുക. ശരീരം തന്നെയാണ് അവിടെ വളരുന്നത്, നമ്മളതിന് മരുന്ന് എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഈ റീജനറേറ്റീവ് മെഡിസിനോട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ റിപ്പയറിങ്ങും നടക്കും, സ്വാഭാവികമായിട്ടും ആ വേദന കുറയുക, അങ്ങനത്തെ കാര്യങ്ങളും കൂടി അവിടെ സാധ്യമാകുന്നുണ്ട്.
1: സ്വാഭാവികമായും നമ്മൾ പലരും മരുന്നുകളെ ഒരുപാട് പേടിക്കുന്ന ആളുകളുണ്ട്, മരുന്നുകൾ ഒരുപാട് വലിയ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ള. എന്നാൽ ഇത് മരുന്നുകളേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് രോഗത്തെയാണല്ലോ. അപ്പോൾ രോഗത്തെ ഭയക്കുന്നവരോട്, മരുന്നിനെ ഭയക്കുന്നവരോട് മൊത്തത്തിൽ നല്ലൊരു ഒരു ചിന്തയാണ് ഡോക്ടർ തന്നത് എന്ന് പറഞ്ഞാൽ, ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ ശരീരം കൊണ്ട് തന്നെ ചികിത്സിക്കുക എന്നുള്ളൊരു ചിന്ത. ആക്ച്വലി ഇത് അത്ര എക്സ്പെൻസീവായ മെത്തേഡ് ആണോ അതോ സാധാരണക്കാരന് താങ്ങാവുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളാണോ? അതായത് ഒരു ഇത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണോ അതോ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വൺ ഡേ കടന്ന് ചെയ്യേണ്ട ചികിത്സയാണോ?
0: ഇത് ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്, വന്നു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സമയം കൊണ്ട് ചെയ്യുന്നു. ചിലപ്പോൾ ഒബ്സർവേഷൻ ആവശ്യമാണെങ്കിൽ ഒബ്സർവേഷൻ കഴിയുന്നു പോകുന്നു. എന്തൊക്കെ ആണെങ്കിലും രാവിലെ വന്നാൽ വൈകിട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു രീതിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സ്റ്റഡീസ് പറയുന്നത് 5 വർഷം കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യണം, ചില സ്റ്റഡീസ് പറഞ്ഞു ഓരോ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ അത് പിന്നെ ഓരോ തവണ ചെയ്താൽ മതി, അങ്ങനെ അതിനെ മെയിൻറ്റെയിൻ
1: ചെയ്യാം.
0: അതെ അതെ, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി അവിടെ വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ എക്സസൈസും അങ്ങനത്തെ കുറേ റീഹാബിലിറ്റേഷനൊക്കെ ഇതുമായിട്ട് സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു രീതി, കേവലം ഒരു ഇഞ്ചക്ഷൻ എന്നുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫലപ്രാപ്തി കുറേ കൂടി ഉയർത്താനും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലോണം കുറയുന്നുണ്ട്. അതായത് 5 വർഷം 6 വർഷം കഴിഞ്ഞിട്ടും ഈ ഇഞ്ചക്ഷൻ പിന്നെ ചെയ്യേണ്ടി വരാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ കൃത്യമായിട്ട് എക്സസൈസും വെയിറ്റ് മാനേജ്മെൻറ്റും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ആ ഒരു ചിട്ട മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലപ്രാപ്തിയും കൂടി കൂടുന്നുള്ളതാണ് മനസ്സിലാകുന്നത്.
1: അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ, സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ബാക്ക് പെയിൻ, ഈ ബാക്ക് പെയിന് ഇതിൻ്റെ ഒരു മെഡിസിൻ കഴിച്ച് മടുത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രസവം കഴിഞ്ഞ് പിന്നെ ഊരെ വളയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്, അവരോട് എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഈ ഒരു മരുന്ന് കുടിക്കാതെ, ഒരുപാട് മരുന്നുകൾ കുടിക്കാതെ നമുക്ക് ഇത് നിങ്ങളുടെ സാധ്യതകളുണ്ടോ?
0: യഥാർത്ഥത്തിൽ ഈ ബാക്ക് പെയിൻ ചികിത്സിക്കാൻ ഒരു പരിധിവരെ ഒരു 85% ബാക്ക് പെയിനും നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എക്സസൈസ് റീഹാബിലിറ്റേഷൻ വഴി ചികിത്സിക്കാൻ പറ്റും. അതെന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നതാണ് കേട്ടോ, അതിനായിട്ടുള്ള സ്പെസിഫിക് എക്സസൈസ്. ചില ആളുകളോട് നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോഴേക്കും അവർ പറയും ഡോക്ടർ ഞാൻ ഇഷ്ടംപോലെ അടുക്കളയിൽ ജോലി ഉണ്ടെന്ന്, അതല്ല
1: അത് എക്സസൈസ് ആയിട്ട്
0: നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ നടക്കുന്നുണ്ടെന്ന് പറയും, അങ്ങനത്തെ എക്സസൈസ് അല്ല. അപ്പോൾ ബാക്ക് പെയിൻ ആണെങ്കിൽ നമുക്ക് അവരോട് അവർ കുറേ ലൈഫ് സ്റ്റൈൽ മാറാൻ പറയും. അതായത് അധികം സമയം നിൽക്കാൻ പാടില്ല, നിരപ്പായ സ്ഥലത്ത് കൂടെ നിങ്ങൾ നടന്നോളി പക്ഷെ നിൽക്കരുത് എന്ന് പറയും. ഈവൺ അങ്ങനെ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തർ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എക്സസൈസ്, ഈവൺ പ്രായമുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് അവർക്ക് പറ്റുന്ന എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് അവർ രാവിലെയും വൈകിട്ടും സ്ഥിരമായിട്ട് ചെയ്തു പോവുക. പിന്നെ അത് പെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ നിർത്താനാണ് പറയുക പൊതുവേ. പെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ മരുന്ന് കൊടുക്കേണ്ടി വരും, പെയിൻ സഹിച്ച് മുന്നോട്ട് പോകൽ പ്രയാസമായിരിക്കും. അപ്പോൾ കൊടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ആളുകളിൽ ഇപ്പോൾ നമ്മൾ ബാക്ക് പെയിൻ്റെ സാധാരണഗതിയിൽ എക്സ്റേയിൽ അങ്ങനെ മനസ്സിലാവാറില്ല, നമ്മൾ MRI സ്കാനൊക്കെ ആണ് അതിൽ പോവുക. അപ്പോൾ MRI എടുത്ത് നമ്മളതിന് മനസ്സിലാക്കി ഈ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇടയിൽ മരുന്ന് കൊടുക്കേണ്ടി വരാറുണ്ടെങ്കിലും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് MRI റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യത്യാസം കാണാനുണ്ട്. പക്ഷേ അതിൽ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സസൈസിലൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, അതിൽ നിലനിന്ന് പോകുന്നില്ല പല ആളുകളും. അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്,
1: വഴിയിലിട്ട് പോകണം,
0: വഴിയിലിട്ട് പോകുക, അല്ലെങ്കിൽ ഇവരെ ഇത് പ്രശ്നം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നു അപ്പം ശരിയായി എന്ന് തോന്നുന്നു. ആ ഒരു പ്രശ്നമാണ് അവിടെ വരുന്നത്. അത് നിരന്തരമായിട്ട് അത് തുടർന്ന് പോകുന്ന ആളുകളിൽ അത് ആ വ്യത്യാസം കാണുന്നുണ്ട്, അവർ നല്ല രീതിയിൽ തന്നെ റിക്കവർ ചെയ്യുന്നുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ മുട്ടുവേദനയോ?
0: മുട്ടുവേദനയ്ക്കും അങ്ങനെ തന്നെയാണ്. മുട്ടുവേദനയും ഈ പറഞ്ഞ പോലെ തുടക്ക സ്റ്റേജിൽ ഇപ്പം ഈ തേയ്മാനം റിവേഴ്സ് ആവാറില്ല എക്സസൈസിൽ, പക്ഷേ ഈ മസിൽ സ്ട്രെങ്തനിങ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ കാലിൻ്റെ തൊടൻ്റെ മസിൽസും അതൊക്കെ സ്ട്രെങ്തൻ ചെയ്താൽ തന്നെ മുട്ടുവേദന, അത് മാത്രം ചെയ്താൽ തന്നെ മുട്ടുവേദന കുറയും, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ രീതിയിൽ

0: PRP എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ റീജനറേറ്റീവ് മെഡിസിൻ, ഇപ്പം നമുക്ക് ഈ ബ്ലഡ് എടുത്തിട്ടാണ് നമ്മൾ ഈ PRP ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മൾ ലാബിൽ കുറച്ച് സമയം എടുക്കും, അത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വരെ സമയമെടുക്കും ആ പറഞ്ഞ സംഗതി വേർതിരിച്ചെടുക്കാനും. പിന്നെ നമ്മളത് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടാണ് ഇപ്പം നമ്മളൊക്കെ അത് കുത്തിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഫലപ്രാപ്തി കൂടുന്നുണ്ട്. ആ കറക്റ്റ് നമ്മൾ ആ കേടുപാടുകൾ സംഭവിച്ച സ്ഥലങ്ങൾ ഇമേജ് ഗൈഡൻസ് എന്നറിയും, കണ്ടുകൊണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫലപ്രാപ്തി, കാണാതെ ചെയ്താലും കിട്ടുന്നുണ്ട്, പക്ഷെ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ മാറ്റി വെച്ചാൽ ഈ എക്സസൈസ് ഒരു വലിയ ഘടകമാണ്, അത് ഈ തുടക്ക സ്റ്റേജിലെ അതിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ മുട്ടുവേദന നടുവേദന വരുമ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് അതിനെ കുറച്ച് മരുന്ന് കഴിച്ച് അത് മാറിയാൽ പിന്നെ അതിൽ നിന്ന് വിട്ടു നിന്ന് ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് അതൊരു നിരന്തരമായിട്ട് പോകുന്നൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെ വേണമെങ്കിൽ വിളിക്കുക. അതിൻ്റെ ഭാഗമാക്കി എക്സസൈസൊക്കെ മാറ്റിയെടുക്കുമ്പോൾ അതിൽ റിസൾട്ട് നല്ലോണം കിട്ടുന്നുണ്ട്.
1: ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലാതെ യുവാക്കളിലൊക്കെ ഈ ഇഞ്ചുറീസ് ഉണ്ടല്ലോ, സ്പോർട്സ് ഇഞ്ചുറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഓപ്പറേഷൻ്റെ മുമ്പ് നമുക്ക് ഈ ഒരു ചികിത്സ ചിന്തിക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും ഓപ്പറേഷൻ ചില ഘട്ടത്തിൽ ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും. അപ്പം നല്ല പരിക്ക് പറ്റി അല്ലെങ്കിൽ ചില പാടകളൊക്കെ പൊട്ടി മാറി നിൽക്കുകയാണെങ്കിൽ അത് ഈ ചികിത്സ കൊണ്ട് തിരിച്ച് നമുക്ക് സംയോജിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തത് പോലും ചില, ഇപ്പം നമ്മൾ കാലിന് പ്ലാസ്റ്റർ ഇടുന്ന പോലെ മുട്ട്, ഇപ്പം മുട്ടിൻ്റെ അകത്തുള്ള ചില ലിഗമെൻ്റ് ഇഞ്ചറീസൊക്കെ അങ്ങനെ ചികിത്സിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ. ഈ സംഗതി കൊടുക്കുന്നു എന്നിട്ട് അവർ പ്രത്യേകതരം ബ്രേസിംഗ് ഒക്കെ ചെയ്തിട്ട്, അത് നമ്മൾ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറെ വിഭാഗങ്ങളുണ്ട്, ഇപ്പോൾ സ്പോർട്സ് മെഡിസിൻ എന്നൊക്കെ പറയുന്ന വിഭാഗം, അവരത് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇതും കൂടി കൂടെ കൊടുക്കുന്ന സമയത്ത് അത് ഫാസ്റ്റർ റിക്കവറിയാണ്. ഇപ്പം ഇൻ്റർനാഷണൽ പ്ലേയേഴ്സ് പോലും അത്തരം റിക്കവറിയിലാണ് പോകുന്നത്. സർജിക്കൽ റിക്കവറി കഴിഞ്ഞാലും ഇവർക്ക് കുറേ കാലം ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇനീഷ്യലി റീഹാബിലിറ്റേഷൻ തുടക്കത്തിൽ ചെയ്താലേ കാര്യമുള്ളൂ, കുറേ വൈകി ചെയ്യുമ്പോൾ അത്ര ഫലപ്രാപ്തി കാണുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസം കിട്ടുന്നുണ്ട്. അവർ ഈ പ്ലേയേഴ്സൊക്കെ പലരും പോയി ഓഫ് സീസണിൽ ഈ റീജനറേറ്റീവ് മെഡിസിൻ ഇങ്ങനത്തെ തെറാപ്പികളൊക്കെ എടുത്തു തുടങ്ങി. അതൊരു എന്താ പറയുക, ഇതൊരു ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു വെൽനെസ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. അസുഖം വരുന്നതിൻ്റെ മുമ്പേ വരാതെ എങ്ങനെ നല്ല നിലയിൽ 80-90 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ ഇതൊരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം വരാതെ തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പലരും. പ്ലേയേഴ്സിനൊക്കെ അറിയാം അവരെ ഏത് ലിഗമെൻസാണ് കൂടുതൽ ഇഞ്ചുറി ആവുക എന്നൊക്കെ. ഇപ്പോൾ ആപ്പുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ അസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതിനാണ് കൂടുതൽ മറ്റേ പരിക്ക് കിട്ടാൻ സാധ്യത എന്നൊക്കെ. അവിടെ അവർ അതൊക്കെ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് സാധാരണക്കാരിലും അങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, അസുഖം വരുന്ന സമയത്ത് ചെയ്യാം, പക്ഷെ തുടക്കത്തിലെ ചെയ്യാന്നുള്ളത് ആണ് സാധാരണക്കാരെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അത് അവർ ഓർക്കേണ്ട ഒരു സംഗതി. അത്
1: ഡോക്ടർ, ഈ കാർഡ് വെട്ടണ മെഷീന്, അപ്പോൾ ഈ മെഷീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ശരിക്കും നല്ല ശരീരം നല്ല ജെർക്കിയാണല്ലോ, അവർക്ക് സാധാരണ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കിതിലൂടെ, അതായത് അവർക്ക് ഈ ഷോൾഡർ പെയിൻ നന്നായിട്ട് പറയുന്നുണ്ട്. ഷോൾഡർ പെയിന്, അതല്ലാത്ത ആളുകൾ ഷോൾഡർ പെയിൻ പറയാറുണ്ട്, ഞാനൊരു ഇത് എടുത്തു എന്ന് പറഞ്ഞു മാത്രം. ഷോൾഡർ പെയിനും നമ്മുടെ ഈ ഒരു ചികിത്സാ രീതി തമ്മിൽ എന്താണ്?
0: ഷോൾഡർ പെയിൻ ഇപ്പോൾ അങ്ങനത്തെ എല്ലാ ജോലിയും ലാപ്രോസ്കോപ്പിക് സർജൻസ്, അത് കൂടുതൽ ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജൻസ്, കുറച്ച് ഒരു പ്രായം ഒരു 50 വയസ്സ് കഴിഞ്ഞ എല്ലാ ലാപ്രോസ്കോപ്പിക് സർജൻസും രാവിലെ മുതൽ ഒരു വൈകിട്ട് വരെ സർജറി ചെയ്ത ഒരു ഷോൾഡർ പെയിൻ പറയാറുണ്ട്. അപ്പം ഈ അത് ഈ പറഞ്ഞ ഇങ്ങനത്തെ ജോലികളൊക്കെ, അതിൽ നമ്മൾ സാധാരണഗതിയിൽ ഷോൾഡറിൽ ചെറിയ പരിക്ക് വന്നാൽ തന്നെ നമ്മൾ ഈ ഷോൾഡറിന് ഒരു കുഴപ്പമുണ്ട്, അതിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഒട്ടിപ്പിടുത്തത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പല മസിൽസും, ബാക്കിൽ നിന്ന് വരുന്ന പല മസിൽസും, റൊട്ടേറ്റർ കഫ് മസിൽസ് എന്ന് പറയും, അതിൻ്റെ ടെൻഡൻ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അകത്ത് പോയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇവർ പെയിനാണ് ആദ്യം ഉണ്ടാവുക, പിന്നെ അതൊരു ഒട്ടിപ്പിടുത്തത്തിലേക്ക് പോയിട്ട് കൈ പൊന്തിക്കാൻ പ്രയാസമായി മാറും. അത് ഈ ഡയബറ്റിക് ആൾക്കാരിൽ ഒന്നും കൂടി കൂടും, ഇൻഫ്ലമേഷൻ്റെ സാധ്യത കൂടുന്നതുകൊണ്ടാണ് അത് വരിക. അപ്പോൾ ഫ്രീസിങ് ഷോൾഡർ, ഫ്രോസൺ ഷോൾഡർ എന്നൊക്കെയാണ് നമ്മളതിന് പറയുക. അതിന് നമുക്ക് സാധാരണഗതിയിൽ ഈ സംഗതികൾ ഉപയോഗിക്കാതെ തന്നെ ഹൈഡ്രോഡിസെക്ഷൻ എന്ന് പറയും, അതായത് ആ ഒട്ടിപ്പിടുത്തത്തിന് നമുക്ക് ജസ്റ്റ് ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ഡിസെക്ട് ചെയ്യുക, അതിങ്ങനെ വിടിപ്പിക്കുക. പണ്ടത് സർജറി ചെയ്താൽ ചെയ്തിരുന്നത്, ഇപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെൻഷൻ ഉപയോഗിച്ച് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് കണ്ടുകൊണ്ട് അത് ചെയ്യാൻ പറ്റും, വേദനയില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ വല്ല പരിക്കുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അൾട്രാസൗണ്ടിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചില ഘട്ടത്തിൽ MRI ചെയ്തിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പരിക്കുള്ള ഭാഗത്ത് മാത്രം നമ്മൾ ഈ സാധാരണ ഇതിൽ നമ്മൾ PRP ആണ് ചെയ്യുക. പി ആർ പി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജി എഫ് സി എന്ന് പറയുന്ന സംഗതി ഉണ്ട്, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്, ആ സംഗതി ചെയ്യുന്ന സമയത്ത് അതൊക്കെ റീജനറേറ്റീവ് മെഡിസിൻ്റെ ഓരോ ഘടകങ്ങളാണ്. ആ സംഗതി ചെയ്യുന്ന സമയത്ത് ആ പരിക്കുകൾ, പക്ഷേ അത് കുറച്ച് സമയമെടുക്കും, അത് റിക്കവറി ചിലപ്പോൾ 2 മാസമൊക്കെ എടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ പോലും. പക്ഷേ ഈ ഒട്ടിപ്പിടുത്തം നമുക്ക് ഈ ഒരൊറ്റ പ്രൊസീജിയർ കൊണ്ട് തന്നെ വിടിപ്പിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്തിട്ട് റെസ്റ്റ് കൊടുത്ത് എക്സസൈസ് ചെയ്ത് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ആവശ്യം വരുന്നില്ല. പലപ്പോഴും പരിക്ക് പറ്റിയില്ലെങ്കിൽ ഇതൊന്നും ആവശ്യം, ഈ പറഞ്ഞ ഹൈഡ്രോളജി സെക്ഷനൊന്നും ആവശ്യം വരാതെ തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. ഫിസിയോതെറാപ്പി അതിലൊരു വലിയ ഘടകമാണ്. ഒരു ആഴ്ചയ്ക്ക് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ബാക്കി വീട്ടിൽ നിന്ന് എക്സസൈസൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. പിന്നെ അങ്ങനെയുള്ളൊരു അത്ര ആക്ടിവിറ്റി നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ചിലർക്ക് ജീവിതോപാധിയായിരിക്കും, പറ്റിക്കൊള്ളണമെന്നില്ല.
1: ചില പുതിയ ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിലൂടെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഡോക്ടർ പറയണല്ലേ.
0: അതെ അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പം ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾ തന്നെ ഈ മസ്കുലോസ്കെലറ്റൽ ഫിസിയോതെറാപ്പി എല്ലാത്തിനും സ്പെഷ്യാലിറ്റി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആളുകൾക്ക് ആ മസിൽ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആ പരിക്കുകളും ഈ പറഞ്ഞ പ്രശ്നങ്ങളും നല്ലൊരു പരിധി വരെ മാറും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിൽ നമ്മൾ ഈ എർഗണോമിക്സ് എന്ന് പറയും, അതായത് ഈ അവരിപ്പോൾ ഈ പിടിക്കുന്ന ഹൈറ്റ്, അതൊക്കെ കറക്റ്റ് ചെയ്താൽ തന്നെ കുറേ പ്രശ്നങ്ങൾ കുറയും. അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാ പ്രൊഫഷണൽസിനും അതുണ്ട്. ഐ ടി പ്രൊഫഷണൽസിനാണ് ഇപ്പം വല്ലാണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരായിരുത്തം ശരിയാക്കുക. അങ്ങനെ ഇപ്പം ഡെൻ്റൽ ചെയറിൽ ഇരിക്കുന്ന ഡെൻറ്റിസ്റ്റുകൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പം പ്ലാസ്റ്റിക് സർജൻസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവരിങ്ങനെ കഴുത്ത് താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന ഒരു. അപ്പം അതിനൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മളെ കണ്ണിൻ്റെ ഹൈറ്റിലൊരു കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കറക്റ്റായി വെക്കുക, തല ഇങ്ങനെ താഴ്ത്താണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പ്രിവെൻഷൻ ആദ്യം നോക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വന്നാൽ തന്നെ വലിയ സംഗതികൾ ചെയ്യുന്ന സർജറി ഇൻ്റർവെൻഷനൊക്കെ ഒഴിവാക്കാൻ തന്നെ കഴിയുന്നുള്ളതാണ്.
1: താങ്ക് യു ഡോക്ടർ. നമ്മളീ ചെറിയൊരു സമയം കൊണ്ട് ഒരുപാട് ഏരിയകളിലൂടെ സഞ്ചരിച്ചു. അതായത് ഇപ്പം സർജറിക്ക് തൊട്ട് മുമ്പിൽ നമുക്ക് എന്ത് ഇനി എന്ത് ഇനി സർജറി ആണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ മരുന്നുകൾ തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊരു ആശ്വാസം, ഇനി മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ നല്ലൊരു വെളിച്ചമാണ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറയാൻ പറ്റിയിട്ടുള്ളൂ. ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജസീൽ കെ ആയിരുന്നു. അദ്ദേഹം ഇൻ്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്, കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിലെ ഡോക്ടറാണ് അദ്ദേഹം. ചെറിയൊരു സമയം നമ്മളോടൊപ്പം ഇരുന്നു. ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം പ്രോഗ്രാമായിരുന്നു. കണ്ണിലെ പ്രഷർ നാം അറിയേണ്ടത് എന്ന വിഷയത്തിലായിരുന്നു ഇന്ന് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ നമ്മോടൊപ്പം ചേർന്നത്.
3: മാഷാല്ല, റേഡിയോ വൈബ്സിൻ്റെ യാത്രയിൽ നമുക്ക് ഗുണകരമാകുന്ന ഒട്ടനവധി നാം ഹൃദ്യസ്ഥമാക്കേണ്ട പഠന സെഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാല്ല ഇനി നാം പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനം എന്ന ഒരു സെഷനിലേക്കാണ്. നോമ്പ് തുറക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന. അമീർ ഒറ്റപ്പാലമാണ് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. വളരെ പ്രധാനമായും നമുക്ക് ശ്രദ്ധിക്കുകയും ചൊല്ലുകയും ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. അറിയുന്നവർ തന്നെ അതിൻ്റെ പലപ്പോഴും വാചകങ്ങൾ തെറ്റിച്ചും പരസ്പരം ചൊല്ലുന്നതിനിടക്ക് അക്ഷരങ്ങൾ മാറിപ്പോകാനും ഒക്കെ സാധ്യതയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും നോമ്പ് തുറക്കുന്ന സമയത്ത്, ഏറെ സന്തോഷമുള്ള നോമ്പ് തുറക്കുന്ന ആ സമയത്ത്, നോമ്പ് തുറന്നു കഴിഞ്ഞ ആദ്യമായി നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ കാരക്കയോ ഒക്കെ കഴിച്ച് കഴിഞ്ഞ അപ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ട ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ്. അതിൻ്റെ വാചകങ്ങൾ ഇപ്രകാരമാണ്: ذهب الظما وبتلت العروق وثبت الاجر ان شاء الله. ذهب الظما ذهب الظما അവിടെ ലാ എന്നുള്ള അക്ഷരം ലോ കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് തന്നെ ഉച്ചരിക്കുക. ذهب الظما وبتلت العروق وثبت الاجر ان شاء الله. ذهب الظما നോമ്പ് തുറന്നപ്പോൾ ദാഹം ക്ഷമിച്ചു. വബുതല്ലത്തിൽ ഉറൂഖു ഞരമ്പുകൾ കുളിർത്തു. വസബത്തൽ അജുറു ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി. ഈ പ്രാർത്ഥന മറക്കാതിരിക്കുക, അതുപോലെ തന്നെ നന്നായി അക്ഷരങ്ങളൊക്കെ നന്നാക്കി ചൊല്ലാൻ ശ്രദ്ധിക്കുക, അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ചൊല്ലുക. ദഹബ ദമഉ നോമ്പ് തുറന്നപ്പോൾ ദാഹം ക്ഷമിച്ചു. വബുത്തല്ലത്തിൽ ഉറൂഖു ഞരമ്പുകൾ കുളിർത്തു. വസബത്തൽ അജുറു ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി. ഈ പ്രാർത്ഥനയിൽ നമ്മുടെ നോമ്പിൻ്റെ സ്വീകാര്യത കൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി. നോമ്പ് നഷ്ടപ്പെടുത്തുന്ന അതിൻ്റെ പ്രതിഫലത്തെ കുറച്ചു കളയുന്ന ഒരു പ്രവർത്തനങ്ങളും ജീവിതത്തിൽ വരാതിരിക്കാൻ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നോട്ടത്തിൽ, സംസാരത്തിൽ, അതുപോലെ തന്നെ മനസ്സിൻ്റെ ചിന്തകളിൽ ഒക്കെ ആമാശയത്തിനും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും ഇപ്രകാരം തിന്മകളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ, തടഞ്ഞു നിർത്താനുള്ള ആ ഒരു പരിചയമായിക്കൊണ്ട് പഠിപ്പിച്ച നോമ്പുകൊണ്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലുക, മറക്കാതിരിക്കുക, ഓർമ്മയോടുകൂടി ചൊല്ലാൻ നമ്മൾ ശ്രമിക്കുക. ഒരിക്കൽ കൂടി: ذهب الظما ذهب الظما وبتلت العروق وثبت الاجر ان شاء الله. നോമ്പ് തുറന്നപ്പോൾ ദാഹം ക്ഷമിച്ചു, ഞരമ്പുകൾ കുളിർത്തു. അല്ലാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി. ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനും കഴിയട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അമീർ ഒറ്റപ്പാലം നമ്മോടൊപ്പം ചേരുകയുണ്ടായി. നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ആണ് നമുക്ക് ഇന്ന് അദ്ദേഹം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി നാം കുട്ടികളുടെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. പൂമരത്തണലിൽ.
3: പൂമരത്തണലിൽ നമുക്ക് സുബൈർ സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സമ്മാനം പങ്കുവെക്കുക എന്ന വിഷയത്തെ അധിഷ്ഠിതമായിട്ടാണ് അദ്ദേഹം പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആഴ്ചയിലൊരു ദിവസം നമ്മൾ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, വീട്ടിലെ കുട്ടികൾക്ക് ഏറെ ഉപകരിക്കുന്ന ഓരോ വിഷയങ്ങളുമായി വരുന്ന ഈ പൂമരത്തണൽ മഞ്ഞ ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ രണ്ട് കളിക്കാരെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യം, നമ്മളൊക്കെ എല്ലാ ദിവസവും ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ, വോളിബോൾ ഇങ്ങനെ പല കളികളിലും ഏർപ്പെടുന്ന കൂട്ടുകാരുണ്ട്. ഒരു കളിക്കും പോവാതെ അടങ്ങി വീട്ടിൽ ടാബിലും ടി വിയിലും ഒക്കെയായി ചടഞ്ഞിരുന്നു കൊണ്ട് സമയം കളയുന്നവരുമുണ്ട്. വെറും കളികൾ മാത്രമായി പഠനത്തിലോ നമസ്കാരത്തിലോ ശ്രദ്ധിക്കാത്തവരുമുണ്ട്. സുഹൃത്തുക്കളെ, രണ്ട് കളിക്കാരെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്നാമത്തെ ആൾ 1974 പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജനിച്ച ക്രിസ്ത്യാനിയായിരുന്ന യൂസുഫ് യുഹാന എന്ന കളിക്കാരൻ. പാകിസ്ഥാൻ ടീമിലെ പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന മുസ്ലിംകളായിരുന്ന കളിക്കാരോടും അതോടൊപ്പം തന്നെ അവരിൽ നിന്നുണ്ടായിരുന്ന പെരുമാറ്റങ്ങളും അവരുടെ ജീവിത രീതികളും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായി യൂസുഫ് യുഹാന മാറുകയാണ്. അങ്ങനെ അദ്ദേഹം പഠനം ആരംഭിച്ചു. ക്രിസ്ത്യാനിയായ യൂസുഫ് യുഹാന ബൈബിളും ഖുർആനും എടുത്തുവെച്ചുകൊണ്ട് രണ്ടും ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അന്നത്തെ കൂടെ ഉണ്ടായിരുന്ന സയ്യിദ് അൻവർ എന്ന കളിക്കാരന്റെ ഹെൽപ്പോടുകൂടെ സയ്യിദ് അൻവർ അദ്ദേഹത്തെ നന്നായി സഹായിച്ചു, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് ഏറ്റവും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും യൂസഫ് യുഹാനയോട് പെരുമാറി. അദ്ദേഹത്തിന്റെ പഠനത്തിൽ ഖുർആനിന്റെ സത്യങ്ങൾ വലിയ സത്യങ്ങളായി തന്നെയും അദ്ദേഹം ഉൾക്കൊള്ളുകയും എന്നിട്ട് അദ്ദേഹം അത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചു പഠിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ഏറെ വലിയ ഹിദായത്തിന് കാരണമായി. ഒരിക്കൽ 2005 പാകിസ്ഥാൻ ടീം വിജയിക്കുന്ന സമയത്ത് കളിക്കാരെല്ലാവരും ഇങ്ങനെ നമസ്കരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾക്ക് കണ്ടിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ അന്ന് പുതുമുഖമായി യൂസഫ് യുഹാനയും പരസ്യമായി നമസ്കരിക്കുന്ന രംഗത്ത് വന്നു. ഖുർആനും ബൈബിളും തമ്മിൽ പഠിച്ച് ഖുർആനിന്റെ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിനെ പൂർണ്ണമായി മനസ്സിലാക്കി മുഹമ്മദ് യൂസഫ് എന്ന പേരിൽ അദ്ദേഹം മാറി. പ്രിയപ്പെട്ടവരെ, ഒരു കളിക്കാരൻ മറ്റൊരു കളിക്കാരന് കൊടുത്ത പാഠങ്ങളും ജീവിത രീതികളും അതുപോലെ തന്നെ ഇസ്ലാമിക ചിട്ടകളുമാണ് അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചത്. മുഹമ്മദ് യൂസഫായി മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊക്കെയുണ്ടായി, എതിർപ്പുകളുണ്ടായി. പല ആളുകളും സുഹൃത്തുക്കളായും മറ്റുള്ള ആളുകളുമൊക്കെ പറയാൻ തുടങ്ങി, അദ്ദേഹം പാകിസ്ഥാൻ ടീമിലെ വലിയ ക്യാപ്റ്റനാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിനൊന്നും വിമർശനങ്ങൾക്കൊന്നും ഒരു കഴമ്പും ഒരു മറുപടിയും കൊടുക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ താനിയയായിരുന്നു. പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, ഫാത്തിമ എന്നായി. അദ്ദേഹത്തിന്റെ മക്കൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ജീവിതത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന പോലെ കൊണ്ടു നടന്നിരുന്ന ക്രിക്കറ്റ് 2010 അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് യൂസഫ് എന്ന കളിക്കാരൻ എങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയത്? കൂടെയുള്ള കളിക്കാർ, കൂടെയുള്ള മുസ്ലീങ്ങൾ, അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന ചില പാഠങ്ങൾ, പിന്നീട് ഇസ്ലാമികമായ പഠനങ്ങൾ, പിന്നീട് ഖുർആൻ തുറന്നു നോക്കിയിട്ടത് കമ്പയർ ചെയ്തുകൊണ്ടുള്ള പഠന രീതികൾ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ നമ്മുടെ കൂടെ കളിക്കുന്ന, നമ്മുടെ കൂടെ ബെഞ്ചിലിരിക്കുന്ന, ക്ലാസ്സിലിരിക്കുന്ന എത്ര സുഹൃത്തുക്കൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് ശരിയായ രൂപത്തിൽ നമ്മളെത്ര പേര് പറഞ്ഞു കൊടുക്കാറുണ്ട്? ഇങ്ങനെ ഒരാൾ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ രണ്ടാമതൊരാളുകൂടെയുണ്ട്. വെയ്ൻ പാർണൽ എന്ന കളിക്കാരൻ, സൗത്ത് ആഫ്രിക്കൻ ടീമിലെ 22 ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. ലെഫ്റ്റ് ഹാൻഡ് സീമർ ബോളറായിരുന്ന അദ്ദേഹം 19 ക്യാപ്റ്റനാണ്. നല്ല പണക്കാരനാണ്, പക്ഷേ നന്നായി മദ്യപിക്കും, വഴക്കിടും, വഴിവിട്ട ജീവിതങ്ങൾ നയിക്കും. അദ്ദേഹത്തിൻ്റെ മതമായ ക്രിസ്ത്യൻ മതത്തിൽ ഒരു സമാധാനം അദ്ദേഹത്തിന് കണ്ടെത്താനൊന്നും സാധ്യമാകാതെയും അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ക്രിക്കറ്റ് ടീമിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നല്ല നീട്ടി വളർത്തിയ താടിയുള്ള, ടീമിൻ്റെ മോശപ്പെട്ട വശങ്ങളിലൊന്നും പങ്കെടുക്കാത്ത, മദ്യത്തിൻ്റെ പരസ്യങ്ങൾ ഷട്ടിലണിയാത്ത, അതുപോലെ ഭാര്യമാരെ മോശപ്പെട്ട വേഷത്തുകൊണ്ട് കൊണ്ടു നടക്കാത്ത, കൃത്യസമയത്ത് നമസ്കരിക്കുന്ന, കളവ് പറയാത്ത ഹാഷിം അംല എന്ന കളിക്കാരനോടുള്ള ഫ്രണ്ട്ഷിപ്പ് വെയ്ൻ പാർണലിന് വലിയ അത്ഭുതങ്ങളുണ്ടാക്കി. വെയ്ൻ പാർണലിന് ഹാഷിം അംല മാത്രമല്ല, അതേ ടീമിലുണ്ടായിരുന്ന ഇമ്രാൻ താഹിർ ആവട്ടെ, ടീമിൻ്റെ മാനേജറായിരുന്ന മുറായ് എന്ന് പറയുന്ന ആളാവട്ടെ, ഇവരൊക്കെ വലിയ ഒരു പാഠമാണ് ഈ വെയ്ൻ പാർണൽക്ക് കൊടുത്തത്. അത് വലിയ കാര്യമായി അദ്ദേഹം പഠനമാരംഭിച്ചു. ഇസ്ലാമിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം നേർക്കുനേരെ ചോദിച്ചും മനസ്സിലാക്കിയും പഠിച്ചു. 2011 അദ്ദേഹം രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചു. പേരൊക്കെ മാറ്റി പുതിയ കുഞ്ഞ് ജനിക്കുന്നതിന് അർത്ഥം വരുന്ന, പുതിയതായി ജനിച്ച കുഞ്ഞ് എന്ന പേരിലൊക്കെ നാമകരണം വരുന്ന വലീദി എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. സുഹൃത്തുക്കളെ, ഒരു കളിയിൽ നിന്ന് എങ്ങനെയാണ് കാര്യത്തിലേക്കത് വന്നത്? കേവല കളിക്കപ്പുറത്ത് തൻ്റെ കൂടെയുണ്ടായിരുന്ന കളിക്കാരിൽ നിന്ന് ലഭിക്കുന്ന ചില ഉപദേശങ്ങളും സൗഹൃദങ്ങളും ജീവിതത്തിൽ കാണിക്കുന്ന ശരിയായ ഇസ്ലാമും കണ്ടപ്പോഴാണ് അവർ ഇത് പഠിച്ചത്. പ്രിയപ്പെട്ട എൻ്റെ പൂമരത്തലം ശ്രദ്ധിക്കുന്ന കൂട്ടുകാരെ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്? നമ്മുടെ വിദ്യാലയത്തിലും നമ്മുടെ പിന്നെ സുഹൃത്തുക്കളിലും ആകട്ടെ, നമ്മൾ കളിക്കുന്നിടത്താവട്ടെ, ഇവിടെയൊക്കെ ഈ നിലക്ക് ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കാത്ത, പഠിക്കാത്ത, അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകളുള്ള കുറേ ആളുകളുണ്ട്. അവർക്കും നമ്മുടെ മദ്രസാ പുസ്തകങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രസംഗങ്ങൾ കൊണ്ട്, നമ്മുടെ പുസ്തകങ്ങൾ കൊടുത്ത് നീ ഇസ്ലാമിനെ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇസ്ലാം പഠിക്കണമെന്ന് അദ്ദേഹത്തോട് പറയുന്നത് ഒരു തെറ്റല്ല. എന്തുകൊണ്ട്? വിശുദ്ധമായ ഖുർആന് നമ്മൾ പഠിക്കുന്നില്ല കൂട്ടുകാരെ. അതിൽ പറഞ്ഞല്ലോ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഗി ഗൈറൽ

0: ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുത്ത് മതമായിട്ടുള്ളത് ഇസ്ലാമാണ്. അതല്ലാത്ത മറ്റൊരു മതവുമായിട്ട് അള്ളാഹിന്റെ അടുത്തു ചെന്നുകഴിഞ്ഞാൽ അത് ആഖിറത്തിൽ ഒരിക്കലും സ്വീകരിക്കപ്പെടൂല. അവൻ ഭയങ്കര നഷ്ടക്കാരനായിരിക്കും. ഖബറിൽ വെച്ചുകൊണ്ട് പോലും നമ്മൾ എത്തുമ്പോൾ തന്നെ ആഖിറത്തിൽ എത്തുന്നതിന്റെ ബർസഖിൽ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഒമാ ദീനുക, നിന്റെ മതമേതാണ്? ഇസ്ലാമു ദീനി എന്ന് പറയാൻ നമുക്ക് സാധ്യമാകണ്ടേ? ഒരു മുസ്ലിമിന് മുസ്ലിങ്ങളോട് ബാധ്യതകളുണ്ട്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, സലാം പറയണം, രോഗിയായ സന്ദർശിക്കണം, അവൻ ക്ഷണിച്ചാൽ അവൻ്റെ ക്ഷണം സ്വീകരിക്കണം, അവൻ മരണപ്പെട്ടാൽ അവൻ്റെ ജനാസയെ അനുഗമിക്കണം. ഉണ്ട്, ബാധ്യതകളുണ്ട്. അമുസ്ലിങ്ങളായ ആളുകളോടും ഒരു മുസ്ലിമിന് ബാധ്യതയില്ല, ഉണ്ട്. അവരോട് നല്ല സ്നേഹബന്ധമുണ്ടാവണം, അവരോടും നല്ല സഹായത്തോടെ പെരുമാറണം, അവരെയും ഈ ദീനിലേക്ക് ക്ഷണിക്കണം, അവരെ പഠിപ്പിച്ചു കൊടുക്കണം, അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കിക്കൊടുക്കണം, നന്മയിൽ അവരോട് സഹകരിക്കണം. ഇങ്ങനെ ഒരുപാട് ബാധ്യതകളില്ലേ നമുക്കും? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞ ആ കളിക്കാരിൽ നിന്നും അവർ എങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയത്? നമ്മുടെ സ്വഭാവ പെരുമാറ്റ ജീവിത രീതികൾ കണ്ടായിരുന്നു അവർക്ക് ആകർഷണീയത തോന്നിയത് മുസ്ലിം കളിക്കാരിൽ നിന്ന്. അപ്പോൾ നമ്മളും അങ്ങനെ നമ്മുടെ ഒരു പെരുമാറ്റമോ നമ്മുടെ ഒരു സ്വഭാവമോ നമ്മുടെ മറ്റുള്ള ഒരാൾക്ക് ഇസ്ലാമിനെ തെറ്റായി കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാക്കരുത്. നമ്മൾക്ക് പല പാട്ടുകളും നമ്മൾ കേൾക്കാറില്ലേ, ഇസ്ലാം ഇസ്ലാം ജയ പരിശുദ്ധ മതമിസ്ലാം, ജയ പരിശുദ്ധ മതമിസ്ലാം, ഇസ്ലാം ഇസ്ലാം ജയ പരിശുദ്ധ മതമിസ്ലാം, ജയ പരിശുദ്ധ മതമിസ്ലാം. കൂട്ടുകാര്, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കേട്ട് നമ്മുടെ റിവൈൻഡ്, നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് കയറി ഇത്തരത്തിലുള്ള നല്ല പാട്ടുകൾ, ഇസ്ലാമിനെക്കുറിച്ച് പറയുന്ന നല്ല പാട്ടുകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അയക്കണമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. നമ്മുടെ മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള നല്ല പാട്ടുകൾ, നമ്മുടെ തന്നെ പൂമരത്തണൽ പോലെയുള്ള മറ്റൊരു പ്രോഗ്രാമുണ്ടല്ലോ, സ്റ്റാർകസ്റ്റ്, നമ്മുടെ കുട്ടികൾക്ക് പാടാനുള്ള കഴിവ് തെളിയിക്കാനുള്ള അവസരമാണല്ലോ. നല്ല പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് റെക്കോർഡ് ചെയ്ത് അയക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ കാണണം, അന്വേഷിക്കണം. ഇവിടെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം കുട്ടികളായ നമുക്കുമില്ലേ? ഉണ്ട്. നമ്മുടെ കഴിവുന്നതുപോലെ നമുക്കൊരു വലിയ രൂപത്തിൽ പ്രസംഗിക്കാനോ എഴുതുവാനൊന്നും കഴിയില്ലല്ലോ. എങ്കിലും ഒരു പുസ്തകം കൊടുത്ത്, ഒരു പ്രസംഗം അയച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഒരു നല്ല സന്ദേശം നമുക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞുകൊടുത്ത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റുൻ മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്യുന്ന വ്യക്തിക്കുള്ള പ്രതിഫലം പോലെ തന്നെ അത് പറഞ്ഞുകൊടുത്ത വ്യക്തിക്കുമുണ്ട്. അപ്പോൾ നമ്മളൊരാൾക്കൊരു കാര്യം പറഞ്ഞുകൊടുത്ത് അയാൾ ആ നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കാം. അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദീന്, നമ്മൾ കാരണം ഒരാൾ ഈ ദീനിനെ പഠിച്ചു മനസ്സിലാക്കി ശരിയായി ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക പ്രബോധനത്തിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച കുട്ടിയായിരുന്നല്ലോ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്തു കൊടുത്തല്ലോ അലി റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ധീരപടയാളിയായിരുന്ന, ശുജാഴിയായിരുന്ന, ധീരനായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് ഖൈബർ യുദ്ധം നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള സന്ദർഭത്തിൽ പറയുന്നുണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട്, യാ അലി, അല്ലയോ അലി, നീ കാരണമായി ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ചുവന്ന് തൊടുത്ത സൗന്ദര്യങ്ങൾ നിറഞ്ഞ ആരോഗ്യമുള്ള നല്ല ഒരു ഒട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ് ഒരാൾ ഇസ്ലാമിനെ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക എന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കളിക്കാരുടെയും ജീവിത ചരിത്രത്തിലെ പാഠമെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് ആദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളായ അഞ്ച് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിൻ്റെ ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞു മനസ്സിലാക്കി ജീവിതത്തിൽ അതുപോലെ അത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഷഹാദത്തുള്ളൂ. നമസ്കാരത്തിൻ്റെ വിഷയത്തിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്, സമയബന്ധിതമായി കൃത്യമായി പാലിച്ചുകൊണ്ട് ഫറളാവട്ടെ, സുന്നത്തുകളാവട്ടെ, അതിന് ബന്ധപ്പെട്ട ദിക്കറുകളാവട്ടെ, അതിൻ്റെ ഒതുവെടുക്കുമ്പോഴുള്ള മര്യാദകളാവട്ടെ, പള്ളിയിൽ പോകുമ്പോഴുള്ള അച്ചടക്കങ്ങളാവട്ടെ, ഇതൊക്കെ നമ്മൾ പാലിക്കുന്ന നല്ല മുസ്ലിമാണോ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ രക്ഷിതാക്കൾ മാതാപിതാക്കളൊക്കെ സകാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? നോമ്പ് നോൽക്കാൻ കഴിവുള്ളവരൊക്കെ കൃത്യമായിട്ട് നോമ്പ് നോൽക്കാറുണ്ടോ? ഹജ്ജിന് പോകാനുള്ള പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ ഹജ്ജിന് പോകുന്നുണ്ടോ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ അഞ്ച് നെടും തൂണുകൾ പാലിക്കുന്ന ഒരാൾ ഇസ്ലാമിലെത്തുന്നു. ഇസ്ലാമിൻ്റെ മറ്റു പ്രത്യേകത നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇസ്ലാമിലൊരു രൂപത്തെ ആരാധിക്കില്ല, ഒരു ചിത്രത്തെ പൂജിക്കൂല, ഒരു വ്യക്തിയെ ആരാധിക്കൂല. അള്ളാഹു വല്ലാത്ത ഒരു സൃഷ്ടിയുടെ മുമ്പിലും പോയി സുജൂദ് ചെയ്യൂല. പണത്തിനാണെങ്കിൽ വളരെ കുറഞ്ഞ ചെലവ് മാത്രമുള്ള ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആരാധന നിർവഹിക്കാൻ, ഇസ്ലാമിൽ അള്ളാഹനെ മാത്രം ആരാധിക്കാൻ എവിടെയും കൊണ്ടുപോയി പണമെറിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ, ചൂഷണങ്ങളില്ലാത്ത ഇസ്ലാം, ആളുകളെ പറ്റിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളില്ലാത്ത ഇസ്ലാം, ലോകത്ത് മഹാത്ഭുതങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളും ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിൻ്റെ രംഗത്തേക്ക് വന്ന് പഠിച്ച് കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആദ്യം ഇസ്ലാമിൻ്റെ ഘട്ടം വിരലിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കൂ. ആദ്യമായി ഖദീജ ബീവി പ്രവാചകന്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു, കൂട്ടുകാരനായ അബൂബക്കർ അള്ളാഹു ഇസ്ലാം സ്വീകരിച്ച്, അങ്ങനെ കുറഞ്ഞ ആളുകൾ ഇങ്ങനെ വന്ന് തൻ്റെ കുടുംബത്തുനിന്ന് നാട്ടിൽ നിന്നൊക്കെ കുറച്ച് ആളുകൾ മാത്രമായി വന്നുവെങ്കിലും ഇസ്ലാം എന്താന്ന് ജനങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു, ഉണ്ടായ വിമർശനങ്ങളൊക്കെ സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ പോയി. ക്ഷമിച്ചേ പറ്റൂ, കാരണം ഫസ്ബിർ കമാ സ്വബറ ഉലുൽ അസ്മി മിനർ റുസുൽ. പ്രവാചകരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിനെയാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ ക്ഷമിച്ച പോലെ ക്ഷമയോടെ നിന്ന് പെരുമാറണം. അങ്ങനെ നിന്നു അവസാനം പ്രവാചകൻ വിടവാങ്ങൽ പ്രസംഗിക്കുന്ന അറഫാ ദിനത്തിൻ്റെ അന്ന് 150,000 മുസ്ലിങ്ങളുണ്ടെന്നല്ല, മുസ്ലിങ്ങളായി ഹജ്ജിന് പുറപ്പെടുന്നവരുണ്ടായി വിവിധ ഭാഗങ്ങളിൽ നിന്ന്. എങ്ങനെയാണ് ഇത്രയും ആളുകൾ വന്നത്? പ്രവാചകന്റെ പെരുമാറ്റം, സമൂഹത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള നല്ല രൂപത്തിലുള്ള അറിയപ്പെടുത്തുന്ന അതിൻ്റെ ആളുകളോടുള്ള സംസാരങ്ങൾ, വിശുദ്ധ ഖുർആനും ഹദീസും ജനങ്ങളുടെ മനസ്സുകളിലേക്കുള്ള അത് എത്തിച്ചു കൊടുക്കൽ, ഇങ്ങനെയൊക്കെ നമുക്കും നമ്മുടെ ഈ മതത്തെ പ്രചരിപ്പിക്കാൻ, ഇസ്ലാമിനെ ആളുകൾക്ക് തെറ്റിദ്ധാരണകളില്ലാതെ കേൾക്കാൻ പഠിക്കാൻ അവസരങ്ങൾ ഒരുക്കുക. നമ്മുടെ കൂട്ടുകാരോടൊക്കെ പീസ് റേഡിയോ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാവുന്ന നല്ലൊരു വഴിയാണ് പീസ് റേഡിയോ. ആളുകളുടെ കുടുംബങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യാനുമൊക്കെ പറയുന്ന സമയത്തൊക്കെ, ഞാൻ പല സ്കൂളുകളിലും ചെല്ലുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ പറയും, നിങ്ങൾ ഇങ്ങനെ ഒരു റേഡിയോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് പറയും. പലപ്പോഴും സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ പോലും പറയാൻ തുടങ്ങി, ഇങ്ങോട്ട് പറയാറുണ്ട്, ഇന്ന റേഡിയോ അല്ലേ ഉസ്താദേ. അപ്പോൾ അവിടെയൊക്കെ അവരോടൊക്കെ ആരോ പറഞ്ഞു കൊടുത്തിട്ടാണിത് മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മളാലും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ കൂടെ പഠിക്കുന്നവരോ ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം നമ്മൾ ഉൾക്കൊണ്ട ഈ മതത്തെയും പറഞ്ഞു കൊടുക്കുക എന്നതും നമ്മുടെ ബാധ്യതയായി നമ്മൾ കാണുക. നമ്മൾ കൂട്ടുകാരാണ്, ചെറിയ കുട്ടികളാണ്, നമുക്ക് വിദ്യാർത്ഥികളാണ്, പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മദ്രസയും സ്കൂളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്കും കഴിയും ഇത്തരത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കാനെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ മതത്തെ സ്വീകരിച്ചും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തും ജീവിക്കാനും, നമ്മുടെ നല്ല കഴിവുകളും ശേഷികളുമൊക്കെ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുമൊക്കെയായി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഗുരുവര്യന്മാരെയും നമ്മുടെ സുഹൃത്തുക്കളെയുമെല്ലാം അള്ളാഹുവിൻ്റെ ദീനിൽ നിലയുറപ്പിക്കുവാനും അങ്ങനെ മരിക്കുവാനുമുള്ള തോഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറകല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമായിരുന്നു. സമ്മാനം പങ്കുവെക്കുക എന്ന വിഷയമാണ് ഇന്ന് ബഹുമാനനായ സുബൈർ സലഫി പട്ടാമ്പി നമുക്ക് പറഞ്ഞു തന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
3: നുറുങ്ങുകൾ. നുറുങ്ങുകളിൽ പതിവ് പോലെ നമ്മൾ ഓരോ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് കേൾക്കാറുള്ളത്. നുറുങ്ങുകളിലേക്ക്.
0: ഇസ്ലാമും ആരോഗ്യ സംരക്ഷണവും, എഴുത്ത് മുഹമ്മദ് സാദിഖ് മദീനി. ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ രോഗം വരാത്തവർ ഉണ്ടായിരിക്കുകയില്ല. ക്ഷീണവും തളർച്ചയും ശാരീരിക പ്രയാസങ്ങളും മാത്രമല്ല, സാമ്പത്തിക ഞെരുക്കവും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയും രോഗിക്ക് അനിവാര്യമായി വരുന്നു. വേദന കൊണ്ട് പുളയുന്ന രോഗികളും ബന്ധുവിൻ്റെ ചികിത്സയ്ക്കായി ആളുകളോട് യാചിക്കുന്നവരും കാലങ്ങളായി രോഗിയെ പരിചരിക്കുന്നവരുമെല്ലാം രോഗത്തിൻ്റെ വിവിധ തീക്ഷ്ണമുഖങ്ങളിലാണ്. രോഗം പരീക്ഷണമാണെന്നും അതിൽ ക്ഷമിക്കുകയും പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്യണമെന്നും അള്ളാഹുവിനെക്കുറിച്ച് സൽവിചാരമുണ്ടായിരിക്കണമെന്നും നിർദ്ദേശിക്കുന്ന ഇസ്ലാം രോഗം വരാതിരിക്കാനുള്ള ധാരാളം മുൻകരുതലുകൾ അറിയിച്ചു തന്നു. ഇത്തരം മുൻകരുതലുകളെ വിശ്വാസികൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. രോഗിക്കും നോമ്പുകാരനും ഇസ്ലാം നൽകിയ ഇളവുകൾ പരിശോധിച്ചാൽ അത് അവൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നോമ്പനുഷ്ഠിച്ച് സുദീർഘമായ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ക്ഷീണവും തളർച്ചയും സംഭവിക്കുക വഴി അത് അവൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അപ്രകാരം തന്നെ രോഗി നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ രോഗം മൂർച്ഛിക്കുകയോ രോഗശമനത്തിന് കാലതാമസം നേരിടുകയോ ചെയ്തേക്കാം. രോഗികൾ കുളിക്കുകയോ വെള്ളം ഉപയോഗിക്കുകയോ ചെയ്താൽ ഒരുപക്ഷെ രോഗം കഠിനമാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ വുളു, കുളി എന്നിവയ്ക്ക് പകരം തയമ്മും ചെയ്താൽ മതിയാകുന്നതാണ്. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിൽ തള്ളിക്കളയരുത്. വിശുദ്ധ ഖുർആൻ അധ്യായം 2 വചനം 195. ആരോഗ്യവും പരിസര ശുചിത്വവും. ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ദന്തശുദ്ധിയെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക പാഠം ഏവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിന് പ്രയാസമായില്ലായിരുന്നുവെങ്കിൽ ഓരോ വുളുവിൻ്റെയും നമസ്കാരത്തിൻ്റെയും കൂടെ ദന്തശുദ്ധി വരുത്തുവാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ദന്തശുദ്ധീകരണം വായിക്ക് നല്ലതും റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യവുമാണ്. വായ, പല്ല്, മോണ എന്നിവയ്ക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങൾക്കും കാരണം ദന്തശുദ്ധീകരണത്തിൽ കാണിക്കുന്ന അലംഭാവമാണ്. നമസ്കാരം ശരിയാകാനുള്ള നിബന്ധനയിൽപ്പെട്ടതാണ് വുളു ഉണ്ടായിരിക്കുക എന്നത്. ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കഴുകിയും തടവിയും വുളു ചെയ്യുന്നത് മുഖേന വലിയ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് വിശ്വാസിയിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് മൂക്കിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മലിനവസ്തുക്കളെ വൃത്തിയാക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നോമ്പുകാരനല്ലെങ്കിൽ മൂക്കിലേക്ക് വെള്ളം നന്നായി കയറ്റുക എന്നു പറഞ്ഞത്. നമസ്കാരത്തിൻ്റെ മറ്റൊരു നിബന്ധനയാണ് ശരീരം അശുദ്ധിയിൽ നിന്നും വൃത്തിയാക്കണമെന്നത്. അതുപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രവും ശുദ്ധിയുള്ളതായിരിക്കണം. അള്ളാഹു പറയുന്നു, നിന്റെ വസ്ത്രം നീ ശുദ്ധിയാക്കുക. വിശുദ്ധ ഖുർആൻ അധ്യായം 74 വചനം 4. ഇസ്ലാം പഠിപ്പിക്കുന്ന മലമൂത്ര വിസർജന മര്യാദകളിലും ആരോഗ്യ സംരക്ഷണവും രോഗം വരാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും കാണുവാൻ സാധിക്കും. വലതുകൈകൊണ്ട് ശൗച്യം ചെയ്യരുതെന്നും വലതുകൈകൊണ്ട് ജനനേന്ദ്രിയം പിടിക്കരുതെന്നും മൂത്രവിസർജനത്തിൽ അശ്രദ്ധ കാണിക്കുന്നത് ഖബർശിക്ഷയ്ക്ക് വരെ കാരണമായിത്തീരുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. വെള്ളം കിട്ടിയില്ലെങ്കിൽ കല്ല് ഉപയോഗിച്ചെങ്കിലും ശുദ്ധിയാക്കണം. അതിന് മൂന്നിൽ കുറയാത്ത കല്ല് വേണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു. ശരീരം വൃത്തിയോടും വെടിപ്പോടും കൊണ്ടു നടക്കണം. അതുകൊണ്ടാണ് ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അവൻ അതിനെ ചീകിയൊതുക്കട്ടെ, മാനിക്കട്ടെ എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്നതും പള്ളിയിൽ തുപ്പുന്നതും ഇസ്ലാം വിലക്കി. കുളി മതപരമായ കാര്യം കൂടിയാണ്. നിർബന്ധമായോ ഐച്ഛികമായോ കുളിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് പ്രസവരക്തം നിലച്ചാൽ, വലിയ അശുദ്ധി ഉണ്ടായാൽ എന്നീ സന്ദർഭങ്ങളിൽ നിർബന്ധമായും കുളിക്കേണ്ടതുണ്ട്. എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തെ പഠിപ്പിച്ച ചില കാര്യങ്ങൾക്കാണ് സുനനുൽ ഫിത്ര എന്നു പറയുന്നത്. അത് ഒരു മുസ്ലിം അനിവാര്യമായും അനുഷ്ഠിക്കേണ്ടതുണ്ട്. ചേലാകർമ്മം ചെയ്യുക, ഗുഹ്യരോമം വടിക്കുക, കക്ഷരോമം പറിക്കുക, നഖം മുറിക്കുക, മീശ വെട്ടുക എന്നിവയെല്ലാം അവയിൽപ്പെട്ടതാണ്. അവ 40 ദിവസത്തിലധികം വൈകിപ്പിക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകളായിരുന്നു.
3: മാഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ യാത്രയിൽ വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ നമ്മൾ ചർച്ചയിൽ വരാറുണ്ട്. പതിവ് പോലെ അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഷമീർ മദീനയാണ്. അൽവാഹിദ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അസ്മാഉൽ ഹുസ്നയിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും. അവനെ അറിയുക എന്നതാണ് നാം അറിയുന്ന ഏറ്റവും വലിയ അറിവ്. അവനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ അധ്യാപനവും ഏറ്റവും വലിയ അറിവ് പകർന്നു കൊടുക്കൽ. അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ അവനെക്കുറിച്ചുള്ള ദിക്ര് നമ്മുടെ മനസ്സിൽ സദാസമയവും ഉണ്ടാകും. അവനോടുള്ള സ്നേഹ ബഹുമാനവും നമുക്ക് ഊട്ടിയുറപ്പിക്കുവാൻ, വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് താൽപ്പര്യപ്പെടുന്ന തേട്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു നാമം അൽ വാഹിദ് എന്നതാണ്. അള്ളാഹുവിൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങളിൽ ഒരു നാമമാണ് അൽ വാഹിദ്. ഏകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ അഹദ് എന്നത് ഏകദേശം ഇതിന് സമാനമായൊരു നാമമാണ്. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏകൻ എന്ന് പറഞ്ഞാൽ അൽ വാഹിദ്, അവനെപ്പോലെ വേറെ ഒന്നും ഇല്ല, ഒരാളുമില്ല. അവനെല്ലാ അർത്ഥത്തിലും അദ്വിതീയനാണ്, ഏകനാണ്. അവനെപ്പോലെ രണ്ടാമത്തൊരാളില്ല. ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ. പറയൂ പ്രവാചകരെ, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. വഹുവൽ വാഹിദ് അൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന ഏകാധിപതിയാണ്, അധിപനാണ് അല്ലാഹു, ഏകനാണവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തിൽ പങ്കാളികളാകുന്ന ആരുമില്ല. അവൻ്റെ തീരുമാനങ്ങളിൽ പങ്കാളികളാകുന്ന ആരുമില്ല. അവൻ്റെ പ്രവർത്തനങ്ങളെ തടയിടാനോ ചോദ്യം ചെയ്യാനോ കഴിവും പ്രാപ്തിയുമുള്ള ഒരാളുമില്ല. അവനെല്ലാ അർത്ഥത്തിലും അത്യുന്നതനാണ്, ഏകാധിപതിയാണ്, ഏകനാണ്. ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ പടച്ചറബിനെ സംബന്ധിച്ചുള്ള ആദരവും ബഹുമാനവും വലിപ്പവും കൂട്ടും എന്നത് തർക്കമറ്റ കാര്യമാണ്. പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം ഉണർത്തിയതുപോലെ ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആകാശഭൂമികളെ അള്ളാഹു കൈകളിലെടുത്ത് കൈവിരലുകളിൽ ആക്കിയിട്ട് ആളുകളോട് ചോദിക്കും, എല്ലാവരോടുമായിട്ട് ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നേ ദിവസം എല്ലാറ്റിൻ്റെയും അധികാരം, പൂർണ്ണമായ നിയന്ത്രണം, പൂർണ്ണമായ ആധിപത്യം, ഉടമസ്ഥാവകാശം ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹുവിനാകുന്നു സർവാധിപത്യം. അവ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന, എല്ലാറ്റിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥനായ, എല്ലാറ്റിൻ്റെയും നിയന്താവായ അള്ളാഹു, അവൻ ഏകനാണ്. അവനെപ്പോലെ വേറൊരാളില്ല. അൽ ഫർദുല്ലദീ ലാ സാനിയ ലഹു, അവന് സമാനമായ, അവനെപ്പോലെ രണ്ടാമതൊരാൾ ഇല്ല. അതാണ് അദ്വിതീയൻ എന്ന് പറയുന്നത്. അവനെപ്പോലെ യാതൊരാളുമില്ല, അവന് തുല്യമായി ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈ, അവനെപ്പോലെ യാതൊന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായി ആരുമില്ല. അവൻ്റെ റുബൂബിയത്തിലും അഥവാ അവൻ്റെ അഫ്ആലുകൾ, പ്രവർത്തനങ്ങൾ നോക്കിയാൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ആരുമില്ല. മഴ പെയ്യിക്കുന്നത് അള്ളാഹുവാണ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്, ജീവനുള്ളവയെ ജീവിപ്പിക്കുന്നവയും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാണ്. അൽ മുഹീ അൽ മുമീത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ നോക്കിയാൽ, അഫ്ആലുകൾ നോക്കിയാൽ, അവിടെയെല്ലാം അവൻ ഏകനാണ്. അവനെ സഹായിക്കാൻ, അവനെ പങ്കാളിയാകാൻ, അവൻ്റെ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഭാഗവാക്കാകാൻ ആരുമില്ല. അതാണ് തൗഹീദുർ റുബൂബിയ, റുബൂബിയത്തിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കൽ. അപ്രകാരം തന്നെ ഉലൂഹിയത്തിലും അവൻ ഏകനാണ്. അഥവാ അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുന്ന ആരാധനകൾ, അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിൽ ലഹു ദഅവത്തുൽ ഹഖ്, ന്യായമായ പ്രാർത്ഥന അവനുള്ളതാണ്, അവനോട് നടത്തേണ്ടതാണ്. ബലില്ലാഹ ഫഅബുദ് വകും മിനശ്ശാക്കിരീൻ, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുക. അള്ളാഹു അല്ലാത്തവർക്ക് ആരെങ്കിലും ഇബാദത്തിൻ്റെ വല്ലതും സമർപ്പിച്ചാൽ അത് നന്ദികേടാണെന്നർത്ഥം. സ്വർഗം നിഷിദ്ധമാക്കുന്ന, നരകം നിർബന്ധമാക്കുന്ന, സൽക്കർമ്മങ്ങളെല്ലാം തകർത്ത് കളയുന്ന, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാ അപരാധമാണ്. പടച്ച റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട ഒരു സംഗതി അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും സമർപ്പിക്കുക എന്നത്. ആ ഭാഗം കൂടി ക്ലിയറായി കഴിഞ്ഞാൽ തൗഹീദിൻ്റെ രണ്ടാമത്തെ തലം തൗഹീദുൽ ഉലൂഹിയ ക്ലിയറായി. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയില്ല. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരാൾ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, സന്താന ലബ്ധിക്കു വേണ്ടി അള്ളാഹു അല്ലാത്ത ആരുടെയും മുന്നിൽ അവർ നേർച്ചകളോ വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒന്നും നടത്തുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മാതൃക കാണിച്ചതുപോലെ റബ്ബി ഹബ്ലി മിനസ്വാലിഹീൻ, റബ്ബി ഹബ്ലി മിൻ ലദുൻ കദുരിയ്യതൻ തയ്യിബ, അള്ളാഹുവെ നല്ലൊരു സന്താനത്തെ നീ എനിക്ക് നൽകണേ എന്നായിരുന്നു ആ രണ്ട് പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത്. അതേപോലെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അപ്പോൾ ശിർക്കൻ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം അവലംബിച്ച്, അവനിൽ മാത്രം തവക്കുലാക്കി, അവനോട് മാത്രം സങ്കടങ്ങളും ആവലാതികളും പറഞ്ഞ് പടച്ചറബുമായിട്ടുള്ള നല്ല ഒരു ബന്ധം രൂഢമൂലമാക്കാൻ, ശക്തിപ്പെടുത്താൻ നമുക്ക് പ്രചോദനമാകുന്ന, കരുത്ത് നൽകുന്ന ഒരു നാമമാണ് അൽ വാഹിദ്, അൽ അഹദ് എന്നീ നാമങ്ങൾ. ആ പടച്ചറബിന് അവൻ പരിചയപ്പെടുത്തി തന്ന കുറേ നാമങ്ങളുണ്ട്, കുറേ വിശേഷണങ്ങളുണ്ട്. ആ നാമങ്ങളിലും വിശേഷണങ്ങളിലുമെല്ലാം അവൻ ഏകനാണ്, അദ്വിതീയനാണ്, വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ ആരുമില്ല. അവൻ്റെ കാരുണ്യത്തിലും അവൻ്റെ കേൾവിയിലും അവൻ്റെ സഹായത്തിലും എന്ന് വേണ്ട അവൻ്റെ എല്ലാ വിശേഷണങ്ങളിലും അള്ളാഹുവിനെപ്പോലെ ഇന്നയാൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ലോകം മുഴുക്കി നിയന്ത്രിക്കുന്നത് ഏകനായ അള്ളാഹു മാത്രമാണ്. മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ്. സന്താനത്തെ നൽകുന്നത് അള്ളാഹുവാണ്. രോഗം ശിഫയാക്കുന്നത് അള്ളാഹുവാണ്. നമുക്ക് റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. ഇതിലൊന്നും വേറൊരാൾക്കും പങ്ക് ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വേറൊരാളും ലോകത്തിൻ്റെ മുദബ്ബിറല്ല, നിയന്താവല്ല. വേറൊരാളും നമ്മെ നിയന്ത്രിക്കുകയോ നമ്മുടെ സാക്ഷാൽ ഉടമസ്ഥത അവകാശപ്പെടുന്നവരോ അല്ല. അവരൊക്കെ ചില നിമിത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ദുർബലരായ സൃഷ്ടികൾ. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം കിട്ടാൻ അവരുടെ വഴിയായി എങ്ങനെ നമ്മൾ വിശന്ന് ഒരു കടയിലേക്കോ അല്ലെങ്കിൽ ഹോട്ടലിലേക്കോ വീട്ടിലേക്കോ ചെന്ന് അവിടെയുള്ള ഭക്ഷണം നമുക്ക് വിളമ്പിത്തരുന്നത് അല്ലെങ്കിൽ എടുത്തു തരുന്നത് ആ കടക്കാരനോ വീട്ടുകാരനോ ആയിരിക്കാം. പക്ഷേ അവരല്ല വാസ്തവത്തിൽ നമുക്ക് ഭക്ഷണം നൽകുന്നത്. ആ ഭക്ഷണം ഉണ്ടാക്കുകയും ഭക്ഷ്യയോഗ്യമാക്കി വിഭവസമൃദ്ധമായ രീതിയിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചതുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലും സൃഷ്ടികൾ അവരുടെ കർമ്മങ്ങളായി അർപ്പിക്കുന്ന ആരാധനകളിലും എല്ലാം അള്ളാഹു ഏകനാണ്. അവനെപ്പോലെ അത് അവകാശപ്പെടുന്ന ഒരാളുമില്ല. അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. സൃഷ്ടികൾക്ക് ആ ഏകത്വഭാവം ഇല്ല എന്നതാണ് സവിശേഷമായ ഒരു വസ്തുത. സൃഷ്ടിലോകത്ത് അഥവാ പദാർത്ഥ ലോകത്ത് ഏകത്വമില്ല, ദ്വൈതഭാവമാണുള്ളത്. തീർച്ചയായും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് വഹ്ദാനിയത്ത്, ഏകത്വമെന്നത്. കുൽ ഹുവല്ലാഹു അഹദ്, അവൻ തികച്ചും ഏകനാണ്. അൽ വാഹിദ്, അവൻ ഒരുവനാണ്. ഇത് അംഗീകരിക്കാത്തവർ മുസ്ലിങ്ങളല്ല. അള്ളാഹുവിനെ പോലൊരാളുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിനെ പോലൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മക്കയിലെ മുശ്രിക്കുകൾ പോലും പറഞ്ഞത് അള്ളാഹുവിനെ പോലെ ഒരല്ലയുണ്ട് എന്നല്ല, മറിച്ച് അള്ളാഹു അത്യുന്നതനായ സർവശക്തനായ ഒരു ആരാധ്യനാണ്. അവരുടെ തൽബിയത്തിൻ്റെ വാക്കുകൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മുസ്ലിങ്ങൾ ചെല്ലുന്നത് പോലെ ഹജ്ജിൻ്റെയും ഉംറയുടെയും വേളയിൽ അവർ തൽബിയത്ത് പറയുമായിരുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹു എന്നിൻ്റെ വിളിക്കത് ആ ഉത്തരം ചെയ്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്, ആധിപത്യവും അധികാരവും എല്ലാം നിനക്കാണ്, സർവസ്തുതികളും നിനക്കാണ് എന്ന് പറഞ്ഞ് തൽബിയത്ത് നിർത്താതെ ഒരു വാചകം കൂടി അവർ ചേർത്ത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കുമ്പോൾ അവരോട് പറയും, മതി, നിർത്തൂ, ഇതാണ് ശരി. പക്ഷെ അവർ കൂട്ടിച്ചേർത്തൊരു വാചകം അവരുടെ വിശ്വാസം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇല്ലാ ശരീകൻ ഹുവലക്, അല്ലാഹുവെ ഞങ്ങൾ ചില പങ്കുകാരെ സ്വീകരിച്ചിട്ടുള്ളത് അവർ സ്വയം ഉണ്ടായവരാണെന്നോ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നവരാണ് എന്നോ അല്ലാഹുവിനെ പോലെയുള്ള അല്ലാഹു ആണ് എന്നോ അല്ലെങ്കിൽ സ്രഷ്ടാവ് രക്ഷിതാവാണ് എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് പറഞ്ഞിട്ട് അവർ വിശദീകരിക്കുകയാണ്. തംലിക്കുഹു വമാമലക്, ഇല്ലാ ശരീക്കൻ ഹുവലക് തംലിക്കുഹു വമാമലക്, ആ പങ്കുകാരൊക്കെയും നിൻ്റേതാണ്, അവരുടമപ്പെടുത്തുന്നതൊക്കെയും സാക്ഷാൽ നിൻ്റേതാണ്, അവർക്ക് സ്വതന്ത്രമായ കഴിവുകളില്ല എന്ന് പറഞ്ഞിട്ടും ആ വിശ്വാസം അവരെ വിശ്വാസികളാക്കി മാറ്റിയില്ല, മുഅ്മിനീങ്ങളാക്കിയില്ല, മുവഹ്ഹിദീങ്ങളാക്കിയില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും അവന് നാം സമർപ്പിക്കുന്ന ആരാധനകളിലും ഒക്കെ അവൻ ഏകനാണ്, അവന് മാത്രമേ അത് ഉള്ളൂ, അർഹതയുള്ളൂ എന്ന് അംഗീകരിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളും ആവുന്നുള്ളൂ. തൗഹീദ്, ആ ഏകദൈവ വിശ്വാസം ദീനിൻ്റെ അടിത്തറയാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി ഒന്നിനും നിലനിൽപ്പില്ല. വുളു ഇല്ലാതെ നമസ്കാരം നിർവഹിക്കുന്നവനെ പോലെ. വുളുവില്ലാതെ ഒരാൾ നമസ്കാരം നിർവഹിച്ചാൽ നമസ്കാരം നിർവഹിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ നമസ്കാരം ബാത്തിലാണ് എന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ ഭാഗം തൗഹീദിൻ്റെ ഈ ആശയം ക്ലിയർ ആകാതെ ഒരാൾ നോമ്പെടുത്തിട്ടോ സക്കാത്ത് കൊടുത്തിട്ടോ സദഖ ചെയ്തിട്ടോ ഹജ്ജ് ചെയ്തിട്ടോ ഉംറ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് അൽ വാഹിദ് ഏകനായ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ ഏകത്വം എല്ലാ മേഖലയിലും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഔന്നത്യവും ആധിപത്യവും വലിപ്പവും ഗാംഭീര്യവും ഒക്കെയാണ് ആ ഒരു നാമവും വിശേഷണവും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അവന് പ്രത്യേകിച്ച് ആരോടും ഒരടുപ്പമോ അകൽച്ചയോ ഇല്ല, വെറുപ്പോ ദേഷ്യമോ ഇല്ല. ഇല്ല ബിത്തഖ്വ, അള്ളാഹുവിനെ അംഗീകരിച്ച് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് സൂക്ഷ്മത ജീവിതം നയിക്കുന്ന ആ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അറബികൾക്ക് അനറബികളെക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒന്നും യാതൊരു പ്രത്യേകതയുമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തുക്കാക്കും. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുകയും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുകയും ചെയ്തവരാരാണോ അവരോട് അള്ളാഹുവിന് പ്രത്യേകമായ അടുപ്പവും

0: ഉള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിക്കൽ ഏറെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. അള്ളാഹുവിൻ്റെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഏകനാണ്, അവനാണ് എല്ലാറ്റിൻ്റെയും ആധിപത്യമുള്ളവൻ, എല്ലാറ്റിൻ്റെയും നയന്താവ് അവനാണ്. ആ പടച്ചറബിൻ്റെ അടുപ്പവും ഇഷ്ടവും നേടാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫിക്കും. നാം ഇതുവരെ കേട്ടത് അസ്മാ ഉൽ ഹുസ്നയായിരുന്നു. ബഹുമാനായ പണ്ഡിതൻ ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുകയുണ്ടായി. അള്ളാഹുവിൻ്റെ നാമങ്ങളിലെ അൽ വാഹിദ് എന്ന നാമം ഇന്ന് അദ്ദേഹം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഇനി നാം കുട്ടികളുടെ പ്രോഗ്രാമായ കഥ പറയാം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
2: ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടിയാണ്. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുമായി ബന്ധപ്പെട്ട കഥയാണ്, അതിൻ്റെ ഭാഗം മൂന്നാണ്. നമ്മോടൊപ്പം അള്ളാഹുണ്ട് എന്ന ടൈറ്റിലാണ് ഇന്നത്തെ കഥ നാം കേൾക്കാൻ പോകുന്നത്.
3: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സിദ്ദീഖ് എന്ന പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുള്ള കഥ കേട്ടല്ലോ. ഇന്ന് നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രകഥ പറഞ്ഞാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ കാര്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. നബിയും സഹാബിമാരും മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് ഹിജ്റ പോയത് അല്ലേ, അതിൽ സംശയമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയ കഥ ഓർമ്മയുണ്ടോ? ആ, അതറിയാത്ത കുട്ടികൾക്ക് ആ കഥയുടെ ഒരു ഭാഗം നമുക്ക് കേൾക്കാം. കേട്ടാലോ, മക്ക മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ വീണ്ടും വീണ്ടും ഉപദ്രവിച്ചു. ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതെയായപ്പോ അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഹിജ്റ പോകാൻ അനുമതി നൽകി. അന്ന് യസ്രിബ് എന്നറിയപ്പെട്ട മദീനയിലേക്കാണ് അവർ അങ്ങനെ ഹിജ്റ പോയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഏറെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഖുറൈശികൾ ഗൂഢാലോചന നടത്തി. അന്നേരം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് യാത്രയായി. ഒരു ദിവസം രാത്രിയിലാണ് അവർ പോയത്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ അള്ളാഹു അവരെ സഹായിച്ചു. മദീനയിലേക്ക് നേരിട്ടുള്ള വഴിയിൽ ശത്രുക്കളിങ്ങനെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും വേറൊരു വഴിയാണ് തെരഞ്ഞെടുത്തു പോകുന്നത്. മൂന്ന് പകലും രാത്രിയും അവർ ഒരു ഗുഹയിൽ ഒളിച്ചു താമസിച്ചു. ആ ഗുഹയുടെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? അതെ, ആ ഗുഹയുടെ പേര് ഗാർ സൗർ ഗുഹ എന്നാണ് അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മ റളിയല്ലാഹു അൻഹ രാത്രിയിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി. ആരുമറിയാതെ സഹോദരൻ അബ്ദുള്ളയുടെ കൈവശം കൊടുത്തയച്ച കഥയുണ്ട്. മക്കയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും രക്ഷപ്പെട്ട വിവരം അപ്പോഴേക്കും ഖുറൈശികൾ അറിഞ്ഞു. അപ്പം മുഹമ്മദ് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും എവിടെയുള്ളത്? ഈ സൗർ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രവാചകനെ പിടിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് നൂറൊട്ടകം സമ്മാനവും പ്രഖ്യാപിച്ചു. നബിയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടെത്താൻ പലരും സംഘമായി പുറപ്പെട്ടു. പിടിച്ച ആളുകൾക്ക് എത്ര ഒട്ടകാന്നോ, നൂറൊട്ടകാണ് സമ്മാനമായി കൊടുക്കുന്നത്. നൂറൊട്ടകം ചില്ലറ കാര്യമാണോ? അത്ര വലിയ സമ്പത്താണ്. ശത്രുക്കൾ സൗർ ഗുഹയ്ക്ക് സമീപമെത്തിങ്ങനെ അന്വേഷിച്ച് അവിടെ സമീപത്തെത്തി. അവിടെ നിന്നിങ്ങനെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തുണ്ടല്ലോ ഗുഹയിലിരുന്ന് ശത്രുക്കളെ നേരിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടി വന്നു. എന്നിട്ട് നബിനോട് ചോദിച്ചു, നബിയെ, അവർ നമ്മെ ഇപ്പൊ കാണും, കണ്ടാ പിന്നെ നമ്മുടെ കഥ എന്താവും? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? അബൂബക്കർ, ഭയപ്പെടേണ്ട, നമ്മോടൊപ്പം അള്ളാഹു ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. എത്ര വലിയ സന്ദേശമാണല്ലേ! നബിയുടെ വാക്കുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും വലിയ ആശ്വാസം നൽകി. ശത്രുക്കൾക്ക് ഗുഹയിലിരിക്കുന്ന അവരെ കണ്ടെത്താൻ സാധിച്ചതുമില്ല. ഈ സംഭവം നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ അബൂബക്കറിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാഹിബ്, സഹചാരി എന്ന രൂപത്തിലാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. അവർ

0: രണ്ടുപേരും നബിയും അബൂബക്കറും ആ ഗുഹയിലായിരുന്ന സന്ദർഭം. അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ദുഃഖിക്കേണ്ട, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന്. ഈ കഥ കേട്ടല്ലോ, ഇത് തൗർ ഗുഹയുമായി ബന്ധപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചപ്പോ ഒരു വലിയ സന്ദേശം ഇന്നല്ലാഹു മഅനാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിച്ച കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ച കഥയാണ്. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്കെന്താ പഠിക്കാനുള്ളത്? കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. അപ്പൊ കൂട്ടുകാരെ, ഇതിന്റെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കേൾക്കാം അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറിച്ചാണ് നമ്മളിപ്പോ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക്, അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാഹ് ബാർക്കല്ലാ. ഏതൊരു വിശ്വാസിക്കും ഒരു ഉറപ്പായും ഒരു സംരക്ഷണമുണ്ട്, അല്ലാഹു കൂടെയുണ്ട് എന്ന അബൂബക്കർ റളിയല്ലാഹുവിനോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അല്ലാഹു കൂടെയുണ്ട് എന്ന കഥയാണ് ഇന്ന് നാം കേട്ടത്. ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നിന്നുമുള്ള കഥയുടെ ഭാഗം 3 ഇന്ന് അബ്ദുസ്സലാം വീട്ടിൽ നമ്മോട് പങ്കുവച്ചത്. ഇനി പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
2: ജനക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജാഫർ വിളയൂരാണ്, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പാലക്കാട് ജില്ലാ ട്രെയിനർ, കൂടെ ഇബിനു അലി എടത്തനാട്ടുകരയും. ഹജ്ജ് യാത്ര അറിഞ്ഞിരിക്കേണ്ട ഒരുക്കങ്ങളെന്ന വിഷയത്തിലാണ് ഇന്ന് ജനക്ഷേമത്തിൽ നാം കേൾക്കാൻ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായ ഒരു കാലഘട്ടമാണിപ്പോൾ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷ കൊടുത്ത് നറുക്കെടുപ്പിലൂടെ അവസരം കിട്ടി, പണമടച്ച് 2-3 ഘട്ടങ്ങളിലായി ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് കുത്തിവെപ്പും മറ്റും നടത്തി പോകാനുള്ള മാനസികമായും ശാരീരികവുമായ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുകയാണ് നമ്മുടെ ഹാജിമാർ. സ്വാഭാവികമായും യാത്രയുമായി ബന്ധപ്പെട്ട്, ലഗേജുമായി ബന്ധപ്പെട്ട്, മക്കയിലും മദീനയിലുമുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളും ആശങ്കകളുമൊക്കെ ഹാജിമാർക്കുണ്ട്. ഒരുപക്ഷെ അതിലേറെ ഹാജിമാരുടെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിന് തയ്യാറായവർക്ക് വേണ്ടി, അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി പീസ് റേഡിയോ ജനക്ഷേമ പരിപാടി ഇന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ക്ലാസ്സുകൾ ഹാജിമാർ കേട്ടിട്ടുണ്ടാവും, അതിൽ മിക്കവാറും ആത്മീയമായ കാര്യങ്ങളായിരിക്കാം കൂടുതൽ. പക്ഷേ ഇവിടെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ നമ്മോട് സംവദിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി, ജാഫർ വിളയൂർ. 35 വർഷമായി അദ്ദേഹം ഈ ഹജ്ജ് സേവന രംഗത്ത് ഉണ്ട്. 6 അദ്ദേഹം പാലക്കാട് ജില്ലയുടെ ജില്ലാ ട്രെയിനർ കൂടിയാണ്. ജീവസന്ധാരണത്തിന് വേണ്ടി അദ്ദേഹം ഹെൽത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, കുലുക്കല്ലൂരിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. നമുക്ക് ജാഫർ സാറിനെ പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, അസ്സലാമു അലൈക്കും.
4: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: സാർ ഇവിടെ പുതിയ ആളല്ല.
4: അല്ല, കഴിഞ്ഞ ഒത്തിരി തവണ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട്, ഇതേ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനക്ഷേമ പരിപാടിയിൽ സംസാരിച്ചിട്ടുണ്ട്.
3: നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു നീണ്ട മുഖവരിയുടെ ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു.
4: തീർച്ചയായിട്ടും
3: അതിൻ്റെ സമയവും വൈകിയിരിക്കുന്നു. മാനസികമായി ഹാജിമാർ റെഡിയാണ്, അതേപോലെ ശാരീരികമായി എക്സർസൈസും നടത്തവും മറ്റും കേട്ട് ആ രംഗത്തും അവർ റെഡിയാണ്. പൈസ അടച്ചു, കുത്തിവെപ്പ് നടത്തി, ക്ലാസ്സുകൾ കഴിഞ്ഞു, അങ്ങനെ റെഡിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, യാത്രയുമായി ബന്ധപ്പെട്ടുള്ള പാക്കിങ്ങിന് തുടങ്ങാം, ലഗേജ് പാക്കിങ്ങിൽ തുടങ്ങാം. എത്ര കൊണ്ടുപോകാം, എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകരുത്, എന്തൊക്കെ ശ്രദ്ധിക്കണം?
4: കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഹജ്ജുമാർക്ക് 2 സാങ്കേതിക പഠന ക്ലാസ്സുകൾ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൽ 2 സാങ്കേതിക പഠന ക്ലാസ്സുകൾ തീർന്നു. ഇനി 3-ഘട്ട ക്ലാസ്സിലേക്ക് സംസ്ഥാനത്ത് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് ജില്ലാ ബേസിൽ, മണ്ഡലം ബേസിലൊക്കെ ആയിട്ട് ഹജ്ജ് കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിലായിട്ട് അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തുടക്കം മുതൽ തന്നെ ലഗേജുമായി ബന്ധപ്പെട്ടും എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ കൊണ്ടുപോകരുത് എന്നുള്ളതും, ഓരോ വ്യക്തിക്കും എത്ര ലഗേജ് കൊണ്ടുപോകാം, ആ കൊണ്ടുപോകുന്നതിൻ്റെ രീതി എങ്ങനെയെന്നുള്ളതും തുടക്കം മുതലേ ഹാജിമാർക്ക് ട്രെയിനർമാർ മുഖാനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ മൂന്നാം ഘട്ട ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും അത് വളരെ നല്ല രീതിയിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഇനി നടക്കാൻ പോകുന്ന ക്ലാസ്സുകളിൽ അതിന് കൂടുതൽ പ്രാധാന്യം നടത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
3: ഒരു റിഫ്രഷ്മെൻ്റ്
4: തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മളെ കയ്യിൽ പിശക് പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ വളരെ നല്ല രീതിയിൽ ആ കാര്യത്തെ ഓരോ ഹാജിയെയും ഓരോ ഹാജിയുടെ കൂടെ പോരുന്ന ആളുകളെയും ഓരോ ഹാജിയുടെ ബന്ധുവിനെയും ഈ കാര്യം വളരെ ഊന്നി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
3: പറ്റിക്കപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട്.
4: തീർച്ചയായും
3: ബന്ധുക്കൾക്കും മറ്റൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ഹാജിമാര് സാധുക്കളാണ് പൊതുവെ, അവർ അതിലൊക്കെ വീഴാനും സാധ്യതയുണ്ട്.
4: തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ തുടക്കം മുതലേ, ഇപ്പോൾ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുമ്പത്തെ വർഷമാണെന്നറിയില്ല, ഒരു ഹാജിയുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ എത്തി നമ്മുടെ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നാണ് അത് കണ്ടത് എന്നാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോന്നുന്നത്.
3: അതെ അതെ.
4: ആ അപ്പോൾ ഹാജി അത് അറിയില്ല എന്ന് പറഞ്ഞു ആദ്യം. പിന്നെ അവരെ മാറ്റി യാത്ര അവരെ മാറ്റി വെച്ച് മറ്റുള്ളവരൊക്കെ യാത്ര ചെയ്ത് ഇപ്പം എൻ്റെ പിൽഗ്രിംസിനെയൊക്കെ വിട്ട് ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിനൊക്കെ വിധേയമാക്കുകയുണ്ടായി. സംഭവം ഏതായാലും അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ ആ തൂക്ക് പിടിച്ചത് വിദേശത്തു നിന്നായിരുന്നുണ്ടെങ്കിൽ ചിത്രം മറ്റൊന്നായിരുന്നു.
3: സത്യത്തിൽ അതൊരു കുട്ടികൾക്കുള്ള കളിത്തോക്കായിരുന്നു അല്ലേ?
4: അതെ അതെ അതെ. എങ്ങനായാലും പ്രഥമ ദൃഷ്ടിയാൽ അത് വളരെ വളരെ വലിയ ഭീതിക്ക് കാരണമാകേണ്ടേ. അപ്പോൾ അത് എന്നല്ല, മറ്റ് പല വസ്തുക്കളും കൊണ്ടുപോകും അറിയാണ്ട് ഹാജിമാരെന്ത് ചെയ്യുന്നുണ്ട്, ചതിയിൽ പെടുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ പാക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം ഇതിൽ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്നുണ്ട്, ഓരോ ഹാജിനോട് നമ്മൾ പറയുന്നുണ്ട് എന്ത്, നിങ്ങളുടെ ലഗേജ് പാക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ഒരുക്കി കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ സാന്നിധ്യം നിർബന്ധമാണെന്നുള്ളത്. കാരണം ഇത് സ്ക്രീനിങ്ങിൽ കാണുമ്പോൾ, ഇത് നമ്മൾ എക്സ്റേയിലൂടെയാണല്ലോ പോകുന്നത്, ആ സമയത്ത് കാണുമ്പോൾ നമ്മളുടെ സാന്നിധ്യത്തിലാണ് ഇത് പാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കത് പറയാൻ കഴിയും, ഇന്നന്ന സാധനമാണെന്ന് പറയാൻ കഴിയും. അതേസമയം അവ്യക്തമായി അത് കാണുമ്പോൾ നമ്മളുടെ സാന്നിധ്യത്തിലല്ല എങ്കിൽ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നങ്ങളാണ്. മാത്രമല്ല അത് പൊട്ടിക്കേണ്ടി വരും. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് വയസ്സായ ഹാജിമാരൊക്കെ പോകുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് മക്കൾ വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത ആ ഒരു ഫിനിഷിങ് പിന്നെ കിട്ടിക്കൊള്ളുന്നില്ല. അത് ഉടനീളം അവർക്ക് പ്രയാസങ്ങൾ,
3: ബേജാറാവും
4: ചെയ്യും.
3: നമുക്ക് ലഗേജ് രണ്ട് ബാഗിൽ കൊണ്ടുപോകാം, അതുപോലെ ഹാൻഡ് ബാഗും കൊണ്ടുപോകാം.
4: തീർച്ചയായും
3: വെയിറ്റ് കാര്യങ്ങൾ
4: ആ രണ്ട് 47 കിലോനാണ് ഒരു ഹാജിക്ക് ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകാവുന്ന ഭാരം. ഇതിൽ രണ്ട് പാക്കുകളായിട്ട് 20 കിലോന് 20 കിലോന് അങ്ങനെ 40 കിലോന് പ്ലസ് നമ്മുടെ കയ്യിലെ ഹാൻഡ് ബാഗിൽ 7 കിലോനാണ് അനുവദിച്ചിരിക്കുന്നത്. ഇത് അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് ചില ഹാജിമാർക്ക് ഒരു തോന്നലുണ്ട്, ഇതൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്, 20 കിലോ
3: കൊണ്ടുപോകണം
4: തികക്കണം എന്നുള്ളത്. അത് പ്രത്യേകം നമ്മൾ ഹാജിമാരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്, പ്രത്യേകിച്ച് വയസ്സായ ഹാജിമാർ. അത് മാത്രമല്ല, ഈ കൊണ്ടുപോകുന്നത് ഈ ഹാജിമാർക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മക്കത്തേക്ക് എത്തും അല്ലെങ്കിൽ ജിദ്ദയിലേക്ക് എത്തും, പിന്നീട് ഇത് ഓരോ മൂവ്മെൻറ്റും ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാനൊക്കെ വളരെ പ്രയാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഹാജിമാരുടെ ഊന്നി പറയാറുണ്ട്, വളരെ കുറച്ച് ലഗേജ്, ആവശ്യ കാര്യങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം സാധനങ്ങൾ എടുത്തിട്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് രണ്ട് പേര്, ചിലപ്പോൾ 3 പേര് അല്ലെങ്കിൽ 4 പേര് 5 പേര് ഒക്കെ പോകുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളെടുത്ത അതേ സാധനങ്ങൾ മറ്റാളെടുക്കാതിരിക്കുക, വസ്ത്രങ്ങൾ ഒഴിച്ചിട്ട് മറ്റു കാര്യങ്ങൾ എടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല പ്ലാനിങ്ങിലൂടെ പോവുകയാണെങ്കിൽ പരമാവധി ലഗേജ് ചുരുക്കി സുഗമമായ രീതിയിൽ പോകാനും പറ്റും.
3: അപ്പോൾ 20+20+7 അങ്ങനെ 47 കിലോ ലഗേജ് കൊണ്ടുപോകാം. പാക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഹാജിമാരുടെ സാന്നിധ്യം ആവശ്യമാണ്. എന്തൊക്കെ എവിടെയൊക്കെയാണ് വെച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം.
4: തീർച്ചയായിട്ടും. അതുമാത്രമല്ല, അപരിചിതമായ സ്ഥലത്തുനിന്ന്, ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ബന്ധുക്കളൊക്കെ നമുക്ക് ഹജ്ജ് ക്യാമ്പ് വരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഉണ്ടാകുക അതെല്ലാം ശരിയാക്കാൻ. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് ഉദ്യോഗസ്ഥന്മാരും എന്ത് ചെയ്യും, എയർപോർട്ടിൽ നിന്ന് അവരും വിട പറയും, പിന്നെ നമ്മൾ മറ്റ് എയർപോർട്ടിൽ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അപ്പോൾ അപരിചിതമായ പല ആളുകളും പല സാധനങ്ങളും ഇന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബന്ധുവിന് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ശുദ്ധ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് നമ്മളോട് പറയും. നിഷ്കളങ്കമായ ഹാജിമാർ, വയസ്സായ ഹാജിമാർ അതെന്ത് ചെയ്യും, അത് സന്തോഷപൂർവ്വം വാങ്ങിച്ച് അത് വിദേശത്ത് ചെന്ന് പിടിക്കപ്പെട്ടാൽ അതവിടെ നിരോധിച്ച സാധനങ്ങളാണെങ്കിൽ അത് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഹജ്ജ് കമ്മിറ്റിക്കും ഉണ്ടാക്കും പ്രയാസങ്ങൾ, അതേസമയം ഈ പിൽഗ്രിംസിനും ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കും. സത്യത്തിൽ ഇത് അദ്ദേഹം നിരപരാധിയായിരിക്കും.
3: അതൊരു സേവനം എന്നുള്ള നിലക്ക് ചെയ്തു കൊടുത്തതായിരിക്കും അദ്ദേഹം.
4: തീർച്ചയായിട്ടും അതെ അതെ. അപ്പോൾ ആ കാര്യം വളരെ ഊന്നി നമ്മൾ ഓരോ ഹാജിമാരോടും വളരെ വളരെ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്.
3: അതേപോലെ ബാഗിൽ സ്റ്റിക്കറുകൾ ഹജ്ജ് കമ്മിറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഹജ്ജുമാർക്ക് മഫ്തയിൽ സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. അതെന്താണ് ചെയ്യേണ്ടത്?
4: ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമുക്ക് ഓരോ ഹാജിക്കും 2 സ്റ്റിക്കർ 3 സ്റ്റിക്കർ വീതം എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഹാജിമാർക്കും കൊടുക്കുന്നുണ്ട് ബാഗിന്. അത് ആ ബാഗിൽ തുന്നി പിടിപ്പിക്കണം. നേരത്തെ സ്റ്റിക്കർ ആയിരുന്നു, അപ്പോൾ അത് പറഞ്ഞു പോകാനുള്ള സാധ്യത നിലനിന്നതുകൊണ്ട് ഓരോ ബാഗിലും അത് തുന്നി പിടിപ്പിച്ച് കൊണ്ടുപോകാനാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ലഗേജ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും അതുപോലെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്.
3: ഈ സ്റ്റിക്കറിൽ കവർ നമ്പർ, ഹാജിയുടെ പേര്,
4: ഹാജിയുടെ പാസ്പോർട്ടിലുള്ള പോലെയുള്ള പേര്, അതുപോലെ ഹജ്ജ് കമ്മിറ്റി കൊടുക്കുന്ന കവർ നമ്പർ KLR, അതുപോലെ KLF അല്ലെങ്കിൽ
3: KLWM
4: അതായിട്ട് അങ്ങനെ തിരിച്ചു കൊടുക്കും.
3: ഓക്കെ. അതേപോലെ തന്നെ ലഗേജുമായി ബന്ധപ്പെട്ട് ലഗേജ് 2 ബാഗും പിന്നെ ഹാൻഡ് ബാഗ് 1 ആണ്. സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവർ പോകുന്നത് ഹജ്ജ് ക്യാമ്പിലേക്കാണ്. ക്യാമ്പിൽ പോകുന്നതോടുകൂടി 2 ലഗേജ് ബാഗുകളും അവർ സ്വീകരിച്ച് റെസിപ്റ്റ് കൊടുത്തിട്ട് കൊണ്ടുപോകും. പിന്നെ ഹാജിയുടെ കയ്യിൽ ആ ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അതിൽ മിനിമം എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നൊന്ന് പറഞ്ഞു
4: പറയാം. ഇത് 7 കിലോണാണ് അതിൻ്റെ പരമാവധി അതിൽ തൂക്കം അനുവദിച്ചിരിക്കുന്നത്. അതിൽ 2 ജോഡി ഇഹ്റാം വസ്ത്രം അതിൽ പറയുന്നുണ്ട്. പിന്നെ സാധാരണ 1 ജോഡി വസ്ത്രം പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട തോർത്ത്, ബ്രഷ്, പേസ്റ്റ്, പിന്നെ നമ്മളന്നവിടെ താമസിക്കുന്നതാണ് ഒരു ലുങ്കി ഒക്കെയാണ് അതിൽ വെക്കാൻ വേണ്ടി പറയുന്നത്. അതുപോലെ നമ്മൾ ഹെൽത്ത് കാർഡ് നമ്മൾ കയ്യിൽ കരുതണം. അതുപോലെ പാസ്പോർട്ട് പോലെയുള്ള ഡോക്യുമെൻസൊക്കെ നമ്മൾ കയ്യിൽ കരുതണം.
3: പവർ ബാങ്ക്, മൊബൈൽ ഫോൺ ചാർജർ, മൊബൈൽ, അതൊക്കെ നമുക്ക് ഹാൻഡ് ബാഗിലാണ് വെക്കേണ്ടത്.
4: അതെ അതെ അതെ അതെ.
3: പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, ഒരു വിമാനത്തിൽ കയറുമ്പോൾ മറ്റാരെങ്കിലും അപായപ്പെടുത്താൻ സാധ്യതകളോ ഒന്നും പാടില്ല.
4: കയ്യിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ്.
3: അങ്ങനെയുള്ള നേരത്തെ പറഞ്ഞ തോക്ക്,
4: അതെ അതെ,
3: ഈവൻ
4: ഇൻസുലേഷൻ
3: ടാപ്പ് പോലുള്ള സാധനങ്ങൾ പോലും പാടില്ല എന്നാണ്. അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
4: അത്തരം വസ്തുക്കളൊന്നും കൊണ്ടുപോകരുത്. നമ്മൾ നേരത്തെ പറയാറുണ്ട് എങ്കിൽ പോലും ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ ഹജ്ജ് ക്യാമ്പ് വളണ്ടിയർമാർ ഹാജിമാർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്താൽ പോലും അവിടെ വളരെ ഒന്നും കൂടിയും അവരെ സ്ക്രീൻ ചെയ്തിട്ട് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്.
3: കുറേ ഹാജിമാർ മിക്കവാറും KLR എന്ന് പറയുമ്പോൾ റിസർവ്ഡ് കാറ്റഗറിയാണ്, കുറച്ച് പ്രായമൊക്കെ ഉണ്ട്.
4: തീർച്ചയായിട്ടും
3: മരുന്ന് നിർബന്ധമാണ്, സ്ഥിരമായി മരുന്ന് കഴിച്ച്
4: തീർച്ചയായിട്ടും
3: കഴിക്കുന്നവരായിരിക്കും. മരുന്ന് എന്തായാലും കൊണ്ടുപോലും നിർബന്ധമാണ്.
4: തീർച്ചയായിട്ടും.
3: എന്തൊക്കെയാണ് മരുന്നുമായി ബന്ധപ്പെട്ട്?
4: മരുന്ന് പ്രധാനമായിട്ടും പിന്നെ കൊണ്ടുപോകുന്നതിൽ പല ആൾക്കും പല രീതിയിലാണ് മരുന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ 3 പാക്കാക്കിയിട്ടാണ്, വ്യത്യസ്തമായി 3 പാക്കുകളായിട്ടാണ് ഇടാൻ പറയുന്നത്. അതിൽ ഇൻസുലിൻ ഉണ്ടാവും, നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുണ്ടാവും. ഈ ഇൻസുലിനൊക്കെ സാധാരണ രീതിയിൽ ഹാജിമാർക്ക് ആകുലത ചോദിക്കും. എന്ത്, അവർ വീട്ടിൽ നിന്ന് ഫ്രിഡ്ജിലാണത് വെച്ച് സൂക്ഷിച്ച് സമയത്തിന് അത് എടുത്ത് വെച്ച് വീണ്ടും അവർ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് പോരുന്ന ഒരു സംവിധാനമാണത്. അതേസമയം അവർക്കൊരു ആകുലതയാണ്, ഇനി ഹജ്ജ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി, നഷ്ടം, അതിൻ്റെ പൊട്ടൻസി നഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ യാതൊരുവിധ ആശങ്കക്കും വകയില്ല. കാരണം അവർ ഹജ്ജ് ക്യാമ്പിലേക്ക് സുരക്ഷിതമായി ക്രമീകരിച്ച ശീതീകരിച്ച രീതിയിൽ ആ മരുന്ന് എത്തിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ താമസ മക്കത്തിലെ താമസ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ അത് ആ നിശ്ചിത താപനില സൂക്ഷിച്ച് എത്തിക്കാനുള്ള സംവിധാനം ഹജ്ജ് കമ്മിറ്റി ചെയ്തു കൊടുക്കുന്നുണ്ട്.
3: മരുന്ന് കൊണ്ടുപോകുമ്പോൾ മരുന്ന് 2-3 പാക്കറ്റായിട്ട് വെക്കണം.
4: പാക്കറ്റായിട്ട്
3: ലഗേജുകളിൽ
4: വെക്കണം,
3: കുറച്ച് ഹാൻഡ് ബാഗിൽ വെക്കണം.
4: തീർച്ചയായിട്ടും.
3: അതേപോലെ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ബില്ലുകളുടെ ഒക്കെ കോപ്പികൾ വെക്കണം. അതൊക്കെ ശ്രദ്ധിക്കണം.
4: അത് നമ്മൾ ഇങ്ങനെ 3 പാക്കറ്റൊക്കെ ആക്കാൻ പറയുന്നത് വെച്ചാൽ അത് നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളത് കൊണ്ട്, ഏതെങ്കിലും ഒന്ന് പെട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ മിസ്സിങ് വന്നാലും മറ്റതിൽ അത് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനും അടുത്തതൊന്ന് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ശേഖരിക്കുന്നത് വരെ നമുക്ക് ബ്രേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്.
3: ലഗേജുകളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയൊക്കെ ഹാജിമാർക്ക് നിർദ്ദേശങ്ങളും മറ്റും നൽകിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനർമാരാണ്.
4: അതെ അതെ.
3: ട്രെയിനർമാരിൽ നിന്ന് പതുക്കെ അവർ മാറിയിട്ട് SHIമാരുടെ ഒരു കൺട്രോളിൽ വരികയാണ്.
4: തീർച്ചയായിട്ടും.
3: സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ, അതായത് ഹാജിമാരുടെ കൂടെ പോകുന്ന ആളുകൾ. അവരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത്.
4: അതിൽ
3: ആദ്യത്തേന്ന് പറയുമ്പോൾ ഹജ്ജ് ക്യാമ്പിലേക്ക് പോവുക എന്നുള്ളതാണ്. ഹജ്ജ് ക്യാമ്പ് എന്താണ്, എങ്ങനെയാണ്?
4: നമുക്ക് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ, അതായത് ഇവരെ കൂടെ പോരുന്ന വളണ്ടിയർമാരുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പേ നമ്മുടെ വന്നിട്ട് നമ്മൾ ഏറെക്കുറെ 16 വർഷങ്ങളൊക്കെ ആയി. സാധാരണ ഇതിലെ ഹജ്ജ് ഇൻസ്പെക്ടർമാർ, അന്ന് കാദിമുൽ ഹുജ്ജാജ് എന്നാണ് ഇവർക്ക് പേരുണ്ടായിരുന്നത്, അവർക്ക് മിക്കവാറും ഈ ഹാജിമാരെ കാണാറ് ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ പകുതി ആളുകൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടും കുറച്ച് ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാണ്ടിരുന്നിട്ടും എങ്ങനെയായാലും പൂർണ്ണമായിട്ടും അവർ ഈ ഹാജിമാരെ കാണൽ ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കുറച്ച് കാലങ്ങളായിട്ട് വളരെ വിപുലമായ നല്ല രീതിയിലുള്ള ഈ മുന്നൊരുക്കങ്ങൾ കാരണം നേരത്തെ തന്നെ ഇപ്പോൾ 2 ക്ലാസ് നടത്തിയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-ാമത്തെ ക്ലാസ് മുതൽ തന്നെ വോളണ്ടിയർമാർ അല്ലെങ്കിൽ SHIമാർ, സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ, അവർ ഈ ഹാജിമാരെ കാണുകയുണ്ടായി. അതുപോലെ ഹാജിമാർക്ക് തിരിച്ച് അവരെ കാണാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് ഓരോ വളണ്ടിയറിനും ഓരോ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർക്കും 150 ഹാജിമാരുടെ ചുമതലയാണുള്ളത്. ഈ ഹാജിമാരുടെ പേര് വിവരങ്ങൾ, ഫോൺ നമ്പറുകൾ എല്ലാം നേരത്തെ ഹജ്ജ് കമ്മിറ്റി അവർക്ക് കൊടുത്തു. അവരുടെയൊക്കെ സംസാരിച്ച് അവരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ഹജ്ജ് കമ്മിറ്റി യഥാസമയത്ത് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ വരിതിയിലാക്കി. ഇപ്പോൾ അവർ നല്ലൊരു ഫാമിലിയായി, നല്ലൊരു സെറ്റപ്പായി. ഇപ്പോൾ ട്രെയിനർമാർക്ക് സ്വാഭാവികമായിട്ടും അവരെ മാസങ്ങളോളം അവരെ താലോലിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ അവരിലേക്ക് കൊടുക്കുമ്പോഴൊരു വിഷമം സ്വാഭാവികമായിട്ടും ട്രെയിനർമാർക്ക് തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് ഇനി അവരെ സ്വീകരിച്ച് അവരാരൊക്കെയാണെന്നുള്ളതൊക്കെ കണ്ട് മനസ്സിലാക്കി അവരൊരുമിച്ചാണ് ഇനി അവരവിടെ നിന്ന് അങ്ങോട്ട് യാത്ര പോകുന്നത്. ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ തലേ ദിവസം തന്നെ സ്റ്റേറ്റ് ഇൻസ്പെക്ടർക്ക് തൻ്റെ കൂടെ പോരുന്ന ഹാജിമാരെ കാണാനുള്ള അവസരം ഉണ്ടാവും.
3: സൈറ്റിലൊക്കെ നോക്കുമ്പോൾ 48 hours മുമ്പ് റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ 24 മണിക്കൂർ മുമ്പ്, ഫ്ലൈറ്റിൻ്റെ ടൈമിൻ്റെ 24 മണിക്കൂർ മുമ്പ് ഹജ്ജ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തവണ പിന്നെയും സമയം കുറയുന്നു കേൾക്കുന്നു. 12 മണിക്കൂർ തൊട്ട് 24 മണിക്കൂറിനിടയിൽ സമയം മതി, അത്ര കുറഞ്ഞ സമയത്തിന് മുമ്പ് റിപ്പോർട്ട് ചെയ്താൽ മതി പറയുന്നുണ്ട്. ശരിക്കും ഹജ്ജ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഓരോ ഫ്ലൈറ്റിനും അനുസരിച്ച് ഒരു താൽക്കാലികമായി ഒന്ന് അവിടെ ക്യാമ്പ് ചെയ്ത് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഇഹ്റാമിനൊക്കെ സഹായിച്ച് ഒരുമിച്ച് ഫ്ലൈറ്റിലേക്ക് കൊണ്ടു അവർക്ക് കയറ്റാനുള്ള ഒരു സംവിധാനമാണല്ലോ.
4: അതെ അതെ.
3: അതിൽ എങ്ങനെയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ? രേഖകളും ലഗേജുമായിട്ടൊക്കെ ഹാജിമാർ എംബാർക്കേഷൻ പോയിന്റിൽ, എന്നുവെച്ചാൽ ഹജ്ജ് ക്യാമ്പിൽ, നമുക്കുള്ളത് കണ്ണൂരുണ്ട്, അതേപോലെ കോഴിക്കോടുണ്ട്, പിന്നെ കൊച്ചിയിലുണ്ട്. അപ്പോൾ അവിടെ എത്തുന്നു, അതിന് ശേഷമുള്ള നടപടിക്രമങ്ങളൊന്ന് പറയാം.
4: അതായത് സൈറ്റിൽ മാത്രമല്ല, ഈ പിൽഗ്രിംസിന് ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് അവരുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് മെസ്സേജ് വരാറ്, 48 hours മുമ്പേ ഹജ്ജ് ക്യാമ്പിൽ എത്തണമെന്നും പറഞ്ഞിട്ട്. ഇത് സ്വാഭാവികമായിട്ടും ഹാജിമാർ നമ്മളോട് നിരന്തരം ട്രെയിനർമാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ 48 hours നിങ്ങൾ 24 hours പറഞ്ഞിട്ട്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ 24 hours മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹജ്ജ് ക്യാമ്പിൽ നമ്മൾ ഓരോ ഹാജിയും റിപ്പോർട്ട് ചെയ്യണം എന്നാണുള്ളത്. അതേസമയം ഇപ്രാവശ്യം അത് 12 hours ചുരുക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം 12 hours ചുരുക്കാനുള്ള കാരണം ഈ സമയത്തുള്ള കാലാവസ്ഥ വ്യതിയാനമാണ്. അമിതമായിട്ട് ചൂടും അതോ ഹജ്ജ് ക്യാമ്പിൽ ഇല്ല പരിമിതികളൊക്കെ വെച്ചും കണ്ടാണ് അത് ചുരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ 48 hours മുമ്പാണ് നമ്മൾ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെയുള്ള ഹാജിമാർ നേരെ റിപ്പോർട്ട് ചെയ്യേണ്ടത്, 2 ദിവസം മുമ്പ് തന്നെയാണ്. അതായത് 48 hours
3: ഇപ്പോഴും അങ്ങനെ തന്നെ.
4: കാരണമുണ്ട്, നമ്മളുടെ കേരളത്തിലെ പോലെയുള്ള ഒരു സംവിധാനമല്ല അവിടെയൊന്നും ഉള്ളത്. അവിടെ ഹജ്ജിന് വിളിച്ച് അപേക്ഷയൊക്കെ കൊടുത്ത് പണമടപാടും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ നീങ്ങും. പക്ഷേ ഒരു ഹാജിയെ ഹജ്ജിലേക്ക് കൊണ്ടുവരാൻ, ഹജ്ജ് കർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ ബോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപേക്ഷ മുതൽ, അപേക്ഷ സമർപ്പിച്ച് നറുക്കെടുപ്പെടുത്ത് അതിനുശേഷം മറ്റ് ഓരോ ഘട്ടങ്ങളിലും നമ്മൾ എന്തു ചെയ്യാണ്, ഒരു നിശ്ചിത നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക ടീം തന്നെ വാർത്തെടുത്ത് അല്ലെങ്കിൽ ആയിരങ്ങളെ അപേക്ഷ ക്ഷണിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് എടുത്ത് അതിൽ നിന്ന് നല്ല നല്ല പരിജ്ഞാനമുള്ള ആളുകളെ തിരഞ്ഞെടുത്തിട്ടാണ് ഓരോ ഹാജിയിലേക്കും എത്തിക്കുന്നത്. അങ്ങനെ ഈ ഹാജി ഹജ്ജിന് പോകുമ്പോഴേക്കും അദ്ദേഹത്താണ് നന്നായിട്ട് പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതേസമയം മറ്റ് സ്റ്റേറ്റുകളിൽ അതല്ല. അവർ ശരിക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് എവിടുന്നാണ്, ഈ ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സമയം രണ്ട് ദിവസം എങ്കിലും വേണം എന്നതുകൊണ്ടാണ് അവരങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ബോംബെ ഹജ്ജ് കമ്മിറ്റി കൊടുക്കുമ്പോൾ മെസ്സേജ് കൊടുക്കുമ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് വിടുന്നത് കൊണ്ടാണ് നമ്മുടെ ഹാജിമാർക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളമല്ല. ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി 12 മണിക്കൂർ ആക്കിയത് ഒരു കണക്കിൽ നല്ലതാണ്, വളരെ നല്ലതാണ്, പരിമിതമായ. അതേസമയം 12 മണിക്കൂർ എന്ന് വെക്കുമ്പോൾ ചില ഫ്ലൈറ്റ് രാത്രിയിലാണെങ്കിൽ അവർ അർദ്ധരാത്രിയിൽ 12 മണിക്ക് എത്തണം എന്നല്ല എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് എത്താം, അതിന് കുഴപ്പമൊന്നുമില്ല.
3: ലഗേജുകൾ റെഡിയാക്കി, പാസ്പോർട്ടും ഹജ്ജ് കാർഡും അനുബന്ധ രേഖകളും റെഡിയാക്കി ഹജ്ജ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അവരെ സ്വീകരിച്ച് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കുന്നു, പിന്നെ അവർക്ക് ഇഹ്റാമിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഫ്ലൈറ്റിൻ്റെ ടൈം അനുസരിച്ച് അവരോട് റെഡിയാകാൻ പറയുന്നു. ഫ്ലൈറ്റിലേക്ക് ഹജ്ജ് ക്യാമ്പിൽ നിന്ന് വാഹനങ്ങളിൽ എത്തിച്ചിട്ട് എയർപോർട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ ലഗേജിൻ്റെ പാക്കിങ്ങും അതുമായി ബന്ധപ്പെട്ട രേഖകൾ കാര്യങ്ങളും സംസാരിച്ചത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ തുടരാം. ജാഫർ വിളയൂർ സാറ് ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഒരു അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: വഅലൈക്കും അസ്സലാം.
2: ജനക്ഷേമത്തിൽ നാം ഇതുവരെ കേട്ടത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പാലക്കാട് ജില്ലാ ട്രെയിനർ ജാഫർ വിളയൂരും
1: അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയും
2: നടത്തിയ സംസാരമായിരുന്നു. ഹജ്ജ് യാത്ര അറിഞ്ഞിരിക്കേണ്ട ഒരുക്കങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു സംസാരം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുന്നു.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: പതിവ് പോലെ റേഡിയോ വൈബ്സിൽ നാം ഏവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. മറ്റൊരു പ്രോഗ്രാം സ്നേഹക്കൂട്, കൗമാരം കയറ്റവും ഇറക്കവും എന്ന ഭാഗം 2 ഇന്നത്തെ സ്നേഹക്കൂടിൽ നാം കേൾക്കാൻ പോകുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളോടൊപ്പമുള്ളത് കുവൈത്തിലെ അമേരിക്കൻ സ്കൂളിലെ അധ്യാപകൻ അഷ്റഫ് മദനി എഗരൂറാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കൗമാരം പ്രയാസങ്ങളും സാധ്യതകളും രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യാം ഇതുപോലുള്ള ഒരുപാട് ചർച്ചകൾ നടന്നു. കൗമാരം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വളർച്ചയിലെ ഒരു കാലഘട്ടം മാത്രമല്ലേ എന്നതിനും അതുപോലെ ചിലർക്കെങ്കിലും കൗമാരം പ്രതിസന്ധിയും പ്രശ്നവുമാണ് എന്നതിനെല്ലാം വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവിടെ പൂർത്തിയായത്. തുടർന്ന് അതിനോടനുബന്ധമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. പല മക്കളും ഇപ്പോൾ രക്ഷിതാക്കൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടും അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചാൽ പോലും മക്കൾ വ്യത്യസ്തമായിട്ട് ഇതിലൊന്നും നിൽക്കാതെ മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്നൊരവസ്ഥ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. എത്ര അടുത്ത് പിടിച്ചാലും അവരങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന അവസ്ഥ. ഇത്തരം സന്ദർഭങ്ങളിൽ രക്ഷിതാക്കൾക്കും ആ ഒരു മക്കൾക്കും എന്തൊരു നിർദ്ദേശമാണ് നൽകാനുള്ളത്?
3: സ്നേഹവും ഇസ്ലാമിക ചിട്ടയും ഈ പറയുന്ന ഇസ്ലാമിക കുടുംബജീവിതത്തിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പരമാവധി പാലിക്കാൻ ശ്രമിച്ചാലും നല്ല വീടുകളിലെ കുട്ടികൾ മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങൾ ഈ ഒരു പ്രായത്തിലെത്തുമ്പോഴേക്കും അകന്നു പോകുന്നു. അതായത് അവരൊരു വീട്ടിലൊരു ക്വയറ്റ്, എന്നാൽ അവർ ഇതിനൊന്നും അവർ അങ്ങനെ കേൾക്കും, ചിലപ്പോൾ പ്രതികരിക്കൂല, പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായി അവരിൽ ഇങ്ങോട്ട് വരുന്നില്ല. അവർ ആ ബന്ധം കൗമാരാകും തോറും ബന്ധം അകന്നകന്നു പോവുക. അകന്ന് പറഞ്ഞാൽ പിണക്കല്ല, അവർ അവരുടേതായ ഒരു ലോകത്താണ്. അവർ വരുന്നു, ഭക്ഷണം കഴിക്കാനിരിക്കുന്നു, എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോകണം നിർബന്ധിച്ചാൽ പോകുന്നു, വീണ്ടും അവരുടെ ലോകത്തേക്ക് പോകുന്നു. അവരുടെ കുട്ടികൾ, അവരുടെ ഫോണ്, അവരുടെ നെറ്റ്, അവരുടെ ജോലി, അവരുടെ സൗഹൃദം, അവരുടെ കോഴ്സ്. അങ്ങനെ മാതാപിതാക്കൾക്കൊരു പ്രത്യേകിച്ച് ഇനി അവൻ്റെ കാര്യത്തിലൊരു റോളില്ല. ഇവനാണ് ഈ വിഷയങ്ങളിലൊന്നും ഒരു പ്രാധാന്യമില്ല. ചിലപ്പോൾ ജോലിൻ്റെ വിഷയത്തിൽ തന്നെ പഠിപ്പിൽ തന്നെ ഒരിതില്ല. അപ്പോൾ ഈ അവർ മറ്റ് ഇന്നെന്ന സൗഹൃദമൊക്കെയാണ്. ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സത്യത്തിൽ പ്രവാസികളും കൂടിയാണ്, പ്രവാസികളായ രക്ഷിതാക്കൾ. ഇപ്പോൾ പ്രവാസ ലോകത്ത് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വീടുകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രക്ഷിതാക്കളുടെ അത്താണി അധ്യാപകരാണ്, സ്കൂൾ അധ്യാപകരെക്കാളും കൂടുതൽ ഉസ്താദുമാർ. അപ്പോൾ ഒരു കുട്ടി ഒരു 8 9 ക്ലാസ് വരെയൊക്കെയാണ് ഒരു സ്കൂൾ പ്രായത്തിലാണ് ഒരു ഉസ്താദുമായുള്ള ബന്ധം ഉണ്ടാവുന്നത്. അപ്പം ഒരു 8-10 മേലോട്ട് വരും തോറും ഈ കുട്ടി മദ്രസുമായും ഉസ്താദുമാരുമായുള്ള കണക്ഷൻ വിട്ട്. അപ്പോൾ ഇവിടെ ആദ്യം രക്ഷിതാക്കളുണ്ട്, രക്ഷിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഉസ്താദുമാരുണ്ട്. ഈ രണ്ട് കണക്ഷനും പൊട്ടി കുട്ടി സ്വതം. അപ്പോൾ ഉസ്താദിൻ്റെ ഒരു നേരിട്ട് അവൻ്റെ ക്ലാസ്സിൽ, ഇപ്പോൾ സി ആർ ഇ ഒക്കെ ആണെങ്കിൽ ഓക്കെ, സി ആർ ഇയിൽ പോലും ഇല്ല, ഒരു 8 വരെ 6 വരെ മദ്രസ കഴിഞ്ഞ് പോയൊരു കുട്ടിയെ ഒരു ഉസ്താദിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടിയെ എന്ത് ചെയ്യും? രണ്ട്, ഈ കുട്ടി ചെന്നുപെടുന്നത് ആരെ കയ്യിലാണ്? ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളീയർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ ഞങ്ങളെപ്പോലെ പ്രവാസികളായ ആളുകളുടെ പ്രതിസന്ധി വേറൊന്നാണ്, ഇതിനേക്കാൾ കുറച്ച് അപകടം. അവിടുത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൊതു കമ്മ്യൂണിറ്റി ആയിരിക്കും. ഒരു ഏറ്റവും ചുരുങ്ങിയ വൃത്തത്തിലാണ് ഞാൻ പറയുന്നത്, ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഇന്ത്യൻ സ്കൂളായിരുന്നു. മാക്സിമം കുട്ടികളും ഇന്ത്യൻ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. 1-2 അപൂർവം കുട്ടികളെ നമ്മളെപ്പോഴത്തെ ഈ അമേരിക്കൻ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടാവുള്ളൂ. ഈ ഇന്ത്യൻ സ്കൂളുകളിലുള്ള കുട്ടികളാരാ? ഒന്ന് ഗോവ, ഡൽഹി, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള നോൺ ഇസ്ലാമിക് പശ്ചാത്തലത്തിൽ റിലീജിയസ് അത്ര അല്ലാത്ത എന്നാൽ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നൽകുകയും മറ്റ് എല്ലാ ഭൗതിക സൗകര്യങ്ങളിലും ഭൗതിക എൻ്റർടൈൻമെൻറ്റുകളിലും മാതാപിതാക്കൾ ഇൻട്രാക്ട് ചെയ്യാത്ത കൈകടത്താത്ത ഒരു സ്വതന്ത്ര ലോകം. അപ്പം അവിടെ നമ്മളുടെ ഇസ്ലാമിക കുടുംബജീവിതത്തിൽ ചിട്ടകളുണ്ട്, ഒരുപാട് ലിമിറ്റുകളുണ്ട്, ലിമിറ്റേഷൻസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു ഡു ആൻഡ് ഡു നോട്ട്, അതൊരു വല്ലാത്ത ഒരു ഈ കുട്ടികൾ ഫീൽ ചെയ്യുന്നു. അപ്പോൾ സ്കൂൾ പ്രായത്തിൽ മദ്രസാട്ട് വിട്ടാൽ പിന്നെ കുട്ടികൾ ആരുടെ കൂടെയാണ്? അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ മിക്സ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ 8-ാം ക്ലാസ്സിൻ്റെ മേലോട്ടുള്ള ഒരു ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടിയുടെ സൗഹൃദ വലുതം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല. അവരുടെ ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവർക്ക് ഗോവയായാലും കർണാടക ആയാലും ഡൽഹി ആയാലും ഇനി നെയ്ബർ തൊട്ടടുത്ത് ഇനി കുറച്ച് പാകിസ്ഥാൻസ് ബംഗ്ലാദേശ് അങ്ങനെ ഏഷ്യൻ കമ്മ്യൂണിറ്റി ആയിരിക്കും മിക്കവാറും ഈ നമ്മുടെ കുട്ടികൾ. ഇപ്പോൾ ഇന്ത്യൻ സ്കൂളിൽ തന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടാകും. അറബ്സ് ഉണ്ടാകും ചിലപ്പോൾ, ഈ പിന്നെ തേർഡ് വേൾഡ് കൺട്രി ആയ ലബ്നാൻ അതുപോലത്തെ സാധാരണ അറബ് അവരുണ്ടാവാം ചില ഇന്ത്യൻ സ്കൂളുകളിൽ. അതുപോലെ തന്നെ പാകിസ്ഥാൻ കുട്ടികളുണ്ടാവും, ബംഗ്ലാദേശ് കുട്ടികളുണ്ടാവും, ശ്രീലങ്കൻ കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹി, ഗോവ, മറ്റ് കേരളം, മറ്റുള്ള ഈ മറ്റുള്ള വീട്ടിൽ. അപ്പോൾ ഇവരുടെ സൗഹൃദം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് മാതിരിയല്ല. അവരുടെ നമ്മളൊക്കെ ഒരു ഏരിയയിലുള്ള കളി ഗ്രൗണ്ട്, നമ്മുടെ ഗ്രൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൈബ്രറി, നമ്മുടെ ഗ്രാമപ്രദേശം, അവിടെ ഉള്ള കുട്ടികളായിട്ടുള്ളവരെ ഇവർ ഒന്ന് വാട്സപ്പ്, ഫോണില്ലാത്ത ഒറ്റ കുട്ടിയിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പോൾ ഇവരെവിടെയാണെങ്കിലും ഒരു പക്ഷേ ഇവർ വണ്ടി കയറിപ്പോകും. അപ്പോൾ ഒരു പ്രദേശത്ത് തന്നെ ഞാൻ പറഞ്ഞ എല്ലാ സ്ഥലത്തുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെ ഇവർ ഗ്രൗണ്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ റെസ്റ്റോറൻറ്റുകളിൽ വെച്ചോ സ്കൂളുകളിൽ വെച്ചോ അല്ല മാത്രം കാണുന്നത്. ഇവർ പലപ്പോഴും ഹോംവർക്ക് ചെയ്യാൻ അതുപോലെ തന്നെ പ്രൊജക്റ്റ് കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പോൾ വീടുകളിൽ ഇവർ സന്ദർശിക്കുന്നു. ഇത് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം സ്കൂൾ നമ്മുടെ ഉസ്താദുമാരുടെ കൈകളിൽ ഒന്നും ഇവരുണ്ടാവില്ല. പിന്നെ ഇവർ രക്ഷിതാക്കൾക്ക് ഈ സമയം കഴിഞ്ഞാൽ രക്ഷിതാക്കൾ തന്നെ എൻഗേജ് ആയിരിക്കും. ഞങ്ങൾ തന്നെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രക്ഷിതാക്കളും മക്കളും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു. അപ്പോൾ ഈ കുട്ടികൾ രക്ഷിതാക്കൾ പലപ്പോഴും ഇത് പറയുമ്പോൾ കുട്ടികളെടുത്തു നിന്നുണ്ടാകുന്ന ഒരു റെസ്പോണ്ടുണ്ട്. ഇത് നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉപ്പ, നിങ്ങൾ നോക്കി ജോസഫ് ഏട്ടൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ പിന്നെ ഇന്നാലിന്നാളെ വീട്ടിൽ അവരുടെ ഒന്നും വീട്ടിൽ ഞാൻ പോയല്ലോ, അവിടുത്തെ അമ്മയും അച്ഛനും ഒന്നും എപ്പോഴും അവരുടെ മക്കളോട് ഡു ആൻഡ് ഡു നോട്ട് പറയുന്നില്ലല്ലോ. നിങ്ങൾ എവിടെ തൊട്ടാലും മോനെ ആ കൈയ്യോണ്ട് തിന്നരുത്, ഈ കൈയ്യോണ്ട് തിന്നണം, നീ അത് ചെയ്യ്, ഇത് ചെയ്യല്ലേ, അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കല്ലേ, ലോട്ട് ഓഫ് എന്താ പറയുക റെസ്ട്രിക്ഷൻസ് എപ്പോഴും എപ്പോഴും അതൊരു എന്താണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വീട്ടിലൊക്കെ എന്താവും, ആ കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നാൽ ഹലാസ്, അവർ അവരുടെ ജോലിയിലേക്ക് അവർ പോകുന്നു. അവർക്ക് ഹോംവർക്ക് ചെയ്യേണ്ട ഹോംവർക്ക് ചെയ്ത് ടി വിയാണ് കാണാനുള്ള ടി വി കണ്ട് അവർക്ക് വായിക്കുകയാണെങ്കിൽ വായിച്ച് പുറത്ത് പോവുകയാണെങ്കിൽ ജേ സി ഒക്കെ എടുത്തിട്ട് അവർ പുറത്ത് പോയി. നിങ്ങൾ എത്ര മണിക്കെത്തണം, ഇത്ര മണിക്കെത്തരുത്, അപ്പോഴേക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ ഈ കുട്ടികൾ 2 കൊല്ലം 3 കൊല്ലം ഈ കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ വീടുകളിൽ ലോട്ട് ഓഫ് ഫ്രീഡം. ഇതൊരു ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. നമ്മളെ വീടുകളിലാണെങ്കിൽ ഫ്രീഡം കുറവ് എന്നൊരു ഫീലിംഗ് ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഈ ഫീലിംഗാണ് ഈ നേരത്തെ പറഞ്ഞ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫീലിങ്ങിനെ നമ്മൾ എങ്ങനെ അതിജയിക്കും എന്നുള്ളതാണ്. ഈ അതിജയിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വഴി ആ വീടുകളിൽ അല്ലെ ആ ഒരു ജനറേഷനിൽ ഇല്ലാത്ത ഒന്ന് നമ്മളുണ്ടാക്കുക എന്ന് മാത്രമാണ്. ആ ജനറേഷനിൽ നിങ്ങൾക്കറിയാം, നമ്മൾക്കറിയാം, ഈ ഒരു പ്രായത്തിൽ ഒരു പാരൻസും ഒരു സമൂഹവും ഈ പ്രായത്തിലുള്ള ഒരു തലമുറയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ സമ്മതിക്കാത്ത ഇഷ്ടപ്പെടാത്ത ഒരു ഫാക്റ്റാണ് ഡെത്ത്, മരണം. ഇപ്പോൾ നമ്മളെ MSM പരിപാടികൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രോഫ്കോൺ പോലുള്ള പരിപാടികൾ ഇത്രയും വിജയിക്കുന്നത്? ആ പ്രായത്തിൽ ലോകത്തൊരു സംഘടനയും ആ ഏജിലുള്ള ഒരു ജനറേഷനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് മരണം ചർച്ചയാക്കുന്നില്ല. നമ്മൾ അവിടെ ചർച്ചയാക്കുന്നത് മരണം, ഈ ലൈഫ്. ഇതിനൊരുപാട് പളവളപ്പുകളുണ്ട്, പക്ഷേ ഈ പളവളപ്പുകളെല്ലാം അസ്തമിച്ചു പോകുന്ന ഒരു സത്യമുണ്ട്, അതാണ് മരണം. അത് ഏത് നേരവും വരാം, ഇതാരും പറയാൻ ഇഷ്ടപ്പെടാത്ത. ഈവൺ ഒരു പാരൻസ് പോലും യുവത്വത്തിലുള്ള ഒരു കുട്ടിയോട് അവനോട് മരണം ഡിസ്കസ് ചെയ്യാൻ അവർ മരണം ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹം, കാരണം അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുട്ടി ഇനി മരണത്തെക്കുറിച്ച് ആലോചിച്ച് ഓർക്കല്ലാണ്ടായി, കോളേജ് പഠിക്കുന്നത് ഒഴിവായി. നമ്മൾ അവിടെ നേരിട്ട് ഈ അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്തത് എന്താ? നിങ്ങൾ ഉറങ്ങുന്നത് പോലെ ഒരു ദിവസം മരിക്കും, നിങ്ങൾ ഉണരുന്നത് പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം ഉള്ളത്. അവിടെ ഇവിടെ അള്ളാഹു നമ്മളെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് അത് രേഖപ്പെടുത്തിയത് പടച്ച റബ്ബ് നാളെ നമ്മുടെ കയ്യിൽ തരും. ഇഖ്റ കിതാബക വഖഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ, നിന്റെ വേർഡ് നിന്റെ ഗ്രന്ഥം നീ വായിക്ക്. അപ്പം ഈ ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ മാത്രം മതി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒന്ന് ടൈം മാനേജ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം. എന്താ അങ്ങനെയുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ലൈഫ് എന്ന് പറയുന്നത് എന്താണ് എന്ന് മരണത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഇൻസിഡൻസുകൾ ഉണ്ടാവുന്നില്ല. നേരിട്ട് വെറും ഒരു മരണം എന്ന് മാത്രമല്ല, ഇൻസിഡൻസുകളെ ഉപയോഗപ്പെടുത്താം. അതായത് നമ്മൾ പോയി വന്ന ഒരു മരണ വീട്ടിൽ പോയി വന്ന ഇത്, അവൻ്റെ കൂടെ പഠിച്ച ആളുകൾ മരിച്ചത്, അല്ലെ അവളുടെ എന്തെങ്കിലും സംഭവിച്ചത്, അല്ലെ ഇപ്പോൾ റാഗിങ്ങിൻ്റെ പേടിച്ചിട്ടും റാഗിങ് ചെയ്തിട്ടും മെഡിക്കൽ വിദ്യാർത്ഥികൾ വരെ വിദ്യാർത്ഥിനികൾ വരെ ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ് നമ്മൾ കാണുന്ന ഏറ്റവും അപകടകരമായി. അപ്പോൾ അതോടുകൂടി അവർക്ക് എന്ത് കിട്ടി? അപ്പം അങ്ങനെയുള്ള ഒരു ചിന്ത ഈ കുട്ടികളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ടാണ് മോനെ അല്ലെ മോളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ അപ്പം നമുക്ക് ഒരു ചിട്ടയില്ലെങ്കിൽ ഈ ലൈഫിന് അള്ളാഹു ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും തീരും. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മൾക്ക് ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഈ ലൈഫ് ഓരോന്നും നമുക്ക് പ്രൊഡക്റ്റീവ് ആവണം ഓരോ നിമിഷവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അജണ്ടകൾ നമ്മളെ തീരുമാനിക്കണ്ടേ. യൂസ്ഫുള്ളായ ഉപകാരപ്രദമായ കർമ്മങ്ങളെ കൊണ്ട് നിറക്കപ്പെടേണ്ടതാണ് ജീവിതം, ഇല്ലേ നമുക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു നല്ല മനസ്സ്, അങ്ങനത്തെ മനസ്സുകൾ ആ ഒരു ടൈം ഇതിലേക്ക് അവരെ കൊണ്ടുവന്നാൽ ഈ മാറ്റങ്ങൾ നമുക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ കുറേ കാര്യങ്ങൾ, അവർ രക്ഷിതാക്കളുമായുള്ള ബന്ധം അവർ തിരിച്ചു വരികയും കൂടുതൽ സമയം ഞാൻ വീട്ടിൽ ചിലവഴിക്കണം മാതാപിതാക്കൾ, അപ്പം അതായത് അവർക്ക് എപ്പോഴും ഒരു കോൺഫിഡൻ്റ് ഉണ്ടാവണം. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ, ഇതൊരു വലിയ പോയിൻ്റാണ് സൈക്കോളജിക്കലായി ഈ ടേമിൽ. എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ അവർക്ക് എൻ്റെ ഫീലിംഗ് ഒന്നും അറിയില്ല. ദേ ആർ നോട്ട് കെയർ മീ. നിങ്ങൾ എൻ്റെ ഫീലിംഗ് കെയർ ചെയ്യുന്നില്ല, എൻ്റെ നീഡ്സ് കെയർ ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളെ മോന് കേട് വന്നാൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, അങ്ങനെ പറയുന്ന യുക്തിപരമായി സംസാരിക്കുന്ന കുട്ടികൾ പോലുണ്ട്. നിങ്ങളെന്തിനാ അങ്ങനെ പറയുന്നത്? നിങ്ങൾ നാളെ പഠിച്ചതിൻ്റെ അടുത്ത് കുറ്റപ്പെടും, നിങ്ങൾക്ക് പേടിയാകും, നിങ്ങൾക്ക് ശിക്ഷ കിട്ടും, അതൊക്കെ നിങ്ങളെ കാര്യം നടക്കുക. നിങ്ങൾ നിങ്ങളെ മോനെ പറ്റി എല്ലാവരും നല്ലത് പറയണം. മോനെ എൻ്റെ ഇങ്ങി പറയില്ല, എൻ്റെ വീട്ടിൽ ഇന്നാളെ മോന് അല്ലെ എങ്ങനെയല്ലേ. അപ്പം നിങ്ങളെ പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. ഇന്നത്തെ പ്രൊഫഷണൽ കോളേജുകളിലാണ് കുട്ടികൾ ഭൂരിപക്ഷവും പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ഇതില്ല. എൻ്റെ കെയർ, എൻ്റെ കരിയർ, ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇങ്ങനെ പോയാലാണേ രക്ഷപ്പെടുള്ളൂ, ഇങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റിയിൽ ജോലി കിട്ടുള്ളൂ. ഇപ്പം മോനോട് അല്ലെ മകളോട് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതിനെപ്പറ്റി അത്ര അറിയാത്തൊരു മോൾ എന്താ പറയുക, നിങ്ങൾ റിലീജിയസായി നടക്കും, നിങ്ങൾ മോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നതിൽ നിങ്ങൾക്ക് പേടി, മറ്റുള്ള ആക്ഷേപിക്കുന്നതിൽ പേടി. പക്ഷേ നിങ്ങൾക്കറിയില്ല ഇതൊക്കെ ആയാൽ നമ്മുടെ ഭാവി, ഫ്യൂച്ചർ, നമ്മുടെ ഫ്യൂച്ചറിന് അത് പ്രോബ്ലമാണ്, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്നൊക്കെ നമുക്ക് മാർക്കിട്ട് വെക്കും. ഇപ്പോൾ വലിയ ഹൈ വലിയ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ക്യാമ്പസ് ഇൻ്റർവ്യൂ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഗ്രാജുവേറ്റ് ആകുന്നതിൻ്റെ ഒരു മാസം മുമ്പ്, ഒരു വർഷം മുമ്പ് വലിയ വലിയ കമ്പനികൾ, അതായത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്തുള്ള ലോഡ്ജുകളിൽ ഫ്ലാറ്റുകളിൽ അവർ റൂം എടുത്ത് കൂടുകയാണ് എക്സിക്യൂട്ടീവുകൾ. എന്തിന്? ഈ പിന്നെ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകുന്ന കുട്ടികളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ്റർവ്യൂ ചെയ്ത്, ക്യാമ്പസ് ഇൻ്റർവ്യൂ ചെയ്ത് പൊക്കിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ആ വന്ന് അവിടെ അവർ കൂടി നിന്ന് കുട്ടികളെ വിളിച്ചിട്ട് വെറും ഒരു ഇൻ്റർവ്യൂ ചെയ്യല്ല ചെയ്യുന്നത്. ഓരോ കുട്ടിൻ്റെയും പേഴ്സണാലിറ്റി അവർ വായിച്ചെടുക്കുന്നു. ഇവൻ എങ്ങനെയാണ്, കഴിഞ്ഞ വർഷം എങ്ങനെയാണ്, റിലീജിയസ് സ്റ്റാറ്റസ് എന്താണ്, പിന്നെ മറ്റുള്ള വിഷയങ്ങൾ എങ്ങനെയാണ്, ഫ്ലെക്സിബിളാണോ. അപ്പോൾ ഒരു ഹിജാബൊക്കെ ഒരു ധരിക്കുന്ന ഒരു താടിയൊക്കെ ഒരു വെച്ചൊരു കുട്ടിയാണെങ്കിൽ ഈസ് നോട്ടബിൾ. അവൻ ഭയങ്കര സ്മാർട്ടാണ്, ഇതിൽ ഇൻ്റർവ്യൂവിൽ പോലും സ്മാർട്ടാണെങ്കിൽ പോലും അവരവരുടെ സ്റ്റഡി റിപ്പോർട്ട് കാണും. ഈ സ്റ്റഡി റിപ്പോർട്ട് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക. അപ്പോൾ പറയും, നിങ്ങൾക്കിതൊന്നും അറിയില്ലപ്പാ, ഉമ്മക്ക് അറിയില്ല ഫ്യൂച്ചറിൽ, നമ്മൾ എൻ്റെ ഫ്യൂച്ചറാ പ്രോബ്ലം. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവരുടെ ഫീലിംഗ് കെയർ ചെയ്യുന്നുണ്ട് എന്ന് അവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. അവരുടെ ആവശ്യങ്ങളോടൊപ്പം അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, ആശങ്ക ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു, പിന്നെ അവർ പ്രൊട്ടക്ഷൻ ഷെൽട്ടർ തേടി അവർ വരിക മാതാപിതാക്കൾ. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, മക്കൾക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അവർ ഷെൽട്ടർ തേടി ഷെൽട്ടറായി ഞങ്ങളെ കാണണം. ഷെൽട്ടറായി അവർ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെ കണ്ടാൽ മാതാപിതാക്കൾക്ക് കിട്ടേണ്ട സമയം എങ്ങോട്ട് പോകും? ഈ ആളുകളിരുത്തേക്ക് അവർ പരമാവധി അവിടെ പോയി കൂത്തിരിക്കാൻ, അവരുമായി ഡിസ്കഷൻ ചെയ്യാൻ, അവരുമായിട്ടുള്ള അവരെ സജസ്റ്റ് ചെയ്തിരുന്ന ബുക്കും ഫിലിമും കാണാൻ, അങ്ങനെയൊക്കെയാണ് അവർക്ക് താല്പര്യം ഉണ്ടാവും. മറിച്ച് എൻ്റെ പ്രോബ്ലം ഒരു വന്നാൽ ഞാൻ അത് ഉപ്പനോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, ഉമ്മനോട് ഡിസ്കസ് ചെയ്യട്ടെ, കാരണം ഉമ്മക്കും ഉപ്പക്കും അതിൽ കുറച്ചൊരു നല്ല താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതാണ് ചുരുക്കത്തിൽ പഠിച്ച് അഭിനയിക്കേണ്ട ഒരു കലയാണ്.
2: അതായത് മക്കൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളിൽ പരിഗണിക്കുകയും അവർക്ക് ആ ഒരു റെസ്പെക്ട്
3: കൊടുക്കുകയും,
2: അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുക,
3: തീർച്ചയായിട്ടും അവരോടൊപ്പം ഉണ്ടാവണം. എസ്പെഷ്യലി എക്സാം ഡേയ്സിലൊക്കെ നമ്മുടെ വലിയ മാതാപിതാക്കൾ വലിയ കുട്ടികളാണെങ്കിൽ പലപ്പോഴും പിന്നെ നമ്മുടെ എക്സാമിൻ്റെ ഒക്കെ ആ ടൈം വരുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സമ്മർദ്ദം ഉണ്ടാവും. അപ്പം നമ്മളാളുകൾ പറയുന്ന ഈ മോളോ വായിച്ചോ, കുറച്ചുകൂടി വായിച്ചു, അവർ കിടന്നുറങ്ങും. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ അവരുടെ കുട്ടികൾക്ക് ഒരു നല്ല ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ഉള്ള എക്സാം ഒക്കെ വരുന്ന ടെൻഷനൊക്കെ അനുഭവിക്കുന്ന പേഴ്സണാലിറ്റി ഡിപ്പെൻസ്, കുട്ടികളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചാണ്. ചില കുട്ടികൾ വീക്ക് ആയിരിക്കും, അപ്പം നമ്മളൊന്ന് അവിടെ ഇരുന്ന് കൊടുത്താൽ, നമ്മളവിടെ ഉറങ്ങാതെ ഇരുന്നാൽ അവരോടൊപ്പം, നമ്മൾ ആ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് തന്നെ നമ്മളും ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും.
2: അതെ അതെ, തീർച്ചയായും.
3: രാവിലെ നമ്മൾ അവരെ എഴുന്നേൽക്ക്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ ചെയ്യാൻ കഴിഞ്ഞോളന്നെ, നമ്മൾ തന്നെ അങ്ങോട്ട് കുറേ അവൾ വായിക്കാനുള്ളത് കൊണ്ട് അവളുടെ ഡ്രസ്സ് എടുത്തു വെച്ചത്, പിന്നെ മറ്റ് കാര്യങ്ങൾ അങ്ങനെ. അതിൽ മാതാപിതാക്കൾ കുറച്ചൊക്കെ ഉണ്ട് ഇന്ന്,
2: എന്നാലും
3: പക്ഷെ നമ്മൾ
2: തയ്യാറാക്കി കൊടുക്കുക.
3: ഭൂരിപക്ഷം രക്ഷിതാക്കളും വിചാരിക്കുന്ന എന്താണ്, ഷീ ഈസ് അഡൾട്ട് അല്ലെങ്കിൽ ഹീ ഈസ് അഡൾട്ട്, ഹീ ക്യാൻ ക്യാരി ഹിസ് ഓൺ, അവരുടെ ഓരോ കാര്യങ്ങളും സ്വന്തം ഓൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എന്തിനാ കെയർ ചെയ്യുന്നത്? അതൊക്കെ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ സാധന. നമ്മൾ പോലും സ്നേഹം ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ ഒരു ഇപ്പോൾ വലിയ ഒരാളാണെങ്കിൽ പോലും നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാൾ എഴുന്നേറ്റ് നമ്മളെ സ്വീകരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ വിഷമം ചോദിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ മക്കളും ഈസ് ജസ്റ്റ് ഹ്യൂമൺ, അവർക്ക് പുറത്തുനിന്നുള്ള എല്ലാ മോടികൾക്കപ്പുറം ഒരുപാട് ഫീലിങ്ങുകളുണ്ട്. നമ്മളതിൻ്റെ വൈകൃതമായ ഒരു തലത്തിലേക്ക് മാത്രമേ കാണുള്ളൂ, എന്നാൽ നല്ല കര തലത്തിൽ ഉണ്ട്. അതും കൂടി കെയർ ചെയ്യാൻ പറ്റിയാൽ രക്ഷിതാക്കളോടൊപ്പം മക്കൾ എപ്പോഴും ഒരു ഭാഗമായി, എ പാർട്ട് ഓഫ് ഹിസ് ബോഡി അതായിട്ട് തന്നെ നിൽക്കും എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്.
2: തീർച്ചയായും നമ്മളെ മക്കളോടൊപ്പം ഒരു ഒത്തുപിടിച്ച് അല്ലെങ്കിൽ അവരെ ചാരി പിടിച്ച് ഒന്ന് സ്നേഹത്തോട് പുറത്തൊക്കെ ഒന്ന് കൊട്ടി അവർക്കൊരു ഒരു എക്സാമിന് പോകുമ്പോൾ ഒരു നല്ലൊരു ഉപദേശം കൊടുത്ത് നീ ജയിക്കും അല്ലെങ്കിൽ നിനക്ക് കഴിയും എന്നുള്ള ആ ഒരു പോസിറ്റീവ് ഉപദേശങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞയക്കുക. എന്നിട്ട് അവരെ നമ്മളെ കൂട്ടത്തിൽ നടത്തിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പല മക്കൾ എത്ര കൂട്ടിപ്പിടിച്ചാലും അല്ലെങ്കിൽ എത്ര സ്നേഹത്തോട് പെരുമാറിയാലും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്താലും ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ളൊരു കൈവിട്ടു പോകൽ, അഥവാ അവരെ എങ്ങനെ ഇങ്ങോട്ട് വലിച്ചാലും വരില്ല, അല്ലെങ്കിൽ ഒരു നല്ല ഒരു കൂട്ടത്തിൽ ഒരു കുടുംബപരമായ ഒരു പരിപാടിക്ക് വിളിച്ചാൽ പോലും അവർ കൂടെ പോരാതെ തികച്ചും രക്ഷിതാക്കളിൽ നിന്നും അകന്നു നിൽക്കുന്ന പല മക്കളുമുണ്ട്. അങ്ങനത്തെ മക്കളെ എങ്ങനെ നമ്മളെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനും ഒരു ഒരു ഒരു നല്ല ഒരു കുട്ടിയായിട്ട് നമുക്ക് കാണിക്കാനും മാതൃകയാക്കാനൊക്കെ ഉള്ള രീതിയിലുള്ള,
3: ഇപ്പോൾ നമ്മുടെ ചോദ്യം പൂർണ്ണമായി ഈ ടീനേജ് പ്രായത്തിലേക്ക് വന്നോടുകൂടി മാതാപിതാക്കളും അല്ലെങ്കിൽ ഒന്നുകിൽ പിതാവ്, പലപ്പോഴും അങ്ങനെയാണ്, മാതാവുമായുള്ള ഒരു ചെറിയൊരു റിലേഷൻ അവിടെ നിർത്തി പിതാവുമായുള്ള പരമാവധി ബന്ധങ്ങൾ കുറച്ച്, അല്ലെങ്കിൽ അത് പിതാവിൻ്റെ ഭാഷയിൽ അവൻ കൈവിട്ടു പോയി, അവനിനി നന്നാവൂല, അവനെക്കൊണ്ട് കാര്യമില്ല, ഞാൻ അവനെ വിട്ടേച്ചതാണ്, ഇതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കേസുകൾ നല്ല കുടുംബങ്ങളിൽ, അതായത് നല്ല രക്ഷിതാക്കളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നല്ലതല്ലാത്ത രക്ഷിതാക്കളെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഇതിൻ്റെ കുട്ടികളെ പിന്നെ മരണവും ഭൗതികവും പാരത്രികവുമായ വിജയം ഒരുപോലെ കാണാത്ത രക്ഷിതാക്കളെക്കുറിച്ചാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും സ്വഭാവദൂഷ്യമല്ല. എന്തായാലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, ഇതൊരു റിയാലിറ്റിയാണ്. പക്ഷെ അതിനും ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. ഇതിലാദ്യം നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് പ്രതീക്ഷ കൈവിടാൻ പാടില്ല എന്നതാണ്. എനിക്കൊരുപാട് എക്സാമ്പിളുകൾ അതിന് പറയാൻ കഴിയും, പക്ഷേ ഞാൻ അതിൻ്റെ ബ്രീഫ് ആദ്യമായി ഞാൻ രക്ഷിതാക്കളോട് പറയുന്നത്, നിങ്ങളുടെ മക്കൾ ഇനി എന്തായി അത്ര തന്നെ കൈവിട്ടു പോയി എന്ന് നിങ്ങളുടെ ഭാഷയിൽ, അത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ക്വാളിറ്റിയിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാകും. എത്ര പെട്ടുപോയാലും ആ കുട്ടികളെക്കുറിച്ചുള്ള പ്രതീക്ഷ നിങ്ങളൊരിക്കലും കൈവിടരുത്. ഇന്നല്ലെങ്കിൽ നാളെ അവർ മാറ്റം സംഭവിക്കും. രണ്ട്, ഒരിക്കലും ആ ഒരു അവസ്ഥ കണ്ട് മക്കൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കരുത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച മൂന്ന് പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. രണ്ടാമത്തേത്, അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മക്കൾക്കെതിരെ ഒരിക്കലും പ്രാർത്ഥിച്ചു പോരുത്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, ചില സമയങ്ങളുണ്ട് ഒരടിമയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ആ സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ പ്രാർത്ഥനയും സമയവും കൂട്ടിമുട്ടിപ്പോയാൽ അള്ളാഹു കബൂൽ ചെയ്ത് കളയും. അതുകൊണ്ട് മക്കൾക്കെതിരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കരുത്. രണ്ടാമത്തേത്, അവരെക്കുറിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ വിടരുത്. എത്ര കൊല്ലം കൊണ്ട് മാറുന്ന നിങ്ങൾ പറയുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് മാറും, ചിലപ്പം ഒരാഴ്ച കൊണ്ട് മാറും, 2 കൊല്ലം കൊണ്ട് മാറും. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ, എൻ്റെ സ്കൂളിലെ സിസ്റ്റം അനുസരിച്ച് ഒരു കാലഘട്ടം എലിമെൻ്ററി മുതൽ 12ാം ക്ലാസ് വരെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ടേമിൽ 12 കൊല്ലം ഞാനൊരു കുട്ടിയെ പഠിപ്പിക്കും ആ ഒരു സിസ്റ്റത്തിൽ. അപ്പോൾ ഒരു കുട്ടിയുടെ 12 കൊല്ലത്തെ ആറ്റിറ്റ്യൂഡ്, വളർച്ച, ബിഹേവിയർ ഒക്കെ അതിൻ്റെ ചേഞ്ചസ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എല്ലാ സ്ഥാപനത്തിലുള്ള അധ്യാപകർക്കാണ് ഇത് കാണാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ചില കുട്ടികൾ പിന്നെ സമൂഹത്തിൽ വളരെ ഉയർന്ന, വളരെ സ്വതന്ത്രമായ ലോകത്ത് ജീവിക്കുന്ന, സാമ്പത്തികമായ ഉന്നതയിലുള്ള കുവൈറ്റ് നാഷണാലിറ്റിയിലുള്ള തന്നെ റോയൽ ഫാമിലിയിലെ കുട്ടികളായിരിക്കും. പക്ഷെ ചില കുട്ടികൾ വളരെ റൂഡ്, വളരെ റഫായിട്ട് പെരുമാറും. അധ്യാപകരെ കണ്ണീര് കുടിപ്പിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ, കണ്ണീര് കുടിപ്പിക്കും. പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾക്കറിയാം, വലിയ ഉന്നത സ്ഥാപനങ്ങളിലൊക്കെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരൊരു അത്ര ഭയങ്കര അധികാരം ഉണ്ടാകില്ല, കുട്ടികൾക്കായിരിക്കും കൂടുതൽ അധികാരം ഉണ്ടാകും. കാരണം പാരൻസിൻ്റെ ഫീസ് അതിൻ്റെ ബലത്തിലാണ് സ്ഥാപനങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷേ അതൊന്നുമല്ല പ്രശ്നം. വളരെ പ്രയാസപ്പെട്ട കുട്ടികൾ, പ്രയാസപ്പെടുത്തുന്ന ആറ്റിറ്റ്യൂഡ് മോശമായ കുട്ടികളുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഉപദേശിക്കും, രണ്ട് പ്രാവശ്യം ഉപദേശിക്കും, പിന്നെ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യും, പിന്നെ നമ്മൾ അത് പാരൻസ് മീറ്റ് വിളിക്കും, പിന്നെ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണമെങ്കിൽ ആ കുട്ടികളെ ഡിസ്മിസ് ചെയ്യാനുള്ള സജഷൻ കൊടുക്കാം പ്രിൻസിപ്പൽസ്. ഒരു വർഷം നീണ്ട ഒരു ഒന്നിലധികം 5-6 അധ്യാപകർ ഒരേ റിമാർക്ക് എഴുതിയാൽ കുട്ടീനെ നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യും, ആ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല, വെയ്റ്റിംഗ് ലിസ്റ്റിലേക്ക് മാറ്റും അതൊക്കെ. അപ്പോൾ എൻ്റെ അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടാവില്ല, എന്നാൽ എനിക്ക് വളരെ പ്രയാസം ഉണ്ടാക്കിയ ഒരുപാട് കുട്ടികൾ. പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഞാൻ അതിനൊക്കെ ഓരോ നല്ല നിലയിലും കുട്ടികളായിട്ട് ഇങ്ങനെ കാത്തിരുന്ന്, പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, 8ാം ക്ലാസ് വരെ ഏറ്റവും ബാഡ് ബിഹേവിയറിൽ പെരുമാറിയ കുട്ടി 9ാം ക്ലാസ് നിന്ന് പെട്ടെന്ന് നല്ല കുട്ടിയായി മാറി. 10ാം ക്ലാസ് വരെ വളരെ ബാഡായിട്ട് ബിഹേവ് ചെയ്ത കുട്ടി 11ാം ക്ലാസ് മുതൽ ഭയങ്കര റെസ്പെക്റ്റബിൾ, ഒബീഡിയൻറ്റ്, ഹാർഡ് വർക്ക്. അതേപോലെ തന്നെ 11ാം ക്ലാസ് വരെ റിലീജിയസ് അല്ലാത്ത, റിലീജിയസ് എന്ന് പറഞ്ഞാൽ നമ്മളാ ഉദ്ദേശിക്കുന്നത് ശരിക്കും ദീനിച്ചിട്ട, ഈ മ്യൂസിക്, പിന്നെ അതുപോലെ തന്നെ ബാഡ് സൈറ്റുകളിലുള്ള വിഹാരം, പുറത്തു പോകൽ, ഉറക്കൊഴിക്കൽ, സ്ലീപ്ലെസ് നൈറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള ജീവിച്ച കുട്ടി ഒരു വർഷം കഴിഞ്ഞ് 12ാം ക്ലാസ്സിൽ വന്ന് നോക്കുമ്പോൾ അവൻ ഏറ്റവും അവിടുത്തെ ടോപ്പ് റിലീജിയസ്, താടി വരെ വളർത്തുന്നൊരു കുട്ടി. അപ്പോൾ എന്താ ചോദിച്ചാൽ, അദ്ദേഹം ആ കുട്ടി ആ വെക്കേഷനിൽ കിട്ടിയ ഏതോ ഒരു ഇതിൽ എന്ത് ചെയ്തു, സാക്കിർ നായിക്കിൻ്റെ വീഡിയോ ക്ലിപ്പ് കാണുകയും അങ്ങനെ സാക്കിർ നായിക്കിനെ പരിചയപ്പെട്ട് പിന്നെ അതിൻ്റെ ഒരു ഭയങ്കര ഇതായി മാറി. അങ്ങനെ അദ്ദേഹം നല്ല നല്ല സ്കോളേഴ്സിൻ്റെ ഒക്കെ സൈറ്റൊക്കെ ഈ കുട്ടി തപ്പാൻ തുടങ്ങി. പിന്നെ അവൻ സ്കൂളിൽ ഏറ്റവും നല്ല ഒരു കുട്ടിയായി മാറി. അതേപോലെ തന്നെ 12ാം ക്ലാസ്സിൽ വരെ ഒബീഡിയൻ്റ് അല്ലാത്ത വളരെ ബാഡായ ഒരു കുട്ടി 12ാം ക്ലാസ്സിൽ നിന്ന് നല്ല കുട്ടിയായി മാറി. നല്ല കുട്ടി, എല്ലാം ഹാർഡ് വർക്ക്, പഠിപ്പാൻ അവന് ബുദ്ധിപരമായി കുറച്ച് കഴിവ് കുറവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരിക്കലും രക്ഷിതാക്കൾ എഴുതി തള്ളരുത് മക്കളെ. കാരണം ആരായി മക്കൾ, ആരായി മനുഷ്യ കുഞ്ഞ്? മനുഷ്യക്കുഞ്ഞെന്ന് പറഞ്ഞാൽ വലഖദ് കറബ്ന ബനി ആദം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയും ആദം സന്തതിയെ നാം ആദരിച്ചിരിക്കുന്നു. അതിന് വേറൊരു മീനിങ് എന്താ? സൃഷ്ടാവായ അള്ളാഹുവിനാൽ ആദരവ് ലഭിച്ച ഒരു മെറ്റീരിയലാണ് ഹ്യൂമൻ. രണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓരോ മനുഷ്യൻ്റെയും ഹൃദയം അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. യാ മുഖല്ലിബൽ കൊലൂബി സബ്ബിത് കൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്യണേ? റസൂൽ ഏറ്റവും പ്രാർത്ഥിച്ചിരുന്നതാണ്, എപ്പോഴും മാറും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, റസൂലെ ഞങ്ങളെ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുവോ? ഞങ്ങൾ ഇനിയും അവിശ്വാസികളാകുമോ? അപ്പോൾ റസൂൽ പറഞ്ഞ മറുപടിയാണിത്. അപ്പോൾ ഇത് മക്കളിൽ പെടൂലേ? ഇത് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഈ കുട്ടികൾ എന്നും മാറും. അതേപോലെ തന്നെ നമ്മൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ധൃതി കാണിക്കും ഈ കൗൺസിലിങ്ങിൻ്റെ അടുത്ത്. കൗൺസിലിംഗ് ഇന്നൊരു പ്രധാനമായ ഒരു പ്രതിഭാസമാണ്. പക്ഷെ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക കുട്ടികളെ, പക്ഷെ കുട്ടികൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യരുത് നമ്മൾ മെൻ്റലായിട്ടാണ് ഈ വാപ്പ കൊണ്ടുപോകുന്നത്, ഞാൻ വരില്ല, ഇനി ഒന്നും ഇങ്ങോട്ട് പോകാനൊക്കെ. അതേ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ അവരെ പറഞ്ഞേക്കാം, എന്തെന്ന്, ഇന്ന് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് എൻ്റെ കരിയറിനെ കുറിച്ചോ അതുപോലെ തന്നെ ഏത് കോഴ്സ് സജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് പറഞ്ഞയക്കുക. അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളോട്, ഇവരിലത്ത് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ആളുകളോട് നമ്മൾ, അവരറിയാതെ നമ്മൾ ആ രക്ഷിതാക്കൾക്ക് അറിയേണ്ട ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്, അവരെ പറഞ്ഞു നോക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ അനുഭവത്തിലുള്ള. കുവൈത്തിലെ ഭരണാധികാരികളിലെ ഏറ്റവും ടോപ്പിലുള്ള ഒരാളുടെ പേരക്കുട്ടി, അവർ 12-ാം ക്ലാസ് വരെ ഏകദേശം അവൻ അമേരിക്കയിൽ ജീവിച്ചതാണ്. അപ്പം നിങ്ങൾക്കറിയാം ഫ്രീ ആയിട്ട് ജീവിച്ചു. രണ്ട്, ആ ഫാമിലിയിലെ തന്നെ ഏറ്റവും ടോപ്പിലുള്ള, അവരുടെ സ്വാതന്ത്ര്യവും സെക്യൂരിറ്റിയും എല്ലാം നിങ്ങൾക്ക് ഓർത്താൽ മതി. ടീനേജ് ആകുമ്പോഴേക്കും അതും ജീവിച്ചത് ഫ്രീ ലോകത്താണെങ്കിൽ, അമേരിക്കൻ സിറ്റുവേഷനിൽ ആ കുട്ടി ജീവിച്ചു. അങ്ങനെ 12-ാം ക്ലാസ് അവൻ സക്സസ് ആവില്ല, തിരിച്ചു വന്നു. ഞങ്ങളുടെ സ്കൂളിൽ അവനെ ചേർത്തി, അഡ്മിഷൻ കൊടുത്തു. പ്രൈവറ്റ് ആയതുകൊണ്ട് അവൻ ഒരു വർഷം കൂടി ഇയർ സെക്കൻഡ് ഒരു ശ്രമം കൂടി നടത്താൻ. അങ്ങനെ ഈ ചെറുപ്പക്കാരെന്ന് പറയുക, കുട്ടിയല്ല 12-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരൻ, ആ കുട്ടി എൻ്റെ അടുത്ത്, ഇസ്ലാമിക് മുസ്ലിമായ എല്ലാ ആളുകളും, ബാപ്പ മുസ്ലിമാണെങ്കിൽ നമ്മളെ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഇസ്ലാമിക് സ്റ്റഡീസ് ഒരു നിർബന്ധമായിട്ട് പഠിക്കണം, അതിലൊരു ജനറൽ സബ്ജക്റ്റിൽ പെട്ടതാണ്. അങ്ങനെ ഒരു ഇസ്ലാം എന്നുള്ള സബ്ജക്റ്റിൽ വരുമ്പോൾ ഏകദേശം എന്തായാലും എൻ്റെ അടുത്ത് വരും, നോൺ അറബ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അറബിക് ലാംഗ്വേജ് സ്ട്രെങ്ത് അല്ലെങ്കിൽ. അപ്പോൾ ഈ കുട്ടി വലിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഇവനൊന്നും അറിയില്ല, അലിഫ്ബാ ഒന്നും അറിയില്ല. ഫസ്റ്റിൽ അവിടെ വളർന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റഡീസിലൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല, അറബി പഠിച്ചിട്ടില്ല. അറബികളാണ് രാജ്യത്തിൻ്റെ ഉന്നത പദവിയിലുള്ള ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. പക്ഷേ അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, അറബ് ലോകത്ത് പഠിക്കുമ്പോഴാണ് അറബി പഠിക്കേണ്ടതുള്ളൂ, പുറത്ത് ലോകത്തായതുകൊണ്ട് ഞങ്ങൾ അറബി പഠിച്ചിട്ടില്ല, അതിന് അവസ്ഥ സ്കൂൾ അറബി ഇല്ല എന്നൊരു പറയാം. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല, കാരണം നമ്മൾ നോൺ അറബിക് വേൾഡിൽ ജീവിച്ചിട്ടും മദ്രസയും സംവിധാനം. അപ്പോൾ അവരങ്ങനെയല്ല, സ്കൂളിൽ അറബി ഇല്ലാത്തതുകൊണ്ട് അറബി പഠിച്ചിട്ടില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ ഈ കുട്ടിയേക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ഡാർവിനിങ് സിദ്ധാന്തം മറ്റ് കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ച് അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ കുട്ടീനെ, എനിക്ക് ആ കുട്ടീൻ്റെ സിറ്റുവേഷൻ അറിഞ്ഞാൽ, ആ കുട്ടിയിൽ ഇസ്ലാം ഒരു ഫാക്റ്റാണ്, ഇസ്ലാം ഒരു അപ്ലിക്കബിളാണ്, ഇസ്ലാം ഒരു റിയലിസ്റ്റിക്കാണ്, അതാണ് എൻ്റെ മനസ്സിലുള്ള ഐഡിയ. ഈ ഐഡിയ ആ കുട്ടിക്ക് കിട്ടാൻ തക്കത്തോണാണ് ഞാൻ ക്ലാസ്സിൽ എൻ്റെ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നതിനേക്കാളും ഈ ഐഡിയ ഈ കുട്ടിക്ക് കിട്ടാനുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ടോപ്പിക് എന്നെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരുന്ന് പല ദിവസം ക്ലാസ്സിൽ ഈ കുട്ടി വന്നു, മറ്റു പല ക്ലാസ്സിൽ ഈ കുട്ടി പോവില്ല, ഈ ചെറിയ പോവില്ല. അങ്ങനെ ഇവൻ ഉമ്മൻ്റെ അടുത്ത് പോയിട്ട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ ഒരുപാട് ഇസ്ലാമിക് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് അതേമാതിരിയുള്ളൊരു ടീച്ചിങ് അല്ല ഇത്, ഞാൻ മനസ്സിലാക്കി ഇസ്ലാം അല്ല ഇയാൾ പറഞ്ഞിരുന്നത് എന്നൊക്കെ അയാൾ എന്തോ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ. അങ്ങനെ ഈ ഉമ്മ വളരെ ടോപ്പിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്, അവർ സ്കൂളിൻ്റെ അഡ്മിനെ വിളിച്ചു, ഇന്ന് ഹൈസ്കൂളിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അഡ്മിൻ നേരെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ വിളിച്ചു, അവർക്ക് അത്ര ഓർമ്മ ഉണ്ടാവില്ല ആരാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു നോൺ അറബിക്കായ സ്റ്റാഫാണ്, അറബി അല്ലാത്ത, അറബികളിൽ രണ്ടാമത്തത് ഞാൻ നാറ്റീവ് ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് സ്പീക്കർ അല്ല, അറബിക് നാറ്റീവ് അറബിക്കും അല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നോട്ട്സിലൊക്കെ പലപ്പോഴും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൂടായില്ല, കാരണം നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിനാണെങ്കിൽ അറബി മാത്രം അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന നോട്ട് അത്ര ക്ലിയറായിട്ട് പരിശോധിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് വിളി വന്നു, ഇന്നാളെ വിളിച്ചത് അമീറിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളെ വിളിച്ചത്. അപ്പോൾ അവർക്കാകെ പേടിയായി, കാരണം എന്താ കംപ്ലയിൻ്റ് ഉണ്ടോ, എൻ്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ. അപ്പോൾ അവരെന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു ആരാണ്, നീ എന്തോ കൊടുത്തിരുന്നോ, പേപ്പർ കൊടുത്തില്ലെന്നെങ്കിലും. കാരണം ഈ മൗലികവാദം ഒക്കെ നമ്മളെ ചില സംഗതികളൊക്കെ നമ്മൾ കണിശമായി എഴുതി കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര റെസ്ട്രിക്റ്റായിട്ട് തോന്നും. അങ്ങനെ ഇസ്ലാമിക് ഫണ്ടമെൻ്റൽ അങ്ങനെ ചില കംപ്ലയിൻറ്റുകളൊക്കെ പല ഭാഗത്തുനിന്നും പിന്നെ ഇഖ്തിലാത്തൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളെ ആളുകൾ ഈ അമേരിക്കൻ ഫാമിലികളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഉമ്മ അമേരിക്കക്കാരെത്തി, ഉപ്പ അമേ കുവൈറ്റി. അപ്പോൾ അവിടെയൊക്കെ ഡിസ്കസ് ചെയ്യും ഇതൊക്കെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ. ജിഹാദ് എന്ന വേർഡൊക്കെ കാണുമ്പോൾ ഒക്കെ അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയോ എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം എന്നെ വിളിച്ചത്. പിന്നെ അവർക്കാണല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഏതായാലും അവരൊരു നമ്പർ തന്നിട്ടുണ്ട്, ഈ നമ്പറിൽ ഇങ്ങനെ വിളിക്കണം എന്ന്. അങ്ങനെ ഞാൻ ഫോണിൽ എടുത്ത് ഒരു പോയി മൊബൈലിൽ വിളിച്ചു, ആരാണ്. അപ്പം എന്നോട് വളരെ ഗൗരവത്തിൽ ചോദിച്ചു, ഹു ആർ യു, നീ എവിടെയാണ്, എന്താ നിൻ്റെ നാഷണാലിറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഹിന്ദിയാണ്, ഇന്ത്യനാണ് അങ്ങനെയൊക്കെ ഒക്കെ. പിന്നെ അവരുടെ ട്യൂണ് മാറി. ഞാൻ ഇന്ന ആളുടെ ഉമ്മയാണ്, സാലിമിൻ്റെ ഉമ്മയാണ്. അവൻ ഇവിടെ വന്നിട്ട് നിങ്ങളെക്കുറിച്ച് എന്തെന്നില്ലാതെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ച കാര്യങ്ങൾ അവനോട് പറയരുത്, നിങ്ങളുടെ ഒന്നൊരു എന്തോ ഒരു ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അവനോട് വ്യഭിചാരത്തെക്കുറിച്ചും ഡ്രഗിനെക്കുറിച്ചും നല്ലോണം ഉപദേശിച്ചു കൊടുക്കണം. ഞാൻ വിളിച്ചത് നിങ്ങൾ പറയരുത്. അപ്പോൾ സത്യത്തിൽ അതൊരു

പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുള്ള് എഴുതി തള്ളും, ഇനിയും നന്നാകൂല. അതേ സ്ഥാനത്ത് എൻ്റെ അടുത്ത് വന്ന് നമ്മൾ ഒരു സംഗതി മാറാൻ എത്ര കാലം എടുക്കണം? ഇപ്പോൾ നമുക്കറിയാം ക്ഷമ സബർ പഠിപ്പിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന സബർ എന്ന് പറഞ്ഞാൽ വേദന ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നതിനാണ് സബർ. ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം എപ്പോഴാണ് കിട്ടുക? യാക്കൂബ് നബി അലൈഹി സ്സലാമിൻ്റെയും യൂസുഫ് നബി അലൈഹി സ്സലാമിൻ്റെയും കഥയിൽ തന്നെ നമുക്കറിയാം, യൂസുഫിനെ പ്രവാചകനായ യാക്കൂബ് നബി, പ്രവാചകനായ യാക്കൂബ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് യൂസുഫ് നബിയുടെ മിസ്സിങ്. ഈ പ്രാർത്ഥനയ്ക്ക് അള്ള ഉത്തരം കൊടുക്കുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്? എത്ര ടേൺ, എന്തെല്ലാം മേഖലകളിലൂടെ കടന്നു പോയിട്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം മാതാ പിന്നെ സ്വപ്നത്തിൽ നമ്മൾ കണ്ട പിന്നെ 10 നക്ഷത്രങ്ങളും പിന്നെ സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യുന്നതിനെ യാഥാർത്ഥ്യമാകുന്നത്? എന്നാൽ നമ്മൾ വിചാരിക്കുന്ന എന്താ, നമ്മൾ ദ്വാരക്കുന്നു ഒരു ദിവസം കൊണ്ട് കിട്ടണം, രണ്ട് ദിവസം കൊണ്ട് കിട്ടണമില്ല. എത്ര എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ്, കുവൈത്തിലുള്ള ഒരു രക്ഷിതാവ്, നമ്മളെ തന്നെ ഒരു രക്ഷിതാവ്, മലയാളി രക്ഷിതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ സ്റ്റുഡൻറ്, ഞാനാണ് ആ കുട്ടിയെ ചെറുപ്പം മുതൽ മദ്രസിൽ പഠിപ്പിച്ച്. അപ്പോൾ ഉസ്താദേവൻ പറ്റപ്പോയി, നമ്മൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഗോവക്കാരും മറ്റുള്ളൊക്കെയാണ്, നമ്മൾ പറഞ്ഞിടത്തിലൊന്നുമില്ല, പഠിക്കാൻ ഇഷ്ടമില്ല, പിന്നെ ഓനിങ്ങനെ വൈകുന്നേരം അവിടെ നടക്കും, എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടി ജോലിക്ക് പോവുകയാണ് ഫ്രണ്ട്സൊക്കെ. അപ്പോൾ ഓനെ അദ്ദേഹം നാട്ടിൽ നിന്ന് വന്നൊരു ഒരു എഞ്ചിനീയർ കൊണ്ടൊരു എക്സ്പേർട്ട്, എഡ്യൂക്കേഷണൽ എക്സ്പേർട്ടായ ഒരു മലയാളി വന്നപ്പോൾ ഓനെ ഇത് ചെയ്യിപ്പിച്ചു കൊടുത്തു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഇതായിരുന്നു, നിങ്ങളൊരിക്കലും പ്രതീക്ഷ നശിപ്പിക്കരുത്, മാറും. കാരണം എൻ്റെ അനുഭവമായിരുന്നു മാറുമെന്നത്, അനുഭവമാണ്, ഞാൻ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലുണ്ടായ അനുഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷ നശിക്കരുത്, നിങ്ങൾ പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ നിങ്ങൾ ശ്രമിക്ക്, ഒരു ക്വയറ്റായിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവർ, നിങ്ങൾ അവനെ വിട്ടു എന്ന് അവനെ ഫീൽ ചെയ്യരുത്, അവൻ നിങ്ങളെ വിട്ടാലും നിങ്ങൾ അവനെ വിട്ടു എന്ന് ഫീൽ ചെയ്യരുത്. അൽഹംദുലില്ലാ, 1.5 വർഷം കഴിഞ്ഞില്ല, 2 വർഷത്തിൻ്റെ ചുവടെ കഴിഞ്ഞപ്പോഴേക്കും ഈ പിതാവിൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം മറ്റൊരു പരിപാടി കണ്ട് പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അഷ്റഫ് നിങ്ങൾ പറഞ്ഞത് കംപ്ലീറ്റ് ശരിയാണ്, മോൻ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്, മാറുന്നുണ്ട്, ഇപ്പം സജീവമാണ്, പള്ളിയിൽ വരുന്നു, നമ്മുടെ പരിപാടികൾക്ക് വരുന്നു, ജോലിക്ക് പോകുന്നു, അതരസം ജോലിക്ക് പോകുന്നു, പ്ലസ് അവൻ പുതിയൊരു കോഴ്സിനെ രജിസ്റ്റർ ചെയ്തു, ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റുമില്ല. അപ്പം എന്തുകൊണ്ടാണത്? നമ്മുടെ രക്ഷിതാക്കൾ പട്ടെഴുതി തള്ളും. പിന്നെ രണ്ടാമത്തത്, പിന്നെ ഇതിൻ്റെ ചില കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾ പറ്റ വിട്ടുപോവാൻ, അത് വിദ്യാഭ്യാസപരമായ ഒരുപാട് പ്രതിസന്ധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് കുട്ടികൾക്ക് ഉള്ള ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നിടത്ത്, ഇപ്പോൾ പ്രവാസികളായ രക്ഷിതാക്കളും അല്ലാത്തവരും, പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം എൻ്റെ മുമ്പിൽ തന്നെ ഒരു കേസുണ്ട്, പിന്നെ പ്രവാസിയായ വാപ്പ ഉമ്മ, മകൻ ഇവിടെ ഒറ്റയ്ക്ക് വീട്ടിൽ കാറുണ്ട്, ബൈക്കുണ്ട്, നെറ്റുണ്ട്, പ്ലസ് ടുവിൽ നല്ല മാർക്കോടുകൂടി പാസ്സായ മകൻ, എൻജിനീയറിംഗ് കോളേജിൽ കൊണ്ടുപോയി ചേർത്ത്, 2.5 മാസം അവിടെ കംപ്ലീറ്റ് ആയില്ല, കുട്ടി തിരിച്ചു പോന്നു, 1 കൊല്ലം മിസ്സായി, പോയില്ല, എന്ത് പറഞ്ഞിട്ട് പോകാൻ പറ്റും. ഇപ്പം ഈ കൊല്ലം വീണ്ടും ശ്രമിച്ചു, ഇപ്പം ഇന്ന് ഈ മാസം ഓഗസ്റ്റ് ആവാനായില്ലേ, ജൂലൈ ലാസ്റ്റായി, ഏകദേശം അഡ്മിഷനൊക്കെ കംപ്ലീറ്റ് ആയി, ഇതുവരെ എവിടെയോ അവനെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താ? പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ലൈഫിൻ്റെ ഒരു ടേസ്റ്റ് ഈ കുട്ടി എന്തായി, അറിഞ്ഞുപോയി. റെസ്പോൺസിബിലിറ്റി ഇല്ല, ടെൻഷനില്ല. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ വളർന്ന ഒരു കുട്ടി പെട്ടെന്ന് നമ്മളൊരു ഹോസ്റ്റലിൽ കൊണ്ടാക്കുക വെച്ചോ, അവിടെ ഒരു സ്ട്രിക്ട് ഒരു ഒരു ടൈം ടേബിൾ ഉണ്ട്, അവിടെ അടങ്ങിയിരിക്കണം, അവിടെ താമസിക്കണം, ഫോൺ ഉപയോഗിക്കുന്നതിന് സ്ട്രിക്റ്റ് ഉണ്ട്, ഉദ്ദേശിക്കുന്ന സമയത്ത് നെറ്റ് കിട്ടില്ല, വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള. അപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ പറയുന്ന പ്രാഥമിക സൗകര്യങ്ങൾ ഒഴുക്കുന്നിടത്തിൽ നമുക്ക് വരുന്ന വീഴ്ചകൾ, ആവശ്യത്തിൽ ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ, പിന്നെ വാൺസ് നീഡ്സ് അല്ലേ, അതേപോലെ തന്നെ ഇത് രണ്ടും അല്ലാത്ത അനാവശ്യം, അത് മൂന്നാമത്. സത്യത്തിൽ നമ്മളുടെ പാരൻറ്റിങ്ങിൽ നമുക്ക് വരുന്ന ഒരു പ്രോബ്ലം, നമ്മൾ മക്കളിൽ തന്നെ സൃഷ്ടിക്കുന്ന ഒരു പ്രോബ്ലം, നീഡ്സിനേക്കാൾ അപ്പുറത്ത് വാൺസിനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾ ആഗ്രഹിക്കുന്നത് വാൺസാണ്, അത് എനിക്കിന്നത് വേണം, ഇന്നത് കിട്ടിയാൽ തിരക്കേടില്ല. അപ്പം നീഡ്സ് നമ്മൾ, കുട്ടികൾ അറിയുന്നില്ല അത് നീഡ്സാണെന്ന്, നമ്മളത് പ്രൊവൈഡ്, അത് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഈ നീഡ്സ്, അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കപ്പുറം വാൻസിൽ നമ്മളൊരു കൺട്രോൾ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റീസ് പഠിക്കും. അപ്പോൾ നമ്മൾ കുട്ടിയെ ചെറിയ മാതാപിതാക്കൾ, ചെറിയ കുട്ടികളിൽ പോലും നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബാഗ് എടുക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെ
നമ്മൾ ബാഗും ബുക്ക്

0: പിന്നെ കൊടയും ഇതെല്ലാം എടുത്ത് കായ് പിടിച്ചിട്ടാണ് ഓട്ടോറിക്ഷയിലേക്ക് പോകുക. എന്നിട്ട് കുട്ടീനെ നമ്മൾ അതിൽ വെച്ച് കൊടുത്തിട്ട് ഇട്ട് വെച്ച് കൊടുക്കും. ഈ കുട്ടിക്ക് ഇറങ്ങാനും വേഗം എടുത്തിറങ്ങും. ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടിയും ഇറങ്ങി പോരും,
1: കുട്ടി ഇറങ്ങി പോരും.
0: അപ്പം എന്നിട്ട് ഓട്ടോ ആടെ വെച്ചേക്കും. എന്നിട്ട് നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നില്ല. നമ്മൾ ഇതിൽ പഠിക്കേണ്ട ഏറ്റവും കൗമാരത്തിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളെ റെസ്പോൺസിബിലിറ്റീസ് പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരേണ്ടതാണ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. പഠിപ്പിക്കുക എന്നല്ല, പഠിപ്പിക്കാണ്ടല്ല പല
1: അതെ ചോദ്യം. പ്രവാസികളിലുള്ള ഒരു മാനസികരമായ ഒരു വിഷമം എന്താ വെച്ചാൽ, എനിക്ക് ചെറുപ്പത്തിലൊന്നും കിട്ടിയിട്ടില്ല, അപ്പം എൻ്റെ മക്കൾക്ക് ഈ ഒരു പ്രയാസം വരുത് വിചാരിച്ചിട്ട് ഇതൊക്കെ അഡ്വാൻസ് ആയിട്ടാണ് വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. അതോടെ ശരിക്കെന്താ വെച്ചാൽ മക്കൾക്ക് പിന്നെ ഇത് ഫ്രീ ആയല്ലോ. അമ്മയും ബാപ്പയും ഗൾഫിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓൻ്റെ സ്വാതന്ത്ര്യം പറയും വേണ്ട. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ വരുന്ന ഒരു പ്രയാസങ്ങളാണ്. അപ്പം അത് രക്ഷിതാക്കളെ ഭാഗത്തുനിന്നും നല്ലൊരു ശ്രദ്ധ, ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിന് ആ കൊടുക്കുന്ന സംഭവം അതൊരു സംഗതിയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ട്, അതുപോലെ നമ്മൾ മക്കൾക്ക് ക്യാഷ് നൽകുന്നതാണെന്നുണ്ടെങ്കിൽ പോലും മക്കളോട് നമുക്ക് ചോദിക്കാൻ പറ്റണം, നിങ്ങൾ ഇത്ര രൂപ ഞാൻ അയച്ചു, എന്ത് ചെലവഴിച്ചു. പൊതുവേ മാതാക്കളിലാണ് ശരിക്കെന്താ വെച്ചാൽ, മാതാക്കളിലാണ് എപ്പോഴും മക്കൾ മാതാക്കളോട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. കാരണം വാപ്പാനോട് ചോദിക്കാൻ പേടിയുണ്ടാവും, അല്ലെങ്കിൽ ഉമ്മാനെ കൊണ്ട് ചോദിപ്പിക്കും, എന്നിട്ട് അതിങ്ങനെ മേടിച്ചെടുക്കും. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു മാതാവാണെന്നുണ്ടെങ്കിലും കൂടുതൽ കൊടുത്ത് മക്കളെ വഷളാക്കുന്നതിലുപരി ആ കൊടുക്കുന്നത് ഒരു നിയന്ത്രിതമായ രീതിയിൽ കൊടുക്കുകയും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ചെലവഴിച്ചു. പല മക്കളും രണ്ടും മൂന്നും പ്രാവശ്യം ഫീസ് വാങ്ങിക്കൊണ്ടുപോയി ദൂർത്തടിച്ച് കളയുന്നൊരവസ്ഥ ഉണ്ട്. അതിനൊക്കെ ഒരു ഭാഗത്ത് മാതാക്കളാണ് സൈഡ് നിന്ന് കൊടുക്കുന്നതെന്ന് തന്നെ ഇന്ന് ഇന്നിൻ്റെ ഓരോ അനുഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ഒരു രീതിയിൽ എൻ്റെ മകൻ നന്നാവണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുമ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് നല്ലൊരു നോട്ടം, അതായത് അതിനെ ഒരുപാട് ഓവർകം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഒരു പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരുപാട് ചോദ്യം ചെയ്യുന്നതിലുപരി ഒരു സ്നേഹത്തോടെ ഒരു ഗുണദോഷത്തോടു കൂടി, അഥവാ ആദ്യം നിൻ്റെ ഗുണം പറഞ്ഞ് പിന്നെ ദോഷം പറയുന്നൊരവസ്ഥ നമ്മളിലുണ്ടാവണം. അതായത് നീ ഇന്നത് ഇന്നത് ചെയ്തതൊക്കെ നന്നായിട്ടുണ്ട്, ഇന്ന് ഇതും കൂടി ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ അവരെ ഒരു മോട്ടിവേഷൻ രീതിയിലും അവരെ പരിഗണിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട്.
2: ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ സ്നേഹക്കൂടിൽ കൗമാര പ്രായത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ, കൗമാരം കയറ്റവും ഇറക്കവും അതിൻ്റെ ഭാഗം രണ്ടാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
0: അൽ ഉസൂൽ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ട വളരെ ആഴത്തിലുള്ള പഠന സെഷനാണ് അബ്ദുൽ മാലിക് സലഫി നേതൃത്വം നൽകുന്ന ഈ പഠന സെഷനിൽ. സ്വഹീഹായ ഹദീസുകൾ ഖുർആനിൽ എതിരാവുമോ എന്ന വിഷയത്തിലാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാ അമ്മാ ബാദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് എതിരാവുകയില്ല, തെളിഞ്ഞ ബുദ്ധി ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ തിരസ്കരിക്കുകയില്ല എന്നുള്ളതിൻ്റെ ചില തെളിവുകളും ചില വസ്തുതകളുമാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെക്കുറിച്ച് ഒന്നുകിൽ അജ്ഞത കൊണ്ടോ അതല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ ചില ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ വേദഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനോട് തട്ടിച്ചു നോക്കിക്കൊണ്ടാണ് പ്രവാചകൻ്റെ ഹദീസുകളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ വിശുദ്ധ ഖുർആനിന് എതിരായിക്കൊണ്ട് ഹദീസുകൾ വന്നാൽ അതൊരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരുപാട് ഹദീസുകളെ ഈ ഒരു പേരു പറഞ്ഞുകൊണ്ട് ചില ആളുകൾ നിഷേധിക്കുവാൻ വേണ്ടി തയ്യാറാകാറുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഏതെങ്കിലും അവിടെ നിന്നും ഇവിടെ നിന്നും ഓതി ഈ ആയത്തിന് ഇന്ന ഹദീസ് എതിരാണ്, അതുകൊണ്ട് ആ ഹദീസ് നമുക്ക് സ്വീകാര്യമല്ല എന്നു പറയുന്ന ഒരു പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വാദത്തിൻ്റെ വസ്തുത എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ചില അസുലുകൾ, ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, അത് വഹയാണ്, അത് പ്രവർത്തനമാണെങ്കിലും കൗലാണെങ്കിലും ഫിഅലാണെങ്കിലും തഖ്രീറാണെങ്കിലും പ്രവാചകൻ്റെ വാക്കാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും അംഗീകാരങ്ങളാണെങ്കിലും ഒക്കെ വഹയാണ്. അല്ലാഹുവിൻ്റെ ഖുർആൻ വഹയായതുപോലെ തന്നെ وَمَا يَنْتِخُ عَنِ الْهَوَى إِنْ هُوَ إِلَّا وَحْيٌ يُوحَى. അപ്പോൾ ഖുർആനും വഹിയാണ്, പ്രവാചകന്റെ ഹദീസുകളും വഹിയാണെങ്കിൽ ഒരു വഹി മറ്റൊരു വഹിന് എതിരാവുകയില്ല എന്നത് അറിയപ്പെട്ട സംഗതിയാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രവാചകൻ ഒന്നുകൂടി ഇക്കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലുഹു മഅഹു, എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്, ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ അതുപോലത്തെ ഒന്നും നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളാകുന്ന സുന്നത്തുകളും അള്ളാഹുവിൻ്റെ വഹയാണ്, അതുകൊണ്ട് തന്നെ ഖുർആനിന് സുന്നത്തെതിരാവുക, ഹദീസ് ഖുർആനെതിരാവുക, ഖുർആൻ ഹദീസിനെതിരാവുക എന്ന ഒരു സംഗതി ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ചുരുക്കി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഹദീസുകൾ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ടാവും, തിരിച്ചുമുണ്ടാകാം. ഇനി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അത് ഹദീസിൽ സിയാദത്തൻ അധികമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകാം. എന്തു തന്നെയാണെങ്കിലും പ്രവാചകനിലേക്ക് ചേർത്തപ്പെടുന്ന സ്വഹീഹായ ഹദീസുകൾ അത് വിശുദ്ധ ഖുർആനിന് എതിരാകുന്നു അല്ലെങ്കിൽ എതിരാണ് എന്ന രീതിയിലുള്ള പ്രചരണം ശരിയല്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ, പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ തങ്ങളുടെ ബുദ്ധിക്കും ഇച്ഛക്കും തങ്ങളുടെ ഹവകൾക്കും എതിരാകുന്നതുകൊണ്ട് നിഷേധിക്കുവാനുള്ള ഒരു ചുളിവായി അല്ലെങ്കിൽ ഒരു ദുർബലവാദമായിക്കൊണ്ട് മാത്രമേ നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് പറഞ്ഞത്? വഅൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ് മാ നുസില ഇലൈഹിം, പ്രവാചകരെ നിങ്ങൾക്ക് നാം ഇറക്കിയിരിക്കുന്ന ദിക്ർ, നിങ്ങളിലേക്ക് നാം ദിക്ർ ഇറക്കിയിരിക്കുന്നു, ലിതുബയ്യന ലിന്നാസ്, നിങ്ങൾ ആളുകൾക്ക് ബയാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടി, മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട ഒന്ന്. അപ്പോൾ ഖുർആൻ വിശദീകരിക്കാൻ വേണ്ടി പ്രവാചകൻ അല്ലാഹു ദിക്ർ നൽകി, ഹദീസുകൾ നൽകി, ആ ഖുർആൻ എങ്ങനെയാണ് അതിൻ്റെ വിശദീകരണം എതിരാവുക? ഖുർആൻ വിശദീകരിക്കാനാണ് അള്ളാഹു ഹദീസുകൾ കൊടുത്തതെങ്കിൽ ആ ഖുർആനിന് എതിരാകുന്നൊരു വിശദീകരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നടത്തുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വാദം അടിസ്ഥാനരഹിതമാണ്. പ്രവാചകൻ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഒരു സ്വഹീഹായ ഹദീസ് അതൊരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരാവുകയില്ല. എന്നാൽ ചില ആളുകൾ ഈ വിഷയത്തിൽ ഒരു ഹദീസ് എന്ന പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന പേരിൽ ചില കാര്യങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസായിക്കൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ചില സംഗതികളിൽപ്പെട്ട ഒരു സംഭവമാണ്. അവർ പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന പേരിലാണ്. ഇദാ ജാഅക്കും അന്നി ഹദീസുൻ ഫഅരിദുഹു അലാ കിതാബില്ലാഹ് ഫമാ വാഫഖ ഫഖുദൂഹു വമാ ഖാലഫ ഫതർകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നു എന്ന് പറയപ്പെട്ടുകൊണ്ട് ഈയൊരു ഹദീസ്, ഇത് ഹദീസല്ല, നിങ്ങൾക്ക് എന്നിൽ നിന്നൊരു ഹദീസ് വന്നു കിട്ടിയാൽ ഫഅരിദൂഹു അലാ കിതാബില്ലാ, നിങ്ങൾ അതിനെ അള്ളാഹുവിൻ്റെ കിതാബുമായി കൊണ്ട് തട്ടിച്ചു നോക്കണം, ഖുർആനുമായി കൊണ്ട് തട്ടിച്ചു നോക്കണം. ഫമാ വാഫഖ, ആ ഖുർആനിനോട് യോജിക്കുന്നതാണെങ്കിൽ ഫഖുദൂഹു, ആ ഹദീസ് നിങ്ങൾക്ക് സ്വീകരിക്കാം. വമാ ഖാലഫ്, ആ ഖുർആനിനോട് യോജിക്കാത്ത മുഖാലഫത്താണെങ്കിൽ അത് നിങ്ങൾ ഫത്രുഖൂ, നിങ്ങളതിനെ തള്ളിക്കളയണം. ഇത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ സിന്ദീഖുകളായ, മതനിഷേധികളായ വ്യാജവാദികൾ കെട്ടിയുണ്ടാക്കിയ, ഇസ്ലാമിനെ പൊളിക്കുവാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ മൗദുആയ നിർബിനമായ ഹദീസാണ് എന്നത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇമാം ബൈഹഖിയുടെ മഅരിഫത്തു സുന്നനിൽ ആസാറിൽ അത് കൃത്യമായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മിഫ്താഹുൽ ജന്ന ഫിൽ ഇഹ്തിജാജ് ബിസ്സുന്ന എന്ന് പറയുന്ന ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥത്തിലും ഈ വിഷയം വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്ത് മതി, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം, അത് മുഴുവൻ സ്വീകരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ഖുർആനുമായി കൊണ്ട് തട്ടിച്ചു നോക്കൂ, ആ ഖുർആനിനോട് യോജിച്ചത് മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ഈ ആയത്തിനെതിരാണ്. ഈ ഹദീസ് തന്നെ ഇവരുടെ വാദപ്രകാരം വിശുദ്ധ ഖുർആനിനോട് തട്ടിച്ചു നോക്കണമെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഹദീസ് ദുർബലമാണ്. കാരണമെന്താണ്? ഒമാ അത്താക്കും റസൂലു ഫഹുദുഹു എന്ന ആയത്തിനെതിരാണ് ഈ ഹദീസ്. ഇവർ ഹദീസായിക്കൊണ്ട് പറയുന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം അതുപോലും ഒമാ അത്താക്കും റസൂൽ. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്തു നിങ്ങൾക്ക് കൊണ്ടുവന്നുവോ അത് സ്വീകരിക്കണം എന്ന് അള്ളാഹു പറയുന്നു. ഇതിൽ പറഞ്ഞതോ ഖുർആനോട് യോജിക്കാൻ സ്വീകരിക്കണം, ഖുർആനെതിരായി. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, അങ്ങനെ ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചില ആളുകൾ കെട്ടിയുണ്ടാക്കിയ മനുഷ്യനിർഭിതമായ ഹദീസാകുന്നു എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അത് വഹയാണെന്ന് ഞാൻ പറഞ്ഞു, ഒരു ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കൃത്യമായിക്കൊണ്ട് തെളിയണമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൃത്യമായിക്കൊണ്ട് അത് റസൂലുള്ള പറഞ്ഞതാണ് എന്ന് തെളിയണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നമ്മുടെ മുമ്പത് വിശദീകരിച്ചിട്ടുണ്ട്. അലുസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. അഞ്ചു നിബന്ധനകൾക്ക് വിധേയമാകണം. ആ അഞ്ചു നിബന്ധനകളിൽപ്പെട്ട ഒന്നാണ് ഷാദാകാൻ പാടില്ല. ഷാദെന്ന് പറഞ്ഞാൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി തന്നേക്കാൾ വിവരവും തന്നേക്കാൾ സിഖത്തായ ഔസഖായ റാവിമാർ, സ്വീകാര്യന്മാരായ റാവിമാർ ഉദ്ധരിച്ച ഹദീസിന് എതിരാകാതിരിക്കണം ഈ റാവിയുടെ ഹദീസ്. അപ്പോൾ മാത്രമേ ആ ഹദീസ് സ്വഹീഹാവുകയുള്ളൂ. അങ്ങനെ സ്വഹീഹായി വന്നിട്ടുള്ള കാര്യങ്ങൾ, അത് വിശുദ്ധ ഖുർആന് എതിരാകുന്ന ഒരു രീതിയില്ല. ഒരുപക്ഷെ പ്രത്യക്ഷമായ നോട്ടത്തിൽ ചില ആളുകളുടെയൊക്കെ പരിശോധനയിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ഖുർആനെതിരാവുകയില്ലേ എന്ന് ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രവാചകൻ ഖുർആനെതിരായ ഒന്നും തന്നെ സംസാരിക്കുകയില്ല, സംസാരിച്ചിട്ടില്ല. ഒരു ഉദാഹരണം പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹരിബത്ത് അലൈക്കുമുൽ മൈത്ത, നിങ്ങൾക്ക് ശവം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ പ്രവാചകൻ്റെ ഹദീസുകൾ കാണാം, രണ്ട് ശവം നമുക്ക് ഹലാലാണ്. അപ്പോൾ ഈ ആയത്തിന് എതിരാണോ ഈ ഹദീസ്? ഒരിക്കലുമല്ല. ദമം, രക്തം നിങ്ങൾക്ക് ഹറാമാണ്. ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തു വദ്ദമു. പക്ഷെ പ്രവാചകൻ പറയുന്നു, ദം എന്ന് പറഞ്ഞാൽ പ്ലീഹ പോലെയുള്ള രക്തക്കട്ടകൾ നിങ്ങൾക്ക് ജായിസാണ്, അത് നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമാണ് എന്ന് പ്രവാചകൻ പറയുമ്പോൾ ഈ ഹദീസ് വിശുദ്ധ ഖുർആൻ എതിരാകുമോ? ഇല്ല. ആ ആയത്തിന് വിശദീകരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ വിശദീകരിച്ചു, ആ വിശദീകരണം വിശുദ്ധ ഖുർആന്റെ ഉമൂമിനെ ഖുസൂസാക്കുന്നു, ചിലപ്പോൾ ഖാസായതിനെ ആമാക്കുന്നു, അഥവാ നിർണിതമായിക്കൊണ്ട് പറഞ്ഞതിനെ വ്യാപകമാക്കിക്കൊണ്ട് ആമായി മൊത്തത്തിൽ പറയുന്നു, മൊത്തത്തിൽ പറഞ്ഞതിനെ പരിമിതപ്പെടുത്തി പറയുന്നു. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാം. അതൊക്കെ ഖുർആനെതിരാണ് എന്നു പറയുന്ന രീതി ഒരിക്കലും ശരിയല്ല. അപ്പോൾ ചുരുക്കത്തിൽ, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും എതിരല്ല. അത് എതിരാകുന്ന പ്രശ്നവുമില്ല. സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും ഖുർആനെതിരല്ല. അത് സിഹിറിൻ്റെ ഹദീസായിരുന്നാലും ദജ്ജാലിൻ്റെ ഹദീസായിരുന്നാലും അതുപോലെ തന്നെ ഖബർ ശിക്ഷയുടെ ഹദീസായിരുന്നാലും മിഅ്റാജിൻ്റെ ഹദീസായിരുന്നാലും എന്നുവേണ്ട, ഇന്ന് ആളുകൾ ഖുർആനെതിരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒറ്റ ഹദീസുകളും വിശുദ്ധ ഖുർആനെതിരല്ല. അതുകൊണ്ടാണ് ഇമാൻ ഇബിൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട്: നഹനു നഖൂലു ഖൗലൻ കുല്ലിയൻ നുഷ്ഹദുല്ലാഹു മലായിക്കത്തുഹു, അല്ലാഹുവിനെയും അവൻ്റെ മലക്കുകളെയും സാക്ഷി നിർത്തി ഞാൻ ഒരു വാക്കു പറയുന്നു. അൻലൈസ ഫി ഹദീസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുഖാലിഫുൽ ഖുർആൻ വലാ മാ യുഖാലിഫുൽ അഖൽ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസുകളിൽ ഖുർആനെതിരായതോ മനുഷ്യൻ്റെ ബുദ്ധിക്കെതിരായോ ആയ ഒരു കാര്യവും തന്നെ ഇല്ല എന്ന് ഇബിൻ ഖയ്യിം, ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയയുടെ പ്രഗത്ഭനായ ശിഷ്യനാണ് ഇബിൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, മഹാപണ്ഡിതനാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആരെങ്കിലും അങ്ങനെ വാദിച്ചുകൊണ്ട് ഖുർആനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഹദീസുകളെ തള്ളുന്നുണ്ടെങ്കിൽ ഫഹു മുതാബിഖുലിൽ ഖുർആൻ, അതൊക്കെ തന്നെയും ഖുർആനോട് യോജിച്ചതായിരിക്കും, ഖുർആനെതിരാകുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് ഇത്തരത്തിലുള്ള ഫിത്നകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ പറഞ്ഞ സ്ഥിരപ്പെട്ട ഒരു സ്വഹീഹായ ഹദീസ് ഒരിക്കലും ഖുർആനിനോട് എതിരാകുന്ന രീതി ഉണ്ടാവുകയില്ല. അങ്ങനെ വാദിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർക്ക് ഖുർആൻ മനസ്സിലായിട്ടില്ല, അതല്ലെങ്കിൽ ആ ഹദീസിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ല. രണ്ടാൽ അല്ലാതെ ഹദീസ് ഒരിക്കലും ഖുർആനെതിരാകുന്ന രീതി ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ബാറക്കല്ലാഹു ഫീക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ സ്വഹീഹായ ഹദീസുകൾ ഖുർആനിനെതിരാവുമോ എന്ന വിഷയത്തിൽ അധികരിച്ചുകൊണ്ട് അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്.
4: ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ വീണ്ടും റേഡിയോ വൈബ്സിൻ്റെ കൂടെ കൂടാൻ അടുത്ത ദിവസം നമ്മൾ മുന്നോട്ട് വരിക. പീസ് റേഡിയോ അതിൻ്റെ പ്രയാണം തുടരുന്നു. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: അപ്പൊ ഇനി നമ്മൾ കാതോർക്കാൻ പോകുന്നത് മധുരം ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം സൂറ അൽ മുസമ്മിലാണ്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നബിചരിത്രം, ബദറിലേക്കുള്ള നീക്കം. നബിചരിത്രത്തിൽ നമ്മോടൊപ്പമുള്ളത് മുൻഷിദ് ഒട്ടുമൽ.
1: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹത്തായിട്ടുള്ള ബദർ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വച്ചത്. അതിൽ ഖുറൈശികൾ എല്ലാം നിലക്കും സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ ശക്തികളും ആവാഹിച്ചുകൊണ്ട് മുസ്ലീങ്ങളെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി അവർ ബദറിലേക്ക് പുറപ്പെടുകയാണ്. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ നമുക്ക് തിരിച്ചു മടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടും അബൂജഹലിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ പിന്നിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ വിലമതിക്കാതെ പോകുകയായിരുന്നു. അങ്ങനെ അവർ അഹങ്കാരത്തോടുകൂടിയും പൊങ്ങച്ചത്തോടുകൂടിയും അവർ സഞ്ചരിക്കുകയാണ്. അവരുടെ സഞ്ചാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നുണ്ട്, വലാ തെക്കൂനു, വിശ്വാസികളെ നിങ്ങളാകരുത്, കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആളുകളെ പോലെ ആകരുത്. എങ്ങനെ പുറപ്പെട്ട ആളുകൾ? ബത്വറൻ, അഹങ്കാരത്തോടുകൂടി, വരി അന്നാസി, ജനങ്ങളെ കാണിപ്പിക്കുവാൻ വേണ്ടി. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളെപ്പോലെ നിങ്ങളാകരുത്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ്, അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരണത്തിന് വേണ്ടിയാണ്, അല്ലാതെ ജനങ്ങളെ കാണിപ്പിക്കുവാൻ വേണ്ടിയോ അഹങ്കാരത്തിന് വേണ്ടിയോ അല്ല. അതേപോലെ തന്നെ വയസുദ്ദൂന അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വൈതെറ്റിക്കുന്ന ആളുകളെപ്പോലെ ആകരുത്. വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്, ആ മുശ്രിക്കുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം അറിയുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറയാൻ. അങ്ങനെ യാത്രയുടെ വൈമധ്യേ അബൂജഹലിനൊരു കത്ത് കിട്ടുകയാണ്. ആ കത്ത് അബൂ സുഫിയാൻ്റെ കത്തായിരുന്നു. ആ കത്തിൽ ഇപ്രകാരമായിരുന്നു: മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും അക്രമങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കച്ചവട സംഘം ആ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് പ്രവേശിച്ചു. അവരുടെ കണ്ണിൽപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്ന് അബൂ സുഫിയാൻ നിർദ്ദേശിച്ചപ്പോൾ ആ അബൂ സുഫിയാൻ്റെ നിർദ്ദേശത്തെ അബൂജഹൽ തള്ളിക്കളയുകയാണ്. അവർക്കെങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി അബൂജഹലിനുണ്ടായിരുന്നു. ഈ അബൂ സുഫിയാൻ്റെ ഈ കത്ത് ലഭിച്ചപ്പോൾ തന്നെ ചില ആളുകളെങ്കിലും ആ അഭിപ്രായത്തോടുകൂടി അബൂ സുഫിയാൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ച് മടങ്ങണമെന്ന വാശി പ്രകടിപ്പിക്കുകയും ചെയ്തു. അതൊന്നും അബൂജഹൽ കൂട്ടാക്കാതെ യുദ്ധം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി അയാളിൽ നിന്ന് ഉദിച്ചതായിരുന്നു. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഒരു യുദ്ധത്തിനായി ഒരുങ്ങേണ്ട അത്യാവശ്യഘട്ടം അവർക്ക് മുന്നിൽ സംജാതമാവുകയാണ്. അവരുടെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചു വന്ന ആളുകളെല്ലാവരും ഈ കച്ചവട സംഘത്തെ തട്ടിയെടുത്ത് മദീനയിലേക്ക് പോകണമെന്ന ഉദ്ദേശത്തോടുകൂടി വന്ന ആളുകളാണ്. പക്ഷേ അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു തആല അത് പറയുന്നുണ്ട്: കമാ ഖറജക റബ്ബുക്, നിന്റെ രക്ഷിതാവ് നിന്റെ പുറത്തിറക്കിയതുപോലെ, മിൻ ബൈതിക, നിന്റെ വീട്ടിൽ നിന്ന്, ബിൽഹഖി, വഇന്ന ഫരീഖ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, മുഅ്മിനീങ്ങളിൽ ചില ആളുകൾ അതിന് വെറുക്കുന്നവരായിരുന്നു, അവർക്കതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, അതൊക്കെ പറഞ്ഞിട്ട് ശേഷം അവരുടെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു ഒന്നും കൂടി വിശദമാക്കുകയാണ്: കഅന്നമാ യുസാഖൂന ഇലൽ മൗത്തി വഹും യൻദുറൂൻ, അവർ നോക്കി നിൽക്കെ മരണത്തിലേക്ക് വലിക്കുന്നത് പോലെയായിരുന്നു എന്നാണ്. ഒരു മരണത്തിലെ അവസ്ഥാവിശേഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈയൊരു ഘട്ടത്തിൽ എന്താണ് സ്വഹാബികളുടെ നിലപാടെന്തെന്നറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുൻപിൽ കൂടിയ മീറ്റിംഗിൽ അഭിപ്രായം ചോദിക്കുകയാണ്. ആ അഭിപ്രായം ചോദിച്ച ഉടനെ തന്നെ മറുപടിയുമായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി നൽകാൻ, പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിച്ചതുപോലെ ചെയ്യുക, ഞങ്ങളെല്ലാം നിലക്കും താങ്കളുടെ കൂടെ ഉണ്ടാകും. ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് മറുപടി നൽകി: പ്രവാചകരെ, താങ്കൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണ സന്നദ്ധയോടുകൂടി താങ്കളുടെ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹവും വാക്ക് നൽകുകയാണ്. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്ത അത്രത്തോളം എല്ലാം നഷ്ടമായി കഴിഞ്ഞ ആളുകളാണ്. പരലോകത്തിൻ്റെ ചിന്തകൾ മാത്രമാണ് അവരുടെയൊക്കെ പിന്നിലുള്ളത്. ദുനിയാവിൻ്റെ ഒരു മോഹങ്ങളും അവർക്ക് പിന്നിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മുഹാജിറുകൾ എല്ലാം നിലക്കും പറഞ്ഞു ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടിയായിരുന്നു പിന്നീട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതിപ്രകാരമാണ്: യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ലിമ അറാഖല്ലാഹു ഫനഹ്നു മഅക, അള്ളാഹു താങ്കളോട് കൽപ്പിച്ചത് പ്രകാരം താങ്കൾ ചെയ്യുക, ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകും. വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലാ നഖൂലു കമാ ഖാലത് ബനു ഇസ്രായീൽ ലി മൂസ, ബനു ഇസ്രായേൽ സമൂഹം മൂസയോട് പറഞ്ഞ പോലത്തെ സംസാരം ഞങ്ങൾ പറയില്ല പ്രവാചകരെ. എന്താണ് അവർ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യ്, ഞങ്ങളിവിടെ ഇരിക്കാം എന്നൊരു സംസാരം ഞങ്ങൾ പറയില്ല പ്രവാചകരെ. വലാക്കിൻ നഖൂൽ, പക്ഷെ ഞങ്ങൾ പറയും, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമ, ഞങ്ങൾ പറയലെന്താണ്? നീയും നിന്റെ രക്ഷിതാവ് യുദ്ധം ചെയ്യ്, ഞങ്ങളും കൂടെ ഉണ്ടാകും എന്നായിരിക്കും ഞങ്ങൾ പറയുക. ഫവല്ലദി ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യം കൊണ്ട് നിയോഗിച്ചവനായ അള്ളാഹുവാണ് സത്യം. ലൗ സിർത ബിന ഇലാ ബിർക്കിൽ ഖിമാദ്, താങ്കൾ ഞങ്ങളൊരു ബിർക്കിൽ ഖിമാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ, ലഖാതല്ലാ മഅക മിൻ ദൂനി, ഞങ്ങളിൽ നിന്ന് ഒരാളും പിന്മാറാതെ ഞങ്ങളെല്ലാവരും താങ്കളുടെ കൂടെ യുദ്ധം ചെയ്യാൻ സന്നദ്ധരായിരിക്കും എന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെല്ലൊന്നുമല്ല ആശ്വാസമുണ്ടായത്. എല്ലാ നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ മറുപടിയിൽ സംതൃപ്തിയായി. പക്ഷേ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അൻസാരികളുടെ വക്കാലത്ത് ആര് പറയും? അൻസാരികൾ ഈ യുദ്ധത്തിന് അവരുടെ നിലപാട് എന്തായിരിക്കും? കാരണം പ്രവാചകത്വത്തിൻ്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് നൽകിയിരുന്ന അൻസാരികൾ ഇപ്രകാരമായിരുന്നു: മദീനയിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാം നിലക്കും കൂടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്. മദീനക്ക് പുറത്തുള്ള ഒരു സംഘടനത്തെക്കുറിച്ചൊരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. ഇത് മദീനക്ക് പുറത്തുള്ള ബദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ അൻസാരികളുടെ നിലപാട് എന്തായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയേണ്ടതുണ്ടായിരുന്നു. ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മൗനം കണ്ടപ്പോൾ അൻസാരികളുടെ നേതാവായിട്ടുള്ള സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറയാൻ, പ്രവാചകരെ, താങ്കൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങളുടെ മറുപടി ഇതാ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാൻ, യാ റസൂലല്ലാ, ലഖദ് ആമന്നാ ബിക, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചവരാണ്. വശഹീദിന അന്നഹു മാ ജിത്ത ബിഹി ഹുവൽ ഹഖ്, താങ്കൾ കൊണ്ടുവന്നത് സത്യമാണെന്ന് ഉറച്ച് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഞങ്ങൾ. വഅഅതൈനാക അലാ ദാലിക ഉഹൂദന വമവാസീഖന, ഞങ്ങളുടെ എല്ലാം നിലക്കുമുള്ള കരാറ് അതിന് സാക്ഷിയാണ്. ഞങ്ങളതിനുവേണ്ടി കരാർ ചെയ്ത ആളുകളാണ്. അലസ്സമഇ വത്തഅത്ത്, എല്ലാം നിലക്കും താങ്കൾ അനുസരിക്കുമെന്ന് ഞങ്ങൾ കരാർ ചെയ്തവരാണ്. ഫംലി യാ റസൂലല്ലാ, അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ സഞ്ചരിക്കുക. ലിമ അറത്ത, താങ്കൾ ഉദ്ദേശിച്ചത് പ്രകാരം. ഫവല്ലദി ബഅസക ബിൽ ഹഖ്, സത്യം കൊണ്ട് താങ്കളെ നിയോഗിച്ചവനായ അള്ളാഹുവാണ് സത്യം. ലൗ ഇസ്തഅർത ബിന ഹാദൽ ബഹർ, ആ സമുദ്രത്തിലേക്കെങ്ങാനും പ്രവാചകരെ താങ്കൾ ഞങ്ങളെ കൊണ്ടുപോകുകയാണെങ്കിൽ, ഫഹുൽത്തഹു ലഖൽനാഹു മഅക, താങ്കൾ ആ സമുദ്രത്തിലേക്ക് ഊളിയിടുകയും തൊട്ടു പിന്നാലെ ഞങ്ങളും അതിന് സന്നദ്ധരായിക്കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. മാ തഖല്ലഫ മിന്ന റജുലൻ വാഹിദൻ, ഞങ്ങളിൽ നിന്ന് ഒരാളും തന്നെ അതിൽ നിന്ന്, ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല പ്രവാചകരെ. വലഅല്ലല്ലാഹ യുരീക മിന്ന മാ തഖറുബിഹി ഐനക, ഞങ്ങൾ കാരണം താങ്കൾക്ക് കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന കാഴ്ചകൾ കാഴ്ചവെക്കും. ഫസിർ അലാ ബിർക്കത്തില്ല, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് പ്രവാചകരെ, താങ്കൾ സഞ്ചരിക്കുക എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം നിലക്കുമുള്ള ആശ്വാസവും സമാധാനവുമായി. കാരണം എല്ലാവരുടെയും പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ലഭിക്കുകയാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൻ്റെ പോർമുഖത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ബദറിൻ്റെ രണാഗണം ഭൂമിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ഓരത്ത് തമ്പടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ സമയത്ത് ഖുറൈശികളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അലീബിൻ അബി തോലീം, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഈ മൂന്ന് സ്വഹാബികളെ പ്രവാചകൻ അയക്കുകയാണ്. ഇവർ ബദറിൻ്റെ പല ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ രണ്ട് ചെറിയ ബാലന്മാരെ പിടിച്ചുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഖുറൈശികളുടെ കൂടെ വന്ന രണ്ട് കുട്ടികളാണ്. അങ്ങനെ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയമായിരുന്നു. നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അവർ വെള്ളം നിറക്കാൻ വേണ്ടി വന്ന കുട്ടികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളോട് ചോദിച്ചു, അവരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ആ കുട്ടികൾ ഉടനെ മറുപടി നൽകി, ഉത്തുബയുണ്ട്, ഷൈബയുണ്ട്, ബുഖ്തരിയുണ്ട്, ഹക്കീം ഇബ്ന് ഹിസാമുണ്ട്, ഉമയ്യത്ത് ഇബ്ന് ഖലഫ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെയും യുദ്ധത്തിനായിക്കൊണ്ട് സന്നദ്ധരായിക്കൊണ്ട് അവർ വന്നിട്ടുണ്ട് എന്ന് ആ കുട്ടികൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശസ്തമായിട്ടുള്ള ചില വാചകം അവിടെ പറയുകയാണ്. ഹാദിഹി മക്ക ഖദ് അൽഖത് ഇലൈക്കും അഫ്ലാദ അക്ബാദിഹ. വിശ്വാസികളെ, മക്ക ഇതാ അതിൻ്റെ കരൽ കഷ്ണങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ തന്നിട്ടുണ്ട് എന്ന ഒരു വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയാൻ, അഥവാ കൊല്ലപ്പെടേണ്ട ഇസ്ലാമിൻ്റെ പ്രമുഖരായിട്ടുള്ള ശത്രുക്കളെയൊക്കെ ആ യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ആ ഒരു വാചകത്തിൻ്റെ ആശയം. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഒരു ശക്തമായിട്ടുള്ള മഴ ബദർ ഭൂമിയിൽ പെയ്യുകയാണ്. ഈ മഴ രണ്ട് നിലക്കാണ് ആളുകളെ ബാധിച്ചത്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മഴ ഒരു പ്രയാസകരമായി. അവരുടെ മണ്ണ് എല്ലാ നിലക്കുമുള്ള ചളി പുരണ്ട അവസ്ഥയാവുകയും അവരുടെ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന രീതിയുമായിരുന്നു. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു അനുഗ്രഹമായി. ഉണങ്ങിക്കിടന്ന അവരുടെ മണ്ണ് കട്ടി പിടിച്ച ഒരു പ്രതലമായി തീരാൻ ആ ഒരു മഴ അവരെ സഹായിച്ചു എന്നതാണ്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹബ്ബാബ് ഇബ്ൻ മുൻദിർ എന്ന് പറയുന്ന ഒരു സഹാബി ഒരു അഭിപ്രായം പറയുകയാണ്. എന്താണ് അഭിപ്രായം? ചോദിച്ചു അദ്ദേഹം, പ്രവാചകരെ, അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരമാണോ നമ്മളിവിടെ തമ്പടിച്ചത്? അതല്ല പ്രവാചകരെ, താങ്കളുടെ അഭിപ്രായ പ്രകാരമാണോ ഇവിടെ തമ്പടിച്ചത്? പ്രവാചകൻ മറുപടി നൽകി, എനിക്ക് തോന്നി ഇവിടെ തമ്പടിക്കാൻ, അതുകൊണ്ട് അടിച്ചതാണ്. അള്ളാഹുവിൻ്റെ ഒരു വഹിയൊന്നും ഇതിൻ്റെ പിന്നിലില്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകരെ, ഈ സ്ഥലത്ത് നിന്ന് മാറി കുറച്ചപ്പുറത്തേക്ക് നമ്മൾ തമ്പടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ വള്ളശേഖരണവും കൂടി കിട്ടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റുണ്ട്. ആ കൂട്ടത്തിലെ വളരെ സാധാരണമായിട്ടുള്ളൊരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ അഭിപ്രായം കേൾക്കുവാനുള്ള ഒരു മനസ്സും അതിനായിട്ട് ആ അഭിപ്രായ സ്വീകരണത്തിൻ്റെ ഭാഗമായി തൻ്റെ തീരുമാനത്തെ പുതുക്കുവാനുമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്നദ്ധതയും നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന ഒരു ഉത്തമമായ പാഠമാണ് ആ ഹബ്ബാബ് ഇബ്ന് മുൻദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളും ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബിചരിത്രം. ബദറിലേക്കുള്ള നീക്കം. നബിചരിത്രത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുൻഷിദ് ഒട്ടുമൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഖലീഫ അൽ തുനൈജി അദ്ദേഹത്തിൻ്റെതായ ഖുറാൻ പാരായണമാണ് നമ്മൾ ഇന്ന് കാതോർത്തത്. ഖുറാൻ കാരികൾക്കിടയിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഖലീഫ അൽ തുനൈജി. പാരായണ ശൈലി കൊണ്ടും ശബ്ദഗാംഭീര്യം കൊണ്ടും

0: വമഖ്തലഫ അല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം, ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അവരറിഞ്ഞുകൊള്ളട്ടെ നിശ്ചയമായും അള്ളാഹു വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യാരംഭം തൊട്ട് മനുഷ്യാവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏക മതമാണ് ഇസ്ലാം. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അവർ മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്നാൽ വേദഗ്രന്ഥം ലഭിക്കുകയും പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുകയും ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര അറിവ് ലഭിക്കായികയല്ല, പിന്നെയോ അറിവ് കിട്ടിയിട്ട് പിന്നെയും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, പക, വിദ്വേഷം, അതിമോഹം ആദിയായ ധിക്കാര സ്വഭാവങ്ങൾ മാത്രമാകുന്നു. യഥാർത്ഥം ഇതാണെങ്കിലും ഈ സത്യത്തിന് വിരുദ്ധമായി ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായ തൗഹീദിൽ പോലും തർക്കവും ന്യായവാദവും നടത്തുകയാണ് അവർ ചെയ്യുന്നത്. അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരോട് തർക്കത്തിന് നിൽക്കേണ്ടതില്ലെന്നും ഞാനും എന്നെ പിൻപറ്റുന്ന സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ചു, അവനെ മാത്രം ആരാധിച്ച് അവന് കീഴൊതുങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞൊഴിവായാൽ മതിയെന്ന് അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നതാണ് ശേഷം വരുന്ന ആയത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ ഈ ഒരു ആയത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് രക്ഷപ്പെടാനുള്ള വഴി ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എപ്പിക്കാട് നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടുന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. മഹാനായ അലി റളിയല്ലാഹുവിന് പറഞ്ഞൊരു വചനമുണ്ട്, അൽ അജബു മിമ്മൻ യഹ്ലിക്കു വമഅഹു അന്നജാത്ത് ഖീല വമാഹിയ ഖാല അൽ ഇസ്തിഗ്ഫാർ. അഥവാ രക്ഷപ്പെടാനുള്ള വഴി ഒരാളുടെ കൂടെ ഉണ്ടായിട്ടും അയാൾ നശിച്ചു പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിനെ ഓർത്തുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുകയാണ് എന്ന് ഒരിക്കൽ അലി റളിയല്ലാഹു പറയുകയുണ്ടായി. ഇവിടെ യഥാർത്ഥത്തിൽ ആ രക്ഷപ്പെടാനുള്ള വഴി മുമ്പിലുണ്ടായിട്ടും അല്ലെങ്കിൽ കൂടെ ഉണ്ടായിട്ടും എന്ന് ചോദിച്ചപ്പോൾ ഒമാഹിയ എന്ന് അവിടുന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഖാൽ അൽ ഇസ്തിഗ്ഫാർ എന്നാണ്, പാപമോചനം എന്നതാണ് അദ്ദേഹം നൽകിയ, ഇസ്തിഗ്ഫാറിനെ തേടുക എന്നതാണ് അദ്ദേഹം നൽകിയ ഉത്തരം എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ ജീവിതത്തിൽ അപാകതകളുണ്ടാവാം, തെറ്റുകുറ്റങ്ങളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം.

0: നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നൽകിയ ആയുസ്സും ആരോഗ്യവുമെല്ലാം കൃത്യമായി അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സദാസമയങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് എല്ലാം ബോധ്യപ്പെടുത്തേണ്ടത് ഏറ്റവും ഉത്തരവാദിത്വം അള്ളാഹുവിനെയാണ്. അഥവാ മനുഷ്യൻ്റെ മനസ്സറിയുന്ന റബ്ബിനറിയാം നമ്മൾ ആലോചിക്കുന്നതും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബ്ഹാന തആലക്ക് വേണ്ടിയിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പ്രതിഫലം അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് റബ്ബിനറിയാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെടുത്തലുകൾ എന്നത് ഇന്നൊരു ബാധ്യതയായിരിക്കുകയാണ്. അത് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം അള്ളാഹുവിൻ്റെ പടപ്പുകളെ ബോധ്യപ്പെടുത്തുന്നതിലാണ് എല്ലാവർക്കും എന്ന് തിടുക്കം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എല്ലാ കളവുകളും കാട്ടിക്കൂട്ടലുകളുമെല്ലാം നമ്മൾ ജീവിതത്തിൽ ഭാഗമാക്കി വെക്കും. യഥാർത്ഥത്തിൽ നാളെ റബ്ബിൻ്റെ അടുക്കലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നാം ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ ഹിസാബ് കാണിച്ചു തരുമ്പോൾ അവിടെ നമുക്ക് നാം ചെയ്തു വെച്ച നമ്മളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാത്ത പല തിന്മകളുടെ കൂമ്പാരങ്ങളും കാണപ്പെടുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ അലി റള്ളാനുവിൻ്റെ ഈ വചനം നമ്മൾ ആലോചിക്കേണ്ടത്. രക്ഷപ്പെടാനുള്ള വഴി കൂടെ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ വേണ്ട രൂപത്തിൽ അത് ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു വലിയ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാറിനുള്ള അവസരം എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി ഇസ്തിഗ്ഫാറിനെ തേടാനും അതിൻ്റെ പുണ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേക സമയങ്ങളെക്കുറിച്ചുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ തീർച്ചയായും ഇസ്തിഗ്ഫാർ എന്ന ഈ വാക്ക് അതിൻ്റെ ആശയതലങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഇസ്തിഗ്ഫാറിനെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാ എന്നത് ഒരു ദിവസം തന്നെ 100 തവണയെങ്ങാനും പറഞ്ഞിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. 100-ൽ എന്നൊക്കെ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്തിഗ്ഫാർ എന്ന ഒരു കേവലം നാം കേട്ടുപോയ ഒരു വാചികമായി കാണാതെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം, പാപത്തെ പൊറുക്കാൻ വേണ്ടി തേടുന്ന ഒന്നാണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ ഇസ്തിഗ്ഫാറിനെ ആത്മാർത്ഥമായി ചോദിക്കുവാനും അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പല അബദ്ധങ്ങളിൽ നിന്ന് കരകയറാനുള്ള ഒരു വഴി കൂടിയാണ് എനിക്ക് ഇസ്തിഗ്ഫാർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കൽ സുഫിയാനു സൗരി റഹിമുള്ള അദ്ദേഹം തൻ്റെ എഴുത്തിൽ ഉൾപ്പെടുത്തിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ലദംബുൻ വാഹിദുൻ തഖാഫു ആക്കിബത്തിഹി ഖൈറുല്ലക മിൻ ത്വഅത്തിൻ തുഅജിബുക് എന്നാണ്. അഥവാ ഈ ആഖിറത്തിനെ ഭയന്നുകൊണ്ട് നീ പശ്ചാത്തപിക്കുന്ന ഒരു പാപം നിനക്ക് അഹങ്കാരമുണ്ടാക്കുന്ന ഒരു നന്മയേക്കാൾ ഉത്തമമാണ് എന്നാണ്. അഥവാ ആക്കിബത്തിനെ ഭയന്നുകൊണ്ട് എൻ്റെ പര്യവസ്ഥാനം എന്താകും, ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു പേടിയും ബോധ്യവും ഉള്ള ഒരാളാണെങ്കിൽ പശ്ചാത്തപിക്കുന്നൊരു പാപമുണ്ടല്ലോ, അതായത് മരണാനന്തരം എനിക്ക് എന്തൊക്കെ സംഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ നേരിടേണ്ടി വരും എന്ന ഒരു ഭയത്താൽ ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുകയാണെന്ന് വിചാരിക്കാം. എന്നാൽ ആ ഒരു പശ്ചാത്താപത്തിന് ദുനിയാവിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഒരു നല്ല ഒരു പുണ്യകർമ്മത്തെക്കാൾ എത്രയോ ഉത്തമമായ ഒന്നായിട്ടത് മാറുമെന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. നമ്മൾ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പശ്ചാത്തപിച്ച് പെട്ടെന്ന് തന്നെ ആ ഒരു പാപമുക്തനായി ജീവിക്കാൻ അടുത്ത സെക്കൻഡിൽ സാധ്യമാകുമെങ്കിൽ അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന് ഈ വാക്കുകൾ നമുക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ്. അതുകൊണ്ട് നാം ആലോചിക്കേണ്ടത് ഒരു വലിയ പുണ്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുന്നുണ്ടോ എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഈ ഒരു വിഷയം, അതാ നമ്മുടെ രക്ഷപ്പെടാനുള്ള മാർഗമായിക്കൊണ്ട് നാം കാണേണ്ട ഇസ്തിഗ്ഫാറിനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക്, നമ്മൾ മുതിർന്നവർക്ക് എന്ന വ്യത്യാസമില്ലാതെ ഇത്തരമൊരു അറിവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം തെറ്റുകൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരറ്റവുമില്ലാതെ നമ്മൾ ജീവിതം ഉന്തിത്തള്ളേണ്ട ഒരവസ്ഥയല്ല നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് നമ്മുടെ കൂടെ തന്നെയുള്ള രക്ഷയുടെ മാർഗമായ ഇസ്തിഗ്ഫാറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സദാ സമയവും അവനോർക്കുകയും അവൻ്റെ സ്വർഗം ലഭിക്കുന്ന ആളുകളാക്കി നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുബിയോടൊപ്പം രക്ഷപ്പെടാനുള്ള വഴി. തിരിഞ്ഞുബിയോടൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.

0: പീസ് റേഡിയോ ലീനിയ ശ്രോതാക്കൾ കേൾക്കുന്നു വോയ്സ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
0: ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് പറപ്പൂർ, ഡോക്ടർ സി മുഹമ്മദ് റാഫി, ഡോക്ടർ ബഷീർ VP എന്നിവർ. വാങ് ചുക്കിന്റെ നിരാഹാരം ഭാഗം 2, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും പ്രസക്ത ഭാഗം.
2: എന്താണ് BJP ഇത്രമേൽ ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ, ഇവിടെ ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിവിടെ നിൽക്കൂല. ഈ ചോദ്യങ്ങളിൽ നിന്ന് അടുത്ത പല ചോദ്യങ്ങളിലേക്ക് പോകും. മാത്രവുമല്ല, ഒരിക്കൽ കീഴടങ്ങിയാൽ പിന്നെ പല കാര്യങ്ങളിലും കീഴടങ്ങേണ്ടി വരും. തങ്ങളൊരു രാഷ്ട്രീയ ശക്തി എന്നർത്ഥത്തിൽ ദുർബലനാണ് എന്ന് വരാമെന്നുള്ള പേടി അവർക്കുണ്ട്. മൂന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കോർ ഇഷ്യൂസ് പുറത്തു വരും. കാരണം അന്വേഷണം വേണ്ടി വരും, അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും, ആരാണ് കാരണക്കാരെന്നുള്ളത് വരും. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്തേക്ക് കടന്നുകൂടിയ താല്പര്യങ്ങളെല്ലാം എക്സ്പോസ്ഡ് ആകുന്നൊരു അവസ്ഥ വരും. പിന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്താ രാജി വെച്ചുകൂടെ എന്ന് ചോദ്യം വരും. പക്ഷെ അത് BJP സംബന്ധിച്ചോളം ആത്മഹത്യാപരമാണ്. കാരണം ബീഹാർ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ നിവൃത്തിയില്ലാത്ത വിധം ശക്തമായി നിന്നിരുന്നൊരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിന് യഥാർത്ഥത്തിൽ തകർത്തു കൊടുത്തത് ഈ ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നാൻ പലരും കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ അവർ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ മറ്റേ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ചില റോളുകൾ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് മനസ്സിലായത്, ഇന്നിപ്പോൾ അമിത്ഷാ അദ്ദേഹവുമായിട്ട് ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. അപ്പോൾ പലരും മാധ്യമങ്ങളൊക്കെ എഴുതുന്നതാണ് ഇപ്പോൾ രാജിവെക്കും, മറ്റേ 5 മിനിറ്റിനുള്ളിൽ രാജിവെക്കുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ആ ചർച്ചയിൽ അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹം വഴങ്ങിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പിന്നെ അടുത്ത അമിത്ഷാക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, അടിച്ചമർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഡിഫ്യൂസ് ചെയ്യായിരുന്നു, എന്ത് ചെയ്തു മറ്റേ മന്ത്രി രാജിവെക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഘട്ടം എന്താണ്, ഈ അന്വേഷണം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള റിഫർമേഷൻസും തയ്യാറാവുകയൊക്കെ ചെയ്യുന്നതിന് പകരം അടിച്ചമർത്തുന്ന പോലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, എനിക്ക് മറ്റൊരു ഇതെന്ന് വെച്ചാൽ, സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള അധികാരങ്ങൾ പോലും കവർന്നെടുക്കുകയാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അർഹത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളിലും നേരെ ചൊവ്വ നടത്താൻ പറ്റാത്തവർക്ക് ഇതും കൂടെ ഏറ്റെടുത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും BJP അതിൻ്റെ ഒരു രാഷ്ട്രീയ പരാജയം ഇതിനകത്ത് മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ പോപ്പുലർ ട്രെൻഡുകൾ ഇതരാവുന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ, കോർപ്പറേറ്റുകളെ വെച്ചുകൊണ്ട് ഭരിക്കാമെന്നുള്ള, അല്ലെങ്കിൽ അവരുടെ മീഡിയ, അവരുടെ പണം, അവർ നൽകുന്ന സ്വാധീനം, പിന്തുണ, ഇത് വെച്ചുകൊണ്ട് ഭരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പൊതുവെ BJP നീങ്ങുന്നത്. പക്ഷേ അതിനകത്തേക്ക് അല്ലെങ്കിൽ അതിനെതിരെ ഒരു നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫിഗർ, ഒരു രാഷ്ട്രീയ ആശയവുമായി ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ വാങ് ചുക്ക് ഇന്നൊരു ഒരു പ്രതീകമാണ്. പക്ഷേ ഞാൻ കരുതുന്നത് എന്താ വെച്ചാൽ, അത് ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. മാത്രമല്ല, യുവത്വം കാണിച്ചൊരു ധൈര്യമുണ്ട്. ഇന്നൊക്കെ നമ്മൾ കാണുന്ന ഒരു ധൈര്യം അത് ചെറുതല്ല. കാരണം നിരന്തരമായിട്ട് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു, അടിക്കുന്നു, പെൺകുട്ടികളടക്കം മറ്റേ ഭീകരമായിട്ട് മർദ്ദിക്കു സംഭവിക്കുമ്പോഴും കുട്ടികൾ വീണ്ടും വീണ്ടും തിരിച്ചു വരികയാണ്. ഡൽഹിയുടെ പല ഭാഗങ്ങളിലും കേന്ദ്രീകരിച്ച് അവർ മാർച്ച് വീണ്ടും ചെയ്യാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുമ്പോഴും എന്താണ്, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജെൻസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളിലുള്ള ഒരു കരുത്ത്, ഒരു വീര്യം, അത് പൂർണ്ണമായിട്ടും അൺലീഷ് ചെയ്യപ്പെടുന്നൊരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഖലിസ്ഥാൻവാദികളാണ് പിന്തുണയ്ക്കുന്നോ അല്ലെങ്കിൽ അവർ മറ്റേ ചെങ്കോട്ട തകർക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അർണബിനെ പോലുള്ളവരുടെ ഈ മൂന്നാംകിട ഈ മാധ്യമ രംഗത്ത് നടക്കുന്ന ഇതുകൊണ്ടൊന്നും ഇത് തടയാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു പ്രക്ഷോഭം, എനിക്ക് പറയാനുള്ളതാണ്, ഈ ഒരു പ്രക്ഷോഭത്തെ രാഷ്ട്രീയ ഇന്ത്യ ഏറ്റെടുക്കേണ്ടതുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ അലയൊലി ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു മാർച്ചായിക്കൊണ്ട് ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള നല്ലൊരവസരമായി പിന്നെന്തായാലും ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ ചില മൗനങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ള അറിയാം. പക്ഷെ എന്തായാലും ഏറ്റവും നല്ല ഒരു കോസിൻ്റെ പേരിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുക്കാൻ മടിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സോനം വാങ് ചുക്ക് ഇത് മുന്നോട്ട് വന്നു എന്നറിയുന്നില്ല. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ഈ വ്യക്തിത്വങ്ങളൊക്കെ മുന്നോട്ട് വരികയും ചെയ്തുകൊണ്ട് ഇന്ത്യയെ അടിസ്ഥാനപരമായ അതിൻ്റെ ഒരു ജനാധിപത്യത്തിലേക്ക് സെക്യുലറിസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഇതിലൂടെ തുടക്കമാകണമെന്ന് നമ്മൾ കരുതുന്നു.
3: തീർച്ചയായും ഗുരുതരമായ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തീർത്തും നിസ്സംഗതയോടുകൂടിയുള്ള പ്രതികരണമാണ് കാണുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
4: ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, സാറ് പറഞ്ഞു പിന്നെ സത്യാഗ്രഹ സമരങ്ങളുടെ ഭഗത് സിംഗ് മുതലുള്ള ചരിത്രം. പലപ്പോഴും ഈ സത്യാഗ്രഹ സമരങ്ങളെ പറ്റി പറയാറുള്ള ഒരു കാര്യം, ഗാന്ധിജി സമരം ചെയ്തത് ബ്രിട്ടീഷുകാരോടാണ്. ബ്രിട്ടീഷുകാർക്ക് ഉയർന്ന എന്തൊക്കെ പറഞ്ഞാലും ഉയർന്ന ജനാധിപത്യ ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെരുവിൽ ഒരു ഗാന്ധിയെപ്പോലെ ഒരു മനുഷ്യൻ എല്ലാ ഭക്ഷണം അന്നപാനീയങ്ങളും ഉപേക്ഷിച്ച് കിടക്കുമ്പോൾ അവരതിനെ അവധാനതാപൂർവം കാണുകയും വളരെ സമാനുഭാവത്തോടു കൂടി അവരാ ചർച്ചയെ അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങളെ നോക്കിക്കാണുകയും ആ സമരം ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ചെയ്യുന്ന ബ്രിട്ടീഷുകാരുടെ ഉയർന്ന ജനാധിപത്യ ബോധവും ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഗാന്ധിജിയുടെ സമരങ്ങൾ പലപ്പോഴും വിജയിച്ചതെന്നുള്ളതാണ്. നമ്മളിവിടെ സമരം ചെയ്യുന്നത് ഒരല്പം പോലും ജനാധിപത്യ ബോധമില്ലാത്ത, കഴിഞ്ഞ 10-12 വർഷങ്ങളായി 2014 മുതലുള്ള സമരങ്ങളുടെ പോരാട്ടത്തിൽ വിജയിച്ച സമരം എന്ന് രേഖപ്പെടുത്തപ്പെടുന്നത് കർഷകരുടെ സമരം മാത്രമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് പിന്നെ നമ്മളുടെ NRCയുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ ഒരു ഭാഗികമായി, ഈ രണ്ടു കാര്യങ്ങളിൽ മാത്രമാണ് ഭാഗികമായിട്ടെങ്കിലും ചിലതിൽ പൂർണ്ണമായി കർഷകരുടെ കാര്യത്തിൽ, അതിന് കർഷകർ ഒരു വർഷത്തോളം അവർ മഞ്ഞും വെയിലും മഴയും കൊണ്ട് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ ഒരു സത്യാഗ്രഹം കൊണ്ട് തോൽപ്പിച്ചു കളയാം. കോൺഗ്രസ് ഗവൺമെൻറ്റിനും ആ ഒരു പാരമ്പര്യം ഉണ്ടായതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർ അണ്ണാ ഹസാരെയുടെ അടുത്തേക്കൊരു ഡെലിഗേഷനെ വിട്ടു, മിനിസ്ട്രി ഡെലിഗേഷനെ വിട്ടു, അവരുടെ കാര്യങ്ങൾ കേട്ടു, അവരുടെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തി ഒരു സമിതി ഉണ്ടാക്കി ലോക്പാൽ ബില്ല് തയ്യാറാക്കുകയും അത് അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ആ കാര്യത്തിൽ ഒരു പരിഹാരത്തിന് ശ്രമിച്ചത്. എന്നാൽ ഇവിടെ അതൊന്നുമല്ല നടക്കുക. ഇവിടെ ഇപ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ മകള് ഇപ്പോൾ BTECന് അഡ്മിഷൻ നാളെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നൊരു കുട്ടിയാണ്. മോശമില്ലാത്തൊരു റാങ്ക് കിട്ടി, കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അഡ്മിഷൻ അവൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത കോഴ്സിനല്ല കിട്ടിയിട്ടുള്ളത്, സെക്കൻഡ് ഓപ്ഷൻ കൊടുത്ത കോഴ്സിനാണ്. ഫസ്റ്റിൽ അടുത്ത ഘട്ടത്തിൽ കിട്ടും എന്നുള്ളതാണ് നമ്മളൊരു പ്രതീക്ഷ. പക്ഷേ ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ഉയർന്ന ഒരു മാർക്ക് നേടിയിട്ടുള്ള കുട്ടികൾക്ക് പോലും അവർ ആഗ്രഹിച്ചൊരു കോഴ്സിന് വരാൻ കഴിയാത്തതെന്ന് വെച്ചാൽ നീറ്റ് സംവിധാനം സമ്പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുട്ടികളും ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ അഡ്മിഷനിലേക്ക്, സാർക്ക് അതിനെ കുറച്ചും കൂടി ബഷീർ സാർക്ക് അതിനെ പറ്റി അറിയും, എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകം എന്നുള്ളത്, അവരും ഇതിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവരിതിൽ നിന്ന് ഒഴിയുമ്പോൾ മാത്രമാണ് എഞ്ചിനീയറിംഗിൻ്റെ ശരിക്കുമുള്ള അഡ്മിഷൻ നടക്കുക. എന്തുകൊണ്ടാണ് ഈ നീറ്റ് ഇങ്ങനെ വൈകിയതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ NTA ഈ അലംഭാവവും ഈ പരീക്ഷാ സംവിധാനം. അപ്പോൾ ഇത് ഏറ്റവും താഴേക്കിടയിലുള്ള ഇപ്പോഴും കുട്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും താൻ ആഗ്രഹിക്കുന്ന ഒരു കൗമാരക്കാരനെ കൗമാരക്കാരിയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിന് ഉയർന്ന് പഠിച്ചിട്ടും നല്ല എഫേർട്ട് എടുത്തിട്ടും മാർക്ക് നേടിയിട്ടും റാങ്കിൽ ഉയർന്ന തലത്തിൽ എത്തിയിട്ടും ആഗ്രഹിച്ച കോഴ്സ് കിട്ടാതെ പോകുന്ന, ഇതൊക്കെ അവരനുഭവിക്കുന്ന സ്ട്രെസ്സാണ്. ഇതൊന്നും ഒരു മുതിർന്ന ആളുകൾ കാണുന്ന പോലെ അത്ര ലാഘവമുള്ളൊരു കാര്യമല്ല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10-13 കുട്ടികളാണ് ഈ കാര്യത്തിൻ്റെ പേരിൽ ജീവൻ വെടിഞ്ഞത് എന്നുള്ളത് ഒരു രാജ്യം വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ആ കുടുംബത്തെ സംബന്ധിച്ച് 100% നഷ്ടപ്പെട്ടത്. അവർക്ക് ശരിക്കും രാജ്യം ഇതൊരു ഒരു സ്വാഭാവികമായി ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്തുള്ള കുഴപ്പം കൊണ്ട് സംഭവിച്ചാണെന്നുള്ളവർക്ക് ആ കുടുംബത്തെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഭരണ സംവിധാനത്തിന് ഒരു വെൽഫെയർ സ്റ്റേറ്റിനുണ്ട് എന്നുള്ളത് ഒക്കെ ഈ കാര്യത്തിലുണ്ട്. സാറ് നേരത്തെ പറഞ്ഞ പോലെ 152 എക്സാമുകളാണ് ഇത്. നീറ്റ് പുനർപരീക്ഷ നടത്താൻ തീരുമാനിച്ചത് തന്നെ അത്ര എക്സ്പോസഡ് ആയിപ്പോയി ഇത് എല്ലാ ആളുകളുടെ കയ്യിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്ന, ആർക്കും ഇത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളത് ഇവിടെയും മൂടി വെക്കാൻ സാധിക്കാത്ത വിധം ബോധ്യപ്പെട്ടപ്പോഴാണ് സത്യത്തിൽ ഈ പരീക്ഷ ഞങ്ങളിത് മാറ്റുന്നു എന്നൊരു തലത്തിലേക്ക് ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് വരാൻ കാരണം. നേരത്തെ സംസ്ഥാനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടത്തി പോന്നിരുന്ന ഒരു പരീക്ഷയെ കേന്ദ്രം ഏറ്റെടുക്കുകയും അങ്ങനെ ഒരു NTA ഈ NTA എന്ന ഏജൻസിയെ പറ്റി തന്നെ നിരന്തരം ആക്ഷേപങ്ങൾ വന്നുകൊണ്ട് നീറ്റിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ ഞങ്ങൾ കോളേജ് തലത്ത് നടത്തുന്ന നെറ്റ് എക്സാമിൽ വലിയ ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലുള്ള എല്ലാ പരീക്ഷകളിലും ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാർ ഇതിനെ സമീപിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ആവർത്തിച്ച് വേണ്ടത്. അതോടൊപ്പം ഇതൊരു വലിയ വിഷയമായി ഇപ്പോൾ 2,000,000+ കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 1 കോടിയിലധികമായി. ഇന്ത്യയിലുടനീളമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ചെയിൻ ഇതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു വലിയ മാസ് മൂവ്മെൻറ്റാണ്, അവരെല്ലാവരെയും ബാധിക്കുന്ന, അവരുടെ ഒക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൂവ്മെൻറ്റിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കോച്ചിങ് ഇൻഡസ്ട്രിയെ വലിയ നിലക്ക് അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കോച്ചിങ്ങിനെ കുറിച്ച് കോച്ചിങ്കാരാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നറേഷൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എത്ര അപഹാസ്യമായ കാര്യങ്ങളാണ് വെറുതെ, എന്നിട്ട് സ്കൂൾ ലെവലിൽ തന്നെ കോച്ചിങ്ങിന് പകരം സംവിധാനങ്ങൾ പുസ്തകത്തിൽ നിന്ന് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾക്കാണല്ലോ കോച്ചിങ് സ്വാഭാവികമായിട്ടും പിന്നെ വീണ്ടും വരിക. കോച്ചിങ് ഇവിടെ നിൽക്കുന്നുള്ളത് നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല, അതിൻ്റെ ആ ഇൻഡസ്ട്രി അതങ്ങനെ പോകട്ടെ. പക്ഷേ ഇതിനെ ശരിക്കും ഈ കോഴ്സ് ഈ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഒരു സർക്കാർ വരാതെ, സമൂഹത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെ കാണാതെ, ഏറ്റവും സങ്കടം, ഞാനൊരു സങ്കടമായിട്ടാണ് പറഞ്ഞത്, പ്രതിപക്ഷ പാർട്ടികൾ ഇത് വേണ്ടത്ര ഗൗരവത്തിൽ ഏറ്റെടുത്തിട്ടില്ല. ഈ അവസാന സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നലെയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ LOP ആണ്, പ്രതിപക്ഷ നേതാവ് എന്നുള്ളവർക്ക് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഒരു പാൻ ഇന്ത്യൻ മൂവ്മെൻറ്റ് സൃഷ്ടിക്കാനുള്ള എപ്പോഴും കഴിവുള്ള ആളാണ്. അദ്ദേഹം ജസ്റ്റ് ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ, ഇപ്പോൾ മധ്യപ്രദേശിലോ മറ്റോ അതും പോയപ്പോൾ തന്നെ ധാരാളം കുട്ടികളാണ് അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തോട് പ്രശ്നങ്ങൾ പറയാനും വരുന്നത്. ആളുകൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് ടൈമിൽ അപ്രോച്ച് ചെയ്യാൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കുന്നില്ല. നമ്മൾ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫിനിഷിംഗ് പോയിന്റിൽ ഫസ്റ്റ് ടൈമിൽ ആ ഫിനിഷർ അത് ഗോളാക്കി മാറ്റുമ്പോൾ മാത്രമേ ഗോൾ ഒന്ന് കാത്തുന്ന അടുത്ത ഡിഫൻഡർ അത് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയും ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ചില താല്പര്യങ്ങൾ, ഇപ്പോൾ ഈ സോനം വാങ്ങിച്ചുക്കിനെ പോലെയുള്ള അല്ലെങ്കിൽ കോക്രോച്ചിനെ പോലെയുള്ള ഒരു അരാഷ്ട്രീയ മൂവ്മെൻറ്റിനെ ഞങ്ങൾ പിന്തുണച്ചാൽ അത് ഞങ്ങളുടെ ബേസിനെയോ ഞങ്ങളുടെ ഒരു പ്രാസ്ഥാനികമായതിനെ എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണല്ലോ. ആ പേടിയില്ലാത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിൽ വളരെ ആക്റ്റീവായിട്ടുണ്ട്, കാരണം അവർക്ക് അത്രയും ഒരു ബേസില്ല. SFI ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഇതിലുണ്ട്, കാരണം അവർക്ക് കുറച്ചാളേ ഉള്ളൂ. പക്ഷേ ആശയത്തോട് യോജിച്ച് നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. നേരത്തെ അണ്ണാസാര മൂവ്മെൻറ്റിലും അവരങ്ങനെ വന്നത് ആ മൂവ്മെൻ്റ് എവിടെക്കാ പോകണമെന്നൊന്നും ആലോചിച്ചിട്ടല്ല. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പാർലമെൻറ്റ് ഏറ്റവും ശക്തമായി ഉപയോഗിക്കുകയും ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഇങ്ങനെ അവരുടെ എല്ലാ അലകും പിടിയും അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മമതയുടെ പ്രശ്നം, അതേപോലത്തെ NCPയുടെ പ്രശ്നം, മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റുകൾക്ക് ചേർന്ന് നിൽക്കുകയും മൂവ്മെൻറ്റുകൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ബാക്കി പ്രശ്നങ്ങളൊക്കെ അവിടെ പരിഹരിക്കപ്പെടുകയും BJP ഒറ്റപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് നമ്മൾ വലത്തെ സംസാരിച്ച പോലെ അടുത്ത തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം മൂവ്മെൻറ്റുകൾ അതിശക്തമായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ ഇന്ത്യക്ക് വരുന്ന ഭാവിയിലെ കുട്ടികൾക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു പ്രതീക്ഷ നൽകാൻ, ഈ രാജ്യം നഷ്ടപ്പെടുന്നില്ല എന്നുള്ള പ്രതീക്ഷ നൽകേണ്ട, ഓരോ ഘട്ടത്തിലും പ്രതീക്ഷ നൽകേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ സംഘടനകൾക്കുണ്ട് എന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ് പീസിൽ വാങ് ചുക്കിന്റെ നിരാഹാരം ഭാഗം 2 സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും പ്രസക്ത ഭാഗം അവതരിപ്പിച്ചത് അബ്ദുൽ ഹമീദ് പറപ്പൂർ, ഡോക്ടർ സി മുഹമ്മദ് റാഫി, ഡോക്ടർ ബഷീർ VP.
5: قبل منامي مر ببالي وحي سؤال
6: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വലാ ആലിഹി വസ്സോബിഹി അജ്മൈൻ. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന ടോപ്പിക്ക് ഹെർണിയ എന്ന രോഗത്തെക്കുറിച്ചാണ്, ഹെർണിയ എന്നൊരവസ്ഥയെക്കുറിച്ചാണ്. സാധാരണയായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്കെല്ലാവർക്കും ഹെർണിയ എന്നൊരു വാക്ക് കേട്ട് പരിചയമുണ്ടാവും. അപ്പോൾ ഈ ഹെർണിയ ചില ആൾക്കാരൊക്കെ അനുഭവിച്ചവരുണ്ടാവും, അതിനുവേണ്ടി ട്രീറ്റ്മെൻ്റ് എടുത്ത ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഹെർണിയയെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഈ ഒരു ഡോക്ടറോട് ചോദിക്കാമെന്ന ലൈവ് ഫോണിൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഡോക്ടറോട് ചോദിക്കാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൂടെ ഇവിടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം ഡോക്ടർ മോയിൻ സിക്കന്ദർ സാറാണ്. അപ്പോൾ ഡോക്ടർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ടത് 9020-840-840 എന്ന നമ്പറിലേക്കാണ്. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 9020-840-840. 9020-840-840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഹെർണിയയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നേരിട്ട് വിളിച്ച് ഡോക്ടറോട് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ സാറേ, നമ്മൾ പിന്നെ ഈ ഒരു ഹെർണിയ എന്നുള്ള വാക്ക് വളരെ കോമൺ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണയായിട്ട് പല ആളുകളും ഇത് കേട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ സത്യത്തിൽ ഹെർണിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഹെർണിയ എന്നുള്ള അസുഖം എന്താണെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നുണ്ട്.
4: ഹെർണിയ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് കുടലിറക്കം. കുടലിറക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭിത്തിയിൽ, ഉദര ഭിത്തിയിൽ ഒരു ഒരു ബലക്കുറവ് വരുമോ, അല്ലെങ്കിൽ അവിടെ ഉള്ള എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ്
3: വയറിൻ്റെ ഭിത്തിയിൽ വരുന്ന
4: ബലക്കുറവ്. അപ്പം അത് കാരണം ഉള്ളിലുള്ള കുടലോ അല്ലെങ്കിൽ കുടലായിട്ട് ബന്ധപ്പെട്ട പിന്നെ കൊഴുപ്പിൻ്റെ പേടയോ ഇതെല്ലാം കൂടി പുറത്തോട്ട് തള്ളി വരുന്ന ഒരു സ്ഥിതി വിശേഷത്തിനാണ് സാധാരണ ഹെർണിയ എന്ന് പറയുക. കോമൺ ആയിട്ട് ഇത് രണ്ടാണ് വരാറുള്ളത്. പിന്നെ വളരെ റയറുള്ള സാഹചര്യങ്ങളിൽ മറ്റു പല തുപ്പ മൂത്രസഞ്ചി അങ്ങനെയൊക്കെ വരാറുണ്ട്.
3: രണ്ട് തരത്തിലാണ് കോമൺ ആയിട്ട് സാധാരണ.
4: ആ, അപ്പോൾ ഇത് പല തരത്തിലുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് കാണാറുള്ളത് ഒന്ന് അടിവയറ്റിൻ്റെ ഭാഗത്തായിട്ടാണ് വരാറുള്ളത്. പിന്നെ പൊക്കുകൾ വരാറുണ്ട്. പിന്നെ ഉള്ളത് ഇതേപോലെ മുറിവ് സംബന്ധമായിട്ട് വയറിൽ തന്നെ മുന്നേ സർജറിയൊക്കെ കഴിഞ്ഞവർക്ക് ആ ഭാഗത്തായിട്ടും അങ്ങനെ കാണപ്പെടാറുണ്ട്.
3: സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനെ ഒരു പ്രായപരിധിയോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞ വയസ്സ് കഴിഞ്ഞാലാണ് ഉണ്ടാവുക എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
4: കൂടുതലായിട്ട് കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് ഒരു പൊതുവേ കൂടുതലായിട്ട് കാണാറുള്ളത് പുരുഷന്മാരെ കാണും. അതും ഒരു പ്രായപരിധി കുറച്ച് വാർദ്ധിക്ക് എല്ലാം എത്തിയവർക്കാണ് ഇത് കൂടുതൽ കാണപ്പെടാറുള്ളത്. പിന്നെ കുട്ടികളിലും ഇത് ഉണ്ടാവാറുണ്ട്. ജന്മന ചെറിയ തോതിൽ അങ്ങനെ കാണപ്പെടാറുണ്ട്.
3: പിന്നെ സ്ത്രീകളിൽ പൊതുവെ കുറവാണോ കാണുന്നത്?
4: സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട് പൊതുവേ. ഇപ്പൊ പ്രസവെല്ലാം കഴിഞ്ഞ് അവർക്ക് നമുക്ക് സാധാരണ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാലോ, പ്രസവ സമയത്ത് അവരെ വയറത്രത്തോളം വലിയുന്നതുകൊണ്ട് തന്നെ അതിൽ വയറിൻ്റെ ഭിത്തിക്ക് തന്നെ ബലക്കുറവ് ഉണ്ടാവാറുണ്ട്. അപ്പം അതിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടാറുള്ളത് പുക്കുകളിൽ വരാറുള്ള തരത്തിലുള്ള ഹെർണിയാണ്.
3: പുക്കളുടെ ഭാഗത്തായിട്ട്. അപ്പോൾ ഹെർണിയ ഇപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വയറുവേദന ഒക്കെ പല രീതിയിൽ ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും വയറുവേദന. അപ്പോൾ ഈ ഹെർണിയൻ്റെ ഒരു വേദനയോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണിത് ആളുകൾ തിരിച്ചറിയുക, അതിൻ്റെ ഒരു ലക്ഷണം എന്തൊക്കെയാണോ എന്ന് പറഞ്ഞു.
4: സാധാരണ രീതിയിൽ ഇതൊരു മുഴയായിട്ട് തന്നെയാണ് അത് കാണപ്പെടാറുള്ളത്. നമ്മുടെ ഈ അടിവയറിൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ട് ഈ ഹെർണിയ, അതായത് ഒരു മുഴയായിട്ടാണ് ഇത് പ്രത്യക്ഷപ്പെടാറുള്ളത്. അപ്പോൾ അത് നമ്മളെന്തെങ്കിലും വെയിറ്റ് എടുക്കുക, അങ്ങനെ അല്ലാതെ സ്ട്രെയിൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഏർപ്പെടുക, അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിലാണ് ഇത് കൂടുതലായിട്ട് പുറത്തോട്ട് തള്ളി വരിക. ഒരു പക്ഷേ കിടക്കുമ്പോൾ അത് ഉള്ളിലോട്ട് പോകുന്ന തരത്തിലായിരിക്കും. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതൊരു പ്രയാസമായിട്ട് തോന്നാറില്ല. ചെറിയ മുഴയായിട്ട് മാത്രം അത് എനിക്കൊരു വേദന ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരത് പ്രത്യേകിച്ചൊരു ഒരു ഒരു പ്രയാസമായിട്ടത് കാണാറില്ല. എന്നാൽ ചിലവർക്കാരൊരു ബുദ്ധിമുട്ട് വേദനയോ, അല്ലെങ്കിൽ അത് തിരിച്ചു പോകാത്ത അവസ്ഥ വരുമോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവപ്പെടുമ്പോഴാണത് എന്ത് ചെയ്യുക, അവർ ഡോക്ടറെ സമീപിക്കാറുള്ളത്.
3: അപ്പൊ ഈ ഒരു അവസ്ഥ ഇപ്പോ കടക്കുമ്പോ ഒരു പക്ഷെ അത് പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ
4: കടക്കുമ്പോ അത് ഉള്ളിലോട്ട് പോകും,
3: ഉള്ളിലോട്ട് പോകും.
4: അതാണ്, അങ്ങനെയാണ് നമ്മളെ ഹെർണിയെ തിരിച്ചറിയാറ്. അതായത് ഇത് ഉള്ളിലെ പ്രഷർ കാരണമാണ് ഇത് പുറത്തോട്ട് വരുന്നത്. അതായത് ഭിത്തിയുടെ ബലക്കുറവ് കാരണം ഉള്ളിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രഷർ, അതായത് നമ്മൾ സ്ട്രെയിൻ ചെയ്യുക, എന്തെങ്കിലും ഇപ്പം കഠിനമായ വെയിറ്റ് എടുക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ തുമ്മുക, അല്ലെങ്കിൽ ചുമക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇപ്പം വയറ്റിൽ നിന്ന് പോകാനുള്ള പ്രയാസം കാരണം കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന സാഹചര്യങ്ങൾ, മൂത്രമൊഴിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ, അപ്പം അങ്ങനെയുള്ളവർക്കാണ് അത് കൂടുതലായിട്ട് വരാറുള്ളത്, സാധ്യത ഉള്ളത്.
3: ഓക്കെ. അപ്പോൾ സാധാരണ ഇപ്പോൾ പിന്നെ പ്രയാസകരമായ ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ വെയിറ്റ് എടുക്കുന്നൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന്
4: എപ്പോഴും കൂടുതൽ തന്നെയാണ് അവർക്ക്.
3: അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ മലബന്ധമുള്ള ആൾക്കാർക്ക്,
4: മലബന്ധമുള്ളവർക്ക് ഉണ്ടാവും. പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാർദ്ധക്യം, 80 വയസ്സ് ആണുങ്ങളിൽ കൂടുതലായിട്ട് കാണുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാരണമുള്ള പ്രയാസങ്ങളുണ്ടാവും, മൂത്രമൊഴിക്കുമ്പോഴുള്ള പ്രയാസം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതെന്താണ് കൂടുതൽ വരാനുള്ള ഈ ഹെർണിയ വരാനുള്ള സാധ്യത എപ്പോഴും അവർക്ക് കൂടുതലാണ്.
3: അതിൻ്റെ കൂടെ ഹെർണിയ കൂടി വരാനുള്ള ഈ പ്രഷർ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും.
4: ആ ഈ പ്രഷർ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം പൊതുവേ നമ്മളവർക്ക് ചികിത്സ
3: ഓക്കെ.
4: വലൈക്കും സ്ലാം.
3: നമുക്കൊരു കോൾ ഉണ്ട് തോന്നുന്നു അല്ലേ. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: എന്റെ മോന്റെ ഒരു 2.5 വയസ്സുള്ള കുട്ടിക്ക് ഇതുപോലെ ഹെർണിയന്റെ പ്രശ്നം, ഡോക്ടർ ഓപ്പറേഷന് നിർദ്ദേശിച്ചിട്ടുണ്ട്.
4: ആ കുട്ടികളില് ഞാൻ നേരത്തെ ഒന്ന് ഇതേപോലെ വരാൻ സാധ്യത ഉള്ളവരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളിലും ഇത് കാണപ്പെടാറുണ്ട്. അപ്പം
5: വന്നുണ്ട്.
4: ആ ആ പൊക്കിളിലാണോ എന്നുള്ളത്?
5: ആ പൊക്കിളുണ്ട്. ഇപ്പൊ ഡോക്ടർ കാണിച്ചു തിങ്കളാഴ്ച.
4: ഇല്ല, അത് പൊക്കിള് ഹെർണിയ ഉണ്ട്, ഹെർണിയ തന്നെ ആണ്. പിന്നെ അതൊരു 2 വയസ്സ് വരെ ഒക്കെ നമ്മള് വെയിറ്റ് ചെയ്യാറുണ്ട്. രണ്ട് വയസ്സ് വരെ ഒക്കെ നമ്മള് വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ തന്നെ കുറെ ചുരുങ്ങി പോവുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. അതല്ല, ഒട്ടും ചുരുങ്ങി പോകുന്നില്ലെങ്കിൽ അതൊന്ന് വിലയിരുത്തണം, എന്താണ് ഹെർണിയുടെ അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അത് ചെയ്യുന്നതായിരിക്കും, നേരത്തെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
3: അതായത് ഇപ്പൊ നമുക്ക് കോള് വന്ന ആ ഒരു ശ്രോതാവ് ചോദിച്ചത് കുട്ടികളുടെ ഒരു ഹെർണിയെ കുറിച്ചാണ് അല്ലേ, ചെറിയ പ്രായം. പിന്നെ അത് സാധാരണ അവരുടെ ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞതിന് ശേഷം സർജറി നിർദ്ദേശിക്കാറാണ്.
4: അത് പൊക്കിളിലുള്ളത് നമുക്ക് അങ്ങനെ നിർദ്ദേശിക്കാം. അപ്പൊ ചിലവർക്ക് ഈ പറഞ്ഞ പോലെ അടി വേറെ അടിഭാഗത്തായിട്ട് തന്നെ വരും, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്കും വരാറുണ്ട്, ആൺകുട്ടികൾക്കാണ് കൂടുതൽ കാണാറുള്ളത്. അതായത് നമ്മൾ ഈ അണ്ടാശയം കൂടുതലായിട്ട് അതിന്റെ ഈ ഡെവലപ്മെന്റ് അത് ഉണ്ടാവുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വയറുന്നാണത് അതിന്റെ അതുണ്ടാവുന്നത്. പിന്നെ അതെന്താണ് ക്രമേണ നമ്മൾ ജനിക്കുന്നതിന് മുന്നായിട്ട് അത് താഴത്തെ വൃക്ഷണ സഞ്ചിയിലോട്ട് അത് എന്ത് ചെയ്യണം, വയറിൻ്റെ ഭിത്തിയിലൂടെ അത് പോവുകയാണ്. അപ്പം ആ വഴിയിൽ എന്താവും, ഇത് പോകുന്ന വഴിയിൽ ഉള്ളിലുള്ള ഈ നമ്മുടെ ഈ വയറിൻ്റെ ഭിത്തി തന്നെ ഒരുപാട് ലെയറാണ്. അപ്പം അതിലൊരു ലെയർ ഏറ്റവും കുടലിനോട് ചേർന്ന് കിടക്കുന്ന ആ ലെയർ ഇതിലോട്ട് വലിഞ്ഞു നിൽക്കും. അത് ജനിക്കുന്ന ആ സമയത്ത് എന്താവും, അത് ചുരുങ്ങി പോവാറാണ്. അപ്പം ചിലവരിൽ അത് ചുരുങ്ങി പോവാത്ത സാഹചര്യങ്ങളിൽ എന്താവും, അവർക്ക് ഈ തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടാവും, മുടയായിട്ട് വരിക, പ്രത്യേകിച്ച് കരയുമ്പോൾ ചുമക്കുമ്പോൾ. അത് ചില കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ പറയും, അങ്ങനെ കുട്ടി കരയുമ്പോൾ അവിടെ ഒരു മുട പോലെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പം അതെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വരാറുണ്ട്. അപ്പം അതിൻ്റെ കാരണം ഇതാണ്. അപ്പം അതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിനെന്ത് ചെയ്യുക, തക്കതായി ചികിത്സ എടുക്കുക എന്നുള്ള ചികിത്സ സർജറി തന്നെ ഉള്ളൂ.
3: അതല്ലാതെ ഒരു പിന്നെ പ്രായം എത്തിയാതെ പിന്നെ മാറാനുള്ള സാധ്യത
4: ഇങ്ങനത്തത് ഒരു പക്ഷേ കുടലോ കാര്യങ്ങളോ ഒക്കെ എന്തായാലും വരുന്ന രൂപത്തിൽ അത് എത്രത്തോളം പ്രൊജക്റ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു നേരത്തെ ചെയ്യണം.
3: അപ്പോൾ പിന്നെ കുട്ടികളുടെ കൂടി വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് അവർ അവരുടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് ഇപ്പൊ നമ്മള് ഇങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് വന്ന് ഡോക്ടർ ഹെർണിയാണെന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ, അതോ നേരത്തെ കുറച്ച് ഗുളികകളൊക്കെ കഴിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും മറ്റ് സർജറി കൂടാതെ എന്തെങ്കിലും ഇതിന് പ്രതിവിധി?
4: അതായത് ഈ ഹെർണിയുടെ കാരണം എന്താണെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഈ ഭിത്തിയുടെ ബലക്കുറവ് കാരണമാണ് ഈ ഹെർണിയ വരുന്നത്. അപ്പൊ ഇതിന് പരിഹാരം നമുക്ക് ആ ബലം ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഭിത്തി എന്താണ് വീണ്ടും ബലപ്പെടുത്തുക എന്നുള്ളത്, അത് സർജറിയിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അതിൻ്റെ തക്കതായിട്ടുള്ളൊരു മരുന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. അപ്പം അത് ഹെർണി അത്രത്തോളം തള്ളി നിൽക്കുന്നുണ്ടോ, അതിനെ ഉള്ളിലോട്ടാക്കി ഉള്ളിൽ കയറി പറ്റിയിരുന്ന കണ്ടൻസ് എന്താണോ കുടലാണ് അതിനൊക്കെ തിരിച്ചുള്ളിലോട്ടാക്കി ആ വയറും ആ ഡിഫക്റ്റ് ആ വീക്ക്നെസ് എവിടെയാണ് അവിടെ അതെന്താ ചെയ്യുക നമ്മൾ ബലപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതൊരു പ്രയാസമായിട്ടുണ്ടാവില്ല. ഇപ്പോൾ പലരും പറയും എനിക്ക് ഇത്ര കാലം കിട്ടതെന്തില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ ഇതിങ്ങനെ വലുതായി വരുന്നുണ്ടാവുകൊണ്ട് ഞാൻ കാണിക്കാൻ വന്ന, ഇപ്പം എനിക്കൊരു ആശങ്ക ഉണ്ടാവുകൊണ്ട് കാണിക്കാൻ വന്നെന്നുള്ള. അപ്പം അതങ്ങനെ വലുതായി വരുന്നുണ്ടെങ്കിൽ അതിലൂടെ പലതും ഈ പറഞ്ഞ പോലെ കുടലും ഇതെല്ലാം തള്ളി വരുന്നൊരു സ്ഥിതി വിശേഷമാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പിന്നെ വളരെ നേരത്തെ ചെയ്യണതാണ് ഇപ്പോഴും നല്ലത്. ഒരു കോംപ്ലിക്കേഷനോട്ട് അത് പോവാതെ നേരത്തെ ചെയ്യണതാണ് നല്ലത്.
3: അപ്പോൾ സാധാരണ ആയിട്ട് ഇപ്പോൾ പിന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ പേഷ്യൻറ്റ് ഒ പിയിൽ വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മൾ വേറെ മെഡിക്കൽ ടെസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശിക്കാറുണ്ടോ, അതോ പിന്നെ സാർ ക്ലിനിക്കൽ എക്സാമിനേഷൻ?
4: ഹെർണിയ നമുക്ക് ക്ലിനിക്കലി നമ്മുടെ പരിശോധനയിലൂടെ തന്നെ നമുക്കത് ഒരു പക്ഷേ രോഗികൾക്ക് തന്നെ അത് മനസ്സിലായി. ഇപ്പം പണ്ടത്തെ പോലെ അല്ല, അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കുറച്ചും കൂടി ബോധവാന്മാരാണ്. വരുമ്പോൾ തന്നെ എനിക്ക് ഹെർണിയ ഉണ്ടെന്ന് പറഞ്ഞു വരുന്നവരാണ് ഞാൻ തന്നെ ഒട്ടുമിക്ക ആൾക്കാർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇത് അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല, ഇത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വളരെ ചുരുക്കം ആൾക്കാർക്ക് വരാറുള്ളൂ.
3: അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇത് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇപ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റും ഒരാൾക്ക് സ്വയം എനിക്ക് ഈ പ്രയാസം ഉണ്ടോ, ഞാൻ ഹെർണിയ എനിക്ക് എൻ്റെ വയറ്റിനകത്ത് തന്നെ ഒരു ഫീൽ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്താണ് സാധാരണ നമുക്ക് തൊട്ട് നോക്കിയിട്ടോ അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ കഴിയും?
4: ഒരു പക്ഷേ ഒരു മുഴയായിട്ട് തന്നെയാണ് അത് പ്രസൻറ്റ് ചെയ്യുക, കാണപ്പെടുക. അത് ഇതേപോലെ നമ്മൾ ചുമക്കുമ്പോഴോ കൂടുതലായിട്ട് നമ്മൾ നമുക്ക് തന്നെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചുമച്ച് നോക്കുക. അപ്പം അത് കൂടുതലായിട്ട് തള്ളി വരുന്നുണ്ടോ, അത് കിടക്കുമ്പോൾ അല്ലെങ്കിൽ കൈകൊണ്ട് അത് അമർത്തി പിടിക്കുമ്പോൾ അത് തിരിച്ചുള്ളിലോട്ട് പോകുന്ന പോലെ തന്നെയാണോ, അങ്ങനെ ആ അത്ര ആ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഹെർണിയായിട്ട് തന്നെ സംശയിക്കും,
3: തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവരോട് നമ്മൾ സർജറി നിർദ്ദേശം എത്രയും നേരത്തെ അത് ചെയ്യുന്നതായിരിക്കും ഗുണം?
4: ആ കഴിയുന്നതും നമുക്ക് നേരത്തെ ചെയ്യണതായിരിക്കും നല്ലത്. ഒരു പക്ഷേ നമ്മൾ ഇലക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അനസ്തേഷ്യ എല്ലാവരെയും കണ്ട് എല്ലാം ഉറപ്പുവരുത്തി എല്ലാ റിസ്ക്കും കാര്യങ്ങളെല്ലാം ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അതെല്ലാം പരിഹരിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
3: ചില
4: ഒരു കോംപ്ലിക്കേഷനിലോട്ട് എത്താതിരിക്കുക, അത് എത്തുന്നതിന് മുന്നേ അത് നേരത്തെ ചെയ്യുക എന്നുള്ളതാണ്. കോംപ്ലിക്കേഷനിലോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ സാഹചര്യം വേറെ ആയിരിക്കും, അപ്പം അതൊരു എമർജൻസി ആയി വരികയാണ്. അപ്പോൾ അത്ര എമർജൻസിയിൽ നമുക്ക് ഇന്നിപ്പോൾ ഏറ്റവും ആധുനികമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു രീതി ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നെറ്റ് വെച്ച് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, അത് തുന്നിയിട്ട് തന്നെ അത് ബലപ്പെടുത്തും, എന്നാലും അത് ബലക്കുറവുള്ളൊരു ഒരു ഭിത്തി ആയതുകൊണ്ട് തന്നെ അതിനൊന്നും കൂടി ഉറപ്പ് വരുത്താനായിട്ട് നമ്മളൊരു നെറ്റും കൂടി വെച്ച് അതിനെ ഒന്നും കൂടി ബലപ്പെടുത്തുന്നതാണ്. അതിലാണ് ഏറ്റവും തിരിച്ച് വീണ്ടും റെക്കറൻസ് വരാൻ വീണ്ടും വരാനുള്ള സാധ്യത എപ്പോഴും കുറവായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരം നെറ്റുകളൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് വെക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവരെ ബോധ്യപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാറാണ് പതിവ്.
3: ഇതിനകത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് ഇപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ പിന്നെ പേഷ്യൻ്റ് ഇപ്പോൾ ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ?
4: വേണ്ടത് ഒന്ന് പെട്ടെന്ന് ഇപ്പോൾ ഹെർണിയ, ഇപ്പോൾ നിലവിൽ ഹെർണിയ ഉള്ള ഒരാളാണ്, കുടലുറക്കമുള്ള ഒരാളാണ്, അവർക്ക് പെട്ടെന്ന് സാധാരണമായിട്ടൊരു വേദന വരികയാണ്, ഉള്ള തള്ളി വന്നത് തിരിച്ചറങ്ങാത്തൊരു സാഹചര്യമായിട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു എമർജൻസി ആയിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത്, വളരെ ഗൗരവത്തിൽ തന്നെ കാണണം. അത് ഒരു പക്ഷേ കുടലായിരിക്കാം. ഇപ്പോൾ കുടലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ വേദന കുടലാണെങ്കിൽ കുടൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിനൊരു തടസ്സം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നമ്മളിപ്പോൾ ഒരു വയറ് വല്ലാതായിട്ട് വീർക്കും, ഛർദിക്കും, കുടലിൽ തടസ്സമുള്ളത് പോലത്തെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കും, ഭയങ്കര വേദന, ഛർദി, പിന്നെ പറ്റുന്ന പോവാത്ത സാഹചര്യം. അപ്പോൾ ഇതെല്ലാം ആയിട്ട് അത്തരം തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ ഒരു അടുത്തുള്ള ഡോക്ടർ സർജനെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും.
3: ഓക്കെ, അപ്പോൾ സർജറിയിലേക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ ആളുകൾക്ക് കുറേ ആശങ്കകളുണ്ടാവും. സർജറി അല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് വേറെ പ്രതിവിധി ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം മറ്റു പല അസുഖങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിസിൻ കഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില രോഗങ്ങൾക്കൊക്കെ നിശ്ചിത തരത്തിലുള്ള ഫിസിയോതെറാപ്പി പോലെയുള്ള അല്ലെങ്കിൽ എക്സസൈസ് അങ്ങനത്തെ ഒക്കെ ചെയ്തുകൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന പല രോഗങ്ങളുണ്ടാവും. പക്ഷേ ഹെർണിയെ സംബന്ധിച്ച് അതുകൊണ്ടൊന്നും കാര്യമില്ല, നമുക്കത് മെഡിസിൻ കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഫിസിയോതെറാപ്പിയോ എക്സസൈസോ ഇതൊന്നും കാര്യമില്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ എന്തായാലും സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഹെർണിയ ഉള്ളവർ. എന്തായാലും സർജറിക്ക് വിധേയമാകുക എന്നുള്ള ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം, അതിനുള്ള പരിഹാരം അത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് വലിയൊരു ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ച് നെറ്റ് വെക്കുന്ന ഒരു സിസ്റ്റമൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഓപ്പൺ സർജറി ആയിട്ടാണോ ചെയ്യാതെ പിന്നെ കീ ഹോൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടോ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യം?
4: ഇന്നിപ്പോൾ നമ്മൾ രണ്ട് രൂപത്തിലും ചെയ്യാറുണ്ട്, ഓപ്പണും അതുപോലെ കീ ഹോൾ താക്കോൽ ദ്വാരാ ശസ്ത്രക്രിയ ആയിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. രണ്ടിനും സെയിം ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. പിന്നെ രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പം നമ്മൾ കയറി ചെയ്യാം, ഓപ്പണായിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ രണ്ടിലും നമ്മൾ മെഷ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണായിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിന് കുറച്ച് വലിയ മുറിവായിരിക്കും. ഒന്ന് അനസ്തീഷ്യ നട്ടലിനായിട്ടുള്ള അനസ്തീഷ്യ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുറിവിൻ്റെ ഒരു വേദന കാര്യങ്ങൾ, ഒന്ന് രണ്ട് ദിവസം കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട സാഹചര്യങ്ങൾ അങ്ങനെ വരാറുണ്ട്.
3: ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ഓക്കെ, പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ ഡോക്ടർ, കേൾക്കും.
6: എന്റെ പേര് ഭൂപത് പേരുള്ള, തൃശ്ശൂർ ജില്ലയിൽ കയ്പകത്തുള്ളത്. എന്റെ ഈ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 8.5 മാസമായി. ഇപ്പൊ 75 വയസ്സായിട്ട്. അപ്പൊ വേദന ഇപ്പോഴും വേദന ഉണ്ട്. വേദന ഡോക്ടർ പറഞ്ഞ് ചുറ്റിയത് 6 മാസം, ചിലപ്പോ അത് കൂടുതൽ സമയം എടുക്കുമ്പോഴും മാറാന്. മരുന്നുകളൊന്നും ഇല്ല, പക്ഷെ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. വേർത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ അടിഭാഗത്ത് ചില സമയത്തല്ല വേദന നിസ്കരിക്കുമ്പോഴും കുമ്പിടുമ്പോഴൊക്കെ സ്ഥിതിയിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ പ്രയാസങ്ങളുണ്ട്. അപ്പൊ അത് ഈ വേദന
4: അതായത് ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞിപ്പം 8 മാസമായി എന്നാണ് പറഞ്ഞത്.
3: 75 വയസ്സാണ്.
4: അപ്പം ഈ സാധാരണ രീതിയിൽ ഇപ്പം വന്ന് ഓപ്പണായിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ തന്നെ തുടക്കത്തിൽ വേദന കാര്യങ്ങൾ ഉണ്ടാവേണ്ടാണ്, മുറിവിൻ്റെതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ വേദന ഏറിപ്പോയ 5-7 ദിവസം അതിൻ്റെ അപ്പുറം വേദന അങ്ങനെ ഉണ്ടാവാറില്ല, കുറഞ്ഞു വരേണ്ട തന്നെയാണ്. പിന്നെ എന്തെങ്കിലും അസാധാരണ കോംപ്ലിക്കേഷൻ, പഴുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വേദന കാര്യങ്ങൾ ഉണ്ടാവാറുള്ളൂ. അതല്ലാതെ പുള്ളിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമായിട്ട് ഉണ്ടാവുന്ന വേദന ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെയുള്ള നരമ്പുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ നാടിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലൊരു ഇറിട്ടേഷൻ, ചിലപ്പോൾ മെഷായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ചില ഇറിട്ടേഷൻ, അത് കാരണം അങ്ങനെ ചിലർക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ വരാം. അത് ആദ്യം ആണെന്ന് ഉറപ്പ് വരുത്തി അത് ചിലതൊക്കെ ഒരു 3 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് മാറേണ്ടതാണ്. പക്ഷെ 3 മാസത്തിൽ കൂടുതലായിട്ട് അങ്ങനെ വേദനയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇത്തരത്തിലായിട്ട് നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. അപ്പം അതൊന്ന് കാണിച്ച് ഉറപ്പ് വരുത്തി അതിനുള്ള ചികിത്സകൾ എടുക്കുക എന്നുള്ളതാണ്.
3: കേൾക്കുന്നുണ്ടോ? പിന്നെ ഒരു ഡോക്ടറെ കാണിച്ച് നേരിട്ട് കാണിച്ച് പോയി ഒ പിയിൽ പോയി കണ്ട് അഡ്വൈസ് എടുക്കുന്നതായിരിക്കും
4: നല്ലത്. അതന്നാണോന്ന് ഉറപ്പ് വരുത്തുന്ന തരത്തില് അതാണ് ഇപ്പൊ കാര്യമായിട്ട് സംശയിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ
6: വേദന എന്തായാലും പക്ഷെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള വേദന പിടിച്ച് കൈ കുത്തിയിട്ട് നീക്കലോ, അങ്ങനത്തെ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ട് വേറെയുള്ളത്. അപ്പൊ ഡോക്ടർ അതിനെ പറഞ്ഞിട്ട് പ്രായത്തിന്റെ പേരില് പെട്ടെന്ന് അമ്മയും പിടിക്കുന്നത് വേദന പറയാനേ എന്ന് പറയാം. മറ്റേ ചെറുപ്പക്കാരൊക്കെ ഒരാഴ്ച രണ്ടാഴ്ചയില് ഒരു മാസത്തെ കൂടൊക്കെ മാറുന്നു പറയുന്നത്. ഇത് പ്രായത്തിന് അതിന്റെ ഒക്കെ പറയുന്നത് മരുന്നൊന്നുമില്ല. അപ്പൊ ബുദ്ധിമുട്ട് വേറെ വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ വേറെ കാര്യമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ ബാംഗ്ലൂരുണ്ട്, ഇപ്പൊ നാട്ടിൽ പോകേണ്ടി പറ്റത്താണ്. അപ്പൊ ഡോക്ടർക്ക് കാണാൻ
4: എത്തിയക്കണേ
6: അതിന്റെ നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി
3: വിളിച്ചേ.
4: തീർച്ചയായിട്ടും കാണിക്കണം.
3: അപ്പൊ ഇത് പിന്നെ ഇപ്പൊ നമുക്ക് കോള് വന്ന ശ്രോതാവിൻ്റെത്, അദ്ദേഹം 75 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം സർജറി കഴിഞ്ഞിട്ടുള്ള 7-8 മാസത്തിന് ശേഷമുള്ളൊരു പ്രയാസമാണ് പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മളെടുത്ത് വിളിച്ചത്. അതാ ഒരു പ്രായത്തിന്റെ ആണ് അവനെ സാധ്യ അല്ലേ?
4: പ്രായത്തിൻ്റെ മാത്രമായിട്ട് നമുക്ക് അങ്ങനെ പറയാനും കഴിയില്ല. അങ്ങനെയും വരാം, പക്ഷെ ഇപ്പൊ 8 മാസം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ സമയമാണ്. അപ്പൊ അതെന്താന്ന് കൃത്യമായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ സാധാരണ രീതിയിൽ ഈ മെഷ് നമ്മൾ വെക്കുന്ന ഈ നെറ്റ് അത് ഇറുകി പിടിക്കുന്ന ഒരു സാഹചര്യത്തിലും ചിലർക്ക് വേദന ഉണ്ടാകും കുറച്ച്
3: കാലത്ത്.
4: വലിയൊരു പ്രയാസം, അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകും. പക്ഷെ 8 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തരത്തിലുള്ളതാണ് കൂടുതലായിട്ട് സംശയിക്കേണ്ടത്.
3: ഓക്കെ, നമ്മൾ ഇപ്പൊ സംസാരിച്ചു വന്നിരുന്നത് ഈ മെഷ് ഇടുമ്പോൾ ഉണ്ടാവുന്ന സർജറിയെ കുറിച്ച്
4: തന്നെയായിരുന്നു. ഓപ്പൺ സർജറിയെ കുറിച്ച്, പിന്നെ അതുപോലെ അതുപോലെ തന്നെയാണ് ലാപ്പ്, അതായത് കീവോൾ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ. അതാവുമ്പോൾ ചെറിയ 3 മുറിവുകളെ ഉണ്ടാവുള്ളൂ. അത് ജനറൽ അനസ്തീഷ്യയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞ് 2-ാമത്തെ ദിവസമൊക്കെ ആയിട്ട് തന്നെ വീട്ടിൽ പോവാം. വേദന കാര്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്ക് നേരത്തെ തന്നെ ജോലിയിലോട്ട് പോകാനും ഒക്കെ നേരത്തെ ഡിസ്ചാർജ് പഠിക്കാനും ഒക്കെ ആയിട്ട് എളുപ്പമായിരിക്കും.
3: അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഒന്ന് ഓപ്പൺ സർജറി ചെയ്യാമെന്നുള്ളതും, രണ്ടാമത്തത് പ്രത്യേകിച്ചൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കുറച്ചുകൂടിയും കീഹോൾ സർജറി ആയിരിക്കും നല്ലതല്ല. കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസേഷൻ മതിയാവും, പെയിന് പൊതുവൊക്കെ കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയം, ഇത് ഒരിക്കൽ സർജറി ചെയ്തിട്ട് ഇപ്പോൾ അവർ പ്രത്യേകിച്ച് ഇപ്പോൾ കഠിനമായ ജോലിയൊക്കെ ചെയ്യുന്ന, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഭാരമുള്ള ജോലികളൊക്കെ വെയിറ്റൊക്കെ പൊക്കുന്ന രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ വരാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുള്ള റിക്കറൻസ് എന്താണെന്നുള്ളത്.
4: അതിൽ റെക്കറൻസ് വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, ഒരു പക്ഷെ ചെയ്യുന്ന സർജനും രോഗിക്കും ഒരേപോലെ ഭയപ്പെടുന്നൊരു കാര്യമാണ് അവർക്ക് റെക്കറൻസ് വരാന്നുള്ളത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഈ ഹെർണിയ വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതും അതുള്ളവർക്ക് അത്തരം ഈ പറഞ്ഞ പോലെ വെയിറ്റ് എടുക്കുന്ന ജോലി ചെയ്യുന്നവർ, പിന്നെ പ്രായമായവർ, അവർക്ക് അവരെ ഭിത്തിയുടെ വിലക്കുറവ് എന്തായാലും ഞാൻ അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞേ വരുള്ളൂ. അപ്പോൾ അവർക്ക് അത്രക്കാർക്കൊക്കെ വീണ്ടും വരാനുള്ള സാധ്യത ഇപ്പോഴും കൂടുതൽ തന്നെയായിരിക്കും. പിന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുള്ളവർ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്രസംബന്ധമായിട്ട് ഇപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, അപ്പോൾ അത് കാരണമുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക്, പിന്നെ കൂടുതലായിട്ട് ഈ കോൺസ്റ്റിപേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലുള്ള പ്രയാസമുള്ളവർക്ക്, പിന്നെ ഈ ആസ്മ അല്ലെങ്കിൽ എന്താ പറയുക, കാലങ്ങളായിട്ടുള്ള ചുമ, വിട്ടുമാറാത്ത ചുമ, ഇത്തരം കഫക്കെട്ട്, അങ്ങനെ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് കൂടെ വരും. പിന്നെ ഭയങ്കരമായിട്ട് ഇപ്പം കൂടുതലായിട്ട് നമ്മൾ എടുത്ത് പറയാറുള്ളത് ഭയങ്കര വെയിറ്റ് ഉള്ളവർ, നല്ല പൊണ്ണത്തടിയായിട്ടുള്ളവർ, ആ അവർക്ക് എപ്പോഴും ഇത് വീണ്ടും വരാം. പിന്നെ പുകവലി, അത്തരം ശീലമുള്ളവർക്ക്, പുകവലി ഉള്ളവർക്ക് അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറുടെ ഭിത്തിയ ബലം കൂട്ടുന്ന കൊളാജൻ, അതിനെ അതിൻ്റെ സിന്തസിസ്, അതിൻ്റെ ഉൽപാദന ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പം ആ ഒരു തരത്തിൽ എന്ത് ചെയ്യാം, ബലക്കുറവുണ്ടാക്കാം.
3: ഈ കൊളാജൻ എന്ന് പറയുമ്പോൾ വയറിൻ്റെ ഭിത്തിയോട് ചേർന്നുള്ള
4: അല്ല, അത് അതിനെ ബലം കൂട്ടുന്ന ഒരു
3: ഘടകമാണ്. അപ്പോൾ പുകവലിക്കുള്ള ആളുകൾക്ക് ഇതിൻ്റെ ആ കൊളാജൻ സിന്തസിസ്
4: കുറയുമെന്നുള്ളതാണ്.
3: അപ്പൊ അവരുടെ ശരീരത്തിൽ പിന്നെ ഈ കൊളാജന്റെ അളവ് കുറയുന്നതുകൊണ്ട് തന്നെ
4: ഭിത്തിയുടെ ബലക്കുറവുണ്ടാവും. പിന്നെ മുന്നേ സർജറി കഴിഞ്ഞ ഇപ്പം മുന്നേ അപ്പൻഡിക്സിനുള്ള സർജറി അങ്ങനെ കീറി ചെയ്തുള്ളവർക്കൊക്കെ ഇത് വീണ്ടും വരാനുള്ള സാധ്യതകൾ. അപ്പൊ ഇതൊക്കെയാണ് അവർക്ക് ഹെർണി ഉണ്ടാക്കാൻ കാരണങ്ങൾ.
3: ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് വന്ന ആൾക്കാർക്കും പിന്നെ വരാനുള്ള സാധ്യത കൂടി നമ്മളതിൽ കാണണം എന്നുള്ളതാണ് മനസ്സിലായത് അല്ലേ. പിന്നെ സർജറി കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? ഇപ്പോൾ പ്രത്യേകിച്ച് കീഹോളൊക്കെ ആകുമ്പോൾ,
4: കീഹോളൊക്കെ ആകുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാം ദിവസം, ഇപ്പോൾ സെയിം ഡേ തന്നെ വിടുന്നവരുണ്ട് ചില സെൻ്റർ,
3: ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകാൻ
4: പറ്റും, അന്ന് തന്നെ ചെയ്ത് അന്ന് തന്നെ പോകുന്ന രീതിയിൽ വരെ ഡേ കെയർ പ്രൊസീജിയറായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒരു ദിവസം അടുത്ത ദിവസം തന്നെ വിടുന്നവരുണ്ട്, അങ്ങനെ ഒരു ദിവസത്തിൽ കൂടുതൽ കിടത്തുന്നവരുണ്ട്. ഇപ്പം ചിലർക്ക് ചെറിയ വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട്, അപ്പോൾ അത് കാരണം അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള വേദനക്കുള്ള പരിഹാരമൊക്കെല്ലാം മരുന്നും കാര്യങ്ങളെല്ലാം
3: കൊടുത്ത്
4: അവരൊന്ന് ഹാപ്പി ആക്കിയിട്ട് വിടാന്നുള്ള രീതിയിൽ അങ്ങനെ വിടുന്നത്.
3: അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ സർജറി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം ഹോസ്പിറ്റലൈസേഷൻ?
4: അങ്ങനെയല്ല, അത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ രണ്ട് ദിവസം, അതിലും വേദന ഇപ്പം ഈ പറയുന്ന പോലെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു വേദന ഉണ്ടെന്നുള്ളൂ, അല്ലാതെ അങ്ങനെ ഭയങ്കര നമ്മൾ ആലോചിക്കുമ്പോൾ വേദന എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര മുറിവിൻ്റെ വേദന എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. പൊതുവേ നമ്മൾ രണ്ടാമത്തെ ദിവസം തന്നെ രോഗിയെ
3: വിടാറുണ്ട്.
4: ഓക്കെ, പിന്നെ ഓപ്പൺ സർജറി കഴിഞ്ഞവരും രണ്ടാമത്തെ ദിവസം ചിരിച്ചു പോകുന്നവരുണ്ട്.
3: അതുപോലെയാണ് ആളുകൾക്ക് അവരുടെ ഒരു ദൈനംദിന ജീവിത കാര്യങ്ങളിലേക്ക് മടങ്ങി എത്താൻ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയൊക്കെ പോകുന്ന ആളുകൾ പുറത്തൊക്കെ യാത്ര ചെയ്യാനും ഇപ്പോൾ ബൈക്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ആയിരിക്കോ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കുറഞ്ഞ ദിവസം കൊണ്ട് അവരുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും?
4: അവർക്ക് അങ്ങനെ പോവാം, ഇപ്പോൾ ജോലി അങ്ങനെ ഓഫീസ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പോവാം. ഭയങ്കര വെയിറ്റ് എടുക്കുന്ന സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ അത്യാവശ്യം ആക്ടിവിറ്റി ഒക്കെ വരുന്ന തരത്തിലുള്ള ജോലികളാണെങ്കിൽ കഴിഞ്ഞതും നമ്മളെന്ത് ചെയ്യും, മൂന്നാഴ്ചയൊക്കെ നോക്കിയിട്ട് നമ്മൾ അവരെ വില ഇരുത്തിയിട്ട് നമ്മൾ പറയാറുള്ളൂ. ഇപ്പം വെയിറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ കാര്യപ്പെട്ട വെയിറ്റ് എടുക്കുകയാണെങ്കിൽ മൂന്നാഴ്ചയ്ക്ക് ശേഷമൊക്കെയാണ് നമ്മളെന്ത് ചെയ്യുക പറയാം. അതും വലിയ വെയിറ്റുകളൊന്നും പറ്റില്ല, ചെറിയ തോതിലൊക്കെ നമ്മൾ പറയും.
3: ചെറിയ തോതിലൊക്കെ വെയിറ്റ് ഉണ്ടെങ്കിൽ
4: ജിമ്മിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങൾ.

0: ചെയ്യുന്നു. പിന്നെ സ്ത്രീകളിൽ ഈ ഒരു ഹെർണിയ വരാനുള്ള സാധ്യത ആഫ്റ്റർ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിലാണ്. അതല്ലാതെ വരാനുള്ള സാധ്യത ഉണ്ടോ സ്ത്രീകളെ സംബന്ധിച്ച്?
1: പ്രഗ്നൻസി, പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വൈറൽ തന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് അങ്ങനെ വരാം, ഇൻസൾട്ട് ആറാണ്. പിന്നെ അവർക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഫെമറൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി താഴ്ഭാഗത്തായിട്ട് വരുന്ന ഒരു ഹെർണിയ, തൊട ആ ഭാഗത്തായിട്ട് വരുന്നത്. അത് വളരെ റയറാണ്, പക്ഷെ അത്തരം പിന്നെ കൂടുതലായിട്ടത് കാണപ്പെടാറുള്ളത് സ്ത്രീകൾക്കാണ്. ഒരു പക്ഷെ അതാണെങ്കിൽ തന്നെ അത് ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് അത്തരം ഹെർണിയയിൽ. ഈ പറഞ്ഞ പോലെ കുടൽ കുരുങ്ങുന്ന സാഹചര്യങ്ങൾ അതൊക്കെ അതിൽ എപ്പോഴും കൂടുതലാണ്. അപ്പോൾ സ്ത്രീകളിൽ പ്രത്യേകിച്ച് അത്തരത്തിൽ ഇങ്ങനെ ഒരു മുഴ എന്ന് പറയുമ്പോൾ നമ്മളതൊന്നും കൂടി ഗൗരവത്തിലാണ്
0: കാണുന്നത്.
1: ആണുങ്ങൾക്ക് ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഗൗരവത്തിലാണ് നമ്മൾ അതിനെ
0: കാണുന്നത്. ഓക്കെ, പിന്നെ അവരിലും ഈ പറഞ്ഞ പോലെ പ്രായം കൂടുന്നവരിലായിരിക്കും ഇത്?
1: ആ, സ്വാഭാവികമായിട്ടും ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് അങ്ങനെ കാണാറുള്ളത്. പിന്നെ ഈ പൂക്കളിലുള്ളത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഗർഭം കഴിഞ്ഞവർക്ക് കഴിഞ്ഞവർക്കൊക്കെ ഇത് കാണാറുണ്ട്.
0: എനിക്ക് തോന്നുന്നു നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. ഇൻഷാല്ലാ. അപ്പോൾ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. ഇൻഷാല്ലാ നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ തിരിച്ചെത്തും. ഇൻഷാല്ലാ.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ, ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
0: നമ്മൾ പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം തുടരുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഹെർണിയ എന്നുള്ളതാണ്. ഹെർണിയ നമുക്ക് സർജറി കൂടാതെ മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്, സർജറി നിർബന്ധമാണോ എന്നുള്ളതാണ് ഹെർണിയൻ്റെ മായി ബന്ധപ്പെട്ട ഇന്നത്തെ നമ്മുടെ ചർച്ചയിലെ മുഖ്യ വിഷയമായിട്ട് വരുന്നത്. ശ്രോതാക്കൾക്ക് നേരിട്ട് ഡോക്ടറോട് ചോദിക്കാനുള്ള അവസരമാണ് ഈ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ ലൈവ് പ്രോഗ്രാമിലൂടെ പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പർ 90 20 840 840 എന്ന നമ്പറിലേക്കാണ്. നമ്പർ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു, 9020840840 എന്ന നമ്പറിലേക്കാണ് നമ്മുടെ സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി വിളിക്കേണ്ടത്. സാർ, അപ്പോൾ നമ്മൾ ഈ നേരത്തെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിലാണ് ഈ ഹെർണിയ കൂടുതൽ കാണുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഏജായ ഒരു 50+ ഒക്കെ ആവുന്ന ആളുകളിലാണ് കൂടുതൽ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കാരണം പറഞ്ഞത് പ്രോസ്റ്റേറ്റാണ് അല്ലേ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാവുന്ന വീക്കത്തെ കുറിച്ച്. അപ്പോൾ ഇത് ഈ പ്രോസ്റ്റേറ്റ് ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെയാണ് ഇവർ തിരിച്ചറിയാൻ പറ്റുക?
1: അത് എപ്പോഴും പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ വീക്കുള്ളവർക്ക് മൂത്രസംബന്ധമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ചിലത് പറയുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, അതുപോലെ പിന്നെ മൂത്രമൊഴിക്കാൻ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് മൂത്രം പോവുക, മൂത്രത്തിന് ശക്തിക്കുറവ്, മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതുപോലെ തോന്നുക, അതിനായിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന അവസ്ഥ, അപ്പൊ ആ സ്ട്രെയിനിങ്ങളൊക്കെയാണ് അത് കൂടുതലായിട്ട് തള്ളി വരാം.
0: പ്രഷർ കൊടുക്കുമ്പോൾ
1: എന്ത് ചെയ്യും കൂടുതലായിട്ട്, അതായത് ഇതിങ്ങനെ ഇടക്കിടക്ക് അവർക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും, കുറെ നേരം ഇരുന്നിട്ടാണ് മൂത്രം പോകുന്നത്.

0: ഒഴിക്കുമ്പോൾ അതിനൊരു ശക്തി കുറവുണ്ടാവും, അവസാനം ഇറ്റിറ്റി കുറേ നേരം ഇറ്റിറ്റി അങ്ങനെ പോവും. പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ ഒന്നിൽ കൂടുതൽ തവണ മൂത്രമൊഴിക്കാനായിട്ട് എഴുന്നേൽക്കുക, പിന്നെ മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ തന്നെ അത് നേരെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഇങ്ങനെ കുറേ ലക്ഷണങ്ങളാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് കാണാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും വീക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് ഹെർണിയുടെ കൂടെ, അതായത് ഇങ്ങനെയുള്ളവർക്ക് ഹെർണിയ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഹെർണിയുടെ ഈ പ്രശ്നം കൂടി പരിഹരിച്ചാൽ മാത്രമേ പിടിച്ചുനിർത്താൻ കഴിയുള്ളൂ. നമ്മൾ ഹെർണിയ മാത്രം പരിഹരിച്ചുകൊണ്ട് കാര്യമില്ല, ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചികിത്സ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമുക്ക് എന്താണ് കൃത്യമായിട്ടത് ഇതന്നാണ് പ്രോസ്റ്റേറ്റ് വീക്കം തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ട ശേഷം മരുന്നിലൂടെ തന്നെ അത് എന്ത് ചെയ്യാം, കുറെയൊക്കെ അതിൽ ഭേദപ്പെടുത്താൻ പറ്റും. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തന്നെ കുറെയൊക്കെ ഭേദപ്പെടാറുണ്ട്. ഇനി അതല്ല കാര്യമായ തോതിലുണ്ട് വീക്കം എന്നുണ്ടെങ്കിൽ അതിനും എന്താണ് കൃത്യമായിട്ടുള്ള സർജറി കാര്യങ്ങൾ തന്നെ ഉണ്ട്, അതിലൂടെ തന്നെ അത് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഈ ഹെർണിയ പരിഹരിക്കുന്നതിൻ്റെ കൂടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിക്കപ്പെടേണ്ടതാണ്.
1: അപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മളുടെ ശരീരത്തിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ് എടുത്തില്ലെങ്കിൽ അത് കാരണം മറ്റൊരു രോഗം കൂടി വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്.
0: അതായത് ഇപ്പോൾ ഹെർണിയ ഉള്ളവർക്ക് ഇത്തരം, ഇപ്പോൾ ഇത് ഞാനൊരു ഉദാഹരണമാണ്, ഇതല്ലാതെ തന്നെ ഒരുപാട് കാരണങ്ങൾ, ഇപ്പം ഈ പറഞ്ഞ പോലെ പദമന്ദം, ചുമ, അതൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ കാരണം കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്.
1: സാറേ, നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഡോക്ടറോട് ചോദിക്കാം, ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ. ഡോക്ടർ കേൾക്കുന്നുണ്ട്.
2: അപ്പൊ അത് ഓപ്പറേഷന് അങ്ങനെ നിർബന്ധമാണ്, രണ്ടു മൂന്ന് ഡോക്ടറെ പോയി കാണിച്ചത്. അപ്പൊ ഓലസ് പറഞ്ഞത് ഇങ്ങനെ അധികം ബ്ലീഡിങ് അങ്ങനെ കായ ചെയ്താൽ മതി എന്നാ പറയുന്നത്. പിന്നെ ഗർഭാശയത്തിലെ മോയകളുണ്ട്.
0: എങ്ങനെ വ്യക്തമായില്ല, ഹെർണിയുണ്ട്, ഹെർണി ഉള്ളതായിട്ട് മനസ്സിലായി. ഗർഭാശയത്തിലെ മോള
2: മോയകളുണ്ട്, ഫൈബ്രോയിഡ്. അപ്പൊ ഇപ്പോ രണ്ടു മൂന്നും പ്രാവശ്യം ചെയ്യാൻ പോയി എനിക്ക് ഭയങ്കര തടയണ പോലെ കുറച്ച് പ്രശ്നമുണ്ട്. ജോലി ഒന്നും അധികം ചെയ്യാൻ വയ്യ, ഭയങ്കര ഊരവേദനയാണ്. അപ്പോ രണ്ടു പ്രാവശ്യം പോയപ്പോ ഡോക്ടർ ഇങ്ങനെ അധികം ബ്ലീഡിങ് അങ്ങനെയൊക്കെ അതിന്റെ സിംറ്റംസ് കണ്ടാൽ ചെയ്താൽ മതി എന്നറിയണം. പക്ഷെ എനിക്ക് അങ്ങനത്തെ സിംറ്റംസ് ഒന്നുമില്ല, ഭയങ്കര ഊരവേദന, കുമിഞ്ഞു നിറഞ്ഞ ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: അതായത് എനിക്ക് തോന്നുന്നു ഫൈബ്രോയിഡ് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും.
1: ഒരു മിനിറ്റ്, നിങ്ങൾ അവിടെ വേറെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, ഒന്ന് മറ്റു ശബ്ദങ്ങളൊന്നും ഇല്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണെങ്കിലേ കുറച്ചുകൂടി കേൾക്കാൻ പറ്റും.
0: അതായത് ഹെർണിയുടെ കൂടെ ഈ ഗർഭാശയത്തിലെ മുളകളുണ്ടല്ലോ ഫൈബ്രോയിഡിന്റെ, അതും കൂടി ചെയ്യണം എന്നുള്ളത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഡോക്ടർ ഭാഗത്തു നിന്നുണ്ടായിരുന്നോ, രണ്ടും ഒരുമിച്ച് ചെയ്യാമെന്നോ അങ്ങനെ എന്തെങ്കിലും?
2: ഡോക്ടർ പറയണ അത് കുറച്ച് ചെറുതായിട്ടുള്ളത്, അത് വർഷത്തിലൊരു സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി, വലിയ കുഴപ്പമില്ല.
0: അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹെർണിയൻ്റെ മാത്രം, ഇപ്പൊ ഹെർണിയ നിങ്ങൾക്കൊരു പ്രയാസമുണ്ട് അല്ലെങ്കിൽ ഹെർണിയ അത് അത്രത്തോളം വലുതായി വന്നിട്ടുണ്ട്.
2: എനിക്ക് മെയിൻ ഈ ഊരവേദനയാണ് അതിൻ്റെതായ ഒരു പ്രയാസമായി തോന്നുന്നത്. പിന്നെ ഒരു തടച്ചലുണ്ട്, ഒരു മോയ പോലെ
0: ഒരു മുള പോലെ വരുന്നുണ്ട്. ഈ ഹെർണിയ എന്ന് പറഞ്ഞത് മുള പോലെ വരുന്നതാണ്, അത് ഡോക്ടറെ കാണിച്ചിട്ടാണോ ഡോക്ടർ പറഞ്ഞത് അത് ഹെർണിയ ആണെന്ന് പറഞ്ഞത്?
2: അല്ല, അത് എനിക്ക് പുറത്തേക്ക് കാണുന്നില്ല, പക്ഷെ ഓടി പറഞ്ഞങ്ങനെ ഒരു വിരലിന്റെ വലിപ്പത്തൊക്കെ പുറത്തേക്ക് വന്നിട്ടു ആയിരുന്നു.
0: അതല്ല, അത് സ്കാനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
2: സ്കാനിംഗ് കാണുന്നുണ്ട്.
0: അതിൽ പറഞ്ഞിട്ടുണ്ടോ, അത് സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞതാണോ ഹെർണിയ ഉണ്ട് എന്നുള്ളത്?
2: സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞതാ.
0: അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഹെർണിയനാണ്. അപ്പൊ ഹെർണിയക്ക് ഈ പരിഹാരം നമ്മളിപ്പോ ഈ നമ്മളിപ്പോൾ ഇവിടുത്തെ ഈ ഒരു ടോക്കിൽ തന്നെ നമ്മൾ അതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ഹെർണിയ ആണെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം സർജറി തന്നെ ഉള്ളൂ. പിന്നെ ഇടുപ്പ് വേദന ഉള്ളതായിട്ട് പറഞ്ഞിരുന്നു അല്ലേ? ഊരവേദന ഉള്ളതായിട്ട് പറഞ്ഞിരുന്നില്ലേ? ആ ഊരവേദന അത് എന്താണെന്നുള്ളത്?
1: മെഡിസിൻ കഴിക്കുന്നുണ്ട്.
0: ആ ആ ആ കൃത്യമായിട്ട് അത് എന്താ ചെയ്യുക, ഒന്നെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഓർത്തോ ഡോക്ടർമാർ ആരെങ്കിലും കണ്ട് ഒന്നുമില്ല എന്നുള്ളത് വിലയിരുത്തുക. ഹലോ, അതായത് പുറമേക്ക് ഇപ്പം ഉമ്മ പറഞ്ഞത് ആ ഒന്ന് ഒരു മുട പോലെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് നിസ്കരിക്കുമ്പോൾ കുമ്പിടുമ്പോൾ നീരുമ്പോൾ ഉള്ളതായിട്ട് പറഞ്ഞല്ലോ. ആ അത് ഡോക്ടറുടെ പരിശോധന സ്കാൻ റിപ്പോർട്ട് പ്രകാരം അത് ഹെർണി ആയിട്ട് തന്നെയാണത് വ്യക്തമായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം സർജറി തന്നെ ഉള്ളു.
2: ആ
0: ഹെർണിയ കാരണം ഒരു ഊരവേദന വരേണ്ടതില്ല, അത് ഊരവേദനക്ക് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. അപ്പം അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഞാൻ അതിനെന്തെങ്കിലും MRI കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്ത് അതെന്താന്ന് കണ്ടെത്തി അതിനുള്ള ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഉചിതം.
1: അതിലിപ്പോൾ പിന്നെ അവർ ഫൈബ്രോയിഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞു,
0: ഫൈബ്രോയിഡിൻ്റെ അവർക്ക് ഡോക്ടർ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്,
1: അത്
0: ചെറുതാണ്, അത് പ്രശ്നമല്ല, അതുകൊണ്ട് നമുക്കത് വെയിറ്റ് ചെയ്യാന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് അത് ഡോക്ടറുടെ നിർദ്ദേശം എന്താണോ അത് പ്രകാരം പോണതായിരിക്കും നല്ലത്. അപ്പോ ഹെർണിയേടത് മാത്രം പറയുകയാണെങ്കിൽ ഹെർണിയക്ക് ഇതാണ് ചികിത്സ ആയിട്ടുള്ളത്. അപ്പോൾ തുമ്മാക്കതൊരു കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വലുതായി വരുന്നുണ്ടെങ്കിൽ കിടണത് നേരത്തെ ചെയ്യണതാണ്. എങ്ങനെ ഹെർണിയായിട്ട് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാലും അതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല. അതെ, ഹെർണിയ തന്നെ നമ്മളെ ബലക്കുറവ് കാരണം വരുന്നതാണ്. അപ്പം അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം, അത് തിരിച്ചുള്ളിലോട്ടാക്കിയത് ബലപ്പെടുത്താന്നുള്ളതാണ് സർജറിയിലൂടെ. അപ്പോൾ കുറെ കുറച്ച് കാലമായിട്ടുള്ളതാണ്, അത് വലുതായി വരുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്.
1: ഓക്കെ, കോൾ കട്ടായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരെ ചോദിച്ച ഞാൻ അവസാനം ഒരു ചോദിച്ച ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്, പിന്നെ ബെൽറ്റ് ഇട്ടാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവർ. ഹെർണിയക്കുള്ള ബെൽറ്റ് ഇട്ടാൽ മതി, പക്ഷെ അതിനൊരു ശാശ്വത പരിഹാരം ആവുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ചു. അത്
0: താൽക്കാലികമായിട്ട് ഭയങ്കര വലുതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടുതലായിട്ട് തള്ളി വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യാം, ആശ്വാസത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാ പറയാം. പക്ഷെ അത് നമ്മളെ ഭാഗത്ത് നമ്മൾ ഒട്ടും അത് പ്രോത്സാഹിപ്പിക്കാറില്ല, കാരണം അപ്പോഴും ഈ കോംപ്ലിക്കേഷൻ കാര്യങ്ങൾ അതൊക്കെ സാധ്യത എപ്പോഴും കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഒരു ചികിത്സ എന്നുള്ള രൂപേണ നമ്മൾ ഒരിക്കലും അത് പറയാറില്ല.
1: ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോളിൻ്റെ തൊട്ട് മുന്നേ സംസാരിച്ചിരുന്ന പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഹെർണിയയിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോസ്റ്റേറ്റ് ഇതുപോലെ മൂത്രമൊഴിക്കുന്ന സമയത്ത് തടസ്സങ്ങളോ അങ്ങനെ പ്രയാസങ്ങളോ തോന്നുമ്പോൾ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ തക്കതായ ചികിത്സ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു പക്ഷേ ഹെർണിയയിലേക്ക് എത്താതെ ഈ വയറിൻ്റെ ഭിത്തികളിൽ ഉണ്ടാകുന്ന ബലക്ഷയത്തിനെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഒരു അസുഖം ഉണ്ടാകുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് വേറെ മറ്റൊരു അപ്പുറത്ത് വേറെ ഒരു അസുഖം കൂടി വരാനുള്ള സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് പറഞ്ഞു വന്നിരുന്നത്. അതുപോലെ പിന്നെ സാറ് പറഞ്ഞു സ്ഥിരമായിട്ട് ചുമയുള്ള ആളുകൾക്ക് കഫക്കെട്ടും അങ്ങനത്തെ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ട് ചുമക്കുമ്പോൾ അതുപോലെ വയറിൻ്റെ മസിലുകൾക്ക് ബുദ്ധിമുട്ട് വന്ന അങ്ങനെ ഹെർണി വരാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ അതൊക്കെ സാറില്ല എന്ന് പറഞ്ഞു വിടുന്ന കേസുകളായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ ഭാഗമായി മറ്റൊരു അസുഖം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക്
0: ചുമക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വയറിൻ്റെ ഉള്ളിൽ പ്രഷർ
1: കൂടുകയും
0: ചുമക്കുമ്പോൾ ശ്വാസം മുട്ടില്ല അങ്ങനെയൊക്കെ വരുമ്പോ ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ വയറിൻ്റെ ഉള്ളിലെ പ്രഷർ, അപ്പൊ അത് കാരണമാണ് ഉള്ളിലുള്ളത് പുറത്തോട്ട് തള്ളി വരുന്നത്. അപ്പൊ അത് പരിഹരിക്കണം എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിന്റെ കൂടെ തന്നെ.
1: ഇപ്പൊ അതുപോലെ മറ്റൊരു സംശയമാണ് ഈ ഷുഗറുള്ള ആളുകളിൽ, ഇപ്പോൾ പുരുഷന്മാരിലാണെങ്കിലും അതുപോലെ സ്ത്രീകളിലോ ഷുഗർ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റു പിന്നെ ജീവിതശൈലി രോഗങ്ങളിലുള്ള ആളുകൾക്ക് ഹെർണിയ വരാനുള്ള സാധ്യത എന്തെങ്കിലും കൂടുതലുണ്ടോ, അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: അപ്പോൾ ഈ ഷുഗറുള്ളവർക്ക് പ്രത്യേകിച്ച് ഒന്ന് അവർക്ക് ഇപ്പം ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയും. അപ്പൊ അവർക്ക് അതിലും ഏറ്റവും വലിയൊരു ഫാക്ടർ ഇതാണ് തടി.
1: പൊണ്ണ
0: തടിയുള്ളവർക്ക്, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് എപ്പോഴും സാധ്യത എപ്പോഴും കൂടുതലാണ്.
1: പിന്നെ
0: റിസ്ക് ഫാക്ടർ, ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടർ ആയിട്ട് എപ്പോഴും നമ്മൾ അത് പറയാറുണ്ട്. പിന്നെ ഉള്ളൊരു ഘടകം ഷുഗർ ഉള്ളവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് കുറച്ച് കൂടുതൽ ലോങ് ടേം ആയിട്ട് പ്രമേഹരോഗികളായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാടികളിൽ പ്രശ്നങ്ങൾ വരാം, ന്യൂറോപ്പതി പോലത്തുള്ള പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ അത് കാരണം അവർക്ക് ബ്ലാഡറിൽ ഇഷ്യൂസ് വരാം, ഈ ന്യൂറോജനിക് ബ്ലാഡർ എന്ന്. അപ്പോൾ അവർക്കും ഇതുപോലത്തുള്ള പല ലക്ഷണങ്ങളുണ്ടാവും. മൂത്രാധിക നേരം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, മൂത്രം മുഴുവനായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും ഇത്തരത്തിലുള്ള ഹെർണിയ കാര്യങ്ങൾ ആ രൂപത്തിൽ വരാം. പിന്നെ അവർക്ക് ചികിത്സാ കാര്യങ്ങൾ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. മുറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തരത്തിൽ സർജറി ചെയ്യുമ്പം ഷുഗർ കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ.
1: അപ്പോൾ
0: എപ്പോഴും അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ, തീർച്ചയായിട്ടും ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ എത്തുന്നതിന് മുന്നേ നേരത്തെ സർജറിക്ക് തയ്യാറെടുക്കുന്നതായിരിക്കും നല്ലത്.
1: അതൊരു മുന്നറിയിപ്പാണ്. ഷുഗർ ഡയബറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ ഷുഗറുള്ള രോഗികളെ സംബന്ധിച്ച് ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ നമുക്കൊരു കോളറുണ്ട്, നമ്മൾ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ലൈവ് ഫോണിൻ പ്രോഗ്രാം, ഡോക്ടറോട് ചോദിക്കാം, ലൈവ് ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
3: എറണാകുളത്തുനിന്ന് വിളിക്കണേ.
1: ഓക്കെ, പറഞ്ഞോളൂ.
3: എനിക്ക് രണ്ട് മൂന്ന് കൊല്ലമായി എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ വായു പോയി ഗ്യാസ് ചേമ്പസും പോയി ഗ്യാസ് പോയി, അതുപോലെ നമ്മൾ വാക്സൈനും അതുപോലെ ഗ്യാസ് ഇങ്ങനെ നിരന്തരം പോകാറുണ്ടായിരുന്നു.
1: ഓക്കെ,
3: അപ്പോ അതിന്റെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോ എൻഡോസ്കോപ്പ് ചെയ്യണം, വയറ്റിന്റെ അകത്ത് ഒരു ഇത് കുടലിന്റെ അകത്ത് ഒരു ഇതുണ്ടെന്ന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞു എൻഡോസ്കോപ്പ് ചെയ്യണവർ. അപ്പോ എൻഡോസ്കോപ്പ് ഞങ്ങൾ ചെയ്തു, അതിനുശേഷം കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോ ഒരാഴ്ച തന്നെ വയറ് ഇളക്കവും അതുപോലെ ഛർദിയും നല്ല ബുദ്ധിമുട്ടായി. രാവിലെ എന്തോ ഞാൻ ചായയും ഒരു എഗ്ഗും കഴിച്ചു തന്നെ, അതിനുശേഷം ഇറങ്ങാറായി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വന്നു. അപ്പൊ ബ്ലഡില് ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. മൂന്ന് ദിവസം അഡ്മിറ്റ് ആവണം. അപ്പൊ ഈ നാല് ദിവസം മുന്നേ മൂന്ന് ദിവസം അഡ്മിറ്റ് ആവും. ഇത് ചെയ്യണം, ആന്റിബയോട്ടിക് ചെയ്യണം, കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു. അതുപോലെ ചെയ്തു, അതുപോലെ ആന്റിബയോട്ടിക് മൂന്ന് ദിവസം ചെയ്തു. അപ്പോ ബ്ലഡില് ഇൻഫെക്ഷൻ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോ അതിനുശേഷം ഇപ്പോ അവര് നാല് ദിവസം മെഡിസിൻ തന്നു, അത് കഴിച്ചോണ്ടിരുന്നപ്പോ മെഡിസിൻ കഴിഞ്ഞ് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞത്. അപ്പോ എന്തായാലും രാവിലെ നമ്മൾ മലരോധനം പോകുമ്പോൾ ഒരു ശരീരമായിട്ടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്, ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ കുറച്ച് രണ്ടു കൊല്ലല്ല ഒരു കൊല്ലം അങ്ങനെയാണ്. അപ്പൊ ഇപ്പോ നിലക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാല് വയറ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് വയറ് വേദന ഉണ്ടാവും. അതുപോലെ ബാത്റൂമോ ഒരു ദിവസം എന്തായാലും മൂന്ന് നാല് പ്രാവശ്യം ബാത്റൂം പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇനിയും ഈ എരണീന്റെ പ്രശ്നവും ഇനി വന്നിട്ടുണ്ടോ, അല്ല വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണോ, എന്താ ചെയ്യേണ്ടത്? ഒരു വ്യക്തമായി തന്നു കഴിഞ്ഞാൽ
0: ഹയറാവും. ഇതില് ഈ വയറ്റിൽ നിന്ന് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ അങ്ങനെ ലൂസായി പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനത് എന്റെ ശ്രദ്ധയിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, ക്ഷമിക്കണം.
3: ഓക്കെ, വയറ്റിന്ന് പോകുന്ന വെച്ചാല് എനിക്ക് രണ്ടാഴ്ച മുന്നേ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു ഈ ഗ്യാസ് ടേബിള് പൊതുവെ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ തന്നെ രണ്ടാഴ്ച മുന്നേ എനിക്കൊരു പ്രോബ്ലം വയറ്റി എന്തോ ബിരിയാണി എന്തോ കഴിച്ചതിന് ശേഷമാണ് ഈ പ്രോബ്ലം.
0: അത് മനസ്സിലായി. അതിന് ശേഷം മരുന്ന് കഴിച്ചതിന്റെ ശേഷമുള്ള പറഞ്ഞല്ലോ, രാവിലെ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായില്ല. വയറ്റിന്ന് പോകുന്നത് ലൂസായിട്ടാണോ പോകുന്നത് ഇപ്പോഴും? ഈ ചികിത്സ എല്ലാം അടുത്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഇപ്പൊ മരുന്ന് കഴിഞ്ഞ്
3: ചികിത്സ കഴിഞ്ഞിട്ട് ഇപ്പോ മൂന്ന് ദിവസം ചികിത്സ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ പറയുന്ന വെച്ചാല് ആദ്യം ഒരു ചെറിയ ബാത്റൂം പോകുമ്പോ തരിതരിയായിട്ടാണ് പോവാ, നമ്മൾ ടൈറ്റ് ആയിട്ടോ അങ്ങനെയല്ല, തരിതരിയായിട്ടാണ് പോവാ. അത് പെട്ടെന്ന് ദഹനം നടന്നിട്ട് പോകുന്ന പോലെ നമ്മൾ കഴിച്ച സാധനം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഇനി വയറ്റിന് പോകുന്ന സാഹചര്യം, തരിതരിയായിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ഈ മെഡിസിൻ നമ്മൾ ഇന്നാള് വേദന ഉണ്ട് പറഞ്ഞു, അതുപോലെ മെഡിസിൻ എടുത്തു കഴിഞ്ഞ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ്
0: അനുഭവപ്പെടുന്നത്. അതെ, ഇത് ഹെർണിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രയാസങ്ങളായിട്ട് തോന്നുന്നില്ല, ബന്ധപ്പെട്ടുള്ള പ്രയാസ അല്ല. ഹെർണിയ എന്ന് പറയുമ്പോൾ അതൊരു മുട പോലെ വരുന്നതാണ്. ഇത് നമ്മുടെ ഉദരമായിട്ട് വയറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രയാസമാണ്. ഇതിങ്ങനെ IBS എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, ഏകദേശം അതിനോട് സാമ്യമുള്ള തരത്തിലുള്ള ലക്ഷണങ്ങൾ കാര്യങ്ങളാണ്. അതിന് കൃത്യമായിട്ട് നമുക്ക് മരുന്നൊക്കെ ആയിട്ട് തന്നെ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അടുത്തുള്ളൊരു നല്ല ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ ആരെങ്കിലും ഒന്ന് കണ്ട് കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടുന്ന് ബാക്കി പരിശോധന കാര്യങ്ങളൊക്കെ ആയി ചികിത്സയായിട്ട് മുന്നോട്ട് പോവാം.
1: പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ഹെർണിയാണെന്ന്,
0: ഹെർണിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളല്ല. പിന്നെ ഞാൻ സംശയിച്ചത് ഹയാറ്റസ് ഹെർണിയ അത്തരം കണ്ടീഷനിൽ വരാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഈ ഭയങ്കരമായിട്ട് ഏമ്പക്കം വരിക, അപ്പോൾ നെഞ്ചിലെ കുറച്ചൊരു പ്രയാസമുള്ള പോലെ തോന്നുക. അപ്പോൾ
3: ഇതൊക്കെ ഇത് ഡോക്ടർ ഇതൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത്, ഗ്യാസ് എൻഡോസ്കോപ്പി ചെയ്തപ്പോ ഓക്കെ ആയി. ഹെർണിന്റെ എന്തോ പ്രോബ്ലം വരുന്നുണ്ട്, അത് ചെയ്താൽ മാറുന്നു പറഞ്ഞു. അതിനുശേഷം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പോ ഒന്നുകൂടി
0: അല്ല, ഇതിപ്പോ എന്താ വെച്ചാൽ ഈ ഹയാറ്റസ് ഹെർണിയയുടേത് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അന്ന് അത് മരുന്ന് കഴിച്ച് മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചെറിയ തോതിലുള്ള ഹയാറ്റസ് ഹെർണി ആവാം. അപ്പോ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഒരു പക്ഷെ മരുന്നിൽ തന്നെ അതൊക്കെ പരിപൂർണമായിട്ടും അതിന്റെ പ്രയാസങ്ങൾ എല്ലാം മാറാം. അതെല്ലാം കാര്യമായ തോതിലൊക്കെ ഉണ്ടെങ്കിലാണ് അതിന് കാര്യമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ വേണ്ടത്. ഒരു പക്ഷെ സർജറിയൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അപ്പം അതൊന്ന് എനിക്ക് തോന്നുന്നത് അവിടെ എൻഡോസ്കോപ്പി എല്ലാം ചെയ്ത ആരാണോ അവരെ തന്നെ മുന്നേ കണ്ട എവിടെ ഒരു പക്ഷെ അവിടെ തന്നെ കാണിച്ചാലും മതി. മുന്നേ കണ്ടിരുന്ന ഡോക്ടറെ തന്നെ
3: ഞാന് കേൾക്കാറുണ്ട്. കൊടല് നമ്മള് വേറെ എന്തെങ്കിലും ഇത് എന്താ പറയാ ക്യാൻസർ പോലത്തെ നമ്മൾ അനുഭവപ്പെടുന്ന മുന്നേ നമ്മൾ ചെക്ക് ചെയ്യണം.
0: തീർച്ചയായിട്ടും പക്ഷെ ഞാൻ അതുകൊണ്ടാണ് നമുക്കത് ഈ പറഞ്ഞ പോലെ ഇതിപ്പം നമ്മൾ ഹെർണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളായിട്ട് തോന്നുന്നില്ല, എന്നാൽ വേറെ തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ IBS എന്ന് പറഞ്ഞ പോലത്തെ കണ്ടീഷൻസിലൊക്കെ ഇതേ തരത്തിലുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സ്പെഷ്യലിസ്റ്റിന് എന്ത് ചെയ്യുക, നമ്മൾ സമീപിക്കുക, കൃത്യമായിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക, രോഗലക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക, കൃത്യമായിട്ട് വിലയിരുത്തിയതിന് ശേഷം അവരെന്നെ അത് വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾക്കത് എന്ത് ചെയ്യാം എന്താണെന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷം കൃത്യമുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അത് മാറേണ്ടതാണ്. വേറെ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇല്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഭയപ്പെടുന്ന തരത്തിലുള്ള ഒന്നും ഇല്ല എന്നുള്ളതും കൂടി നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ അത് അതെല്ലാം കണക്കിലെടുത്തോണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
1: എന്തായാലും നേരത്തെ കാണിച്ചിരുന്ന ഡോക്ടർ ഒന്ന് ഒപ്പി പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് സാർ ഉദ്ദേശിച്ചത്. ഓക്കെ,
3: ഇൻഷാല്ലാ.
1: സാർ, നമ്മള് ഷുഗറുള്ള ആളുകളുടെ ഒരു ഹെർണിയ വരാനുള്ള സാധ്യത കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പൊ അത് സാധാരണ ഇപ്പൊ നമ്മള് മറ്റുള്ള സാധാരണ ഉള്ള ആളുകൾക്ക് വരാനുള്ളതിലേറെ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അവരാ ഒരു പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രയാസങ്ങളും കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. പിന്നെ ഈ ഇപ്പൊ നേരത്തെ നമ്മളൊരു കോളർ ഇതുപോലെ ചോദിക്കണ്ടായി ഫൈബ്രോയിഡിന്റെ ഒരു വിഷയം, അതായത് പറഞ്ഞു. പക്ഷേ ഈ ഫൈബ്രോയിഡ് ഉള്ള ഒരാൾക്ക് ഹെർണി വരാനുള്ള സാധ്യത ഇല്ല,
0: ഇല്ല അങ്ങനെ
1: അത് അവരുടെ വേറൊരു കോംപ്ലിക്കേഷൻ.
0: ഒരു പക്ഷെ വലിയ ഫൈബ്രോയിഡ് അത് ഇതുപോലെ വയറിൽ കൂടുതലായിട്ടൊരു പ്രഷർ, അതായത് നമ്മളെ വയറിൽ പ്രഷർ ഒരു അത് കൊടലിന് ഈ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ് വന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, അത് കുടലിൽ
1: തടസ്സം,
0: കുടലിൽ പ്രഷർ വരുത്തി അത് കാരണം മലബന്ധം വരാം. അപ്പം അങ്ങനെ സ്ട്രെസ് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് മൂത്രമൊഴിക്കാൻ ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങൾ ഉണ്ടാക്കാം. അപ്പം അത്തരത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെ
1: പിന്നെ പൈൽസുള്ള ആൾക്കാരാണ് അവരിതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ശോധനന്റെ ഒരു പ്രശ്നം കാരണം അല്ലെ മലബന്ധം കാരണം ഒരു സാധ്യതയുള്ളൂ. അതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പിന്നെ പൈൽസുള്ള ഒരു വ്യക്തിക്ക് ഹെർണിയ ഉണ്ടാവുക എന്നുള്ളത്
0: അതിപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരെ നമ്മൾ ചോദിച്ചറിയുമ്പോൾ ചിലപ്പോൾ അവർക്കുള്ള ഒരു പ്രയാസം അതായിരിക്കാം മലബന്ധം, അതായത് മലമ്പോള പ്രയാസം. അപ്പൊ അതിന് ഈ പറഞ്ഞത് എന്ത് കാരണമാവാം, ചിലപ്പം ഈ പറഞ്ഞ എന്താ പറയാ ഇപ്പൊ മുന്നുള്ള ആള് ഭയപ്പെട്ടതുപോലെ ഈ ഒരു ക്യാൻസർ ട്യൂമറോ അതോ ആവാം. അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതും പരിശോധിച്ച് അതിനുള്ള പരിഹാരം കൂടി നമ്മൾ കാണേണ്ടി വരും.
1: പിന്നെ അതുപോലെ തന്നെ ആളുകൾ ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഭാരമൊന്നും എടുക്കുന്നില്ല പക്ഷെ സ്ഥിരമായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. പൊതുവെ ഇപ്പോൾ പല ജോലികളും പല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ചിലർ ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവും, നടന്ന് കണ്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും. ചില ആളുകളൊക്കെ ദീർഘനേരം നിൽക്കലായിരിക്കും അവരുടെ ജോലി ഉണ്ടാവുക, വല്ലപ്പോഴും ആയിരിക്കും ഒന്നിരിക്കുക. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഹെർണിയ വരാനുള്ള സാധ്യത ഉണ്ട്.
0: ഹെർണിയായിട്ട് അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ലക്ഷണങ്ങൾ ഇപ്പം ഈ വയറിന് കൂടുതൽ പ്രഷർ വരുന്ന ജോലികളാണ് അവർക്കുള്ളത്. പിന്നെ ചില ചിലവർക്ക് അങ്ങനെ മുഴകളായിട്ട് വരും. ഇപ്പം നമ്മുടെ ഈ വൃക്ഷസഞ്ചിയോടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ചില മുഴ പോലൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ അത് ഇതൊന്ന് ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ വരാം, വെരിക്കോസിൽ എന്നൊക്കെ പറഞ്ഞ് ചില കണ്ടീഷൻസ് അങ്ങനെ വരാം. അത് അത് ഈ തരത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം സംശയിക്കാം. ചിലവർക്ക് അതങ്ങനെ സംശയിച്ചിട്ട് ഹെർണിയാണോ ഇനി വേറെ വല്ലതാണോ അതിങ്ങനെ പെട്ടെന്ന് കണ്ടതാണെന്നൊക്കെ പറഞ്ഞാൽ വരാം. പാരമ്പര്യമായിട്ട് ഈ ചില അസുഖങ്ങളുണ്ട് അവർക്കത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭിത്തിക്ക് ബലം കുറയുന്ന തരത്തിലുള്ള ചില അസുഖങ്ങൾ, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ കണക്കപ്പെടുന്ന ചില കണ്ടീഷൻസ്, അതായിട്ട് ബന്ധപ്പെട്ട് ഉള്ളവർക്ക് അത് പാരമ്പര്യമായിട്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് അത് എന്ത് ചെയ്യാം അവർക്ക്
1: ഓക്കെ. പിന്നെ നമുക്ക് സത്യത്തിൽ ഈ ഒരു ഹൃദയവുമായി ബന്ധപ്പെട്ട് സംസാരം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോകണം. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പ്രോഗ്രാം അതിൻ്റെ അവസാന മിനിറ്റുകളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ വരാതിരിക്കാൻ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഒരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ച് ഹെർണിയ എന്നുള്ളൊരു പ്രയാസം, അയാൾക്ക് അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി അയാളുടെ ഒരു ജീവിതശൈലിയിൽ അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണക്രമത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും?
0: ഒന്ന്, നമ്മൾ ഇതിൽ ഹെർണിയ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെ ഭിത്തിയുടെ ബലക്കുറവാണ്. ഇപ്പം ബലക്കുറവ് വരാനുള്ള കാരണങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ ഭയങ്കര തടി, നമ്മളെ ലൈഫ് സ്റ്റൈല്. അപ്പോൾ അത് എന്ത് ചെയ്യാം, അതിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മൾ നന്നായിട്ട് നേരത്തെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് ആ ബലം ഭിത്തി ബോഡി മസിൽ എപ്പോഴും എന്ത് ചെയ്യുക, നല്ല സ്ട്രെങ്തൻ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മളെ വയറിൻ്റെ മസിൽസ് ഒക്കെ കൂടുതലായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നുള്ള തരത്തിലുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നേരത്തെ അത് എന്ത് ചെയ്യുക, അത് ഫിറ്റാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. പിന്നെ ഇത്തരം ജോലി സംബന്ധമായിട്ട് അതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കുക, അവർക്കിത് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധയിൽ എപ്പോഴും ഇത് വേണം, എനിക്കിത് ഉണ്ടാവാം. അപ്പോൾ ഒരു മുഴയായിട്ട് എന്തെങ്കിലും സംശയം തോന്നുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ട് അതിന് നേരത്തെ ചികിത്സ എടുക്കുക. എപ്പോഴും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ളത് എപ്പോഴും എന്ത് ചെയ്യുക മനസ്സിലാക്കി അതിലോട്ട് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക.
1: തുടക്കത്തിൽ തന്നെ
0: അപ്പം അതിൽ കോംപ്ലിക്കേഷൻ്റെ കാര്യം നമ്മൾ ഒന്ന് വിട്ടുപോയൊരു വിഷയം. അതിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ കുടൽ തടസ്സപ്പെടുന്ന സിറ്റുവേഷൻ. പിന്നെ ചിലത് കുടൽ കുരുങ്ങുന്ന അവസ്ഥ ഉണ്ട്. കുടൽ കുരുങ്ങുമ്പോഴാണ് ഒന്ന് ഒബ്സ്ട്രക്ഷൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അതിലോട്ടുള്ള രക്തോട്ടം തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിൽ എന്ത് ചെയ്യാം അത് അളിഞ്ഞു പോകുന്നൊരവസ്ഥയിലോട്ട് പോവാം, പൊട്ടിപ്പോവുക, കുടൽ പൊട്ടിപ്പോവുക. അത്തരം കോംപ്ലിക്കേഷൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, രോഗിക്ക് മരണത്തിലോട്ട് വരെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാം. അപ്പം ആ ഒരു കോംപ്ലിക്കേഷൻ എപ്പോഴും മനസ്സിൽ കാണണം. ഒരു പക്ഷേ സ്കാൻ ചെയ്ത് ഇതിലുള്ളത് കുടലാണെന്നുണ്ടെങ്കിൽ കഴിയുന്നത് നേരത്തെ ചെയ്യുന്നതാണ്
1: എപ്പോഴും. കാരണം സാർ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ ഒരു ലോക്കായി അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നെ ഭയങ്കര കോംപ്ലിക്കേഷനിലായിരിക്കും പോകുക എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രയാസം വരാതെ തന്നെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൽ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും
0: ഭക്ഷണക്രമത്തിൽ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ഈ പറഞ്ഞ ബലബദ്ധം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യണം, അത് അങ്ങനെ പ്രയാസപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം കൊണ്ടുവരാം. നല്ല ഫൈബർ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ സലാഡ്സ് നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം കുടിക്കണം. അപ്പോൾ അത്തരം ശീലങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
1: ഓക്കെ, എനിക്ക് തോന്നുന്നത് നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ ഇങ്ങനെ തീരാനിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു ലൈവിലേക്ക് മറ്റൊരു ദിവസത്തിലേക്ക് എത്താമെന്ന് തോന്നുന്നു, ഇൻഷാല്ലാഹ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്തത് ഹെർണിയയെ കുറിച്ചാണ്. ഡോക്ടർ പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിൽ ഇന്നതുവരെ നമ്മൾ ചർച്ച ചെയ്ത് ഹെർണിയ സർജറി നിർബന്ധമാണോ എന്നുള്ള ഒരു തലത്തിൽ നിന്നിട്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഹെർണിയക്കുള്ള കൃത്യമായൊരു ചികിത്സ എന്ന് പറഞ്ഞ സർജറി മാത്രമാണ്. പിന്നെ മെഡിസിൻ കഴിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു എക്സസൈസുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഹെർണിയയെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കൂല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതിന് സർജറി തന്നെയാണ് നമുക്കൊരു എന്താ പറയുക പോംവഴി എന്നുള്ളതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാഹ് നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം ഡോക്ടർ മൊയിൻ സിക്കന്ദർ ആയിരുന്നു. ഡോക്ടർക്കും അതുപോലെ തന്നെ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സൂറത്തുൽ ഹജ്ജ് 30-31 വചനങ്ങൾ. അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ മഹത്വപ്പെടുത്തണം. അള്ളാഹു അനുവദിച്ച മൃഗങ്ങളെ മാത്രം ഉപയോഗിക്കണം. വിഗ്രഹാരാധന ഉൾപ്പെടെയുള്ള മുഴുവൻ ശിർക്കുകളിൽ നിന്നും അകന്നു നിൽക്കണം. അബ്ദുൽ വഹാബ് സലാഹിയാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور حنفاء لله غير مشركين به وَمَنْ يُشْرِكْ بِاللَّهِ فَكَأَنَّمَا خَرَّ مِنَ السَّمَاءِ فَتَخْطَفُهُ الطَّيْرُ أَوْ تَهْوِي بِهِ الرِّيحُ فِي مَكَانٍ سَحِيقٍ. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ അതിൻ്റെ 2 ആയത്തുകൾ, 30-31 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. ലാലിക, അത് അഥവാ കാര്യം നിങ്ങൾ ഗ്രഹിക്കുക എന്നർത്ഥം. വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാം, വമൻ യുഅല്ലിം, ആർ മഹത്വപ്പെടുത്തുന്നുവോ, ഹുറുമാത്തില്ലാം, അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ, അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ ആർ മഹത്വപ്പെടുത്തുന്നുവോ ബഹുമാനിക്കുന്നുവോ, ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹ്, ഫഹുവ, അപ്പോൾ അത് ഖൈറുൽ ലഹു, അവന് ഗുണകരമായിരിക്കും. ഇൻദ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ. അള്ളാഹു പവിത്രത നൽകിയതായ കാര്യങ്ങളെ ആർ ബഹുമാനിക്കുന്നുവോ അത് തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും. വഉഹില്ലത് ലക്കും, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അൽ അൻആം, കന്നുകാലികൾ, നാൽക്കാലികൾ, നിങ്ങൾക്ക് കന്നുകാലികൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങളുടെ മേൽ ഓതിക്കേൾപ്പിച്ചതൊഴികെ, നിങ്ങളുടെ മേൽ ഓതിക്കേൾപ്പിച്ചവയൊഴികെ മറ്റെല്ലാ കന്നുകാലികളെയും ഉഹില്ലത്തിലേക്കും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഉഹില്ലത്തിലേക്കും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. അൽ അൻആം, നാൽക്കാലികൾ. ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങളുടെ മേൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടതൊഴികെ. ഫജിതനിബു, അതിനാൽ നിങ്ങൾ വെടിയണം. ഫജിതനിബു, നിങ്ങൾ വെടിയണം. അർജിസ മിനല്ലൗസാനി, വിഗ്രഹങ്ങളിൽ നിന്നുള്ള മാലിന്യത്തെ, വിഗ്രഹങ്ങളിൽ നിന്നുള്ള മാലിന്യത്തെ നിങ്ങൾ വെടിയണം. വജിതനിബു കൗലസൂർ, വ്യാജവാക്കുകളെയും നിങ്ങൾ വെടിയണം. വിഗ്രഹങ്ങളിൽ നിന്നുള്ള, വിഗ്രഹങ്ങളാകുന്ന ആ മാലിന്യത്തിൽ നിന്നും, വ്യാജവാക്കുകളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം, ഒഴിഞ്ഞു നിൽക്കണം എന്നാണ്. ഹുനഫ അലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി, ഹുനഫ അലില്ലാ, വക്രതയില്ലാതെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞവരും. ഹുനഫാ, വക്രതയില്ലാതെ, ഋജുമാനസരായി, അല്ലാഹുവിന് വക്രതയില്ലാതെ ഗൈറ മുശ്രിക്കീന ബിഹി, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാത്തവരുമായിരിക്കണം. അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ ഗൈറ മുശ്രിക്കീന ബിഹി, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ അല്ലാഹുവിലേക്ക് വക്രതയില്ലാതെ തിരിഞ്ഞവരായിരിക്കണം. വമൻ യുശ്രിക് ബില്ലാ, വമൻ യുശ്രിക് ബില്ലാ, ആർ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നുവോ, ഫകഅന്നമാ ഖറ മിനസ്സമാഇ, അവൻ ആകാശത്തു നിന്നും വീണവനെ പോലെയാണ്. ഫകഅന്നമാ ഖറ മിനസ്സമാഇ, അവൻ ആകാശത്തിൽ നിന്നും വീണവനെ പോലെയാണ്. ആകാശത്തു നിന്ന് വീണു കഴിഞ്ഞാൽ ഫതഖ്തഫുഹു ത്വൈറു, അപ്പോൾ പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഔ അല്ലെങ്കിൽ തഹ്വീ ബിഹി അർരീഹ്, കാറ്റ് അവനെ കൊണ്ടുപോകും, നയിക്കും. ഫീ മക്കാനിൻ സഹീഖ്, വിദൂരമായ ഒരു സ്ഥലത്തേക്ക്, വിദൂരമായ ഒരു സ്ഥലത്തേക്ക് കാറ്റ് അവനെയും തള്ളിക്കൊണ്ട് പോകും, അല്ല എങ്കിൽ പക്ഷി അവനെ റാഞ്ചിക്കൊണ്ട് പോകും. അങ്ങനെയുള്ള ഒരവസ്ഥയായിരിക്കും അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഒരാൾക്ക് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന്റെ ഗൗരവവും അതേപോലെ നമുക്ക് അല്ലാഹു അനുവദിച്ചു തന്നതായ നാൽക്കാലികളെക്കുറിച്ചുമൊക്കെയാണ് ഈ ആയത്തുകളിൽ വിശദീകരിക്കുന്നത്. തുടക്കം ذلك അത്, ومن يعلم حرمات الله, ആരെങ്കിലും അല്ലാഹു പവിത്രത നൽകിയതായ ആ കാര്യങ്ങളെ ബഹുമാനിച്ചാൽ فهو خير له عند ربه, അത് തന്റെ റബ്ബിന്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും എന്നാണ് തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇവിടെ ومن يعلم حرمات الله എന്ന് പറഞ്ഞാൽ അല്ല പവിത്രത നൽകിയതായ കാര്യങ്ങൾ. അതിലൊരു വിശദീകരണം വമൻ യജ്തനിബു മഅസീഹി എന്നാണ്. അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഒരു ഉദ്ദേശമായിക്കൊണ്ട് വിശദീകരിച്ചത്. അതേപോലെ തന്നെ വേറെയും ധാരാളം കാര്യങ്ങൾ, ദാലിക വമൻ യുഅല്ലിം ഹുർമാത്തില്ല എന്ന് പറഞ്ഞാൽ അൽഹുറുമത്തു, ആ ഹുർമത്ത് എന്തിനൊക്കെ, മക്ക, മക്കയുടെ പവിത്രത, വൽ ഹജ്ജ്, ഹജ്ജിന്റെ പവിത്രത, വൽ ഉംറ, ഉംറയുടെ പവിത്രത. അതേപോലെ തന്നെ വമാ നഹല്ലാഹു അൻഹു മിൻ മഅസീഹി കുല്ലിയാ, അല്ലാഹു അവനോട് ധിക്കാരം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിരോധിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുക, ഇതൊക്കെ ആ ഹുർമത്തിൽ പെട്ടതാണ് എന്നർത്ഥം. അപ്പോൾ അല്ല പവിത്രമാക്കിയതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക, അവൻ വിരോധിച്ചതായ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അകന്നു നിൽക്കുക, അതേപോലെ പ്രത്യേകമായിട്ട് ആ മക്കയുടെ ആ പുണ്യസ്ഥലത്തിന്റെ പവിത്രതയും ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, ഉംറയുടെ അതിൻ്റെ എല്ലാം പവിത്രത, അതിനെയൊക്കെ ബഹുമാനിക്കുക. ഇതെല്ലാം ഫഹുവ ഖൈറുൻ ലഹു ഇൻദ റബ്ബിഹി, തന്റെ റബ്ബിന്റെ അടുക്കൽ അവന് ഗുണകരമായിരിക്കും എന്നാണ് പഠിപ്പിച്ചത്. തുടർന്നുകൊണ്ട് പറയുക, അവിടെ റബ്ബിന്റെ അടുക്കൽ ഗുണകരമാകുമെന്ന് പറഞ്ഞാൽ ഫലഹു അലാ ദാലിക ഖൈറുൻ കസീറുൻ വസവാബുൻ ജസീൽ, അവന് നല്ല പ്രതിഫലവും ധാരാളം ഗുണങ്ങളും അതുകൊണ്ടുണ്ടാകും. ആ അല്ലാഹുവിന്റെ അടുക്കൽ ലഭ്യമാകുന്ന പ്രതിഫലമൊക്കെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവും അവനുണ്ടാകും. ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ഖൈറായിട്ട് പഠിപ്പിച്ചത്. തുടർന്ന് അല്ലാഹു പറയുകയാണ് വഉഹില്ലത്ത് ലക്കും, നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു അൽ അൻആം, നാൽക്കാലികളെ, ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തന്നതൊഴികെ, അഥവാ അഹ്ലൽനാ ലക്കും ജമീ അൽ അൻആം, മുഴുവൻ മൃഗങ്ങളും അനുവദിച്ചു തന്നിട്ടുണ്ട്, മുഴുവൻ മൃഗങ്ങളും അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ഒരു മാറ്റിവെക്കുകയാണ്, ഇല്ലാമായുത്തില ആയിരിക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ആ ചില മൃഗങ്ങളൊഴികെ, ചില മാംസങ്ങളൊഴികെ. അത് നമുക്കറിയാം സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്തിൽ ആ അനുവദിക്കപ്പെട്ടത് ഏത് എന്നതൊക്കെ വിശദമായിട്ട് വലിയൊരായത്തിലൂടെയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഹുരിമത് അലൈക്കും അൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖൻസീർ വമാ ഉഹില്ല ലിഗൈറില്ലാഹി ബിഹി വൽമുൻഖനികതു വൽമൗഖൂദതു വൽമുതറദ്ദിയതു വന്നതീഹതു വമാ അകല സബ്ഉ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതാണ്. ഒന്ന് അൽ മൈതത്, ശവം, വദ്ദം, രക്തം, വലഹ്മുൽ ഖൻസീർ, പന്നിമാംസം, വമാ ഉഹില്ല ലിഗൈറില്ലാ, അല്ലാഹു അല്ലാത്തവക്ക് വേണ്ടി അറുക്കപ്പെട്ടത്, വൽമുൻഖനികതു ശ്വാസം മുട്ടിച്ചത്തത്, വൽമൗഖൂദതു അടിച്ചുകൊന്നത്, അതേപോലെ വൽമുതറദ്ദിയതു വീണ് ചത്തത്, വന്നതീഹതു നതീഹത്ത് എന്ന് പറഞ്ഞാൽ കുത്തേറ്റ് ചത്തത്, മറ്റു മൃഗങ്ങളുടെയെല്ലാം കുത്തേറ്റ് ചത്തതായ മൃഗങ്ങൾ. അതേപോലെ തന്നെ വമാഅക്കല സബഉ, വന്യമൃഗങ്ങൾ ഭക്ഷിച്ചത്, വന്യമൃഗങ്ങൾ ഭക്ഷിച്ചത്. ഇനി അത് തുടർന്ന് പറയും വമാ ദുബിഹ അലൻ നുസുബ് എന്ന് പറഞ്ഞാൽ മറ്റു പ്രതിഷ്ഠകളുടെ മുമ്പിൽ ബലിയർപ്പിച്ചത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ സൂറത്ത് മാഇദയിലെ മൂന്നാമത്തെ ആയത്തിൽ എണ്ണി എണ്ണി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഥവാ ശവം, പന്നിമാംസം, അതുപോലെ കുത്തേറ്റ് ചത്തത്, വീണ് ചത്തത്, അതേപോലെ അടിച്ചുകൊന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം നമുക്ക് ഹറാമാണ്. ഇനി ഹദീസുകളിലേക്ക് പരിശോധിക്കുമ്പോഴും വേറെയും കൂർത്ത നഖങ്ങളുള്ളത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എണ്ണി പറഞ്ഞു തന്നെ, അതാണ് ഇല്ലാമാ യുത്ല അലൈക്കും, നിങ്ങളുടെ മേൽ ആ എണ്ണി പറഞ്ഞവയൊഴികെ ബാക്കി എല്ലാ മൃഗങ്ങളും നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നാണ് പഠിപ്പിച്ചത്. പിന്നെ പറയാം ഫജ്തനിബു അർജിസ മിനല്ലൗസാൻ, അഥവാ ആ വിഗ്രഹങ്ങളാകുന്ന മാലിന്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. അതേപോലെ വജ്തനിബു ഖൗലസ്സൂർ, എല്ലാതരം വ്യാജവാക്കുകളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. അഥവാ ജമീഉൽ അഖ്വാലിൽ മുഹറമാത്, ഹറാമാക്കപ്പെട്ടതായ എല്ലാ വാക്കുകളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം. വഹുവൽ കദീബ്, കളവാണ്. അതേപോലെ തന്നെ ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യങ്ങൾ. ഇങ്ങനെ കള്ളസാക്ഷ്യങ്ങൾ, കളവുകൾ തുടങ്ങി എല്ലാ കൗലു സൂറുകളിൽ നിന്നും, വ്യാജവാക്കുകളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിന്റെ അവസാനമായി പറയുന്നു. തുടർന്ന് പറയുകയാണ് നിങ്ങൾ എങ്ങനെയാകണം. ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ അല്ലാഹുവിലേക്ക് ഹൃജുമാനസനായിക്കൊണ്ട് വക്രതയില്ലാത്തവനായിക്കൊണ്ടായിരിക്കണം അല്ലാഹുവിലേക്ക് തിരിയേണ്ടത്. ഇനി വമൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ ഫകഅന്നമാ ഖറ മിനസ്സമാഇ, അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. ആകാശത്തു നിന്ന് വീണു കഴിഞ്ഞാൽ ഫതഖ്തഫുഹു ത്വൈറു, ഒരു പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഔ തഹ്വീ ബിഹിറീഹു, കാറ്റ് അവനെ തള്ളിക്കൊണ്ടുപോകും. ഫീ മകാനിൻ സഹീഖ് ഐ ബഈദ്, അഥവാ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് കാറ്റ് അവനെയും കൊണ്ട് തള്ളിക്കൊണ്ടു പോകും എന്നും പറയുന്നു. അഥവാ അത്രയും ഗൗരവതരമായ ഒരു കാര്യമായിക്കൊണ്ടാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. കൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അത് ആ ഗൗരവത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ ബഹുമാനിക്കണം നമ്മൾ. അല്ലാഹു നമുക്ക് എണ്ണി പറഞ്ഞു തന്ന ചില മൃഗങ്ങൾ, ചില മാംസങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് അനുവദനീയമാണ്. അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അതുപോലെയുള്ള ഷിർക്കിൽ നകന്നു നിൽക്കണം. അതേപോലെ വ്യാജവാക്കുകൾ, കളവുകളും കള്ളസാക്ഷ്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന വ്യാജമായ വാക്കുകളിൽ നിന്ന് അകന്നു നിൽക്കണം. ഒന്നിനെയും പങ്കു ചേർക്കാതെ അല്ലാഹുവിലേക്ക് വക്രതയില്ലാത്ത മുഖവുമായി തിരിഞ്ഞു നിൽക്കുന്നവനായിത്തീരണം നമ്മൾ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അവൻ ആകാശത്തുനിന്ന് വീണവനെപ്പോലെയാണ്. അങ്ങനെ ഒരു പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോവുകയും അല്ല എങ്കിൽ കാറ്റവനെ വിദൂര സ്ഥലത്തേക്ക് നയിച്ചുകൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് അതിന്റെ ഗൗരവത്തെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുക, നമുക്കൊന്ന് പാരായണം ചെയ്യാം. ذلك ومن يعلم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير او تهوي به الريح في مكان سحيق. കൃത്യമായി പഠിക്കുക, ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 30-31 വചനങ്ങൾ. അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ മഹത്വപ്പെടുത്തണം. അള്ളാഹു അനുവദിച്ച മൃഗങ്ങളെ മാത്രം ഉപയോഗിക്കണം. വിഗ്രഹാരാധനയുൾപ്പെടെയുള്ള മുഴുവൻ ശിർക്കുകളിൽ നിന്നും അകന്നു നിൽക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നമ്മോട് സംസാരിച്ചത് അബ്ദുൽ വഹാബ് സലാഹി.

പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: മനോഹര കാഴ്ചകളുടെ ശ്രാവ്യാനുഭവങ്ങളുമായി പീസ് റേഡിയോ ഇനി ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. ആഗ്ര ഡൽഹി യാത്രാവിശേഷങ്ങളുമായി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് ഷമീൽ മഞ്ചേരി, മുസ്തഫ അൻസാരി എന്നിവരാണ്. അവരുടെ ആ ഒരു യാത്രാവിവരണത്തിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൃശ്യത്തിലെ പുതിയൊരു എപ്പിസോഡുമായിക്കൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ഷമീൽ മഞ്ചേരിയാണുള്ളത്. നമുക്ക് ദൃശ്യത്തിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും.
2: വലൈക്കും അസ്സലാം.
1: അപ്പോൾ നമ്മൾ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇൻഷാല്ലാ നമ്മുടെ ഈ ഒരു ചർച്ച. ഏതായിരുന്നാലും എവിടേക്കായിരുന്നു യാത്ര?
2: യാത്ര ഡൽഹിയിലേക്കായിരുന്നു. സാധാരണ അത്ര അധികം യാത്ര പോകുന്ന ആളൊന്നുമല്ല ഞാൻ. കുറേ മുമ്പ് പോയിട്ടുണ്ട് ഡൽഹിയിലേക്കൊക്കെ. പിന്നെ അത്യാവശ്യം ചെറിയ യാത്രകളൊക്കെ ഉണ്ടാവുന്നല്ലാതെ വലിയ യാത്രകൾ വളരെ കുറവാണ്. അങ്ങനെ കഴിഞ്ഞ ഓണം വെക്കേഷനിൽ ഒന്ന് ഫാമിലിയേയും കൂട്ടി ഡൽഹിയിൽ പോയതാണ്. അതാണ് ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്.
1: ഏത് സമയത്തായിരുന്നു? ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുത്തിരുന്നോ? മാസം
2: ഇല്ല, സ്കൂള് അവധി എന്നുള്ള നിലക്ക് കഴിഞ്ഞ ഓണം വെക്കേഷൻ.
1: ഓണം വെക്കേഷൻ
2: അത് തിരഞ്ഞെടുത്താണ്.
1: ഓക്കെ. അപ്പോൾ വെക്കേഷനുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു യാത്ര ഫാമിലി ആയിട്ട് പോകാനൊരു അവസരത്തെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്.
2: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
1: അപ്പോൾ പിന്നെ പോയത് എങ്ങനെയായിരുന്നു? എയർമാർഗാണോ അതോ?
2: അല്ല, ട്രെയിൻ ഉണ്ടായിരുന്നു.
1: ട്രെയിൻ ആയിരുന്നു.
2: അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ഉണ്ടായിരുന്നു.
1: അപ്പോൾ ഒരുപാട് നേരം ഒരു യാത്ര അനുഭവിക്കാനും കൂടെ ഒരു അവസരം കൂടിയാണ് അല്ലേ?
2: ഏകദേശം 2 ദിവസത്തോളം.
1: അതെ,
2: അങ്ങോട്ട് മാത്രം, പിന്നെ 2 ദിവസത്തോളം ഇങ്ങോട്ടും യാത്രയുണ്ട്.
1: വീട്ടിൽ നിന്ന് മാറി നിന്ന് കുറേയൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ട്രെയിൻ യാത്ര. അത് ഡൽഹിയിലേക്കാവുമ്പോൾ അതൊരു വേറെ ഒരു ആവേശം കൂടിയാണ്.
2: അതെ അതെ. മാത്രമല്ല ഫാമിലി ആയതുകൊണ്ട് നമ്മൾ AC ആണ് ചൂസ് ചെയ്തത്. കുറച്ച് റേറ്റ് കൂടുമെങ്കിലും
1: സേഫ്റ്റി,
2: ഫാമിലി ആവുമ്പോൾ ഒന്നുകൂടി സേഫാണ്, ഒരു കംഫർട്ടാണ്. അതുകൊണ്ടാണ് മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട് ഡൽഹിയിൽ. അന്ന് നോർമൽ നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലായിരുന്നു പോയിരുന്നത്. പക്ഷെ അത് വേറൊരു അനുഭവമാണ്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നൽകുന്ന, കുറച്ചുകൂടി കാഴ്ചകൾ നൽകുന്ന പോക്കാണല്ലോ സ്ലീപ്പർ ക്ലാസ്സിലെ പോക്ക്. പുറലോകവും പുറലോകത്തുള്ള മനുഷ്യരെയൊക്കെ ഒന്നുകൂടി അടുത്തറിയാനും സ്ലീപ്പർ ക്ലാസ്സിൽ പോകാൻ പറ്റും. ഫാമിലിയാ പോകുമ്പോൾ നമ്മൾ ചൂസ് ചെയ്തതാണെന്നുള്ളൂ.
1: അപ്പോൾ ഏതായിരുന്നാലും ഡൽഹിയുടെ വിശേഷങ്ങൾ പറയാന്ന് പറയുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവും. ഏതായാലും എത്ര ദിവസത്തേക്കായിരുന്നു യാത്ര?
2: ഇത് ഒരു ഒരാഴ്ചയിലേക്ക്.
1: ഒരാഴ്ച
2: അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും അവിടെ ഒന്ന് 2 ദിവസമുള്ള കറക്കമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ആഴ്ചയുള്ള ഒരു യാത്രയായിരുന്നു. ചെറിയ യാത്രയായിരുന്നു.
1: അതെ അല്ലേ. ഫാമിലി എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു?
2: എൻ്റെ വൈഫും കുട്ടികളും.
1: രണ്ട് മക്കള്. ചെറിയ മക്കളായിരിക്കും.
2: അതെ അതെ അതെ.
1: ഓക്കെ. ഡൽഹിയിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. മുമ്പ് അങ്ങനെ പോയിട്ട് വല്ല പരിചയമുണ്ടോ?
2: മുമ്പ് പോയിട്ടുണ്ട്. മുമ്പ് 10 വർഷം മുമ്പാണ്.